0: ന്യൂ വോയിസ് ഓഫ് ഹറം മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 മുഹറം 4 2026 ജൂൺ 19 മസ്ജിദുൽ ഹറാമിൽ മാലി ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദില്ല ബിൻ ഹുമൈദ് ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദു. ബഹുമാനിതരായ വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എല്ലാവരോടും ആദ്യമായി ഉപദേശിക്കുകയാണ്. ആഗ്രഹങ്ങളിലും ആകാശക്കോട്ടകളിലും നാം ജീവിക്കരുത്. ചില യാഥാർത്ഥ്യങ്ങൾ നാം മനസ്സിലാക്കണം. ഈ ജീവിതം ഇവിടെ നിന്ന് തിരിച്ചുപോകാനുള്ളതാണ്. ഈ ജീവിതം നശ്വരമാണ്. നാം സമ്പാദിച്ച സമ്പത്തുക്കൾ, നാം നേടിയെടുത്ത എല്ലാം അത് പിന്നീട് ഖബറിലേക്കാണ് ചെന്നൊടുങ്ങുന്നത്. മണ്ണാണ് അതിന്റെ പര്യവസാനം. ആ മണ്ണിൽ കിടന്ന് പുഴുക്കളായി മനുഷ്യൻ മാറുന്ന സന്ദർഭത്തിൽ നാം ചെയ്ത സൽക്കർമ്മങ്ങളല്ലാതെ ഒന്നും നമുക്ക് നമ്മുടേതായി ബാക്കി നിൽക്കുകയില്ല എന്ന കാര്യം നാം മറക്കരുത്. ഫകൈഫ ഇദാ ജമഅനാഹും ലിയൗമിൽ ലാ റൈബ ഫീ വഉഫിയത് കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ആലെ ഇമ്രാൻ 25 വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നു, നാം അവരെ സംശയമില്ലാത്ത യാഥാർത്ഥ്യത്തിന്റെ ഒരു ദിവസത്തിൽ ഒരുമിച്ചുകൂട്ടിയാൽ ഓരോ ദേഹത്തിനും അതു ചെയ്ത സൽക്കർമ്മങ്ങളോ ദുഷ്കർമ്മങ്ങളോ അതിന്റെ പ്രതിഫലം പൂർണമായി നൽകപ്പെടുന്ന ഒരു ദിവസം. ആരോടും അതിക്രമിക്കുകയോ അനീതി കാണിക്കപ്പെടുകയോ ഇല്ല അങ്ങനെയുള്ള ഒരു ദിവസം. ആ ദിവസത്തെപ്പറ്റി ഒരിക്കലും നാം മറന്നുപോകരുത്. പ്രവർത്തനങ്ങൾക്ക് ലാഭവും നഷ്ടവുമുണ്ട്. ലാഭകരമായ ജീവിത പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടേത്. കാലം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ് നഷ്ടപ്പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവധി അതിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരിക്കലും കഴിഞ്ഞ കാലം തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഒരിക്കലും ചെയ്ത തെറ്റുകൾ അതിന് പ്രതിഫലം കാണുമ്പോൾ, അതിന്റെ ശിക്ഷ കാണുമ്പോൾ തിരിച്ചു വന്ന് നന്മകൾ ചെയ്യാൻ നമുക്കാവില്ല. യൗമത്ത് ജിദു കുല്ലു നഫ്സിമ്മാ അമിലത് മിൻ ഖൈരി മുഹ്ളറ. ഓരോ ദേഹവും അതവർ ആ ദേഹം ചെയ്ത നന്മകളെ ഹാജരാക്കപ്പെട്ടതായിട്ട് കാണുമ്പോൾ, ഉമാ അമിലത്ത് മിൻ സൂഇൻ, ആ ദേഹം ചെയ്ത തിന്മകളെയും അത് തന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ട് കാണുമ്പോൾ, തവദ്ദുലൌ അന്ന ബൈനഹ വബൈനഹു അമദം ബഈദ, ആ തിന്മകളുടെയും തന്റെയും ഇടയിൽ ദീർഘ ദൂരമുണ്ടെങ്കിൽ എന്നവൻ ആഗ്രഹിക്കും. വയുഹദ്ദിറുക്കും അല്ലാഹു നഫ്സഹു, അല്ലാഹു അല്ലാഹുവിനെ പറ്റി തന്നെ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അല്ലാഹു എല്ലാ അടിമകളോടും ദയാകാരുണ്യം ചെയ്യുന്നവനാണ്. എങ്കിലും തിന്മകളെപ്പറ്റി അവൻ ഭയപ്പെടുത്തുന്നു എന്ന് ആലെ ഇമ്രാൻ 30 വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഒരു പുതിയ വർഷത്തെ നാം കണ്ടെത്തുകയാണ്. ഈ വർഷം നമുക്ക് അനുഗ്രഹീതമായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആയുസ് അത് നന്മകൾ നിറഞ്ഞതായിത്തീരട്ടെ. നമ്മുടെ കാര്യങ്ങൾ നന്നായിത്തീരട്ടെ. നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ റിസ്ക്കും നമ്മുടെ സന്തതികൾക്കും എല്ലാം അല്ലാഹു തആല നന്മ നൽകുമാറാവട്ടെ. കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ അല്ലാഹു മായ്ച്ചു കളയുമാറാവട്ടെ. പശ്ചാത്തപിച്ച് തിരിച്ചുപോകാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. കാരുണ്യത്തിന്റെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരത്തിന്റെയും ആ കവാടം അള്ളാഹു നമുക്ക് തുറന്നു തരുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ പുതിയ വർഷത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരുപാട് കാലം ജീവിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. വാക്കുകളും പ്രവർത്തനങ്ങളും അതൊക്കെ തന്നെ ചീത്തയായ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മരണം വരുന്നതിന് മുമ്പ് ജീവിതത്തെ അല്ലാഹു തആലയുടെ മുമ്പിൽ തെറ്റുകാരനാവാതെ കാത്തു സൂക്ഷിക്കപ്പെട്ടവനാവാൻ നമുക്ക് സാധിക്കണം. കാരണം മരണം എല്ലാ ആഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. അന്ന് നമ്മളുണ്ടാക്കി വച്ചതൊന്നും ഉപകാരപ്പെടുകയില്ല നമ്മുടെ സൽക്കർമ്മങ്ങളല്ലാതെ. വിശ്വാസികളെ, ഈ ലോകത്ത് നമുക്കൊരുപാട് നടന്നു പോകാനുണ്ട്. ഇഹലോകത്തെ നടത്തം നമ്മുടെ കാലുകൊണ്ടാണെങ്കിൽ പരലോകത്തേക്കും നമുക്ക് താണ്ടിക്കടക്കാനുണ്ട് മനസ്സുകൊണ്ട്. പരലോകത്തേക്കുള്ള താണ്ടിക്കടക്കുന്ന ദൂരം കാലുകൊണ്ടല്ല, മനസ്സുകൊണ്ടാണ്. മനസ്സുകൾ ശുദ്ധമായിരിക്കണം, ഹൃദയങ്ങൾ പരലോകത്തേക്ക് സഞ്ചരിക്കണം, എന്നിട്ട് നന്മകൾ നേടാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്ന ആ ദിവസത്തെ ഓർക്കുന്ന സന്മനസ്സുകളായിരിക്കണം നമുക്കെല്ലാം ഉണ്ടാവേണ്ടത്. അതിനെന്തു വേണം? നമ്മുടെ ഹൃദയം എപ്പോഴും ജാഗ്രവത്താവണം, ഉണർന്നിരിക്കണം. അള്ളാഹുവിനോടെപ്പോഴും നാം സംഭാഷണം കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. അള്ളാഹുവിനോടെപ്പോഴും പശ്ചാത്താപത്തിനു വേണ്ടി, പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവനായിരിക്കണം നമ്മൾ. അമ്മൻ ഹുവ ഖാനിതുൻ അനാ അല്ലൈലി സാജിദം വഖായിമൻ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി. സൂറത്തു സുമറിലെ 9-ാം വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു നിൽക്കുന്നവർ, സുജൂദ് ചെയ്തവർ, നിൽക്കുന്നവർ ആഖിറത്തിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തന്റെ എളിമ പ്രകടിപ്പിക്കുന്നവർ, അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവരാണോ, അതല്ല ഇതൊന്നുമില്ലാത്ത മനുഷ്യരാണോ ഏറ്റവും നല്ലവൻ? സഹോദരങ്ങളെ, അള്ളാഹുവിനെ നമുക്ക് ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ ആ ഔന്നത്യങ്ങളിൽ നിന്ന് കിട്ടുന്ന കാരുണ്യത്തിന് വേണ്ടി നാം ആഗ്രഹിക്കണം. അങ്ങനെയുള്ള ഒരു അടിമയുടെ എളിമയുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആത്മാർത്ഥമായ ആഗ്രഹം അള്ളാഹുവിങ്കലേക്ക് നമുക്ക് വേണം. അതെപ്പോഴാണ്? നമ്മുടെ ദൗർബല്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ദാരിദ്ര്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നമ്മുടെ കഴിവില്ലായ്മ നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, നമ്മുടെ വീഴ്ചകളെപ്പറ്റി നാം സ്വയം തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിങ്കനെ പറ്റിയുള്ള ആവശ്യകത നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ സർവേശ്വരനായ, ഐശ്വര്യവാനായ, പ്രതാപിയായ, എല്ലാം നൽകുന്ന അള്ളാഹുവിങ്കലേക്ക് കൈ ഉയർത്തും. ആവശ്യത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ തൗഫീക്ക് അപ്പോൾ നമുക്ക് ലഭിക്കും. അള്ളാഹുവിങ്കലിൽ നിന്ന് റിസ്ഖും ഐശ്വര്യവും സൗഭാഗ്യവും ലഭിക്കും. അങ്ങനെ ആത്മാർത്ഥമായി കൈയുറുത്തുന്നവന്റെ ആത്മാർത്ഥതക്കനുസരിച്ച്. സഹോദരങ്ങളെ, അള്ളാഹുവിങ്കലേക്കുള്ള ആവശ്യം നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ അള്ളാഹുവിനെപ്പറ്റി നാം അറിയണം. അള്ളാഹുവിൽ നാം ദൃഢമായി വിശ്വസിക്കണം. റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള രക്ഷയല്ലാതെ മറ്റാരും നമ്മളെ രക്ഷിക്കാനില്ല എന്ന ഒരു കാര്യം നമുക്കറിയണം, നാം ബോധ്യപ്പെടണം. ഒരു കണ്ണിമ വെട്ടി എഴുന്നേൽക്കുന്ന സമയം പോലും റബ്ബിന്റെ കാരുണ്യമില്ലാതെ ജീവിക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. വിശ്വാസികളെ, അള്ളാഹുവിങ്കലേക്ക് നമുക്ക് ആവശ്യമുള്ളവരാണ്. അതിനു നമുക്ക് ദൃഢമായ ഈമാൻ വിശ്വാസമാണ് വേണ്ടത്. സത്യസന്ധമായ ഒരു യഖീൻ ദൃഢതയുമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹു മതി നമുക്ക്. അള്ളാഹുവാണ് നമ്മളെ ശക്തി നൽകുന്നവൻ. അള്ളാഹുവാണ് നമ്മുടെ സഹായി. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു തന്ത്രവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. മറ്റൊരു തന്ത്രം കൊണ്ടും അള്ളാഹുവിങ്ങനെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അതിനുള്ള ശക്തി നമുക്കില്ല. അള്ളാഹുവിന്റെ ഉത്തരവ് കൂടാതെ നമുക്ക് മറ്റൊന്നിനും കഴിയില്ല. അള്ളാഹുവിങ്കൽ നിന്ന് കിട്ടുന്ന, ലഭിക്കുന്ന സഹായങ്ങളും കഴിവുകളും അവന്റെ കാരുണ്യവുമാണ് നമ്മുടെ രക്ഷാമാർഗം. സഹോദരങ്ങളെ, ആ ഒരു കഴിവില്ലായ്മ നമ്മൾ പ്രകടിപ്പിക്കുകയും അള്ളാഹുവിങ്കലേക്ക് ആവശ്യമാണ്, അള്ളാഹു എന്നെ ഒരു കണ്ണിമ വെട്ടുന്ന നിമിഷം പോലും എന്നെ എന്റെ കാര്യം എന്നിലേക്കേൽപ്പിക്കരുത് എന്ന ആ ഒരു പ്രാർത്ഥനയും

ഉള്ള ബോധം മാത്രമാണ് അവനെ റബ്ബിനെയും അടിമയെയും തമ്മിൽ അടുപ്പിക്കുന്ന ഏക കാര്യം. ആ ഒരു ബോധം നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിങ്കലേക്ക് അടിമ അടുത്തുകൊണ്ടേയിരിക്കും. അവനിലേക്ക് എപ്പോഴും ആവശ്യമുണ്ടെന്നുള്ള വിചാരം നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിങ്കലേക്കുള്ള മാർഗം അവൻ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. മഹാനായ ഫുളൈൽ ഇബ്നു ഉയാൽ റഹിമഹുള്ള പറയുന്നുണ്ട്, അള്ളാഹുവിനെപ്പറ്റി കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനായിരിക്കും. അദ്ദേഹം മറ്റൊടുത്ത് പറഞ്ഞു, അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭയം അവന്റെ അള്ളാഹുവിനെപ്പറ്റിയുള്ള അറിവിനനുസരിച്ചാണ് ആ ഭയത്തിന്റെ ഏറ്റക്കുറവുണ്ടാവൽ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം കാണാം, മൻ ഖാഫ അദ്ലജ വമൻ അദ്ലജ ബലഗൽ മൻസിൽ. ആർക്കെങ്കിലും ഭയമുണ്ടോ, ഇരുട്ടാവുന്നതിന്റെ മുമ്പ് അവൻ വീട്ടിലെത്താൻ ശ്രമിക്കും. ഇരുട്ടിന്റെ മുമ്പ് വീട്ടിലെത്താൻ നടന്നു തുടങ്ങിയാൽ അവൻ വീട്ടിൽ സുരക്ഷിതമായി എത്തും. പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിങ്കലേക്ക് നാം പോകണം. അറിവില്ലായ്മയും ദേഹേച്ഛകളും കൊണ്ട് മനസ്സിരുട്ട് മൂടുന്നതിന്റെ മുമ്പ് അള്ളാഹുവിങ്കലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തിരുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിങ്കലേക്ക്, അള്ളാഹുവിന്റെ സ്വർഗമാകുന്ന നമ്മുടെ അന്ത്യഭവനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. സഹോദരങ്ങളെ, അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭയമാണ് അള്ളാഹുവിങ്കൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാനുള്ള ഏക മാർഗം എന്ന് നാം തിരിച്ചറിയുക. സഹോദരങ്ങളെ, മനുഷ്യർ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം അറിയണം. നമ്മളെ അള്ളാഹുവിന്റെ ഉന്നതങ്ങളിലേക്ക് അള്ളാഹു ഉയർത്തണമെങ്കിൽ നാം എന്തെല്ലാം ചെയ്യണം? നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിൽ നമ്മുടെ കാര്യങ്ങൾ ഭരമേൽപ്പിക്കണം. അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ആ നിരീക്ഷണത്തെപ്പറ്റി നാം കരുതിയിരിക്കണം. അള്ളാഹുവിന്റെ മുന്നിൽ വിനയപ്പെട്ടിരിക്കണം. അള്ളാഹുവിങ്കൽ നിന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കണം അള്ളാഹുവിന്റെ കാരുണ്യത്തെ. അള്ളാഹു എനിക്ക് തരും എന്നുള്ള ആഗ്രഹവും കൊതിയും നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അവന്റെ കൽപ്പനകൾ ധിക്കരിച്ചാൽ ഞാൻ കോപിക്കപ്പെട്ടവനായിത്തീരും, നരകമായിരിക്കും എന്റെ ഭാവി എന്ന ഭയം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവാണ് കരുണാനിധിയായ അള്ളാഹുവിനെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നതിനാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നമുക്കുണ്ടായിരിക്കണം. എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം. അള്ളാഹുവിങ്കൽ നിന്ന് പാപമോചനം തേടിക്കൊണ്ടിരിക്കണം. രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ അവനെ ഭയപ്പെട്ടും അവന്റെ കൽപ്പനകളെ ആദരിച്ചും അങ്ങനെ സമ്പൂർണനായ വിനയത്തിന്റെ ഭാവം ഉണ്ടാകുകയും ആ വിനയത്തിൽ കൂടി എനിക്ക് അള്ളാഹുവിനെ വേണം എന്ന് തോന്നുമെങ്കിൽ മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ ആ സാമീപ്യം ലഭിക്കാൻ സാധിക്കൂ. അപ്പോഴാണ് പൂർണമായ സൗഭാഗ്യം, അപ്പോഴാണ് വലിയ വിജയം. ആ വിജയം നേടാൻ നാം ശ്രദ്ധിക്കുക. സഹോദരങ്ങളെ, രണ്ടു സമയത്താണ് നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. രണ്ടു നേരം. ഒന്ന്, നമ്മുടെ നമസ്കാരത്തിൽ. നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. രണ്ടാമതൊന്ന്, അള്ളാഹുവിനെ നാളെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുന്ന നൃത്തം. രണ്ട് നൃത്തമുണ്ട്. അതുകൊണ്ട് ഒന്നാമത്തെ നൃത്തം, നമസ്കാരത്തിൽ വിനയവും ഭക്തിയും നിലനിർത്തിക്കൊണ്ട് നാം നമസ്കരിക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നൃത്തം നമുക്ക് എളുപ്പമായിത്തീരും. ഭയത്തിൽ നിന്ന് മോചനം കിട്ടും. നാളെ പരലോകത്ത് രക്ഷ കിട്ടും. അതുകൊണ്ട് ആ രണ്ടാമത്തെ നൃത്തത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും, അവന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള ബോധമുള്ളവർ ഇവിടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുമ്പോൾ വിനയത്തിന്റെയും ഭക്തിയുടെയും എളിമയുടെയും പശ്ചാത്താപത്തിന്റെയും പൂർണമായ ബോധവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. ഒമിനല്ലൈലി ഫസ്ജുദ്ലഹു വസബ്ബിഹു ലൈലൻ ത്വവീല. രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി നീ സാഷ്ടാംഗമർപ്പിക്കുക, അള്ളാഹുവിന് പ്രകീർത്തനം നടത്തുക. ദീർഘമായ സമയങ്ങളിൽ പ്രകീർത്തനം നടത്തുക. പക്ഷെ ഈ മനുഷ്യന്മാർ ബൗദ്ധികമായ താൽപര്യങ്ങളാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഭാരിച്ച ഒരു ദിവസത്തെപ്പറ്റി അവർ ഉപേക്ഷിച്ചു കളയുകയാണ് അതിനെപ്പറ്റിയുള്ള ബോധം എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട്
അള്ളാഹുവിന്റെ

0: കൽപ്പനകൾ അരുനാം സ്വീകരിക്കുക. അള്ളാഹുവിങ്കൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളും ആപത്തുകളും അതിൽ നിന്നെല്ലാം നാം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നമുക്ക് അള്ളാഹു വേണമെന്ന ചിന്ത നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഇബാദത്തുകൾ ഏറ്റവും തെളിഞ്ഞ ഇബാദത്തുകളായി മാറും. നമ്മുടെ വിചാരവും നമ്മുടെ വികാരങ്ങളും അള്ളാഹുവിനു വേണ്ടിയായിരിക്കും. ആരാധനാകർമ്മങ്ങളിൽ രുചിയും ആസ്വാദനവും അപ്പോൾ മാത്രമാണ് നമുക്ക് കിട്ടുക. ആ ആസ്വാദനത്തിനു വേണ്ടി നാം പ്രവർത്തിക്കുക. അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ, അള്ളാഹുവിങ്കലേക്ക് ആവശ്യമുള്ളവരാണ് നിങ്ങളെല്ലാം. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹു ആവട്ടെ ഐശ്വര്യവാനും സ്തുതിക്കപ്പെട്ടവനുമാണ്. നിങ്ങളിലേക്ക് അവൻ ആവശ്യമില്ല. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ ഇവിടെ നിന്ന് പോക്കിക്കളയാനും മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരാനും അള്ളാഹുവിന് കഴിയും. ഉമാദാലിക അലല്ലാഹി ബി അസീസ്, അതൊന്നും അള്ളാഹുവിന് വലിയ ഭാരിച്ച കാര്യമൊന്നുമല്ല. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെയാണ് നാം കീഴ്പ്പെടുത്തേണ്ടത്, ശരീരത്തെയല്ല. അള്ളാഹുവിനു വേണ്ടി മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവുമായുള്ള ബന്ധം എപ്പോഴും നാം നിലനിർത്തുക. ദേഹേച്ഛകളിൽ നിന്ന് നാം അകന്നു നിൽക്കുക. ദേഹേച്ഛയെ പിൻപറ്റി ജീവിക്കുക എന്നത് തന്നെ നാം അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുന്നതിന് തുല്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അത് ശുദ്ധമാണ്, അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്. അതിനെ നാം നഷ്ടപ്പെടുത്തരുത്. അതിന്റെ ഗുണം നാം ഉപയോഗിക്കാതെ വിട്ടുപോകരുത്. നമ്മുടെ സമയം മൂല്യമുള്ളതാണ്. ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഭൗതിക ജീവിതത്തിനു വേണ്ടി ആഖിറത്തിനെ പരലോകത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയും നമുക്കുണ്ടാവരുത്. അനാവശ്യമായ പ്രതീക്ഷകളും കൊണ്ട് നടന്ന് പരലോകത്തെ വിജയം നമുക്ക് കിട്ടാതെ പോകരുത് സഹോദരങ്ങളെ. അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം എന്ന് നമ്മൾ മറക്കുമോ അന്ന് നമ്മുടെ മനസ്സിൽ അഹങ്കാരം കുടിയിരിക്കും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ നാളെ ജഹന്നമിൽ നിന്ദ്യന്മാരായി പ്രവേശിക്കുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിങ്കലേക്ക് അടുക്കുന്നതിന് തടസ്സമായി മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഒന്ന്, ശിർക്ക്. അത് നമ്മിൽ ഒരിക്കലും വന്നു പോകരുത്. ബിദ്അത്തുകൾ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു ഇബാദത്തുകളും നമ്മൾ ചെയ്തു പോകരുത്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾ, അത് നമ്മിൽ നിന്നൊന്നും നഷ്ടപ്പെടുത്തിക്കളയരുത്. കുറ്റകൃത്യങ്ങൾ കൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കളയരുത്. സഹോദരങ്ങളെ, പുതിയ ഒരു വർഷത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ശ്രദ്ധിക്കുക, ഈ മാസം ഒരുപാട് നല്ല പുണ്യകർമ്മങ്ങൾ ഓർക്കുന്ന സൽക്കർമ്മങ്ങളുടെ മാസമാണ്. ഈ മാസമാണ് നമുക്ക് ആശൂറ താസു നോമ്പ് നിൽക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുഹറമിലെ നോമ്പ് കഴിഞ്ഞ ഒരു കാലത്തെ പാപങ്ങൾ, വരാനിരിക്കുന്ന കാലത്തെ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശൂറ നോമ്പ് നോൽക്കുകയും മുഹറം 10 നോൽക്കുകയും അടുത്ത കൊല്ലം ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി നോൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മുഹറം മാസത്തിന്റെ വിശുദ്ധി നിലനിർത്തി അവിടെ നമ്മളുടെ റസൂല് പഠിപ്പിച്ച ആ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിച്ച് നോമ്പനുഷ്ഠിച്ച് എല്ലാ നന്മകളിലും വ്യാപൃതരാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: هي الحبيبة والمختار
3: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്. കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം. പീസ് റേഡിയോ, സ്നേഹക്കൂട്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഈ സാധാരണ ആളുകളോട് വല്ലാതെ സംസാരിക്കുന്ന ആളുകളോട് പറയാറുള്ള ഒരു പ്രതികരണം, എന്താ ഇത് റേഡിയോമായി ഒന്നും ഉണ്ടാതക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ട് സംസാരിക്കാൻ അനുവദിക്കാതെ ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ റേഡിയോ എന്ന് പറയും.
5: പീസ് റേഡിയോ റേഡിയോ അല്ല. സത്യത്തിൽ പീസ് റേഡിയോ ശ്രോതാക്കൾ എനിക്കുള്ളത് ലക്ഷങ്ങൾ കവിഞ്ഞ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ഫീഡ്ബാക്ക് ഓപ്ഷൻ എന്നുള്ളത് ഒരു വലിയ ലോഗാണ് ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇപ്പൊ റിവൈൻഡ് ഓപ്ഷൻ ഒക്കെ വന്നത് റേഡിയോ ശ്രോതാക്കൾ ഞങ്ങൾക്ക്
6: ഒരു സന്തോഷ വാർത്ത. പീസ് റേഡിയോ പുതിയൊരു കാൽമേപ്പ് കൂടി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ അതാത് ദിനങ്ങളുടെ പശ്ചാത്തലങ്ങൾ കൂടി ഉൾപ്പെടുത്തി തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിന് തുടക്കമായി.
7: Peace Radio. Tune to reality.

0: അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗം വ ഖൈറ മാ ബഅദഹു വ അഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗം വ ശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വ സൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൽ നാരി വ അദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك اصبحنا وبك امسينا وبك نحيا وبك نموت واليك النشور.
2: سيد الاستغفار.
1: اللهم انت ربي لا اله الا انت.
0: اللهم انت ربي لا اله الا انت. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. اللهوه നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പ്രഭാതത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ അള്ളാഹുവിനോട് പറയുന്ന ഒരു നന്ദി വാക്ക് ദിവസം മുഴുവൻ ബർക്കത്തായി നമ്മെ അനുഗ്രഹിക്കും. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂൺ 26 1448 മുഹറം 10 1201 മിഥുനം 12.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതത്തിൽ കൂടി ഒരുമിച്ചിരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ. വെള്ളിയാഴ്ചയുടെ മഹത്വവും മുഹറം പത്തിൻ്റെ മഹത്വവും ഒക്കെ ഒത്തുചേർന്ന നന്മയുടെ വലിയ ഒരു കൂട്ടം നമ്മുടെ മുമ്പിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ നന്മകൾ പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മധുരം ഖുർആനിൻ്റെ സമയത്തിലേക്കാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
1: മധുരം ഖുർആനിൽ ഇന്ന് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ സുദൈസിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. മാപ്പ് നൽകുക എന്ന വിഷയത്തിൽ ആശയാടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ആയത്തുകൾ കാതോർക്കാം.
2: أعوذ بالله من الشيطان الرجيم.

0: ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈ ഹഫിളഹുല്ലാ. സൗദി അറേബ്യയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പ്രശസ്ത കാര്യവും ഇസ്ലാമിക പ്രഭാഷകനുമാണ് അദ്ദേഹം. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹെഫ്ള് ഖുറാൻ ഹെഫ്ളാക്കിയിട്ടുണ്ട്. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ തഫ്സീർ, ഫിഖ്, ഉലൂം ഇസ്ലാമിയ ആഴത്തിൽ അഭ്യസിച്ചിട്ടുണ്ട്. ശറിയ ബിരുദവും ഉസൂലുൽ ഫിഖ്ഹിൽ മാസ്റ്ററും അതേപോലെ തന്നെ ഫിഖ്ഹിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ലാ. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിൽ ഇമാമാണ്, ഖത്തീബാണ്. ഹറമൈൻ കാര്യനിർവഹണ ചുമതലകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനം ഒക്കെ മൂല്യവത്തായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം. ലോകത്ത് ഒരുപാട് ആളുകളാൽ സുപരിചിതനായ വ്യക്തി കൂടിയാണ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ലാ. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പാരായണം നമ്മൾ കേൾക്കുമ്പോൾ, വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പാരായണം, ഇപ്പോൾ നമ്മൾ ഈ കാസറ്റുകൾ തുടങ്ങിയ അന്ന് മുതൽ അത്രയും സുലഭമാണ്. ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കാരികൾ, വ്യത്യസ്ത കാരികൾ അവരുടെ ഖിറാഅത്തുകളൊക്കെ പ്രഗത്ഭം തെളിയിച്ചിട്ടുണ്ട്. എങ്കിലും ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാരായണത്തോടും അദ്ദേഹത്തിൻ്റെ കീഴിൽ നമസ്കരിക്കാനുള്ള ഒരു താല്പര്യവും ഒക്കെ ഇന്നും ആളുകൾക്കുണ്ട് എന്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പോൾ ഈ ഉംറകൾക്കും മറ്റുമൊക്കെ ഹറമുകളിൽ പോകുമ്പോൾ അവിടെ ഒരു ജുമാക്ക് ഇന്ന് സുദൈസ് ആയിരുന്നു ഖത്തീബെങ്കിൽ, അല്ലെങ്കിൽ ഒരു വഖത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഇന്ന് സുദൈസ് ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകാറുണ്ട് പലപ്പോഴും പലരും.
1: ഇന്ന് നമ്മൾ കേട്ടത് വിശുദ്ധ ഖുർആൻ സൂറ നൂറിലെ 22-ാമത്തെ ആയത്താണ്. വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള ആളുകൾ, അതേപോലെ തന്നെ വസഅതി വിശാലതയുള്ള ആളുകളും നിവൃത്തിയുള്ള ആളുകളും എന്തു ചെയ്യരുത്, മുടക്കമുണ്ടാക്കരുത്. ഐ യുഉത്തു ഉലിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള കുടുംബ ബന്ധങ്ങൾക്ക് നൽകുന്നതിനെ സംബന്ധിച്ച്, വൽ മസാക്കീനി സാധുക്കൾക്കും, വൽ മുഹാജിരീന ഫീ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ പോന്നിട്ടുള്ളവർക്കും, തങ്ങൾ കൊടുത്തു വരുന്നതിനെക്കുറിച്ച്, തങ്ങൾ നൽകി വരുന്നതിനെക്കുറിച്ച് സത്യം ചെയ്തിട്ട് എന്തു ചെയ്യരുത്, മുടക്കമുണ്ടാക്കരുത്. വൽ യഅഫു വൽ യസ്ഫഹു, അവർ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ. അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, ഐ യഗ്ഫിർ അല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നതിനെ. വല്ലാഹു ഗഫൂറു റഹീം, അല്ലാഹു ആകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല ആയത്തിലൂടെ നമ്മളോട് പങ്കുവെക്കുന്ന ഒരു മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത്, നമ്മുടെ കൂട്ടത്തിൽ വിശാലതയും സൗകര്യമുള്ള ആളുകൾ, സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ള ആളുകൾ ഒരിക്കലും സത്യം ചെയ്ത് മുടക്കാൻ പാടില്ല. ഇനി മുതൽ കുടുംബ ബന്ധങ്ങൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല, സാധുക്കൾക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ ഒന്നും കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്തു പറയാൻ പാടില്ല. നിങ്ങൾ എന്തു ചെയ്യണം, വല്യഫു വല്യസ്ഫഹു, മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്യട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ശേഷം പറയുന്ന കാര്യം എന്താണ്, അലാ തുഹിബ്ബൂന, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, ഐ യഗ്ഫിർ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ. വല്ലാഹു ഗഫൂറു റഹീം, അള്ളാഹു ആകട്ടെ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു മഹത്തായൊരു സന്ദേശം അടങ്ങിയിട്ടുള്ള ഒരു ആയത്താണ് ഇന്ന് പാരായണത്തിലൂടെ നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കിയത്. നമുക്കറിയാം, ഈ ഒരു ആയത്തിൻ്റെ ഒരു സബബ് നുസൂലുണ്ട്, ഒരു അവതരണ പശ്ചാത്തലമുണ്ട്. ഇസ്ലാമിക ലോകത്തിലെ ഒന്നാമത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, വിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷ ഉമ്മ, അവരെക്കുറിച്ച് ഒരപവാദം ഹദീഫുൽ ഇഫ്ക് അത് വ്യാപകമായി പ്രചരിച്ച സമയത്ത്, അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് ആ പ്രചരണങ്ങൾക്ക് നേതൃപരമായ പങ്ക് വഹിച്ചിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആനുകൂല്യം പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു സ്വഹാബി വര്യനായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അതെ, ആ ഒരു മകളുടെ വിഷയത്തിൽ ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ്. ഇനി മുതൽ ഞാൻ അദ്ദേഹത്തിന് നൽകി വരുന്ന ആനുകൂല്യങ്ങൾ നിർത്തൽ ചെയ്യുകയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കി തിരുത്തുകയാണ്. ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന വിശ്വാസികൾക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടിനെ വളരെ ഭംഗിയായി വിശദീകരിച്ചു തരികയാണ്. നിങ്ങളിൽ നിന്ന് സമ്പന്നർ പറയാൻ പാടില്ല, സൗകര്യമുള്ളവർ പറയാൻ പാടില്ല, ഇനി മുതൽ കുടുംബത്തിന് ഞാൻ ഒന്നും കൊടുക്കില്ല, മിസ്കീൻമാർക്ക് സാധുക്കൾക്ക് ഞാൻ ഒന്നും കൊടുക്കില്ല എന്ന് പറയാൻ പാടില്ല, നിങ്ങൾ എന്തു ചെയ്യണം, മാപ്പ് നൽകണം, വിട്ടുവീഴ്ച നൽകണം എന്നിട്ട് പറയുന്നതാണ് അതിനേക്കാൾ സുന്ദരമായത്. അലാ തുഹിബ്ബൂന അയ് യഗ്ഫിറല്ലാഹു ലക്കും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണ്? അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടണം. അള്ളാഹു അത് തിരിച്ചു ചോദിക്കുകയാണ്. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനും മാപ്പ് നൽകാനും നിങ്ങൾക്ക് എന്താണ് തടസ്സം? നിങ്ങളുടെ ഈഗോ പ്രശ്നമാകരുത്. അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ടും എന്നോടവർ തിരിച്ച് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്നൊരു പൈശാചികത വരരുത്. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം എന്താണ്? അലാ തുഹിബ്ബൂന, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? ഐ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിന്. അപ്പോൾ എന്തായിരിക്കും ഒരു വിശ്വാസിയുടെ മറുപടി ഉണ്ടാവുക? തീർച്ചയായും അള്ളാഹു ഞങ്ങൾക്ക് പുറത്തു തരണം എന്നാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ഈ ഒരു വാക്കായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ നാവിൽ നിന്ന് വന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മനോഹരമായ പ്രഭാതത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു വളരെ വ്യക്തമായ, അതല്ലെങ്കിൽ മഹത്വമാർന്ന ഒരു നിലപാടിനെ പറയുന്ന ഒരു ആയത്താണ് സൂറത്ത് നൂറിലെ 22-ാമത്തെ ആയത്ത്. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ പ്രതിസന്ധികൾക്കിടയിൽ നമ്മൾ എടുത്തുകൂടാത്ത ഒരു നിലപാടിനെ വിശദീകരിക്കുകയും അതിൻ്റെ നേരായ മാർഗത്തെക്കുറിച്ച് വരച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ ഒരു ആയത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കൂടുതൽ പഠനങ്ങൾക്കും അതിൻ്റെ വിശദീകരണങ്ങളുടെ വായനയ്ക്ക് വേണ്ടിയിട്ടും ഈ ആയത്തിന് വിധേയമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ.
0: ആമീൻ. ഒരല്പം ആഡിങ്ങുകളിൽ ചേർക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഈ ഒരു ആയത്തിൽ എല്ലാവരും വിശ്വാസികളൊക്കെ മാപ്പ് നൽകുന്നവരാകണം,
1: അതെ,
0: പരസ്പരം വിട്ടുവീഴ്ച നൽകുന്നവരാകണം എന്ന ഒരു സന്ദേശം തന്നെയാണ് ഏറ്റവും ഗൗരവമായി നൽകുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ ഉപോൽപ്പലകമായി നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്തരം ഈ ആയത്തിൽ പ്രകടമാണ്.
1: അപ്പോൾ
0: സൃഷ്ടാവായ നാഥനെ സംബന്ധിച്ചിടത്തോളം അവനേറ്റവും ഗഫൂറാണ്, അങ്ങേയറ്റം പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനും ഒക്കെയാണ്. ഗഫൂറിൻ വദൂദ്, അല്ലാഹു പൊറുക്കുന്നവൻ എന്നു മാത്രമല്ല തെറ്റ് ചെയ്തവരെ പശ്ചാത്തപിച്ചവരെ അല്ലാഹു അങ്ങേയറ്റം വദൂദുൻ ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷെ സൃഷ്ടികളുടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ അവരെ ജീവിതത്തിൽ അവരോട് തെറ്റ് ചെയ്ത ആളുകൾ, ഇപ്പൊ ഈ മിസ്തഹ് റളിയല്ലാഹു അൻഹു തന്നെ അദ്ദേഹത്തോടാണെങ്കിലും, ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ഷിയോട് ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ നിലപാടാണെങ്കിലും ഒക്കെ ആ മാപ്പ് നൽകിയിട്ടുണ്ട് എങ്കിലും പണ്ടത്തെ പോലെയുള്ള ആ ഒരു ഒരു ഉദ് ഒരു സ്നേഹം, അതല്ലെങ്കിൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ അത് സൃഷ്ടികൾക്ക് കഴിയില്ല. പക്ഷേ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഗഫൂറാണ്, വദൂദുമാണ്. പക്ഷെ എന്നിരുന്നാലും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പാകപ്പുഴവുകൾക്ക്, നമ്മളോട് സംഭവിക്കുന്ന തെറ്റുകളിൽ അവർക്ക് പുറത്തു കൊടുക്കുവാനും വിട്ടുവീഴ്ച ചെയ്യുവാനും കഴിയേണ്ടതുണ്ട്. അതിലൂടെ ആഗ്രഹിക്കുന്നത് സൃഷ്ടാവായ റബ്ബ് എനിക്കും പുറത്തു തരണമല്ലോ എന്ന ഒരു താല്പര്യവും ആഗ്രഹവും തന്നെയാണ്.
1: മാഷാല്ലാ, നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പെട്ടെന്ന് തിരിച്ചുപോയി. നമ്മുടെ പുലരിവട്ടമാണ് ഇനി നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നത്. മുനീർ ചമനാട് പറയുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുരേഷിൻ്റെ നല്ല കിറാത്താണ്. എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ്, ഞാൻ ജിദ്ദയിലുണ്ടാകുമ്പോൾ പല പ്രാവശ്യം എനിക്ക് ഷെയ്ഖിൻ്റെ കൂടെ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഷെയ്ഖിന് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
0: ഈ ഇലിയാസ് ഒരു സംശയം ചോദിക്കുന്നുണ്ട്, റേഡിയോ ആപ്പ് ഗൂഗിൾ ടി വിയിൽ ലഭിക്കുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ലഭിക്കുമോ എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു ആൻഡ്രോയിഡ് ടി വിയിൽ ഞാൻ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ടി വി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫോൺ പോലെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ. എന്തായാലും ടെക്നിക്കൽ ടീമിലെ പ്രഗത്ഭർ, പ്രത്യേകിച്ച് ഉമറൊക്കെ ഇവിടെ ഉണ്ട്,
1: എന്തെങ്കിലും അവരൊക്കെയും അതിലൊരു പ്രതികരണം പറയുന്നു നമുക്ക് വിചാരിക്കാം. ഇൻഷാല്ലാ, ഷുഹൈബായം വളപട്ടണം, ഉമൈറ തൃശൂർ വള്ളറക്കാട്, യാസീൻ ഷെരീഫ് നറമരുതൂർ, ഹനീന സുൽഫി കൊട്ടാരക്കര, റസിയ ചങ്ങാണി, ജാസ്മിൻ സലീം തൊടുപുഴ, അഷ്റഫ് വി പാലക്കാഴി, സഹൽ പി എടപ്പലം, ഹൈറുന്നീസ തെക്കിൽ, അബ്ദുൽ കരീം തൂമിനാട് കരീംച, സൈനബ കടമ്പഴിപ്പുറം, സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ, നൌഷിയ നരിപ്പറമ്പ്, ഇംതിയാസ് തിരുവമ്പാടി. ലൈവ് ഇടയ്ക്കിടെ കട്ടായി കളിക്കുന്നു, എനിക്ക് മാത്രം പ്രശ്നമാണോ എന്നാണ് ഇംതിയാസ് തിരുവമ്പാടി ചോദിച്ചിട്ടുള്ളത്. മുംതാസ് ബേപ്പൂർ, സീനത്ത് പാലക്കാട്, സഫിയ കെ തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും, മനോഹരമായ ഖുർആൻ പാരായണം, എന്നും ഒരായത്ത് കേൾക്കുന്നു, അൽഹംദുലില്ലാ, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാകുന്നു, അള്ളാഹു ഖുർആൻ പഠിക്കുവാൻ എളുപ്പമാക്കി നൽകട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഷാജിദ വിട്ടി വല്ലപ്പുഴ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മൈമൂന ചീക്കിലോട്, നഫീസ വി കാര, ആരിഫ കാക്കയങ്ങാട്, ആയിഷ കെ ടി അരിപ്ര, ഖദീജ എ കെ കിണവക്കൽ, സാജിദ ഷംസു കാസർഗോഡ്, നബീസ ഒറ്റപ്പാലം, ഇമ്രാൻ എൻ വി കുമരനെല്ലൂർ, ഫാസില എ ജി പോത്താങ്കണ്ടം, ഫസീല മുണ്ടക്കൽ, ഹുസൈൻ വി എം എടത്തനാട്ടുകര, നസ്രു മഞ്ഞപ്പെട്ടി, നസ്രുല്ല സൊലാഹി മഞ്ഞപ്പെട്ടി, ഖദീജ തൊടുപുഴ, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, ബുഷറ പത്തപ്പിരിയം, മുനീർ ചമനാട്, സെറീന വി പി വളാഞ്ചേരി, സൈനാബി പി എൻ കാലിക്കറ്റ്, താഹിറ ടി കെ കാസർഗോഡ്, ഹലീമ കെ മുഹമ്മദ് പാങ്ങ്, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: നമുക്ക് മോർണിംഗ് ലൈവ് ഷോ ഏറ്റവും ഹൃദ്യമായ ഒരു പ്രോഗ്രാമിലേക്ക്, സ്ലോട്ടിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. പുലരിവട്ടം.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം.
0: ദുരന്തങ്ങൾ അടുക്കുമ്പോൾ എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോടൊപ്പം ചേരുന്നത് ബഹുമാനായ ഹാരിസ് ബിൻ സലീം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വസ്ഹാബിഹി അജ്മൈൻ. അമ്മാ ബഅദ്. ഈ ദുരന്തങ്ങൾ ഭയാനകമാകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അതിൻ്റെ ഭീകരതയാണ്. ഒരു ദുരന്തമുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന അപകടങ്ങളുടെ ആഴം. ഇപ്പം ഈ മഴക്കെടുതിയും ഇതൊക്കെ വരുന്ന സന്ദർഭത്തിൽ ഒന്നിച്ച് മലകൾ ഇടിഞ്ഞ്, അതേപോലെ തന്നെ ഉരുൾപൊട്ടി, വീടുകളും കുടുംബങ്ങളൊക്കെ ഒന്നിച്ച് മണ്ണിലടിയിലാവുന്ന ഭീകരാവസ്ഥ, അതിൻ്റെ ആ അപകടങ്ങളുടെ ഭീകരത, അതാണല്ലോ ദുരന്തങ്ങളെ ഏറ്റവും ഭയാനകമാക്കുന്നത്. മറ്റൊന്ന്, ആർക്ക് എപ്പോഴും സംഭവിക്കാം എന്ന ഭീതി. അതായത് ഒരു നാട്ടിൽ ജലപ്രളയം ഉണ്ടാകുമ്പോൾ, മഴ പെയ്യുമ്പോൾ ആരും അതിൽ നിന്ന് മുക്തരല്ല. എല്ലാവർക്കും സാധ്യതകളുണ്ട്. ഭൂമി സ്വാഭാവികമായും ഭൂമി നനഞ്ഞ് കുതിർന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീടുകൾ തകർന്നു പോവാം, അതേപോലെ വെള്ളം കയറി പ്രശ്നങ്ങളുണ്ടാവാം, അതേപോലെ ഉരുൾപൊട്ടലുണ്ടാവാം. ഒന്നുമില്ലെങ്കിലൊരു മരം എന്തു ചെയ്യാം, അതിൻ്റെ വേരുകൾ അടർന്ന് നമ്മുടെ വീടുകളിൽ പതിക്കാം. അതുമല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ലൈൻ താഴെ വീഴാം, അതിൽ സ്പർശിക്കാം. എന്ന് പറഞ്ഞാൽ അപകടങ്ങളിൽ നിന്ന് ആരും മുക്തമല്ല. എല്ലാവർക്കും അപകടങ്ങൾ വരാം, അതിൻ്റെ സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ അപകടങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത, അതാണ് നമുക്ക് അതിനെ ഭയാനകമാക്കുന്ന മറ്റൊരു കാര്യം. മറ്റൊന്ന്, ജീവിതം തന്നെ തടസ്സപ്പെട്ടു പോകുന്ന ദുരന്തങ്ങൾ, അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന, നമ്മുടെ ജീവിതം തന്നെ പെട്ടെന്ന് വഴിമാറ്റപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഇത്തരം ചില വാർത്തകളെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോയിലും ചാനലുകളിലും, അതേപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ ധാരാളം ആളുകൾ മണ്ണിനടിയിൽ. ഇപ്പോൾ ഇന്ന് നമ്മൾ കേട്ട വാർത്ത പ്രകാരം തന്നെ ഏകദേശം 10-80 താഴെ ആളുകൾ മണ്ണിനടിയിലായി. 15 പേരെ കിട്ടിയിന്, 60-ലധികം ആളുകളെ കിട്ടാനുണ്ട് എന്നുള്ള മൂന്നാറിൽ നിന്നുള്ള ഒരു വാർത്ത നമ്മൾ കേട്ടു. അപ്പോൾ ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സ് വ്യാകുലപ്പെടും, വിഷമാവസ്ഥയിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നിയന്ത്രണങ്ങളിലുള്ളവയല്ല. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നിയന്ത്രണങ്ങളിലുള്ളവയല്ല. അത് തീർത്തും അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ സുരക്ഷയ്ക്ക് നമ്മൾ തീർച്ചയായും ഭരമേൽപ്പിക്കേണ്ടത് അള്ളാഹുവിൽ തന്നെയാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിവ് എനിക്കിതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന നമ്മുടെ ഭാഗം തീർത്തും നമ്മൾക്ക് കഴിവില്ലായ്മ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ എല്ലാറ്റിനും കഴിയുന്ന അള്ളാഹുവിന് കഴിയും എന്ന വിശ്വാസവും. നമുക്ക് കഴിയുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ആശങ്ക ഉണ്ടാവാറില്ലല്ലോ. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് ആശങ്ക ഉണ്ടാകും. അപ്പോൾ കഴിയാത്ത കാര്യങ്ങളിൽ കഴിയുന്നവനായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നമ്മൾ സമാധാനത്തിലാവും. യത്തവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബു, അള്ളാഹു തീരുമാനിച്ച നടക്കും, അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു പരിഹാരമുണ്ടാകും എന്ന തവക്കുലാണ് എത്ര ഈ ദുരന്ത സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം. രണ്ടാമത്തൊന്ന്, തീർച്ചയായും നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഭരണകൂടമോ നമ്മളോട് നിർദ്ദേശം പറഞ്ഞു നിങ്ങൾ ഇന്ന് തൽക്കാലം അവിടുന്ന് മാറി നിന്നോളൂ, ചെറിയ അപകട സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊരു മുൻകൂട്ടി പറയുന്നൊരു കാര്യമാവാം എന്നൊക്കെ നമ്മൾ ഊഹിച്ച് നമ്മൾ മാറാതിരിക്കുമ്പോൾ പിന്നെ പിറ്റേന്നൊരു ദുരന്തം സംഭവിച്ചാൽ തീർച്ചയായും അതിൽ നമുക്കൊരു ഖേദമുണ്ടാകും. അതായത് നമുക്കൊരു അറിയിപ്പ് കിട്ടിയിട്ട് നമ്മൾ ചെയ്തില്ല, നമ്മുടെ ഭാഗം നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ നമുക്കൊരു ദുരന്തം വരുമ്പോൾ നമുക്കതിൽ ഭയങ്കരമായ മാനസിക വിഷമമുണ്ടാകും. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാതിരിക്കരുത്. അപ്പോൾ സുരക്ഷാ നടപടികളിൽ നമ്മൾ എന്തു ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണം. ഇപ്പോൾ വെള്ളം കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ വസ്തുവകളൊക്കെ അതിൻ്റെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിവെക്കുക. അതേപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള നമ്മുടെ കിറ്റ് തയ്യാറാക്കുക. നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട വിലപ്പെട്ട വസ്തുക്കൾ നമ്മൾ എടുത്തു വയ്ക്കുക. അഥവാ പോകേണ്ടി വന്നാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ ആഭരണങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമുക്ക് ആവശ്യമുള്ള മരുന്ന് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ഒക്കെ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ വേണം, അങ്ങനെ ആ കാര്യങ്ങളിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മൾ വളരെ കൃത്യമായി ചെയ്തിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് മാനസിക ആശങ്കകളുണ്ടാകും. അവിടെയാണ് നമ്മൾ അള്ളാഹു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ചതാണ്. പ്രാർത്ഥനകളിൽ മിക്കതും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളവയാണ്. എല്ലാ ഏത് കാര്യങ്ങളാണെങ്കിലും അള്ളാഹു നമുക്ക് സുരക്ഷ ലഭിക്കാനാണ്. നമ്മൾ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിനാണ് അള്ളാഹു മൻ റബ്ബി എന്നത്. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് എന്തെങ്കിലും മരണം സംഭവിച്ചാൽ നമ്മൾ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ പാപങ്ങളില്ലാതെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാത്രി ഉറങ്ങുന്ന സമയത്ത് പിന്നെ നമ്മൾ പിന്നെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥന അവസാനത്തെ വചനം ആ പ്രാർത്ഥനയാണെങ്കിൽ, എന്നിട്ട് മരിക്കുകയാണെങ്കിൽ പ്രകൃതിയിലാണ് മരണം എന്നാണ്. അപ്പോൾ രാത്രി ഒരു ദുരന്തമുണ്ടായി നമ്മൾക്ക് എന്തിനും സംഭവിച്ചാൽ തന്നെ എന്തായിരിക്കും, നമ്മുടെ ശുദ്ധ പ്രകൃതിയോടുകൂടെ അള്ളാഹുവിലേക്ക് എത്തും സമാധാനത്തോടെ. ഒരു പക്ഷേ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവരെക്കാളും സമാധാനം, രക്ഷപ്പെട്ടവരൊന്നുമില്ലാതെയാണല്ലോ പോയത്, ദുരന്തത്തിൽ മരിച്ചവരായിരിക്കും ഒരു പക്ഷേ സമാധാനം അടയുന്ന ആളുകൾ. കാരണം അവർ അള്ളാഹുവിനടുക്കൽ സ്വീകാര്യമാണെങ്കിൽ അവർക്ക് എന്താ ഭയപ്പെടാനുള്ളത്, ഒരു മുറിവിൻ്റെ വേദന പോലുമില്ല, പൂർണ്ണ സന്തോഷത്തിലും വിശാലമായ ലോകത്തുമാണ് അവരെത്തുന്നത്. അപ്പോൾ അത് നമ്മുടെ കാര്യം സൂക്ഷിച്ചു. അതേമാതിരി തന്നെ നമ്മൾ ആമൻ റസൂൽ സൂറത്തു അൽ ബക്കറിൻ്റെ അവസാന ഭാഗം, അത് കഫത്താഹു നമുക്ക് സംരക്ഷണമാണ്, ആയത്തുൽ കുർസി നമുക്ക് സംരക്ഷണമാണ്. ചിലപ്പോൾ ഒരു ദുരന്തം വരുന്ന സമയത്ത് നമ്മൾ ഉണരാം, അറിയാം, നമുക്കവിടുന്ന് രക്ഷപ്പെടാനുള്ള സാവകാശം ലഭിക്കാം, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ചൊല്ലേണ്ട പ്രാർത്ഥനകളും കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ ചൊല്ലിയിരിക്കണം. ധാരാളമായി അള്ളാഹുവോട് നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം, അസ്തഗ്ഫിറുല്ലാഹ് നമ്മൾ ധാരാളമായിട്ട് പറയണം, അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, ചോദിക്കണം, അള്ളാഹുവിലേക്ക് നമ്മൾ വിനയപ്പെടണം, നമ്മൾ പശ്ചാത്തപിക്കണം, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം. അള്ളാഹു എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും നമ്മളെ രക്ഷിക്കുമാറാവട്ടെ. ഏതെങ്കിലും ദുരന്ത സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാൽ അവിടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം. അത് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും. അള്ളാഹു സഹായിക്കട്ടെ.
0: ആമീൻ. മാഷാഅല്ലാ. ഇന്നത്തെ പുലരിവട്ടത്തിൽ ദുരന്തങ്ങൾ അടുക്കുമ്പോൾ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് മനോഹരമായ വിശദീകരണമാണ് ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം നടത്തിയത്.

0: നമ്മുടെ ശ്രോതാക്കൾക്കായി നീക്കിവെച്ച ഒരു സ്ലോട്ടാണല്ലോ പീസ് ടൈം. ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ബഹുമാന്യനായ ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അതിപ്രകാരമാണ്: ചില ദിവസങ്ങളിൽ തിരക്കുകൾ കാരണം ലൈവ് കേൾക്കാൻ കഴിയാതെ വന്നാൽ ശരിക്കും വിഷമമാകും. കാരണം ദിനചര്യയുടെ ഭാഗമായി പീസ് റേഡിയോ മാറിക്കഴിഞ്ഞു. ഓരോ വീട്ടിലും ഒരു ഖുർആൻ ഉണ്ടാകേണ്ടതുപോലെ ഓരോ ഫോണിലും പീസ് റേഡിയോ ആപ്പ് ഉണ്ടാകണമെന്ന് തോന്നാറുണ്ട്. അത്രയും ഉപകാരപ്രദമാണ് ഈ സേവനം എന്ന ഒരു വിലയേറിയ നിർദ്ദേശമാണ്, അഭിപ്രായമാണ് അദ്ദേഹം പ്രതികരണ പേജിൽ കുറിച്ചിട്ടുള്ളത്. ബറക്കല്ലാഹു ഫീക്കും.
1: മാഷാല്ലാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളുടെ പിന്നെ പരിപാടിയുമായി ബന്ധപ്പെട്ട്, പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. സഫിയ കെ തിരൂരങ്ങാടി, ബിനിത നൊച്ചിമ ആലുവ, അബ്ദുറസാഖ് കുഞ്ചത്തൂർ, സീനത്ത് പാലക്കാട്, മുനീർ ചമനാട്, ഷൊഹീബ എം വളപട്ടണം, സുലേഹ തിരുവാലി, റൌഫ മടക്കര, ഫാത്തിമ സാലിഹ ചാത്തമുണ്ട, റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, സെനിയ കെ എ കാഞ്ഞിരമറ്റം, അതേപോലെ തന്നെ ഉമൈബ കല്ലടിക്കോട്, ഹസീന നെജിമോൻ ആലപ്പുഴ, സൗദാമുട്ടം, ഹുസൈൻ വി എം എടത്തനാട്ടുകര സലഫി ചോദിച്ചിട്ടുള്ളത്, അബ്ദുള്ള സലഫി ലീവ് ലെറ്റർ കൊണ്ടുവന്നിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച വന്നില്ല എന്നാണ്. മിക്കവാറും മൂപ്പര് പ്രകോപിപ്പിച്ചാൽ ഇന്നത്തെ ഹുത്തുബ ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകളം ചെയ്യേണ്ടിരുന്നു എന്നുള്ളതാണ് സാധുവിനോട് പറയാനുള്ളത്.
0: ലീവ് ലെറ്റർ ഇൻഷാല്ലാ പ്രൊവൈഡ് ചെയ്യാം.
1: അതെ അതെ. അതേപോലെ തന്നെ സഫി അടപ്പാൾ, എന്നും പുലരിയിൽ വളരെ നല്ല ഉപദേശങ്ങൾ മാത്രം നൽകുന്ന ഹാരിസ് മൗലവിക്കും പി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിഷ കെ ഇരിക്കൂരിൽ നിന്നും സാദിഖ് പാലക്കാഴി ഇവർ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെ പിന്നെ മെസ്സേജുമായി വന്നിട്ടുണ്ട്.
0: മുംതാസ് കാസർഗോഡ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നത്തെ പുലരിവട്ടം മനസ്സിന് വളരെ സമാധാനവും ധൈര്യവും നൽകുന്നതാണ് എന്നാണ് അവർ പ്രതികരിക്കുന്നത്. മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജയിൽ നിന്നാണ് അദ്ദേഹം സലാം അറിയിച്ചിട്ടുണ്ട്. ഇരിക്കൂരിൽ നിന്ന് ആയിഷയും പാലക്കാഴിൽ നിന്ന് സാദിഖും സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പോൾ സമയം 6:25. ഇപ്പോൾ മോർണിംഗ് ലൈവ് ഷോയിലെ ലൈവ് ക്വിസിൻ്റെ സമയമാണ്. ഒരുപാട് ആളുകൾ താല്പര്യത്തോടുകൂടി, വളരെ ആവേശത്തോടുകൂടി പലരും നോട്ട്ബുക്കൊക്കെ കയ്യിൽ വെച്ച് ക്വിസിൻ്റെതായൊരു നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പല ശ്രോതാക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അറിവ് സ്വായത്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ക്വിസിൻ്റെ ആ ഒരു പ്രൊസീഡിങ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ പ്രൊസീജിയറുകൾ ഇപ്രകാരമാണ്: നമ്മൾ 3 തവണയാണ് ചോദ്യം ചോദിക്കുക. 3-ാമത്തെ തവണയും ചോദ്യം ചോദിച്ചതിനു ശേഷം 25 സെക്കൻഡ് ബീപ് സൗണ്ട് അവിടെ ഉമർ പ്ലേ ചെയ്യും. ആ ബീപ് സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്: നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലോ മറ്റു ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുക. തുറന്നു വരുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ ഫീഡ്ബാക്ക് ഓപ്ഷൻ താഴെയുള്ള ഓപ്ഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും മുകളിലായി 2 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പേരും സ്ഥലവും ചേർക്കണം. തൊട്ടു താഴെ പ്രോഗ്രാം എന്നത് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് സെലക്ട് ചെയ്യണം. ഈ 2 കാര്യവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഉത്തരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ ചോദ്യങ്ങളുടെ കൂടെയായി, ഉത്തരങ്ങളുടെ കൂടെയായി വന്ന കോഡ് ലെറ്ററുകൾ എ ഓർ ബി ഓർ സി ഓർ ഡി ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തുകയാണ് വേണ്ടത്. ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഹസൻ അൻസാരി.
1: ഹദീസിലെ ആഹാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം.
0: സുബ്ഹാന.
1: ഓപ്ഷൻ എ, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ബി, കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ സി, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ഡി, പ്രബലമായ ഹദീസ്. ചോദ്യം
0: രണ്ടാമത് നമുക്ക് ആവർത്തിക്കാം. ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം, ഉസൂലുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്ര പ്രകാരം ആഹാദ്, ഹദീസിൽ ആഹാദ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 4 ഓപ്ഷനുകൾ: എ, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ബി, കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. സി, എല്ലാവരും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഡി, പ്രബലമായ ഹദീസ്.
1: തീർച്ചയായും മൂന്നാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനം ആവർത്തിക്കുന്നു. ഹദീസിൽ ആഹാദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ബി, കുറഞ്ഞ ആളുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ സി, എല്ലാവരും റിപ്പോർട്ട് ചെയ്തത്. ഓപ്ഷൻ ഡി, പ്രബലമായ ഹദീസ്.
0: കണ്ടോ, നമ്മള് വിട്ടുവീഴ്ചയില്ലാതെ അഫ്സൽ അത് പ്ലേ ചെയ്തിട്ടുണ്ട്,
1: കഴിഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ ഇനി അതില് ഒരു അർത്ഥശങ്കക്കുമിടയില്ലാത്ത വിധം
1: ഇതിൽ കറക്കിക്കുത്ത് നിരോധിക്കണോ?
0: എന്താച്ചാ, അത് കുഴപ്പമില്ല, ചെയ്തോട്ടെ,
1: കറക്കിക്കുത്തി വന്നോട്ടെ. ശരി,
0: കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു അറിവ് കിട്ടലാണല്ലോ.
1: തീർച്ചയായും. അപ്പൊ അതിലെ നമ്മുടെ ശ്രോതാക്കൾ ബഷീരി അബു, തലശ്ശേരി ആയിഷ, തോട്ടശ്ശേരി അറ, മനാഫ് കെ വി പാലക്കാഴി കൂടെയുണ്ട്, കമന്റിന് സാധിക്കൂല എന്ന് പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ കമന്റ് ഇട്ടല്ലോ, മാഷാല്ലാ. ആസിയ കെ തിരുവേഗപ്പുറ, കുട്ടി അഹമ്മദ് പേരശ്ശന്നൂർ, ഇബ്രാഹിം മൽനൂർ ടെക്സ് ഉള്ളാൾ മാംഗ്ലൂർ, ഇവരെല്ലാവരും സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. സെമീറ കെയും താനൂർ തെറ്റിച്ചാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇന്ന് മിക്കവാറും ശ്രോതാക്കളുടെ മറുപടി നഫീസ വി കാരയുടെ മറുപടി ആയിരിക്കും. ഇന്ന് നമ്മൾ പുതിയൊരു കാര്യം പഠിക്കും എന്നുള്ളതായിരിക്കും മിക്കവാറും ശ്രോതാക്കളുടെ വാചകമായിട്ട് നഫീസ കാരയുടെ മെസ്സേജ് പറയാനുള്ളത്. മുനീർ ചമ്മനാട് പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ ചോദ്യം വളരെ ഈസിയാണെന്നാണ്. ഞാൻ മനഃപൂർവ്വം ഈസി എന്നുള്ള പദം പറയാത്തതാണ്. ചില ശ്രോതാക്കൾ പറയാറുണ്ട് നിങ്ങൾ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, നിങ്ങൾ കൊതിപ്പിക്കുകയാണ്. ചില ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് ഉസ്താദ് നിങ്ങൾ എന്തിനാണ് കളവ് പറയുന്നത്, അത് അത്രയും പിന്നെ എളുപ്പമൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയും. അപ്പം എന്നും ബോധപൂർവ്വം ഒന്നും ഉണ്ടാതിരുന്നതാണ്. എന്തായിരുന്നാലും മുനീർ ചമ്മനാട് പറയുന്നു ഈസിയാണ്, നഫീസ വി കാര പറയുന്നു ഇന്ന് ഒരു പുതിയ ഒരു കാര്യം പഠിക്കും എന്നുള്ളത്. നമ്മളെ ശ്രോതാക്കൾ തീരുമാനിക്കട്ടെ. സഫിയ കെ തിരൂരങ്ങാടി പറയുന്നു ഇന്നത്തെ ചോദ്യവും ഒന്ന് വിറപ്പിച്ചു. അൽഹംദുലില്ലാ, ഏതായാലും നമ്മുടെ അറിവാണല്ലോ വലുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റുഷ്ദ കാളികാവ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം അറിയില്ല, പുതിയ അറിവ് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, മിക്കവാറും നമുക്ക് നല്ലൊരു അറിവ്, പുതിയൊരു അറിവ് തന്നെ ഭൂരിഭാഗം ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത.
0: ശരിക്കും ആ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു ക്ലു ആ ചോദ്യത്തിൽ തന്നെയുണ്ട്.
1: അതെ,
0: ഇൻഷാല്ലാ സമയത്ത് നമ്മളത് പറയാം.
1: അതെ,
0: കാരണം ആ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു ക്ലു, ഒരു മെയിൻ ക്ലു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലു ആ ചോദ്യത്തിൽ തന്നെയുണ്ട്. ഇനിയിപ്പോ ഒരാൾക്ക് ഉത്തരം അറിയില്ലെങ്കിലും ആ ചോദ്യത്തിൽ ആ പദപ്രയോഗങ്ങളിൽ തന്നെ അതിന്റെ ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നു.
1: ഇതിപ്പോ എന്തറിയോ, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാൽ ശ്രോതാക്കളുടെ മനസ്സിൽ ഇപ്പൊ തോന്നണ എന്തായിരിക്കും എന്നറിയോ, നിങ്ങൾ എന്തൊക്കെ ക്ലൂ ഉണ്ടെങ്കിലും ആ ബീപ്പ് ശബ്ദം അവസാനിക്കുമ്പോ പറഞ്ഞു തരണ്ടായിരുന്നു. ഇതിപ്പോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അത് പറഞ്ഞിട്ട് ഇപ്പൊ എന്താണ് കാര്യം എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. അപ്പൊ അതിലേ പിന്നെ എനിക്ക് ആ ഒരു സമയത്ത് പിന്നെ നമുക്ക് ഒരു ഓർമ്മ വരുന്ന ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് പിന്നീടാവാം അല്ലേ?
0: തീർച്ചയായും.
1: ഇൻഷാല്ലാ, നമുക്കെന്നാ ഇനി അടുത്തൊരു സ്ലോട്ടിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്.
0: നമ്മൾ ഇനി പോകുന്നത് 1 മിനിറ്റ് ടോക്കിലാണ്. സഫീർ അൽ ഹക്കമി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സുബ്ഹാനല്ലാ എന്ന ദിക്കർ നമ്മൾക്ക് ആർക്കാണ് അറിയാത്തത്? ഒരുപാട് കൂലി വാങ്ങി തരാൻ കഴിയുന്ന ഒരു ദിക്കറാണ് ഈ സുബ്ഹാനല്ലാ. പ്രവാചകൻ സല്ലല്ലാഹി പഠിപ്പിച്ചു അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള 4 വചനങ്ങളിൽ ഒന്നാണ് സുബ്ഹാനല്ലാ. ഒരു ദിവസം സുബ്ഹാനല്ലാഹ് 100 വട്ടം ഒരാൾ ചൊല്ലിയാൽ അവൻ 1000 നന്മകൾ രേഖപ്പെടുത്തുകയും 1000 തിന്മകൾ മായച്ചു കൊടുക്കുകയും 1000 പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹിയുടെ കൂടെ സുബ്ഹാനല്ലാഹിൽ അലീം വ ബിഹംദിഹി എന്നൊരാൾ ചൊല്ലിയാൽ അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഈത്തപ്പന മരം അള്ളാഹു നട്ടുപിടിപ്പിക്കുമെന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് 100 വട്ടം രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവന് വേണ്ടി 100 നന്മകൾ രേഖപ്പെടുത്തുമെന്നും 100 തിന്മകൾ മായച്ചു കൊടുക്കുമെന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം എന്നാണ് ഒരാൾ ചൊല്ലുന്നതെങ്കിൽ അവൻ നാവിന് ഏറ്റവും എളുപ്പമുള്ളതും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും മീസാൻ ഏറ്റവും കനം തോങ്ങുന്നതുമായ ദിക്കറാണ് ചൊല്ലതി എന്ന് പ്രവാചകനെ പഠിപ്പിക്കുന്നു. ഈ ദിക്കറുകൾ ശീലമാക്കുക, വലിയ കൂലി വാങ്ങി കൂട്ടുക. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ള. എന്നതിൻ്റെ ഇത്രയും വലിയ കൂലികളെ സംബന്ധിച്ച് നമ്മളെ ഉദ്ബോധിപ്പിച്ചത്, അതും 1 മിനിറ്റിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. അതിലേറെ ആശയങ്ങളും വിശദീകരണങ്ങളും അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് അവർ തുടങ്ങി വെച്ച മഹത്തായ ഒരു പ്രോഗ്രാം തന്നെയാണ് ഈ ഒരു 1 മിനിറ്റ് ടോക്ക്. ഒരുപാട് എപ്പിസോഡുകൾ അത് പിന്നിടുന്നുണ്ട്. എല്ലാ ദിവസവും നമുക്കത് വൈകുന്നേരങ്ങളിൽ അത് കേൾക്കാൻ കഴിയും. എല്ലാ ദിവസവും രാവിലെ 5:24 നീർവഴയും ഉണ്ടാകും. ശേഷം വീണ്ടും കേൾക്കാൻ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമാണ്.
1: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, ഒരു മിനിറ്റ് കൊണ്ട് ഒരു വലിയ അറിവ് തന്നെ കിട്ടിപ്പോയി. അള്ളാഹു ഇത് സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്നാണ് സഫിയ കെ തിരുരങ്ങാടി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, അഷറഫ് വി പാലക്കാഴി, അഹദിൻ്റെ ജമ്മാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലൂ ഇതൊന്നും വെളിപ്പെടുത്താൻ നിങ്ങൾ എന്ത് പ്രലോഭനം തന്നിട്ടും കാര്യമല്ല അല്ലേ, അങ്ങനെയല്ലേ പറയാനുള്ളത്? അഷറഫ് വി പാലക്കാഴിയോട് പറയാനുള്ളത്, ക്ലൂ സലഫി പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ ആ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിക്കുള്ളൂ, അതിന് മുമ്പ് പൊട്ടിക്കൂല. ഖദീജ തൊടുപുഴ, സമീറ കെ എം താനൂർ, റസിയ ചെങ്ങാണി, എ ആണോ ഡി ആണോ എന്ന് സംശയമുണ്ട്. ഏതായാലും കറക്കി കുത്തിയിട്ടുണ്ട്
0: എന്നുള്ളതായിരിക്കും. ഇപ്പൊ കറക്കി കുത്തി ഉണ്ടാവുക, എയും ഡിയും കൂടി ഒരുമിച്ച് കുത്തിയിട്ടുണ്ടാവോ?
1: അങ്ങനെ അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും നോക്കാം.
0: അബ്ദുൽ ഹമീദ് സി കെ ഒന്ന് എന്ന് അതിലുണ്ട്.
1: അതെ, നഫീസ വി കാര ആ ക്ലൂ വെച്ച് ഉത്തരം അയച്ചിട്ടുണ്ടോ എന്നാണ്. യു പി ഹാരിസ് ബഹ്റൈൻ, അസ്സലാമു അലൈക്കും. മുഗുൽസു ചെറമംഗലം, ചോദ്യത്തിൽ ഉത്തരമുണ്ട്. സുഹറ കൽപ്പറ്റ സലാം പറഞ്ഞിട്ടുണ്ട്. മുബീന കുനിയിൽ, നാസിഹ മാട്ടൂൽ, പിന്നെ മനാഫ് കെ വി പാലക്കാഴി, ഉത്തരത്തിൽ ഉത്തരം ചോദ്യത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബൈദ ഇസ്മായിൽ മടിക്കേരി, അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. ശരിയെന്നുള്ള ഒരു മംഗ്ലീഷ് ആയതുകൊണ്ട് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സുലേഖ തിരുവാലി, മാഷാല്ലാ, പുലരിവട്ടം നല്ലൊരു മെസ്സേജ്. ഷിഹാബ് കൽപ്പറ്റ വയനാട്, സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ റുഖിയ പി ചെമ്പക്കുത്ത്, നഫീസ പി എ താമരശ്ശേരി, അസ്സലാമു അലൈക്കും. ഈ ദിക്കറുകളൊക്കെ ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നു, പെട്ടെന്ന് ഇബ്ലീസ് വന്ന് ശ്രദ്ധ മാറ്റും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഉമ്മു അമാൻ മക്കരപ്പറമ്പ്, റഹ്മത്ത് ബി വി, അതേപോലെ തന്നെ അബ്ദുറസാഖ് കുഞ്ചത്തൂർ, പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, വൺ മിനിറ്റ് ടോക്ക്, ഇന്ന് വളരെ നല്ലൊരു അറിവ് കിട്ടി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നാസിഹ മാട്ടൂൽ, ക്ലൂ നോക്കി ആൻസർ അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖദീജ തൊടുപുഴ, ക്ലൂ കേട്ടിട്ട് ഉത്തരം ആണെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബിനിത നൊച്ചിബ അലുവയിൽ നിന്ന്, ചോദ്യം എളുപ്പമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫസീല മുണ്ടക്കൽ, എനിക്ക് തയ്യൽ പണിയുണ്ട്, ഞാൻ ഒരുപാട് ദിക്റ് ചൊല്ലുന്നുണ്ട്, കൂടെ പീസ് റേഡിയോ കേൾക്കുകയും ചെയ്യും, അങ്ങനെ എനിക്ക് നല്ല മനസ്സമാധാനം കിട്ടുന്നുണ്ട് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റംല പി സി ചിങ്ങപുരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ഒരു മിനിറ്റിൽ കിട്ടിയ അറിവ്, മാഷാല്ലാ, ഞാൻ എപ്പോഴും ചൊല്ലാറുണ്ട് എന്നൊരു കമൻറ്റ് നടത്തി.
0: സമീറ കെ എം താനൂർ, സലൂലമക്ക് ഞാൻ പഠിച്ചതായിരുന്നു, പക്ഷെ ഓപ്ഷൻ തെറ്റിപ്പോയി എന്നാണ്, ഓപ്ഷൻ തെറ്റിയതാണ് എന്ന് പറയുന്നുണ്ട് അവര്.
1: അതെ, മുംതാസ് ബേപ്പൂർ പറഞ്ഞിട്ടുള്ളത് ആ ക്ലൂ വെച്ച് തന്നെ ഉത്തരം അയച്ചു എന്ന
0: ക്ലൂവിനെ പറ്റി പറയണ്ടായിരുന്നില്ലേ?
1: അതെ, മിക്കവാറും നമ്മുടെ ശ്രോതാക്കൾ അത് പിന്നെ
0: ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
1: അതായത് പിന്നെ എല്ലാത്തിനും ഒരു പിന്നെ സന്ദർഭമുണ്ട്, ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്.
0: തീർച്ചയായും.
1: പിന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി പറയുന്നു, മലയാളം എഴുതാൻ അറിയുന്നില്ല എന്നൊരു കമൻറ്റ് നടത്തുന്ന,
0: കുഴപ്പമില്ല, നിങ്ങളുടെ മംഗ്ലീഷ് നമുക്ക് വായിക്കാൻ കഴിയും. അവിടെ അവിടെ തൊട്ടടുത്തൊരു മലയാളം എന്ന ഒരു ടാബ് ഉണ്ട്, ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മംഗ്ലീഷ് മലയാളത്തിലേക്ക് കൺവേർട്ട് ആകും. ഇപ്പോൾ എ ഐ കാലഘട്ടമാണല്ലോ, വിരോധമല്ല, നിങ്ങൾക്ക് മംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാം.
1: ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു സ്ലോട്ടിലേക്ക് പിന്നെ പോകാം എന്നുള്ളത്, ഞാൻ ആ പറഞ്ഞൊരു കഥ പറഞ്ഞാലോ?
0: തീർച്ചയായും.
1: അതായത് പിന്നെ നമ്മൾ ഈ സ്കൂളിലൊക്കെ നമ്മൾ പിന്നെ കേട്ട ഒരു ഒരു കഥയാണത്. പിന്നെ പണ്ട് പിന്നെ ഒരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അലക്കുകാരൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ, പണ്ടത്തെ കാലങ്ങളിലൊക്കെ അങ്ങനെയുള്ള ഒരു പിന്നെ ഇപ്പം അങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ കാണാറില്ല. അതായത് ഈ പിന്നെ വീടുകളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയിട്ട് അലക്കി കൊടുക്ക, സ്ത്രീയിട്ട് തിരിച്ചു കൊടുക്കും, അങ്ങനെയുള്ള ഒരു ഇത്. അപ്പം അയാൾക്കൊരു കഴുതയുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇപ്പം നമ്മളെ ശ്രോതാക്കൾക്കും ഇപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും,
0: പണ്ട് കാലഘട്ടങ്ങളിൽ വീട്ടിലേക്ക് വന്ന് അത് കളക്ട് ചെയ്ത്,
1: അതെ,
0: എന്താണ് അത്, പക്ഷെ ഇന്ന് ഈ ലോണ്ടറികളൊക്കെ ഉണ്ട്.
1: അതെ,
0: അപ്പം നമ്മളവിടെ കൊണ്ടുപോയി അലക്കാൻ കൊടുത്ത് അവരത് അലക്കി വാഷ് ചെയ്ത് ഇസ്തിരിയിട്ട് വൃത്തിയാക്കി തരുന്ന,
1: അങ്ങനെ ഈ കഴുതപ്പുറത്ത് അലക്കുകാരൻ പിന്നെ പുഴക്കരയിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് അലക്കി ഉണക്കി ഇത് കഴുതപ്പുറത്ത് തന്നെ തിരിച്ചു കൊണ്ടുവന്നു നോക്കും. രാത്രിയാകുമ്പോൾ ഈ കഴുതയെ സ്വതന്ത്രനാക്കും. അപ്പോൾ കഴുത എന്ത് ചെയ്യും? പിന്നെ ഈ ഭക്ഷണം പിന്നെ പുല്ല് അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് പിറ്റേന്ന് പ്രഭാതമാകുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ഈ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാറാണ് പതിവ്. അങ്ങനെ ഈ രാത്രി കറക്കത്തിനിടയിൽ പിന്നെ ഈ കഴുതക്ക് ഒരു കൂട്ടുകാരനെ കിട്ടി, ഒരു കുറുക്കനെ കിട്ടി. പിന്നെ ഇവർ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ എന്താണ്,
0: ഒരുമിച്ചാണ്,
1: ഒരുമിച്ചാണ് രാത്രി എരതേടൽ, ഒരുമിച്ചാണ്. അങ്ങനെ ഒരു ദിവസം കുറുക്കൻ പറഞ്ഞു, നമുക്ക് നാളെ ഇന്ന സ്ഥലത്ത് നല്ല വെള്ളരിക്ക വിളഞ്ഞു നിൽക്കുന്ന സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് കഴിച്ചു പോരാം എന്ന് പറഞ്ഞു.
0: വെള്ളരിക്ക,
1: അതെ,
0: വെള്ളരിക്ക പട്ടണമാണോ?
1: അത് പട്ടണമാക്കാം നമുക്ക്, അത് വെള്ളരിക്ക പാടാണ്, അതിന് നമുക്കൊരു പട്ടണമാക്കാം, അതായത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം, കഥയാണല്ലോ. അങ്ങനെ ഇവർ രണ്ടുപേരും പോവുകയാണ്. നല്ല നിലാവുള്ള രാത്രിയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവർ പിന്നെ നല്ല മതിവരോളം ഭക്ഷണം പിന്നെ അത് കഴിച്ച് പിന്നെ പോകുന്ന സമയം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് പിന്നെ ഈ കഴുത കുറുക്കനോട് പറയാണ്, എനിക്ക് ഈ തെളിഞ്ഞ ആകാശവും ഈ നിലാവുള്ള രാത്രിയും കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നു. എനിക്കിപ്പോൾ എൻ്റെ മൂഡ് എന്ന് പറയുന്നത് നല്ലൊരു പാട്ടുപാടാനാണ് തോന്നുന്നത് പറഞ്ഞു. ആര് പറഞ്ഞു?
0: കഴുത.
1: കഴുത പറഞ്ഞു. ഉടനെ ഇടപെട്ടിട്ട് കുറുക്കൻ പറഞ്ഞു, സുഹൃത്തെ ഒരിക്കലും ചെയ്തു പോകരുത്, ചെയ്താൽ ആൾക്കാരറിയും, കർഷകരുണ്ടാണല്ലോ, അപ്പോൾ അവർ കർഷകർ ഉണർന്നാൽ
0: നമുക്ക്
1: നല്ല പണി കിട്ടും. അപ്പോൾ പിന്നെ ഈ കുറുക്കൻ കുറുക്കൻ എന്ത് ചെയ്തെയാണ്, കഴുത കളിയൊക്കെയാണ്. ഈ പിന്നെ കുറുക്കൻ പറഞ്ഞൊന്നും ചെവി കിട്ടില്ല. അവർ പറഞ്ഞു, നിനക്ക് ഒരു കാട്ടിലെ മൃഗമായ നിനക്ക് സംഗീതത്തെക്കുറിച്ച് എന്തറിയാം, പാട്ട് പാടാനും അത് ആസ്വദിക്കാനൊക്കെ ഒരു കഴിവ് വേണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു,
0: കഴുത പാടാൻ തുടങ്ങി.
1: കഴുത പാടുന്നതിന് മുമ്പ് കുറുക്കൻ ഒരു ഷർത്ത് വെച്ചു, ഈ പാടിക്കോ, പക്ഷേ ഞാൻ ഈ പാടത്തുനിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നീ പാടിയാൽ മതിയാണ്. അതിന് കുറുക്കൻ എന്ത് ചെയ്തു, പാടത്തുനിന്ന് ഇറങ്ങിയിട്ട്, പാടത്തിൽ നിന്ന് വരുമ്പോഴത്തെ കൂടി ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറേ ദൂരം പോയിട്ട് ഒരു മരത്തിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ താഴെ പോയിട്ട് പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു. കഴുത നല്ല സ്വര പിന്നെ നല്ല ഉച്ചത്തിൽ പാടാൻ തുടങ്ങി, നല്ല സ്വരമല്ല നല്ല ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. അപ്പോൾ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്, ഒരു വല്ലാത്തൊരു അലർച്ച കേൾക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു,
0: കർഷകർ
1: എഴുന്നേറ്റ് വന്നു. കർഷകർ എഴുന്നേറ്റ് വന്നപ്പോൾ തങ്ങളുടെ വിളവെല്ലാം ഭക്ഷിച്ച് പാട്ടുപാടുന്നൊരു കഴുതയാണ് കാണുന്നത്. അവർ നല്ല പൊട്ടിച്ചൽ കൊടുത്തു, അവർ നല്ല പിന്നെ നല്ല പൂശ പൂശി. അങ്ങനെ അടി കിട്ടിയപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും പിന്നെ ഈ ജീവനും കൊണ്ട്

0: സമയവും സന്ദർഭവും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വിപരീത ഫലമാണ് ഉണ്ടാവുക.
1: അനവസരത്തിൽ ചെയ്യുന്ന പ്രതികരണത്തിന് പരിണിത ഫലം വളരെ പ്രത്യാഘാതം,
0: അത് വളരെ മോശമായിരിക്കും എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഒരു കഥ.
1: ഇതിൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പൊ ഇതിൽ കഴുതരാഗം കഴുതരാഗം എന്ന് പറയുന്നത് ഈ ഒരു പാട്ടിനെ ആയിരിക്കാം അല്ലേ? പൊതുവെ കഴുതരാഗം എന്ന് ചില രാഗങ്ങളെ പറ്റി, ചില സ്വരങ്ങളെ പറ്റി തമാശ രൂപേണ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അതൊക്കെ തമാശകളൊക്കെ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അത് സഹപ്രവർത്തകനും ഇല്ലാത്ത വശം ഉണ്ടാവാത്ത രീതിയിൽ പരസ്പരം കൂട്ടുകാർക്കിടയിലുള്ള ഒരു തമാശ രീതിയിൽ മാത്രം എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴുതരാഗം എന്നത് ഇതിന് ശേഷമായിരിക്കാം വന്നിട്ടുണ്ടാവുക. എന്തായാലും അതൊരു ഒന്നൊന്നര രാഗമായിട്ടുണ്ടാകും, അതിനുള്ള സമ്മാനവും കഴുതക്ക് കിട്ടിയിട്ടുണ്ടാകും. മാഷാല്ല, ഇന്നത്തെ ഈ ഒരു സെഷനിൽ മനോഹരമായൊരു കഥയാണ് നമ്മൾ കേട്ടത്. ബറക്കല്ലാഹു ഫീക്കും.
0: അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി നമുക്ക് അടുത്ത നമ്മുടെ ഒരു പ്രോഗ്രാമിലേക്ക് വരാം. ജംഷീർ, ഹിബ മുസ്തഫ, കൈപ്പമംഗലം, കെ വി കബീർ, പാലക്കാട്, ഇവർ നമ്മളോട് സലാം പറഞ്ഞ് നമ്മുടെ കൂടെയുണ്ട്.
1: നമുക്ക് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിലേക്കാണ് പ്രവേശിക്കുന്നത്. കാതോർക്കാം.

0: മാഷാഅല്ലാഹ്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുർ റഅദിൻ്റെ വചനങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയിൽ കാതോർത്തത്. ഏകദേശം 2421 എപ്പിസോഡുകൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുടേതായി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമ്മളത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബാറക്കല്ലാഹു ഫിക്കും. ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഒരു പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിൽ ചില പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും ഹൃദ്യമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ആ പ്രോഗ്രാമുകളുടെ അങ്ങേയറ്റത്തെ ആസ്വാദകരായിരിക്കും നമ്മൾ. നമുക്ക് പരിചയമല്ലാത്ത ഒരുപാട് പ്രോഗ്രാമുകൾ, അനേകം പ്രോഗ്രാമുകൾ പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സമയം നമ്മൾ ചില പ്രോഗ്രാമുകൾ ഈ നിമിഷങ്ങളിൽ പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്ക് നേടിയെടുക്കാനുള്ള പാഠങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെയും നാം ലക്ഷ്യം വെക്കുന്നത്. ഞായർ മുതൽ വെള്ളി വരെ രാത്രി 8 മണിക്കും ശനിയാഴ്ച രാത്രി 8:15 തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. ശനിയാഴ്ച ഒഴികെ രാത്രി 8 മണിക്കും ശനിയാഴ്ച രാത്രി 8:15 നമ്മളത് പ്രക്ഷേപണം ചെയ്യുന്നത്. ശേഷം റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമാകും. ഇപ്പോൾ ഖുർആൻ പാഠങ്ങളുടെ മാതാപിതാക്കൾ എന്ന ഒരു ടൈറ്റിലുള്ള എപ്പിസോഡിനാണ് നമ്മൾ കാതൊർക്കുന്നത്. അബ്ദുർ റഊഫ് അൽ ഹക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ وصلى الله على نبينا محمد وعلى آله وصحبه اجمعين ومن تبعهم بإحسان الى يوم الدين اما بعد ഏറെ സ്നേഹാദരരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ജീവിതത്തിലെ ഈ ദുനിയാവിൽ നമ്മെ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നത് നമ്മുടെ മാതാപിതാക്കളാണ്. ചെറുപ്പത്തിൽ നമുക്കവരെ വളരെ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ സ്വന്തം കാലിൽ നിൽക്കാനാകുന്ന ഒരു പ്രായമെത്തുമ്പോഴേക്ക് ആദ്യം ഉപ്പയെ അകറ്റുന്നു. പിന്നെ കുറച്ചുകൂടി കഴിയുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ വാർദ്ധക്യത്തിൽ

0: ത്തുന്ന സാഹചര്യത്തിൽ അവരെങ്ങനെ അവോയ്ഡ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടകങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെ പ്രസക്തമായ വിഷയങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ദീനിൻ്റെ അടിസ്ഥാന കാര്യമായ തൗഹീദിനെ പഠിപ്പിച്ച് നൽകുന്ന കൂട്ടത്തിലാണ് മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ വർത്തിക്കണം എന്ന് പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വഖലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു. ആദ്യത്തെ കൽപ്പന അതാണ്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിയെയും ഒരു ശക്തിയെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വത്തെ പഠിപ്പിച്ചതിന് ശേഷം അതോട് ചേർത്തു പറഞ്ഞത്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. ഇനി അവർ ഏതവസ്ഥയിലാണെങ്കിലും ശരി, ഇമ്മ യബ്ലുഗന്ന ഇൻദക അൽകിബറ അഹദുഹുമ ഔ കിലാഹുമ, വാർദ്ധക്യത്തിലെത്തിയ ഉപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ രണ്ടുപേരും ഉണ്ടെങ്കിലും ശരി, അവരോട് എന്ത് ചെയ്യരുത്? ഫലാ തഖുല്ലഹുമ ഉഫിൻ, കുറച്ചൊക്കെ പ്രായമെത്തുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ച് മടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും, മറവി ഉണ്ടാകും. അതുപോലെ തന്നെ ചോദിച്ചത് തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചെന്ന് വരും. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും ചോദിച്ച ചോദ്യങ്ങൾക്ക് കണക്കുണ്ടായിരുന്നിട്ടുണ്ടാവില്ല. ഒരു കാര്യം തന്നെ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ വസ്തു കാണുമ്പോൾ അതെന്താണ് ഉപ്പ, അതെന്താണ് ഉമ്മ എന്ന് ആവർത്തിച്ച് നമ്മൾ ചോദിക്കും. അതിനുത്തരം പറഞ്ഞാൽ അടുത്ത ചോദ്യം ഉടനെ ഉണ്ടാവും, അതെന്തേ അങ്ങനെ ഉണ്ടായി, അതെന്തേ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഉപ്പയോട് ഉമ്മയോട് ഒരു വിഷയത്തെക്കുറിച്ച് പല ചോദ്യങ്ങളുണ്ടാകും. അവിടെയെല്ലാം ഉപ്പ മകനല്ലേ, ഉമ്മ മകനല്ലേ അല്ലെങ്കിൽ മകളല്ലേ എന്നു പറഞ്ഞ് വാത്സല്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും അതിനെല്ലാം മറുപടി പറയാൻ വേണ്ടി നമ്മുടെ ഉപ്പയും ഉമ്മയും തയ്യാറായിട്ടുണ്ട്. എന്നാൽ നമ്മളൊന്ന് വളർന്നപ്പോൾ ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പ്രായാധിക്യം കൂടിയപ്പോൾ, അവർ വാർദ്ധക്യത്തിലേക്കെത്തിയപ്പോൾ, അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, ഒരിക്കൽ ചോദിച്ചത് വീണ്ടും രണ്ടാമത് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ക്ഷമ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നത്, വാർദ്ധക്യത്തിലെത്തിയവരുണ്ടോ, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, ചേ എന്ന വാക്കുപോലും നീ നിൻ്റെ മാതാപിതാക്കളോട് പറയരുത് എന്നാണ്. വലാ തൻഹർഹുമാ, അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്ന സമയം, ഇപ്പോഴല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് കയർത്ത് സംസാരിക്കരുത് എന്നാണ്. വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, ചേ എന്ന വാക്ക് പറയരുത്, അതോടൊപ്പം അവരോട് കയർത്തു സംസാരിക്കരുത് എന്നാണ്. മറിച്ച് എന്താ ചെയ്യേണ്ടത്? അതും വിശുദ്ധ ഖുർആനിൽ അതേ ആയത്തിൽ ബാക്കിയായി കൊണ്ട് പറഞ്ഞു, വഖുല്ലഹുമ ഖൗലൻ കരീമ, മാന്യമായ വാക്കായിരിക്കണം അവരോട് നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ വളരെ ബൃഹത്തായ ഒരു ആശയം നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. മാത്രമല്ല തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും പറഞ്ഞു, വഹ്ഫിദ് ലഹുമ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, പിന്നെ ചെയ്യേണ്ടെന്താ, അവർക്ക് നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കണം. ഏതുപോലെ? നമ്മൾ ചെറുപ്പകാലത്തുണ്ടായിരുന്നപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മോട് എങ്ങനെയാണോ കാരുണ്യത്തോടുകൂടി വർത്തിച്ചത്, നമ്മളെന്ത് ബഹളം കാണിച്ചാലും നമ്മളെന്തൊക്കെ ചെയ്താലും അതെല്ലാം ആ കുസൃതികളെല്ലാം ഒരു രസമായി കണ്ട് അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തിയ നമ്മുടെ മാതാപിതാക്കൾ എന്നതുപോലെ, അവർ പ്രായാധിക്യം കൊണ്ട് അവരുടേതായ ന്യൂനതകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നമുക്കത് പറ്റിയിട്ടില്ലെങ്കിലും അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ്. കാരണം നമ്മളെ പോറ്റി വളർത്തിയ നൊന്തു പ്രസവിച്ച ഉമ്മയും പോറ്റി വളർത്തിയ ഉപ്പയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലിയ കാരുണ്യമാണ്. അവർ നമുക്കുണ്ടാവുക എന്നത്, നമ്മുടെ ജീവിതകാലത്ത് അവർ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നത്, വലിയ നന്മയാണ്. ജിഹാദിനേക്കാൾ ആ മാതാപിതാക്കളെ പരിചരിക്കലാണ് പുണ്യമേറിയത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, റസൂലേ, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, ഏത് പ്രവർത്തനമാണ് അള്ളാഹുവിനേറെ ഇഷ്ടമുള്ളത്? പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നു, അസ്സലാത്തു അല വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ചോദ്യം ആവർത്തിച്ചു, ഫുമ്മ ഐ, പിന്നേതാണ്? ബിർറുൽ വാലിദൈൻ. പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്ന, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കുക എന്നതാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ചു, സുമ്മ അയ്യു, പിന്നേതാണ്? ഖാല അൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധമാണ് അതിന് ശേഷമുള്ളത് എന്നാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തെക്കാൾ മുന്തിച്ചത് മാതാപിതാക്കളോടുള്ള ആ ഒരു കാരുണ്യവും സ്നേഹവും അവർക്ക് നന്മ ചെയ്തു കൊടുക്കലുമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു നൽകുമ്പോൾ ഞാൻ ആയത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. വഖുൽ റബ്ബി റഹംഹുമ കമ റബ്ബയാനി സഗീറ, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി വേണം. ഈ രണ്ടായത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്, ഒന്ന്, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ചേ എന്ന വാക്കുകൊണ്ടുപോലും പറഞ്ഞു വേദനിപ്പിക്കരുത് എന്ന്. രണ്ടാമത്തത്, അവരോട് കയർത്തു സംസാരിക്കരുത് എന്നാണ്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് എന്നാണ്. മൂന്നാമത്തത്, അവർക്ക് അവരോട് മാന്യമായി സംസാരിക്കണം എന്നാണ്. നാലാമത്തത്, അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചു കൊടുക്കണം എന്നാണ്. അഞ്ചാമത്തത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണ്. ഖുൽ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ, റബ്ബെ, എന്നെ ചെറുപ്പത്തിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ പരിഗണിച്ചതുപോലെ, എന്നെ പരിചരിച്ചതുപോലെ, എന്നെ പോറ്റി വളർത്തിയതുപോലെ റബ്ബെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ കാരുണ്യം വർഷിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനമായും ചെയ്യാൻ കഴിയുന്നത് പ്രാർത്ഥനയാണ്. മരിച്ചുപോയ മാതാപിതാക്കളുണ്ടോ, അവരുടെ കബറിടം വിശാലമാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവർ, നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ പൊന്നുപോലെ കൊണ്ടു നടക്കാനും അവരെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട സേവനങ്ങൾ അനുഷ്ഠിക്കുവാനും നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ വിലയെ മനസ്സിലാക്കി അതിനെ നെഞ്ചോട് ചേർത്ത് അവർക്ക് വേണ്ട പരിഗണനയും പരിചരണവുമെല്ലാം നൽകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇതുവരെയും കേട്ടത് മാതാപിതാക്കൾ എന്ന വിഷയത്തിലുള്ള അബ്ദുറഊഫ് അൽഹിക്കമയുടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ്. നമ്മൾ ഈ ഒരു സ്ലോട്ടിൽ പരിചയപ്പെട്ടത് ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ്. ഖുർആൻ പാഠങ്ങൾ ഇൻഷാല്ലാ എല്ലാ ദിവസവും ശനിയാഴ്ച വൈകിയേ രാത്രി 8 മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത്. ശനിയാഴ്ച രാത്രി 8:15 ആയിരിക്കും ഇൻഷാല്ലാ. ബാർക്കല്ലാഹു ഫീക്കും.

0: സീനത്ത് പാലക്കാട്, നിങ്ങളെ കഥയെ പറ്റി ഒരു കമന്റ് അവർ പറയുന്നുണ്ട്. കട്ടാൽ മാത്രം പോരാ, കട്ടത് ഒതുക്കാനും പഠിക്കണം എന്ന് പറഞ്ഞതുപോലെയുള്ള കഥയായി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്.
1: ജംഷീർ നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഖുർആൻ പാഠങ്ങളുമായി ബന്ധപ്പെട്ടാണ് ആ കമന്റ് എന്നാണ് തോന്നുന്നത്.
0: ഷുഹൈബ വളപട്ടണവും അപ്രകാരം ഖുർആൻ പാഠത്തിലൂടെ നല്ലൊരു വിഷയമാണ് നമ്മൾ കേട്ടത്. എൻ്റെയും പലരുടെയും മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണ്. അല്ലാഹു അവരെയും നമ്മളെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ, ആമീൻ.
1: അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും സഫിയ കെ തിരൂരങ്ങാടിയും അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ മെസ്സേജുകൾ നടത്തിയിട്ടുണ്ട്.
0: ഒറ്റപ്പാലത്ത് നിന്ന് ഷാദിയ ഒരു ദുആ വസീയത്തുണ്ട്. ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു മാതാവിന് ശമനവും ഷിഫാവും റാഹത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
1: എടപ്പാൾ കഥ സൂപ്പറായി എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. റസിയ മാളിയക്കൽ അരീക്കോടുന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അസ്മാബി പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണ മഹല്ല് സംഗമത്തിന് പി ആർ സ്റ്റാൾ ഉണ്ടാകുമെന്ന് കരുതി കണ്ടില്ല. മെമൻഡോസ് വാങ്ങാനായിരുന്നു, നേരിട്ട് വാങ്ങാം, നേരിട്ട് വരാം എന്ന ഒരു സംഗതി കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല വി പി കാളികാവ്, അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാഹ്, ഇന്ന് വെള്ളിയാഴ്ചയും മുഹറം പത്തും ഒന്നിച്ചു വന്ന പുണ്യദിനം. ശാരീരികമായൊരു പ്രയാസത്തിലാണ്, എല്ലാവരുടെയും ദുആയിൽ ഉൾപ്പെടുത്തണേ. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും റബ്ബ് അകറ്റിത്തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ, അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ, മാഷാല്ലാ, താങ്കൾ പറഞ്ഞ പ്രകാരം മുൻകാലത്ത് കൈതപ്പുറത്താണ്, പക്ഷേ ഇന്നും ആ പ്രവൃത്തിയുണ്ട്, സൈക്കിൾ വണ്ടിയിലാണ് എന്ന് മാത്രം. അഷ്റഫ് വി പാലക്കാട്, ഇടിയും മിന്നലും ഉണ്ടാകുമ്പോഴുള്ള പ്രാർത്ഥനയാണ് മാഷാല്ലാ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്. നഫീസ താമരശ്ശേരി, ചെറിയവന്റെ വാക്കും ചെവി കൊള്ളണം, അല്ലെങ്കിൽ ആപത്ത് വരും എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
0: നല്ല കഥയാണ് മാഷാല്ലാന്നാണ് ഷുഹൈബ് വളവട്ടണം പറയുന്നത്. പണ്ട് കാലത്ത് അലക്കാൻ കൊണ്ടുപോകുന്നവരെ ധോബി എന്ന് വിളിക്കാറുണ്ട് എന്നാണ് അവര് പറയുന്നത്. അതോടൊപ്പം പാടാനറിയാത്തവർ പാടിയാൽ ഹൈദരാഗം എന്ന് പറയാറുമുണ്ട് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കും.
1: ആമിന കാരക്കുന്ന് മാളികപ്പറമ്പിൽ നിന്ന്, മാഷാല്ലാ, എൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു. മാതാപിതാക്കൾ ഇല്ലാത്തവർക്കാണ് അതിൻ്റെ വില അറിയുന്നത്. കണ്ണില്ലാത്തവർക്കാണ് കണ്ണിൻ്റെ വില അറിയൂ എന്നൊരു മെസ്സേജ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സഫിയ എടപ്പാളും പിന്നെ നമ്മുടെ പിന്നെ ഖുർആൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. കെബീർ പാലക്കാട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, കഥ ഉഷാറായിട്ടുണ്ട്, ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്നൊരു മെസ്സേജ് അദ്ദേഹം.
0: നിലമ്പൂരിൽ നിന്ന് ജമീല, അവർ ഒരു ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രൊഡക്ഷൻ ടീം അംഗങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്, അതിനൊരു പരിഹാരം ഉണ്ടാകും. അസ്സലാമു അലൈക്കും, ബലിപെരുന്നാൾ തലേന്ന് നടത്തിയ ലൈവ് ടെലികിസിൽ സമ്മാനാർഹയായിരുന്നു, പക്ഷെ സമ്മാനം ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇൻഷാല്ലാ ഉടനെ അതിൻ്റെ പരിഹാരം നമുക്ക് ചെയ്യാവുന്നതാണ്.
1: മുനീറ വേങ്ങൂർ, എല്ലാ പ്രോഗ്രാമും നമുക്ക് ഈ ലോകത്തേക്കും പരലോകത്തേക്കും ഉപകാരമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം സലാം പറഞ്ഞിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖദീജ തൊടുപുഴ, മാഷാല്ലാ, മാതാപിതാക്കൾക്ക് എത്ര ഖിദ്മത്ത് ചെയ്താലും മതിയാവില്ല, മാതാപിതാക്കളെ സംരക്ഷിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്നൊരു കമൻറ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് സലഫി. എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് പറയാൻ പറ്റുമോ? നിങ്ങൾ മുണ്ടുന്നില്ലെന്ന് ഞാൻ തന്നെ മുണ്ടാം. അതായത് ഇന്ന് ജൂൺ 26 മുഖാഫഹത്തുൽ മുഖദ്ദറാത്ത് അല്ലേ, ലഹരിക്കെതിരെയുള്ള പോരാട്ടം, ലഹരി വിരുദ്ധ ദിനമാണെന്ന് അല്ലേ? ആണോ അല്ലേ?
0: തീർച്ചയായും തൂഫാൻ ആഞ്ഞടിക്കേണ്ട ദിവസം കൂടിയാണ്.
1: അതെ അതെ, എല്ലാം തൂഫാനാക്കേണ്ട അല്ലേ. നമ്മളെടുക്ക നമുക്കറിയാം, പിന്നെ ഏതൊരു തിന്മയുടെയും പിന്നിലുള്ള ഒരു സബബെന്ന് പറയുന്നത് അത് പിന്നെ ലഹരിയാണ്. ലഹരി ഒരു മനുഷ്യനെ എന്ത് ചെയ്യും? അത് തിന്മകളുടെ മാതാവാണ്, തിന്മകളുടെ ലോകത്തേക്കുള്ളൊരു വാതായനം കൂടിയാണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെയുള്ള പ്രതിരോധം, അത് നമ്മുടെ വീടിൻ്റെ ഉമ്മറം വരെ പോയി ലഹരി മരുന്നുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വളരെ ഗൗരവമായി നമ്മൾ നമ്മുടെ ഒരു തലമുറയെ രക്ഷിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം എന്നുള്ളതാണ്. അതിന്
0: ഇന്നലത്തെ സോഷ്യൽ മീഡിയയിലൊരു ന്യൂസ് കാണുകയുണ്ട്. പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഏകദേശം ഒരു 16 crore rupees ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ തൂഫാൻ ടീം പിടിക്കുകയുണ്ടായി. അപ്പോൾ അത്ര ഏറ്റവും വലിയ ഒരു ഭീമമായ ഒരു വേട്ട തന്നെയാണ് നടന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും അത്രയേറെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ നാട്ടിൽ അത് സുലഭമായിരുന്നു. അപ്പം അതിനെതിരെ നമ്മുടെ നിയമപാലകരും സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം തീർത്തും ശ്ലാഘനീയം തന്നെയാണ്.
1: അപ്പം നമുക്ക് അത്തരമുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കും അണിചേരാം, നമ്മുടെ മക്കളെയും ഭാവി തലമുറയെയും നമുക്ക് സംരക്ഷിക്കാൻ ഒത്തൊരുമിക്കാം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള.
0: എസ് റേഡിയോ അടുത്തതായി സംപ്രേഷണം ചെയ്യുന്നു തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ആഷുറ നോവിനെ സംബന്ധിച്ചുള്ള വിശദീകരണവുമായി നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൗലവി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ان الحمد لله حمدا كثيرا طيبا مباركا فيه والصلاه والسلام على من لا نبي بعده وعلى اله وصحبه اجمعين اما بعد عن ابي قتاده الانصاري رضي الله عنه ان رسول الله صلى الله عليه وسلم سئل ان يصوم يوم عاشوراء فقال يكفر السنه الماضيه برشوداكلي امام مسلم തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള ഒരു വചനമാണ് കേൾപ്പിച്ചത്. ابو قتاده റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ നിവേദകൻ. അബൂ ഖതാദ അൽ ഹാരിസ് ബിൻ റബീഇ അൽ അൻസാരി അതാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അബൂ ഖതാദത്തുൽ അൻസാരി എന്ന പേരിലാണല്ലോ അദ്ദേഹം പ്രസിദ്ധനാകുന്നത്. ഹിജ്റ കുംഭ 16 അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 54 മദീനയിൽ വെച്ച് അൻസാരി സ്വഹാബിയായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു മരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ബദർ യുദ്ധത്തിന് ശേഷം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫാരിസ് കുതിരപ്പടയാളി എന്ന നിലക്ക് അദ്ദേഹം പ്രസിദ്ധനാണ്. ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത് അന്ന റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയമായും അല്ലാഹുവിന്റെ റസൂൽ ഇല്ല ചോദിക്കപ്പെടുകയുണ്ടായി. അൻ സൗമി യൗമി ആഷൂറ ആഷൂറ ദിവസത്തിലെ നോമ്പിനെ പറ്റി. മുഹറം 10 ആഷൂറ. ആഷൂറ ദിവസത്തിലെ നോമ്പിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരോ ചോദിച്ചു. ഫഖാല അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഷൂറ നോമ്പിന്റെ പ്രതിഫലം എന്ന നിലക്ക് പറഞ്ഞത് ഇങ്ങനെ യുക്കഫിറു സനത്തൽ മാദിയ. യുക്കഫിറു സനത്തൽ മാദിയ കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പുറത്തു കിട്ടുന്നതാണ്, പാപങ്ങൾക്ക് മോചനമാണ്, അതിനുള്ള കഫാറത്താണ് ഈ മുഹറം 10 നോമ്പ് എന്ന്. മറ്റൊരു റിവായത്തിൽ വന്നത് അഹ്തസിബു അലല്ലാഹ് യുക്കഫിറു സനത്തൽ ലതീ ഖബ്ലഹു എന്നാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും മുമ്പുള്ളതായ ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടുമെന്നാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ മഹത്തായ പ്രതിഫലമുള്ള ഒരു നോമ്പിൻ്റെ ദിവസത്തിലാണ് നാം ഓരോരുത്തരുമുള്ളത്, ആഷൂറ നോമ്പ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അത് നിർവഹിക്കേണ്ടത്. ഒരു വർഷത്തെ പാപ മോചനത്തിനുള്ള വലിയൊരു അവസരമായി റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചു വെച്ചതാണ് മുഹറമ്പത്തിൻ്റെ നോമ്പ്. അതനുഷ്ഠിക്കാൻ സാധ്യമായവരൊക്കെ ഭാഗ്യവാന്മാർ. അതോടൊപ്പം തന്നെ ഓരോ നോമ്പിൻ്റെയും മറ്റ് അനവധി പ്രതിഫലങ്ങളുമുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ, നരകത്തിൽ നിന്ന് എത്രയോ അകന്നു പോകാൻ, സ്വർഗത്തിൽ പ്രത്യേക പരിഗണന കിട്ടാൻ, റയ്യാനെന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം നേടാൻ, ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഓരോ നോമ്പിലുമുണ്ട്. എന്നാൽ അതോടൊപ്പം ചില നോമ്പുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രവാചകനിലൂടെ വലിയ ചില പ്രതിഫലങ്ങൾ കൂടി വിശ്വാസികൾക്ക് നൽകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അങ്ങനെ എഹ്തിസാബോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിക്കുക എന്നതാണ് പ്രത്യേകമായി ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിട്ടുണ്ട്, നോമ്പ് നോൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കാരണം ഈ സമൂഹത്തിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് വലിയ ഒരു നേട്ടം ലഭിക്കട്ടെ എന്ന് നമ്മുടെ റസൂൽ ആഗ്രഹിച്ചു എന്ന് നാം തിരിച്ചറിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിൻ്റെ ജനതയെയും രക്ഷപ്പെടുത്തിയ, ലോകം കണ്ട ഏറ്റവും വലിയ അക്രമികളെ നശിപ്പിച്ച ആ ചരിത്രം, അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആഷൂറ ദിവസവും. അതിൻ്റെ ആ ഓർമ്മപ്പെടുത്തലിൻ്റെ, റബ്ബിനെ ഓർക്കുന്നതിൻ്റെ, നന്ദിപൂർവ്വം സ്മരിക്കുന്നതിൻ്റെ ഒരു നേർരേഖയുമാണ് നേർചിത്രവുമാണ് ആഷൂറ നോമ്പ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന നിലക്ക് തന്നെ നാം അതിനെ കാണുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രതിഫലം നമ്മളോട് പറഞ്ഞത് നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇവിടെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന ഹദീസാണല്ലോ ഇന്ന് നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞൊരു വർഷത്തെ ചെറുപാപങ്ങൾ പുറക്കപ്പെടാൻ മാത്രം മഹത്വമുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ആഷൂറ നോമ്പ് അനുഷ്ഠിക്കുന്നവൻ ഇഖ്ലാസോടുകൂടി പ്രതിഫലം കാണിച്ചനുഷ്ഠിക്കുന്നു. ഇന്നലെ മുതൽ കഴിഞ്ഞ ആഷൂറ വരെയുള്ള പിന്നെ വന്നുപോയ ചെറുപാപങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്നാണ്. എന്നാൽ ഇതിൻ്റെ വിശദീകരണങ്ങളിൽ ചില തഫ്സീറുകളിൽ മഹാന്മാരായ പണ്ഡിതന്മാർ ചില വിശദീകരണങ്ങൾ കൂടി നൽകുന്നത് അതിങ്ങനെയാണ്. ഇതിന്റെ ചുരുക്കം: കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾ പൊറുക്കും എന്നതോടൊപ്പം വരും വർഷങ്ങളിൽ പാപങ്ങൾ വരാതെ സൂക്ഷിക്കാനും ഇത് ഉപകാരപ്പെടും എന്ന വിശദീകരണങ്ങളുണ്ട്. വരും വർഷത്തിൽ ഇനി ഇന്നു മുതലുള്ള ദിവസങ്ങളിൽ പാപങ്ങൾ വരാതെ സൂക്ഷിക്കാനും ഈ നോമ്പ് ഉപകാരപ്പെടും എന്നതാണ് ഒരു ചർച്ച. കഴിഞ്ഞ വർഷത്തെ പാപങ്ങൾക്കുള്ള കഫാറത്ത് ലഭിക്കുന്നു എന്നതോടൊപ്പം റബ്ബിന്റെ കാരുണ്യവും പ്രതിഫലവും ലഭിക്കും എന്നതുകൂടി ഇതിനർത്ഥമാക്കുന്നുണ്ട് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് നൽകുന്ന പല അവസരങ്ങൾ, ചില അവസരങ്ങൾ, അതോടൊപ്പം നമ്മളെ അള്ളാഹു പരീക്ഷിക്കുന്നത്, നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, നമ്മുടെ വിശ്വാസം, ദീനിനോടുള്ള താല്പര്യം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ പിൻപറ്റുന്നതിലുള്ള അങ്ങേയറ്റത്തെ വലിയ ആഗ്രഹവും അതിലൂടെ ലഭിക്കുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചുള്ള ആഗ്രഹവും, ഇതൊക്കെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ, ഇബാദത്തുകളിലൂടെ വിശ്വാസികളെ തിരിച്ചറിയാൻ കൂടിയാണ് ഇങ്ങനെയുള്ള നോമ്പും അതേപോലെ ഇബാദത്തുകളും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആഷൂറ നോമ്പ് അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന കൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒപ്പം ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്ത ആളുകളുണ്ട്. നോമ്പ് അനുഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആഗ്രഹിച്ചിരുന്നവർ, സാധിക്കാത്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരിക്കൽ കൂടി ആശയം നാം മനസ്സിലാക്കുന്നു. അഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സൗമി യൗമി ആഷൂറ, ആഷൂറ ദിവസത്തിന്റെ നോമ്പിനെ പറ്റി നബി ചോദിക്കപ്പെടുകയുണ്ടായി. ഫഖാല, അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി പറഞ്ഞു. അതായത് ആഷൂറ നോമ്പിന്റെ പ്രതിഫലത്തെക്കുറിച്ചാണ് ചോദിച്ചത്. പല അള്ളാഹുവിന്റെ റസൂലിന്റെ പല സുന്നത്ത് നോമ്പുകളെക്കുറിച്ചും ഒക്കെ ചോദിച്ച ഒരു സന്ദർഭമുണ്ട് വിശദമായൊരു ഹദീസിൽ. വചനത്തിലാണ് ഈ വിഷയവും വന്നിട്ടുള്ളത്. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, കഫിർ സനത്തുൽ മാദിയ എന്നാണ്, കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അവന് പുറത്തു കിട്ടുമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മേക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മൾ ഇതുവരെ കേട്ടത് തിരുമൊഴികൾ. ഇന്നത്തെ തിരുമൊഴികളിൽ ആഷുറ നോമ്പ് ഒരു വർഷത്തെ പാപമോചനത്തിന് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നടത്തിയ സംസാരമാണ് നമ്മളിതുവരെ

0: നമുക്ക് ലഹരിക്കെതിരെ പ്രവർത്തിക്കാൻ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാവട്ടെ എന്നാണ് ജംഷീർ പ്രാർത്ഥനയുമായി നമ്മുടെ കൂടെയുള്ളത്. മുനീർ ചമനാട് മാതാപിതാക്കളുടെ വിഷയത്തിൽ മൗലവി നല്ല പ്രഭാഷണമാണ് നടത്തിയത്. അൽഹംദുലില്ലാ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്കതിൻ്റെ വില അറിയുന്നത്. എൻ്റെ മാതാപിതാക്കൾ ഇന്ന് ഇല്ല, എല്ലാവരും ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. റുഷ്ദ കാളികാവ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ നിഹാല വലമ്പൂർ, ദിവസവും ഓരോ ഹദീസും അർത്ഥവും കേൾക്കാൻ ഭാഗ്യം. അൽഹംദുലില്ലാ, മിക്കവരും ഇന്ന് നോമ്പിലാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അമീർ ടി എടത്തനാട്ടുകര, അദ്ദേഹം വന്നിട്ടുള്ളത് ഒരു കവിതയുമായിട്ടാണ്. പരീക്ഷണങ്ങൾ വന്നെത്തുമ്പോൾ തളരരുതേ മനമേ നീ, അള്ളാഹുവിലെ ബരമേൽപ്പിക്കലിൽ അഭയം തേടുക നീ, അവൻ്റെ വിധിയാണെല്ലാം എന്ന് ഉറച്ചൊന്ന് വിശ്വസിക്കൂ, ആശ്രയമായി നാഥനെ മാത്രം ഹൃദയത്തിൽ ചേർത്തു വെക്കൂ. എങ്കിലും കൈകൾ കെട്ടി വെറുതെ ഇരിക്കുകയല്ല മതം, മുൻകരുതലുകൾ എടുക്കലാണല്ലോ സത്യവിശ്വാസത്തിൻ പദം. ഒട്ടകം കെട്ടി അള്ളാഹുവിൽ ബരമേൽപ്പിച്ച റസൂൽ മൊഴി, നമ്മുടെ കർമ്മപഥത്തിൽ എപ്പോഴും തെളിയണം വഴി. സുരക്ഷിതൻ പാതകൾ തേടുക, അപകടങ്ങൾ അകറ്റുക, പൂർണ്ണതയാർന്നൊരു തയ്യാറെടുപ്പിൽ ജാഗ്രത പുലർത്തുക. ശ്രമങ്ങൾ നമ്മുടേത്, ഫലം അവനിലേതെന്നുരയ്ക്കുക. ദുരന്തമുഖത്തും പതറാതെ നാഥനിൽ നോക്കിയിരിക്കുക. ഇഹലോക ജീവിതം പരീക്ഷണത്തിൻ വലിയൊരു വേദിയ. തവക്കുലും അസ്ബാബും ചേരുമ്പോൾ ജീവിതം സുന്ദരം ശോഭയ. ഭയമില്ലിനി പരീക്ഷണങ്ങളുടെ കയ്പുനീർ കുടിക്കാൻ, അള്ളാഹു കൂടെയുണ്ടെന്ന ബോധം മതിയാകും മതി ജീവിക്കാൻ. ഈ ഒരു കവിതയാണ് അദ്ദേഹം നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്.
1: മഷാല്ലാ, മീർ നട്ടി എടത്തനാട്ടുകാരുടെ കവിത വളരെ മനോഹരം തന്നെയായിരുന്നു.
0: അതെ. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇന്ന് തിരുമൊഴി കേട്ട് അൽഹംദുലില്ലാ, എന്നും ഒരു ഹദീസ് പഠിക്കാൻ കഴിയും, അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. അഷ്റഫ് ബേപ്പൂർ, ലഹരി വിമുക്തമായ ഒരു ലോകത്തിനായി നമുക്ക് കൈകോർക്കാം. ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ഇന്ന് ലഹരിക്കെതിരെയുള്ള നമ്മുടെ പ്രതിജ്ഞ പുതുക്കാം എന്ന ഒരു കമൻ്റാണ് നടത്തിയിട്ടുള്ളത്. സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും. അള്ളാഹു തആല ഇന്നത്തെ നോമ്പിലൂടെ എല്ലാ പാപങ്ങളും പുറത്തു തിരുമാറാകട്ടെ എന്ന ഒരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സഫിയ ഇടപ്പാൾ, വളരെയധികം പ്രതീക്ഷയേകുന്ന വാക്കുകൾ, എന്നും ഹദീസുകളിലൂടെ നമുക്ക് നല്ല നല്ല അറിവുകൾ തരുന്ന കെ വി ഉസ്താദിനും പി ആർ ഫാമിലിക്കും അള്ളാഹു അർഹമായ പ്രതിഫലങ്ങൾ നൽകട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പീസ് റേഡിയോ അതിൻ്റെ ശബ്ദപ്രവാഹം തുടരുമ്പോൾ അത് നമുക്ക് സംഭാവന ചെയ്യുന്ന ഹൈലൈറ്റ് പ്രോഗ്രാമുകളെക്കുറിച്ച് ശ്രോതാക്കളെ ഉണർത്തുക എന്നുള്ളത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഒരു ദൗത്യമാണ്. നമുക്കറിയാം, നമ്മളുടെ ലോകത്തിലുള്ള മലയാളി സമൂഹത്തിന് വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠനം സാധ്യമാക്കുന്ന പ്രോഗ്രാമാണല്ലോ അന്നൂർ എന്ന് പറയുന്നത്. അതിൻ്റെ 16-ാമത്തെ മൊഡ്യൂൾ പ്രക്ഷേപണം തുടരുന്നത്. 33-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് സംപ്രേഷണം ചെയ്യും. നമുക്കറിയാം, തഫ്സീർ പഠനം എന്നുള്ളത് വളരെ കൃത്യമായി, ലളിതമായി, ഏവർക്കും ഗ്രാഹ്യമാകുന്ന രൂപത്തിൽ പീസ് റേഡിയോ അത് സംപ്രേഷണം ചെയ്യുന്നു. അതുമാത്രമല്ല, അതിൻ്റെ ഓരോ അറിവുകളും മനസ്സിൽ തറക്കുന്ന രൂപത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തൊട്ടു താഴെ അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സംഘടിപ്പിക്കുന്നു, പരീക്ഷകൾ സംഘടിപ്പിക്കുന്നു. എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൻ്റെ പഠനമാണ് ലക്ഷ്യമിടുന്നത്. ഈ കേൾക്കുന്ന ശബ്ദപ്രവാഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരിൽ ആരെങ്കിലും ആ ഒരു നന്മയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു അവസരം അതിനായിട്ട് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും 100 സൂറത്ത് ബഖറയിലെ 180-ൻ്റെ അടുത്ത ആയത്തുകൾ എത്തി നിൽക്കുകയാണ്. 180 മുതൽ 87 വരെയുള്ള ആയത്തുകളാണ് ഇപ്പം നിലവിലുള്ളത്. അതുവരെ നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്ത് വെച്ചും നമ്മളതിൻ്റെ വിശദീകരണം പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ലഭ്യമാണ്, കോഴ്സ് ഓപ്ഷനിൽ കയറി നമുക്കത് കേൾക്കാനുള്ള അവസരമുണ്ട്. അത് കേൾക്കുക, അത് മനസ്സിരുത്തുക, അതോടൊപ്പം അതിൻ്റെ പരീക്ഷകൾ എഴുതാനും ഒക്കെ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നിലക്ക് നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ ബന്ധപ്പെടേണ്ടത് നമ്പർ 9747 8458 എന്ന നമ്പറിലേക്കാണ് നമ്മൾ വിളിക്കേണ്ടത്. നമ്മളുടെ ഫാമിലി ടെലികിസിനെ കുറിച്ച് പറയേണ്ട സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൽ പങ്കെടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ അങ്ങോട്ട് അവരെ ബന്ധപ്പെടും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമാത്രമാണ്, 90 20 840 840 എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമുക്കതിൽ നിന്നൊരു ഗൂഗിൾ ഫോം ലഭ്യമാണ്. അതിൽ നമ്മുടെ വിവരങ്ങൾ ആഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഫാമിലി ലൈവ് ടെലികസിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും എന്നുള്ള കാര്യം സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്.
1: നമുക്ക് മനോഹരമായ ഇരടികളിലാലുള്ള അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ഒരു സോങ്ങിനാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഇലാഹായ പൂരാനോട് എന്ന ഇരടികൾക്ക് ശബ്ദം നൽകുന്നു അബ്ദുള്ള തിരൂർക്കാട്.

0: മാഷാല്ലാ, അതിമനോഹരമായ ഒരു സ്വരമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. അബ്ദുള്ള തിരൂർക്കാടിന്റെ വരികളിൽ, ഈരടികളിൽ
1: അല്ലേ,
0: നല്ല ഒരു ഗാനമാണ് നമ്മൾ ശ്രവിച്ചത്. ഒരുപാട് കമൻറ്റുകൾ നമുക്ക് വന്ന് കിടക്കുന്നുണ്ട്. അതായത് മുനീർ ചെമ്മനാട് നല്ല ഗാനമാണ്, സൂപ്പർ എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റുഷ്ദ കാളികാവ് മാഷാല്ലാ സ്വരം അതിമനോഹരം എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിയ എടപ്പാൾ സ്വരം പഴയതാണെങ്കിലും നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മനോഹര ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷുഹൈബായം വളപട്ടണം പറഞ്ഞിട്ടുള്ള സ്വരം സൂപ്പർ മാഷാല്ലാ, പഴയ പാട്ടാണെങ്കിലും ഇപ്പോഴും കേൾക്കാൻ നല്ല രസമാണ്, ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബഷീരി അബു തലശ്ശേരി ബാറക്കല്ലാവു ഫീക്കും, നല്ല സ്വരം, പാടിയവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഹിദ കുന്നത്ത് അസ്സലാമു അലൈക്കും, അറബി ക്ലാസ് ഇനി എന്നാണ് തുടങ്ങുന്നത്? എൻ്റെ ഫോണിൽ ഇപ്പോൾ അറബി ക്ലാസ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിനൊരു മറുപടി പ്രൊഡക്ഷൻ ടീമിലെ തെൻസീൽ, അതേപോലെ തന്നെ ഹനീഫ വണ്ടൂർ ഇവർ അടങ്ങുന്ന ഒരു ടീം നിങ്ങൾക്കതിൻ്റെ ഒരു മറുപടി നൽകുന്നതായിരിക്കും. ആബിദ അങ്ങാടിപ്പുറം, അസ്സലാമു അലൈക്കും, ഇന്ന് ലഹരി വിരുദ്ധ ദിനം, ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു, കാരണം ലഹരിക്കെതിരെ അതിശക്തമായ തീരുമാനം എൻ്റെ ജീവിതത്തിൽ എടുത്ത മാസം. ആരുടെയും കുറ്റപ്പെടുത്തൽ എന്നു തുടങ്ങുന്ന ഒരു വലിയൊരു മെസ്സേജ് അവരയച്ചിട്ടുണ്ട്. റുഷ്ദ കാളികാവ് സ്റ്റാർ ക്വസ്റ്റിനെ കുറിച്ച് പറയാമോ, ഫോൺ നമ്പറും പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി ഇൻഷാല്ലാ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സഫിയ കെ തിരൂരങ്ങാടി, കിസിൻ്റെ ഉത്തരം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സലഫി, കിസിൻ്റെ ഉത്തരം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്, ഇൻഷാല്ലാ നമുക്കത് വഴിയേ പറയാം. അതേപോലെ തന്നെ ആയിഷ അങ്ങാടിപ്പുറം, മാഷാല്ലാ ഹൃദയസ്പർശമായ കവിത എന്ന് അമീർ ടി എടത്തനാട്ടുകരയുടെ കവിതയുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, അമീർ ഖാൻ്റെ കവിത കലക്കി കൂടുതൽ എഴുതാൻ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. സമീറ കെ എം താനൂർ, വളരെ അർത്ഥവത്തായ കവിത മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാസിമ വേങ്ങൂരിൽ നിന്ന്, മാതാപിതാക്കൾ ജീവിക്കുന്ന കാലത്ത് അവരെ സ്നേഹിച്ചവർക്കേ മരണശേഷവും സ്നേഹം മനസ്സിൽ വരൂ എന്ന ഒരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജംഷീർ മുട്ടിൽ, സംശയമുണ്ട്, കുട്ടികളെ പീസ് റേഡിയോയിൽ പാടിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അതിൻ്റെ മറുപടി നിങ്ങൾക്ക് പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. റുഖിയ അബ്ദുൽ ഖാദിർ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. റുഷ്ദ കാളികാവ് മാഷാല്ലാ സ്വരം അതിമനോഹരം എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിൻ്റെ സമയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്നത് വഴിവിളക്കാണ്. 2575 വഴിവിളക്കാണ് ഇന്നത്തേത്. നമുക്കറിയാം
1: ഇന്നത്തെ വഴിവിളക്കിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: പകരത്തിന് പകരം ചെയ്യാതിരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ്, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇന്നത്തെ വഴിവിളക്ക്. അതിപ്രകാരമാണ്: നിന്നോട് അതിക്രമം കാണിച്ചവർക്ക് നീ മാപ്പ് നൽകുക.
0: നിന്നോട് അതിക്രമം കാണിച്ചവർക്ക്
1: നീ മാപ്പ് നൽകുക.
0: മാപ്പ് നൽകുക. അപ്പം അതിൽ ഇന്ന് നമ്മൾ തുടക്കം മുതൽ മധുരം ഖുർആൻ കേട്ടത്, ഈ ഒരു വിഷയത്തിൻ്റെ വിശാലാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ഒരു വാചകമാണ് സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്തിൽ നമ്മൾ കേട്ടത്. അതിൻ്റെ ഒരു ബയാൻ എന്ന് തന്നെ നമുക്ക് പറയാം, ഒരു വിശദീകരണം എന്ന് തന്നെ പറയാം. ഇന്നത്തെ വഴിവിളക്കിൽ നമ്മൾ കണ്ടതും അത് തന്നെയാണ്. ആ വഴിവിളക്കിൽ പറയുന്നത് എന്താണ്? പ്രത്യുപകാരം അല്ലേ. നമ്മൾ ഇങ്ങോട്ട് കിട്ടണം എന്ന് വിചാരിച്ച്, അതല്ലേ അർത്ഥമാക്കുന്നത്?
1: തീർച്ചയായും
0: നമുക്ക് ഇങ്ങോട്ട് കിട്ടണം എന്ന് വെച്ച് ഒരാളെ നമ്മൾ സഹായിക്കുക അല്ലേ. അപ്പോൾ അതിൽ നമ്മളിന്ന് സുബ്ഹിന് പാരായണം ചെയ്ത് കേട്ടിട്ടുള്ളതല്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളിയാഴ്ച ദിവസത്തെ സുബ്ഹ് നമസ്കാരത്തിൽ നമ്മളോട് ചൊല്ലാൻ ആവശ്യപ്പെട്ട രണ്ട് സൂറകളാണ് ഒന്ന് സജദയും ഒന്ന് ദഹറും. അതിൽ സൂറത്തു ദഹറിൽ അല്ലാഹു പറയുന്ന ഒരു ആയത്തുണ്ട്, വയുത്തഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറ. അവരെന്തു ചെയ്യുന്നു, ഭക്ഷണത്തോട് അവർക്ക് താല്പര്യമുണ്ട്, അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവർ മിസ്കീന്മാരെയും തടവുകാരെയും അവർ ഭക്ഷിപ്പിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന വാക്കാണ് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതാണ് ഇന്നത്തെ വഴിവിളക്കിനോട് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. നമാ നുത്വയിമുക്കും ലി വജിഹില്ലാഹി, ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് അള്ളാഹുവിൻ്റെ വജുഹു ഉദ്ദേശ്യമാണ്. ലാ നുരീദു മിൻകും ജസാ അൻ വലാ ഷുക്കൂറ, നിങ്ങളിൽ നിന്നൊരു ജസാ അതല്ലെങ്കിൽ ഒരു ഷുക്കർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശ്വാസികളുടെ നിലപാട്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന കാര്യം അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിക്കുക എന്നുള്ളതാണ്. ദുനിയാവിൽ നമ്മൾ ആളുകളിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് നമുക്ക് നിരാശയായിരിക്കും സമ്മാനിക്കുക. പലപ്പോഴും പല ആളുകളുടെ വാക്കുകളിലും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇവരെന്താ ഇങ്ങനെ, ഞാൻ അങ്ങോട്ട് എത്ര നന്നായിട്ടാണ് പെരുമാറിയത്, എന്തെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു. ഉമ്മമാരുടെ വാക്കുകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. ഉപ്പമാർ പറയും, എന്താ ഈ മക്കളൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താണ് ഭാര്യ ഇങ്ങനെ, എന്താ ഭർത്താവ് ഇങ്ങനെ, ഞാൻ എന്തെല്ലാം ഇവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരാരും എന്നോട് തിരിച്ച് അങ്ങനെയല്ലല്ലോ പ്രതികരിക്കുന്നത്. അവിടെയാണ് ഈ ഒരു ആശയം നമുക്ക് വ്യക്തമാകുന്നത്. നമ്മളുടെ പ്രവർത്തനം ആരുടെ വജുഹ് കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം, അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് മാത്രമായിരിക്കണം. അപ്പം നമുക്ക് എന്തുണ്ടാവില്ല, നിരാശ ഉണ്ടാവില്ല, മാത്രമല്ല മാനസികമായ സംതൃപ്തിയും സമാധാനവും അതുവഴി നമുക്ക് ലഭ്യമാകും എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ആർക്കു വേണ്ടിയല്ല നിസ്കരിച്ചത്, ഇപ്പം ഇന്ന് സുബ്ഹി നിസ്കരിച്ചത് നമ്മൾ ആർക്കു വേണ്ടിയല്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് അല്ലേ. അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മൾ തക്ബീർ കിട്ടിയത് മുതൽ സലാം വീട്ടുന്നത് വരെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുവെങ്കിൽ ആ സുബ്ഹ് നിസ്കാരത്തിന് എത്രമാത്രം മധുരമുണ്ടാകും, എത്രമാത്രം ഭംഗിയുണ്ടാകും, അതിനേക്കാൾ ഉപരിയായി അത് മനസ്സിൽ ചെലുത്തുന്ന സ്വാധീനം എത്രമേൽ വലുതാണ്. ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നമുക്ക് സുബ്ഹി നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ദീർഘമായ ഒരു ഇടവേളയിൽ വൈകുന്നേരമാകുന്നത് വരേക്കും ഈ ഒരു ദിവസത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം എത്രയാണ്. ഇതാണ് ഇന്നത്തെ ഈ ഒരു വഴിവിളക്ക് പങ്കുവെക്കുന്നത്. പ്രത്യുപകാരത്തിനല്ല, നേരമറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവൻ്റെ വജുഹും ഉദ്ദേശിച്ചുകൊണ്ട് ആത്മാർത്ഥമായ രൂപത്തിലുള്ള ഒരു ഇടപെടലാണ് ഒരു മുഅ്മിനിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വഴിവിളക്ക് നമ്മളെ പഠിപ്പിക്കുന്നത്.
1: മാപ്പ് നൽകലും ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിത വീഥിയിൽ ഒരു ശീലമായി മാറണം. അത് ഹൃദയത്തിന് വെളിച്ചവും മനസ്സിന് ശാന്തതയും ജീവിതത്തിന് സമാധാനവും നൽകും. 2575 നമ്പർ ആയി നമ്മൾ പുറത്തുവിട്ട വഴിവിളക്കാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്.

0: അസ്മാബി പെരിന്തൽമണ്ണയിൽ എന്ന് പറയുന്നത് പി ആർ പ്രോഗ്രാംസ് എല്ലാതും എനിക്ക് ഉപകാരപ്പെടുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് എന്ന ഒരു കാര്യമാണ് നമ്മുടെ എല്ലാ ശ്രോതാക്കൾക്കും പാഠമാകേണ്ടെന്ന ഒരു മെസ്സേജ് കൂടിയാണ് ഇത്.
1: ജംഷീർ മുട്ടില് ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, കുട്ടികളെ പീസ് റേഡിയോയിൽ പാടിക്കേണ്ടത് എങ്ങനെയാണ്? മനസ്സിലാക്കുന്നത് ഇൻഷാല്ലാ നമുക്ക് സ്റ്റാർ ക്വസ്റ്റിലൂടെ കുട്ടികളെ പീസ് റേഡിയോയിലേക്ക് എത്തിക്കാൻ പറ്റും. സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം അത് കേൾക്കുക, അതിൽ പറയുന്ന എൻട്രികൾ പീസ് റേഡിയോയിലേക്ക് അയക്കുക. അതിനൊക്കെ പുറമെ ഇൻഷാല്ലാ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിതാവായി വരാനും നിങ്ങൾക്ക് അവിടെ സ്റ്റുഡിയോയിൽ കുട്ടികളെ പാട്ട് പാടിപ്പിക്കാനും കഴിയും എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് പീസ് റേഡിയോയുടെ ആ കോൺടാക്ട് നമ്പറുകളിൽ കോൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സീറ്റ് ഉറപ്പിക്കേണ്ടത് തന്നെയാണ് ഇൻഷാല്ലാ.
0: നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു മനോഹരമായ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നമുക്ക് അറിയിപ്പ് വന്നിരിക്കുകയാണ്.
1: ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അന്ന് ഒരു മനുഷ്യനും തൻ്റെ കുടുംബത്തിലും നാട്ടിലും സമൂഹത്തിലും രാജ്യത്തിലും ലഹരി എന്ന ഏറ്റവും വലിയ വിപത്തിനെ സംബന്ധിച്ചുള്ള ജാഗ്രത കൈക്കൊള്ളേണ്ടെന്ന, എല്ലാ ദിവസങ്ങളെയും പോലെ തന്നെ പ്രത്യേകം ആ ദിവസം അതങ്ങനെ ഒരു നിശ്ചയിക്കപ്പെടാനുള്ള കാരണം അത്രമേൽ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇന്ന് വിശിഷ്യായി ഈ കാലഘട്ടത്തിലുള്ളത്. ഈ സന്ദർഭത്തിൽ മഹാനായ ഹസൻ അൽ ബസ്വരി റഹിമഹുള്ള അദ്ദേഹം ലഹരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാചകം, അറബിയിലെ ഒരു തത്വവാചകം ഇന്നത്തെ ചിന്തയിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ലൗകാന ലഅഖലു യുഷ്തറ ലതഗാല നാസു ഫീ സമനിഹി ഫലഅജബ മിമ്മൻ യഷ്തരി ബിമാലിഹി മാ യുഫ്സിദുഹു. എന്തർത്ഥവത്തായ വരികളാണ് അദ്ദേഹം പറയുകയാണ്. ബുദ്ധി വിലക്ക് വാങ്ങാൻ കിട്ടുമായിരുന്നെങ്കിൽ മനുഷ്യർ എന്തു വില കൊടുക്കാനും തയ്യാറാകുമായിരുന്നു ആ ബുദ്ധി വാങ്ങുവാൻ. പക്ഷെ ഫലഅജബു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മിമ്മയ്യശ്ചരി ബിമാലിഹി മാ യുഫ്സിദുഹു, ആ ബുദ്ധി നശിപ്പിക്കുന്ന ഒരു കാര്യത്തിനാണല്ലോ മനുഷ്യൻ പൈസ ചെലവാക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ വരികളിലൂടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിച്ചു കളയുന്ന, മനുഷ്യനെ മൃഗത്തേക്കാൾ അധപ്പതിച്ച് തരം താഴ്ത്തിയവനാക്കി മാറ്റുന്ന ഈ ഒരു ലഹരിക്കെതിരെ നമുക്ക് അണിനിരക്കാം, കൈകോർക്കാം. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മാഷാല്ലാ, മനോഹരമായൊരു ചിന്തയാണ് നമ്മളിന്ന് പങ്കുവെക്കപ്പെട്ടത്. അമീർ ടി ഇടത്തനാട്ടുകര നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ സ്ഥിരം ശ്രോതാവായ അൻവർ എൻ ടി മുട്ടിൽ വയനാട്, അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ ഒന്നും ഇപ്പോൾ കേൾക്കാറില്ല, എന്തു പറ്റി എന്നാണ്.
1: അൻവർ എൻ ടി മുട്ടിൽ കേൾക്കുന്നുണ്ടെങ്കിൽ പ്രതികരിക്കണം ഇൻഷാല്ലാ. അദ്ദേഹത്തിൻ്റെ പരിചയക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കണം. നമ്മുടെ പി ആർ ഫാമിലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം കൂടിയാണത്. കാരണം സ്ഥിരം കേൾക്കുന്ന പേരുകൾ കേൾക്കാതെ വരുമ്പോഴുള്ള ആ ഒരു ആശങ്കയും പ്രാർത്ഥനയുടെ വസയത്തുകളും ഒക്കെയാണ് അതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് ഇൻഷാല്ലാ.
0: അതേപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ പിന്നെ 26 പിന്നെ മുനീർ ചമ്മനാട് ചോദിക്കുന്നു, ഇപ്പോൾ കേൾക്കുന്നില്ല എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ അഫ്സലും ഉമറും അടങ്ങുന്ന ഒരു ടീം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെയും കറക്റ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒന്നൊരിക്കലും നമ്മൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ്. രണ്ടാമത്തത്, ലഹരിക്ക് അടിമപ്പെടാതെ മറ്റുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കും എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. മൂന്നാമത്തൊരു കാര്യം, ആരോഗ്യമുള്ള ജീവിതശൈലി നമ്മൾ പിന്തുടരും എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നാലാമത്തൊരു കാര്യം, നല്ല സുഹൃത്തുക്കളെയും നല്ല കൂട്ടുകെട്ടിനെയും നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ സമയം കായികമായി, വായന, അതേപോലെ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള ശീലങ്ങളിലേക്ക് വഴിതിരിച്ചു വിടും എന്നുള്ളതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കും എന്നുള്ളതാണ്. ഏഴാമത്തൊരു കാര്യം, ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെ നമ്മൾ ബോധവൽക്കരിക്കും എന്നുള്ളതാണ്. എട്ടാമത്തൊരു കാര്യം, ലഹരിയുടെ വിൽപ്പനയോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലേ, നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഇന്നുണ്ട്. അപ്പം അതിലേ എനിക്ക് തോന്നുന്നത് യോദ്ധാവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം ഗവൺമെൻറ്റിനുണ്ട്. അതായത് നമ്മുടെ സ്കൂൾ കുട്ടികൾക്കൊക്കെ ഇടയിലുള്ള ഒരു ബോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന ഒരു ടോൾ ഫ്രീ നമ്പർ കൂടിയുണ്ട്, ഒരു യോദ്ധാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം. അപ്പോൾ ലഹരി വിൽപ്പനയോ ഉപയോഗമോ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കും എന്നുള്ളതാണ് എട്ടാമത്തെ ഒരു കാര്യം. ഒമ്പതാമത്തെ ഒരു കാര്യം, എൻ്റെ ശരീരത്തെയും മനസ്സിനെയും സംരക്ഷിക്കാൻ ഞാൻ സദാസമയവും പ്രതിജ്ഞാബദ്ധനാണ് എന്നതാണ്. മാത്രമല്ല ഒരു അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, ലഹരിയില്ലാത്തൊരു കുടുംബം, ലഹരിയില്ലാത്തൊരു കേരളം, ലഹരിയില്ലാത്തൊരു ഇന്ത്യ, അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ പെരുമാറും അല്ലെങ്കിൽ പ്രയത്നിക്കും എന്നുള്ള ഒരു കാര്യമാണ് പിന്നെ പറയുന്നത്. അതേപോലെ തന്നെ അമിരിട്ടി എടത്തനാട്ടുകര നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം ശരിവെച്ചുകൊണ്ട് നിലവിൽ സൗണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അമിരിട്ടി എടത്തനാട്ടുകര ഈവനിങ് ലൈവിൽ കുട്ടികളുടെ ഖുർആൻ പാരായണം ഒഴികെയുള്ള പ്രോഗ്രാമുകൾ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ ലൈവിൽ തന്നെ പ്രക്ഷേപണം ചെയ്യും ഇൻഷാ അള്ളാ. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെയാണ് അതിൻ്റെ സമയം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ മുനീർ ചെമ്മനാട് പ്രതികരിച്ചിരിക്കുന്നു, ഇപ്പോൾ ശരിയായി കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. മനാഫ് കെ വി പാലക്കാഴി, നല്ല സൂപ്പർ മഴ, മാഷാല്ല, കണ്ണുകാണാത്ത മഴ എന്ന് വേണമെങ്കിൽ പറയാമെന്ന് അവരുടെ നാട്ടിലുള്ള മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മനാഫ് കായ്, ഇന്ന് ഞങ്ങൾ നല്ല മഞ്ഞത്താണ് ഇവിടെ വന്നത്, കണ്ണുകാണാത്ത മഞ്ഞിലാണ് ഞങ്ങൾ ബൈക്ക് ഓടിച്ച് വന്നത്.
1: നല്ല മഞ്ഞുണ്ടായിരുന്നു, നല്ല മഞ്ഞുണ്ടായിരുന്നു, വ്യത്യസ്തമായി.
0: വാഹനങ്ങൾ തമ്മിൽ കാണാൻ പോലും പ്രയാസപ്പെടുമാറ്, ലൈറ്റില്ലായിരുന്നുവെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത അത്ര മഞ്ഞിൻ്റെ ഒരു അവസ്ഥയിലാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നറിയിപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അറിയാം ഒരു നന്മയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്കറിയാം വിസ്ഡം ഇസ്ലാമിക് കോൺഫറൻസ് നമുക്ക് പിന്നെ പരിചയമുള്ള ഒരു സംവിധാനമാണ്. നമുക്ക് പിന്നെ അറിയുന്ന ഒരു സംഗതി കൂടിയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഘട്ടങ്ങളിൽ
1: ഇസ്ലാമിക പ്രബോധനം,
0: അതെ, അതിൻ്റെ പിന്നെ ഇപ്പം നമ്മുടെ നാടുകളിലൊക്കെ പിന്നെ ഈ സമ്മേളനങ്ങൾ എന്തിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചാൽ, ഇപ്പം നമ്മുടെയൊക്കെ നാടുകളിലും പിന്നെ പ്രദേശങ്ങളിലുമൊക്കെ നമുക്കിഷ്ടപ്പെട്ട ഒരുപാട് ആലിമീങ്ങളുണ്ട്. അപ്പം അവരുടെ പ്രഭാഷണം നമ്മൾ ആഗ്രഹിക്കുന്നു, ആളുകൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും പിന്നെ നമുക്ക് അവരെ ലഭ്യമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു മാനസികമായൊരു സങ്കടമാണ്. അപ്പം അതിനുള്ള ഒരു പിന്നെ പരിഹാരമാണ് എന്ത്, നമ്മൾ സമ്മേളനങ്ങൾ നടത്തും. അപ്പം അതിൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് നമുക്കിഷ്ടമുള്ള പണ്ഡിതന്മാർ അവർ പ്രഭാഷണം നടത്തും. അപ്പം അത് കേൾക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളത് നമ്മുടെ സംഘടന സ്വീകരിച്ച് വരുന്ന ഒരു ദൈവാ പ്രബോധന മാധ്യമമാണ്. അപ്പം അത് വ്യത്യസ്തങ്ങളായ സമ്മേളനം, ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ തലത്തിൽ നിന്നും, അതേപോലെ തന്നെ യൂത്തിൻ്റെ ഭാഗത്തു നിന്നും, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഇത്തരം സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. അതിൽ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് കഴിഞ്ഞത് പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന നമ്മുടെ കുട്ടികളുടെ പരിപാടി, അതേപോലെ തന്നെ മലപ്പുറത്ത് വെച്ച് നടന്ന നമ്മുടെ യൂത്തിൻ്റെ പരിപാടി, അതിന് തൊട്ടു മുമ്പ് കോഴിക്കോട് വെച്ച് നടന്ന നമ്മുടെ ഓർഗനൈസേഷൻ, കടപ്പുറത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഒരു പ്രോപിന്യ സമ്മേളനം, ഇതിലൊക്കെയും നമ്മൾ ചെല്ലുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, ഇഷ്ടപ്പെട്ട പ്രഭാഷകരുടെ പല വിഷയങ്ങളിൽ നിന്നുകൊണ്ടുള്ള ആധികാരികമായ സംസാരങ്ങൾ നമുക്ക് പിന്നെ കേൾക്കാൻ കഴിയും എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളുടെ ഈ ഒരു ആദർശ കൂട്ടായ്മയിലെ പല ആളുകളും അവർ സ്വയം പരിചയപ്പെടുമ്പോൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം, പിന്നെ നിങ്ങൾ ഏത് സമ്മേളനം മുതലാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങി? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്കൊക്കെ പിന്നെ പരിചയമുള്ള ആളുകൾ ഒന്ന് കമൻറ്റിൽ നമ്മൾ ചെയ്താൽ, നമുക്കിപ്പോൾ പാലക്കാട് സമ്മേളനം, അപ്പോൾ അതിൽ പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പിന്നെ പുളിക്കൽ വെച്ച് നടന്നതിൽ പിന്നെ അവിടെ നടന്നൊരു പാട്ടുണ്ട്, അത് ഒരു മനോഹരമായൊരു പാട്ടാണ്. സലഫിക്ക് അത് അതിൻ്റെ ഒരു ആദ്യ വരികൾ ഓർമ്മണ്ടോ? അഖിലാണ്ഡനാഥൻ അല്ലാഹുവാണെന്ന. അപ്പോൾ അതെന്താ വെച്ചെങ്കിൽ അത് ആ ഒരു പുളിക്കൽ എന്ന് പറയുന്ന സമ്മേളനം, അതായത് അന്ന് പിന്നെ പള്ളികളില്ല, പ്രവർത്തകരില്ല, ഈ 5 വർഷം കൂടുമ്പോഴുള്ള സമ്മേളനങ്ങൾക്ക് ഇവരൊക്കെ ഒരുമിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓരോന്നും അന്ന് നിർവഹിച്ചപ്പോൾ നമ്മളിവിടെ പറയാനുണ്ട് ചങ്ങരംകുളത്ത് വെച്ച് നടന്ന ജുമുഅ, ചെങ്ങനകുളം ഒരു സമ്മേളനം നടന്നു, അവിടെ വെച്ച് നടന്ന ജുമുഅ. അതേപോലെ തന്നെ പാലക്കാട് ഡിസംബർ ആ ഒരു ആറിൻ്റെ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് പിന്നെ 92 നടന്ന സമ്മേളനം, കണ്ണൂർ പിലാത്രയിൽ വെച്ച് നടന്ന സമ്മേളനം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ പിന്നെ പരസ്പരം പിന്നെ ആദർശ ബന്ധുക്കൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾ ആ സമ്മേളനത്തിലുണ്ടായിരുന്നു, ഏത് സമ്മേളനം മുതലാണ് ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുക? അപ്പം അത്രമേൽ നെഞ്ചേറ്റിയിട്ടുള്ള പരിപാടികളാണ് എന്ത് ഇങ്ങനെയുള്ള പിന്നെ കോൺഫറൻസുകൾ എന്നതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഉമ്മു ഹംന അത്തോളി കിസിൻ്റെ ആൻസർ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: കിസുമായി ബന്ധപ്പെട്ട ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇൻഷാല്ല അത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ ഇൻഷാല്ല അറിയിക്കാം.
0: ഷെരീഫ, പീസ് റേഡിയോക്ക് ഈ പേര് നിർദ്ദേശിച്ചത് ആരെന്നറിയില്ല, എത്ര അർത്ഥവത്തായ പേര് പീസ് റേഡിയോ മാഷാല്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. മുനീർ ചമനാട്, കാസർഗോഡ് ഇപ്പോൾ നല്ല മഴയാണ് മാഷാല്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ല പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് നമ്മുടെ അടുത്ത പരിപാടി?
1: ഒരു ചോദ്യവും ഒരു ഉത്തരവും. വീട് സ്വന്തം പേരിലാണെങ്കിലും ഭർത്താവിൻ്റെ ചിലവിൽ ജീവിക്കുന്ന ഒരു ഭാര്യ സക്കാത്ത് നൽകേണ്ട വിധത്തെ പറ്റിയുള്ള ചോദ്യത്തോട് പ്രതികരിക്കുന്നു ഹംസ മദീനി.
2: എനിക്ക് ജോലിയോ വരുമാനമോ ഇല്ല. എനിക്കും മക്കൾക്കും മാസത്തിൽ ഒരു സംഖ്യ ഭർത്താവ് ചിലവിന് തരുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീട് എൻ്റെ പേരിലാണ്. ഞാൻ എങ്ങനെയാണ് സക്കാത്ത് നൽകേണ്ടത്?
3: ഇവിടെ നോക്കേണ്ടത് ഭർത്താവ് കൃത്യമായി ഒരു മാസത്തിലുള്ള ചെലവിന് കണക്കാക്കിയിട്ട് നൽകുന്ന സംഖ്യയാണെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യം കഴിഞ്ഞ് നീക്കിയിരിപ്പൊന്നും ഉണ്ടാകില്ല. ഇനി അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നീക്കിയിരിപ്പുണ്ട്, ഒരു 590 gram വെള്ളിയുടെ സംഖ്യ ഒരു വർഷം തികയുന്ന സമയത്ത് അവരുടെ അടുക്കലുണ്ട് എങ്കിൽ അവർ സക്കാത്ത് സാധാരണ പോലെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ വീടിനും അതുപോലെ തന്നെ പറമ്പിനുമൊന്നും സക്കാത്തില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ല, ഭർത്താവ് നൽകുന്ന ഈ സംഖ്യകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അത് നിങ്ങളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി ഒരു 590 gram വെള്ളിയുടെ സംഖ്യ എത്രയാണോ വരുന്നത് അത്ര, അത് നിങ്ങളുടെ കൈകളിൽ ഒരു വർഷം നീക്കിയിരിപ്പുണ്ട് എങ്കിൽ അതിന് 2.5% സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നൽകേണ്ടതില്ല. അല്ലാഹു അലം.
0: മാഷാല്ല, നമ്മൾ ഇതുവരെ കേട്ടത് ഒരു ചോദ്യവും ഒരു ഉത്തരവും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ദീനീപരമായ മസലകൾ, പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള ശരിയായ പരിഹാരങ്ങൾ പകർന്നു നൽകുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമുകളിൽപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അൽഇജാബ പോലെയുള്ളത്. അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന സംഗതികളെ ഒരു മിനിറ്റ് കൊണ്ട് എത്തിച്ചു തരുന്ന ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ നമ്മൾ അറിയേണ്ടത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അൽഇജാബ സംപ്രേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ അതിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ്. അപ്പോൾ അത് പ്രോഗ്രാം നടക്കുന്ന ആ ഒരു സമയം അതിൻ്റെ ഉത്തരങ്ങൾ മറുപടിയെക്കുറിച്ചുള്ള അലർട്ട് നമുക്ക് ലഭ്യമാകും. എന്നാൽ എല്ലാ ശനിയാഴ്ചയും 7:30 to 8:30 നമുക്ക് ലൈവായിട്ട് പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിൽ വന്ന് നമുക്കെങ്കിലും ലൈവായിട്ട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരവസരം കൂടി ഉണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനുള്ളത്. ആ കാര്യം എല്ലാ ശ്രോതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം, അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
1: അൽഇജാബയിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വൈയക്തിക, സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, ദാമ്പത്യപരമായ പല സംശയങ്ങളും ഉന്നയിച്ച് ചോദിക്കുന്ന ധാരാളം ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ അൽഇജാബയുടെ സ്ഥിരം ശ്രോതാവാകുമ്പോൾ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ച പല ചോദ്യങ്ങളും മറ്റു പലരുടേതായും കേട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇൻഷാല്ലാ പീസ് റേഡിയോ അതൊരു ഏറ്റവും വലിയ ഒരു ഒരു പ്രോഗ്രാം തന്നെയാണ് പീസ് റേഡിയോയുടെ ഈ ഒരു അൽഇജാബ എന്ന പ്രോഗ്രാം. സഫിയ അടപ്പാൾ, അൽഹംദുലില്ല, ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഹുസൈൻ അടത്തനാട്ടുകര, നല്ല മഴ ഉണ്ട് അൽഹംദുലില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ മഴ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. സ്റ്റുഡിയോക്കെ അകത്ത് ഇരുന്നാലും പിന്നെ പുറം ലോകമായിട്ട് ഒരു ബന്ധമില്ല, പുറത്തെ ശബ്ദങ്ങളോ ഒന്നും കേൾക്കുന്നില്ല. ഇപ്പോൾ മഴ ഉണ്ടോ എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ പാലക്കാട് നൗഫലസ് ചുങ്കം നിങ്ങളോട് സലാം അറിയിച്ചിട്ടുണ്ട്.
0: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു തിരുനബിയോടൊപ്പം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ദീനിൻ്റെ മാർഗത്തിൽ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല

അള്ളാഹുവിൻ്റെ സ്മരണ, അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നാം എത്രത്തോളം സമയം മാറ്റിവെക്കാറുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും ഓരോന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളതായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നാം ഓർക്കേണ്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്, മസലുൽ ലദി യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ എന്തുള്ളത്? ജീവനുള്ളവനെ പോലെയും മരണപ്പെട്ടവനെ പോലെയുമാണ്. പ്രിയപ്പെട്ടവർ, ഈ ഹദീസിൽ നിന്ന് എത്രത്തോളം വ്യക്തമാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിരന്തരം ഓർക്കുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്നുള്ളത് ഏതൊരു സൽക്രമം ചെയ്യുമ്പോഴും അള്ളാഹുവെയാണ് ഓർക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപമ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. എന്നാൽ നേരെ തിരിച്ച് റബ്ബിനെയൊന്നും ഓർക്കാതെ, അള്ളാഹുവിൽ സ്മരണയില്ലാതെ, തവക്കുലില്ലാതെ, റബ്ബിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് മരണപ്പെട്ട ആളുടെ പോലെയാണ്. ജീവനില്ലാത്ത, ഹൃദയത്തിന് വിശാലതയില്ലാത്ത, ഹൃദയത്തിന് ജീവമില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം, ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് പറയാൻ സാധിക്കണം. ഞാൻ ഈ സംസാരിക്കുന്ന ഇടയിലും ഞാൻ ഓർക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഈ ഹദീസുകൾ, അത് കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകാൻ സാധിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ടൊന്നു മാത്രമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നാം നമുക്ക് നമസ്കരിക്കാൻ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലെല്ലാവിധ തൗഫീഖും അനുഗ്രഹങ്ങളും നിഅമത്തുകളും ലഭിച്ച സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കൊത്തിവെക്കേണ്ട ഒരു ഹദീസാണ് നാം ഇന്ന് പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദി ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. ആ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമുക്കേത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും റബ്ബിനെ ഓർക്കാത്തൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ള നമുക്ക് പഠിപ്പിച്ച് നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏതേത് ഘട്ടം വന്നു കഴിഞ്ഞാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും, ഏത് ജോലി സാഹചര്യങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാലും റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിച്ച് ആ രീതിയിലുള്ള ഇബാദത്തുകൾ കൃത്യമായി ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയായി, വിശ്വാസിനിയായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് ധാരാളമായി ഉപദേശം നൽകിയിരുന്നത്, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ദിക്റുകളിലും ദുആകളിലും നിങ്ങൾ മുഴുകിക്കൊള്ളുക, നിങ്ങളുടെ സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രം, സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രം, താബിഈകളുടെ ചരിത്രം, അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ അവരുടെ ജീവിതം മാറ്റിവെച്ചിരുന്നത് ഭൂരിഭാഗ സമയവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിൻ്റെ ഈ കലിമത്ത് തൗഹീദ് അത് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ചിന്തകളിലുമായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതമെന്നുള്ളത്. എന്നാൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ, ഈ കാലയളവിൽ

0: നമ്മുടെ ജീവിതം ഏത് രീതിയിലാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? പരലോകത്തേക്കുള്ള ലക്ഷ്യം, ആ പരലോക വിജയം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഏതേത് മേഖല എടുത്തു നോക്കിയാലും പടച്ചറബിനെ ഓർക്കുന്ന നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും നിമിഷം. പടച്ചറബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. അങ്ങനെ ഓരോ കാര്യങ്ങളും റബ്ബിൽ മാത്രം അർപ്പിച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ട് നമ്മൾ ഏത് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, റബ്ബ് അതിൽ നമുക്കൊരു തൗഫീഖ് നൽകുമെന്നുള്ളത് തീർച്ചയാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യവും ഒക്കെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അതിന് ധാരാളം സമ്പാദ്യം സമ്പാദിച്ചതുകൊണ്ട് നമുക്കതിനാവില്ല. അത് ഭൗതികമായ ചില നേട്ടങ്ങൾ മാത്രമാണ് നമുക്ക് നൽകുക. എന്നാൽ ഭൗതികവും നമുക്ക് പരലോകത്തേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സന്തോഷവും സമാധാനവും നൽകുക പടച്ച റബ്ബിനെ ഓർക്കുക എന്നുള്ളത് മാത്രമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ ആയത്തിൽ നാം പഠിച്ച ഹദീസിലും ഈ രീതിയിൽ തന്നെയാണ് അള്ളാഹും റസൂലും നമ്മെ പഠിപ്പിക്കുന്നത്. അലാ ബിദിക്കിലില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ, ചിട്ടയാർന്നൊരു ജീവിതമാക്കി മാറ്റാൻ, റബ്ബിനെ കൂടുതലായി ഓർക്കാൻ നമസ്കരിക്കുമ്പോൾ അത് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പേടിച്ച് ഭയന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിച്ച ഹദീസ് നാം ഓരോരുത്തരും ഒന്നുകൂടി ഓർക്കുക. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ എന്നുള്ളത് ജീവനുള്ളവനെയും മരണപ്പെട്ടവനെയും പോലെയാകുന്നു എന്നുള്ള റസൂലുള്ളയുടെ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, അതനുസരിച്ച് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ആ രീതിയിൽ ജീവിതം നയിച്ചു കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുനീർ ചെമ്മനാട് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പുളിക്കൽ സമ്മേളനത്തിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പങ്കെടുത്തതായിട്ട് ഓർമ്മ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.
2: ബിനിത നൊച്ചിമ ആലുവയിൽ നിന്ന് കിസിൻ്റെ ആൻസർ പറഞ്ഞോ എന്നുള്ളതാണ്. നേരത്തെ സലഫി അവിടെ വിശദീകരിച്ചു ഒരു ടെക്നിക്കൽ വിഷയം ഇവിടെ നടക്കുന്നുണ്ട്, അത് പൂർത്തിയാകുന്ന മുറക്ക്, പരിഹരിക്കുന്ന മുറക്ക് അതിൻ്റെ ആൻസർ പ്രഖ്യാപിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടൻ ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഷീർ അബു തലശ്ശേരി പിലാത്ര സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ജംഷീർ മുട്ടിൽ വയനാട്ടിൽ മഴക്കുറവാണ്, ഇവിടെ മഴ കിട്ടുവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ ഒരു നല്ല രൂപത്തിലുള്ള മഴ വർഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം മൊത്തത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം വളരെ കുറവാണ് മഴ വർഷിക്കുന്നത്. പല ഭൗതികമായിട്ട് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അള്ളാഹുവിനോട് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ആ വിഷയം എല്ലാവരുടെയും മനസ്സിലേക്ക് ഇട്ടു തരികയാണ്.
1: മഴ വളരെ കുറവാണ് ഇപ്പോൾ. വെള്ളത്തിൻ്റെ ലഭ്യത ഒരു ആ സാഹചര്യത്തിനനുസരിച്ച്, സാധാരണ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിനനുസരിച്ച് വളരെ കുറവാണ്.
2: അതെ, ഇപ്പോൾ ഒരു ശക്തമാകേണ്ടുന്ന ഒരു സമയമാണ്, മഴ നല്ല ശക്തമാകേണ്ടുന്ന ഒരു സമയമാണല്ലോ. പക്ഷെ ഇപ്പോൾ എവിടെയും അങ്ങനെ ഒരു മഴ ഒന്നും റിപ്പോർട്ട് ചെയ്തായിട്ട് കാണുന്നില്ല. വളരെ
1: ജലസ്രോതസ്സുകളൊന്നും നിറയാൻ തുടങ്ങിയിട്ടില്ല.
2: അതെ,
1: അപ്പോൾ ജലത്തിൻ്റെ ലഭ്യതകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതൊക്കെ ഏറ്റവും സൂക്ഷ്മമായി ഉപയോഗിക്കാൻ എല്ലാവരും പരിശ്രമിക്കണം എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്.
2: അസ്സലാമു അലൈക്കും സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് സഫിയാക്കിയ തിരങ്ങാടി പറയുന്നത്. റെയ്ഹാനബാനു തോട്ടശ്ശേരി ഒന്നുകൂടി ചോദ്യ ഉത്തരവും പറയുമോന്നാണ്. ഇപ്പോൾ മിക്കവാറും നമുക്കൊരു ടെക്നിക്കൽ ഇഷ്യൂ ഇവിടെ നടക്കുന്നുണ്ട്, അത് പരിഹരിച്ചാൽ ഉടനെ നമുക്കത് പ്രഖ്യാപിക്കാം. സഫിയ എടപ്പാളിൽ അലഹമ്ദുലില്ലാ ചങ്ങരംകുളം സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മനാഫ് കെ വി പാലക്കാഴി പിലാത്ര സമ്മേളനത്തിൽ പങ്കെടുത്തവർ കൈപ്പൊക്കു. മനാഫ്ക, കൈപ്പൊക്കൊന്നും വേണ്ട, മിക്കവാറും കുറേ ആളുകൾ ഇപ്പോൾ നമ്മൾ കൈപ്പൊക്കാൻ പറഞ്ഞാൽ പിന്നെ ഞങ്ങളാ കുടുങ്ങുന്നത് വായിച്ച് തീർക്കണ്ടേ? അപ്പോൾ അത്രയും സമയം ഇനിയിട്ട് നമുക്ക് മുമ്പിലില്ലതാനും, ഏതാനും സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ
1: മൂവാറ്റുപുഴ ഭാഗത്ത് എനിക്ക് തോന്നുന്നു 2010 കാലഘട്ടങ്ങളിലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മൂവാറ്റുപുഴയിലെ ഒരു ജില്ലാ സമ്മേളനം, എറണാകുളം ജില്ലാ സമ്മേളനം നടക്കണ്ടായി. ഞാനത് ഓർക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ ആ സമയമാണ്, വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ഒരു സമയമാണ്. അപ്പോൾ ഞാനും ഭാര്യയും കൂടിയാണ് മൂവാറ്റുപുഴയിൽ ആ സമ്മേളനത്തിന് പോകുന്നത്. ആ സമ്മേളനത്തിന് നേരെ അഖിലാണ്ട് എന്ന് തുടങ്ങുന്ന വരി അസാരി പറഞ്ഞല്ലോ, പുളിക്കൽ സമ്മേളനത്തിന് അതുപോലൊരു പാട്ട് അന്നവിടെ സമ്മേളന ഗാനമായി ആലപിക്കപ്പെട്ടിരുന്നു. ആ പാട്ട് ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. 2010 ഏപ്രിലിൽ 10 സുദിനങ്ങൾ, മാമലനാട്ടിൻ മധുരം വിളയും മൂവാറ്റുപുഴയുടെ തീരത്ത്.

0: അങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് ആ പാട്ടിന്റെ ആദ്യത്തെ
1: അവിടെ നിർത്തിയത് നിങ്ങള്.
0: അല്ല,
1: ബാക്കി ഞാൻ പാടുന്നതല്ല, ഇപ്പൊ ശ്രോതാക്കളോട് എന്ത് പറയുന്നതാണ് ഇപ്പൊ എന്റെ ചോദ്യം. ഓരോടൊപ്പം ജവാബ് പറയണ്ടേ? നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാല് മാഷാല്ലാ, വളരെ മനോഹരമായാലേ. സലഫിക്ക് നമ്മൾ സമയം കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ ഈ ലൈവ് തീരുന്നത് വരെയും സലഫി പാടുമായിരുന്നു. എന്തായിരുന്നാലും അതൊരു ഒരു ഇടക്ക് വെച്ചാണ് നിന്നുപോയിലൊരു ഒരു അഭംഗി തോന്നുകയാണ്.
0: അമീർ ടി എടത്തനാട്ട് റിയാദിൽ നിന്ന്, മഹല്ലാവിൻ്റെ വലിയ അനുഗ്രഹമാണല്ലോ, അള്ളാഹുവാണ് വലിയവൻ, എന്തെങ്കിലും ഹയറുണ്ടാകും ഇൻഷാല്ലാ എന്നാണ് അദ്ദേഹം പറയുന്നത്.
1: തീർച്ചയായും. അതേപോലെ തന്നെ മൈമുന ചീക്കിലോട് പറയുന്നത് മാഷാല്ലാ സലഫി നന്നായി പാടി, ബാക്കി പാടൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ മാത്രമല്ല,
0: സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ,
1: അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു. ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, മാഷാല്ലാ സലഫി പാട്ട് അടിപൊളിയായി പാടി, മുഴുവൻ പാടൂ, രണ്ടാൾക്കാർ പറഞ്ഞു. അതേപോലെ തന്നെ സുബൈദ ഇസ്മായിൽ മടിക്കേരി, മാഷാല്ലാ ഇവിടെ നല്ല മഴയാണ്, മഴയില്ലാത്ത രാജ്യത്തിന് നല്ല മഴ കാരുണ്യം, ഈ മംഗ്ലീഷ് ആയതുകൊണ്ടുള്ളൊരു പ്രതിസന്ധി ഒന്നും കുഴപ്പമില്ല. അതേപോലെ തന്നെ സെഫിയ കെ തിരങ്ങാടി പാട്ട് ഉഷാറായിട്ടുണ്ട്. ആ നോഫലേസ് ചുങ്കം പാലക്കാട് അബ്ദുള്ള സൽഫിയുടെ പാട്ട് ഉഷാർ മുഴുവൻ പാടാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയും ആൾ,
0: നമ്മുടെ സുബൈദ ഇസ്മായിൽ മടിക്കേരി അവർ പറയുന്നത് മാഷാല്ലാ ഇവിടെ എന്താണ് നല്ല മഴയാണ്, മഴയില്ലാത്ത സ്ഥലങ്ങളിൽ നല്ല കാരുണ്യമായ മഴ ചൊരിയണേ അള്ളാഹുവേ എന്നൊരു നാഥ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത്. ബാർക്കല്ലാഹുഫീക്കും. നമുക്ക് നമ്മുടെ ആളുകൾ,
1: അതേപോലെ തന്നെ മുനീർ ചമനാട് സലഫിയുടെ നല്ല ഗാനമാണെന്ന് പറയുന്നുണ്ട്. സഫി അടപ്പാൾ നല്ല ഗാനമായിരുന്നു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടെക്നിക്കൽ ഡെസ്കിൻ്റെ ആ സപ്പോർട്ട് എന്തായാലും ഒരു രക്ഷയുമില്ല. മാഷാല്ലാ അഫ്സൽ ഉമർ പാട്ടുകൾ വരുമ്പോൾ അവരുടെ സൗണ്ട് സപ്പോർട്ട് അടിപൊളി. അതോടൊപ്പം സലഫിയുടെ പാട്ടും ഗംഭീരമായി.
0: അത് അവിടെ മനസ്സിലായില്ലേ
1: മാഷാല്ലാ. അത് പിന്നെ നമ്മുടെ ശ്രോതാക്കളോട് മൊത്തം പറയാനുള്ള ഒരു കാര്യം, അവർ ഈ 2 മണിക്കൂർ കണ്ണും കാതും ഇട്ടിട്ട് ഇതിൻ്റെ പിന്നാലെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളുടെ ഒരു പിന്നണിയിലൂടെയാണ് ഈ ഒരു സംവിധാനം ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് വന്നു. ഇപ്പം നമ്മളിതിൻ്റെ ഒരു ഭാഗം, ഒരു കഷ്ണം മാത്രമാണ് ഇതിൻ്റെ. ഇപ്പം നമ്മൾ ഈ ഐസുമലയുടെ ഭാഗം എന്ന് പറയില്ലേ, അതിൻ്റെ തല മാത്രമാണ് ഇതിൻ്റെ ഉപരിതലത്തിൽ കാണുന്നുള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ഒരുപാട് മനുഷ്യന്മാരുടെ പിന്നെ ആ ഒരു ശ്രദ്ധയും ആത്മാർത്ഥതയുമാണ് ഇതിനിത്രയും ലൈവായിട്ട് നിർത്തുന്നതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ റുഷ്ദ കാളികാവ്, മാഷാല്ലാ. അപ്പോൾ പിന്നെ സൽഫി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വിധികർത്താക്കളാണ് നിങ്ങളോട് ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറയുന്നത്, നിങ്ങളെന്താ അതിനൊന്നും വഴങ്ങാത്തത്?
0: സമയം ഒരു പ്രശ്നമാണല്ലോ.
1: ആ, അതിപ്പോൾ സമയത്തിനൊരു നമുക്കത് പറയാൻ പറ്റുന്ന ഒരു ചാരാനുള്ള ഒരു സാധനം ആയതുകൊണ്ട്. ജംഷീർ മുട്ടിൽ സൽഫിയുടെ ഗാനം നല്ല ഉണ്ണുണ്ട് എന്നാണ്, നല്ല ഉണ്ണുണ്ട് എന്നാണ്. ആ ഇനിതാ മറ്റേ അത് പിന്നെ മനാഫ്ക്ക നിങ്ങൾക്കല്ലേ അത് കിട്ടുള്ളൂ, ബാക്കി ജുമ കഴിഞ്ഞിട്ട് പാടാമെന്ന് അറിയുന്നുണ്ട്. അതേപോലെ തന്നെ അസ്മാബി പെരുന്തൽമണ്ണ സലഫി പാട്ട് സൂപ്പർ, ഒരു ദിവസം സലഫി സ്വരത്തിൽ വരണം എന്ന് പറയുന്നു.
0: മാഷാല്ലാ, നമ്മുടെ ഇന്നത്തെ ഒരു ചോദ്യവും ത്തിൻ്റെ ഉത്തരവും അതേപോലെ തന്നെ വിജയികളെയും ഒരു സാന്ദർഭികമായ ഒരു ടെക്നിക്കൽ എറർ കാരണം അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഇൻഷാല്ലാ ഏറെ വേഗാതെ അത് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും നമ്മുടെ ഈ ഒരു അവസാന സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മോർണിംഗ് ലൈവിടെ ഷോയുടെ ആദ്യം മുതൽ അവസാനം വരെ നമ്മോടൊപ്പം ചേർന്ന് ഈ അവസാന സെക്കൻഡുകളിൽ പോലും നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ, ഇംതിയാസ് തിരുവമ്പാടി, ആയിഷ കേരിക്കൂർ,
1: ഇംതിയാസ് തിരുവമ്പാടി പറഞ്ഞോന്ന് പറയും, ഇന്ന് ഞങ്ങൾ ക്ഷമിക്കാം, അടുത്ത ലൈവിൽ ഇത് പൂർത്തീകരിച്ച് പാടണം, ഞങ്ങൾ കാത്തിരിക്കും, നല്ല കഴിവ് കയ്യിലുണ്ട്, പുറത്തിറക്കണം. ബാറക്കല്ല
0: ഇൻഷാല്ലാ. നമുക്ക് ഇനിയും ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് അവരിലേക്ക് പോകാനുള്ള ഒരു സമയം ഈ സന്ദർഭത്തിൽ എന്താണ് അപര്യാപ്തമാണ് ഇൻഷാല്ലാ. ഏതായിരുന്നാലും ഇനി മറ്റൊരു ദിവസം മനോഹരമായ വിശേഷങ്ങളുമായി നമുക്ക് ഒത്തൊരുമിക്കാം ഇൻഷാല്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ഇതുവരെയും ഇന്നത്തെ ഈ ഒരു ലൈവ് ഷോയിൽ നിങ്ങളോടൊപ്പം പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇനി നമുക്ക് വൈബ്സിലേക്ക് പ്രവേശിക്കാം. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു നമ്മുടെ കൂടെ ടെക്നിക്കൽ വിങ്ങിൽ ഉമറും അതേപോലെ തന്നെ അഫ്സലും ഒക്കെ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ ഹസൻ അൻസാരി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമുകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അന്യസ്ത്രീയായ ഉമ്മു ഹറാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് സന്ദർശിച്ചുവെന്നോ വസ്തുത എന്ത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അജ്മൽ ഫൗസാൻ നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കരിവാരി തേച്ച് കാണിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ ഒരു സ്ത്രീകളോട് അമിതമായി ഭ്രമമുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം ഒരിക്കലും സംശുദ്ധമായിരുന്നില്ല എന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി യുക്തിവാദികളും നിരീശ്വരവാദികളും അടങ്ങുന്ന ഇസ്ലാം വിമർശകർ ഒരുപാട് ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനായി ഹദീസുകളിൽ പല കൃത്രിമങ്ങളും നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനമധ്യത്തിൽ ഇകഴ്ത്തി കാണിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നാണ് അവർ വെറുതെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുണ്ടായ ചില ഹദീസുകൾ, അതിലൊന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിമർശകർ പറയാറുള്ളത്, മിൽഹാന്റെ മകളായ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക്, ഉബാദത്തുബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കൂടിയായ അവരുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് കയറി ചെല്ലാറുണ്ടായിരുന്നു. അതുപോലെ അവർ പ്രവാചകന്റെ തലയിൽ പേൺ നോക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മടിയിൽ തലവെച്ച് കിടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവർ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു വസ്തുതയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഈ സംഭവം വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല വിമർശകരും ഇമാം ബുഖാരിയാണ് പ്രവാചകനെ ഒരു വ്യഭിചാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എന്ന് വരെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഖുലു അലാ ഉമ്മി ഹറാമിൻ ബിന്തി മിൽഹാൻ ഫതുദ്ഇമുഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ, മിൽഹാന്റെ പുത്രിയായ ഉമ്മു ഹറാം എന്ന സ്ത്രീയുടെ അടുത്തേക്ക് അവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഫതുദ്ഇമുഹു, അവർ പ്രവാചകന് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. വകാനത്ത് ഉമ്മു ഹറാമിൻ തഹ്ത ഉബാദത്ത് ബിൻ സ്വാമിത്, ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ പോയി. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരം ഉറങ്ങാൻ തീരുമാനിച്ചു. വജാലത്ത് തഫ്ലീ റസഹു, അപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തലയിൽ പേൻ നോക്കാൻ തുടങ്ങി. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിനിടയിൽ ഒന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലം എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഈ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹു റസൂലെ, എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാസു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ, അവർ എന്തു ചെയ്യും? ഉരിദു അലിയ ഉസാത്തൻ ഫി സബീലില്ലാഹ് യർകബൂന സബജഹദൽ ബഹരി മുലൂക്കൻ അലൽ അസിറ, രാജാക്കന്മാരെ പോലെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കപ്പലുകളിൽ യാത്ര ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനായി ഇറങ്ങിയ പോരാളികളായ ഒരു കൂട്ടം എൻ്റെ ഉമ്മത്തിലെ ആളുകളെ എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഉടനെ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹു റസൂലേ, എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടി ആ യോദ്ധാക്കളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെയും പ്രവാചകൻ ഉറങ്ങി. പിന്നെയും വീണ്ടും ഇതുപോലെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴും സമാനമായ സംഭവം ഉണ്ടായി, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴും ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലെ, എനിക്ക് വേണ്ടി എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉമ്മു ഹറാം, നീ ആദ്യം പറഞ്ഞ ആ ആളുകളിൽ പെട്ടവരാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിമർശകർ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു വസ്തുതയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലെത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവരുടെ ഭക്ഷണം കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ തലയിൽ പേൻ നോക്കുന്നു. ഇങ്ങനെ സ്വപ്നമുണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്ന് പറയുന്നത് വിമർശകൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അന്യ സ്ത്രീകളുമായി ഒറ്റയ്ക്ക് ഇടപഴകുന്ന ആളായിരുന്നു, അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരാളായിരുന്നു എന്നൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് പ്രവാചകനെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്ന ആ വീട് ഏതാണ്? പ്രവാചകൻ സദസ്സും ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിലേക്ക് കയറി ചെന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷത്തോളം പ്രവാചകൻ്റെ സന്തത സഹചാരിയായി, പ്രവാചകൻ്റെ ഒരു ഭൃത്യനായി, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ ഭൃത്യൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരി കൂടിയാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. അതും മാത്രമല്ല, ഈ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ അതേ വീടാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉമ്മു സുലൈം, അതുപോലെ തന്നെ ഉമ്മയുടെ സഹോദരി ഉമ്മു ഹറാം, ഇവരൊക്കെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈ വീടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭേദ്യമായി ബന്ധമുണ്ടായിരുന്നു, തൻ്റെ ഭൃത്യൻ്റെ വീടാണ്. അതുമാത്രമല്ല, നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രണ്ട് സ്ത്രീകളും തമ്മിലുണ്ടായിരുന്ന ആഴമേറിയ ആത്മബന്ധത്തിൻ്റെ വിശദീകരണം നമുക്ക് വഴിയെ വിശദീകരിക്കാം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിലേക്ക് കയറി ചെന്നത് എന്നത് വിമർശകർ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈ സംഭവം ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു എങ്കിലും അവിടെ ചുരുങ്ങിയത് ഉണ്ടായിരിക്കേണ്ടത്. അതുമാത്രമല്ല, ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു യത്തീമിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സല്ലൈതു അന വ യതീമുൻ, ഞാനും എൻ്റെ വീട്ടിൽ വളർന്നിരുന്ന ഒരു അനാഥക്കുട്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പിന്നിൽ നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഉമ്മു സുലൈം ഞങ്ങളുടെ പിന്നിൽ നിന്നാണ് നിസ്കരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, എൻ്റെ വീട്ടിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ എൻ്റെ വീട്ടിൽ വെച്ച്, അങ്ങനെ അവർ ഉൾക്കൊള്ളുന്ന വീട്ടിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഉമ്മു സുലൈമും എൻ്റെ ഉമ്മയുടെ സഹോദരി ഉമ്മു ഹറാമും ഞങ്ങളുടെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ വീട് സന്ദർശിച്ചിരുന്നു, അവിടെ നിസ്കരിച്ചിരുന്നു, അവിടെ വിശ്രമിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സദസ്സമ അപ്പോഴൊക്കെ ഒറ്റക്കായിരുന്നു എന്നത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് നമുക്കറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് അനസ് റളിയല്ലാഹുവിനോടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ രണ്ട് സ്ത്രീകളിൽ ഉമ്മു സുലൈം അല്ലെങ്കിൽ ഉമ്മു ഹറാം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിലാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഒരു അനാഥക്കുട്ടി ഉണ്ടാകും. അപ്പോൾ ഈ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമില്ലാത്ത സമയത്ത് ദുഷ്ടലാക്കോടുകൂടി അവിടെ ഒറ്റയ്ക്ക് കയറി ചെന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ ഹദീസുകൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വാദത്തിന് വേണ്ടി പ്രവാചകൻ ഒറ്റയ്ക്കായിരുന്നു കയറി ചെന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കാം. ഒറ്റയ്ക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീകളെ, അല്ലെങ്കിൽ ഈ ഇതിലേതെങ്കിലും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയോ അല്ലെങ്കിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയോ സന്ദർശിക്കാൻ ഒറ്റയ്ക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് എന്ന് തന്നെ വിചാരിച്ചാലും അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അതിൽ യാതൊരു കുഴപ്പവുമില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു ഉമ്മു ഹറാം, അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അത്രയധികം ബന്ധമുള്ള ആളുകളാണ്. മുലകുടി ബന്ധത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. ഇസ്ലാമിൽ മുലകുടി ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങൾ ഒരു രക്തബന്ധത്തിലെ സഹോദരങ്ങളെ പോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അവരുമായുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്. സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങളെ പോലെ തന്നെ അവരെയും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അലാമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. സമിഅ്തു ബഅദ അൽ ഹുഫാദ് യഖൂൽ, ഞാൻ എൻ്റെ അധ്യാപകരായ പണ്ഡിതന്മാരായ ഹദീസിൻ്റെ വിഷയത്തിൽ ആഴമേറിയ പാണ്ഡിത്യമുള്ള നല്ല അവഗാഹമുള്ള ആളുകൾക്കാണ് ഹാഫിദീങ്ങളായ ഹദീസ് പണ്ഡിതന്മാർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഹാഫിദീങ്ങളായ ഹദീസ് പഠന മേഖലയിലെ വളരെയധികം അവഗാഹം നേടിയ പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? കാനത്ത് ഉമ്മു സുലൈം ഉഖ്തു ആമിനത്ത ബിന്തു വഹബ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ ഉമ്മയായ ആമിന ബിന്തു വഹബിൻ്റെ സഹോദരിയായിരുന്നു, മിന റളാഅ മുലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അഥവാ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല, ആഴമേറിയ നല്ല പ്രാമാണികരായ ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടിയാണ്, അതിനുള്ള പിന്തുണ കൂടി ഈ ഒരു അഭിപ്രായത്തിനുണ്ട്, ഈ വസ്തുതയ്ക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൻ്റെ ഉമ്മയുടെ സഹോദരിയെ, മുലകുടി ബന്ധത്തിലെ സഹോദരിയെ സന്ദർശിക്കുന്നതിൽ, ഒറ്റയ്ക്ക് തന്നെ സന്ദർശിക്കുന്ന തൻ്റെ ഉമ്മയെപ്പോലെ കരുതുന്ന, അവർ മകരെപ്പോലെ പ്രവാചകനെ കരുതുന്ന അങ്ങനെ ഒരു ആ ബന്ധത്തിൽ ഒറ്റയ്ക്കുള്ള സന്ദർശനം ഉണ്ടായാൽ തന്നെ അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് രൂപത്തിലായാലും ഇവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമുകളിൽ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളിൽ, അങ്ങനെയുള്ളവർക്കാണ് മഹ്റം എന്ന് പറയുന്നത്, അവരിൽ പെട്ടവരായിരുന്നു എന്നത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇത്തഫഖൽ ഉലമ പണ്ഡിതന്മാർക്കിടയിലുള്ള ഐകകണ്ഠേനയുള്ള അഭിപ്രായമാണ് അന്ന ഉമ്മ ഹറാം കാനത്ത് മഹ്റമ അല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ ഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മഹ്റമായിരുന്നു, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളിൽ പെട്ടവരായിരുന്നു എന്നത് അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യം. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ആ വിഷയത്തിൽ തർക്കമില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മൂലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു, അതല്ല വേറെ ഒരു മൂലകുടി ബന്ധത്തിൽ ഉള്ള സഹോദരിയായിരുന്നു എന്നൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയായിരുന്നു എന്നത്, ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു എന്നത്, എന്നാൽ ആ ബന്ധത്തിൻ ഏത് വിധത്തിലുള്ള ബന്ധമാണ് എന്നത് ചില പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, മഹ്റമാണ് പ്രവാചകന് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പ്രവാചകൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുന്ന ഒരു മഹദിയായിരുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി പല സ്ഥലങ്ങളിൽ ഈ വസ്തുത അദ്ദേഹത്തിൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്ന ഏതായിരുന്നാലും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഇവരൊക്കെ പ്രവാചകൻ്റെ മഹ്റമുകളായിരുന്നു, ഒന്നുകിൽ കുടുംബ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല ഇവരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മറ്റുള്ള ആളുകളെക്കാൾ കുറച്ചുകൂടി ആഴമേറി ബന്ധമുണ്ടായിരുന്നു. തൻ്റെ ഭൃത്യൻ്റെ വീടാണ്, അതുപോലെ തന്നെ ഇങ്ങനെയൊരു ഒരു ഉമ്മയുടെ മുലകുടി ബന്ധം എന്നുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ വീടുകൾ സന്ദർശിച്ചു. അപ്പോൾ ഈ വിമർശകർ കാണുന്ന രൂപത്തിൽ, അവരുടെ ഒരു മഞ്ഞക്കണ്ണട കൊണ്ട് അവർ കാണുന്ന രൂപത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു വസ്തുത മുന്നിൽ വെച്ച് നമ്മൾ നാലിച്ച് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ് ഉമ്മു ഹറാം എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നാലിച്ച് നോക്കിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. മദീനയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് അനസുള്ളാഹു അൻഹു പ്രവാചകൻ്റെ ഭൃത്യനെയൊക്കെ വരുന്നത്. പ്രവാചകനെ ഉമ്മ ആമിനെ പ്രസവിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 18 വയസ്സിലാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും, ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 വയസ്സ് പ്രായമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിമർശകരുടെ ആരോപണം എത്രമാത്രം ബാലിശമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. സ്വന്തം ഒരു മാതൃസഹോദരിമാരെ സന്ദർശിക്കാൻ പോയ, വൃദ്ധകളായ മാതൃസഹോദരിമാരെ ഒറ്റയ്ക്ക് സന്ദർശിക്കാൻ പോയാൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് എന്ത് കളങ്കമാണ് ഉണ്ടാക്കുന്നത്. അത്ര വലിയ പദവിയും അള്ളാഹുവിൻ്റെ പ്രവാചകനും ഒക്കെ ആയിരിക്കുന്ന, ജനങ്ങളാൽ എല്ലാവരും ആദരിക്കുന്ന വലിയ മനുഷ്യനായിരുന്നിട്ട് പോലും തൻ്റെ ഭൃത്യൻ്റെ വീടായ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ, തൻ്റെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിമാരെ പരിഗണിക്കാൻ, അവരുടെ വീട്ടിൽ ചെന്ന് അവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങാൻ പ്രവാചകനൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നത് പ്രവാചകൻ്റെ ഉന്നതമായ വ്യക്തിത്വ സവിശേഷതയാണ് നമുക്ക് അറിയിച്ചു തരുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി, ഹദീസ് പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനൊരു തെളിവ് കൂടിയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലം ഈ ഹദീസിൽ നടത്തിയ പരാമർശം, പ്രവചനം, അത് കൃത്യമായി പിന്നീട് പുലർന്നു എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഭാവി കാലത്ത് ഉസ്മാൻ അള്ളാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അന്നത്തെ സിറിയയിലെ, ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് നാവികസേനയുണ്ടാക്കി. ആ നാവികസേനയിൽ ആദ്യമായി യാത്ര ചെയ്യുന്ന ആ കപ്പൽ യാത്രയിൽ ഈ പറഞ്ഞ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ എത്തി പിന്നീട് കപ്പൽ യാത്ര നടത്തി ആ ദേശത്തെത്തി, അവിടെ നിന്ന് പിന്നീട് ഒരു വാഹനത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന സന്ദർഭത്തിൽ, മദീനയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ, ഒരു നാവികസേനയെക്കുറിച്ചോ പോട്ടെ ഒരു സുശക്തമായ ഒരു കരസേനയെക്കുറിച്ച് പോലോ ഇസ്ലാമിക സാമ്രാജ്യത്തിന് അത്രമാത്രം ചിന്തകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ, പിൽക്കാലത്ത് ഒരു കടലിലൂടെ പോരാളികളായി യാത്ര ചെയ്യുമെന്നും ഒരു നാവികസേന ഉണ്ടാകുമെന്നും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും, അത് പിന്നീട് അക്ഷരം പ്രതി പുലരുന്നതും പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളം ഒരു കൂടിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസ് യഥാർത്ഥത്തിൽ വിമർശകരുടെ മുനയടിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ഒന്നുകൂടി ജനമനസ്സുകളിൽ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു തെളിവ് കൂടിയായി നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നതാണ്. പിന്നെ ചില ആളുകൾ വിമർശനത്തിൽ പറയാറുള്ള മറ്റൊരു ഒരു നിലവാരമില്ലാത്തൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു പേൺ നോക്കി എന്നത് പ്രവാചകന് വൃത്തിയില്ലാത്ത ആളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ്. അത് എത്രമാത്രം ബാലിശമാണ് വാദം എന്ന് നമുക്ക് വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെയും വൃത്തിയെയും ശുദ്ധിയെയും ശാരീരിക ശുദ്ധിയെയും പരിസര ശുചിത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരാവർത്തി വായിക്കുന്ന ഏതൊരാൾക്കും ആ വാദത്തിൻ്റെ നിരർത്ഥകത വളരെ കൃത്യമായി ബോധ്യപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ സാധാരണ ഇന്ന് നമ്മൾ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന പോലെ പേൻ നോക്കുന്നു എന്ന് പറയുന്നത്, റസൂലിൻ്റെ തലയിൽ പേൻ ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ പേൻ കിട്ടി എന്നോ ഒന്നുപോലും റിപ്പോർട്ടുകൾ നമുക്ക് കാണാനില്ല. പേൻ നോക്കി നമ്മൾ ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ മുതിർന്ന സ്ത്രീകളുടെ അടുത്ത് പോലും നമ്മുടെ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെ ഉമ്മയുടെയോ അടുത്തൊക്കെ പോകുമ്പോൾ അവർ സ്നേഹം കൊണ്ട് നമ്മുടെ തലയിൽ പേൻ നോക്കാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അത് അത്തരത്തിലുള്ള സ്നേഹപ്രകടനമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഇങ്ങനെയുള്ള ബാലിശമായ വാദങ്ങൾ നിരത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന വിമർശകർ ഇത്തരത്തിലുള്ള വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ സംശുദ്ധമായ രൂപത്തിൽ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. ആ പ്രവാചകന്റെ മഹത്വമാണ് ഈ വിമർശകർ എത്രമാത്രം ചെളിവാരിയെറിയാൻ ശ്രമിച്ചാലും ആ പ്രവാചകന്റെ മഹത്വം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് നമുക്ക് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശരിയെ ശരിയായി മനസ്സിലാക്കാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും ശരിയായ വസ്തുതകൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഇന്നത്തെ വിഷയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. കൃത്യമായി എന്താണ് അതിൻ്റെ വസ്തുത എന്ന് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചു തന്നു. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാനായിരുന്നു. നാം ഇനി ഒരു സ്വരത്തിലേക്ക് പ്രവേശിക്കും.
0: ഇന്നത്തെ സ്വരത്തിൽ അബ്ദുള്ള തിരൂർക്കാടാണ് നമ്മുടെ കൂടെ ചേരുന്നത്.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു നാം സ്വരത്തിൽ ഇതുവരെ കേട്ടത്. അബ്ദുള്ള തിരൂർക്കാടിൻ്റെ ശബ്ദമായിരുന്നു. നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
1: വേദനകൾ തിരിച്ചറിയാം, ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാം. ഡോക്ടർ ജസീലിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹേർ പാണ്ടിക്കാട് നടത്തുന്ന സംസാരം നമുക്ക് കാതോർക്കാം.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും വേദന അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ വേദന വരുന്ന സമയത്ത് നെറ്റി ചുളിച്ചിട്ടോ അതല്ലെങ്കിൽ മുഖം തിരിച്ചിട്ടോ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ വേദനയില്ലാത്ത, വേദന അനുഭവപ്പെടാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കൈ ഒരു തീയിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കത് വേദന തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ തിരിച്ച് കൈ വലിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കയ്യിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് വേദന നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ആ മുറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെ വേദന കൊണ്ട് അനുഭവപ്പെടുന്ന പലർക്കും അതിൻ്റെ ഗുണങ്ങളും എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ചർച്ചയാണ് ഇൻഷാല്ലാ ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും ഉചിതനായ ഒരു ഗസ്റ്റ് തന്നെയാണ് നമ്മളോട് കൂടെയുള്ളത്, ഡോക്ടർ ജസീൽ കെ. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബിലെ ഇൻ്റർവെൻഷനൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? ഡോക്ടർ, ഇന്ന് പൊതുവേ നമ്മൾ നമുക്കിടയിൽ കാണുന്നൊരു പ്രവണതയാണ് വേദന. പൊതുവേ അത് പ്രായമായ ആളുകളാവട്ടെ, സ്ത്രീകളിലാവട്ടെ, വേദന അനുഭവപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ വേദന വരുന്ന സമയത്തുണ്ടാവുന്നൊരു എക്സ്പ്രഷൻ, അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നെറ്റി ചുളിച്ചിട്ട് ഉള്ളൊരു അവസ്ഥയാണ്. പക്ഷേ വേദന ഇല്ലാത്തൊരു ഒരു ഒരു ഒരു ഫീലിംഗ്, അത് വല്ലാത്തൊരു അനുഭവമാണല്ലോ. അപ്പോൾ വേദന എന്ന ഒരു അനുഗ്രഹത്തെ, ഒരു പക്ഷേ അങ്ങനെ നമുക്ക് പറയേണ്ടി വരും, വേദന എന്ന അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
3: തീർച്ചയായിട്ടും ഈ വേദന എന്ന് പറഞ്ഞത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണത് അല്ലേ. പലപ്പോഴും ഇപ്പോൾ നമുക്ക് ഒരു അസുഖം ശരീരത്തിൽ വന്നു എന്നൊരു പക്ഷേ നമ്മൾ തിരിച്ചറിയുക അതിൻ്റെ ആദ്യത്തെ ലക്ഷണമായിട്ട് വേദന ആയിരിക്കും ചിലപ്പോൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് വേണം. പക്ഷേ ഇതിൽ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അക്യൂട്ട് പെയിൻ എന്നാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക. പെട്ടെന്നുണ്ടാവുന്ന വേദന, ഇപ്പോൾ നമുക്കൊരു കയ്യിൻ്റെ എല്ല് പൊട്ടി ഫ്രാക്ചറായി, അപ്പോൾ അവിടെ നമുക്ക് ആ വേദന ഇല്ലായിരുന്നെങ്കിലോ നമ്മളതൊരു പക്ഷെ അറിഞ്ഞോളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ ഗൗരവത്തിൽ എടുത്തോളണമെന്നില്ല. ചെവി വേദന ആണെങ്കിലും അപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ അങ്ങനെ. അപ്പോൾ വേദന എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിലെ എല്ലാ സ്പെഷ്യാലിറ്റി, ഇപ്പം ഇന്ന് സ്പെഷ്യാലിറ്റിയുടെ ഒരു കാലഘട്ടമാണ്, അപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റിയും കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനേൻ്റെ കണക്ക് പ്രകാരം തന്നെ ഒരു ഹോസ്പിറ്റൽ വരുന്നതിൽ 60 മുതൽ 70% ഒരു ജനറൽ ഹോസ്പിറ്റൽ കേട്ടോ, ഇപ്പോൾ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി സെൻറ്ററോ ഡെർമറ്റോളജി സെൻറ്റർ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്തൊരു ഹോസ്പിറ്റൽ വരുന്നതിൻ്റെ ഇത്രമാത്രം ശതമാനം വരുന്നത് വേദന കൊണ്ടുള്ളവരായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു എല്ലാ സ്പെഷ്യാലിറ്റികളും ഒരു അവരുടേതായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. പക്ഷേ നമ്മൾ ഒരു വേദനയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യാലിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്ന വേദന. അപ്പം നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രായമായ ആളുകളിൽ അവരങ്ങനെ എന്നും വേദനിക്കുകയാണ്. അപ്പം അങ്ങനത്തെ വേദനകൾ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ വേദന, അതാണ് നമ്മളവിടെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്.
2: പെട്ടെന്നുള്ള വേദനകൾക്കപ്പുറം തുടർച്ചയായി വേദന സഹിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളുകളെയാണ് ഡോക്ടർ ഈ ഒരു ഡോക്ടർ ഇപ്പോൾ പഠിച്ച ഈ ഒരു വിഭാഗത്തിൽ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ?
3: അതെ അതെ, അതിന് ക്രോണിക് പെയിൻ എന്ന് പറയാം. ക്രോണിക് പെയിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ശരിക്കും 3 മാസം ത്തിലേറെ ദൈർഘ്യമുള്ള വേദന എന്നാണ് പറയുക. പക്ഷേ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുതലുള്ള വേദനകളും കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു സ്പെഷ്യാലിറ്റീൻ്റെ തുടക്കം കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന വേദനകളൊക്കെ അങ്ങനത്തേതായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇതിൽ പലതും നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാല വേദനയിലേക്ക് പോവാതെ സഹായിക്കാനൊക്കെ പറ്റും.
2: ഓക്കെ, വളരെ വിശാലമായൊരു ടോപ്പിക്കാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന വേദനകളെ, അത് നമ്മൾ ശരീരം നമുക്ക് തരുന്നൊരു ഒരു അലാറം ആണല്ലോ, ഒരു മുന്നറിയിപ്പാണല്ലോ, അതിനെ നമുക്കെങ്ങനെ പറയാൻ കഴിയും? അത് അത് നമുക്ക് എത്രത്തോളം അനുഗ്രഹമാണ് പെട്ടെന്നുള്ള വേദനകൾ?
3: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫ്രാക്ചറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പെട്ടെന്നുള്ള വേദന തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനെ തന്നെ എടുക്കാം, അതിൻ്റെ തൊട്ടടുത്ത് നമ്മളെ രക്തക്കുഴലുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു പൊട്ടി നിൽക്കുന്ന എല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിയ പ്ലേറ്റ് പോലെയാണ്, അതിന് മൂർച്ചേറിയ ഭാഗങ്ങളുണ്ടാവും. അത് അടുത്തുള്ള രക്തക്കുഴലിൽ തട്ടിക്കഴിഞ്ഞാൽ ആ രക്തക്കുഴലിൽ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ആ കയ്യോ കാലോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയാണ്, അത് അവിടെ നമുക്കത് ആവശ്യമാണ്. പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലെത്തി, ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ നമ്മൾ രക്ത ഈ പറഞ്ഞ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ രക്തക്കുഴലിന് പരിക്ക് പറ്റിയെന്ന് നോക്കുന്നു, ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്യുന്നു, അതായത് അതിനെ നമ്മൾ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു, അത് സർജറി കൂടാണ്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സർജറി ഇത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അത് എല്ലിൻ്റെ വിദഗ്ധർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അങ്ങനെ തന്നെ പോവാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുതിയ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ അനസ്തീഷ്യ ഡോക്ടർ, നമ്മൾ ശരിക്കും ഈ വേദനയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി. അപ്പോൾ നമ്മൾ അനസ്തീഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചെല്ലുന്ന ആളുകളാണ്.
2: അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീൽഡിൽ കൂടി വളരെ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലേ അനസ്തീഷ്യ?
3: അതെ അതെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ കൈയിനെ ഇപ്പോൾ കൈയാണെങ്കിൽ കൈയിൻ്റെ ഫ്രാക്ചർ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഇന്നൊരു 24 മണിക്കൂറിന് അവർക്ക് പെയിൻ ഫ്രീ ആയിട്ട് വെക്കാം. ഒറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ പോലെ വേറെ അപകടങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. രക്തക്കുഴലിന് അപകടം പറ്റിയിട്ടില്ല, കാരണം അവിടെ നമുക്ക് വേദന ചിലപ്പോൾ അനുഗ്രഹമാണ്. കമ്പാർട്ട്മെന്റ് സിൻഡ്രോം എന്നൊക്കെ പറയും അവിടെ, അല്ലെങ്കിൽ അവിടെ ബ്ലീഡ് ചെയ്തിട്ട് അത് രക്തക്കുഴലിനെ അടച്ചു നിർത്തും. ഈ ഒരു ബി പി കഫ് നമ്മൾ കെട്ടിയാൽ അറിയാലോ അതേപോലെ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് രക്തോട്ടം ഉണ്ടാവില്ല. അങ്ങനെ 24 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ കയ്യേ ഇല്ലാതെ, അപ്പോൾ അത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പേഷ്യൻസ് വരികയാണ്, അവർക്ക് സർജറി ഇന്ന് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അവർ കഴിക്കുന്ന മരുന്നിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരികയൊക്കെ ആണെങ്കിൽ നാളെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്ലോക്ക് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം സർജറിക്ക് എടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ പലപ്പോഴും കൈയിൻ്റെ ഒക്കെ സർജറികൾ വെറും ഈ ബ്ലോക്കിൽ മാത്രം ചെയ്യും, നമ്മളൊരു ജനറൽ അനസ്തീഷ്യ അല്ലെങ്കിൽ അങ്ങനെയൊന്നും കൊടുക്കാതെ അങ്ങനെയും ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൊടുക്കുന്ന മരുന്നിൻ്റെ തോതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒക്കെ തോത് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അങ്ങനെയും വേദന നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും.
2: ഇപ്പോൾ ഡോക്ടറെ, ഒരു തലവേദന വന്നു, ആ തലവേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ക്രോണിക് പെയിനായി മാറി, ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വേദനയായി മാറി. ഈ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വേദനകളെ ശമിപ്പിക്കാൻ നമുക്ക് ശ്രോതാക്കളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പറ്റുക?
3: നമുക്കിപ്പോൾ പാരസെറ്റമോൾ നമ്മുടെ നാട്ടിൽ ഓവർ ദ കൗണ്ടർ കിട്ടുന്നതാണ്. ഇപ്പോൾ ഈവൻ നമുക്ക് ഗൾഫ് നാടുകളിലാണെങ്കിലും കിട്ടാറുണ്ട്. അവിടെ എല്ലാവരും അറിയാം ഗൾഫിൽ പാരസെറ്റമോൾ എന്ന് പറയില്ല, അവരൊരു ബ്രാൻഡ് നെയിമാണ് പറയും, പെനഡോൾ എന്നാണ് പറയുക. അപ്പം പെനഡോൾ ചോദിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഉംറക്ക വജിനും പോകുന്നവർ വരെ ചോദിച്ചാൽ നമ്മൾ വേദനയുടെ മരുന്നൊക്കെ ഇവിടെ നിന്ന് എഴുതി കൊടുത്താലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് തീർന്ന എന്ത് ചെയ്യുന്നൊരു ചോദ്യം വരും. നമ്മൾ പറയും സൂപ്പർ മാർക്കറ്റിൽ വരെ ഇത് അവൈലബിൾ ആണ്. അപ്പം പാരസെറ്റമോൾ ലിവർ ഫങ്ഷൻ നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം വരെ സേഫായിട്ട് കഴിക്കാവുന്ന സംഗതിയാണ്. അതിനിപ്പം കിഡ്നിക്ക് കേട് അങ്ങനത്തെ സംഗതികളില്ല. പക്ഷേ പാരസെറ്റമോൾ നമ്മൾ പനിക്കുള്ള ഡോസല്ല, നമ്മളൊരു വേദനയ്ക്കുള്ള ഡോസായിട്ട് പറയാം. അപ്പം സാധാരണ ഇപ്പോൾ ഒരു 650 ഒക്കെയാണ് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു 60 കിലോൻ്റെ മേലെ വെയിറ്റുള്ള ആളുകൾക്ക് നമ്മൾ പനിക്കൊക്കെ കൊടുക്കുന്നത്. പക്ഷേ വേദനകൾക്ക്, അത് തലവേദന ആയാലും ഇനിയിപ്പം മറ്റ് വേദനകൾ, ഇപ്പം മസിൽ പെയിൻ ആയാലും അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റിയിട്ടുള്ള വേദന ആയാലും നമുക്ക് പാരസെറ്റമോൾ വേദനയ്ക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ കൊടുക്കേണ്ട ഡോസ് ശരിക്ക് 1000 മില്ലിഗ്രാം, അതായത് 1 ഗ്രാം ആണ് ഒരു നേരത്തെ ഡോസ്. അത് ഒരു ദിവസം ഒരു സാധാരണ അഡൽട്ട് ആൾ ആണെങ്കിൽ, ഒരു 60-70 കിലോ വെയിറ്റുള്ള ഒരാളാണെങ്കിൽ നമുക്ക് 4 ഗ്രാം വരെ പോകാമെന്നാണ് പറയണത്. പക്ഷേ ഒരു സേഫർ സൈഡ് പറയുകയാണെങ്കിൽ 3 ഗ്രാം വരെ പോകും. അപ്പം 1 ഗ്രാമിൻ്റെ 3 തവണ വേണമെങ്കിൽ ഒരു ദിവസം കഴിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം 1000 ഗ്രാമിൻ്റെ പാരസെറ്റമോൾ വാങ്ങാൻ കിട്ടും. അല്ല എങ്കിൽ 500 പാരസെറ്റമോൾ 2 കഴിച്ചാൽ മതി. സാധാരണഗതിയിൽ 500 പാരസെറ്റമോൾ എപ്പോഴും ഒരു വട്ടത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് 2 കഴിച്ചാൽ മതി. 650 പാരസെറ്റമോൾ സാധാരണ ഒരു ഓവൽ ഷേപ്പ്, കോഴിമുട്ട ഷേപ്പിലായിരിക്കും. അതാണെങ്കിൽ 1.5 കഴിച്ചാൽ 1000 ആവില്ല, ഒരു 975 ആ ഒരു ഡോസ് കിട്ടും. അപ്പം അത് ഒരു പെയിൻ കില്ലർ ഡോസാണ് ശരിക്കും.
2: മറ്റുള്ള വേദനാ സംഹാരികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു ഏറ്റവും സേഫായ ഒരു വേദനാസംഹാരി തന്നെയാണ് പാരസെറ്റാമോൾ.
3: തീർച്ചയായിട്ടും ഇപ്പം യു കെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പാരസെറ്റമോൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെയൊക്കെ ഉള്ള പലരും ചിലപ്പോൾ മെസ്സേജ് അയക്കും ഇവിടെ പാരസെറ്റമോളേ തീരുള്ളൂ. അവർ ഫാമിലി ഡോക്ടർ എപ്പോഴും പാരസെറ്റമോളെ കൊടുക്കുക. മറ്റ് വേദന സംഹാരികൾ അവിടെ പ്രോട്ടോകോൾ വൈസ് അവരൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ അവർ അതിലേക്ക് പെട്ടെന്ന് കടക്കൂല. പിന്നെ അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടുത്ത സ്പെഷ്യാലിറ്റിയിൽ പോയിട്ട് അവിടെ ചെയ്യുള്ളൂ. അപ്പം അതാണ് ഒരു പ്രാഥമികമായിട്ട് അത് കുറേ ദിവസം വരെ പോയാലും കുഴപ്പമില്ലാത്തൊരു സംഗതി.
2: ഇതിപ്പം ഒരു ഡോക്ടർ ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞു, പക്ഷേ പേഷ്യൻസിന് പൊതുവേ വെറും പാരസെറ്റാമോളാണോ എഴുതിയിട്ടുള്ളത്, നല്ല വേദന ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് കുറച്ച് നല്ല വേദനക്ക് കഴിക്കണ മരുന്നുകൾ കഴിക്കാനാണ് പൊതുവെ അസിക്ലോഫിനാക്ക് പോലത്തെ സാധനങ്ങളിലേക്ക് പോകാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഏതായാലും നല്ലൊരു തിരിച്ചറിവാണ് അൽഹംദുലില്ലാ ആ ഒരു വിഷയത്തിലുള്ളത്. ഡോക്ടറെ, നമ്മളിപ്പം വേദന സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന വേദനകൾക്കുള്ള പരിഹാരങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മളിപ്പോൾ തലവേദന വരുമ്പോൾ കൈകൊണ്ട് ഒരു മസാജിങ് ഇങ്ങനെ ഒരു ചെറിയ മസാജിങ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇതിലൊക്കെ എന്തെങ്കിലും സാധാരണ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെയിൻ വരുന്ന ഏരിയയിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള വല്ല കുറുക്ക് വഴികൾ ഉണ്ടോ എന്നാണ്?
3: തീർച്ചയായിട്ടും, കാരണം ഈ ചൂട് തണുപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേദനയിൽ വ്യത്യാസം വരും, മസാജിങ് വേദന വ്യത്യാസം വരും. അപ്പം അതിൽ ഇപ്പം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഉണ്ട് അതിൻ്റെ പിന്നെ. അതായത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മൾ തടവി കഴിഞ്ഞാൽ വേദന കുറഞ്ഞ അനുഭവപ്പെടും. തൊടലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ തൊടൽ നമ്മൾ വേദനനെ കുറച്ച് ബ്രെയിനിനെ സെൻസ് ചെയ്യുന്നതാണ്. ആ പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സംഗതി. അപ്പം അതിൽ നമുക്ക് ഇപ്പം തലവേദനയിൽ തന്നെ ഇപ്പം നമുക്ക് പലതും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വൈബ്രേഷൻ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പി അവരുടെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ടെൻസ് എന്ന് പറഞ്ഞ മെഷീൻ, അത് ഓൺലൈനിൽ അതിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഈ മൈഗ്രെയിൻ ഹെഡ് ഏക്കാണ് ഒരു വലിയൊരു വിഷയം. ഈ തലവേദനയിൽ നമ്മൾ അതാണ് പറയേണ്ട ഒരൊറ്റ വലിയ കാര്യം. അപ്പോൾ അതനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ വെളിച്ചം ശബ്ദം ഈ പ്രശ്നം കൂട്ടും. അപ്പം ദേഷ്യം വരും അവർക്ക് പെട്ടെന്ന്. പലരും അത് തിരിച്ചറിയില്ല എൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെന്ന് വെച്ചാൽ അവരോട് പറയുന്ന ഒരു സംഗതിയാണ്, ഒന്ന് കണ്ണടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു റൂമിൽ കിടക്കാൻ പറ്റിയാൽ അവർക്ക് ചിലപ്പം അത് തന്നെ വലിയൊരു മരുന്നിൻ്റെ കൂടെ തന്നെ അത് ചെയ്താൽ വലിയൊരു ആശ്വാസമായിരിക്കും. ഇപ്പം ചൂട് അതുപോലെ തന്നെ തടവി കൊടുക്കുക അങ്ങനത്തെ കാര്യം. ഇപ്പം ഈ ടൈഗർ ബാം, യൂക്കാലിപ്സിൻ്റെ ആക്സ് ഓയില്, ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഗേറ്റ് കൺട്രോൾ തിയറിയും കൂടി അതിൽ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ക്യാപ്സാസിൻ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു മോളിക്യൂളും അതിൻ്റെ പാച്ചൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഈ മുളക് ഉണ്ടല്ലോ, മുളകിൻ്റെ മോളിക്യൂളാണത് ശരിക്കും. ക്യാപ്സിക്കം എന്നുള്ള ക്യാപ്സാസിൻ എന്ന് പറയും. അത് പല കോൺസെൻട്രേഷനും കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ കോൺസെൻട്രേഷനാണ്. ആ പാച്ച് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ പെയിൻ ഇല്ലാതാവുന്നുണ്ട്. അതിപ്പോൾ ഈ മറ്റേ ഈ മെൻസ്ട്രൽ പെയിൻ, ഈ മറ്റേ ആർത്തവകാലത്തെ വേദനക്കൊക്കെ അത്തരം കുറേ പല പാച്ചസും ഇപ്പം അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതുപോലെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്.
2: ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് സാധാരണ ഉണ്ടാകുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന വേദനകളെ കുറിച്ചാണ്. എന്നാൽ ഈ വേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തലവേദന വരുമ്പോൾ നമ്മളിപ്പം മൈഗ്രെയിൻ ടൈപ്പ് വേദനകളാണെങ്കിൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ ഡോക്ടർ പറഞ്ഞു. എന്നാൽ വേദന കുറച്ച് നീണ്ടു നിൽക്കുന്ന വേദനകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ വേദനകൾ നമ്മൾ പിന്നെ സാധാരണ കാണാറുള്ള വേദനകൾ ഏതൊക്കെയാണെന്ന് ഡോക്ടർ ജനറലായിട്ടൊന്ന് പറയാൻ പറ്റുമോ? പൊതുവേ നീണ്ടു നിൽക്കുന്ന വേദനകൾ ജനറലായിട്ട് ഏതൊക്കെയാണ്?
3: പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളൊരു ഒ പിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരിക ഇപ്പോൾ പ്രായമുള്ളൊരു വേദനയായിട്ട് വരിക. അവർ മുട്ടുവേദനയാണ് പൊതുവേ പറയുന്നൊരു സംഗതി. പിന്നെ കഴുത്ത് വേദന, നടുവേദന, അത് പ്രായമുള്ളവരിൽ കൂടുതൽ നടുവേദന ചിലപ്പം എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെന്ന് പറയാൻ വയ്യ, അവർ 40 കഴിഞ്ഞിട്ടുള്ള ആളുകളിലായിരിക്കും, മധ്യവയസ്കരിലായിരിക്കും കാണുന്നുണ്ടാവുക. ചെറുപ്പക്കാരിലും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഈ സ്ത്രീകളിൽ ഒരുപാട് വേദനകളുണ്ട്. അവർക്ക് ഇങ്ങനെ ദേഹം മൊത്തം വേദന വരിക, വാദം പോലത്തെ, വാദം എന്നുള്ളൊരു വലിയൊരു മേഖല, അത് അത്തരം വേദനകൾ അനുഭവപ്പെടുന്ന ആളുകൾ, മൈഗ്രെയിൻ നേരത്തെ പറഞ്ഞ ചെന്നിക്കുത്ത് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന, അത് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവിൽ കണ്ടുവരുന്ന വേദനകൾ.
2: കുട്ടികളിൽ വേദന അനുഭവപ്പെടാറുള്ളത് സാധാരണ നമ്മളിപ്പം ഒരു ഉമ്മ പറയും ഇന്ന് ഓടി നടന്നോ, നന്നായി കളിച്ചു നടന്നോ, രാത്രി കാല് വേദന എന്ന് പറഞ്ഞ് ഇരിക്കാനുള്ളതാണെന്ന് പറയും. അപ്പോൾ നന്നായി പകൽ സമയത്ത് ഒരുപാട് ഓടി കളിച്ച് നടക്കുന്ന കുട്ടിക്ക് രാത്രി ഒരു പക്ഷേ വേദന ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ പ്രത്യേകമായിട്ട് വേദനകൾ കാണാറുണ്ടോ?
3: കുട്ടികളിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി കൂടിയാൽ വേദന വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഈ ലാക്ടിക് അസിഡോസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മസിൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുക. അതിപ്പം നമ്മൾ സ്പോർട്സിന് പോയി പിറ്റത്തെ ദിവസം കുട്ടികൾ വേദനയായിട്ട് അങ്ങനെയും വരാം. അപ്പം അതിന് ഡീഹൈഡ്രേഷൻ ഒക്കെ ഒരു കാരണമാണ്. വെള്ളം കുടിക്കുക, പൊട്ടാസ്യത്തിൻ്റെ കുറവ് ഒക്കെ കാരണമായിട്ട് വേണമെങ്കിൽ പറയാം. വെള്ളമാണ് പ്രധാനം. പക്ഷെ അതിലല്ലാതെ ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സൈക്കിൾ കൂട്ടിയ വേദന അങ്ങനെ ഒരു പ്രശ്നം പറയും. അസാധാരണമായിട്ട് ഉള്ള അത് നമ്മൾ ചിലപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ട് അവരിൽ ഈ പറഞ്ഞ പോലെ ആദ്യ ലക്ഷണമായിട്ട് ചിലപ്പോൾ വേദനകൾ കാണാറുണ്ട്. അത് കുട്ടികളെ സ്പെഷ്യലിസ്റ്റുകൾ പൊതുവെ അത് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അവരത് കാൽഷ്യത്തിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം കുറഞ്ഞിട്ടൊക്കെ അങ്ങനെ കാണാറുണ്ട്.
2: ഓക്കെ ഡോക്ടറെ, നമ്മളിപ്പം വേദനകളുടെ രൂപത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. സാധാരണ ഉണ്ടാവുന്നത് ആരിലൊക്കെ ഉണ്ടാവുന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഏതൊക്കെ തരം വേദനകളാണ്, ഏതൊക്കെ പ്രായം, ഏതൊക്കെ കാറ്റഗറിയിലാണ് വേദന എന്നുള്ളത് ഇൻഷാല്ല നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല്ല ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമായിരുന്നു. ഡോക്ടർ ജസീൽ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട് എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്. വേദനകൾ തിരിച്ചറിയാം, ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാമെന്ന നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു മെസ്സേജാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നു പ്രാർത്ഥനാ പഠനം.
1: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന ഭാഗം 2 അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സഫീർ അൽഹിക്കമി. അദ്ദേഹത്തിൻ്റെ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
4: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ പഠിച്ചു വരുന്നത്. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫി വഅഫു അൻഹു. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. ബാക്കി അതിൻ്റെ അടുത്ത ബാക്കി ഭാഗം ഇപ്രകാരമാണ്: വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു. ഇതും ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. വഅക്രിം നുസുലഹു, അവിടെ നമ്മൾ സാധാരണ ആരും തെറ്റിക്കുന്ന അക്ഷരങ്ങളൊന്നുമില്ല. കാഫാണ്, പുള്ളിയില്ലാത്ത സാധാരണ കാഫാണ്. മലയാളത്തിലൊക്കെ സമാനമായ ഉച്ചാരണമുള്ള അക്ഷരമാണ്. നുസുലഹു എന്ന സായാണ് ശ്രദ്ധിക്കേണ്ടത്. അതും സെഡ്, ഇംഗ്ലീഷിൽ സെഡിന് സമാനമായ ഉച്ചാരണമാണ്. അവിടെയും ആളുകൾ തെറ്റിക്കാറില്ല. വവസ്യ വവസ്യ മദ്ഖലഹു, അവിടെ രണ്ടക്ഷരങ്ങളുണ്ട്. വവസ്യ എന്നിടത്ത് ഐനാണ്, സീനിന് ഷദ്ദുള്ള സീനാണ്. ഷദ്ദും അതേപോലെ കസ്രത്തുമാണ്. വസ്സി വസ്സി എന്നാണ്, വസ്യ എന്നല്ല, ഷദ്ദുള്ള വസ്യ എന്നാണ്. ഐനിന് സുക്കൂനാണ്. അപ്പോൾ വസ്യ എന്ന് ഐന് ഉച്ചരിച്ച് തന്നെ ഉച്ചരിക്കണം. വസ്സി എന്ന് മാത്രം ഉച്ചരിച്ചാൽ അത് യാ ആയിട്ടുള്ള ഉച്ചാരണമാകും, വസീനാകും. അപ്പോൾ വസ്യ എന്ന ഐന് ഉച്ചരിക്കുന്ന രൂപത്തിൽ, വെളിവാകുന്ന രൂപത്തിൽ തന്നെ സുക്കൂനിട്ടുകൊണ്ട് ഉച്ചരിക്കണം. വസ്യ മദ്ഖലഹു, മദ്ഖലഹു എന്നിടത്ത് ഖ, അത് ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട അക്ഷരം തന്നെയാണ്. ഐന് പോലെ തന്നെ ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണെങ്കിൽ ഖ എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് പുറപ്പെടേണ്ടത്. ഖ എന്നുച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തൊരു ജെർക്കിങ് നമുക്ക് അനുഭവപ്പെടും. മദ്ഖലഹു, മദ്ഖലഹു. അപ്പോൾ വവസ്യ മദ്ഖലഹു എന്നാണ്. വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു. എന്താണതിൻ്റെ അർത്ഥം? വഅക്രിം നുസുലഹു വഅക്രിം നുസുലഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ ആദരവ് നൽകണമേ. നുസുലഹു, നുസുല എന്ന് പറഞ്ഞാൽ പരലോകത്ത് അദ്ദേഹത്തിന് പരലോകത്തേക്കുള്ള പ്രവേശനമാണ്. അതേപോലെ തന്നെ വിരുന്ന് എന്നും നുസുലിന് അർത്ഥമുണ്ട്. അപ്പോൾ പരലോകത്ത് അദ്ദേഹത്തിൻ്റെ പ്രവേശനം, അല്ലെങ്കിൽ പരലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വിരുന്ന്, അത് അല്ലാഹുവേ നീ ആദരപൂർവമാക്കിയണമേ. വവസ്യ മദ്ഖലഹു, അതേപോലെ തന്നെ ഇദ്ദേഹം പ്രവേശിക്കുന്ന ഈ ഖബർ, മദ്ഖൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന സ്ഥലമാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവേശന സ്ഥലമായ ഖബർ വസ്യ, നീ വിശാലമാക്കിയണമേ. അത് ഇടുങ്ങിയതാണെങ്കിൽ കബറിൽ കബർ ജീവിതം പ്രയാസമാകും. പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ നമ്മൾ കിടക്കേണ്ട സ്ഥലമാണ് കബർ. അതുകൊണ്ട് അത് വിശാലമാക്കി നൽകണമേ എന്നാണ്. അള്ളാഹുവേ ഇദ്ദേഹത്തിന് വഅക്രിം നുസുലഹു, ഇദ്ദേഹത്തിൻ്റെ പരലോകം, ഇദ്ദേഹത്തിൻ്റെ പരലോകത്തെ വിരുന്ന് അള്ളാഹുവേ നീ ആദരപൂർവമാക്കിയണമേ. അതേപോലെ വസ്യ മദ്ഖലഹു, അദ്ദേഹത്തിൻ്റെ മദ്ഖൽ ഖബർ, പ്രവേശന സ്ഥലമായ ഖബർ നീ വിശാല പൂർണ്ണമാക്കിയണമേ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പരലോക പ്രവേശനം ആദരപൂർവമാക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം നീ വിശാലമാക്കുകയും ചെയ്യണമേ എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. വ അക്രിം നുസുലഹു വസ്യ മദ്ഖലഹു എന്നാണ്. വ അക്രിം നുസുലഹു വസ്യ മദ്ഖലഹു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എൻ്റെ കൂടെ നിങ്ങൾ കേട്ട് ഏറ്റു പറയണം. വ അക്രിം നുസുലഹു വസ്യ മദ്ഖലഹു. വ അക്രിം നുസുലഹു വസ്യ മദ്ഖലഹു. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅ്ഫു അൻഹു വ അക്രിം നുസുലഹു വസ്യ മദ്ഖലഹു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സഫീർ അൽഹിക്കമിയായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം പ്രവേശിക്കുന്നു പൂമരത്തണലിൽ.
1: ഇന്നത്തെ പൂമരത്തണലിൽ ജൗഹർ ഒഴുകൂർ, ഇഷ്ടം തോന്നാൻ ഒന്നാം ഭാഗം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നതിലേക്ക് ഇനി നമുക്ക് കേൾവിക്കാരാവാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ ഇന്ന് കൂട്ടുകാരോടൊപ്പം ചേരുന്നത് നിങ്ങൾക്ക്

ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്നും ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ ജീവിതം എല്ലാവരും നയിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് ആലോചിക്കണം. നമ്മോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായ നമ്മളോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് നമ്മൾ ഒരു പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഈ പാട്ട് നമ്മൾ കാണാതെ പഠിക്കുകയും വേണം, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടം തോന്നും നന്മകൾ നമ്മിൽ.

എല്ലാവർക്കും നമ്മോട് ഇഷ്ടം തോന്നാൻ ചില ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഈ പാട്ടിൽ ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വന്നത്. ഒന്നെന്താ, നല്ലത് ചെയ്യണം, നല്ലവരാവണം അല്ലേ. നല്ലത് ചെയ്യണം, നല്ലവരാകേണം, നന്മയ്ക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യുമ്പോഴായാലും അതല്ലെങ്കിൽ ആരും കാണാത്ത സന്ദർഭത്തിലായാലും ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ, ഏതൊക്കെയാണ് ചീത്ത കാര്യങ്ങൾ എന്നൊക്കെ കുറച്ചൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മളൊരു പക്ഷേ ആരും കാണാത്തൊരു സന്ദർഭത്തിൽ പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ചില സംഗതികൾ ചെയ്താൽ ഒരു പക്ഷേ അതാരെങ്കിലും കണ്ടാലോ? അള്ളാഹു കാണുമെന്നുള്ളതിന് പുറമേ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടാലോ? അത് നമുക്ക് മോശമാണല്ലേ. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? നല്ലത് ചെയ്യണം, നല്ലവരാവണം. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലായാലും നമ്മുടെ പരസ്യ ജീവിതത്തിലായാലും നല്ലത് ചെയ്യണം, നല്ലവരാവണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമാണ് ഉണ്ടാവേണ്ടത്. നമ്മോട് മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ലത് ചെയ്യണം, നല്ലവരാവണം. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.

ചെയ്യണം. കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു വരിയിൽ നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലയുടെ ഏറ്റവും മുകൾ ഭാഗം മുതൽ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഏറ്റവും അറ്റം വരെ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ഇത് നമ്മളോടൊന്നും ചോദിക്കാതെ, നമ്മോട് അനുവാദം വാങ്ങാതെ, നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് തന്ന നമ്മുടെ ഒരു പടച്ച തമ്പുരാനുണ്ട് അള്ളാഹു. ആദ്യമായിട്ട് നമ്മളോട് മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ അള്ളാഹുവിനെ അറിയണമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമുക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ്, നമുക്ക് വേണ്ട ഉപജീവനം എല്ലാം നൽകുന്നവൻ, ഭക്ഷണം തന്നു, പാർപ്പിടം തന്നു, എല്ലാം തന്ന് നമ്മെ പോറ്റുന്ന നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹു എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു പീസ് റേഡിയോ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിനെ അറിയുന്നു, പ്രവാചകനെ അറിയുന്നു, നന്മകൾ അറിയുന്നു, തിന്മകളെ വേർതിരിച്ചറിയുന്നു, എല്ലാം അറിയുന്ന നല്ല കൂട്ടുകാർ എന്തായാലും

അള്ളാഹുവിനെ അറിയാമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത്ഭുതമേറുന്ന ഒരു ഹൃദയം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ കുറച്ചൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം അല്ലേ? നമ്മുടെ ഹൃദയം കുറച്ച് സമയത്തേക്കൊന്ന് നിശ്ചലമായി പോയാലോ, നമ്മൾ ഈ ലോകത്ത് നിന്ന് എന്ത് ചെയ്യും? വിട പറഞ്ഞു പോവേണ്ടി വരും. നമ്മുടെ ഹൃദയം നിന്നാൽ, നമ്മുടെ ഹൃദയം സ്തംഭിച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമെത്തിക്കുന്ന, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്ന ഹൃദയമെന്നുള്ള അത്ഭുതമേറുന്ന ഒരു അവയവം തന്ന അള്ളാഹു. അത് മാത്രമാണോ തന്നത്? അല്ല. നമുക്ക് കാണാൻ കണ്ണ് തന്നിട്ടുണ്ട്, കേൾക്കാൻ കാത് തന്നിട്ടുണ്ട്, സംസാരിക്കാൻ വായ നൽകിയിട്ടുണ്ട്, നടക്കാനും ഓടാനും ചാടാനുമൊക്കെ നമുക്ക് കാലുകൾ നൽകിയിട്ടുണ്ട്, പിടിക്കാൻ കൈകൾ തന്നിട്ടുണ്ട്, ശ്വസിക്കാൻ മൂക്ക് തന്നിട്ടുണ്ട്. എല്ലാം നൽകിയ നമ്മുടെ അള്ളാഹു അവനെ അറിയണമെന്നാണ് ഈ ഒരു പാട്ടിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. നമ്മോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഈ വരി ഒന്നുകൂടെ പാടാണ്. അൽ

അപ്പോൾ അത്ഭുതമേറും ഹൃദയം തന്നൊരു നാഥൻ, അതോടൊപ്പം തന്നെ ക്യാമറ വെല്ലും കണ്ണുകൾ. എന്താ അങ്ങനെ പറഞ്ഞാൽ കൂട്ടുകാരെ, നമ്മുടെ കണ്ണുകളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള മൊബൈൽ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ക്യാമറയിലൂടെ കാണുന്ന ക്ലാരിറ്റിയും നമ്മുടെ കണ്ണിലൂടെ നമ്മൾ ക്യാമറയിലൂടെ അല്ലാതെ നമ്മൾ നോക്കുമ്പോഴുള്ള ക്ലാരിറ്റിയും ഒന്ന് പരിശോധിച്ച് നോക്കുക, ഏതായിരിക്കും കൂടുതൽ? തീർച്ചയായും നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയായിരിക്കും ഈ ക്യാമറയേക്കാൾ വലിയ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും സൂപ്പർ ക്യാമറകളെക്കാളും ഇരട്ടി ക്വാളിറ്റിയുള്ള കണ്ണുകൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിനെ അറിഞ്ഞാൽ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം തോന്നും.

നന്മക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹൃദയം തന്ന അള്ളാഹു, അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നൽകിയ അള്ളാഹു. ഈ സൃഷ്ടാവിനെ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടന്നാൽ തീർച്ചയായും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മോട് സ്വാഭാവികമായിട്ടും ഇഷ്ടം തോന്നും. നമ്മുടെ പാട്ടിൻ്റെ അടുത്ത വരിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പീസ് റേഡിയോ കേൾക്കുന്ന, പീസ് റേഡിയോയുടെ പൂമരത്തണലിൽ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഞാൻ ഈ പാടുന്ന പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരെയെല്ലാം ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. അടുത്ത വരി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം.

0: നന്മക്കൊപ്പം ഉറച്ച് നിൽക്കാൻ നമ്മൾ കാവേണം. എന്താ ഈ ഒരു വരിയിൽ പറഞ്ഞത്? നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടണം. എന്താ അങ്ങനെ പറഞ്ഞാൽ? നമ്മൾ നമ്മുടെ സ്കൂളിലായിരിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലായിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിലായിരിക്കുമ്പോൾ ഒരു തിന്മ കണ്ടാൽ, ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ വെറുതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു കുട്ടി മാതാപിതാക്കൾ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാതെ അവന് തോന്നിയതുപോലെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവനോട് എന്ത് പറയണം? നമ്മൾ അവനോട് നന്മ പറഞ്ഞ് ഉപദേശിക്കണം. തീർച്ചയായിട്ടും നമുക്കതിന് പറ്റും, കാരണം നമ്മൾ സ്ഥിരമായിട്ട് പീസ് റേഡിയോ കേൾക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിലെ നന്മകൾ മാത്രം എടുത്ത് നല്ല കുട്ടികളായി ജീവിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവിക എന്തായാലും നമുക്ക് അവനോട് പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റും. അതാണ് നന്മ പറഞ്ഞ് തിന്മ വെടിയണം. നമ്മൾ നന്മ പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ചില തിന്മകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് വന്നു പോകും. പക്ഷേ ആ തിന്മകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ തിന്മ ചെയ്യുകയും അതോടൊപ്പം നന്മ ഉപദേശിക്കാൻ പോയാലോ, നമ്മുടെ ഉപദേശം ആരും സ്വീകരിക്കൂല. കാരണം എന്താ? അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവൻ എന്നെ ഉപദേശിക്കാൻ വരികയെന്ന് പറയും. അപ്പോൾ നമ്മൾ നന്മ പറയണം, അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന തിന്മകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വെടിയണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ വീട്ടിലുള്ള മറ്റ് ആളുകൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. എന്താ? നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞാൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്മക്കൊപ്പം ഉറച്ചു നിൽക്കാൻ പറ്റും. നമുക്ക് നന്മയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ പറ്റും. എന്താ പാടാ? ഒന്നുകൂടെ പാടാ. നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം. നന്മക്കൊപ്പം ഉറച്ചു നിൽക്കാൻ നമ്മൾ കാവേണം. ഏത് സന്ദർഭത്തിലും നന്മയുടെ കൂടെ മാത്രം നിൽക്കാൻ നമുക്കാവണം, നമുക്ക് പറ്റണം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്മയുടെ കൂടെ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ധീരത കാട്ടണം. ഒരു പക്ഷേ നന്മയുടെ കൂടെ നിൽക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും നമ്മൾ തിന്മ ചെയ്യാതെ, കളവ് പറയാതെ, നന്മയുടെ കൂടെ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ ധീരത പുറത്ത് കാട്ടണം. കാരണം നമ്മൾക്ക് അതിന് പറ്റുന്നുള്ളൂ. കാരണം നമ്മളാണ് പീസ് റേഡിയോ കേൾക്കുന്നവർ, നമ്മളാണ് പീസ് റേഡിയോയുടെ പൂമരത്തണൽ ശ്രദ്ധിക്കുന്നവർ. അതിൽ നമ്മൾ ഒരുപാട് നന്മകൾ പഠിക്കുന്നു, തിന്മ വിരോധിക്കണമെന്ന് പഠിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന നമ്മൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ
1: എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടം തോന്നും നന്മകൾ.

ക്ഷമിക്കണം. നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ അറിയണം, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അറിയണം, നന്മ പറയണം, തിന്മ വെടിയണം, എന്നിട്ട് നമ്മൾ ധീരത കാട്ടണം. ഈ ഒരു പാട്ടിൻ്റെ അടുത്തൊരു വരിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ചില കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വേദനയായി വരുന്നതെല്ലാം നാം ക്ഷമിക്കണം.

0: കേണം. വേദനയായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താന്ന് വിചാരിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നന്മയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മെ കളിയാക്കാനും നമ്മെ പരിഹസിക്കാനും ഒക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നും. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യണം? വേദനയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെല്ലാം, അത് നമ്മുടെ കൂട്ടുകാർ നമ്മെ കളിയാക്കിയാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും എല്ലാം നമ്മളെന്ത് ചെയ്യണം? അത് എനിക്ക് പടച്ച റബ്ബിൻ്റെ അടുക്കിൽ നിന്ന് പ്രതിഫലമായിട്ട് കിട്ടാനുള്ളതാണ് എന്ന് വിചാരിച്ച് ക്ഷമിച്ചു നിൽക്കണം. നമുക്ക് പടച്ച റബ്ബ് നമ്മുടെ വേദനകൾക്ക് പകരമായിട്ട് സ്വർഗം തരും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നാണ് പറഞ്ഞത്. പടച്ച റബ്ബ് നമുക്ക് സ്വർഗം തരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അങ്ങനെയായാൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അപ്പോൾ നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം, നന്മക്കൊപ്പം ഉറച്ച് നിൽക്കാൻ നമ്മൾ കാവേണം, വേദനയായി വരുന്നതെല്ലാം നാം ക്ഷമിക്കേണം, വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കേണം. നമ്മൾ നമ്മുടെ വേദനകളെല്ലാം മറന്ന് അത് സഹിച്ച് ക്ഷമിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ സഹപാഠികൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ ഒന്നാമത്തെ വരി മറക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യമെന്താ? നമ്മളോട് എല്ലാവർക്കും ഇഷ്ടം തോന്നണം.
1: എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടം

0: നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം. അതിന് ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വേദന വരുമ്പോൾ ക്ഷമിക്കണം, പ്രതീക്ഷയോടെ കാത്തിരിക്കണം, നന്മ പറയണം, തിന്മ വെടിയണം, അള്ളാഹുവിനെ അറിയണം. ഇനി അടുത്ത ഒരു നന്മ ചെയ്യാൻ നമ്മൾ പോവുകയാണ്. എന്താണെന്നറിയോ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചൊരു കാര്യമാണ്. എല്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്നാൽ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് കൽപ്പിച്ചൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പീസ് റേഡിയോ കേൾക്കുന്ന കുട്ടികൾ, സുഹൃത്തുക്കൾ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇഷ്ടംപോലെ കേട്ടതാണ് നമ്മുടെ അഞ്ചു നേര നമസ്കാരം അല്ലേ. ഒരുപാട് തവണ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ രാവിലെ സുബഹ് മുതൽ ഇഷാ വരെയുള്ള അഞ്ച് വക്ത് നമസ്കാരവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് കാണുന്ന നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നും. കാരണമെന്താ, ഈ കുട്ടി സമയമായാൽ, ബാങ്ക് വിളിച്ചാൽ അവൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന കുട്ടിയാണ്. അത് നമ്മൾ ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം, കഷ്ടതയേറും ജനത്തിനൊന്നും സേവകരാകണം. കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം, കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാകണം. നമ്മൾ കൃത്യതയോടെ അഞ്ച് സമയത്തും അഞ്ച് വക്തിലും നമസ്കരിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ള തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം നമ്മെ മറ്റുള്ള തെറ്റുകളിൽ നിന്ന് തടയും. അപ്പോൾ നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മെ അതിൽ നിന്ന് തടയാനുള്ള ഒരു പരിചയമാണ് നമ്മുടെ നമസ്കാരം. നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ മറ്റുള്ള ആളുകളൊക്കെ സിനിമയും ടേബിൾ ഗെയിമും വെറുതെ സമയം കളഞ്ഞിരിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പൂമരത്തണിൽ കേൾക്കുന്ന നമ്മളെന്ത് ചെയ്യുന്നു, ചാടി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നു, സ്വർഗം നേടുന്നു. അപ്പോൾ കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം. അടുത്ത വരി എന്താണെന്നറിയോ, കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാകണം. അത് നമ്മളൊക്കെ ചെയ്യലുണ്ടോ? ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭിക്ഷയാചിച്ച് വരുന്നത് കാണാൻ പറ്റും. എന്നാലോ ഭിക്ഷയാചിക്കാനൊന്നും കൂട്ടി നിൽക്കാതെ ഉള്ളത് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ചില ആളുകളെയും കാണാൻ പറ്റും അല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ നമ്മളെന്ത് ചെയ്യണം, മുന്നോട്ട് വരണം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും പ്രയാസപ്പെടുന്ന ആളുകൾ. ഒരു പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ നോട്ട് ബുക്ക് വാങ്ങാനും പേന വാങ്ങാനും കുട വാങ്ങാനും ബാഗ് വാങ്ങാനൊക്കെ പ്രയാസപ്പെടുന്ന ചില കുട്ടികളെയൊക്കെ നമുക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകും. അതല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് സ്വകാര്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ പോയിട്ട്, ഉമ്മ ഉപ്പച്ചി, എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനൊരു കുട്ടിയുണ്ട്, അവന് ബാഗ് വാങ്ങാൻ അവൻ്റെ ഉപ്പയില്ല, അവൻ്റെ ഉമ്മയില്ല, പാവപ്പെട്ടൊരു കുട്ടിയാണ്, അവന് കുട വാങ്ങണം, ബാഗ് വാങ്ങണം, നോട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങണം, അവനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉമ്മക്ക് സന്തോഷമാകും, ഉപ്പച്ചിക്ക് സന്തോഷമാകും. നമുക്ക് അവർ എന്ത് തന്നെയായാലും അത് വാങ്ങാനുള്ള പൈസയോ അതല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കും. അങ്ങനെ നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ കുരുന്നും കുട്ടികൾക്ക് നമ്മളെന്ത് ചെയ്യണം, കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ വലിയ ആളുകളും ഉണ്ടാകും, രോഗം കൊണ്ടും അതുപോലെ തന്നെ കടം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നമ്മളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ്
1: കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം, കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാകണം. നല്ലത് ചെയ്യണം, നല്ലവരാകണം, നന്മ അവർക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം.
0: കൂട്ടുകാരെ, നമ്മളോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ചില ചെറിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. ഇൻഷാ അള്ളാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു പാട്ടിൻ്റെ ആദ്യം മുതൽ അവസാന ഭാഗം വരെ നമ്മൾ പാടാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, കൂടെ പാടാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ പോവുകയാണ്.
1: എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടം തോന്നും നന്മകൾ നമ്മ

0: അറിയണം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ അറിയണം. നമ്മെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹുവിനെ അറിയണം. പിന്നെയോ,
1: നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം. നന്മക്കൊപ്പം ഉറച്ച് നിൽക്കാൻ നമ്മൾ കാവേണം.
0: നന്മ പറയണം, തിന്മ വെടിയണം, നന്മക്കൊപ്പം ഉറച്ചു നിൽക്കണം. പിന്നെയോ,
1: വേദനയായി വരുന്നതെല്ലാം നാം ക്ഷമിക്കേണം. വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ നാം കാത്തിരിക്കേണം.
0: വേദനയായി വരുന്നതൊക്കെ ക്ഷമിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് കാത്തിരിക്കണം.
1: കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കേണം. കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാവേണം.
0: അഞ്ചു നേരം നമസ്കരിക്കണം, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് തണലാവണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചില കാര്യങ്ങളോട് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇൻഷാ അല്ലാ അത് അടുത്ത ആഴ്ചയിലെ നമ്മുടെ എപ്പിസോഡിൽ വീണ്ടും കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ പൂമരത്തണൽ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പഠിച്ച കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലായിരുന്നു. ഇഷ്ടം തോന്നാൻ എന്ന എപ്പിസോഡിന്റെ ഒന്നാം ഭാഗമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് ജൗഹർ ഒഴുകൂറായിരുന്നു. ഇനി നാം പ്രവേശിക്കുന്നു നുറുങ്ങുകൾ.
3: ഇന്നത്തെ നുറുങ്ങുകളിൽ അനിഷേധ്യമായ യാഥാർത്ഥ്യം എന്ന ഇബിനു അലി എടത്തനാട്ടുകാരിയുടെ രചനക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ. അദ്ദേഹത്തിന്റെ സംസാരം ഇനി നമുക്ക് കേട്ടുനോക്കാം.
4: അനിഷേധ്യമായ യാഥാർത്ഥ്യം, രചന ഇബ്നു അലി എടത്തനാട്ടുകര. മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോളേജ് ഓഫീസിന്റെ മുമ്പിലെ കാത്തിരിപ്പ് നീണ്ടപ്പോൾ അടുത്തിരുന്ന മാന്യദേഹത്തോട് കുശലം പറഞ്ഞ് പരിചയപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ സംസാരം ആ വഴിക്കായി. മകളെ മെഡിസിന് ചേർക്കാനാണ് അദ്ദേഹവും സർക്കാർ ജീവനക്കാരിയായ ഭാര്യയും വന്നിരിക്കുന്നത്. എത്ര മക്കളുണ്ട് എന്ന ചോദ്യത്തിന് ഈ മകൾ മാത്രമേയുള്ളൂ എന്നായിരുന്നു മറുപടി. ഒറ്റ സന്താനം മതിയെന്ന ആധുനിക സെൻസിൽ അദ്ദേഹം പെട്ടുപോയോ എന്ന എന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നെ ഏറെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിനൊരു ഇളയ മകൾ കൂടിയുണ്ടായിരുന്നു. 14-കാരിയായ ആ കൊച്ചു മിടുക്കു രക്താർബുദം പിടിപെട്ടു. രോഗം കണ്ടെത്താൻ വൈകിപ്പോയി. കാര്യമായി ഒന്നും ചെയ്യാനായില്ല. രോഗം തിരിച്ചറിഞ്ഞ് ഒരു മാസത്തിനകം ആ കുട്ടിയെ മരണം കീഴടക്കി. ഇക്കാര്യം വിശദീകരിക്കവേ ഡോക്ടറുടെ മുഖത്ത് വേദനയുടെ അടരുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്റെ ചോദ്യത്തിന് അദ്ദേഹത്തോട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിച്ചു. നല്ല സാമ്പത്തിക നില, മിടുക്കിയായ ചേച്ചി സദാ കൂട്ടിന്, വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മാതാവ്, എപ്പോഴും ഡോക്ടറായ പിതാവിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ സാന്നിധ്യം, ഇതൊന്നും ആ കുഞ്ഞിന് രക്ഷയായില്ല. ഡോക്ടറായ പിതാവിന് പോലും മകളുടെ രോഗലക്ഷണങ്ങളും രോഗവും കണ്ടെത്താനായില്ല. രോഗമെന്തെന്ന് അറിഞ്ഞതിനു ശേഷം പരിചിത വലയത്തിൽപ്പെട്ട കഴിവുറ്റ ഡോക്ടർമാരും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളുമുണ്ടായിട്ടും ഏറെ സമ്പത്തുണ്ടായിട്ടും ആ കുട്ടിയുടെ ജീവനെ ഒരു മാസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കാൻ സാധ്യമായില്ല. അത്രയേയുള്ളൂ മനുഷ്യന്റെ കാര്യം. ആരുടെയൊക്കെ ഉള്ളിൽ ഏതൊക്കെ മാറോ രോഗങ്ങൾ മറഞ്ഞിരിക്കുന്നു, പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാം അറിയുന്ന അള്ളാഹുവിനല്ലാതെ നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ആർക്കുമതിനെ തട്ടിമാറ്റാനാകില്ല. അതിൽ നിന്ന് ഓടിയൊളിക്കാനുമാവില്ല. നമുക്ക് ചെയ്യാനുള്ളത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം അതിനൊരുങ്ങുക. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 62:8.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു നാം ഇതുവരെ കേട്ടത്. സിദ്ദിഖ് സലാഹി ആയിരുന്നു ശബ്ദം നൽകിയത്. ഇബ്നു അലി അടത്തനാട്ടുകാരുടെ രചന, അദ്ദേഹത്തിൻ്റെ രചന അനിഷേധ്യമായ യാഥാർത്ഥ്യം എന്നായിരുന്നു. ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്.
3: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അസ്സമീഅ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് ഷമീർ മദീനി നടത്തുന്ന വിശദീകരണമാണ് കേൾക്കാൻ പോകുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അല ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നമുക്കൊക്കെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതേപോലെ തന്നെ സങ്കടങ്ങളും വേദനകളുമൊക്കെയുണ്ട്. അത് മറ്റൊരാളോട് പങ്കുവെക്കാൻ നമുക്കൊരു തുണയെ, ഒരു ഇണയെ, ഒരാശ്രയത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയ സമാധാനവും ആശ്വാസവുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയ പല നാമങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയാനും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കുവാനുമൊക്കെയുള്ള ഒരു അത്താണിയായി, ആശ്രയമായി നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ, അവൻ്റെ വിശേഷണങ്ങൾ ഓരോന്നും നമ്മൾ അറിയുമ്പോൾ, തീർച്ചയായും അത്തരത്തിലുള്ള ഗുണഫലങ്ങൾ നമ്മൾ നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 34-ാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അസ്സമീഅ എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു നാമമാണ്. എല്ലാം കേൾക്കുന്നവൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. രഹസ്യമായിരുന്നാലും പരസ്യമായിരുന്നാലും നാം ചെയ്യുന്ന അല്ലെങ്കിൽ നാം പറയുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും അറിയുന്നവനും കേൾക്കുന്നവനുമാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കാതെ പോകുന്ന ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതീവ രഹസ്യമായി, ആരും കേൾക്കാതെ സ്വകാര്യമായി പറയുന്ന കാര്യം പോലും അള്ളാഹു കേൾക്കും എന്നറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാകേണ്ടതുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്ത് ഖാഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ, മനുഷ്യർ ഒരുവിടുന്ന ഒരു വാക്ക് പോലും അത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം ഏറ്റെടുക്കുന്ന പടച്ചറബിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ, അള്ളാഹു അറിയാതെ, മലക്കുകൾ രേഖപ്പെടുത്താതെ മനുഷ്യനൊരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ അള്ളാഹു സന്നദ്ധനാണ്. അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ അള്ളാഹു ഒരുക്കമാണ്. നമ്മുടെ ചോദ്യങ്ങളായിരുന്നാലും തേട്ടങ്ങളായിരുന്നാലും എല്ലാം അള്ളാഹു കേൾക്കും, അള്ളാഹു കേൾക്കാൻ ഒരുക്കമാണ്. ചോദിച്ചോളൂ, തരാമെന്നാണ് അള്ളാഹുവിൻ്റെ സമീപനങ്ങളും വാക്കുകളുമുള്ളത്. പടച്ചറബിനെ സ്തുതി കീർത്തനങ്ങൾ നടത്തുമ്പോൾ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു അത് കേൾക്കുന്നുണ്ട്. നമസ്കാരത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട് സമി അല്ലാഹു ലിമൻ ഹമീദ. അള്ളാഹു അവനെ സ്തുതിച്ച ആളുകളെ കേട്ട് ഉത്തരം ചെയ്തിരിക്കുന്നു, ഉത്തരം ചെയ്യുന്നവനാണെന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, അവനെ കീർത്തനങ്ങൾ അർപ്പിക്കുമ്പോൾ, തഹ്ലീലുകളും തഹ്മീദുകളും തസ്ബീഹുകളുമായി, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെയുള്ള സ്തുതി കീർത്തനങ്ങൾ അള്ളാഹുവിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പറഞ്ഞാൽ അള്ളാഹു അത് കേൾക്കാൻ സന്നദ്ധനാണ്. ഉദ്ഊനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്നല്ലാഹു അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മായീല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആ. സൂറത്ത് ഇബ്രാഹിമിൽ 39-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ വാർദ്ധക്യത്തിൻ്റെ സന്ദർഭത്തിൽ, അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആ ഘട്ടത്തിൽ, എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും സന്താനമായി നൽകിയ, ദാനമായി നൽകിയ പടച്ചറബ്ബ്, അവനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീല സമീഉ ദുആ, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും ആവലാതികളും വേവലാതികളും എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മനസ്സിൽ തട്ടി പറയുമ്പോൾ കേൾക്കാൻ ഒരുക്കമുള്ളവനാണ് എൻ്റെ റബ്ബ്. അതെത്ര വലിയ ആശ്വാസമാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത്. ഞാൻ മനസ്സ് തകർന്ന് എൻ്റെ നിയന്ത്രണങ്ങൾ വിട്ട് ഞാൻ ഈ ലോകത്തു നിന്ന് തന്നെ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനായ അള്ളാഹു ചോദിച്ചോളൂ, തരാം, പറഞ്ഞോളൂ, കേൾക്കാം എന്ന രീതിയിൽ എന്നോട് സമീപിക്കുമ്പോൾ അതൊരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും ആവേശവും നിർഭയത്വവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതേപോലെ ചെറുതും വലുതുമായ എല്ലാം അള്ളാഹു കേൾക്കും എന്നറിയുമ്പോൾ അലമുറയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. കാത് കേൾക്കാത്തവനെയല്ല നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് കാത് കേൾക്കാത്ത ആളുകൾക്ക് ചെവിക്ക് പദമുള്ള ആളുകളോട് ഒച്ചയിൽ സംസാരിക്കുന്നത് പോലെ അലമുറയിട്ട് വിളിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയുമായി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അദബ് പഠിപ്പിക്കുമ്പോൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നക്കും ലാ തദഊന അസമ്മ വലാ ഗായിബ, ഇവിടെ ഇല്ലാത്തവനെയോ ബദിരനോ ആയ ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത്. വലാക്കിൻ തദഊന സമീഅം ബസീറ, എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന സമീഉം ബസീറുമായ പടച്ചറബിനെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്. അതുകൊണ്ട് വളരെ മാന്യമായി നല്ല രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര കണ്ട് കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഅഹു അസ്സമാവാത്ത് അൽ അസ്വാത്ത്. അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഅഹു അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലമായ എല്ലാം കേൾക്കുന്ന പടച്ചറബ്ബ്, അവനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ തുടരുന്നത്. ലഖദ് ജാഅത്തിൽ മുജാദില ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംഭാഷണം നടത്തുന്ന ആ ഒരു സ്ത്രീ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. സൂറത്ത് മുജാദില അവതരിക്കുന്നതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നതാണ്. വ അന ഫീ നാഹിയത്തിൽ ബൈത്ത്, ഞാൻ ആ വീടിൻ്റെ ഒരു മൂലയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ വലിപ്പവും വിശാലതയൊന്നുള്ള വീടല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒറ്റ മുറിയിൽ, ആ ചെറിയ ഒരു ഭവനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ വന്നുകൊണ്ട് തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള ചില പരാതികളും പല പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. തഷ്കൂ സൗജഹ വമാ അസ്മഉ മാ തഖൂൽ, അവർ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് അത് ഞാൻ വാസ്തവത്തിൽ കേൾക്കുന്നില്ല. അത്രക്ക് ശബ്ദം കുറച്ച് വളരെ മാന്യമായി അദബും മര്യാദകളുമൊക്കെ പാലിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വന്ന് ഒരു സങ്കടമായി പറയുകയാണ്. ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അല്ലാഹു തആല ഇറക്കി ആയത്ത് അവതരിപ്പിച്ചു. ഖദ് സമി അല്ലാഹു ഖൗല ലത്തി തുജാദിലുക ഫീ സൗജിഹ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളുമായി സംവദിക്കുന്നവളുടെ വാക്കുകൾ അല്ലാഹു കേട്ടിരിക്കുന്നു. അപ്പോൾ സ്വന്തം ഭർത്താവിനോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ വന്ന് പറയുന്ന ആ വാക്ക്, വളരെ പതുക്കെ മാന്യമായി സംസാരിക്കുന്ന ആ ശബ്ദം, അത് കട്ടുകേൾക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടില്ല. അത്രക്ക് ചെറിയ ശബ്ദം, ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള പടച്ചറബ്ബ് അത് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിധിവിലക്കുകൾ ആയത്തായി അവതരിപ്പിക്കുകയും ചെയ്തു. സുബഹാനല്ലാഹ്, അള്ളാഹു ഇത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ അസ്സം എന്ന വിശേഷണം, അള്ളാഹു അസ്സമീ എല്ലാം കേൾക്കുന്നവനാണ് എന്ന ആ നാമവും അർത്ഥവും നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത്. അള്ളാഹു കേൾക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മൾ പറയുന്ന ഭാഷ പ്രശ്നമല്ല. നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാതികളും എന്തുമാകട്ടെ, അള്ളാഹുവിനെ നമ്മൾ പ്രശംസിക്കുന്നതും പ്രകീർത്തിക്കുന്നതും ഭാഷകൾ പ്രശ്നമല്ലാതെ, ദൂരം ഒരു തടസ്സമല്ലാതെ, ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നാലും എല്ലാം അള്ളാഹു കൃത്യമായി അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വലജീജു അസ്വാത്തിൽ ഇബാദി ബിസംഇഹി വലദൈഹി ലാ യതശാബഹു സൗതാനി. അള്ളാഹുവിൻ്റെ അടിയാറുകൾ, കോടിക്കണക്കിന് മനുഷ്യന്മാർ വിവിധങ്ങളായ ഭാഷകളിലൂടെ അനേകായിരം ആവശ്യങ്ങളുമായി പടച്ചറബിനോട് ധാരാളക്കണക്കിന് ആവശ്യങ്ങളായി അലമുറയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവരുടെ ശബ്ദങ്ങളോ അവരുടെ ആവശ്യങ്ങളോ അവരുടെ ഭാഷാ വൈജാത്യങ്ങളോ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു അസ്വസ്ഥതയും ആശയക്കുഴപ്പങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നില്ല എന്നാണ്. സൃഷ്ടികളുടെ കേൾവിയാണെങ്കിലോ, നമുക്ക് ഒരേ സമയത്ത് രണ്ടോ മൂന്നോ ആളുകൾ ഒരുമിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഓരോന്നും വേർതിരിച്ചറിയാൻ നമുക്ക് വിഷമമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരാൾ പറയും ഒരു സമയത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നിയന്ത്രിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ സൃഷ്ടികളോട് ആരെങ്കിലും സങ്കടങ്ങൾ ബോധിപ്പിച്ച് ദുആ ചെയ്യുന്നുവെങ്കിൽ, അള്ളാഹുവല്ലാത്ത ഒരാളോട് ഒരു സഹായാർത്ഥന നടത്തുന്നുവെങ്കിൽ, ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്നുവെങ്കിൽ, അത് ആരുമാകട്ടെ, അവർ അള്ളാഹുവല്ലാത്തവരോട് തങ്ങളുടെ ആവലാതികളും വേവലാതികളും ബോധിപ്പിച്ചുകൊണ്ട് മറഞ്ഞ രൂപത്തിലൊരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന അർത്ഥനകളും തേട്ടങ്ങളും അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നല്ല, ഒന്നിലധികം തരത്തിലുള്ള പങ്കുചേർക്കൽ അതിൽ വരുന്നുണ്ട് എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വലിയ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതായത് ദൂരപരിധിയില്ലാതെ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുക എന്നത്, കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ഷെയ്ഖിനെയോ ഒരു വലിയനെയോ ഒരു തങ്ങളെയോ ഒക്കെ ഒരാൾ വിളിച്ചാൽ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിളിക്കുമ്പോഴും ദൂരപരിധികളില്ലാതെ എൻ്റെ ഈ വിളി അദ്ദേഹം കേൾക്കും എന്ന് പറയുമ്പോൾ, ദൂരപരിധികളില്ലാതെ കേൾക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതേപോലെ വ്യത്യസ്തങ്ങളായ ഭാഷകളിലൂടെയാണ് ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടുകാരൻ തമിഴിൽ പറയുന്നു, മലയാളി മലയാളത്തിൽ പറയുന്നു, കർണാടകക്കാരൻ കർണാടക ഭാഷയിൽ പറയുന്നു, ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ, അറബിക്കാരൻ അറബിയിൽ എന്ന് വേണ്ട ലോകത്ത് ഏതെല്ലാം വ്യത്യസ്തങ്ങളായ ഭാഷകളുണ്ടോ ആ ഭാഷാ വൈവിധ്യങ്ങളിലൂടെയാണ് മനുഷ്യൻ അവരുടെ സങ്കടങ്ങളും വികാരങ്ങളും ആവശ്യങ്ങളുമൊക്കെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഭാഷകളുടെ വ്യത്യാസം ഒരു തടസ്സമല്ലാതെ അതെല്ലാം ഗ്രഹിക്കാൻ ഇന്നയാൾക്ക് കഴിയും എന്ന് പറയുമ്പോൾ, അത് പടച്ചറബിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അവ രണ്ട് ഷിർക്കായി അവിടെ. ഇനി നമ്മൾ പറയുന്ന കാര്യം അയാൾ കേട്ടാൽ മാത്രം പോരാ, ആവശ്യങ്ങൾ വേർതിരിച്ച് അറിയണം. എൻ്റെ സങ്കടം അയാൾക്കറിയണം. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യമായിരിക്കും പറയാനുള്ളത്, വേറൊരാൾക്ക് അയാളുടെ സാമ്പത്തിക വിഷമതകളായിരിക്കും പറയാനുള്ളത്, മറ്റൊരാൾക്ക് അയാളുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ബന്ധുക്കളുടെ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിരിക്കും. ഇങ്ങനെ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങളുമായി ആളുകൾ സമർപ്പിക്കുമ്പോൾ പറയുമ്പോൾ, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കുക എന്നത് ഒരു മഖ്ലൂഖിന്, ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന് സാധിക്കുന്ന സംഗതിയല്ല. അപ്പോൾ മുഹിദ്ദീൻ ഷേഖിനോടോ മമ്പുറത്ത് തങ്ങളോടോ ബദരീങ്ങളോടോ ഒക്കെ ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ പ്രത്യേകതകൾ അള്ളാഹുവിന് മാത്രമുള്ള സവിശേഷതയാണ്. അവൻ്റെ ഈ കഴിവിലും അവൻ്റെ ഈ ഗുണങ്ങളിലും മഹത്വങ്ങളിലുമൊക്കെ മറ്റുള്ളവരെ പങ്കുചേർക്കലാണ് അവരോട് ഈ സങ്കടം ബോധിപ്പിക്കുമ്പോൾ. അതേപോലെ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയാലും പോരല്ലോ, നമുക്ക് സഹായിക്കാൻ, നമ്മെ സഹായിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ വിളിക്കുന്നത്. അങ്ങനെ ആവശ്യങ്ങൾ നിർവഹിച്ച് നമ്മെ സഹായിക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ അള്ളാഹു അസ്സമീ എല്ലാം കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിനോടായിരിക്കണം നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കേണ്ടത്. എല്ലാം കേൾക്കും, എല്ലാം അറിയും അള്ളാഹു എന്ന ബോധം അള്ളാഹുവിൻ്റെ മുറാക്കബത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച്, സദാസമയത്തും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകണം. വ ഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വ അഖ്ഫാ. നിങ്ങൾ വാക്കുകൾ പരസ്യപ്പെടുത്തിയാലും രഹസ്യമാക്കി മറച്ചു വെച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയും. നിങ്ങൾ പറയുന്ന വാക്ക്, രഹസ്യമായി പറയുന്ന വാക്ക്, പറയാതെ മനസ്സിൽ മാത്രം ഒതുക്കി വെക്കുന്ന അതീവ രഹസ്യങ്ങൾ, നാവ് ഉരിയാടുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം അള്ളാഹു അറിയും. അതുകൊണ്ട് അള്ളാഹു അസ്സമീ ആണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ആ നാമം വെച്ചുകൊണ്ട് ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നബിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിലെ 127-ാമത്തെ ആയത്തിൽ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ്സമീഉൽ അലീം. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്ത ഈ കർമ്മം, കഅബാലയം പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, ഇന്നക അൻതസ്സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നല്ല സന്താനത്തെ കിട്ടാൻ വേണ്ടി പടച്ചറബിനോട് നടത്തുന്ന പ്രാർത്ഥന സൂറത്ത് ആലി ഇംറാനിലെ 38-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ ഇന്നക സമീഉ ദുആ. അല്ലാഹുവേ, വിശിഷ്ടമായ നല്ലൊരു സന്താനത്തെ നീ എനിക്ക് ദാനമായി തരേണമേ, നീ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനാണ്, കേൾക്കുന്നവനാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുക എന്നത് മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്ന് പുറത്തു വരുന്ന ആ വിധേയത്വത്തിൻ്റെ ആ നിഷ്കളങ്കമായ തേട്ടവും പ്രാർത്ഥനയും പ്രാർത്ഥനയും കൃത്യമായി അറിയാൻ, അത് നിർവഹിക്കാൻ, അത് മനസ്സിലാക്കി അതിന് പ്രതിവിധി നമുക്ക് നിർവഹിച്ചു തരാനൊക്കെ കഴിയുന്ന അസ്സമീഉ, എല്ലാം കേൾക്കുന്ന, ആ കേൾവിയുടെ പരിപൂർണാർത്ഥത്തിൽ അത് തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധനായ അള്ളാഹു, അവനെ നമ്മൾ അറിയുക, അവനോട് നമ്മുടെ സങ്കടങ്ങളും വേവലാതികളും ആവശ്യങ്ങളും പറയുക, അവൻ സന്തോഷിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന നന്മയുടെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക, ദിക്റുകളായി, ഖുർആൻ പാരായണങ്ങളായി, ദുആകളായി, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ നാമം നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയായിരുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അസ്സമീഉ എന്ന നാമത്തെക്കുറിച്ച് വളരെ മനോഹരമായി, കൃത്യമായി അദ്ദേഹം വിവരിച്ചു തന്നു. ഇനി നാം പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കഥ അവതരിപ്പിക്കുന്നത് വീട്ടി അബ്ദുൽ സലാം ആണ്. പുതുലോകത്തേക്ക് ഗൾഫിൽ നിന്നൊരു വിമാനത്തിൻ്റെ 8-ാം ഭാഗമാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം. അധ്യായം 8, പുതുലോകത്തേക്ക്. പുതിയ യൂണിഫോം അണിഞ്ഞ് തോളിൽ ബാഗ് തൂക്കി റുഷ്ദയും ജാഫറും സലാം പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുമയ്യ അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. അവരെ യാത്രയാക്കാൻ തന്നോടൊപ്പം ബാപ്പയും ഉമ്മയും വരാന്തയിലേക്ക് വന്നതിൽ സുമയ്യയുടെ മനസ്സ് കുളിർത്തു. കുട്ടികൾ നടന്നു നീങ്ങുമ്പോൾ 6 കണ്ണുകൾ അവരെ പിന്തുടർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ യാത്രയ്ക്ക് പണം ഒപ്പിച്ചത്. ഇടമഴയും വെയിലില്ലാത്ത അന്തരീക്ഷവും കാരണം കൊപ്രപ്പണി വേണ്ടത്ര നടന്നില്ല. ഒരു ചേവ് കിട്ടിയാൽ മഴക്കാലത്തും കൊപ്രപ്പണിയുണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് പണിക്കൂലി കുറേ വേണം. യൂണിഫോമിന് ഉപ്പ പെൻഷനിൽ നിന്ന് കുറച്ച് പണം തന്നെങ്കിലും ഇത്തവണ സ്വന്തം കാശുകൊണ്ട് വാങ്ങണമെന്ന ആഗ്രഹമായിരുന്നു അവൾക്ക്. ആ ആശയം മനസ്സിലിട്ട് തന്നത് റുഷ്ദയാണ്. ഉമ്മാ, ഇക്കുറി വല്ലിപ്പാനെ ബുദ്ധിമുട്ടിക്കാതെ ബാഗും ഉടുപ്പും വാങ്ങണം. ഞമ്മൾ കൊപ്രപ്പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. തേങ്ങ കുറേ അധികം വാങ്ങാം. മകൾ പറഞ്ഞ പോലെ 3 വീടുകളിൽ നിന്ന് തേങ്ങ വാങ്ങി കൊപ്പരയാക്കി കൊടുത്തു. ചിരട്ട കഴിക്കുമ്പോൾ ഉള്ളംകൈ പൊട്ടി. റുഷ്ദയും നന്നായി പണിയെടുത്തു. പക്ഷേ ആ ജോലിയുണ്ടാക്കിയ ആത്മവിശ്വാസം വലുതാണ്. ഇനി എങ്ങനെ വൈകുന്നേരം ആക്ക സുമിയെ? 2 മാസം കുട്ടികൾ പെരയിലുണ്ടായതുകൊണ്ട് നേരം പോയതറിഞ്ഞില്ല. ഇനിയൊന്ന് ഓലില്ലാതെ ചേലാവാനുണ്ട്. മക്കളുടെ അസാന്നിധ്യം ഉമ്മക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് സുമയ്യ സന്തോഷിച്ചു. ഭക്ഷണവും പണവും കുറഞ്ഞാലും പേരക്കുട്ടികളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയും അമ്മോച്ചനുമാണല്ലോ തനിക്കുള്ളത്. ആ മനസ്സല്ല അവർക്കെങ്കിൽ എന്തായിരിക്കും വേദന. ബാപ്പാ, ഇനി നമ്മൾ ചായ കുടിക്കുക, വരി. സുമയ്യ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ കൈനീട്ടി. വേണ്ട, കൈപിടിക്കുകയൊന്നും വേണ്ട, പടച്ചോൻ സഹായിച്ചിട്ടിപ്പം സ്വന്തം എണീക്കാൻ കഴിയുന്നുണ്ട്, അയാൾ പറഞ്ഞു. അവർ അകത്തേക്ക് പോയി. ചായ കുടിക്കുമ്പോൾ സുമയ്യ പറഞ്ഞു, ബാപ്പാൻ്റെ ഇന്നലത്തെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിന് അതുകൊണ്ടൊരു പുതിയ ശക്തി കിട്ടി. അതിൻ്റെ കഴിവുകൊണ്ടല്ല മോളെ, ഞാൻ ഓതിയ ഖുർആനായത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ചായ കുടിക്കാൻ സമയം കുറേ അധികം എടുത്തു. കുടികഴിഞ്ഞ് അതേ ഇരിപ്പിൽ കുറേ നേരമിരുന്നു. കറി പുരണ്ട കൈ വരണ്ടുപോയി. ബാപ്പയുടെയും ഉമ്മയുടെയും വർത്തമാനമാണ് കാരണം. ഇടക്ക് ബാപ്പ തൻ്റെ കൈവെള്ളകൾ ഒന്ന് തടവി. അവിടെ തേങ്ങാപ്പണിയെടുത്ത തഴമ്പുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങുന്നത് സുമയെ ശ്രദ്ധിച്ചു. ആ ഭാവമാറ്റം ഒരു നെടുവീർപ്പായി പുറത്തുവന്നു. ബാപ്പയുടെ ദുഃഖം മാറ്റാൻ സുമയ്യൊരു തമാശ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ഏമ്പക്കമാണ് എല്ലാവർക്കും വരിക, ഉപ്പാക്കിത് നെടുവീർപ്പാ. അദ്ദേഹം ചിരിച്ചു. മോൾ മദ്രസയിൽ നിന്ന് വിധിയെക്കുറിച്ച് പഠിച്ചത് മറന്നിട്ടില്ലല്ലോ. ഇല്ലുപ്പാ, എല്ലാവരും വിധിക്ക് കീഴടങ്ങണം. നമ്മുടെ മനസ്സമാധാനത്തിന് കൂടിയുള്ളതാ വിധിവിശ്വാസം. എന്നാൽ വിധി പോലെ വരുമെന്ന് വിചാരിച്ച് പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം, എന്നാൽ പടച്ചോൻ ഹയർ തരും. മോളുടെ കൈവെള്ളം മേലെ തഴമ്പ് കണ്ടപ്പോൾ ഞാനൊരു ഹദീസ് ഓർത്തുപോയി. അധ്വാനിച്ച് നേടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ജോലിയെടുക്കുന്നതിൽ നിന്ന് തടയാത്തത്. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ജീവിക്കണമല്ലോ, വല്യപ്പ പറഞ്ഞു. അതൊക്കെ ശരിയാണ് ബാപ്പാ, പക്ഷേ എടുത്ത പണി നിന്ന മട്ടാ. മഴ കൂടി, ഇനി കൊപ്രപ്പണി വലിയ ബുദ്ധിമുട്ടാ. അതൊന്നും മോള് പ്രശ്നമാക്കണ്ട, അവസരം ഒത്തുവരുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഇൻ്റെ പെൻഷനോണ്ട് ഞെരുങ്ങിക്കഴിയാം. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം, ഞാനും കൂടി ഒരു പണിയിലേർപ്പെടാം. ഉമ്മ ഇത് പറഞ്ഞപ്പോൾ സുമി ആശ്ചര്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഈ വയസ്സുകാലത്ത് എന്ത് പണി ഉമ്മ എടുക്കുക? ഇങ്ങക്ക് രണ്ടാക്കും മാത്രമല്ല ബുദ്ധിയും കൗശലവും ഉള്ളത്, എനിക്കുണ്ടത്. നമുക്ക് രണ്ടാക്കും കൂടി ചെയ്യാവുന്ന ബുദ്ധിമുട്ട് കുറഞ്ഞൊരു പണിയുണ്ട്. വേനലും മഴയും വ്യത്യാസമില്ലാതെ ഏത് കാലത്തും ചെയ്യാവുന്നതാ അത്. സുമി പച്ചരി ഇടിക്ക, ഞാൻ ശർക്കര കനിക്ക. സുമി, ഞാൻ പറയുന്ന മാതിരി മാവ് കൂട്ടുക, ഞാൻ ചുടുക. എന്ത് ചുടുക? ഉണ്ണിയപ്പവും കായപ്പവും നെയ്യപ്പവും എല്ലാം. എന്നിട്ട് റുഷ്ടമുള്ളത് ചായ പീടിയക്കാർക്ക് കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട്? സുമയ്ക്ക് ഉമ്മ പറഞ്ഞത് ഒരു നല്ല ആശയമാണെന്ന് തോന്നി. കൊപ്രപ്പണിയേക്കാൾ ലാഭമുള്ളതും അധ്വാനം കുറഞ്ഞതും. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ബാപ്പ തലയാട്ടുന്നത് കണ്ടു. അദ്ദേഹത്തിനും ഇത് നല്ല ആശയമാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. ഉമ്മ, നമുക്ക് നാളെ തന്നെ ഒരു കിലോ അരി കൊണ്ട് പരീക്ഷിച്ചു നോക്കാം. അത് വിജയിച്ചാൽ കൂടുതൽ സാധനം വാങ്ങി പലഹാരമുണ്ടാക്കാം. അവൾ ഗ്ലാസും പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി.
2: ബാർക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമിൽ വിടി അബ്ദുൽസലാമാണ് പുതുലോകത്തേക്ക് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന കഥ നമ്മോട് അവതരിപ്പിച്ചത്. ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
3: ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ ഇൻകം ടാക്സ്, പുതിയ നിർദ്ദേശങ്ങൾ കാർഷികാദായം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് നജ്മുദ്ദീൻ എം എച്ചും ഇൻകം ടാക്സ് പ്രാക്ടീഷണർ MD MH അസോസിയേറ്റ്സ് പെരിന്തൽമണ്ണ, അവരും അതേപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ബിനു അലി ഇടത്തനാട്ടുകരയെ നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
7: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻകം ടാക്സിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഇൻകം ടാക്സ്, ആരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്, ബന്ധപ്പെട്ട രേഖകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സർക്കാർ മെഷീനറി ഓരോരുത്തരുടെയും കമ്പനികളുടെയും ട്രാൻസാക്ഷൻ നിരീക്ഷിക്കുന്നത്, എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങി വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. നമുക്കറിയാം ബജറ്റുകൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നതിൻ്റെ തുടക്കമാണത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടും ബജറ്റിൽ ഇക്കഴിഞ്ഞ ബജറ്റിൽ അടുത്ത ഏപ്രിൽ 1 തൊട്ട് പ്രാബല്യത്തിൽ വരുന്ന ബജറ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കൂടെയുള്ളത് നജ്മുദ്ദീൻ എം എച്ച് അസോസിയേറ്റ്സിൻ്റെ സ്ഥാപകനും മറ്റുമാണ്. 15 വർഷത്തോളമായി ഇൻകം ടാക്സിൻ്റെ മേഖലയിൽ അദ്ദേഹം വ്യാപൃതനാണ്. നമുക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം.
8: തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 1st കേന്ദ്ര ഗവൺമെൻറ് 2023-24 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞ് അതൊരു ആക്റ്റായി ഇതൊക്കെ പാസ്സായി വരണമെങ്കിലും പ്രധാനപ്പെട്ട അതിൽ വരുന്ന ഹൈലൈറ്റുകൾ, നമ്മൾ സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 700,000 രൂപ വരെ ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ അത് ഒരു പരിധിവരെ അത് ശരിയാണെങ്കിലും അതിൽ 2 വശങ്ങളുണ്ട്. അതാണ് ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.
7: സ്കീമുകൾ
8: 2020 ബഡ്ജറ്റിൽ ഗവൺമെൻറ് കൊണ്ടുവന്നു ഒരു 150 BAC എന്ന് പറയുന്ന ഒരു പുതിയ റെജീം, ഒരു സ്കീം കൊണ്ടുവന്നു. ആ ഒരു സ്കീമിൽ കുറച്ച് ബെനഫിറ്റുകളൊക്കെ ഗവൺമെൻറ് കൊടുത്ത് അതൊരു ഓപ്ഷണൽ സ്കീമായിട്ടാണ് കൊണ്ടുവന്നത്. പഴയ നേരത്തെ മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്കീമിൽ വേണ്ടവർക്ക് ഫയൽ ചെയ്യാം, പുതിയ സ്കീം ഒപ്റ്റ് ചെയ്യാം വേണമെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ ഈ 2 വർഷങ്ങളിലും വേണ്ടത്ര പരിഗണന ജനങ്ങൾ ഈ പുതിയ സ്കീമിന് കൊടുത്തില്ല എന്നുള്ളതാണ് പറയാം. ഒരു 10% ആളുകൾ പോലും ഈ പുതിയ സ്കീം ഒപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ, ഈ വരാനിരിക്കുന്ന 2023 ഏപ്രിൽ 1st തുടങ്ങുന്ന സാമ്പത്തിക വർഷം മുതൽ ഉള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ് പുതിയ സ്കീമിനെ ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ള നിലക്ക് ആ പുതിയ സ്കീമിലുള്ള സ്ലാബിലാണ് ഈ 700,000 രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ റിബേറ്റ് 89 ഇതിൽ റിബേറ്റായിട്ട് ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. 87. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരുടെ എല്ലാവരുടെയും ധാരണ 700,000 രൂപ വരെ ടാക്സ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു തിരുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ സ്കീം ഒപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് 700,000. പഴയ സ്കീമിലുള്ള സ്കീം റേറ്റ് അതുപോലെ തന്നെ 500,000 രൂപ വരെയുള്ളവർക്ക് ആണ് 12,500 ടാക്സ് റിബേറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ട് പ്രധാനമായിട്ടും വ്യത്യാസങ്ങളുണ്ട്. ആ രണ്ട് സ്കീമിലെ കുറിച്ചൊന്ന് ഞാൻ പറയാം. പഴയ സ്കീമിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളായുള്ള LIC PF മറ്റ് എല്ലാം കൂടെ ചാപ്റ്റർ ഓഫ് 6A വരുന്ന അടക്കം 150,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടിയിരുന്നു, ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയിട്ട്. പക്ഷേ പുതിയ സ്കീമിൽ അങ്ങനെ ഒരു 87 ഈ പറയുന്ന ചാപ്റ്റർ 150,000 രൂപ വരെ കിട്ടുന്ന ഈ ഡിഡക്ഷൻസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തന്നെയല്ല അതിലൊരു സ്ലാബിൽ വ്യത്യാസമുണ്ട്. 300,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്, 3 മുതൽ 6 ലക്ഷം രൂപ വരെ 5%. അതോടൊപ്പം തന്നെ 6 മുതൽ 9 എല്ലാ 3 ലക്ഷം രൂപയുടെ ഓരോ സ്ലാബുകളാക്കി 15,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ 30% ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളൊരു സ്ലാബിലേക്ക് വന്നു. പഴയ സ്കീമിൽ നമുക്ക് ATC ക്ലെയിം ചെയ്യുക 1.5 lakhs ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് പഴയ സ്കീമിൽ ഒപ്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ സ്കീമിനെ അവർ മെയിൻ സ്കീമായിട്ട് കൊണ്ടുവരികയും പഴയ സ്കീമിനെ ഓപ്ഷണലായിട്ട് കഴിഞ്ഞ വർഷത്തെ നേരെ തിരിച്ച് ആക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം.
7: പ്രഷറൈസേഷൻ
8: ഗവൺമെൻറ് കാണുന്നത് ഒരു ടാക്സ് സേവിങ്ങിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കുറക്കുന്ന ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ പൊതുവേ നമ്മുടെ പ്രൊഫഷണൽ സർക്കിളിൽ തന്നെ ഒരു 1-2 വർഷമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇനി പഴയ സ്കീം പതിയെ പ്രാധാന്യമില്ലാതെ പോവും, പുതിയ സ്കീമിലേക്ക് എല്ലാവരും മാറുന്ന ഒരു കാര്യമാണ്. പിന്നെ മറിച്ച് മുമ്പ് ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ പുതിയ സ്കീം വേണോ പഴയ സ്കീം വേണോ എന്ന് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ ഫീസിബിൾ എങ്കിൽ നമുക്ക് ഗുണമെങ്കിൽ അത് ഒപ്റ്റ് ചെയ്യാമായിരുന്നു ആ സമയത്ത്. പക്ഷേ അവരിപ്പോൾ പറയുന്നത് ഈ പുതിയ വർഷം നമ്മൾ നേരത്തെ തന്നെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം ഫയൽ ചെയ്യണം, നമ്മൾ ഏതാണ് ഫയൽ ചെയ്യുന്നത് പുതിയ, അതായത് ഈ പുതിയ സ്കീം ഡിഫാൾട്ട് സ്കീമായിട്ട് നിലനിർത്തുകയും പഴയത് ഓപ്ഷനിലാണ്, പഴയ സ്കീം വേണമെങ്കിൽ നമ്മൾ ഈ ഫോം ഫയൽ ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഫോം ഇപ്പോൾ അത് അവർ അവൈലബിൾ ആക്കും, ആ സമയത്ത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ അത് അവൈലബിൾ ആക്കും. നേരത്തെ തന്നെ നമ്മൾ ഈ ഫോം ഒപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഫയൽ ചെയ്തിരിക്കണം പഴയ സ്കീം വേണമുള്ളവർക്ക്. ഇനി അങ്ങനെ ഫോം ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ സ്കീമിലായിരിക്കും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ. അപ്പോൾ അത് നമ്മൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ, 700,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ് എന്ന് പറയുന്നതിൽ പുതിയ സ്കീമിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. പുതിയ സ്കീമിൽ നമുക്ക് 700,000 രൂപ വരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു 25,000 രൂപ വരെ നമുക്ക് റിബേറ്റ് കിട്ടും. അതിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബിസിനസ്സുള്ള ഒരാൾ ഈ പുതിയ സ്കീം ഓപ്റ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് മാറാം, പിന്നെ ഇങ്ങോട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാലത്ത് നമ്മൾ ഒറ്റ പ്രാവശ്യം ചേഞ്ച് ചെയ്യാം, പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിസിനസ് അല്ലാത്തവർക്ക് ഓരോ വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് സൗകര്യപ്രദമായിട്ട് മാറാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം അവരതിൽ കൊണ്ടുവന്ന ബഡ്ജറ്റിൽ. പിന്നെ അതേപോലെ നമ്മൾ പ്രധാനമായിട്ടും അതിൽ ലീവ് എൻകാഷ്മെൻറ്റിന് ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെയാണ് റിട്ടയർമെൻറ്റ് കൂടി ലീവ് എൻകാഷ്മെൻറ്റ് 3 lakhs ലീവ് എൻകാഷ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ ലീവ് സറണ്ടർ എൻകാഷ് വരുന്നത് 3 lakhs ആയിരുന്നു, 25 lakhs അവർ സോറി അത് 15 lakhs ആയിരുന്നു, അത് 30 lakhs അവർ എക്സ്റ്റെൻഡ് ചെയ്തു, അത്രയും എക്സംപ്റ്റഡ് ടാക്സ് ഫ്രീ ആയിട്ട് കാണിച്ചു. അങ്ങനെ കുറേ കുറച്ച് നല്ല കാര്യങ്ങൾ അതിലൊരു ഇട മീഡിയം വരുമാനമുള്ള ആളുകൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും വന്നു. അതുപോലെ EPF വിഡ്രോവലിൽ പിന്നെ 30% TDS ആയിരുന്നു പാൻ ഇല്ലാത്തവർക്ക് അവർ കട്ട് ചെയ്തിരുന്നത്, അതവർ 20% മതി എന്നുള്ളതിലേക്ക് കുറച്ച് TDS വരുന്നത്. അപ്പോൾ ഈ EPF വിഡ്രോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് കുറച്ചും കൂടെ ഗുണമായിട്ട് വരും. അതുപോലെ സഹായം നേരത്തെ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 44 AD 44 AE മെത്തേഡിൽ വരുന്ന സ്കീമിൽ 2 crore വരെ നമുക്ക് പിന്നെ 8% കാണിച്ചിട്ട് നോൺ ഓഡിറ്റ് ചെയ്യാത്ത രീതിയിൽ ഫയൽ ചെയ്യാം, IT റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് അവരെന്ത് ചെയ്തു, 3 crore എക്സ്റ്റെൻഡ് ചെയ്തു. 2 crore എന്നുള്ള 3 crore വരെയുള്ള ബിസിനസ് നമുക്ക് ഓഡിറ്റ് ചെയ്യാതെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതേപോലെ പ്രൊഫഷണൽ ഇങ്ങ 50 lakh എന്നുള്ളത് 75 lakh അവർ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു ഇതിൽ രണ്ടിലും, 95% ഇങ്കവും ബാങ്ക് ത്രൂ റിസീവ് ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ. അതായത് നോട്ട് മോർ ദാൻ 5% ഓഫ് ഇൻകം ഷുഡ് നോട്ട് ബി റിസീവ്ഡ് ത്രൂ ക്യാഷ് എന്നുള്ള ഒരു കണ്ടി, അതായത് 5% കൂടുതൽ ഇൻകം ക്യാഷായിട്ട് സ്വീകരിക്കാത്ത ആളുകൾക്ക് അഥവാ 95% കൂടുതൽ ഇൻകം ബാങ്ക് ത്രൂ റിസീവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ 3 crore

0: നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കേസ് ലോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും എമൗണ്ടിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത്രയും എക്സ്പെൻഡിച്ചർ മാത്രമേ ക്ലെയിം ചെയ്യുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള ഒന്ന് രണ്ട് കേസ് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളുകൾ പരമാവധി എക്സ്പെൻഡിച്ചർ ബാങ്ക് ത്രൂ വിഡ്രോവൽ കാണിച്ചോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ്സ് കൊടുത്തോ ചെയ്യാൻ 50% വരെ ഉണ്ടെങ്കിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അതിൽ പറയാനുള്ള ഒരു കാര്യം. അതുപോലെ കോപ്പറേറ്റീവ് സഹകരണ സംഘ സൊസൈറ്റികൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു TDS പിടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, ബാങ്കുകളിൽ നിന്ന് വിഡ്രോ ചെയ്തതിൽ ഒരു 1 CR മുകളിലായിരുന്നു, അത് 3 CR വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബജറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മുടെ ആ 7 lakh ഇതിൻ്റെയൊക്കെയാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഫോം ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
1: നേരത്തെ പോലെ അവസാനം തീരുമാനിക്കാൻ,
0: അതെ അതെ അതെ, മുമ്പ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കാമായിരുന്നു വേണോ വേണ്ടേ, അത് നമുക്ക് അപ്പോൾ ഡിക്ലറേഷൻ കൊടുക്കാം ഏത് വേണം എന്നുള്ളത്, അത് നമുക്ക് ഏതാണ് ബെനിഫിറ്റ്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ആ ഫോം ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഡിഫാൾട്ട് റെജീമായിട്ടുള്ള പുതിയ 115BSC എന്ന് പറയുന്ന പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഗുണം വന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ 50,000 ഉണ്ടായിരുന്നത് മുമ്പ് ഈ പുതിയ സ്കീമിൽ അവർ അലോ ചെയ്തിരുന്നില്ല. ഈ അടുത്ത ബഡ്ജറ്റ് ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ ആ 50,000 കൂടെ സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ പുതിയ സ്കീമിലും ഡിഫോൾട്ട് സ്കീമിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഗുണം. അപ്പോൾ ഒരു 15 lakh വരെയുള്ള ആളുകൾക്ക് മാത്രമാണ്, സാലറി ഉള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ അലോ ചെയ്യുള്ളൂ. അതിന് മുകളിലവർക്ക് അത് ആ സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ കിട്ടിയില്ല. അതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള മാറ്റം.
1: ഒരുപാട് സംശയം വരുന്ന ഒരു മേഖലയാണ് കാർഷിക വരുമാനത്തിന് ആദായ നികുതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, അതിനെ കുറിച്ചൊന്ന് പറയണം.
0: അത് സത്യത്തിലൊരു ആളുകളുടെ ഇടയിൽ എളുപ്പത്തിൽ ഒരു ധാരണയുണ്ട്, കാർഷിക അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് വേണ്ട, അത് എത്രയാണെങ്കിലും അത് കാണിക്കാം. പലരും കൂടുതൽ ബാങ്കിലൂടെയൊക്കെ വരുന്ന വരുമാനം അതിൻ്റെ അഗ്രികൾച്ചർ ഇൻകാണെന്നൊക്കെ പറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. സത്യത്തിൽ അഗ്രികൾച്ചർ ഇൻകം സെക്ഷൻ 10 പ്രകാരം എക്സംപ്റ്റഡ് ആണെങ്കിലും അത് അഗ്രികൾച്ചർ ഇൻകം ആണോ എന്നുള്ളത് പലരും അത് അതിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കച്ചവടക്കാർ തന്നെ അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് പറഞ്ഞു കണ്ടത് കാണിക്കുന്ന കേസുകൾ വരുന്നത്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആയിരിക്കാം, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആയിരിക്കാം, പക്ഷെ അവരത് കൃഷിക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് രണ്ടാമത് വേറൊരാൾക്ക് വെക്കുമ്പോൾ അത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അല്ല. യഥാർത്ഥത്തിൽ കൃഷി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റിൻ്റെ ഇൻകം മാത്രമാണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് മാറുള്ളൂ. ആള് പലപ്പോഴും അത് വിറ്റിട്ട് പിന്നെ വേറൊരാൾക്ക് സെക്കൻഡ് സെയിൽ ചെയ്യുമ്പോഴും അത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ ജനങ്ങളുടെ ഒരു ധാരണ കുറവാണത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന വരുമാനം ഗവൺമെൻറ് പറയുന്നുണ്ട് ഏതൊക്കെ അഗ്രികൾച്ചർ എത്രയൊക്കെയാണ് ചെയ്യേണ്ടത്, എത്രയൊക്കെ പെർസെൻറ്റേജ് ആണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നൊക്കെ പല കാര്യങ്ങളും അത് പറയുന്നുണ്ട്. അത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചുണ്ട്. അത് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്. പക്ഷേ മറ്റ് വരുമാനങ്ങളുള്ള ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അയാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അഗ്രികൾച്ചർ ഇൻകം പരിഗണിച്ചിട്ട് മാത്രമേ എക്സംപ്റ്റ് ചെയ്യുള്ളൂ എന്നർത്ഥം. അത് പലർക്കും ഒരു തെറ്റായ സ്ലാബ് വ്യത്യാസം വരും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 4 lakh വരുമാനമുള്ള ഒരാൾ യഥാർത്ഥത്തിൽ പഴയ സ്കീമിലാണ്, ഈ 5 lakh വരെ എക്സംപ്റ്റഡ് ആണ്. അയാൾക്ക് 1 lakh അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ 5.5 lakh ടോട്ടൽ ഇൻകം വന്നു, അതിൽ 1 lakh അഗ്രികൾച്ചർ ഇൻകം ആണ്. പക്ഷേ അദ്ദേഹം അപ്പോഴും ടാക്സ് അവരുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഈ 5 lakh പരിഗണിച്ചിട്ട് ആ എക്സ്ട്രാ വന്ന അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതൊരു ചെറിയ കമ്പ്യൂട്ടേഷനാണ്. അപ്പോൾ അത് നമ്മൾ സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അഗ്രികൾച്ചർ ഇൻകം വരും. അത് ഫുള്ളി എക്സംപ്റ്റഡ് ആവും എന്ന് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം മാത്രമുള്ള ഒരാളെ സംബന്ധിച്ചേ പറ്റുള്ളൂ എന്നർത്ഥം. അതൊരു ചെറിയ കാൽക്കുലേഷൻസ്, അത് ജനങ്ങളുടെ ഒരു തെറ്റായ ധാരണയുണ്ട്, എനിക്ക് 4 lakh ഉള്ളൂ ബാക്കി അഗ്രികൾച്ചർ ഇൻകം അല്ലേ ഞാൻ ടാക്സ് അടക്കണ്ടല്ലോ എന്നൊരു കൺസെപ്റ്റ് വരുന്ന ധാരണയുണ്ട്. പക്ഷെ അത് ഗവൺമെൻറ് ഫോർ കാൽക്കുലേഷൻ പർപ്പസിന് അഗ്രികൾച്ചർ ഇൻകം കൂടിയും ടോട്ടൽ ഗ്രോസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും, എന്നിട്ട് അഗ്രികൾച്ചർ ഇൻകം ആ സ്ലാബിൻ്റെ പോർഷൻ്റെ പ്രൊപ്പോർഷനായിട്ട് മാത്രമേ എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുള്ളൂ എന്നർത്ഥം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: കൃഷി വരുമാനം മാത്രമാണെങ്കിൽ എക്സംപ്റ്റഡ് എന്ന് പറയാം,
0: തീർച്ചയായും
1: ഇതര വരുമാനത്തിൻ്റെ കൂടെ കൃഷിയുടെ വരുമാനം കൂടി ഉണ്ടെങ്കിൽ മൊത്തം നികുതിയുടെ സ്ലാബ് കണക്കാക്കുമ്പോൾ
0: എല്ലാത്തോടും
1: ചേർത്തിട്ട് ആ സ്ലാബിൻ്റെ ആണ് കണക്കുകൂട്ടേണ്ടത്. പിന്നീട് അതിൻ്റെ ഇളവ്
0: ഇക്വ കിട്ടും. എത്രയാണോ അഗ്രികൾച്ചർ ഇൻകം അതിൽ സ്ലാബ് എത്രയാണോ പെർസെൻറ്റേജ് അഗ്രികൾച്ചറിൻ്റെ ടാക്സ് എത്രയാണോ അത് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ അടയ്ക്കേണ്ടി വരും.

0: ും അങ്ങനെ ചില ആളുകളുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു ചെറിയ പിന്നെ തെറ്റായ ധാരണ എന്ന് നമ്മളിത് പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഗതി അഗ്രികൾച്ചറിംഗ് അല്ലെ ബാക്കി മാത്രമല്ലേ വരുന്നുള്ളൂ എന്ന്. പക്ഷെ നിയമം പറയുന്നത് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻകം അതർ ഇൻകം കൂടെ ഉണ്ടെങ്കിൽ പരിഗണിക്കണം എന്നുള്ളതാണ്.
1: അഗ്രികൾച്ചർ ഇൻകം പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക്?
0: സാധാരണ കേസിൽ ഒരു അഗ്രികൾച്ചർ ഇൻകം ഒരു അഗ്രികൾച്ചറിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം. അദ്ദേഹം ചെയ്യുന്ന സാധാരണ കേസിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. നമ്മൾ കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് സ്ഥലവും അഗ്രികൾച്ചർ ലാൻഡും ഉണ്ടായിരിക്കുക, അതുപോലെ അതിൽ കൃഷി നടന്നിരിക്കണം. ഒരു അഗ്രികൾച്ചർ ലാൻഡുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ കൃഷി നടന്നിരിക്കണം. ഇപ്പോൾ സമാനമായി ഞാൻ സന്ദർഭികമായിട്ടൊരു ഒരു കേസിലോ ഞാൻ പറയാം. ഒരാൾ അഗ്രികൾച്ചർ ലാൻഡ് വിട്ടു, അർബൻ ഏരിയയിലാണെങ്കിൽ മാത്രമാണ് റൂറൽ ഏരിയയിലുള്ള ഒരു അഗ്രികൾച്ചർ ലാൻഡ് വിട്ടു, അത് ശരിക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുന്നില്ല അഗ്രികൾച്ചർ ലാൻഡിന്. റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെന്ന് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സിലും അഗ്രികൾച്ചർ ലാൻഡാണ്, ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ഗവൺമെൻറ്റിന് റവന്യൂ ലോസ് വന്ന കേസ് മുന്നോട്ട് പോയി, അവസാനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ബാംഗ്ലൂർ ISRO ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് സംവിധാനത്തിൽ ഇയാൾ തൊട്ടടുത്ത അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്നതിൻ്റെ തൊട്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ മിനിമം 2 വർഷം എങ്കിലും അതിൽ അഗ്രികൾച്ചർ കൾട്ടിവേഷൻ നടന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ സാറ്റലൈറ്റ് വഴി തൊട്ട് 2 വർഷത്തെ ബാക്കിലേക്കുള്ള സർവേ അവർ സാറ്റലൈറ്റ് വഴി നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ലാൻഡാണ്, അവിടെ ഒരു അഗ്രികൾച്ചറും നടക്കുന്നില്ല. അപ്പോൾ റെക്കോർഡിക്കലി നമ്മളുടെ ഡോക്യുമെൻ്റിൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ടും അവിടെ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ കൾട്ടിവേഷനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ നടക്കുന്നില്ലെങ്കിൽ അത് അഗ്രികൾച്ചർ ലാൻഡായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയിലൊരു വിധി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു അഗ്രികൾച്ചർ ലാൻഡാണെന്ന പേരിൽ അതിൻ്റെ മറവിൽ മറ്റുള്ള ഇങ്കൊക്കെ അഗ്രികൾച്ചർ ലാൻഡായിട്ട് ഇങ്കായിട്ട് കാണിച്ചാൽ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു സംഗതിയാണ് സാറ്റലൈറ്റ് വഴിയൊക്കെ 2 വർഷത്തെ ഡാറ്റ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആധികാരികമായിട്ട്
1: മാറും.
0: അപ്പോൾ ഇത് ചിലപ്പോൾ 4-5 വർഷത്തിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ക്രൂട്ടനിക്ക് വരുന്നതെങ്കിൽ അന്ന് അടക്കേണ്ട ടാക്സ് പ്ലസ് അതിന് അന്ന് ഇന്ന് വരേക്കുള്ള ഇൻട്രസ്റ്റും അതിൻ്റെ പെനാൽറ്റിയും ഒക്കെ അന്ന് നമ്മൾ അടക്കേണ്ടിയിരുന്ന എമൗണ്ടിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് 10 times നമ്മൾ അടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസൊക്കെ നമ്മൾ ഒഴിവാക്കി വളരെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഇക്കാര്യത്തിൽ പറയാനുള്ള ഒരു സംഗതി. അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുമ്പോൾ അതുപോലെ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചിലർ കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ റബ്ബർ വിറ്റാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെടുത്ത് വരാറുണ്ട്. ആക്ച്വലി ആ സംഭവം അവിടെ നടന്നിട്ടുണ്ടാവില്ല. നമ്മളിത് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്ത് ഫൈനൽ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഇൻകം കാണുന്നത്. സ്വാഭാവികമായിട്ടും അവരൊറ്റടിക്ക് പറയുന്നതാണ് അത് എൻ്റെ അഗ്രികൾച്ചർ ലാൻഡാണ്. പക്ഷേ ഇയാളുടെ പേരിൽ ഒരു റബ്ബറോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഗ്രികൾച്ചറോ അഗ്രികൾച്ചർ ലാൻഡോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് അഗ്രികൾച്ചർ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു പ്രാക്ടീസിന് നിൽക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്.
1: പിടിവീണാൽ
0: തീർച്ചയായിട്ടും വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അത് നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള കേസുകളാണെങ്കിലും എളുപ്പമാണ്, ഗവൺമെൻറ്റിലേക്ക് വാങ്ങാനുള്ളതും വളരെ സ്പെസിഫൈ ചെയ്ത് അത്. പിന്നെ നമ്മളുടെയൊക്കെ ഒരു ധാരണയുണ്ട്, ആരെങ്കിലും ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കടകളൊക്കെ കയറി റെയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം, അതൊരു തെറ്റായ ഒരു ധാരണയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ കടയിലേക്ക് കയറി വരുന്നതും അതുപോലെ നമ്മുടെ ഇൻസ്പെക്ഷൻ നടത്തുന്നതും നേരത്തെ സാറ് പറഞ്ഞ പോലെയുള്ള ഒരു 1-2 ദിവസം നമ്മുടെ എല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡേറ്റകളെല്ലാം അവർ വെൽ സ്റ്റഡീഡായിട്ട് കുറേ വർഷത്തെ ഡേറ്റകൾ അനലൈസ് ചെയ്ത് നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പർച്ചേസും നമ്മുടെ ഹ്യൂജ് എമൗണ്ടിലെ മെഷീനറി പർച്ചേസും അതുപോലെയുള്ള മറ്റ് സോഴ്സുകളുടെ നമ്മുടെ റിസീറ്റ്സ് ആൻഡ് പേയ്മെൻസ് ഒക്കെ ഒരു അവർ ഡാറ്റ അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് അവർ കയറി വരുന്നതും ചെക്ക് ചെയ്യുന്നതും. ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരു ഫോൺ പലരുടെ ഒരു ധാരണയുണ്ട്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, സാറേ അത് അവർ വിളിച്ച്
1: പറഞ്ഞിട്ട്
0: പിടിപ്പിക്കുന്നൊക്കെ, അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. ഒരു IT ഒരു ഓഫീസർക്കും ഇല്ലീഗലായിട്ട് നമ്മുടെ കടയിൽ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഓഫീസർക്കെതിരെ നമുക്ക് കേസിന് പോകാം. അപ്പോൾ ആ ഓഫീസർ അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ് വരുന്നത്. അവർ നമ്മുടെ പാൻ നമ്പറിലുള്ള ട്രാൻസാക്ഷൻസും അതുപോലെയുള്ള നമ്മുടെ പർച്ചേസും നമ്മുടെ ബിസിനസ് വോളിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളെടുത്ത് വരുന്നത്.
1: നല്ല ഹോംവർക്ക്.
0: തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ ഒരാൾ വിളിച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾ ഒരിക്കലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ വിളിച്ച് പറയുന്നതിനനുസരിച്ചുള്ളൊരു ചട്ടുകമല്ല അവർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ധാരണ നമ്മൾ തിരുത്തണം. നമ്മൾ പ്രോപ്പറാണെങ്കിൽ ആരെപ്പോൾ വന്ന് കയറിയാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ധൈര്യമാണ്. പ്രധാനമായിട്ട് കൂടുതൽ എനിക്കൊരു പറയാനുള്ളത്, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നമ്മൾ നമ്മുടേതല്ലാത്ത ഒരു ഫണ്ടും നമ്മുടെ അക്കൗണ്ടിലൂടെ വാങ്ങുകയോ ചെയ്യുകയോ അത് ട്രാൻസാക്ഷൻ ചെയ്യുകയോ ചെയ്യരുത്. നമ്മൾ പറയുകയാണ് സാറേ അത് എൻ്റെ സുഹൃത്തിൻ്റെ ഫണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ മറ്റൊരാളുടെ ഫണ്ടാണ് ഞാൻ 2 ദിവസത്തിന് ഹോൾഡ് ചെയ്താണെന്ന് പറഞ്ഞാൽ അതിനൊരു വോയിസും ഇല്ല. നമ്മളുടെ അക്കൗണ്ടിലൂടെ കയറി ഇറങ്ങുന്ന ഡെപ്പോസിറ്റ് ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും അതിന് ഉത്തരം നമ്മൾ പറയേണ്ടി വരും. ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടേതല്ലാത്തൊരു ഫണ്ട് നമ്മൾ ആരെടുത്തുനിന്നും മേടിച്ച് അതിനൊരു നമുക്ക് പറയാനുള്ള ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്യരുതെന്നാണ് പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്.
1: ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട നീണ്ട ചർച്ചയാണ് നമ്മൾ നടത്തിയത്. ഈ എപ്പിസോഡിൽ പുതിയ ബജറ്റിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും അതേപോലെ കാർഷിക വരുമാനത്തിന് നികുതിയില്ല എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പൊതുവെ ഇൻകം ടാക്സിനെക്കുറിച്ചും റിട്ടേണുകളെക്കുറിച്ചും TCS പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കാശായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ ബാങ്കിലെ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ നാനാമുഖമായ വിവിധ തലങ്ങളിലൂടെ നീണ്ട 4 എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ ഇൻകം ടാക്സ് കാര്യങ്ങളുമായി കടന്നുപോയത്. നമ്മുടെ കൂടെയുള്ളത് നജീമുദ്ദീൻ MH ആണ്. MH അസോസിയേറ്റ്സിൻ്റെ പ്രൊപ്രൈറ്ററും മറ്റുമാണ് അദ്ദേഹം. പെരിന്തൽമണ്ണയിലും അതേപോലെ അലനല്ലൂരിലും അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട്. 15 വർഷങ്ങളായി അദ്ദേഹം ഇൻകം ടാക്സ് പ്രാക്ടീഷണറായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ഈ സബ്ജക്റ്റ് നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാവുന്ന രൂപത്തിൽ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ അദ്ദേഹം സംവദിച്ചത്. പൊതുവെ ഇൻകം ടാക്സ് നികുതി എന്നൊക്കെ പറയുമ്പോൾ ഈ ചട്ടവും റൂളും ഒക്കെ ആയി ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. പക്ഷേ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം നമുക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ടീം പീസ് റേഡിയോ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ഈ മേഖലയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, കൂടുതൽ സേവനങ്ങൾ നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സർ.
2: പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമ പ്രോഗ്രാം നാം കേട്ടു. ഇൻകം ടാക്സ് പുതിയ നിർദ്ദേശങ്ങൾ, കാർഷികാദായം എന്ന വിഷയത്തിൽ നജീമുദ്ദീൻ MH ആയിരുന്നു നമ്മോട് കൂടെ ചേർന്നത്. കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയും ചേരുകയുണ്ടായി.

0: ഇനി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രവേശിക്കുന്നു.
1: ഇന്നത്തെ സ്നേഹക്കൂടിയിൽ അവിഹിത ജീവിതം നാം സുരക്ഷിതരോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഹാരിസ് ബിൻ സലീമും കൂടെ താജുദ്ദീൻ സ്വലാഹിയും നടത്തുന്ന സംസാരമാണ് നമ്മൾ കാതോർക്കുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിലുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളെ വളരെ മനോഹരമാക്കിയ ഒരുപാട് ആളുകൾക്ക് ജീവിതവും തിരിച്ചറിവും സമ്മാനിച്ച കുറേ നല്ല അനുഭവങ്ങൾ ഈയൊരു ചർച്ച വഴി, ഈയൊരു സെഷൻ വഴി ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് കൂടുതൽ മികവറ്റ രീതിയിൽ നിലനിർത്തിത്തരുമാറാകട്ടെ. ഉജ്ബും റിയാവുമില്ലാതെ ഈയൊരു പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അള്ളാഹു സാഹചര്യവും സന്ദർഭവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ സാമൂഹിക ഘടനയുടെ, സമൂഹ മനസ്സിൻ്റെ അത് നോക്കിക്കാണാനുള്ളൊരു ബൈനോക്കുലറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുകളുമാണ് പേര് വെച്ചും വെക്കാതെയുമൊക്കെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് വെക്കാതെ തന്നെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും ശരിയായ അതിൻ്റെ ഇസ്ലാമിക വശം എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആദരണീയനായ ഹാരിസ് മൗലവി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറേ ദിവസങ്ങളായി, അല്ലെങ്കിൽ കുറേ കാലഘട്ടങ്ങളായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഓരോ നോട്ടിഫിക്കേഷൻ ട്യൂണുകളും വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഞെട്ടലോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രണയത്തിൻ്റെയും ആൽമരത്തിൻ്റെ അരികിലിരുന്നുള്ള സംഭാഷണത്തിൻ്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, അതിൻ്റെ എത്രയോ ഇരട്ടി എണ്ണം ഇന്ന് ഒളിച്ചോട്ടങ്ങളും അവിഹിതങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവുമായുള്ള കുടുംബജീവിതം 10-15 വർഷം പിന്നിട്ടപ്പോൾ ഒരിക്കലും ഭർത്താവോ ഭാര്യയോ ഈ ദിവസം വരെ തുറക്കാത്ത ഒരു ഷെൽഫിൻ്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ പഴയ പ്രണയലേഖനങ്ങൾ മനോഹരമായി സൂക്ഷിക്കപ്പെട്ടത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസിക ആഘാതങ്ങൾ, 15 കൊല്ലത്തെ ജീവിതം മുഴുവൻ തകർന്നടിയുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ സാധിക്കും. ഏത് പറഞ്ഞാലും ഈ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ എന്ന് ചിന്തിക്കാനും അത് ഒരുപക്ഷെ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും വരെ കാര്യമാകുമെന്നതുകൊണ്ട് എല്ലാം ചില അവ്യക്തമായ സൂചനകളായി മാത്രം പറയുകയാണ്. ഇവിടെ ഇന്നത്തെ ആദ്യത്തെ ഒരു പോയിന്റായി ഹാരിസ് മൗലവിയുടെ മുന്നിൽ നമ്മൾ വെക്കുന്നത്, എന്തുകൊണ്ടാണ് പണ്ടത്തതിലധികം ഇത് ഇത്ര വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം? ഇത് പ്രായവും വയസ്സും നാടും കുടുംബഘടനയും ഒന്നും ഇതിൽ വിഷയമേ അല്ല, എല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു വല്ലാത്ത ദുരന്തങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിഹിതങ്ങൾ ഇത്ര വ്യാപകമാകാനുള്ള കാരണമെന്താണ് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ബാക്കി അതിൻ്റെ തുടർച്ചകളിലേക്ക് നമുക്ക് ക്രമേണ വരാം. ഹാരിസ് മൗലവിയിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മറ്റേത് തെറ്റുകളെക്കാളും മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം താല്പര്യപ്പെടുത്തൊരു തെറ്റായിട്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ ഒരു അവിഹിതങ്ങൾക്കുള്ള, അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ വ്യഭിചാരത്തിനുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ആഗ്രഹിക്കുകയും തേടുകയും അത്തരം വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുവാനുള്ള ഒരു മനസ്സിൻ്റെ താല്പര്യം, ഒരു ത്വര, അത് പൊതുവെ മറ്റു തെറ്റുകളോടുള്ളതിനേക്കാളും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ തെറ്റിലേക്ക് എത്താവുന്ന വഴികളെ തന്നെ വലാ തക്കറബുസിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറയുന്ന പ്രയോഗം, നോട്ടമായാലും അതേപോലെ തന്നെ പരസ്പരം ആശയ കൈമാറ്റങ്ങളായിരുന്നാലും ഏത് രൂപത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അത്തരം ബന്ധങ്ങൾക്കുള്ള അവസരങ്ങളെ തന്നെ അതിശക്തമായി നിരുത്സാഹപ്പെടുത്തുവാനുള്ള കാരണം അതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ ഒരു കാരണമായി നമ്മൾ കാണുന്നത്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എത്ര വിശുദ്ധരായിരുന്നാലും എത്ര നല്ലവരായിരുന്നാലും ഇത്തരം വൈകാരികമായ ഒരു തെറ്റിലേക്ക് പോകുവാനുള്ള ശക്തമായ ഒരു പ്രചോദനം, ഒരു പ്രവണത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന തിരിച്ചറിവ്, അതുതന്നെയാണ് ഈ തെറ്റിൻ്റെ വർധനവിനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണവും. രണ്ടാമത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതൊരു രഹസ്യമായി നടക്കുന്നൊരു കാര്യമാണ് അവിഹിതങ്ങൾ, മറ്റു തെറ്റുകളെ പോലെയല്ല. അതായത് ഒരിക്കലും ഇത് പുറത്തറിയുകയോ കണ്ടുപിടിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ മാന്യന്മാരാണ്. അതുകൊണ്ട് ഒരു മാന്യതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതീവ രഹസ്യമായിക്കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, രണ്ടുപേരും പ്രതികളാകുന്നത് കൊണ്ട്, ഒരു സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധമുണ്ടാകുമ്പോൾ രണ്ടുപേരും പ്രതികളാകുന്നത് കൊണ്ട് തങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തെറ്റുകൾ രണ്ടുപേരും മറച്ചുവെക്കുന്നു എന്നുള്ളതാണ് ഇത്തരം തെറ്റുകൾ പുറത്തു വരാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും. അപ്പം ഇതും, ഈ തെറ്റ് ഒരല്പം മാന്യതയുണ്ടെന്ന് പറയുന്നവരിൽ പോലും ഇത് വ്യാപകമാകുവാനുള്ള രണ്ടാമത്തെ കാരണം അതാണ്. മറ്റൊന്ന്, കുടുംബജീവിതത്തിൽ ഇത്തരം ഒരു അവിഹിതങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നിടത്ത് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, വിവാഹപൂർവ്വ ബന്ധങ്ങളാണ്. ചില ആളുകൾ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന ചില അവിഹിതങ്ങളെ വിവാഹം കഴിഞ്ഞാലും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭാര്യയോടൊപ്പം അയാൾ വേറൊരു സ്ത്രീയെക്കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു സംഭവം. ഇത് ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ, ഒരു പക്ഷേ മരണം വരെ ഇത്തരം അവിഹിതങ്ങൾ, ആ അയാൾ ബന്ധപ്പെടുന്ന സ്ത്രീ വിവാഹിതയായിട്ടുണ്ടാകും, അവർക്ക് കുടുംബമുണ്ടാകും, കുട്ടികളുണ്ടാകും, എന്നാലും ആ ബന്ധം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു. ഇങ്ങനത്തെ വ്യത്യസ്തമായ കാരണങ്ങളെക്കൊണ്ട് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് പിന്നെ നമുക്കറിയാം, ബന്ധപ്പെടാൻ ചില പരിമിതികളുണ്ടായിരുന്നു. ഒരു ആണും പെണ്ണും ഒരു സ്ഥലത്തു നിന്ന് സംസാരിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമ്പോൾ എന്താ ഇവിടെ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇന്ന് നേരിട്ട് കാണുമ്പോൾ ഒരാണിനും പെണ്ണിനും അവർക്ക് ആശയ കൈമാറ്റം നടത്തുമ്പോൾ അവിടെ ലജ്ജ പലതും പറയാൻ തടസ്സമാണ്, പലതും ചെയ്യാൻ തടസ്സമാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചാറ്റ് പോലുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അടുത്തുനിന്ന് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇന്ന് എന്ത് ചെയ്യുന്നു, അവസരങ്ങളുണ്ടാകുന്നു എന്നതും ഇത് വ്യാപിക്കുവാനും ഇത് കൂടുതൽ പ്രചരിക്കുവാനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ഒരു കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന, വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ തിന്മ രണ്ട് ലോകത്തെയും നഷ്ടപ്പെടുത്തുമെന്ന തിരിച്ചറിവ് വളരെ പ്രധാനമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. വ്യഭിചാരത്തിൽ അടുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ ഇന്നഹു കാന ഫാഹിഷത്വം വസബീലാന്നാണ്. അത് ഏറ്റവും ദുഷിച്ച ഒരു കാര്യമാകുന്നു, ഏറ്റവും തെറ്റായ ഒരു കാര്യമാകുന്നു എന്ന് ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ഒരു തലമുറയെയും നശിപ്പിക്കാവുന്ന എല്ലാം ഇതിലുണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കും, ഒരു വ്യക്തിയെ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എറിഞ്ഞു കൊന്ന ചില മാതൃകകളുടെ രംഗങ്ങളെ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെത്ര ക്രൂരമാണ്, എത്രമാത്രം ശക്തമാണ് എന്ന് ചിന്തിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. അള്ളാഹുവും റസൂലും നിശ്ചയിച്ചൊരു കാര്യത്തിൽ നമുക്കങ്ങനൊരു ശങ്ക പോലും പാടില്ല. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ, അത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതം അത് കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിയിലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടൊരു അന്യസ്ത്രീയെ തൊട്ടാൽ അതൊരു ഇരുമ്പിൻ്റെ ആണി തലയിൽ അടിച്ചു താഴ്ത്തുന്ന പോലെ എന്ന് പറയാനുള്ള കാരണം അത്രയും ഗുരുതരമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അത് ആ വ്യക്തിയുടെ വിശുദ്ധമായ ജീവിതത്തെ ബാധിക്കുന്നു, അതേപോലെ തന്നെ കുടുംബത്തെ ബാധിക്കുന്നു, അയാളുടെ പരലോകത്തെ ബാധിക്കുന്നു, എല്ലാവരുടെ അഭിമാനത്തെ ബാധിക്കുന്നു. വ്യത്യസ്തമായി മാത്രമല്ല, ഇഖ്തിലാത്തുൽ അൻസാബ്, ഈ തലമുറകൾ പരസ്പരം കൂടി, ഒരു അവിഹിതമായൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു തലമുറ തന്നെ തെറ്റിക്കപ്പെടും. ആ കുഞ്ഞിൽ നിന്ന് പിന്നുണ്ടാകുന്ന എല്ലാ സന്താന പരമ്പരകളിലും എന്താണ്, ഒരു വംശം തന്നെ എന്താണ് അവിഹിതമായി ഇവിടെ ജനിക്കപ്പെടുകയാണ്. അപ്പം ഇത്രമാത്രം ഗൗരവപരമായ ഒരു തെറ്റാണ്, ഏറ്റവും വലിയൊരു പാപമാണ് വ്യഭിചാരം. പരലോകത്ത് ശിക്ഷയുണ്ടെന്ന് ഉറപ്പിച്ച് പറയപ്പെട്ട കാര്യമാണ്. ഖബറിലെ ശിക്ഷകൾ വിശദീകരിക്കുമ്പോഴും വ്യഭിചാരത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് എന്ന് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും കൂടെ നമ്മൾ ആ കൂടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
4: വളരെ കൃത്യമായ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരു വളരെ ചുരുങ്ങിയ മിനിറ്റുകളിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അവിഹിതങ്ങൾ സംഭവിക്കുന്നു എന്നത് ആരിസ്മോലയോട് പറഞ്ഞു. നിങ്ങളൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേട്ടാൽ വളരെ കൃത്യമായ കാരണങ്ങൾ കിട്ടും. ഇതിൽ ഏത് കാരണമാണ് ഞാൻ അകപ്പെടാൻ കാരണമായിട്ടുള്ളത് എന്നത് നമ്മളൊന്ന് ഈ ഒരു രോഗത്തിൻ്റെ കാരണത്തെ, ഈ ഒരു കേസിനെ കൃത്യമായി മനസ്സിലാക്കുകയും ആ വഴി നമ്മൾ അടക്കുകയും ചെയ്യുക എന്നത് നമ്മൾ രക്ഷപ്പെടുന്നിടത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ടിവിടെ അരിസ്മൊലി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉയർത്തിവിട്ടിട്ടുള്ളത് ഇതിൻ്റെ അവിഹിതത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ്, അതിൻ്റെ ആഴത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും നമ്മളിത് വേണ്ടെന്ന് വെക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അസ്വസ്ഥമാകുന്നതോ ഒക്കെ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണോ? മതം അതിന് നിശ്ചയിച്ച ശിക്ഷയുടെ, പടച്ചതമ്പുരാൻ പരലോകത്ത് അതിന് നിശ്ചയിച്ച അതിൻ്റെ പിന്നെ ആത്യന്തികമായ പരിണിതികളുടെ ഒക്കെ ഗൗരവം കൊണ്ടാണോ? ഒരവിഹിതത്തിൽ ഏർപ്പെടുന്ന വ്യക്തി, അയാൾ അവിഹിതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കട്ടിലിൻ്റെ ചുവട്ടിൽ നിന്നൊരു പൂച്ച പാഞ്ഞാൽ അയാൾ പേടിക്കുന്നു. പക്ഷേ ഇതൊക്കെ എന്തെല്ലാം ജനലുകളും വാതിലുകളും കൊട്ടിയടച്ചാലും എൻ്റെ പടച്ചവൻ ഇത് കാണുന്നുണ്ടല്ലോ എന്ന അസ്വസ്ഥത എന്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ മതിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ആ ഒരു മേഖല തന്നെയാണ് അരിസ്മലിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുന്നത്. അവിഹിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്നിടത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും? ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഭർത്താവിനെ പേടിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയെ പേടിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തെ പേടിക്കുന്നു, ഫോണിന് ലോക്കിടുന്നു, ഇതൊക്കെ ഭൗതികമായ ചില സാഹചര്യങ്ങളെ മാത്രം പേടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് മനസ്സ് തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്നു, ചെറുതോ വലുതോ ആയ തലത്തിൽ. അവർ നമുക്കെങ്ങനെ അത്തരമൊരു ആത്മീയ ഉപദേശം കൊണ്ട് സഹായിക്കാൻ സാധിക്കും? ആ ഒരു ചർച്ചയുടെ തുടർച്ചയായി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം.
3: നമ്മൾ ചില രംഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ പലപ്പോഴും പിന്നെ ഈ ഇന്നത്തെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് CCTV സംവിധാനങ്ങൾ. അപ്പോൾ നമ്മളതിൽ ഏതെങ്കിലും ഒരു പിന്നെ മോഷണത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു തിന്മയുടെയോ ഒരു തെളിവായി കാണിക്കപ്പെടുന്ന ഒരു CCTV ദൃശ്യം നമ്മൾ കാണുമ്പോൾ, ഒരു പാതിരാവിൽ ഒരു മറഞ്ഞ് വളരെ സ്വകാര്യമായി പരിസരങ്ങളെ ശ്രദ്ധിച്ച് നടന്നു പോകുന്ന ഒരു കുറ്റവാളിയുടെ ആ ഒരു നടത്തമുണ്ടല്ലോ, ഇതേപോലെ എന്താണ് അന്യ വീടുകളെ തേടി, അന്യ സ്ത്രീകളെ തേടി, അവിഹിതങ്ങളെ തേടി ഒറ്റക്കും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇത്തരം അവിഹിതമായ സഞ്ചാരങ്ങളും കാഴ്ചകളുമെല്ലാം വജതുമാ അമിലു ഹാളിറൻ, നമ്മുടെ മുന്നിൽ നാം ഒറ്റക്ക് പോകുന്ന അത്തരം രംഗങ്ങൾ നേർക്ക് നേരെ കാണിച്ചു തന്ന് ഇത് നീ വായിക്ക്, ഇത് നിന്റെ ജീവിതം എന്ന് പറഞ്ഞ് ഇഖ്റ കിതാബക് എന്ന് പറഞ്ഞ് നാളെ കാണിച്ചു തരുന്ന ഒരു രംഗം, അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില അഭിനയങ്ങൾ, അത്തരം ചില സന്ദർഭങ്ങൾ തൻ്റെ ജീവിതരേഖയിലേക്ക് പകർത്തുന്നതിനെക്കുറിച്ച് ഉള്ള ഭയം തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ സൂറത്തുൽ ഖിയാമയിൽ വല ഉഖസിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സിനെക്കുറിച്ച് സത്യം ചെയ്ത് പറയുക എന്നുള്ളിടത്ത് ഇമാം സഅദി റഹ്മുള്ള പറയുന്നൊരു വാചകമുണ്ട്, ഏതൊരു മനുഷ്യനെയും ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോകരുതേ എന്ന് ആത്മാർത്ഥമായവൻ പ്രാർത്ഥിച്ചു പോകും അദ്ദേഹത്തിൻ്റെ വാചകം. അദ്ദേഹം പറയുന്നത് ആക്ഷേപിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ആ ആക്ഷേപം ഒരു തിന്മയുടെ സന്ദർഭത്തിൽ മാത്രമല്ല, അതായത് ചെയ്തു പോയ ഒരു കുറ്റം അത് അവൻ്റെ ജീവിത പരിസമാപ്തിയിലേക്കും മരണത്തിലേക്കും അടുക്കും തോറും ആ വേദനയുടെ കുറ്റപ്പെടുത്തലിൻ്റെ തീവ്രത അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കഫൻ ചെയ്ത് കബറിലേക്ക് ഇറക്കുമ്പോൾ ഞാനാര്, ഒരു വ്യഭിചാരി, ഒരു അവിഹിത ബന്ധം സ്ഥാപിച്ചവൻ, അല്ലെങ്കിൽ ഇന്നൊരു പ്രവൃത്തി അന്നു ചെയ്തവൻ എന്നുള്ള ഒരു ബോധത്തോടുകൂടെ നാം മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു തീഷ്ണത അള്ളാഹു പുറത്തു തന്നേക്കാം, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ പടച്ചവൻ പുറത്തുമല്ലേ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഒരു പിന്നെ വേദന, മനസ്സിൻ്റെ വേദന, ആ വേദന ജീവിതത്തിൽ ഉടനീളം ഒരു നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനും അനുഭവിക്കുന്ന വേദന, അതെന്തുമാത്രം ഭയാനകമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആർക്കാണ് അത്തരമൊരു തിന്മയിലേക്ക് എത്താൻ പറ്റുക? നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വിശുദ്ധിയുടെ, ആത്മാർത്ഥതയെ, രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? നമ്മളൊരു നല്ലവനാണെന്ന് നമ്മുടെ മനസ്സാക്ഷി പറയണമെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതം നന്നായിരിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇത്തരം മഹാപാതകങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരാൾക്ക് മാത്രമേ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒരു മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിഹിതങ്ങൾ ഏതു സന്ദർഭങ്ങളിലും സംഭവിക്കാം. ആ ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഇഹലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും ഏറ്റവും അധികം പ്രയാസകരമാക്കി തീർക്കും എന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്. ആ ഒരു ബോധത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ തെറ്റെന്നല്ല ഏത് തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയും.
4: ഇന്നമ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ വിവരങ്ങൾ ഉള്ളവർക്കായിരിക്കും അള്ളാഹുവിനെ ഭയമുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ ആരിസ്മോളി പറഞ്ഞ ആ ഒരു മേഖല, പരലോകത്ത് എനിക്ക് വരാനുള്ള കാര്യങ്ങൾ, ഞാൻ ഒറ്റക്ക് യാത്ര ആരംഭിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ യാത്രയുടെ വഴികളിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഇത് എത്രത്തോളം അറിയും? ഒന്നാനാകാശത്തേക്ക് എൻ്റെ ആത്മാവെത്തും, അവിടെ നിന്ന് സ്വീകരിക്കപ്പെടുമോ, അതല്ല അവിടെ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെടുമോ, ഇങ്ങനത്തെ ഒരുപാട് മേഖലയുണ്ട്. നമ്മുടെ ഭൗതിക തിരക്കുകൾക്കിടയിൽ ഇതൊന്നും പഠിക്കുന്നില്ല. ഇതൊക്കെ ഒരു ബാലരമ കഥകളിലെ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ അപ്പുറത്ത് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് യാഥാർത്ഥ്യമായി കൊണ്ടുവരാൻ പോകുന്നതാണ് എന്ന ബോധ്യം മനസ്സിന് കൈമാറുക എന്നത് ഇതിൽ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ തന്നെ ഒന്നുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ഒന്നുകൂടി അതിൽ തന്നെ ക്രമീകരിക്കുന്നു. ഒരു വലിയ വെളിച്ചം ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ആ വെളിച്ചം പൂർണ്ണമായി നമുക്ക് പകർന്നു കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തുന്നൊരു മാനസികാവസ്ഥ ഉണ്ട്. ഞാൻ അവിഹിതങ്ങൾ ചെറുതോ വലുതോ ആയ അളവിൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ അരികിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അത് അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി. കാരണങ്ങളിലൂടെ ആരിസ്മോളി പറഞ്ഞു, റിവൈൻഡ് ചെയ്തപ്പോൾ റേഡിയോ വീണ്ടും റിവൈൻഡ് ചെയ്ത് കേട്ടപ്പോൾ ഞാൻ കാരണം കണ്ടെത്തി. ആ കാരണത്തിൻ്റെ ചികിത്സ മനസ്സിനെ പരലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതിന് പഠനമാണ് വഴി എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പലപ്പോഴും ആരിസ്മോലിൻ്റെ സംസാരങ്ങളിൽ സ്ഥിരം വരുന്നൊരു പോയിൻ്റ് ഈ ചർച്ചയിൽ വരണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്നു. അധികാരികൾക്ക് എത്രത്തോളം ഇതിൽ സാധ്യതകളുണ്ട് മനസ്സിനെ ഒരു നനവുള്ള അവസ്ഥയിൽ നിർത്താൻ? അങ്ങനെയുള്ള ചില പ്രത്യേക പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഈയൊരു ഇതിന് കാതോർക്കുന്ന ഇതിൻ്റെ പരിഹാരം തേടുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ?
3: ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇതൊക്കെ എത്ര കണ്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതൊന്നും അങ്ങനെ തെറ്റ് ചെയ്ത് നരകത്തിൽ പോകണം, ഞാനൊരു തെറ്റുകാരനാവണം, പരലോകത്ത് എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഈ സുഖങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടണം എന്ന് വിചാരിച്ചൊന്നും ഒരു വിശ്വാസത്തിൻ്റെ ഒരു നനവ് പറ്റിയ ഒരാളും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സത്യത്തിലെ ജീവിത സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം തെറ്റുകളിൽ ഇപ്പോൾ പെട്ടുപോകുന്നവരെല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് നന്നാവണം, ഇനി ഞാൻ ആവർത്തിക്കില്ല, ഇനി ഞാനില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് സാധിക്കാതെ വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി അതാണ്, എനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. അവിടെ നമ്മൾ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം, സത്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ, നമ്മളുടെ ഒരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തൊന്നും ഒരു അവിഹിത ബന്ധത്തിൽ എന്തില്ല, പ്രതീക്ഷിക്കാനില്ല. നമ്മളെ ഒരു വളരെ ഒരു ശുദ്ധമായ മാനസികാവസ്ഥയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു വലിയ വിഡ്ഢിത്തമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു വേള, എത്ര ചീപ്പ്, എത്ര മോശമായൊരു, എനിക്കെങ്ങനെ അങ്ങനെ തോന്നി, എനിക്കങ്ങനെ ഇത്രയും ഉയർന്ന നിലവാരവും ഇതൊക്കെ ഉള്ള ഒരാൾക്ക് എങ്ങനെ എനിക്കൊരു സ്ത്രീയോട് അങ്ങനെ പെരുമാറാൻ തോന്നി എന്നത് അയാളിൽ ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായ അപകർഷതയും ഭയങ്കരമായ അപമാനബോധവും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയോ? അത്തരമൊരു സന്ദർഭത്തിൽ അയാളെ അയാളല്ലാതാക്കുന്ന എന്തോ ഒന്ന് അയാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പിശാജ്, അതാണ് പിശാജ്. പിശാജിന് നമ്മൾ എല്ലാ തിന്മകളുടെയും പ്രചോദന ശക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തിന്മയ്ക്ക് പിശാജ് കൂടുതലാതിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പിശാജ് മാറി നിൽക്കുന്നതോടുകൂടെ നമ്മളെന്ത് ചെയ്യാണ്, ആ മനസ്സിൻ്റെ ഒരു സാധാരണയായ അവസ്ഥ നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പിശാജ് മാറി നിന്നാൽ നമ്മൾ നോർമലായിരിക്കും, നമുക്കൊരിക്കലും ഇങ്ങനത്തത് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും തിന്മ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യേണ്ടിയെന്നില്ലാന്ന് തോന്നാനുള്ള കാരണം എന്താണ്, തിന്മ ചെയ്യിക്കുവോളം പിശാജ് കൂടെ നിൽക്കും. തിന്മ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കുറ്റബോധത്തെ സമാശ്വസിപ്പിക്കാൻ ആരില്ല, പിശാജില്ല. കാരണം ഇനി പിശാജിനെന്തില്ല, നമ്മളെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു തെറ്റിലേക്ക് എത്തിച്ച് എന്ത് ചെയ്യും, ഹന്നാസ് പിൻവാങ്ങി പോവുകയാണ് പിശാജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാൻ പിശാജിനെ പ്രതിരോധിക്കാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ അധികാരികളെ കുറിച്ച് പറയാം, ഹിസ്സുനുൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ പരിചയം, ഒരു കോട്ട എന്നാണ്. അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദിക്റുകളെന്ന് പറഞ്ഞാൽ. ആ ദിക്കറുകളിൽ അധികവും നമ്മൾ അദ്കാർ സബാഹുൽ മസാ രാവിലെയും വൈകുന്നേരം ദിക്കറുകൾ നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും ദിക്കറുകളെല്ലാം നമ്മൾക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷ നൽകാനാണ്. അതിലേറ്റവും പ്രധാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ദിക്കറിൻ്റെയൊക്കെ മഹത്വങ്ങൾ ഇത് പ്രയോഗവൽക്കരിക്കുന്ന ഓരോ വ്യക്തികൾ നമ്മളോട് അതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുക. നമ്മുടെ സുഹൃത്ത് ഞാൻ ചില സംസാരങ്ങൾ പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് എന്ത് ചെയ്തു വെച്ചാൽ അവന് ഈ പോൺ സൈറ്റുകൾ സ്ഥിരമായി കാണുന്ന ആളാണ്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും ഇത് നിർത്താൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാതാണ്, കാരണം അത്രയും അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഈ അദ്കാർ സബാഹ് രാവിലെയുള്ള ദിക്കറുകൾ കേട്ട് അതിൽ ഞാൻ മുടങ്ങാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ, അയാൾ എനിക്ക് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷമായി ഇന്ന് വരെ എനിക്ക് ആ സൈറ്റ് നോക്കാനേ എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ തന്നെ കഴിയുമെന്നാണ്. അത് ശരിക്കും ആ ദിക്കറുകൾ ചെല്ലുന്ന ആളുകൾക്ക് രാവിലെ കുറച്ച് സമയം ഖുർആൻ ഓതുക, അതേപോലെ തന്നെ രാത്രി നമസ്കാരം, അത് പാപങ്ങളെ തടയുന്ന കാര്യമാകുന്നു. അതേപോലെ രാവിലെയുള്ള അദ്കാറുകൾ, ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പച്ചപ്പ് പോവാതിരിക്കാൻ എപ്പോഴും ഉത്ബോധനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിശാജ് ആ പ്രചോദനം നമ്മുടെ മനസ്സിലുണ്ടാക്കൂല. അതുണ്ടാക്കാത്തിടത്തോളം കാലം നമുക്ക് ആ തിന്മക്കുള്ള ആഗ്രഹമോ ഒരു വാസനയോ നമുക്കുണ്ടാവാതെ നമ്മളെ സുരക്ഷിതരാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
4: മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള പ്രവാചക പാഠങ്ങളിൽ അത് ഒരു ശ്മശാന തുല്യമാണ്. പ്രാർത്ഥനയും ദിക്കുറൊന്നുമില്ലാത്ത മനസ്സൊരു മൂകമായ ഒരു പള്ളിക്കാട് പോലെയാണ്, മയ്യത്ത് അടക്കപ്പെട്ടൊരു സ്ഥലം പോലെയാണ് എന്ന ഒരവസ്ഥ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അതിന് വളരെ പച്ചപ്പുള്ള റബിയ കൽബി, അതൊരു വസന്തം പോലെയാണ്, ഒരു പൂന്തോട്ടം പോലെയാണ് എന്ന അവസ്ഥയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് വിലയിരുത്തുമ്പോൾ നമുക്ക് അതിൽ മുന്നോട്ട് പോകാനുള്ള വഴികളുണ്ടാകും. ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനം, നാളെ രാവിലെ അദ്കാർ സബാഹ് ഞാൻ ചൊല്ലും, വൈകുന്നേരം അദ്കാർ സബാഹ് ഞാൻ ചൊല്ലും. ഒരു 10-20 മിനിറ്റ് മാത്രമാണ്, അത് ആ സമയത്ത് ഒരു അലാം ക്ലോക്ക് വെച്ചാൽ അലാം ക്ലോക്ക് അടിക്കും. നമ്മളൊന്ന് ജസ്റ്റ് മാറിയിരുന്ന് അത് ചൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം എന്ന് ഓർപ്പിക്കുന്നു. കുറേ തവണ കേൾക്കുമ്പോൾ പിന്നീട് അത് മനഃപ്പാഠമാകും. ഇനി പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലും എല്ലാം ആപ്പിൾ സ്റ്റോറിലും എല്ലാം ഹിസ്നുൽ മുസ്ലിം എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കതിൻ്റെ ആപ്പ് ലഭിക്കും. ആ ആപ്പ് ഓൺ ചെയ്ത് പൂർണ്ണമായും അതിലെ അദ്കാറുകളിൽ അദ്കാർ സ്വഭാവം അദ്കാറുൽ മസാബ് എടുക്കാൻ സാധിക്കുമെന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന ഈയൊരു പ്രശ്നം ഉള്ള ആളുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ചർച്ചയുടെ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. നമ്മൾ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ ഇണ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ അവിഹിതങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട ഏരിയ തന്നെയാണ്. ഭർത്താവ് അവിഹിത ബന്ധമുള്ളവനാണ് എന്നറിയുമ്പോൾ ഭാര്യ ചെയ്യേണ്ടത് എന്താണ്? ഭാര്യ മൗനം പാലിക്കുകയാണോ വേണ്ടത്? പ്രശ്നമുണ്ടാക്കുകയാണോ വേണ്ടത്? ബഹളം വെക്കുകയാണോ വേണ്ടത്? സഹിക്കുകയാണോ വേണ്ടത്? ഇതിലൊരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നമായി തോന്നുന്നു. ഈ ഒരു മേഖലയിലേക്ക് നമ്മുടെ ചർച്ച ഇനി പ്രവേശിക്കട്ടെ.
3: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും ഇത്തരം പ്രശ്നങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും റേഡിയോ കേൾക്കുകയും പരിഹാരം തേടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവായിട്ട് ഇത്തരം ഭർത്താക്കന്മാരെക്കുറിച്ച് ഇങ്ങനത്തെ ചില അറിവുകളോ വിവരങ്ങളോ വ്യക്തമായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി തന്നെ എങ്ങനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാൻ ഇൻഷാല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തൊരു കാര്യം പറയാനുള്ളത്, ഒരാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ അതീവ രഹസ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വെറുതെ കടന്നു ചെല്ലേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കണ്ണ് ചിമ്മി വിടണം. അതായത് അതുമാത്രം പ്രശ്നങ്ങളോ അത്രമാത്രം തെളിവുകളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് വരാത്തിടത്തോളം കാലം ഒരു വ്യക്തിയുടെ അതീവ രഹസ്യ ജീവിതങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കടന്നു പോകരുത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും, അള്ളാഹു തന്നെ പറയുന്നുണ്ട് നാളെ പരലോകത്ത് അടിമകൾ വരുമ്പോൾ ഒരടിമനെ അള്ളാഹു ഒറ്റയ്ക്ക് വിളിച്ചിട്ട് വിചാരണ ചെയ്യും, അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ചോദിക്കും. അവൻ ചെയ്ത ഓരോ തെറ്റുകളും അവനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇനി എന്തായാലും എനിക്ക് രക്ഷയില്ലെന്ന് അവൻ ആഗ്രഹിക്കും, വിചാരിക്കും. അപ്പോൾ അള്ളാഹു പറയണത് ഈ തെറ്റുകളൊക്കെ ഞാൻ നിനക്ക് ഇവിടെ മറച്ചു വെച്ച് തന്നതാണ്, അത് ഞാൻ ഇവിടെയും നിനക്ക് മറച്ചു വെച്ച് തരുന്നു എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ തെറ്റിനെ മറച്ചു വെക്കുന്നതിന് ഇസ്ലാമിൽ വളരെ പ്രധാനമുണ്ട്. ഒരാളെ തെറ്റ് നമ്മൾ മറച്ചു വെച്ചാൽ പരലോകത്ത് അള്ളാഹു നമ്മുടെ തെറ്റിനെ മറച്ചു വെക്കുന്നതാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത, ആരെന്ത് തമ്മാടത്തും ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, അത് കാണാത്ത പോലെ ജീവിക്കണമെന്നൊന്നും ഇതിന് അർത്ഥമില്ല. നമ്മളൊരു ഒരു ചാരപ്പണി പോലെ അല്ലെങ്കിൽ അതീവമായുള്ള രഹസ്യരുടെ സൂക്ഷ്മ ജീവിതത്തിലേക്ക് എന്താണ് കടന്നു ചെന്ന് നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. നമുക്കതിനെന്തെങ്കിലും പ്രത്യക്ഷമായ ഒരു തെളിവോ പ്രത്യക്ഷമായി നമുക്കതിൻ്റെ ചില ബുദ്ധിമുട്ടുകളോ വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതെന്നാണ് സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം. കഴിഞ്ഞ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മൾ എപ്പോഴെങ്കിലും ഭർത്താവ് ഭാര്യയെക്കുറിച്ചോ ഭാര്യ ഭർത്താവിനെക്കുറിച്ചോ ഒരു അവിഹിതമായ ഒരു വിചാരമോ സംശയമോ സൂചനയോ വന്നാൽ അങ്ങനെ ഒരു ആശയ കൈമാറ്റം നടത്തുന്ന ആദ്യ നിമിഷം, നിങ്ങൾക്ക് ഇങ്ങനൊരു പരിപാടിയില്ലേ എന്ന് ചോദിക്കുന്ന ആദ്യ ചോദ്യം നമ്മൾ പരസ്പരമുള്ള വിശ്വാസ്യതയെ അറുത്തുകളയുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യം ആദ്യത്തെ പ്രസ്താവന നടത്തുക വേണം. കാരണം അതുവരെ എന്നെ ഇവൾ അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇവനെ എന്നെ ഇവൻ അവിശ്വസിക്കുന്നു എന്നൊരു വിചാരം അവരെ മനസ്സിലില്ല. ചിലപ്പോൾ അറിയുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചാലും അത് പ്രസ്താവനയായി വരുന്നതോടുകൂടെ എന്ത് ചെയ്തു, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രസ്താവന തികഞ്ഞ ബോധ്യത്തോടെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ പറയാൻ പാടുള്ളൂ. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ ഈ ഒരു വേറെ കാര്യങ്ങളൊന്നും ക്ഷമിക്കുന്ന പോലെ ഒരു സ്ത്രീക്കും പുരുഷൻ്റെ അവിഹിത ബന്ധത്തെ ക്ഷമിക്കാൻ പറ്റൂ. അതുകൊണ്ട് എന്താ വെച്ചാൽ തികച്ചും ഒരു സമനില വിട്ടുകൊണ്ടാണ് പല സ്ത്രീകളും ഇതിൻ്റെ ആദ്യ തുടക്കത്തിൽ എന്താണ് തുടക്കത്തിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള സാധ്യത. അതിൽ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് എന്ത്, മൂന്നാമത്തൊരു ചെവി ഇത് അറിയരുത്. അതാണ് അത് നമ്മൾ പലർക്കും വൈകാരികമാകുമ്പോൾ ചിലപ്പോൾ ഉമ്മയോട് പറയും, വാപ്പയോട് പറയും, അനുജത്തിയോട് പറയും, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മൾ അടുത്ത് അത് പറഞ്ഞു കഴിയുന്നതോടുകൂടെ മറ്റൊരു കാതിൽ അത് എത്തിക്കഴിഞ്ഞു പിന്നെ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വേറൊരാളോട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇവരെ ഉപദേശിക്കാനോ ഇവരെ മാറ്റാനോ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, ഏതായാലും ഇപ്പോൾ നാട്ടിൽ അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നീ ഇതിലൊന്നും പറയണ്ട എന്ന് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുക. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇത് പുറത്തറിയാതിരിക്കാൻ എന്ത് ചെയ്യണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യത കൂടെയാണ്. ഒരു തെറ്റ് പരിഹരിക്കപ്പെടാൻ പുറത്തറിഞ്ഞേ പറ്റൂ എന്ന ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തറിയിക്കേണ്ടി വരാം. അതെങ്ങനെ വേണമെന്നത് നമ്മൾ ആലോചിച്ചും ശ്രദ്ധിച്ചുമാണ് പറയേണ്ടത്. എന്നാൽ അത് പെട്ടെന്ന് തന്നെ പുറത്തറിയിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവപരം. ഇവിടെ പല സ്ത്രീകൾക്കും പറ്റിയൊരു അബദ്ധമാണ് അത്, നാട്ടിൽ മുഴുവനും പാട്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായി പോകുന്നൊരവസ്ഥയുണ്ടായിരിക്കും. പിന്നെ അഥവാ ഇതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പല സഹോദരിമാരും ചെയ്യുന്നത് വെച്ചാൽ അതവരങ്ങനെ കുറ്റപ്പെടുത്തി അവരങ്ങനെ വല്ലാതെ നിരന്തരം ഇയാളെ ഇതന്നെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, എപ്പോൾ വീട്ടിലേക്ക് വന്നാലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും, കാരണം മനസ്സിന് അത്രമാത്രം ഷോക്കും മുറിവും വൈകാരികതയും അതേപോലെ തന്നെ ഈർഷ്യതയും ഉണ്ടാക്കിയത് കൊണ്ട് ഇത് തന്നെയാകും പിന്നെ സംസാരം. സത്യത്തിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ, അതോടുകൂടെ എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇവളുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഭാര്യൻ്റെ ഇവളുടെ കൂടെ ജീവിക്കുക എന്നുള്ള തന്നെ ബുദ്ധിമുട്ടാണ്, ഇനി ഇത് മുന്നോട്ട് പോകില്ല. അതായത് അതിന് മാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, നിരന്തരം എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ഇതിൽ തന്നെ എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വിചാരിച്ചാൽ സ്മൂത്തായ സംസാരങ്ങൾ ഉണ്ടാവില്ല, കുടുംബപരമായിട്ടുള്ള പരസ്പര സ്നേഹ സംഭാഷണങ്ങളോ വിനിമയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കലാപകലുഷിതമായ ഒരു പിന്നെ കുടുംബാവസ്ഥയാണ് പിന്നീട് സൃഷ്ടിക്കപ്പെട്ട്. അപ്പം അതുകൊണ്ട് ഇത് കണ്ടു ഇതിനെപ്പറ്റി പരമാവധി സംസാരം കുറക്കുക. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, സ്ത്രീകൾ കുറച്ചും കൂടി ബുദ്ധിയോടെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുന്നത്, സത്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കോ വ്യക്തമായൊരു തെളിവ്, അത് അയാൾ അംഗീകരിക്കുന്ന തെളിവ്, അയാൾ നിഷേധിക്കാത്ത തെളിവ്, അങ്ങനത്തെ ഒരു തെളിവിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളോട് പറയാം, സ്വാഭാവികമായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളും വിചാരങ്ങളും നിർവഹിക്കപ്പെടേണ്ടത് എന്നിലൂടെയല്ലേ. അപ്പോൾ നീ ഒരുപക്ഷെ നിങ്ങൾ എന്നിൽ സംതൃപ്തനാവാഞ്ഞിട്ടായിരിക്കാം നിങ്ങളിത് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളോട് പരമാവധി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരതുകൊണ്ടാണെന്ന് നമ്മൾ പറയണില്ല, പക്ഷേ നമ്മൾ സ്വാഭാവികമായും പറയുന്നു, നിങ്ങൾ ഇത്രയും നല്ല നിസ്കാരവും പരിപാടികളൊക്കെ ഉള്ള ഒരാൾ ഇതിനു വേണ്ടി പുറത്തു പോവുക, അത് നരകം കിട്ടുന്നൊരു പരിപാടി, ഏറ്റവും വലിയൊരു തെറ്റ്. അപ്പോൾ അതിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലല്ലോ ഞാൻ ആദ്യം പരിശോധിക്കാൻ തീരുമാനിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കൊരു ബാധ്യത വരുമോ? അങ്ങനൊരു സ്ത്രീ കൂടുതൽ അയാളോട് അടുക്കുകയും അയാൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുകയും അയാളോട് സംസാരിക്കുകയും അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു അവിഹിതത്തിലൊരു പെണ്ണ് ഏത് രൂപത്തിൽ സംസാരിക്കുന്നു അതിനേക്കാളും സ്വാതന്ത്ര്യത്തിൽ നമുക്ക് സംസാരിക്കാമല്ലോ. സംസാരിച്ച് അദ്ദേഹത്തിന് ഇത്തരമൊരു ചിന്ത പുറത്തു പോകുന്നതിന് കൂടുതൽ സ്നേഹവും നന്മയും, ഇതിപ്പോൾ വില്ലത്തിക ആസനാണല്ലോ, ഏറ്റവും അധികം നന്മയിലൂടെ സമീപിച്ചിട്ട് അയാളെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുക, തോൽപ്പിക്കാന്നറിയില്ല നമ്മൾ, ശരിക്കാണ് തോൽപ്പിക്കുക. ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് പല സ്ത്രീകൾക്കും അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോൺ വഴി പല സഹോദരിമാരും എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പ്രായോഗികമായി പറഞ്ഞെടുക്കുന്ന മറുപടിയാണ്, ഇനി അയാൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടമ നിർവഹണം പോലും നിർത്തിവെക്കുകയല്ല, വീട്ടിൽ മുഴുവനും കലാപാകല്ല, എക്സ്ട്രാ നിങ്ങൾ പുറത്തു പോകാൻ കാരണം എൻ്റെ വീഴ്ചയാണോ? അത് ഞാനൊന്ന് പരിശോധിക്കട്ടെ, അത് ഞാൻ നിങ്ങളോട് സഹകരിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങൾ പോവുകയാണെങ്കിലാണല്ലോ എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി പറയാൻ അവകാശം എന്നത് രണ്ടാമത്തൊരു കാര്യം. നമ്മളുമായ സമീപനങ്ങൾ നന്നാക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ, ഇതെന്താ ഒരു തെറ്റാണ്, അയാൾ ചെയ്യാൻ ആഗ്രഹിച്ചൊരു തെറ്റല്ല, അയാൾക്ക് സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ഒരു ചികിത്സ, ഒരു രോഗമെന്ന് കണ്ട് ഒരു ചികിത്സ വേണം. ആ ചികിത്സക്ക് പല മാർഗങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന് മതപരമായ ഉത്ബോധനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാം, നമ്മളും അയാളെ നമുക്ക് രണ്ടാക്കൊരു രാത്രി നിസ്കരിക്കാം, നമുക്ക് കുറച്ച് രാവിലത്തെ അധികാരികൾ ഈ പറഞ്ഞ പോലെ അധികാരികൾ ചെല്ലാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ഇതിനെ കേന്ദ്രീകരിച്ചിട്ടല്ല, നമ്മളൊന്നും കൂടെ ദീനിയായിട്ട് എനിക്കും നിങ്ങൾക്കും ഒന്നും കൂടെ മെച്ചപ്പെട്ട് ജീവിക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പരസ്പരമുള്ള ദീനി സഹകരണങ്ങൾ മെച്ചപ്പെടുത്തി ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് അയാളെ, ആ ഒരു അപകർഷതയിൽ നിന്ന് അയാളെ എന്ത് ചെയ്യുക, ഒരു ദീനിയായ താല്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഏതൊരു തെറ്റിന് പിന്നിലും ടെൻഷൻ ഒരു പങ്കുണ്ട്, ഏതൊരു തെറ്റിനും ഉണ്ട് ടെൻഷൻ ഒരു പങ്ക്. അപ്പോൾ ആ ടെൻഷൻ എന്താണ് ജീവിതത്തിലുള്ള പ്രയാസം, അസ്വസ്ഥത, അത് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമുള്ള ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ദാമ്പത്യം കുറച്ചും കൂടെ ബന്ധമുള്ളതാവും. കാരണം അയാളുടെ ഒരു ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതുകൂടെ പരിഹരിക്കുവാനുള്ള ഒരു അവസരം കൂടെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും ആ തെറ്റിൽ നിന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഉത്ബോധനങ്ങളും ദീനിയായ കാര്യങ്ങളും കേൾക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെ സ്വന്തം നിലക്കുള്ള ചില ശ്രമങ്ങൾ, അത് ഒരു പക്ഷേ ഒരു സഹോദരി, ഒരു ഭാര്യ നടത്തിയാൽ ഇത് ഒരു പരിധിവരെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ചില അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
4: ഒരു തവണ കൂടി ആവർത്തിച്ച് ഈ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കടലാസിലേക്ക് നമ്പറിട്ട് എഴുതാൻ മാത്രം കൃത്യതയിൽ ആരിസ് മൗലവി പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരിമാർക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ആ ഭാഗം കൺക്ലൂഡ് ചെയ്ത് ചുരുക്കി പറയുന്നില്ല, നമുക്കൊരു വേറൊരു മേഖല കൂടി പ്രവേശിക്കേണ്ടതുണ്ട്, നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ക്ലോസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു പരിഹാരങ്ങൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, ഭർത്താക്കന്മാരടുത്ത് നിന്ന് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൻ്റെ ചില സാധ്യതകളും കാരണങ്ങളുമുണ്ട്. അതുകൂടി അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു രോഗത്തെ പൂർണ്ണമായി ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ. അതിലേക്കാണ് ഇനി ആരിസ് മൗലവി വരുന്നത്.
3: നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അതായത് വിവാഹത്തിന് മുമ്പുള്ള ചില ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ ഒരു സുഹൃത്തിനെ അടുത്ത് പരിചയപ്പെട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വലിയ മതിപ്പ് തോന്നി. കാരണം അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ്. ആ സ്ത്രീ പിന്നെ വിവാഹം കഴിച്ചു, അവർക്ക് വേറെ കുട്ടികളായി ഒക്കെ ആയി. പക്ഷേ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ, ആ സ്ത്രീ ഇപ്പോഴും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഭർത്താവായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇയാളെ വിളി. അപ്പോൾ ഇയാളെന്താ വെച്ചാൽ, ഇങ്ങനെ ഈ സ്ത്രീ എന്നെ വിളിക്കുന്നു, ഞാൻ അവളുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ഈ ഫോൺ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അയാളെ ഭാര്യ അറിയും. പക്ഷേ അതിനെ ഡീൽ ചെയ്യുന്നതിന് ആ ഭാര്യ അവളോട് പറഞ്ഞെന്താ വെച്ചാൽ, നിങ്ങൾ ഇനി അവളെങ്ങനെ ചാറ്റ് ചെയ്യല്ല, നിങ്ങൾക്കങ്ങനെ ഇപ്പോൾ ഞാനും എന്നെ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവളെ മനസ്സെന്ന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവളെ നിങ്ങൾ വിവാഹം കഴിച്ചു, ലീഗലായി നിങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളൊന്നിച്ച് ജീവിച്ചോളും, ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവൾക്ക് വിട്ടുതരാനും എനിക്കതിനൊരു വിഷമവും കാര്യത്തില്ല. പക്ഷേ അവിഹിതമായി പോയി നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കൊടുത്തരാം. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ആ ഒരു അവിഹിത ബന്ധത്തിൻ്റെ ആദ്യകാലത്തെ പ്രേമത്തിൻ്റെ ചില ബാക്കി പത്രങ്ങൾ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നതാണ്. ഇതൊരു പരിധിവരെ ഇപ്പം മിക്കവാറും സഹോദരിമാരൊക്കെ ഭർത്താക്കന്മാരുടെ അവിഹിത ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു വ്യക്തിയോട് മാത്രമായി നിലനിൽക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ അധികവും അത് മുൻകാല പരിചയമോ മറ്റുമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഒന്നിലധികം സ്ത്രീകളുമായിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യഭിചാരത്തിൻ്റെയും അവിഹിത ബന്ധത്തിൻ്റെയും പ്രവണതയായിട്ടാണ് പലപ്പോഴും കാണുന്നത്. കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു കാരണം കാണുന്നത് പുറത്ത് താമസിക്കുക. ഇപ്പം എന്താ വെച്ചാൽ ഭാര്യമാരെ വിട്ട് ഗൾഫിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ചില ആളുകൾ ആഴ്ചക്ക് പോകുന്ന ആളുകളുണ്ടാവും. ആഴ്ചക്ക് ഒരു ദിവസത്തേക്ക് വരും, രണ്ട് ദിവസത്തേക്കൊക്കെ വരും. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, സംശയിക്കാൻ വേണ്ടി പറയല്ല. സാധാരണഗതിയിൽ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഒന്നിച്ചാവാൻ നമ്മൾ പരമാവധി പരിശ്രമം. നമ്മളെന്ത് ചെയ്യണം, നിങ്ങളെൻ്റെ കൂടെ അല്ലാതെ പറ്റൂല, എനിക്ക് നിങ്ങളെൻ്റെ കൂടെ വേണം എന്ന് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ ആ താല്പര്യത്തെ പലപ്പോഴും അവഗണിക്കാൻ നമ്മുടെ ഭർത്താക്കൾക്ക് പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്നിച്ച് താമസം. ഇതൊരു പ്രധാന പരിഹാരം. കാരണം ഒന്നിച്ചല്ലാതിരിക്കുന്നു എന്നുള്ളത് ഈ തെറ്റിന് വിവാഹിതനായ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചു പരമാവധി എന്ത് ചെയ്യാച്ചാൽ, വളരെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പ്രവാസിയാണെങ്കിൽ അവിടെ പോയി ജീവിക്കാൻ പറ്റുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. അതേമാതിരി ജോലി സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പല പല ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചാണെങ്കിലും, ഇപ്പോൾ നബി സ്വലാസ്മേടെ സഹാബത്തിനൊക്കെ ചേർത്ത് പരിശോധിക്കുമ്പോൾ ഓരോ യാത്രകളിലും അവർ ഭാര്യമാരെ കൂടെ കൊണ്ടുവരുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് ഭാര്യമാരെ വിട്ട് പിരിഞ്ഞ് നിന്നിരുന്ന സന്ദർഭങ്ങൾ വളരെ കുറവായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇന്ന് അതൊരു വിഷയമായിട്ട് ആളുകൾ എടുക്കുന്നില്ല. ആഴ്ചക്കൊരു ദിവസം പോവുക, രണ്ടാഴ്ച കൂടുമ്പോൾ മാസത്തിൽ ഒരിക്കൽ കൂടെ താമസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടെ ഇല്ലാതെക്കുമ്പോൾ എന്താ വെച്ചാൽ തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ പരസ്പരം അറിയാത്തൊരവസ്ഥയൊക്കെ വരും. അതേപോലെ തന്നെ സ്ത്രീകളെ സ്വാധീനം, ഇത് വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ ചില സ്ത്രീകൾ ജോലി സ്ഥലത്തും മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ പുരുഷന്മാരെ സ്വാധീനിക്കാൻ അവർ അഗ്രഗണ്യകളായി. അപ്പോൾ അങ്ങനത്തെ ചില സ്വാധീന വലയങ്ങളിൽ ചില പുരുഷന്മാർ വളരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചുള്ള നല്ലൊരു ജാഗ്രത അത്തരം പുരുഷന്മാർക്കുണ്ടാവണം. അത് ഓർമ്മപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട, സംശയിക്കണമെന്നല്ല, ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം. അതേമാതിരി കൂട്ടുകെട്ടുകൾ, ചില കൂട്ടുകാർ അവർ ഇത്തരം സ്വഭാവങ്ങളുള്ള ആളുകളാണെങ്കിൽ വേഗം കണക്ട് ചെയ്ത് കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഒരു സ്ത്രീലിൻ്റെ വിളിക്കാം, ഇന്ന നമ്പറിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നുണ്ട്. പല ഫോൺ ബൂത്തുകളിൽ നിന്നും അതേപോലെ തന്നെ സെയിൽസ് സെൻ്ററുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, അവിടെ റീചാർജ് ചെയ്യാൻ വരുന്ന പല സ്ത്രീകളുടെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കി നമ്പർ ശേഖരിച്ചിട്ട് ആ നമ്പറുകൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പല ഏജൻറ്റുകളും പല ഏജൻസികളും ഇന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില ശ്രദ്ധകളും സൂക്ഷ്മതകളും പുരുഷന്മാർക്കുണ്ടാവണം. സാന്ദർഭികമായി അത്തരം കാര്യങ്ങളെ സംശയിക്കുന്നു എന്ന് തോന്നാത്ത രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ് എന്നാണ് തോന്നുന്നത്. ചില കാരണങ്ങളാണ് ഇതിലേക്ക് എത്തിക്കുന്നത്. കാരണങ്ങൾ ഇല്ലാതെയാക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദീനിയായിട്ട് മുന്നോട്ട് പോവുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ അന്വേഷിക്കുക.
4: പ്രാർത്ഥനകൾ നിലനിർത്തുക, സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക, വിശ്വാസത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ വേണ്ട പഠനങ്ങൾ നടത്തുക, കൂടുതൽ ബുദ്ധിയോടുകൂടെ വിവേകത്തോടുകൂടെ ചിന്തയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോവുക തുടങ്ങി വളരെ വലിയ പരിഹാരങ്ങൾ. ഒരു പേപ്പറിലേക്ക് എഴുതിയാൽ നമ്പറിട്ട് നമുക്ക് കുറിച്ചെടുക്കാൻ മാത്രം പോകുന്ന നിരവധി മേഖലകൾ ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ല, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള സൗകര്യം ഇനിയും പറയേണ്ടതില്ല. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന വിൻഡോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ അറിയിക്കാം. സാധ്യമാകുന്നത്ര പരിഹരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇൻഷാല്ലാ എന്നാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെത്തുന്ന കേസുകളും എണ്ണവുമൊക്കെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര വലുതാകുമ്പോൾ സാധ്യമാകുന്നത്ര പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഇൻഷാല്ലാ എന്ന ഒരു ചിന്തയിലേക്കും വാചകത്തിലേക്കും പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സാങ്കേതിക സഹകരണങ്ങൾ തന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ പരിമിതിയിൽ നിന്ന് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടപെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും തീർച്ചയായും എല്ലാവരോടും വിട ചോദിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൽ അവിഹിത ജീവിതം നാം സുരക്ഷിതരോ എന്ന വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഹാരിസ് ഇബ്നു സലീം അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹി നമ്മോട് സംവദിച്ചത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
1: അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി ഹദീസ് പഠനം ഒന്നാം ഭാഗം നമുക്ക് കാതോർക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ ഖുർആനും ആ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായിട്ടുള്ള തഫ്സീറുകളും എങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഇങ്ങനെ ഒരു ചർച്ച നാം നടത്താനുണ്ടായ അതിൻ്റെ പശ്ചാത്തലം ഉസൂലുൽ ഫിഖ്ഹിൽ അദില്ലത്തുകളെക്കുറിച്ചുള്ള ചർച്ചയിലാണ്, അഥവാ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ ഒന്നാമതായി വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ചർച്ച ആരംഭിച്ചത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രമാണമായ വിശുദ്ധ ഹദീസുകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഇനിയുള്ള ക്ലാസുകളിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇസ്ലാമിൽ പ്രമാണമാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സുന്നത്ത് എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ അതിൻ്റെ അർത്ഥം ഫഇന്നമ യുറാദു ബിഹ, സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മ അമറ ബിഹി അർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ അൻഹു വനദബ ഇലൈഹി ഖൗലൻ വഫിഅലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതോ വിരോധിച്ചതോ പ്രേരണ നൽകിയതോ അത് വാക്കാലോ പ്രവൃത്തിയാലോ, ഇതിനാണ് നമ്മൾ സാധാരണയായി സുന്നത്തുകൾ എന്ന് പറയാറുള്ളത്. സുന്നത്തിൻ്റെ തഅരീഫുകൾ, അതിൻ്റെ നിർവചനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഥവാ ഓരോ വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെടുന്ന പണ്ഡിതന്മാർക്കിടയിൽ സ്വാഭാവികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഹദീസിൻ്റെ പണ്ഡിതന്മാർ അവർ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകൾ നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇമാമാണ്, ഒരു ഹാദിയാണ്, ഒരു നാസിഹാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്, പൊതുവത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകരിലേക്ക് എത്തപ്പെടുന്ന റസൂലുള്ളാഹിൻ്റെ സീറത്തുകൾ ഏതൊക്കെയാണ്, പ്രവാചകൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷമായിലുകൾ, പ്രവാചകൻ്റെ സൃഷ്ടി രൂപങ്ങൾ എങ്ങനെയായിരുന്നു, പ്രവാചകൻ്റെ അഖ്വാലുകൾ എന്താണ്, അഫ്ആലുകൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ്, വാക്കുകൾ എന്താണ്, ഇതൊക്കെയാണ് മുഹദ്ദിസുകൾ ചർച്ച ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ നിർവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട മുഹദ്ദിസുകളുടെ നിർവചനം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ പരിമിതമായിരിക്കും, അല്ലെങ്കിൽ അതുമായി കൊണ്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ ശരീഅത്തിൻ്റെ ഉസൂലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഉസൂലികൾ അഥവാ നിയമവിശാരദന്മാർ, അവരുടെ നിർവചനം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച് അവർ ചർച്ച നടത്തുന്നത്, അവർ ഗവേഷണം നടത്തുന്നത് ഈ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ദസ്തൂറുൽ ഹയാത്ത്, ഒരു ജീവിതത്തിൻ്റെ ഒരു കാനൂൻ, ഒരു നിയമവ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് ലഭിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഏതൊക്കെ നിയമങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായി ലഭിക്കുക എന്ന് മേഖലയായിരിക്കും. അതേസമയം ഒരു ഫഖീഹ്, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ബഹ്സുകളും അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ചർച്ചകളും പഠനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ളതിൻ്റെ ഹുക്കുമകളെക്കുറിച്ചായിരിക്കും, അതിൻ്റെ വിധികളെക്കുറിച്ച്. അത് ഹറാമാണോ, അത് ഹലാലാണോ, അത് വാജിബാണോ, സുന്നത്താണോ എന്നിങ്ങനെയുള്ള മേഖലകളാണ് ഒരു ഫഖീഹിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ച. അതുകൊണ്ട് തന്നെ എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് നിർവചനങ്ങൾ, മൂന്ന് തരത്തിലുള്ള മൂന്ന് വിഭാഗം പണ്ഡിതന്മാരുടെയും അവരുടെ ഫന്ന്, അവരുടെ മേഖല അനുസരിച്ചുകൊണ്ട് അവർ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹദ്ദിസുകളുടെ അടുക്കൽ സുന്നത്ത് എന്നതിൻ്റെ നിർവചനമായി കൊണ്ട് പറയപ്പെട്ട കാര്യങ്ങൾ ഹിയ കുല്ലുമ ഉസ്റാലിൽ അനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഇലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഖൽഖിയ ഔ ഖുൽഖിയ ഔ സീറ سواء أكان ذلك قبل البعثة كتحنثه في غار حراء أم بعدها محدثة قلت أدكال سنة نورنال كل ما أثر عن റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകനിൽ നിന്ന് അസർ ചെയ്യപ്പെട്ടിട്ടുള്ള മിൻ കൗൽ, വാക്കുകളാകാം, പ്രവർത്തനങ്ങളാകാം, അംഗീകാരങ്ങളാകാം, പ്രവാചകന്റെ സ്വഭാവ വിശേഷണങ്ങളാവാം, സൃഷ്ടി വിശേഷണങ്ങളാവാം, റസൂലുള്ളാഹിന്റെ സീറത്താകാം, ജീവിതചര്യയാകാം, ജീവിതചരിത്രമാകാം. അത് പ്രവാചകന്റെ ബിഅസത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും, ബിഅസത്തിന് മുമ്പെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഗാറു ഹിറ, ഹിറ ഗുഹയിൽ പോയിക്കൊണ്ട് ഒറ്റയ്ക്ക് ആരാധനാ കർമ്മങ്ങൾ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ മുഹദ്ദിസുകളുടെ അടുക്കൽ സുന്നത്ത് അല്ലെങ്കിൽ ഹദീസിന്റെ ഗണത്തിൽപ്പെടും. ഇവിടെ സുന്നത്തെന്ന് പറയുമ്പോൾ ഫുഖഹാക്കളുടെ അടുക്കലുള്ള സുന്നത്തല്ല, യാനി അസ്സുന്നത്തു ബിഹാദൽ മഅന മുറാദിഫത്തുൻ ലിൽ ഹദീസിൻ നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അതൊക്കെ ഹദീസാണ്. പ്രവാചകൻ പ്രവാചകനാകുന്നതിന്റെ മുമ്പ് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അടക്കമുള്ള സംഗതികൾ മുഹദ്ദിസുകളുടെ അടുക്കൽ ഹദീസാണ്. എന്നാൽ ഉസൂലുൽ ഫിഖ്ഹിന്റെ അതല്ലെങ്കിൽ ഉസൂലിന്റെ പണ്ഡിതന്മാർ എന്താണ് സുന്നത്തുകളെന്ന് പറഞ്ഞാൽ അവരുടെ നിർവചനം, ഹിയ കുല്ലുമാ സദറ അനിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുൽ ഖുർആനിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിയ കുല്ലുമാ സദറ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുൽ ഖുർആനിൽ കരീം, ഖുർആൻ അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാം, മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീർ, അംഗീകാരം, പ്രവർത്തനം, വാക്കുകൾ, ഇതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് സുന്നത്തുകൾ. ഇതാണ് ഉസൂലിന്റെ പണ്ഡിതന്മാരുടെ നിർവചനം. എന്നാൽ ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവർ സുന്നത്തുകൾക്ക് കൊടുക്കുന്ന നിർവചനം, ഹിയ കുല്ലുമാ സബത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യക്കു മിൻ ബാബിൽ ഫർളി വലൽ വാജിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതെല്ലാം സുന്നത്താണ്, അത് നിർബന്ധമല്ലാത്ത, ഫർളല്ലാത്ത അല്ലെങ്കിൽ വാജിബല്ലാത്ത എല്ലാം സുന്നത്താണ്. ഇതാണ് ഫുഖഹാക്കളുടെ അടുക്കലുള്ള നിർവചനം. ഏതായിരുന്നാലും മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, റസൂലുള്ളാഹിന്റെ ജീവചരിത്രം, അത് പ്രവാചകൻ പ്രവാചകനാകുന്നതിന് മുമ്പുള്ള കാര്യമാകട്ടെ,

0: ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കുക എന്നുള്ളത് അവൻ്റെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാകുന്നു. ലാ ളററ വലാ ളിറാർ, സ്വയം ഉപദ്രവിക്കുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്, അത് പാടില്ലാത്ത സംഗതിയാണ്. ഹുവത്തഹൂറു മാഉഹു അൽഹല്ലു മൈത്തത്തുഹു, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വാക്കാലുള്ള തെളിവാണ്. കടലിനെക്കുറിച്ച്, അതിലെ വെള്ളം ശുദ്ധമാണ്, അതിലെ ശവം നിങ്ങൾക്ക് ഹലാലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വാക്കുകൾക്കുള്ള ഉദാഹരണമാണ് ഇത്രയും നാം പറഞ്ഞത്. ഇനി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ആലുകൾ, സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വുളു, നമസ്കാരം, അഞ്ച് നേരത്തുമുള്ള നമസ്കാരങ്ങൾ, മനാസിക്കുൽ ഹജ്ജ്, ഹജ്ജ് കർമ്മങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നല്ല നല്ല കാര്യങ്ങൾ വലത് കൈകൊണ്ട് ചെയ്തത്, ശുദ്ധിയാക്കുന്ന കാര്യങ്ങൾ ഇടത് കൈകൊണ്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഫക്കുല്ലുമ അഖറഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്തത് അതെങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു, പ്രവാചകൻ അതിനെക്കുറിച്ച് മൗനം ദീക്ഷിക്കുന്നു. ഒരു ഉദാഹരണം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഖറജ റജുലാനി ഫീ സഫരിൻ വലൈസ മഅഹുമ മാഉൻ, രണ്ട് ആളുകൾ, രണ്ട് സഹാബികൾ യാത്ര പോയി, അവരുടെ യാത്രയിൽ അവരുടെ കൂടെ വെള്ളമുണ്ടായിരുന്നില്ല, നമസ്കാരത്തിന് സമയമായി. ഫതയമ്മമ സഈദൻ ത്വയ്യിബ, ഒരു ശുദ്ധമായ പൊടിമണ്ണിൽ അവർ തയമ്മം ചെയ്തു. ഫസല്ലയ, എന്നിട്ട് രണ്ടുപേരും നമസ്കരിച്ചു. സുമ്മ വജദ അൽമ ഫിൽ വഖ്തി, ആ നമസ്കാരത്തിൻ്റെ സമയത്ത് തന്നെ, സമയത്തിൽ തന്നെ, അഥവാ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വെള്ളം കിട്ടി. അതിൽ ഒരാൾ ഫആദ അഹദുഹുമ അസ്വല, ഒരാൾ നമസ്കാരം മടക്കി നമസ്കരിച്ചു. വൽ വുളു, വുളുവും രണ്ടാമത് എടുത്തുകൊണ്ട് അയാൾ നമസ്കാരവും വുളുവും രണ്ടാമത് ചെയ്തു. വലം യുഇദ് ലാഖർ, രണ്ടാമത്തെ വ്യക്തി ഇത് രണ്ടും ചെയ്തില്ല, അയാൾ വുളു എടുത്തതുമില്ല, നമസ്കരിച്ചതുമില്ല. രണ്ട് ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു, വിഷയം പറഞ്ഞു. ഫഖാല അല്ലദി ലം യുഇദ്, മടക്കി നമസ്കരിക്കാത്ത വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസബ്ത സുന്ന, നീ സുന്നത്തിനെ നേടിയിരിക്കുന്നു, കരസ്ഥമാക്കിയിരിക്കുന്നു. മടക്കി നമസ്കരിച്ചവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കൽ അജ്റു മറത്തൈൻ, നിനക്ക് രണ്ട് പ്രാവശ്യം പ്രതിഫലമുണ്ട് എന്ന്. രണ്ട് സഹാബിമാരുടെ പ്രവർത്തനങ്ങളെയും പ്രവാചകൻ അംഗീകരിക്കുകയാണ്. ആരുടെ പ്രവർത്തനത്തെയും പ്രവാചകൻ അധിക്ഷേപിച്ചില്ല, ആക്ഷേപിച്ചില്ല. അതുപോലെ തന്നെ ബനു ഖുറൈള, യുദ്ധവേളയിൽ അസർ നമസ്കാരം, ലാ യുസല്ലി അഹദുൻ അൽ അസ്ര ഇല്ലാ ഫീ ബനി ഖുറൈള എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ബനു ഖുറൈള ഇവിടെ അടുക്കൽ വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അസർ നമസ്കരിക്കരുത്. ഈ ഹദീസിനെ ചില ആളുകൾ അതിൻ്റെ ഹഖീഖത്ത് ബാഹ്യമായിക്കൊണ്ട് എടുത്തു. അവർ അസർ നമസ്കാരത്തെ മഗ്‌രിബിലേക്ക് പിന്തിച്ചു. അവർ പറഞ്ഞു, ലാ നുസല്ലി ഹത്താന എത്തിയ, നമ്മൾ അവിടെ എത്തുന്നവരേക്ക് നമ്മൾ നമസ്കരിക്കുകയില്ല. ലാ നുസല്ലി ഹത്താന എത്തിയ, ബനു ഖുറൈലെത്തുന്നതുവരെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. ചില സഹാബിമാർ അതിനെ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വേഗത്തിൽ പോവുക എന്നതായിരിക്കാം, അതുകൊണ്ട് അസർ നമസ്കാരം നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ നിർവഹിക്കാം എന്ന അർത്ഥത്തിൽ അവർ മനസ്സിലാക്കി. അവർ അവിടെ വഴിയിൽ വെച്ച് അസർ നമസ്കരിച്ചു. ഒരു വിഭാഗം ബനു ഖുറൈലിൽ എത്തിയതിന് ശേഷം അസർ നമസ്കരിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു. പ്രവാചകൻ രണ്ട് വിഭാഗത്തെയും അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ അടുക്കൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു കൊടുക്കും. ഇതും സുന്നത്തായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഘട്ടം ഘട്ടമായി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഹദീസ് ഒരു പഠനം, അതിൻ്റെ ഒന്നാം ഭാഗമാണ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫിയായിരുന്നു.
2: മാഷാ.

ഇതോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മോർണിംഗ് വൈബ്സ് അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ ഹസ്സൻ അൻസാരി. ഇൻഷാല്ലാ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു പ്രോഗ്രാമിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയ ജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക. കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി.
1: രണ്ടിരട്ട് ഉണ്ട്, കിട്ടി തട്ടി.
0: എന്നുവെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പൊ മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പൊ കാല റസൂലുള്ള എന്ന് കേൾക്കുമ്പോഴേക്കിന് ഹദീസായിരിക്കും. പണ്ടൊക്കെ ഉണ്ട് പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാല്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാ എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവര് ആ അത് ഇന്നയാൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറിങ് അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മളെ ആളുകളെ ചൂഷണം ചെയ്യാണ്. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ മൻകദബ അലൈഹി മുതഅമ്മിദൻ ഫലിയതബ മഖഅദഹു മിനന്നാർ, അല്ലേ, നരകത്തിലൊരു സീറ്റ് എന്ത് ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേൽ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് പടച്ചോ ചോദ്യം ചെയ്യും
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരും ഉണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ ആയ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചെന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിനു ശേഷമുള്ളത്, പിന്നെ കേൾക്കേണ്ടി വരും.
1: അപ്പോൾ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്തെങ്കിലും കഴിയും, എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. ഒരു ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഇഖാബ് കിട്ടും, അവന് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ല, അള്ളാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലും ഇല്ല, അവൻ നാളെ നരകത്തിലാണെന്നാണ്. നമ്മളറിയാതെ നമ്മൾ ചിന്തിക്കാതെ പോകുന്ന പല കാര്യങ്ങളിലും നമ്മുടെ ഒരു അശ്രദ്ധ കാരണത്താൽ നമ്മൾ നരകം മേടിക്കുന്ന ഒരു അവസ്ഥ
0: വിലക്ക് വാങ്ങിക്കൊണ്ടിരിക്കുക.
1: ഗവർമെന്റ് ഹസനു ബസരി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാചകം എന്ന് പറഞ്ഞു, ഒരു മുഅ്മിനായ റഹിമല്ലാഹു അബ്ദൻ, അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടിയ ഒരു അടിമ ഒരു ഏത് കാര്യം ചെയ്യുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ, അവനെ കിട്ടിയതും കേട്ടതും കിട്ടി തട്ടി എന്നുള്ള രൂപം എന്തുണ്ടാവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ആ വിഷയത്തിന് നല്ലൊരു ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം.

അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹ്ൽ വചനം 93 അവതരിപ്പിക്കുന്നു ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 93 ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മനെ പാഠമാക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

ولو شاء الله لجعلكم أمة واحدة

0: അള്ളാഹു നമ്മുടെ കേൾവിയും പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 93 പാരായണം ചെയ്തത് ജാഫർ സലഫി.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: أعوذ بالله من الشيطان الرجيم.

0: പി റേഡിയോ നുറുങ്ങുകൾ. മഴക്കാലവും കൊതുകുജന്യ രോഗങ്ങളും. രചന ഡോക്ടർ ജസറത്ത്. ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: മഴക്കാലം ആരംഭിക്കുന്നതോടെ രോഗാണുക്കളും അവ പരത്തുന്ന കൊതുകുകളും മറ്റു കീടങ്ങളും അതിവേഗം പെരുകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് പൊതുജനാരോഗ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാകുന്നത് കൊതുകുജന്യ രോഗങ്ങളാണ്. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലും മലിനജലത്തിലും മുട്ടയിട്ട് വളരുന്ന കൊതുകുകൾ, ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലേറിയ തുടങ്ങിയ മാരകമായ രോഗങ്ങളാണ് സമൂഹത്തിൽ പടർന്നു പിടിക്കാൻ ഇടയാക്കുന്നത്. പലപ്പോഴും പനിയും ശരീരവേദനയുമായി തുടങ്ങി കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് തന്നെ അപകടമായ രീതിയിലേക്ക് ഈ രോഗങ്ങൾ മാറാറുണ്ട്. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്തി ഇനത്തിൽപ്പെട്ട പെൺകൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ശുദ്ധജലത്തിൽ വളരുന്ന ഈ കൊതുകുകൾ സാധാരണയായി പകൽ സമയത്താണ് മനുഷ്യരെ കടിക്കുന്നത്. കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഇത് മാരകമാകാനുള്ള സാധ്യതയുള്ള ഒരു രോഗവുമാണ്. കടുത്ത പനിയോടൊപ്പം കണ്ണുകൾക്ക് പിന്നിലെ വേദന ഡെങ്കിപ്പനിയുടെ ഒരു പ്രധാന ലക്ഷണമാണ്. അസഹനീയമായ തലവേദനയും എല്ലും പേശികളും ഒടിയുന്നതുപോലെയുള്ള കടുത്ത വേദനയും ഉണ്ടാകുന്നു. പനി വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരീരത്തിൽ ചുവന്ന തടിപ്പുകൾ പ്രത്യക്ഷപ്പെടാം. രോഗം മൂർച്ഛിക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വേഗത്തിൽ കുറയാൻ സാധ്യതയുണ്ട്. തുടർച്ചയായ ഛർദിയും കടുത്ത വയറുവേദനയും വായിൽ നിന്നോ മൂക്കിൽ നിന്നോ പല്ലിൻ്റെ ഇടയിൽ നിന്നോ ഉള്ള രക്തസ്രാവം, മലമൂത്ര വിസർജനത്തിലൂടെ രക്തം പോവുക, അമിതമായ തളർച്ച, ശ്വാസംമുട്ടൽ, ബോധക്ഷയം, ശരീരത്തിൽ ചുവന്ന പാടുകൾ കാണുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടും വൈകാതെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം. ചിക്കൻഗുനിയ ഡെങ്കിപ്പനി പകർത്തുന്ന കൊതുകുകളാണ് ഈ രോഗവും പടർത്തുന്നത്. കിമാകോണ്ട എന്ന ആഫ്രിക്കൻ ഭാഷയിൽ ഈ പദത്തിനർത്ഥം വളഞ്ഞുപോകുന്നത്, കൂനിപ്പോകുന്നത് എന്നാണ്. കടുത്ത സന്ധിവേദന മൂലം രോഗി കുനിഞ്ഞുപോകുന്നതിനാലാണ് ഈ രോഗത്തിന് ഈ പേര് ലഭിച്ചത്. പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ പനി രോഗത്തിന്റെ ആദ്യ ലക്ഷണമാണ്. കൈത്തണ്ട, കണങ്കാൽ, വിരലുകൾ തുടങ്ങിയ സന്ധികളിലാണ് പ്രധാനമായും അസഹനീയമായ വേദന അനുഭവപ്പെടുന്നത്. പനിയും മറ്റു ലക്ഷണങ്ങളും ഒരാഴ്ചയ്ക്കുള്ളിൽ മാറാറുണ്ടെങ്കിലും ഇതിന്റെ സന്ധിവേദന മാസങ്ങളോളമോ ചിലപ്പോൾ വർഷങ്ങളോളമോ വിട്ടുമാറാതെ നിൽക്കാനും ഇടയുണ്ട്. മലേറിയ, മലമ്പനി അനോഫിലിസ് വിഭാഗത്തിൽപ്പെട്ട പെൺകൊതുകുകൾ പരത്തുന്ന മാരകമായ ഒരു പകർച്ചവ്യാധിയാണ് മലേറിയ അഥവാ മലമ്പനി. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, നിർമ്മാണ മേഖലകൾ, വലിയ ഹാർബറുകൾ, തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മലേറിയ കേസുകൾ കൂടുതലായി കണ്ടുവരുന്നത്. മലേറിയയുടെ ലക്ഷണങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു വരാറുണ്ട്. വിറയലോടുകൂടിയ കടുത്ത പനി വരും. പെട്ടെന്ന് കടുത്ത തണുപ്പും വിറയലും അനുഭവപ്പെടും. തുടർന്ന് പനി 103 ഡിഗ്രി വരെ ഉയരുകയും ചെയ്യും. പനി കുറയുന്ന സമയത്ത് ശരീരം നന്നായി വിയർക്കുകയും രോഗിക്ക് കടുത്ത തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും. രോഗാണുക്കൾ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്നതിനാൽ ശരീരത്തിൽ രക്തക്കുറവുണ്ടാകാം. പൊതുവായ പ്രതിരോധ മാർഗങ്ങൾ. കൊതുകുജന്യ രോഗങ്ങളെ തടയാനുള്ള വഴി കൊതുകുകളുടെ വംശവർദ്ധന തടയുക, കൊതുകുകടി ഏൽക്കാതെ നോക്കുക എന്നിവയാണ്. കൊതുകിന്റെ ഉറവിട നശീകരണം. ഡ്രൈ ഡേ, ആഴ്ചയിലൊരിക്കൽ വീടും പരിസരവും പരിശോധിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളക്കെട്ടുകൾ ഇല്ലാതാക്കുക. വീടിന്റെ പരിസരത്തുള്ള ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, പഴയ ടയറുകൾ, പൊട്ടിയ പാത്രങ്ങൾ എന്നിവ കമിഴ്ത്തി വയ്ക്കുകയോ നശിപ്പിച്ചു കളയുകയോ ചെയ്യുക. സംഭരണികൾ മൂടിവെക്കുക. കുടിവെള്ള ടാങ്കുകൾ, ബക്കറ്റുകൾ, മറ്റു ജലസംഭരണികൾ എന്നിവ എയർ ടൈറ്റ് മൂടികൾ ഉപയോഗിച്ച് എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. ശ്രദ്ധിക്കപ്പെടാത്ത ഇടങ്ങൾ, ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ, മണി പ്ലാന്റ് വളർത്തുന്ന പാത്രങ്ങൾ, ചെടിച്ചട്ടികളുടെ അടിയിലെ പ്ലേറ്റുകൾ എന്നിവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി വൃത്തിയാക്കുക. വ്യക്തിഗത മുൻകരുതലുകൾ. കൊതുകുവലകൾ ഉപയോഗിക്കുക. രാത്രിയിലും പകലും ഉറങ്ങുമ്പോൾ കൊതുകുവലകൾ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ. കൈകളും കാലുകളും പൂർണ്ണമായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. വീടിന്റെ ജനലുകളിലും വാതിലുകളിലും കൊതുക് കടക്കാത്ത വിധം നെറ്റുകൾ സ്ഥാപിക്കുക. ജൈവിക രാസമാർഗങ്ങൾ. കിണറുകളിലും വലിയ അലങ്കാരക്കുളങ്ങളിലും കൊതുകുലാർവകളെ തിന്നുതീർക്കുന്ന ഗപ്പി, ഗംബൂസിയ തുടങ്ങിയ മത്സ്യങ്ങളെ വളർത്തുക. പൊതുവായ ചികിത്സാരീതികൾ. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ തുടങ്ങിയ ഒട്ടുമുക്ക വൈറസ് കൊതുകുജന്യ രോഗങ്ങൾക്കും പ്രത്യേക ആന്റിവൈറൽ മരുന്നുകൾ ലഭ്യമല്ല. ലക്ഷണങ്ങളെ ലഘൂകരിക്കാനുള്ള ചികിത്സയാണ് പൊതുവെ നൽകുന്നത്. മലേറിയയ്ക്ക് കൃത്യമായ ആന്റി മലേറിയൽ മരുന്നുകൾ ലഭ്യമാണ്. പൂർണ്ണ വിശ്രമം, ധാരാളം ദ്രവരൂപത്തിലുള്ള ആഹാരം എന്നിവ ഉറപ്പുവരുത്തുക. നിർജ്ജലീകരണം തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം, ORS ലായനി, കഞ്ഞിവെള്ളം, ഇളനീർ, പഴച്ചാറുകൾ എന്നിവ ധാരാളമായി കുടിക്കണം. പനിയും ശരീരവേദനയും കുറയ്ക്കാൻ ഡോക്ടറുടെ കൃത്യമായ നിർദ്ദേശമില്ലാതെ ചില വേദനാ സംഹാരികൾ ഒരിക്കലും കഴിക്കരുത്. ഡെങ്കിപ്പനി പോലുള്ള സാഹചര്യങ്ങളിൽ ഇവ ആന്തരിക രക്തസ്രാവത്തിന് കാരണമായേക്കാം. കൊതുകുജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സർക്കാരിനും ആരോഗ്യവകുപ്പിനുമൊപ്പം ഓരോ പൗരനും തുല്യ പങ്കാണുള്ളത്. എന്റെ വീടും പരിസരവും ഞാൻ വൃത്തിയായി സൂക്ഷിക്കും എന്ന വ്യക്തിപരമായ പ്രതിജ്ഞയിലൂടെ മാത്രമേ കൊതുകുകളുടെ വംശവർദ്ധനവിന് തടയാൻ സാധിക്കൂ. ജാഗ്രതയും കൃത്യമായ മുൻകരുതലുകളും ശീലമാക്കിയാൽ രോഗഭയമില്ലാതെ സുരക്ഷിതമായി മഴക്കാലത്തെ നമുക്ക് വരവേൽക്കാം. ശുചിത്വമുള്ള പരിസരവും ആരോഗ്യവുമുള്ള സമൂഹവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് 100 ഉറങ്ങുകൾ, മഴക്കാലവും കൊതുകുജന്യ രോഗങ്ങളും. ഡോക്ടർ ജസ്രത്തിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ശ്രോതാക്കൾക്ക് സാങ്കേതിക ജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് പീസ് റേഡിയോ ഐടി ജാലകത്തിൽ ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിശദീകരണമാണ് ഡോക്ടർ ഷാനിദ് മലയിൽ നമുക്ക് വേണ്ടി നൽകുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സെക്യൂരിറ്റി വളരെയധികം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മളെ ഫോണ്, ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ. മുതിർന്നൊരു പൗരൻ, ഒരു വ്യക്തി ഇപ്പോൾ അടുത്ത് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. അദ്ദേഹം ഒരു എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വീഡിയോ കോൾ വരികയാണ് വാട്സപ്പിൽ. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് വീഡിയോ കോൾ ചെയ്യുന്നു. സുഹൃത്തിൻ്റെയാണ് ഏകദേശം അദ്ദേഹത്തിന് മനസ്സിലായ രൂപം കണ്ടിട്ട്. അതുപോലെ അദ്ദേഹത്തിന് വോയിസ് വരുന്നു, ഞാൻ ഇങ്ങനെ ഒരു പിന്നെ അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, സുഹൃത്താണ് വോയിസ് അയക്കുന്നത്, പിന്നെ എനിക്ക് പെട്ടെന്ന് കുറച്ച് ക്യാഷ് വേണം, ഒരു നിശ്ചിത തുക വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അയക്കാം, എന്താ പ്രശ്നം. അപ്പം അങ്ങനെ ക്യാഷ് ചോദിക്കാൻ സാധ്യമില്ലാത്ത ഒരാളാണ് എന്ന് ഇയാൾക്കറിയാം, പക്ഷെ എന്തോ അത്യാവശ്യത്തിനായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഇത് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് വന്നു, പിന്നെ കുറച്ചും കൂടി ക്യാഷ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതേ വോയിസിൽ വന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അദ്ദേഹം പിന്നെ സംശയം തന്നെയപ്പോൾ അദ്ദേഹം ഈ സുഹൃത്തിനെ അറിയുന്ന ഒരാളായതുകൊണ്ട് സുഹൃത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ അപ്പോൾ സുഹൃത്ത് അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ഒരു റിക്വസ്റ്റ് നടത്തിയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഡീപ്പ് ഫേക്ക് എന്നുള്ളൊരു സംഗതിയാണ് അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ വേറൊരാളുടെ ഫേസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, അദ്ദേഹത്തിൻ്റെ അതേപോലെ വീഡിയോ എടുക്കാൻ പറ്റും, അതേപോലെ വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളറിയുന്ന ഒരാളുടെ വോയിസ് എടുത്തിട്ട് അതുപോലെ പിന്നെ ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വോയിസ് അതേപോലെ എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വേറൊരാൾ കൊടുക്കുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ വോയിസിലേക്ക് എന്ത് ചെയ്യാം, മാറ്റിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് വീഡിയോ കോൾ ആയിട്ടോ അതല്ലെങ്കിൽ ഓഡിയോ ആയിട്ടോ നമ്മളറിയാത്ത നമ്പറിൽ നിന്ന് നമ്മളറിയുന്ന വ്യക്തികളാണെന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ കൃത്യമായ വീഡിയോയും ഈവൻ അവരുടെ ഓഡിയോ വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് 100% ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം AI ടൂളുകൾ അതിന് പ്രാപ്തമാണ്. നല്ല പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള ഓഡിയോസും വീഡിയോസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ പിന്നെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ അപ്ഡേറ്റായി വരുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ വിഷയങ്ങൾ പൊതുവെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അത് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്ക് വഴി അറിയിക്കുക.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ IT ജാലകം, ഡീപ്പ് ഫേക്ക്, സുഹൃത്തിൻ്റെ വീഡിയോ കോൾ വിശ്വസിക്കാമോ, ഈ വിഷയമാണ് ഇന്ന് ഡോക്ടർ ഷാനിദ് മലയിൽ നമ്മോട് ചർച്ച ചെയ്തത്.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: സ്കൂള് വിട്ടു വന്ന 4-ാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തിയിട്ട് അമ്മൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇന്ന് പരീക്ഷ പേപ്പർ കിട്ടി. അങ്ങനെ എനിക്ക് 48 മാർക്കുണ്ടായിരുന്നു. അപ്പം 48 മാർക്കും അതിൽ കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ആൻസർ ഷീറ്റ് വായിച്ച് നോക്കുമ്പോൾ കൂട്ടിയെടുത്ത് തെറ്റുണ്ട്, ഒരു 3 മാർക്ക് അധികമുണ്ട്.
1: 45
0: കിട്ടി. അപ്പോൾ ഞാൻ ടീച്ചറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ടീച്ചറെ ഇത് എനിക്ക് അധികം മാർക്കുണ്ട്. അപ്പോൾ ടീച്ചർ നോക്കിയിട്ട് ആ ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വേഗം 48 എന്നുള്ളത് വെട്ടിയിട്ട് 45 ആക്കി. അതിൻ്റെ കൂടെ തന്നെ 48 മാർക്കിന് വെരി ഗുഡ് ടീച്ചർ കൊടുത്തിരുന്നു. കൂടെ ആ വെരി ഗുഡ് ഒന്ന് വെട്ടിക്കളഞ്ഞു. കിട്ടിയ പേപ്പറുമായിട്ട് പിന്നെ വീട്ടിലെത്തിയിട്ടും ഇത് പറഞ്ഞിട്ട് വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന മോനോട്, മോൻ്റെ മുമ്പിൽ ഉമ്മ ഇരിക്കുമ്പോൾ ഉമ്മനോട് ചോദിക്കണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോൾ 48 കിട്ടിയപ്പോൾ ഞാൻ വെരി ഗുഡ് ആയിരുന്നു, ഇപ്പം ഞാൻ വെരി ഗുഡ് അല്ലല്ലേ എന്ന് ചോദിച്ചു എന്നുള്ളതാണ് കഥ.
1: ശരിക്കും ഇപ്പോഴാണ് വെരി ഗുഡ് ആയത്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. 48 കിട്ടിയ കുട്ടിയെ പേപ്പർ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് എനിക്ക് 3 മാർക്ക് എക്സ്ട്രാ ആണ്, ഞാൻ അർഹിക്കാത്ത 3 മാർക്കാണ് എനിക്ക് കിട്ടിയത് എന്ന് അധ്യാപകന്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് അത് ക്ലിയർ ചെയ്യുമ്പോൾ ആ മാർക്ക് ഒരു പക്ഷേ 48-ൽ നിന്ന് 45 മാറ്റിയാലും വെരി ഗുഡിന് 1 സ്റ്റാർ കൂടി കൂടുതൽ കൊടുക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: പക്ഷെ പലപ്പോഴും ഈ കഥ പോലെ സമൂഹത്തിലെ പല വിജയത്തിന്റെയും മാനദണ്ഡങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്. ഈ വാരി കൂട്ടുന്നത്, മിഠായി പെറുക്കി കൂട്ടുന്നത്, അല്ലെങ്കിൽ മാർക്കുകൾ വാരി കൂട്ടുന്നത്, അല്ലെങ്കിൽ ചില സംഖ്യകൾ ചേർത്ത് വെക്കുന്നത്, ഇതൊക്കെ വിജയത്തിൻ്റെ മാനദണ്ഡമാവുകയും മനസ്സാക്ഷിയുടെ വിജയം പരിഗണിക്കാതെ പോവുകയും ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പലപ്പോഴും ആളുകളുടെ നന്മ അല്ലെങ്കിൽ കുട്ടികളുടെ നന്മ എവിടെയാണ് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ വിജയം പിന്നെ പരീക്ഷിക്കപ്പെടുന്നത് ഇതിൽ മാത്രമായി പോകുന്നു എന്നുള്ളതാണ്.
1: അക്കാദമിക് പരമായിട്ടുള്ള അവരുടെ പെർഫോമൻസിനോ അതിനോടൊപ്പം തന്നെ ഏകദേശം അതിൻ്റെ ഈക്വലായിട്ട് തന്നെ ശരിക്കും പരിഗണിക്കേണ്ടതാണ് ഇത്തരം മാനസികപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സ്വഭാവപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നല്ലൊരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുത്ത് കൊണ്ടുവരാൻ പറ്റുക? ഉയർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയെ ഒരു സമൂഹത്തിൽ ഇടപെടുമ്പോൾ അവർ ഏറ്റവും നല്ല കളങ്കമില്ലാത്ത, കള്ളത്തരം കാണിക്കാത്ത, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നൊരു ഘട്ടമാണല്ലോ ശരിക്കും അതെ ഈ വിദ്യാർത്ഥി ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത്.
0: അത്തരം കാര്യങ്ങൾ പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഒന്നുകിൽ ഗോളടിച്ചവൻ അല്ലെങ്കിൽ പിന്നെ 2 കട്ടയിട്ട് കളി കളിച്ചപ്പോൾ ആ കളിയിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ പണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കിയവൻ, അല്ലെങ്കിൽ മാർക്കിൽ വിജയിച്ചവൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തപ്പോൾ ആക്ടിവിറ്റിയിൽ മുന്നോട്ട് പോയവൻ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വിജയത്തിനാണ് എല്ലായിടത്തും എന്തുള്ളത്, ഒരു ഒരു ഒരു എക്സ്പ്ലോർ ഉള്ളത്,
1: ആഘോഷിക്കപ്പെടുന്നത്
0: അവിടെയാണ്. അതല്ലാത്തതൊക്കെ ഇങ്ങനെ എവിടേക്കോ ഇങ്ങനെ തട്ടിത്തെറഞ്ഞു പോകുമ്പോൾ ഈ കുട്ടി നാളെ ഈ കുട്ടി ആരായിരിക്കും? ഈ കുട്ടിയുടെ മുമ്പിൽ വിജയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ എണ്ണി കാണുന്ന അതിനു വേണ്ടി ഒന്നും ചെയ്യാം.
1: അപ്പൊ സ്വാഭാവികം ചിന്തിക്കും, അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല, അപ്പൊ ഇതിലും നല്ലത് കള്ളത്തരത്തിലൂടെയാണെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് തോന്നുന്നത്. കൂടുതൽ മാർക്ക് കിട്ടിയിട്ടേ കാര്യമുള്ളൂ, അതിന് അംഗീകാരമുള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് വരും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ അതിനെ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ചെറിയ നമ്മൾ താഴെയുള്ള ഒരു കുട്ടികളോ അല്ലെങ്കിൽ നമ്മൾ അധ്യാപകരായി ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ വിദ്യാർത്ഥികളിലൊക്കെ കാണണം. ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മളൊരു മോനോ അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു ആളുകളുടെ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ എല്ലാവരും മുന്നിൽ വെച്ചിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം.
0: ചിലപ്പോൾ ആ കുട്ടിക്ക് വേറെ ഒരു നിലക്കും പിന്നെ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ച് ഉയർന്നു വരാത്ത കുട്ടികളായിരിക്കാം.
1: അതെ,
0: അതാണ് അതിൽ ഏറ്റവും വലിയ, അതുകൊണ്ട് തന്നെ അവർ പൂർണ്ണമായി അവഗണിക്കപ്പെട്ടു പോകുന്നു
1: മേഖലയിലും
0: എല്ലാ മേഖലയിലും. അപ്പൊ അതൊരു ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നമുക്ക് ചിന്തിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മൈൻ, അമ്മാ ബഅദ്. ഒറ്റപ്പെടുന്നവരെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകും. ഒരു സഹോദരി അവരുടെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയിൽ വരികയാണ്. ഒരു പ്രവാസിയുടെ ഭാര്യയാണ് ആ സഹോദരി. പ്രവാസ ജീവിതത്തിലേക്ക് വിവാഹത്തിൻ്റെ ആദ്യ നാൾ തൊട്ട് തന്നെ അദ്ദേഹം നീങ്ങിയിട്ടുണ്ട്. കുടുംബഭാരങ്ങളും ജീവിതഭാരങ്ങളും വഹിച്ച് ഏറെ നാൾ ഒറ്റപ്പെട്ട് ജീവിച്ചു. ഏകദേശം ശരീരത്തിൻ്റെ ആരോഗ്യവും അതിൻ്റെ പുഷ്ടിയുമെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മതിയാക്കി തിരിച്ചു വന്നു. അവരുടെ മനസ്സിൻ്റെ ഒരു ചോദ്യം, നല്ല കാലം തീർന്നുപോയി, ഇപ്പോൾ അയാൾ കൂടെയുണ്ട്, എന്തിനാണ് ഇനി അയാൾ കൂടെ നിൽക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിന് വേണ്ട സേവനങ്ങളും ഭക്ഷണങ്ങളും എല്ലാം നൽകുന്നുണ്ട്. പക്ഷെ ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള യാതൊരു പ്രയോജനങ്ങളും ഇപ്പോൾ സാധ്യമല്ലാതെ വന്നിരിക്കും. കഴിഞ്ഞു പുറന്നു പോയ, തീർന്നുപോയ ജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ ഒറ്റപ്പെടലിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം കൂടെയുണ്ടെങ്കിലും ഒറ്റയ്ക്കാണിപ്പോൾ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടാൻ പറ്റാത്ത മനസ്സ് ഇപ്പോൾ വന്ന് തൻ്റെ നല്ലൊരു ജീവിതത്തെ അദ്ദേഹം ആവശ്യപ്പെടാനും അതിനുവേണ്ടി നിർബന്ധിക്കപ്പെടാനും ശ്രമിക്കുമ്പോൾ ഒന്നിനും താല്പര്യമില്ലാത്ത, എല്ലാം നഷ്ടപ്പെട്ടെന്ന നിലക്ക് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു മനസ്സ്. അതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒരു പുതിയ ഭാരം ജീവിതത്തിന് വരുത്തിയിരിക്കുകയാണോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഈ ആലോചനകൾ, സ്വന്തം ജീവിതം സ്വയം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തന്നെയാണ് ഉത്തരവാദിത്വം. എന്നാൽ മറ്റൊരാളുടെ ജീവിതം നമ്മെക്കൊണ്ട് നഷ്ടപ്പെടുത്തി കളയുന്നത് തീർച്ചയായും ഗുരുതരമായ തെറ്റാണ്. ഈ സഹോദരിയുടെ ജീവിതം ഇങ്ങനെയാകുന്നതിൽ ഭർത്താവിനൊരു പങ്കുണ്ട്. ജീവിത കഷ്ടപ്പാടുകളായിരിക്കാം അയാളെ പ്രവാസ ജീവിതത്തിലേക്ക് നയിച്ചത്. കുറ്റപ്പെടുത്താനല്ല, എങ്കിൽ പോലും ഒരു ജീവിതം തന്നെ ആശ്രയിച്ച് കാത്തിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. സുഹൃത്തുക്കളെ, ജീവിതത്തിലേക്ക് എന്തൊക്കെയോ നേടാനും ജീവിതത്തിന് എന്തൊക്കെയോ ആവശ്യങ്ങൾ നിർവഹിക്കാനുമാണല്ലോ നാം അധ്വാനിക്കുന്നതും പരിശ്രമിക്കുന്നതും ഗൾഫിൽ ജീവിക്കുന്നതുമെല്ലാം. എന്താണ് ഒരു ജീവിതത്തിന് നമുക്ക് നൽകാനുള്ളത്? എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി എന്നാണല്ലോ യഥാർത്ഥത്തിൽ ഒരു പ്രവാസിക്ക് നരകതുല്യമായ ജീവിതത്തിൽ പറയാനുള്ളത്. യഥാർത്ഥത്തിൽ ഒരു ഭാര്യയ്ക്ക് എന്താണ് ആവശ്യം? ഭക്ഷണമാണോ ആവശ്യം? എന്താണ് ആവശ്യം? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടെങ്കിൽ പട്ടിണി കിടക്കാനും ഞാൻ തയ്യാറാണെന്നല്ലേ ആത്മാർത്ഥയുള്ള ഒരു ഭാര്യ പറയുന്നത്? ജീവിതത്തിൽ ഭക്ഷണമാണോ സുഹൃത്തുക്കളെ ആവശ്യം? ഒരു വീടാണോ ആവശ്യം? ഒരു പ്രവാസ ജീവിതം കൊണ്ട് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് എന്താണ്? ഭാര്യയ്ക്ക് നൽകുന്നത് എന്താണ്? മക്കൾക്ക് നൽകുന്നത് അവർക്ക് ഭൗതികമായി ഉയരാൻ ആവശ്യമായ ഫീസും പണവും സൗകര്യങ്ങളുമാണ് അവർക്ക് നൽകുന്നത്. പിന്നെ ഭാര്യയ്ക്ക് നൽകുന്നത് എന്താണ്? ഒരു കുടുംബഭാരം, അല്ലെങ്കിൽ അവർക്ക് ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ എന്ന നിലക്കുള്ള നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും ലഭിക്കുന്നുണ്ടായിരിക്കാം. അതാണോ ജീവിതത്തിൽ ആവശ്യമായത്? അപ്പോൾ ജീവിതം തേടിയാണ് പോകുന്നതെങ്കിൽ ജീവിതമാണ് ഇവിടെ നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ തീർച്ചയായും ഓർക്കണം. എന്തു നേടിക്കൊടുക്കാനാണോ നാം പോകുന്നത് അതിനേക്കാളും വിലപ്പെട്ടതിനെ നഷ്ടപ്പെടുത്തിയാണ് പോകുന്നത് എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഏതൊരുത്തൻ്റെ മനസ്സിലും ഉണ്ടാവേണ്ടതുണ്ട്. നിരാശ ജനിപ്പിക്കുന്ന ഇത്തരം ഒറ്റപ്പെടുന്ന സങ്കടകരമായ അവലോകനങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ വല്ലാത്ത വേദന നമ്മുടെ മനസ്സിനെല്ലാം തോന്നും. ഗൾഫുകാരെ, പ്രവാസികളെ വേദനിപ്പിക്കാനല്ല, ആവശ്യമുള്ള അനിവാര്യമതയുള്ള ഒരവസ്ഥയിലാണ് ആ പ്രവാസ ജീവിതം നയിക്കേണ്ടത്. മക്കൾക്കും കുട്ടികൾക്കും ഭാര്യയ്ക്കും നൽകേണ്ടത് നൽകാൻ ഏതു സാഹചര്യത്തിലും സാധ്യമാകുന്നുണ്ടോ എന്ന് ഒരാത്മപരിശോധന വേണ്ടതുണ്ട്. സ്വയം ജീവിതം സ്വയം നഷ്ടപ്പെടുത്തിയാൽ ഞാനാണല്ലോ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയതെന്ന് ഓർക്കാം. എന്നാൽ നമ്മെക്കൊണ്ട് മറ്റൊരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ അത് ഗുരുതരവും ഗൗരവപരവുമാണ്. ചിന്തിക്കാനും ആലോചിക്കുവാനും പരിഹാരം കണ്ടെത്തുവാനും നമ്മൾ പരിശ്രമിക്കണം. പിന്നീട് ഖേദിക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു സഹായിക്കട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. വ്യഭിചാരം ഭയപ്പെടുക. അവതരിപ്പിക്കുന്നത് മർവാൻ ബിൻ അബ്ദുൽ മജീദ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ വിസ്മരിക്കാതെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്തിന് ഒന്നുകൂടെ ഊന്നൽ നൽകി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളമായിക്കൊണ്ട് വർദ്ധിച്ചു വരുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അള്ളാഹുവിനും ഏറെ വെറുപ്പുള്ള കാര്യവുമാണ് വ്യഭിചാരമെന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്രയിൽ നരകത്തിൽ അധികവും കണ്ടത് സ്ത്രീകളെയാണെന്ന് പറയുകയുണ്ടായി. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരത്തിൻ്റെ ശിക്ഷ പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞത്, വലാ തഖ്റബു സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത്, അതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, അത് വളരെയേറെ മ്ലേച്ഛമായ കാര്യവും മോശപ്പെട്ട വഴിയുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ഒരു ആയത്തിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വ്യഭിചാരത്തെ എത്രത്തോളം വറുക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ വ്യഭിചാരത്തെ നമ്മളൊരിക്കലും നിസ്സാരമായി കൊണ്ട് കാണുവാൻ പാടില്ല. പലപ്പോഴും സത്യവിശ്വാസികളുടെ അവസ്ഥ എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിലേക്കൊരിക്കലും വ്യഭിചാരം കടന്നു വരികയില്ല എന്ന് വിചാരിക്കുന്നവരാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പോലും വ്യഭിചാരത്തെ ഭയക്കുവാനും അതിനെ സൂക്ഷിക്കുവാനും വേണ്ടി കൽപ്പിച്ചത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കതബ അല ഇബ്നി ആദമ ഹദ്ദുഹു മിനസ്സിന, അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ ആദം സന്തതികൾക്കും വ്യഭിചാരത്തിൽ നിന്നുമുള്ള ഒരു ഓഹരി എഴുതി വച്ചിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ വ്യഭിചാരം എന്തായാലും കടന്നു വരും, ഒരു സംശയവുമില്ല. ഫഹു മുദ്രിക്കുൻ ദാലിക ലാ മഹാല, ആ വ്യഭിചാരം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും, അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയവുമില്ല. സഹോദരന്മാരെ, പ്രവാചകൻ ആരോടാണ് പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാരോടാണ് പറയുന്നത്? സഹാബാക്കളോടാണ്. സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കൾ, ജന്നാത്തുൽ ഫിർദൗസ് കൊണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബാക്കൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സമുദായം, ആ ഒരു സമുദായത്തോടു പോലും പ്രവാചകൻ

വസിനാഹുമൻ നദ്റു, അതിൻ്റെ വ്യഭിചാരമെന്ന് പറയുന്നത് മോശപ്പെട്ട ചിത്രങ്ങളിലേക്ക് നോക്കലാണ്, മോശപ്പെട്ട വീഡിയോകൾ കാണലാണ്. സഹോദരന്മാരെ, നമ്മുടെ ഫോണുകൾ തുറന്നു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പല സ്ത്രീകളുടെയും മോശപ്പെട്ട ചിത്രങ്ങളും വ്യഭിചാരം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കാരണമാകുന്ന രീതിയിൽ ധാരാളം കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൾ ദർശിക്കാൻ കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അതിനെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൽ ഉദുനാനി തസീനാനി വസിനാഹുമസ്സമഉ, ഒരു മുഅ്മിനിൻ്റെ രണ്ട് കാതുകളും അത് രണ്ടും വ്യഭിചരിക്കും, അതിൻ്റെ വ്യഭിചാരമെന്ന് പറയുന്നത് വസിനാഹുമസ്സമഉ, അതിൻ്റെ വ്യഭിചാരമെന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യങ്ങൾ കേൾക്കലാണ്. മോശപ്പെട്ട കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതിൽ ചിന്തിച്ച് പല മോശപ്പെട്ട കാര്യങ്ങളിലും ആസ്വദിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്ന ആളുകൾ, പല മോശപ്പെട്ട കാര്യങ്ങളും കേൾക്കുന്നവർ, അതൊക്കെ വ്യഭിചാരമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ഒരു വ്യഭിചാരത്തെ നമ്മളൊരിക്കലും നിസ്സാരമായി കൊണ്ട് കാണരുത്. ആ ഒരു വ്യഭിചാരത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ലല്ലോ, പിന്നെ എന്തിനാണ് അതിനെ ഭയക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ നിസ്സാരമാക്കി കാണാതിരിക്കുക. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ആ വ്യഭിചാരം കടന്നു വരാതിരിക്കാൻ പല മാർഗങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ മാർഗമായിക്കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത് തൻ്റെ കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളതാണ്. അത്തരം ചീത്ത പ്രവൃത്തികൾ കാണുമ്പോൾ, അത്തരം ചീത്ത ഫോട്ടോകൾ നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ കണ്ണിനെ താഴ്ത്തുക, അല്ലെങ്കിൽ കണ്ണടക്കുക, അല്ലെങ്കിൽ മുഖം തിരിക്കുകയൊക്കെ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആനിലൂടെ നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം, പ്രവാചകരെ, താങ്കൾ മുഅ്മിനീങ്ങളോട് പറയണം, അവരുടെ കണ്ണുകൾ താഴ്ത്തുവാൻ വേണ്ടി പ്രവാചകരെ നിങ്ങൾ മുഅ്മിനീങ്ങളോട് പറയണം. വയഹ്ഫദു ഫുറൂജഹും, എന്നിട്ടവർ അവരുടെ ഗുഹ്യാവയവങ്ങൾ, അവരുടെ ഫർജുകൾ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ, സിനയിൽ നിന്നും അവരുടെ ശരീരത്തെ അവർ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഉൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനാണ്. അതുകൊണ്ട് അവൻ്റെ സ്വന്തം നഫ്സിനെ അവർ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് അവരുടെ ഓരോ കട്ടുനോട്ടങ്ങളും അറിയുന്നവരാണ്. അവരുടെ ഓരോ നോട്ടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്. അവരുടെ ഓരോ ചലനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നുണ്ട്. അതുകൊണ്ട് അവർ സ്വന്തം നഫ്സിനെ അവരുടെ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്മിനീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അത്തരം ഫോട്ടോകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അത്തരം വീഡിയോകൾ കാണുമ്പോൾ തൻ്റെ നഫ്സിന് സ്വന്തം തോന്നണം, കണ്ണ് താഴ്ത്തണം, അറിയാതെ കണ്ണുകൾ താഴ്ന്നു പോകണം, മുഖം തിരിച്ചു കളയണം. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ വലിയ ആശ്വാസമായിരിക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാവുക. ഇത്തരം ഫോട്ടോകൾ കാണുന്നതിലൂടെ, ഇത്തരം നീചവൃത്തികൾ കാണുന്നതിലൂടെ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി കൊണ്ട് പഠിപ്പിച്ചു തന്നത് കണ്ണുകളെ താഴ്ത്തുക എന്നതാണ്. രണ്ടാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നത്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതുപോലെ വസ്ത്രധാരണം ശീലിക്കുക എന്നുള്ളതാണ്. സ്ത്രീകൾ മുഖവും കൈയും ഒഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കുക. അത് നിഴലിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം കൊണ്ടല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു

0: ഇതെന്ന മറക്കേണ്ട രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാന തആല പറയുന്നുണ്ട്, യാ ബനി ആദം, അത് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. യാ ബനി ആദം, അത് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീഷ. ഏ ആദം സന്തതികളെ, നാം നിങ്ങൾക്ക് നിങ്ങളുടെ മോശപ്പെട്ട ഭാഗങ്ങൾ മറക്കുവാനും നിങ്ങളുടെ നീചവൃത്തികൾ മറക്കുവാനും വസ്ത്രമിറക്കി തന്നിട്ടുണ്ട്. വലിബാസു തഖ്‌വാ ദാലിക ഖൈർ, നിങ്ങൾക്ക് തഖ്‌വയുടെ വസ്ത്രമാണ്, സൂക്ഷ്മതയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ലത്. ദാലിക മിൻ ആയാത്തില്ലാഹി ലഅല്ലഹും യദ്ദക്കറൂൻ, അത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് ഓർത്തേക്കാം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തഖ്‌വയുടെ വസ്ത്രമാണ് നമ്മൾ ധരിക്കേണ്ടത്. നമ്മുടെ ഔറത്തുകൾ മറക്കുന്ന രൂപത്തിൽ, നമ്മുടെ തുടകൾ പുറത്ത് കാണിക്കാത്ത രൂപത്തിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ആ കാര്യത്തിൽ വലിയ അപാകതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മേക്കപ്പ് ചെയ്ത് പുറത്തിറങ്ങുന്നവർ, സൗന്ദര്യം കാട്ടുവാൻ വേണ്ടി പുറത്തിറങ്ങുന്നവർ, പല രൂപത്തിലുള്ള വസ്ത്രവും ധരിച്ച് ഇസ്ലാമിൻ്റെ മാനങ്ങളെ ഹനിച്ചുകൊണ്ട് ആ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങുന്നവർ, അവരെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയെ അവർ ധിക്കരിക്കുകയാണ് എന്ന ഒരു ബോധത്തോടുകൂടെ നാം എല്ലാവരും അതിനെ സൂക്ഷ്മതയോടുകൂടെ ഗൗരവത്തോടുകൂടെ നോക്കിക്കാണേണ്ടതുണ്ട്. പ്രവാചകൻ്റെ അനുചരന്മാരായ സഹാബ വനിതകൾ ധരിച്ചിരുന്ന വസ്ത്രം കറുത്ത വസ്ത്രമായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. എന്താണ് കറുത്ത വസ്ത്രത്തിൻ്റെ പ്രത്യേകത? അവരുടെ സൗന്ദര്യത്തെ പുറത്തു കാട്ടുകയില്ല, അവരുടെ സൗന്ദര്യങ്ങളെ ഒരിക്കലും പുറത്തു കാട്ടാത്ത രൂപത്തിലുള്ള വസ്ത്രമാണ് കറുത്ത വസ്ത്രമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സീനത്തില്ലാത്ത, അലങ്കാരമില്ലാത്ത, സിമ്പിളായ വസ്ത്രമാണ് കറുത്ത വസ്ത്രം. അതായിരുന്നു അവർ ധരിച്ചത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ഐഷ റളിയല്ലാഹു അൻഹ തൻ്റെ ഉപ്പയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് പ്രവാചകൻ്റെ അരികിൽ മറമാടി. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് പ്രവാചകൻ്റെ ഇടത് ഭാഗത്ത് മറമാടി. അതിനുശേഷം ഐഷ റളിയല്ലാഹു അൻഹു തൻ്റെ ഉപ്പയുടെ ഖബറും തൻ്റെ ഭർത്താവിൻ്റെ ഖബറും സിയാറത്ത് ചെയ്യുവാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ തട്ടം ധരിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹാബ വനിതകൾ ആ ഒരു കാര്യത്തിൽ അത്രത്തോളം സൂക്ഷ്മത കാണിച്ചിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു സൂക്ഷ്മത നമ്മുടെ ഭാര്യമാരോട് സൂക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് സൂക്ഷിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരോട് സൂക്ഷിക്കുവാൻ നാം ഓരോരുത്തരും നിർദ്ദേശിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായിക്കൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു അപാകതയും ആ കാര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് നാം ഓരോരുത്തരും ദൃഢനിശ്ചയമെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആളുകൾക്കുള്ള ശിക്ഷ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിസാഉൻ കാസിയാതുൻ, അവരുടെ ചില സ്ത്രീകളുണ്ട്, അവരുടെ മാറിടങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ ശരീരം മുഴുവൻ വെളിവാക്കിക്കൊണ്ട് നടക്കുന്നവരാണ്, അവരുടെ നഗ്നതകൾ വെളിവാക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. ആരിയാതുൻ, അവർ ഔറത്തുകൾ കാണിക്കുന്നവരാണ്, അവരുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ദർശിക്കാൻ പറ്റുന്ന രൂപത്തിൽ വെളിവാക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ ഇലാതുൻ മുമീലാതുൻ, അവർ ചെരിഞ്ഞ് കുലുങ്ങി കുലുങ്ങി നടക്കുന്നവരാണ്. ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ, ആളുകൾ ഭംഗിയിലേക്ക് ആകർഷിക്കുവാൻ, തൻ്റെ ശരീരത്തിലേക്ക് ആകർഷിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ ടൈറ്റുള്ള പാൻറ്റുകൾ ധരിച്ച് നടക്കുന്നവരാണവർ. അവരെക്കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞത്? ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദ് നരീഹഹ, അവർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവർക്കതിൻ്റെ പരിമളം പോലും ലഭിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും ആലോചിക്കേണ്ടത് നാം അത്തരക്കാരിൽ പെട്ടുപോകുമോ എന്നുള്ളതാണ്. അത്തരക്കാരിൽ ഞാനൊരിക്കലും പെടുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ജീവിതത്തെ നയിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടമാടിക്കൊണ്ടിരിക്കുന്നത്? സ്കൂളുകൾ വ്യഭിചാരത്തിൻ്റെ കേന്ദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകൾ പ്രണയത്തിൻ്റെ കലാലയങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും എല്ലാം കലാലയങ്ങളായിക്കൊണ്ട്, നീചവൃത്തികളുടെ കലാലയങ്ങളായിക്കൊണ്ട് നന്മകൾ പഠിപ്പിച്ചു നൽകേണ്ട കലാലയങ്ങൾ പോലും അത്തരത്തിലുള്ള നീചവൃത്തികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിനോട് നാം ഓരോരുത്തരും ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക, അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത്തരം അധാർമികതകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നീക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അകറ്റി നിർത്തുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടേണമേ. അല്ലാഹുവേ, ജീവിതത്തിൽ വ്യഭിചാരത്തിനൊരംശം പോലും കടന്നു വരാതിരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. വആഖിറു ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിത പാഠങ്ങൾ, അവതരണം മർവാൻ ബിൻ അബ്ദുൽ മജീദ്, വിഷയം വ്യഭിചാരം ഭയപ്പെടുക.
2: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
3: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
2: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
3: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
2: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
3: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
2: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
3: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
2: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
3: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇൻഷാല്ലാ നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് മധുരം ഖുർആനിൻ്റെ ഒരു സ്ലോട്ടിലേക്കാണ്. ഇൻഷാല്ലാ ഇന്നത്തെ മധുരം ഖുർആൻ നമുക്ക് കേൾക്കാം.
1: أعوذ بالله من الشيطان الرجيم

0: رحمتي وقل رب ارحمهما كما ربياني صغيرا.
1: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ 1952 സൗദി അറേബ്യയിലെ മക്കയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിൽ തന്നെ ഖുറാൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുറാൻ അധ്യാപകരിൽ നിന്ന് പഠനം നടത്തുകയുണ്ടായി. മധുരവും ഗൗരവവും ഹൃദയസ്പർശിയുമായ ശബ്ദശൈലിയാണ് അദ്ദേഹത്തെയും ലോകപ്രശസ്തനാക്കിയത്. ഇന്നത്തെ മധുരം ഖുറാനിൽ മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ളയുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്.
2: ഇന്ന് നമ്മൾ കേട്ട ഒരു ആയത്തിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. എന്നിരുന്നാൽ പോലും ആയത്ത് അതിൻ്റെ ആശയം ഇങ്ങനെയാണ്, വ ഖലാ റബ്ബുക, നിന്റെ റബ്ബ് ഇതാ തീരുമാനം പറഞ്ഞിരിക്കുന്നു, വിധി തീരുമാനിച്ചിരിക്കുന്നു. എന്താണ്? അല്ലാ തഅബുദു ഇല്ലാ ഇയാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കളിൽ നന്മ ചെയ്യണമെന്നും. ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, അവരിൽ രണ്ടിലൊരാൾ അല്ലെങ്കിൽ അവർ രണ്ടാളും തന്നെ നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യം പ്രാപിച്ചേക്കുന്ന പക്ഷം, ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് ചേ എന്നു നീ പറയരുത്. വലാ തൻഹർഹുമാ, അവരോട് കയർക്കുകയും ചെയ്യരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമ, അവരോട് നീ മാന്യമായ വാക്ക് പറയുകയും ചെയ്യുക. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിന റഹ്മ, കാരുണ്യനിമിത്തം എളിമയുടെ ചിറക് നീ അവർക്ക് താഴ്ത്തിക്കൊടുക്കുകയും ചെയ്യുക. വഖു റബ്ബി റഹംഹുമ കെമാ റബ്ബയാനി സഗീറ, നീ പറയുകയും ചെയ്യണം, റബ്ബേ, അവർ രണ്ടാളും എന്നെ ചെറുപ്രായത്തിൽ പരിപാലിച്ചു വളർത്തിയതുപോലെ നീ അവരോട് കരുണ ചെയ്യണമേ എന്ന് നീ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് സൂറ ഇസ്രായിലെ ഈ ഒരു ആയത്തിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും ഒരു ഹൃദിസ്ഥമായിട്ടുള്ളൊരു ഭാഗമായിരിക്കാം ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ രണ്ടായത്തുകൾ. നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ വില മനസ്സിലാകണമെങ്കിൽ അവർ നമ്മളിൽ നിന്ന് അപ്രത്യക്ഷരായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവണം. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അപ്പോഴാണ് നമുക്ക് അവരുടെ വില നമുക്ക് മനസ്സിലാവുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു സഹോദരി, അതല്ലെങ്കിൽ നമ്മുടെ ഒരു മകൾ രാത്രിയുടെ ഒരു അർദ്ധരാത്രി അവരുടെ കുഞ്ഞു കരയുന്നു, ഉറക്കച്ചടവോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുഞ്ഞിനെ ആട്ടുന്നു. അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എപ്പോഴോ ആ ഒരു ഉമ്മ ആട്ടിക്കൊടുക്കുന്ന ഒരു താളത്തിനനുസരിച്ച് ആ കുഞ്ഞ് എപ്പോഴോ ഒരു മയക്കത്തിലേക്ക് പോയപ്പോൾ പിന്നീട് കാണുന്ന കാഴ്ച എന്താണ്? ഒരു പാതി മനസ്സോടുകൂടി ഉമ്മ ബെഡിലിരുന്ന് ഒരു മയക്കത്തിലേക്ക്, ഒരു തൂങ്ങി ഉറക്കത്തിലേക്ക് പോകുന്നതാണ്. വീണ്ടും ആ കുഞ്ഞ് കരയുന്നു. കരയുമ്പോൾ വീണ്ടും എന്തു ചെയ്യുന്നു? ആ ഉമ്മ എഴുന്നേറ്റ് ആട്ടാൻ ആരംഭിക്കുന്നു. നമ്മൾ ആലോചിക്കേണ്ടുന്നൊരു കാര്യം, ആ ഒരു നമ്മുടെ ഒരു ബാല്യകാലത്തിലേക്ക് പോകുമ്പോൾ, ഇന്ന് ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും വെളിച്ചങ്ങളുമൊക്കെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മണ്ണെണ്ണത്തുരുമ്പിൻ്റെ വെളിച്ചത്തിൽ ജീവിച്ച ഒരു ജീവിതം നമുക്കെല്ലാവർക്കും പറയാനുണ്ടല്ലോ. അന്ന് നമ്മളും അർദ്ധരാത്രി നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉമ്മ എങ്ങനെയായിരിക്കും നമ്മളെ അന്ന് ആട്ടി ഉറക്കിയിട്ടുണ്ടാവുക? ആ താരാട്ടുപാട്ടും അതേപോലെ തന്നെ ആ ഒരു ലാളനയും നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം നമ്മൾ കടപ്പാട് ചെയ്തിട്ടാണ് അതിനൊക്കെയും നമുക്ക് പൂർത്തിയാക്കാൻ, അതിനോടുള്ള ഒരു പകരം കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരു രോഗിയായൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക, അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വൈകല്യങ്ങളുള്ള ഒരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ആ ഉമ്മാക്കൊരു കല്യാണമില്ല, ഒരു പുറത്തിറങ്ങലില്ല, എല്ലാം ഈ കുഞ്ഞിനെ ചുറ്റിപ്പറ്റിയിട്ടാണ്. ചിലപ്പോൾ 13 വയസ്സായി, 23 വയസ്സായി, എന്നിരുന്നാൽ പോലും ഒരു 2 വയസ്സുകാരനെ ലാളിക്കുന്ന ഒരു ലാളിത്വത്തോടു കൂടി, അല്ലെങ്കിൽ ഒരു ലാളനയോടുകൂടി ആ ഉമ്മ ആ ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു പകരം എങ്ങനെയാണ് ഈ ഉമ്മക്ക് പകരമായിട്ട് എന്തു നൽകിയാലാണ് പകരമാവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുക. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു ആയത്ത് സൂറത്തു ഇസ്രായിലെ 23-24 ആയത്തുകൾ നമുക്ക് പാഠമാകുന്നത്. അള്ളാഹു തീരുമാനം പറയുകയാണ്. എന്താ തീരുമാനം പറയുന്നത്? ആദ്യം അവൻ്റെ അഖീദ അവൻ ശരിയാക്കണം. എന്ത്? അല്ല തഅബുദു ഇല്ല ഇയാഹു, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നൊരു കാര്യം അവിടെ പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? മാതാപിതാക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കൾക്ക് എഹ്സാൻ ചെയ്യണം. എന്താണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഒരു പിന്നെ യാത്രയുടെ ഒരു പിന്നെ ദീർഘമായ യാത്ര കഴിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മുട്ടുചേർത്തിരുന്നു കൊണ്ട് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മുട്ടുചേർത്ത വ്യക്തി ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നു, മൽ ഇസ്ലാം? അപ്പോൾ പ്രവാചകൻ അതിന് മറുപടി പറയുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തഷ്ഹദ എന്ന് പറഞ്ഞിട്ട് അത് വിശദീകരിച്ചു കൊടുക്കുന്നു. വീണ്ടും പറയുന്നു, മൽ ഈമാൻ? എന്താണ് ഈമാൻ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു. പിന്നീട് ചോദിക്കുന്ന ചോദ്യം മൽ എഹ്സാൻ, എന്താണ് എഹ്സാൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എഹ്സാൻ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രവാചകന്റെ മറുപടി എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വ ഇല്ലം യകുൻ യറാഹു ഫഇന്നഹു യറാക, അല്ലാഹുവിനെ നീ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ അവനെ ആരാധിക്കുക. അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി അവൻ ആരാധിക്കലാണ് എഹ്സാൻ എന്ന് പറയുമ്പോൾ ആ ഒരു പദമാണ് അള്ളാഹു ഇവിടെ എടുത്ത് പ്രയോഗിച്ചത്. വബിൽ വാലിദൈനി എഹ്സാന, മാതാപിതാക്കൾ എന്തെനിക്ക് റിട്ടേൺ തരുന്നു എന്നുള്ളതല്ല, എൻ്റെ അള്ളാഹു എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു എന്നുള്ളതാണ് എഹ്സാൻ എന്നുള്ളത്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്ത് തുടരുകയാണ്, വബിൽ വാലിദൈനി എഹ്സാന, എന്നിട്ട് പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ, ഒരാൾ അതല്ലെങ്കിൽ രണ്ടുപേര് നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തുന്നു. അപ്പൊ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് ഒരാളാണ് ഉമ്മയാണുള്ളത് അല്ലെങ്കിൽ ഉപ്പയാണുള്ളത് അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയുമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ ഒരിക്കലും അവരോട് നിങ്ങൾ അവരെ വെറുപ്പിക്കരുത്, അവരോട് നിങ്ങൾ ചേ എന്നുള്ളൊരു വർത്തമാനം പറയരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായിട്ട് പറയുന്നു, ആ ഒരു പ്രാർത്ഥനാ വാചകം പഠിപ്പിച്ചുകൊണ്ടാണ്, വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ചരിത്ര ശകലം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാൻ ഈ ഒരു സമയം നമ്മൾ എടുക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ചരിത്രത്തിൽ കേട്ടിട്ടുള്ളൊരു ഭാഗമാണ് ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു സ്വഹാബിവര്യനെ കുറിച്ച്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വസീയത്ത് രൂപത്തിൽ സ്വഹാബികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യണം? ഇസ്തിഗ്ഫാറിന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. എന്താണത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മദീനത്തേക്ക് വരാൻ വേണ്ടി തുനിഞ്ഞ ഒരു സ്വഹാബിവര്യനാണ്. പക്ഷെ ഉമ്മക്ക് ഹിദുമത്തെടുത്തുകൊണ്ട്, ഉമ്മക്ക് സേവനം ചെയ്തുകൊണ്ട്, ഉമ്മയുടെ അടുക്കൽ നിന്ന് പോവാൻ സമ്മതിക്കാതെ ഉമ്മ മകനെ അവിടെ തന്നെ, യമൻകാരനായ സ്വഹാബിവര്യനെ അവിടെ തന്നെ തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനെ ആ ഒരു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഓരോ സംഘങ്ങൾ എത്തുന്ന സമയത്തും ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കും, നിങ്ങളിൽ ഉവൈസുൽ ഖർനിയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു സംഘം വന്നു യമനിൽ നിന്ന്. അപ്പോൾ അവർ പറഞ്ഞു, അവർ ഖലീഫയെ കാണാൻ വേണ്ടി വന്നു. ഖലീഫയെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന് അവരോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ അമീൻകും ഉവൈസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത്, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, അദ്ദേഹം ഒട്ടകത്തെ ശരിപ്പെടുത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്, എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അതാണ് ഉവൈസ് എന്ന് പറയുമ്പോൾ ഓടിച്ചെന്നുകൊണ്ട് ഉമർ റളിയല്ലാഹുഹു അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാറിനെ നടത്തണം. എന്നിട്ട് പറയാണ്, അതിൻ്റെ യോഗ്യത എന്താണ്? അദ്ദേഹം തൻ്റെ മാതാവിന് അത്രമാത്രം ഖിദ്മത്ത് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അതിനെ കാരണക്കാരനാക്കിയത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും.
1: കാരണം ബാറൻ
2: അതെ, ആ ഒരു ഭാഗം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ഇതുമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മരിച്ചാലും തീരുന്നില്ല മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത. ആ പ്രാർത്ഥനയിൽ അതാണല്ലോ പറയുന്നത്, വഖുർ റബ്ബി റഹംഹുമ ഖമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. വളരെ പെട്ടെന്ന് പറയട്ടെ, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ആളുകളോട്, നമ്മുടെ മക്കളോട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്താണ് ഒന്നാമതായി ബാധ്യത എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ബഹുമാനം, ബഹുമാനത്തോടുകൂടി സംസാരിക്കാൻ അവരെ നമ്മൾ പരിശീലിപ്പിക്കണം. ശബ്ദമുയർത്താതെ, ക്ഷമയോടുകൂടി അവർ പറയുന്നത് കേൾക്കാൻ, ആദരവോടുകൂടി പ്രതികരിക്കാൻ അവരെ പ്രാപ്തരാക്കണം. രണ്ടാമത്, മക്കൾ മാതാപിതാക്കളോട് ചെയ്യുന്നത് എന്താണ്? അനുസരിക്കുക, നല്ല കാര്യങ്ങളിൽ അവരെ അനുസരിക്കുക, അവരുടെ ഉപദേശം പിന്തുടരുക, തെറ്റായ കാര്യങ്ങളിൽ വിനീതമായി അഭിപ്രായം പറയാം, പക്ഷേ അവരെ നമ്മൾ അവഹേളിക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, അവർക്ക് സേവനങ്ങൾ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുക, വീട്ടുപണികളിൽ അവരെ സഹായിക്കുക, അസുഖം വന്നാൽ അവരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം, അവർ നമുക്കായി ചെയ്തു തരുന്ന ത്യാഗങ്ങൾക്ക് നന്ദി പറയാൻ നമ്മൾ വിട്ടുപോകരുത്. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഉമ്മ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ, ഉപ്പ ഞങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു നന്ദിയുടെ ഒരു വാക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് പറയാൻ നമ്മൾ മടിക്കരുത്. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ദുആ ചെയ്യണം എന്നുള്ളതാണ്. ആ ദുആയാണല്ലോ നമ്മൾ ഇന്ന് പഠിച്ചത്, വഖുർ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു കാര്യം, വൃദ്ധരായ അവസ്ഥയിൽ അവർക്ക് പ്രത്യേകമായ പരിഗണന, ക്ഷമയോടുകൂടി സ്വബറോടുകൂടി നമ്മൾ പെരുമാറുക. ആവർത്തിച്ച് അവർ നമ്മളോട് പറയുമ്പോഴും നമ്മൾ കോപിക്കരുത്. അവർ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന വികാരമൊഴിവാക്കാൻ അവരുടെ കൂടെയുണ്ടാകുക, അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏഴാമത്തൊരു കാര്യം കൂടി പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവരുടെ മാനവും അഭിമാനവും നമ്മൾ കാത്തുസൂക്ഷിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അപമാനിക്കരുത്, അവരുടെ കുറവുകൾ നമ്മൾ പുറത്തു പറയരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വളരെ ഒരു ഹൃദ്യമായ വിശദീകരണം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു മധുരം ഖുറാനുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ടിട്ടുള്ളത്.
3: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടണോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും മുജാഹിദ് ബാലുശ്ശേരി നിർവഹിച്ച പ്രഭാഷണമാണ് നാം കേൾക്കുന്നത്. ഇതാണ് യഥാർത്ഥ ജിഹാദ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ ഈ ഡയലോഗ് പ്രോഗ്രാം കേൾക്കണമെന്നും പ്രാമാണികമായ ചർച്ച ഉൾക്കൊള്ളണമെന്നും ആഗ്രഹിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സത്യാന്വേഷികളെ, ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഗൗരവമായി ചർച്ചയ്ക്ക് വിഷയീഭവിച്ചിട്ടുള്ളതും ലോകത്തിന് ഏറെ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നതുമായ ഒരു വിഷയം, എന്താണ് ജിഹാദ്? മനുഷ്യരായി പിറന്ന എല്ലാ ആളുകളും ഒരു കാര്യം നേടാൻ വേണ്ടി അത്യധ്വാനം ചെയ്യാറുണ്ട്. ഒരു നന്മ നേടിയെടുക്കുന്നതിന് വേണ്ടി കഴിവിൻ്റെ പരമാവധി നാം നമ്മുടെ സന്നദ്ധതയെ ഉപയോഗപ്പെടുത്താറുണ്ട്. അതിനെയാണ് യഥാർത്ഥത്തിൽ ഭാഷാപരമായി ജിഹാദ് എന്ന് പറയാം. വിഖ്യാതമായ ലിസാനുൽ അറബിൽ ജിഹാദിനെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്: യുദ്ധരംഗത്ത് അതല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ, അതിനു പുറമെ മറ്റേത് പ്രവർത്തനത്തിലും ഒരു വ്യക്തിയുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുന്നതിനെയാണ് ഈ പദം കൊണ്ട് അർത്ഥമാക്കുക.

വ്യക്തമായി പറയുന്നു അവിടെ ഖുർആനിൽ, ഫലാ തുതീഉൽ കാഫിരീന വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സത്യനിഷേധികളെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. അവരുടെ ഇച്ഛകളെയും ഇംഗീതങ്ങളെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം അത് നിങ്ങളെ സത്യത്തിലേക്ക് എത്തിക്കില്ല എന്ന് ശക്തമായി ഖുർആൻ പറയുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ഖുർആൻ കൊണ്ട് നിങ്ങൾ ജിഹാദ് നടത്തുക എന്ന് പറയും. ഖുർആനാകുന്ന ദൈവിക ഗ്രന്ഥത്തെ ഉപയോഗപ്പെടുത്തിയുള്ള പ്രബോധനമാകുന്ന വലിയൊരു ജിഹാദിനെ സംബന്ധിച്ച് മക്ക കാലഘട്ടത്തിൽ പറയുന്നുണ്ടെങ്കിൽ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ എന്ന് മക്കയിൽ പറയുന്നുണ്ടെങ്കിൽ, അവിടെ നമ്മൾ ആരും കാണുന്നില്ല ഒരു യുദ്ധം, അവിടെ നമ്മൾ ആരും കാണുന്നില്ല ഒരു സൈന്യത്തിൻ്റെ നയിക്കൽ, അവിടെ നമ്മൾ കാണുന്നില്ല ആരെയും പ്രവാചകൻ യുദ്ധത്തിൽ തോൽപ്പിച്ച് വാളെടുത്ത് ആയുധമെടുത്ത് പോരാടുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ അവിടെ ജിഹാദുണ്ട്. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, ഇതര മതവിശ്വാസികളെ, ഇസ്ലാമിനെ വിമർശിക്കുന്നവരെ, അവിടെയുള്ള ജിഹാദ് നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ദൈവനിഷേധ പ്രവണതയെയും സൃഷ്ടിപൂജയെയും പൗരോഹിത്യം അവരിൽ ചാർത്തിയ ചിന്താപരമായ ഒരുപാട് വ്യതിയാനങ്ങളെയും തിരുത്തിക്കൊണ്ട് ദൈവീകമായ വചനത്തിലൂടെ അവരെ സംസ്കരിക്കുന്ന ത്യാഗപൂർണമായ ആ പരിശ്രമത്തെ ഖുർആൻ വലിയ ജിഹാദായി പഠിപ്പിക്കുന്നു. അപ്പോൾ 25:52 നിന്ന് ജിഹാദൻ കബീറ എന്ന് പറയുന്നത് ആയുധമേന്താത്ത ജിഹാദിനെ സംബന്ധിച്ചാണ്. അഥവാ കഴിവിൻ്റെ പരമാവധി അന്ന് വരെ മനുഷ്യർ ജീവിച്ച അവരുടെ ജീവിത രീതിയിൽ നിന്ന് ദൈവിക ദർശനത്തിലേക്ക്, ബുദ്ധിയുടെ ചിന്തയുടെ മേഖലയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനെ ഇസ്ലാം ജിഹാദി എന്ന് പറയുന്നു. അപ്പോൾ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് കേരളത്തിലൊക്കെ നടത്തുന്ന നവോത്ഥാന സംരംഭത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഒരു വലിയ ജിഹാദാണ്. ഖുർആനിനെതിരെ തെറ്റിദ്ധാരണ, ജിഹാദ് എന്നത് തെറ്റിദ്ധരിച്ച ഒരു സമൂഹത്തിനെതിരെ ഈ പ്രോഗ്രാം പോലും ഒരു ജിഹാദാണ്. ഈ പ്രോഗ്രാം പോലും കൃത്യമായി പറഞ്ഞാൽ ഖുർആനിൻ്റെ വീക്ഷണത്തിൽ ഒരു മഹാജിഹാദാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകളെ തീർത്തുന്ന മഹത്തായ ബുദ്ധിപരമായ കാൽവപ്പാണിത്. സായുധ സമരത്തെക്കാളും ധീരമായ ഒരു ഇടപെടലാണിത്. ആയിരങ്ങളെ തലയെറിയാൻ എളുപ്പമാണ്. തലതിരിഞ്ഞവരെ, അവരെ നേരാമണ്ണം ചിന്തിക്കുന്നവരാക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ പരിപാടിയായി വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ 22:78 പറയുന്നത്, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹു അജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജ് മില്ലത്ത അബീകും ഇബ്രാഹീമ ഹു സമ്മാകുമുൽ മുസ്ലിമീൻ എന്നാണ്. വജാഹിദു ഫില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടണം, ജിഹാദിൽ ഏർപ്പെടണം. അത് ഹക്കായ മുറപ്രകാരമുള്ള നിങ്ങളുടെ വികാരത്തിനൊത്ത് രൂപപ്പെടേണ്ട ഒന്നല്ല, കൃത്യമായ നിയമങ്ങളോടുകൂടിയുള്ളതാണ് ആ ജിഹാദ്. നിങ്ങളെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഉഹ്രിജത്തിൽ ഇന്നാസാണ് നിങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ, അവരെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ, അവരെ സത്യത്തിൻ്റെ സൽപാന്താവിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ, നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. ആ അർത്ഥത്തിൽ ഇബ്രാഹിം നബി നടത്തിയ ബുദ്ധിപരമായ ജിഹാദ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൂര്യയുദ്ധങ്ങളെയും കാട്ടാറുകളെയും സൃഷ്ടിച്ച സിത്താവിലേക്കുള്ള അക്ഷണം, സ്വന്തം പിതാവിൽ നിന്നാരംഭിച്ച് യാ അബത്തി എന്ന് തുടങ്ങി കദുക്കാനത്തിലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം എന്ന് പറഞ്ഞ് നാട്ടുകാരോടും നംറൂദിനോടും ഏകദൈവത്വത്തെക്കുറിച്ച് പറഞ്ഞ്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ്, ദൈവത്തിൻ്റെ കുദരത്തുകളെക്കുറിച്ച് പറഞ്ഞ്, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞ്, റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറഞ്ഞ് ഇബ്രാഹിം നബി നടത്തിയ ചിന്താപരമായ വിപ്ലവത്തെ ജിഹാദി എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചിരിക്കുന്നു. ഖുർആനിലെ 29-ാമത്തെ അധ്യായം അവസാനത്തെ വചനം, 69-ാമത്തെ വചനം, വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ എന്ന് അല്ലാഹു പറയും. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരെ നാം ഹിദായത്തിൻ്റെ വഴിയിലേക്ക്. വബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിയൂനൽ ഖൗൽ ഫയത്തബിയൂന അഹ്സനഹു എന്ന് ഖുർആനിലെ 39:17-18 പറയും. ഒരു പ്രഭാഷണത്തെ, ഒരു പ്രബോധനത്തെ, ഒരു മതത്തിൻ്റെ പ്രത്യേകതയെ, ദൈവീക മതത്തിൻ്റെ പ്രത്യേകതയെ സിട്ടികൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പ്രത്യയശാസ്ത്രവുമായി താരതമ്യം ചെയ്ത് സത്യത്തിലേക്കുള്ള പ്രയാണത്തെ ജിഹാദി എന്ന് പറയും. നമ്മളൊക്കെ ഓം അസദോമാ സദ്ഗമയ തമസോ

0: മാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, കട്ട പിടിച്ച കൂരിരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യരെ നയിക്കൽ ജിഹാദാണ് എന്നാണ് അവിടെ പറയുന്നത്. സത്യം കണ്ടെത്താനുള്ള ഒരു വ്യക്തിയുടെ പഠനം, ഒരു വ്യക്തിയുടെ യാത്ര, ഒരു വ്യക്തിയുടെ അധ്വാനം, സത്യം കണ്ടെത്തിയതിന് ശേഷം അതിൽ അടിയുറച്ച് വിശ്വസിക്കൽ ജിഹാദാണ് എന്ന് വിശുദ്ധ ഖുർആൻ 29:69 വചനത്തിൽ പറയും. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം 142-ാമത്തെ വചനത്തിൽ പറയുന്നത്, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ്സാബിരീൻ എന്നാണ് അവിടെ പറയുന്നത്. സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു കളയാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കോടിക്കണക്കായ മനുഷ്യർ ഇസ്ലാമായി ജീവിച്ച് മരിച്ചുപോയി. അവരാരും പിച്ചാത്തി എടുത്തിട്ടില്ല, അവരാരും ആയുധമെടുത്തിട്ടില്ല, അവരാരും രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടില്ല. സ്വതന്ത്രമായി ജീവിക്കുന്ന സിവിലിയന് നേരെ അവരാരും അക്രമം ചെയ്തിട്ടില്ല. ബസ് സ്റ്റോപ്പുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എയർപോർട്ടുകളിലോ ബോംബുകളായി അവരാരും പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷേ അവർ ജിഹാദ് ചെയ്തു എന്ന് ഖുർആൻ പറയുന്നു. അവർ ത്യാഗം അനുഭവിച്ചു എന്ന് ഖുർആൻ പറയുന്നു. തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, അഗ്നികുണ്ടാരത്തിലേക്ക് പീഡിപ്പിക്കപ്പെട്ടവർ, അവരെല്ലാം ജിഹാദ് ചെയ്തതായി വിശുദ്ധ ഖുർആൻ ഈ വാചകത്തിലൂടെ പഠിപ്പിക്കുന്നു. അത് ജിഹാദാണ് എന്ന് പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു ഹല്ലദുല്ലുക്കും അലാ തിജാരത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഖ്മിനുന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാ. 61-ാം അധ്യായം 10-ാമത്തെ വചനമാണ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദ് ഉണ്ടെന്നും വേദനാജനകമായ നരകത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന ജിഹാദാണതെന്നും വിശുദ്ധ ഇസ്ലാം പറയും. പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. പ്രവാചകന്മാർക്ക് സഹായികൾ ഉണ്ടായിട്ടുണ്ട്, അനുധാവന കുതുകികളായിട്ടുള്ള ആളുകളും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന അനുയായി വൃന്ദമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാലം വരും, ആ അനുയായികളുടെ പ്രത്യേകത അവർ പ്രവർത്തിക്കുക, പറയാത്തത് അവരോട് ചെയ്യണമെന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും കൽപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അവർ എന്നും പ്രവാചക തിരുമേനിയുടെ വചനത്തിൽ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മിൻ. അന്ന് അധികാരത്തിലുള്ളവർ, കൈകൊണ്ട് തടുക്കേണ്ട വ്യക്തി, ഒരാളെ കൈകൊണ്ട് തടുക്കാൻ അവകാശമുള്ള അധികാരമുള്ള ഒരു വ്യക്തി, കൈകൊണ്ട് തടുക്കൽ ജിഹാദാണ് എന്ന് പറഞ്ഞു. വമൻ ജാഹദഹും ബിലിസാനി, രണ്ട് ചുണ്ടുകൾക്കിടയിൽ ദൈവം അനുഗ്രഹമായി നൽകിയ അക്ഷര കൂട്ടുകൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന വൈവിധ്യമായ കഴിവുകളെ നൽകിയ ആ നാവ് ഉപയോഗിച്ച് മനുഷ്യന്റെ ചിന്താമണ്ഡലങ്ങൾ ഉദ്ദീപിപ്പിക്കുന്ന വിധത്തിൽ നല്ല ഒരു രൂപപ്പെടുത്തിയെത്തുന്ന സംസാരത്തെ ജിഹാദ് എന്ന് വിളിക്കുന്നു. അതുവരെ ഒരു നാട്ടിലെ ജനങ്ങൾ തീവ്രവാദവും ഭീകരവാദവും ഇതര സമൂഹത്തോട് വർഗീയതയും വെച്ച് പുലർത്തുകയും ഒരു വ്യക്തിയുടെ സംസാരത്തിലൂടെ ആ ജനതയുടെ മാനസിക പരിവർത്തനം സൃഷ്ടിക്കാൻ കഴിയുന്നുവെങ്കിൽ അത് ജിഹാദാണ് എന്നാണ് നബി തിരുമേനി പറഞ്ഞത്. വമൻ ജാഹദഹും ബിക്കൽബി ഫഹുവ മുഖ്മിൻ. ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ട് ജിഹാദ്, സ്വന്തം ശരീരത്തിലെ ഹൃദയം പുറത്തേക്ക് പറച്ചെടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന അവരെ നെഞ്ചത്തോട്ടെറിഞ്ഞ് അവനെ താഴെ വീഴ്ത്തുന്നതിൻ്റെ പേരല്ല ജിഹാദ്. തിന്മ ചെയ്യുന്നവരെ ഹൃദയം കൊണ്ട് വെറുക്കൽ ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരധർമ്മകാരിയെ, ഒരു ഭീകരവാദിയെ, ഒരു ജിഹാദിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവനെ തീർച്ചയായും ഇവിടെ ഹൃദയം കൊണ്ട് വെറുക്കൽ ജിഹാദായി പഠിപ്പിക്കുന്നു. സ്വന്തം നഫ്സിനോട് ജിഹാദ് ചെയ്യാത്തവൻ മുസ്ലിമല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഇസ്ലാമല്ല, മുജാഹിദല്ല എന്ന് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ റിപ്പോർട്ടിൽ നാം വായിക്കുന്നു. ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ പ്രഗത്ഭനായ ശിഷ്യനായ ഇബ്നു ഖയ്യിം ജൗസിയുടെ ജിഹാദിനെ കുറിച്ച് പറയുന്ന 13 പദവികളിൽ ഏറ്റവും പ്രധാനമായത്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഖുർആനും സുന്നത്തും പഠിക്കാൻ അയാളുടെ ഇച്ഛയെ നിയന്ത്രിച്ചു നിർത്തി അത് പഠിക്കാൻ അയാൾ അയാളെ നിർത്തിക്കൊടുക്കുന്നതിനെ ജിഹാദായി എണ്ണിയിരിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുന്നതിനെ ജിഹാദാണ് എന്ന് വീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ പകർന്നു കൊടുക്കൽ ജിഹാദാണ് എന്ന് പറയുന്നു. ആ രംഗത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന, അതുകൊണ്ടാണ് ലുഖ്മാൻ അൽ ഹക്കീം മകനോട് പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ് സ്വലാ വഅമുറു ബിൽ മഅറൂഫ് വഅൻഹാനിൽ മുൻകർ ഫസ്ബിർ. അവിടെ ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ ക്ഷമയും ജിഹാദായി പഠിപ്പിക്കപ്പെടുന്നു. ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു, നബിയെ, ഞാൻ ജിഹാദ് ചെയ്യാനും ഹിജ്റയുടെ കൂലി നേടാനും ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവർ കരയുകയാണെന്നും അവർ വാർദ്ധക്യത്തിലാണെന്നും ആ അനുചരൻ പ്രത്യുത്തരം നൽകി. നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, മടങ്ങിപ്പോകൂ, മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവർക്ക് ഹിദ്മത്ത് എടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യൽ ജിഹാദാണ് എന്ന് പറഞ്ഞു. മരിക്കുന്നവരെ അവരെ സംരക്ഷിക്കൽ ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു. അഫ്സലുൽ ജിഹാദി കലിമത്തു ഹഖിൻ ഇൻദ സുൽത്താനി ജാഹിറിൻ. യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരിയോട്, അക്രമിയായ ഭരണാധികാരിയോട് സത്യത്തിന്റെ വാചകം പറയൽ ജിഹാദാണ് എന്ന് നബി പഠിപ്പിച്ചു. നാളെ ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു നാടിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരാദർശ പ്രബോധനത്തിന് വേണ്ടി, ഒരാശയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ആയുധമെടുക്കേണ്ടി വന്നാൽ അതെടുക്കുന്നതും ജിഹാദാണ്, കിത്താൽ ഉൾക്കൊള്ളുന്ന ജിഹാദാണ്, യുദ്ധത്തിൽ ഉൾക്കൊള്ളുന്ന ജിഹാദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇച്ഛയെ നിയന്ത്രിക്കലും ഖുർആൻ പഠിക്കലും മാതാപിതാക്കളെ സംരക്ഷിക്കലും ജിഹാദാണ് എന്ന് പറഞ്ഞ അതേ ദൈവിക പ്രമാണം തന്നെ ഒരു ഏകദൈവ വിശ്വാസിയെ തിരിച്ചു ബഹുദൈവത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ നിർബന്ധ സ്വരത്തിലെ ആവശ്യപ്പെടലിനെ ജിഹാദി എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് വൈൻ ജാഹദാക്ക അലാ അന്തു ശിരികബി, അതായത് മഹാനായ സയ്യിദ് ഇബ്നു അബി വഖാസ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ തിരിച്ചു നീ ബഹുദൈവത്വത്തിലേക്ക് വരണമെന്ന നിർബന്ധ സ്വരത്തെ ജിഹാദി എന്ന പദം കൊണ്ട് സൂറത്തുൽ ഖുമാനിലെ 15 കൊണ്ട് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വിധത്തിൽ ജിഹാദിനെ വിശാലമായി ഖുർആനിലൂടെ സുന്നത്തിലൂടെ കടന്നു പോകുമ്പോൾ നന്മ സ്ഥാപിക്കാനുള്ള തിന്മക്കെതിരെയുള്ള ഏതേത് ത്യാഗപരിശ്രമങ്ങളും ജിഹാദാണ്. സ്വന്തം മക്കളെ നന്നായി വളർത്തലും വിദ്യാഭ്യാസം നൽകലും അവരെ നല്ല ഭർത്താവിന്റെ കയ്യിലേൽപ്പിക്കലും അവരെ സംരക്ഷിക്കലും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ജിഹാദിന്റെ പരിധിയിൽ വരും. ഇനി ഇൻഷാ അല്ലാ ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് തുടർന്ന ചർച്ചകൾ കടന്നു ചെല്ലുന്നത്. അത് ശ്രദ്ധിക്കുമ്പോൾ ജിഹാദിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീരുകയും നല്ലൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ വരികയും ചെയ്യും എന്നതെനിക്ക് ഉറപ്പുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക, നല്ലത് പഠിക്കുക, ചിന്തിക്കുക, സ്വന്തം ബുദ്ധി ആളുകൾക്ക് പണയപ്പെടുത്താതിരിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നാം ഇതുവരെ കേട്ടത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ഡയലോഗ് എന്ന പ്രോഗ്രാമിൽ നിന്നും ഇതാണ് യഥാർത്ഥ ജിഹാദ് എന്ന വിഷയത്തിൽ മുജാഹിദ് ബാലുശ്ശേരി നിർവഹിച്ച സംസാരമാണ് നാം ഇതുവരെ കേട്ടത്.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ആശ്വാസകരണം പദ്ധതി പ്രകാരം ധനസഹായം തുടർന്ന് ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. നിലവിൽ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ നിശ്ചിത മാതൃകയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റിന്റെ മാതൃക വെബ്സൈറ്റിൽ ലഭ്യമാണ്, www.socialsecuritymission.gov.in. ആവശ്യമായ വിവരങ്ങൾ, സർട്ടിഫിക്കറ്റിനൊപ്പം ആധാർ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഉൾപ്പെടുത്തണം. 1/4/2018 ശേഷമോ അതിനുശേഷമോ അപേക്ഷ നൽകി ഇതുവരെ ധനസഹായം ലഭിച്ചു തുടങ്ങാത്തവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള തീയതി 30/6/2026 വരെ നീട്ടിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത്, അവസാന തീയതി രേഖകൾ 2026 June 30 സമർപ്പിക്കണം. കുടിശ്ശിക നിശ്ചിത തീയതിക്കുള്ളിൽ രേഖകൾ സമർപ്പിക്കാത്തവർക്ക് കുടിശ്ശിക ലഭിക്കുന്നതല്ല, രേഖകൾ സമർപ്പിക്കുന്ന മാസം മുതൽ മാത്രമായിരിക്കും ധനസഹായം അനുവദിക്കുക. ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0471-234-1200.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ, അവതരിപ്പിക്കുന്നത് ജാഫർ സലഫി, സൂറത്തുൽ ഹുജറാത്തിലെ ആറാമത്തെ ആയത്ത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഖുർആനിൻ്റെ മനഃപ്പാഠത്തിന് കാതോർത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഹുജുറാത്തിലെ ആറാമത്തെ ആയത്താണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

فتصبحوا على ما فعلتم نادمين. فتصبحوا

الإهالة فتصبحوا على ما فعلتم نادمين.

0: ഇൻഷാല്ലാ ഏഴാമത്തെ ആയത്ത് പഠിക്കാനായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ ആറാമത്തെ ആയത്ത് അവതരിപ്പിച്ചത് ജാഫർ സലഫി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരിചേരുക, വായിക്കുക.

0: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം തഖ്‌വയില്ലെങ്കിൽ അവതരിപ്പിക്കുന്നു മുഹമ്മദ് ജാസിം കരുളായി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോട് ബാധ്യത ഉള്ളതോടൊപ്പം തന്നെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ദീനിൻ്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബാക്കളോടൊത്ത് ഇങ്ങനെ കൂടിയിരിക്കുന്ന വേളയിൽ ഒരിക്കലും ഇങ്ങനെ പറയുകയാണ്: ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ അംസാലി ജിബാലി തിഹാമത്ത് ബിദ. നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ വെളുത്ത തിഹാമ പർവ്വതം കണക്കിയ നന്മകളുമായിക്കൊണ്ട് ചില മനുഷ്യർ കടന്നു വരും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫയജഅലുഹല്ലാഹു അസ്സ വജല്ല ഹബാഅ മൻസൂറ. എന്നാൽ അത്രയധികം ആ പർവ്വത സമാനമായിട്ടുള്ള സൽക്കർമ്മങ്ങളുമായിക്കൊണ്ട് ഈ മനുഷ്യർ കടന്നു വരുമെങ്കിലും അവർ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാവിധ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ധൂളികളാക്കിക്കൊണ്ട് പാറ്റിക്കളയും, നിഷ്ഫലമാക്കി തീർക്കും. നമുക്കറിയാം, ഒരു പുരുഷായുസ് മുഴുവനായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിൽ ജീവിക്കുക, അതിനുവേണ്ടി കൊണ്ട് പണിയെടുക്കുക, ഒരു പർവ്വത സമാനമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അത് നെയ്തുകൂട്ടുക എന്നെല്ലാം പറഞ്ഞാൽ അത് കേവലം ചെറിയൊരു പണിയല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രീതി ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവരെല്ലാം ഇത്രയധികം പണിയെടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അവരുടെ ജീവിതത്തിലെ പല ആസ്വാദനങ്ങളും പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സ് കൊതിക്കുന്ന പല കാര്യങ്ങളും അവരൊരു പക്ഷേ ഇതിനു വേണ്ടി കൊണ്ട് ത്യജിച്ചിട്ടുണ്ടാവാം. എന്നാൽ ദുനിയാവിൽ വല്ലാതെ ആസ്വദിക്കാതെ കാര്യങ്ങളെല്ലാം നന്മകൾ ചെയ്യുവാൻ സമയം മാറ്റിവെച്ച് ആഹ്റത്തിൽ വരുമ്പോൾ അതിനൊന്നും പ്രതിഫലമില്ലാത്ത ഒരു ദുരവസ്ഥയാണ് അവർ നേരിടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നു. ഇത് കേൾക്കേണ്ടുന്ന താമസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹബാക്കളുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ നിന്നും മഹാനായ സൗബൻ അലിയുള്ള എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രവാചകനോട് വളരെ ആവലാതിപ്പെട്ടുകൊണ്ട് പറയുകയാണ്: യാ റസൂലല്ലാ, സിഫ്ഹും ലന ജല്ലിഹിം ലന അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്: പ്രവാചകരെ, അവരെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരുവിൻ, അവരിൽ പെട്ടുപോകാതിരിക്കാനാണ്. ആരാണ് ആ കൂട്ടരെന്ന് ഞങ്ങൾക്ക് വിശദമാക്കി തരൂ, ഞങ്ങൾക്ക് വിവരിച്ചു തരൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്: അമാ ഇന്നഹും ഇഖ്വാനുക്കും വമിൻ ജിൽദതികും വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ. സഹാബ, അവർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളുടെ അനുചരന്മാരാണ്, പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നത് പോലെ അവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട്, രാത്രി നമസ്കാരം വരെ നിർവഹിക്കുന്ന ആളുകളാണ്. പക്ഷേ വലാകിന്നഹും മഖ്വാമുൻ ഇദാ ഖലൂ ബിമഹാരിമില്ലാ ഇൻതഹഖുഹ. പക്ഷേ അവരൊരു കൂട്ടം ആളുകളാണ്, അവർ അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമായി നമ്മെ കാണുന്ന വേളയിൽ, താനും തൻ്റെ റബ്ബും തനിച്ചാകുന്ന വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടുള്ള അതിർവരമ്പുകളെ ലംഘിക്കുന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി തീർക്കും. അഥവാ പുറമെ ആളുകൾ കാണുന്ന സമയത്തെല്ലാം നല്ല രൂപത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്നു, പക്ഷേ റബ്ബ് സുബ്ഹാനഹു വതആല മാത്രം തന്നെ കാണുന്ന വേളയിൽ തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അഥവാ രഹസ്യ ജീവിതത്തിൽ പാപങ്ങളുമായിക്കൊണ്ട് ആ പാപഭാരവുമായിക്കൊണ്ട് അതുപേറിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ പ്രവർത്തനങ്ങളൊന്നും സ്വീകരിക്കുകയില്ല, അതെല്ലാം നിഷ്ഫലമാക്കി തീർക്കുമെന്ന് പറയുമ്പോൾ അതിലേറെ വലിയ ഹതഭാഗ്യവന്മാർ ആരുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മളതിൽ പെട്ടുപോകുമോ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമുണ്ട്: ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളുടെ, അല്ലാഹുവിനെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ സൂക്ഷിക്കുന്ന, ഭയപ്പെടുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയെ, അല്ലാഹു സുബ്ഹാനഹു വതആല വേണ്ടെന്നു പറഞ്ഞ കാര്യങ്ങളെ വളരെയധികം ജീവിതത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കർമ്മമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുക, അഥവാ തഖ്‌വയുള്ള ആളുകളുടെ കർമ്മം മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആയത്തുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർമ്മപ്പെടുത്തിയത് ഇത്രമാത്രം, അള്ളാഹു സുബ്ഹാനഹു വതആലയെ രഹസ്യത്തിലും പരസ്യത്തിലും സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിക്കൊണ്ട് തഖ്‌വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പുറംമോടിയോ അല്ലെങ്കിൽ നമ്മുടെ കാട്ടിക്കൂട്ടലുകളോ അല്ല അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നതും, അതിനനുസരിച്ചല്ല അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുന്നതും. മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ പ്രിയപ്പെട്ടവരെ രൂഢമൂലമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ തഖ്‌വയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലമേകുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാതെ ആളുകളുടെ മുമ്പിൽ നല്ല രൂപത്തിൽ നന്മകൾ ചെയ്തെല്ലാം ജീവിക്കുന്നു, പക്ഷേ രഹസ്യ ജീവിതത്തിൽ റബ്ബ് കാണുന്ന വേളയിൽ തിന്മകളൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ വളരെ ഗൗരവത്തിലോർക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങൾ വരെ സ്വീകരിക്കാതെ അത് തടഞ്ഞുവെച്ച് അതിന് പ്രതിഫലമില്ലാതായിത്തീരുമെന്നുള്ള കാര്യത്തെ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കുക. അവസാനമായിക്കൊണ്ട് മഹാനായ ഇബ്നു ഹജറൽ അസ്ഖലാനി റഹിമഹുള്ള ആമുഖമായിക്കൊണ്ട് സൂചിപ്പിച്ച ഹദീസിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഇത്തരത്തിലുള്ള ആളുകൾ അഥവാ രഹസ്യത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കേവലം ഒരു സൃഷ്ടിയുടെ വില പോലും നൽകുന്നില്ല. സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കേവലം ഒരു സൃഷ്ടിയുടെ വില പോലും ഇത്തരത്തിലുള്ള ആളുകൾ കൽപ്പിക്കുന്നില്ല. കാരണം അവർ പരസ്യത്തിൽ ആളുകൾ കാണുന്ന സമയത്ത് നന്മകളാണ് ചെയ്യുന്നത്, തിന്മ ചെയ്യുവാൻ മടിക്കുന്നു. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ ആളുകളൊന്നും കാണാത്ത വേളയിൽ യാതൊരുവിധ ലജ്ജയുമില്ലാതെ തിന്മകൾ ചെയ്യുന്നു. അതുകൊണ്ട് കേവലം സൃഷ്ടികളുടെ വില പോലും സ്രഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇത്തരക്കാർ കൽപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തോടും നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുക. അതല്ല എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളും ഇത്തരത്തിൽ നാളെ പരലോകത്ത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ കടന്നു വരുമ്പോൾ അതൊന്നുമില്ലാത്ത രൂപത്തിൽ നിഷ്ഫലമായിക്കൊണ്ട് നമ്മൾ അവിടെ വെച്ചുകൊണ്ട് കാണുന്ന ഒരു ദുരവസ്ഥ നമ്മെയും തേടിയെത്തുമെന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ എല്ലാ സമയത്തും ഭയപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ള ഒഴിവാക്കേണ്ടുന്ന തിന്മകളെ ജീവിതത്തിൽ വളരെയധികം ഗൗരവത്തിൽ കാണുവാനും പരമാവധി അതിൽ നിന്നും വിട്ടുനിൽക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. എങ്ങാനും ജീവിതത്തിൽ അത്തരത്തിലുള്ള തിന്മകൾ വന്നുപോയിട്ടുണ്ട് എങ്കിൽ, അതല്ല എങ്കിൽ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ രഹസ്യമായിക്കൊണ്ട് തിന്മകൾ ഉണ്ട് എങ്കിൽ അതിൽ നിന്നും വിട്ടുമാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ആത്മാർത്ഥമായിക്കൊണ്ട് പാപമോചനം തേടുക, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക, തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സമയത്തും ഭയപ്പെടുവാനുള്ള തഖ്‌വയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിൽ മുത്തഖിയായിക്കൊണ്ട് തന്നെ റബ്ബിനെ കണ്ടുമുട്ടുവാനുള്ള മഹാഭാഗ്യവും അള്ളാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസാഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവ തവ്വാബുർ റഹീം.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം തഖ്‌വയില്ലെങ്കിൽ വിഷയം അവതരിപ്പിച്ചത് മുഹമ്മദ് ജാസിം കരുളായി.

0: സൂറത്തു നിസായിലെ 17-18 വചനങ്ങളാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമ്മൾ കേട്ടത്. സലംക, പശ്ചാത്താപത്തെക്കുറിച്ച് ഒരുപാട് ഒരു വെളിച്ചം കിട്ടുന്ന ആയത്തുകളാണല്ലേ.
1: ഈ ഒരു വചനം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടാവും. കാരണം യൂട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് തൗബ. തെറ്റിപ്പോയി എന്ന് ഓർമ്മിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ എൻ്റെ വഴി തെറ്റി എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്കേ യൂട്ടേൺ എടുക്കാൻ കഴിയുള്ളൂ. അത് ബോധ്യപ്പെടാത്ത ഒരാൾ റോങ് വേയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അള്ളാഹു നിൻ്റെ വഴി തെറ്റാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച്, ഞാൻ ഇപ്പോൾ എവിടെ നിൽക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന ഒരു ചിന്ത സ്വയം ഉണ്ടാകുമ്പോഴാണ് എൻ്റെ അടുത്ത് തെറ്റുകളുണ്ടായി എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അപ്പോൾ അള്ളാഹു പറയാണ്, ഇന്നമത്തൗബത്തു അലല്ലദീന ലില്ലദീന യഅമലൂനസ്സു അബിജഹാലത്തിൻ അല്ലേ. ആ വചനത്തിൻ ശരിക്കും അള്ളാഹു നമ്മളിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കോറിയിട്ട് പോവുകയാണ്. എന്താ അതിൻ്റെ ആശയത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വരികളിലൂടെ ഒന്ന്. നിശ്ചയമായും അള്ളാഹുവിൻ്റെ മേൽ പശ്ചാത്താപം സ്വീകരിക്കൽ ബാധ്യതയുള്ളത് വിഡ്ഢിത്തം നിമിത്തം തിന്മ പ്രവർത്തിക്കുകയും പിന്നീട് അടുത്ത് തന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. യാതൊരു കൂട്ടർ അവർക്കല്ല പശ്ചാത്താപം സ്വീകരിക്കൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ തിന്മകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവരിലൊരാൾക്ക് മരണം ആസന്നമായാൽ അവൻ പറയുകയാണ്, നിശ്ചയമായും ഇതാ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന്. അവിശ്വാസികളായിക്കൊണ്ടും മരണപ്പെടുന്നവർക്കുമല്ല പശ്ചാത്താപമുള്ളത്, പശ്ചാത്താപം സ്വീകരിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നാം വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു. അപ്പം മരിക്കാൻ സമയത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുന്ന എന്ന് പറയുന്നവർക്കല്ല ലൈസത്തി തൗബ, അവർക്കല്ല തൗബയുള്ളത്. തൗബയുള്ളത് ഇന്നമത്തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂനസ്സു അബിജഹാലത്തിൻ, തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെടുകയും, അതുമാത്രമല്ല അള്ളാഹു ആ ഒരു തിന്മ അറിവില്ലായ്മ കൊണ്ട് അവനിൽ സംഭവിച്ചതിനെ മനസ്സിലായിട്ട് അള്ളാഹുലേക്ക് ഉടനെ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ. അപ്പോൾ മരിക്കുന്ന നേരത്ത് എല്ലാ മനുഷ്യനും തോന്നും അതുകൊണ്ട് കാര്യമില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു.
0: നിസ്സഹായത ശരിക്ക് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ആ സമയത്ത് നമ്മൾ തൗബ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. മരിക്കുന്ന സമയത്ത് ശരിക്കും മനുഷ്യൻ നിസ്സഹായനാണ്. ഇതുപോലെ തന്നെയാണ് പല വിഷയങ്ങളിലും. നമ്മളൊരു നിസ്സഹായത ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മുടെ സ്വഭാവത്തെ നന്നാക്കിയിട്ട് കാര്യമില്ല. മറിച്ച് ഇതുപോലത്തെ ഓരോ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ സമയത്ത് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവിടെ തന്നെ എഡിറ്റ് ചെയ്യുകയും പിന്നീട് ആ തെറ്റിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാതിലുകൾ കുറ്റിയിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലൂടെ കൊണ്ടു നടക്കേണ്ടത്.
2: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.

0: സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു വാർത്ത കാണുകയുണ്ടായി. അത് ഏറെ എന്നെ സന്തോഷിപ്പിച്ചു, അതിലേറെ ചിന്തിപ്പിച്ചു. നമ്മുടെയൊക്കെ ആ വാർത്ത നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടതാണ്. ഇതിനോടകം ആ വാർത്ത ഏവരും കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു പ്രതികരണം, അനുഭവം എന്ന ഈ ഒരു സെഷനിലൂടെ സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു സ്ത്രീ ഒരു അപകടത്തിൽ പെടുകയാണ്. ഒരു ബസ്സിനടിയിൽ, ടയറിനടിയിൽ പെടാവുന്നൊരു സാഹചര്യത്തിൽ കുറച്ചധികം റോഡിലൂടെ നിരങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായും ആ സ്ത്രീ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ കീറിപ്പോയിട്ടുണ്ട്. അൽഹംദുലില്ല, ആ സ്ത്രീ അത്ഭുതകരമായി അവിടെ രക്ഷപ്പെടുകയാണ്. അപ്പോൾ ആളുകളൊക്കെ കൂടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അവരിൽ ഒരാൾ മാത്രം ചെയ്ത ഏറ്റവും നല്ല ഒരു കാര്യമുണ്ട്. അയാൾ സ്വന്തം ഉടുതുണി എടുത്ത് ഈ സ്ത്രീയെ പുതപ്പിക്കുകയാണ്. കാരണം ആ സ്ത്രീയുടെ വസ്ത്രം അങ്ങിങ്ങായി കീറിപ്പോയിട്ടുണ്ട്. അയാളാകട്ടെ ആ വഴിയോരങ്ങളിലൂടെ തൻ്റെ സൈക്കിളിന്മേൽ ചായ വിറ്റ് നടക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേരും ആ നാടും അതൊക്കെ ഇതിനോടകം വളരെ വൈറലായി കഴിഞ്ഞിട്ടുണ്ട്. അൻസാരി ആ ഒരു വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അവിടെ പലപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു അപകടം നടന്നാൽ അതിനടുത്തേക്ക് വരാൻ ശ്രമിക്കാതെ, അതല്ലെങ്കിൽ ചിലപ്പോൾ പകച്ചുപോയി എന്തു ചെയ്യണമെന്ന് അറിയാതെ ഒരു ഒരു ആശങ്കയിൽ നിൽക്കുന്ന ചില ആളുകൾ. പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്ത ഒരു ധീരമായ നിലപാട്, ഒരു ലക്ഷ്യത്തിൽ ഒരു പക്ഷെ ഒരാൾക്ക് മാത്രം കിട്ടുന്ന അങ്ങനത്തെ ചില മനസ്സുകൾ, ഒരു മനസ്സിൻ്റെ നല്ല ഒരു മനസ്സിൻ്റെ ഉടമ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചത് ആ ഒരു സഹോദരി തൻ്റെ വീട്ടിലുള്ള മാതാവിനെപ്പോലെ, തൻ്റെ വീട്ടിലെ ഭാര്യയെപ്പോലെ, തൻ്റെ പെൺമക്കളെപ്പോലെ ഒരു സഹോദരി, ഒരു സ്ത്രീ, അവരുടെ നഗ്നത വെളിവാക്കപ്പെടുകയും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് അവിചാരിതമായി സംഭവിച്ചാലും മൊബൈൽ ഫോണിൽ അത് പകർത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം.
1: മരണവീട്ടിൽ പോലും, മരണവീട്ടിൽ അടുത്തൊരു വലിയൊരു പിന്നെ സാംസ്കാരിക നടൻ മരണപ്പെട്ടപ്പോ മകൻ ക്ഷോഭിച്ചതും
0: അതിനോടനുബന്ധിച്ച് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ അതിനോട് പ്രതികരിച്ചത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഈ എവിടെയും കയറി ചെല്ലാൻ ലൈസൻസ് കൊടുത്ത പോലെയാണ് ഈ മൊബൈൽ ഫോണുമായി ആളുകൾ കയറി ചെല്ലുന്നതും അത് പകർക്കുന്നതിലൂടെ പലപ്പോഴും പല ആവശ്യ കാര്യങ്ങളും അതല്ലെങ്കിൽ പല ഉപകാരങ്ങളും അതിലൂടെ ഉണ്ടാകാം. പക്ഷേ സാഹചര്യം നോക്കി ചെയ്യാതെ ചെയ്യുന്ന പല ആളുകളുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ആ സഹോദരൻ ചെയ്ത ഒരു നിലപാട് തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്.
1: അതെ, അതുമാത്രമല്ല അതിന് ശേഷം അദ്ദേഹത്തെ പിന്നെ പത്രമാധ്യമങ്ങൾ പിന്നെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ നേരത്തെ സലഫി പറഞ്ഞതുപോലെ ഞാൻ ആ നിമിഷത്തിൽ ആലോചിച്ചത് എൻ്റെ വീട്ടുകാരെക്കുറിച്ചാണ്. എൻ്റെ വീട്ടുകാരി അതല്ലെങ്കിൽ എൻ്റെ പെൺമക്കൾ, എൻ്റെ മാതാപിതാക്കൾ അവരായിരുന്നുവെങ്കിൽ അപ്പോൾ പിന്നെ ഞാൻ മറുത്തൊന്നും ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ നമ്മളെപ്പോലെ ഒരു പിന്നെ ഒരു പിന്നെ സമൂഹത്തിലൊക്കെ ഒരു വലിയൊരു പിന്നെ ജീവിതം നയിക്കുന്ന ആളൊന്നുമല്ല, സാധാരണ ഒരു കൂലിപ്പണിയൊക്കെ എടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ചായ വിറ്റ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ആ ഒരു വർത്തമാനത്തിലൂടെ നമ്മൾ കാണേണ്ടുന്നൊരു കാഴ്ച, ഒരിക്കലും മലയാളിയുടെ മനസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള നന്മകൾ കൈമോശം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഒരു പിന്നെ പ്രയാസങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഇപ്പോൾ ഒരു പിന്നെ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് സർജറിക്കൊക്കെ ഒരു വിഷയം വരുമ്പോൾ എത്ര പെട്ടെന്നാണ് അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗൾഫിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ ഒരു സഹോദരൻ നമ്മുടെ നാട്ടിലേക്ക് വന്നിറങ്ങിയത് നമ്മൾ കണ്ടു. എത്രയോ മനുഷ്യരുടെ അധ്വാനം, അവരുടെ പണം, അവർ പിന്നെ നിയത്താക്കി കൊടുത്ത ഒരുപാട് കാഴ്ചകൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നന്മകൾ ഒരിക്കലും ഇവിടെ വരണ്ടു പോകുന്നില്ല, വറ്റിപ്പോകുന്നില്ല. അത് പുതിയ പുതിയ ആളുകളിലൂടെ പുറലോകത്തേക്ക് എത്തിക്കുന്നതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കാഴ്ചകൾ മാത്രം, ഇതല്ലാത്ത എത്രയോ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി.
0: അദ്ദേഹത്തിന് ആ ഒരു സമയത്ത് അത് ചെയ്യാനുള്ള ഒരു പ്രേരണ, അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പം അതൊരു നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയായതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെയുള്ള ഒരു ഒരു സാമൂഹ്യമായ മുന്നേറ്റം, ഒരു ഇടപെടലുകൾ, അതുപോലെ തന്നെ പരസ്പര സ്നേഹം, വിട്ടുവീഴ്ച, ദയ, ഒരു കാരുണ്യം, ഇതൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുമ്പോൾ ആ നാട് സ്വർഗതുല്യമാകും, എല്ലാവർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരിടമാകും. അങ്ങനെ മാറട്ടെ നമ്മുടെ ഈ കൊച്ചു കേരളവും നമ്മുടെ രാജ്യവും എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.
2: നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം സ്വരം. റൂഹൊരുനാൾ വിധി വന്നാൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. റൂഹൊരു നാൾ വിധി വന്നാൽ, സാജിദ് പുതുനഗരത്തിന്റെ ആലാപനം.
1: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് റേഡിയോയിൽ ഇനി ഖുർആൻ പാഠങ്ങൾ. മാനവതയുടെ മോചനത്തിന്, മാനവരാശിക്ക് പ്രകാശമായി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം നമുക്ക് പകർന്നു നൽകുന്ന സ്നേഹപാഠങ്ങളെ അടുത്തറിയാനുള്ള അവസരമാണ് ഖുർആൻ പാഠങ്ങൾ എന്ന പരിപാടിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ ഖുർആൻ പാഠങ്ങൾ എപ്പിസോഡിൽ പ്രവർത്തിക്കാത്തത് പറയുന്നവരോട് എന്ന വിഷയമാണ് നമ്മൾ കേൾക്കുന്നത്. ബഹുമാനനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി സംസാരിക്കുന്നു.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മാഇൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന മഹത്തായ ഈ ഒരു പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇൻഷാ അല്ലാ, ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഖുർആനിക വചനമാണ് ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ സത്യവിശ്വാസികൾ ഏറെ ഗൗരവത്തിൽ പരിഗണിക്കേണ്ടുന്ന, പ്രത്യേകിച്ചും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആളുകളുമെല്ലാം തന്നെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വചനമാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 44-ാമത്തെ വചനത്തിലൂടെ നാം കാണുന്നത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ഒരു ചോദ്യമാണ്. അത മുറൂനന്നാസ ബിൽ ബിർരി, നിങ്ങൾ ജനങ്ങളോട് പുണ്യത്തെ സംബന്ധിച്ച് കൽപ്പിക്കുകയും, വതൻസൗന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ മറന്നുകളയുകയും ചെയ്യുന്നു, വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങളാകട്ടെ വേദം പാരായണം ചെയ്യുന്നു, അഫലാ താഖിലൂൻ, എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പോൾ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയെ സംബന്ധിച്ച് ജനങ്ങളോട് കൽപ്പിക്കുകയും അഥവാ നന്മ കൽപ്പിക്കുകയും, എന്നാൽ ആ ഒരു പുണ്യത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിൽ മറന്നുപോവുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. വേദം പാരായണം ചെയ്യുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് എന്ന് പറഞ്ഞാൽ, ചിന്താശേഷിയുള്ള, ആലോചനാശേഷിയുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ വേദം പാരായണം ചെയ്യുന്ന ആളുകൾ അവരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യമാണ് നന്മയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും, എന്നാൽ അതേ നന്മ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അതിനെ സംബന്ധിച്ച് മറന്നു പോവുകയും ചെയ്യൽ. അത് വളരെ വലിയ ഒരു പാതകമാണ് എന്നാണ് ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സമാനമായൊരു വചനം നമുക്ക് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫിലെ 2-3 വചനങ്ങളിൽ കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളോട് പ്രത്യേകമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലിമ തഖൂലൂന മാലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യം നിങ്ങൾ എന്തിനാണ് പറയുന്നത്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാലാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ കോപമുള്ള, അല്ലാഹുവിന് വലിയ ദേഷ്യമുള്ള കാര്യമാകുന്നു. ഈ വചനം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വാക്ക് നൽകുകയും ആ വാക്ക് പൂർത്തീകരിക്കാതെ, ആ വാക്ക് പാലിക്കാതെ വാഗ്ദത്തങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പറയപ്പെട്ടതാണ്. എന്നിരുന്നാൽ കൂടി ഏതൊരു കാര്യവും പ്രവർത്തിക്കാത്ത വിഷയങ്ങളെ സംബന്ധിച്ചു പറയൽ, അത് ഈ വചനത്തിൻ്റെ ആശയത്തിൽ പെടുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഖുർആനിലെ ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ മൗലികമായൊരു വിഷയം. നാം പ്രവർത്തിക്കുന്നതും നമ്മുടെ പ്രവൃത്തിപഥത്തിൽ നാം കൊണ്ടുവരുന്നതുമായ കാര്യങ്ങൾ, അതാണ് നാം ജനങ്ങളോട് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ, ജനങ്ങളോട് നാം കൽപ്പിക്കുന്ന നന്മകൾ, ആ നന്മകൾ പ്രാവർത്തികമാക്കുന്നതിൽ നാം മുൻപന്തിയിലായിരിക്കണം. അതേപോലെ തന്നെ ഒരു പാതകം അതല്ലെങ്കിൽ ഒരു തിന്മ, അത് പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു തിന്മ ഉണ്ടാവാതിരിക്കാൻ നാം അങ്ങേയറ്റത്തെ സൂക്ഷ്മത പാലിക്കുകയും വേണം. മഹാനായ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ സമുദായത്തോട് പറഞ്ഞ ഒരു വാചകം പരിശുദ്ധ ഖുർആൻ സൂറത്തു ഹൂദിലെ 88-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാമാ അൻഹാക്കുമാൻ, ഞാൻ എന്തൊരു വിഷയമാണോ നിങ്ങളോട് വിലക്കുന്നത് അതിന് നേരെ വിപരീതം പ്രവർത്തിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാതു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഇസ്ലാഹീയത്തുണ്ടാക്കുവാൻ, നന്മയുണ്ടാക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ നിങ്ങളോട് വിലക്കുന്ന ഒരു കാര്യം അതിന് നേരെ വിപരീതം പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെ വെറും പറയുന്ന ഒരു വ്യക്തിയായി മാത്രം മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മഹാനായ ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് നാം ഒക്കെ ജനങ്ങളോട് നന്മ കൽപ്പിക്കുമ്പോൾ പരമാവധി അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ ജനങ്ങളോട് കൽപ്പിക്കുന്ന എല്ലാ നന്മകളും എല്ലാ അർത്ഥത്തിലും ഒരാൾക്ക് ചെയ്യാൻ സാധിക്കണമെന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാകുമോ? അപ്പോൾ അയാൾ കുറ്റക്കാരനാവുകയില്ല. കാരണം എല്ലാ നന്മകളും ഒരാൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ നിർബന്ധപൂർവം ജനങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, എല്ലാ ആളുകളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു കാര്യം, അത് നാം ജനങ്ങളോട് പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നാം അത് മാതൃകയായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും നാം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം നാം ജനങ്ങളോട് പറയുമ്പോൾ ആ ഹറാമായ തെറ്റായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാനും പാടില്ലാത്തതാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ ഫയുൽഖാ ഫിന്നാർ, ഖിയാമത്ത് നാളിൽ ഒരാളെ കൊണ്ടുവരപ്പെടും, അങ്ങനെ അയാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഫതൻദലിഖു അഖ്താബുഹു ഫിന്നാർ, അയാളുടെ കുടലുകളെല്ലാം പുറത്തേക്ക് ചാടിവരും നരകത്തിൽ. ഫയദൂറു കമാ യദൂറുൽ ഹിമാറു ബിറഹ, അങ്ങനെ ഒരു കഴുത ഒരു ചക്കിനു ചുറ്റും, കെട്ടിയിട്ട ഒരു ചക്കിനു ചുറ്റും തിരിയുന്നതുപോലെ തൻ്റെ കുടലിൽ ഇയാൾ നരകത്തിൽ തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഫയജ്തമിഉ അഹ്ലുന്നാരി അലൈഹി ഫയഖൂലുൻ, നരകത്തിലുള്ള ആളുകളൊക്കെ അയാൾക്ക് ചുറ്റിലും കൂടിയിട്ട് ചോദിക്കും, ഐ ഫുലാനു മാ ഷഅ്നുക്, എന്താണ് മനുഷ്യ നിന്റെ കാര്യം? അലൈസ കുന്ത തഅ്മുറുന ബിൽ മഅറൂഫി വതൻഹാന അനിൽ മുൻകർ, താങ്കൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നല്ലോ, എന്നിട്ടും എന്താണ് നരകത്തിൽ ഇത്രയും മോശമായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവാൻ കാരണം? അപ്പോൾ ആ വ്യക്തി പറയും, ഖാല കുന്തു ആമുറുക്കും ബിൽ മഅറൂഫി വല ആതി, ഞാൻ നിങ്ങളോട് നന്മ പറഞ്ഞിരുന്നു പക്ഷേ ഞാനത് ചെയ്യാറുണ്ടായിരുന്നില്ല. വ അൻഹാക്കും അനിൽ മുൻകരി വ ആതി, ഞാൻ തിന്മ വിലക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാറുമുണ്ടായിരുന്നു. അപ്പോൾ നന്മ കൽപ്പിക്കും പക്ഷേ ഞാനത് ചെയ്യാറില്ല, തിന്മ വിരോധിക്കും എന്നാൽ ഞാനത് ചെയ്യുകയും ചെയ്യും. ഈ ഒരു വൈരുദ്ധ്യാത്മക നിലപാട് ഞാൻ സ്വീകരിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ ഒരവസ്ഥയുണ്ടായത് എന്ന് ആ വ്യക്തി പറയും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന വലിയൊരു പാഠമാണ് സൂറത്തുൽ ബഖറയിലൂടെയും സൂറത്തുൽ സഫിലൂടെയും അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. നാം നന്മ കൽപ്പിക്കുന്നതോടൊപ്പം കഴിവിൻ്റെ പരമാവധി അത് ജീവിതത്തിൽ കൊണ്ടുവരണം, തിന്മ വിലക്കുന്നതോടൊപ്പം അത് മുഴുവൻ നാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും വേണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് റേഡിയോയിൽ നമ്മൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. പ്രവർത്തിക്കാത്തത് പറയുന്നവരോട്, ഈ വിഷയത്തിൽ ഇന്ന് ഖുർആൻ പാഠങ്ങൾ പരിപാടിയിൽ നമ്മോട് സംസാരിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സബീലുദ്ദുമൂഇ സബീലുമ്മുരിഹ് സന അദ നമ്മളൊരു ഒരു അഞ്ചു കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരാളോട് നമ്മൾ വിശദീകരിക്കേണ്ടതില്ലാത്ത അഞ്ചു കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ചാണ്. അത് നമ്മുടേതാണ്, അത് മറ്റാരുടെയല്ല. അപ്പം അത് നമ്മൾ വല്ലാതെ അത് വിശദീകരിക്കേണ്ടെന്ന കാര്യമില്ല. രണ്ടാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ രൂപവും വേഷവും. അപ്പം അത് മറ്റൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ല, അത് നമ്മുടേതാണ്. മൂന്നാമത്തെ കാര്യം നമ്മളും റബ്ബും തമ്മിലുള്ള ബന്ധം. അതായത് ചില ആളുകളൊക്കെ നിസ്കാരത്തിൽ അങ്ങനെ എന്താ ഇപ്പോഴും നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വേറൊരാളെ ബോധ്യപ്പെടുത്തേണ്ടതല്ല, അത് നമ്മുടെ സ്വകാര്യതയാണ്. അത് ഒരാളെ വിശദീകരിക്കേണ്ടതില്ലാത്ത മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നമ്മുടെ സ്വകാര്യ സമയം. പല ആൾക്കാരും നമ്മളോട് ദേഷ്യപ്പെട്ട് പറയും, എത്ര വിളിച്ചാലും തന്നെ കിട്ടില്ല, അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ നമ്മൾ എടുത്തോളണം, നമ്മൾ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അത് നമ്മുടെ സ്വകാര്യ സമയത്ത് നമുക്ക് അങ്ങനെ എന്തു ചെയ്യില്ല, അത് നമ്മുടേതാണ്, അതിന് നമ്മൾ വിശദീകരണം കൊടുക്കേണ്ടതില്ല. അഞ്ചാമത്തെ കാര്യം നമ്മൾ ജീവിതത്തിൽ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ. അതായത് നമ്മൾ തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങൾ, അതിൻ്റെ ഫലം ആരനുഭവിക്കേണ്ടത്, അത് നമ്മൾ തന്നെയാണ്. അത് വേറൊരാളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടതില്ല.
3: മാഷാല്ലാ, അഞ്ച് സ്വകാര്യത. ഈ സ്വകാര്യതകൾ ഏവരും ആഗ്രഹിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളത് ഒട്ടും ഭൂഷണമല്ല താനും. അപ്പൊ ഇവിടെ പഠിപ്പിക്കപ്പെട്ട ഈ അഞ്ചു സ്വകാര്യതകൾ തീർച്ചയായും അത് നമ്മുടേതാണ്, അത് നമ്മുടെ മാത്രം പേഴ്സണൽ സ്പേസാണ്. അവിടേക്ക് ഇടിച്ചു കയറി വരാൻ ഒരാളെയും അനുവദിക്കേണ്ടതില്ല, അതിലേക്ക് ഒരാൾക്കും ആക്സസ് കൊടുക്കേണ്ടതില്ല എന്ന മനോഹരമായ ചിന്തയാണ് ഇന്ന് പീസ് റേഡിയോക്ക് സമർപ്പിക്കാനുള്ളത്.

0: പീസ് റേഡിയോ റിയാലു സാലിഹീൻ. ഇമാം നവവി റഹ്മഹുള്ളയുടെ റിയാലു സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തെ നിന്നും ഏതാനും ഭാഗങ്ങൾ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് കണ്ണിനു പകരം സ്വർഗം എന്ന ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു മുജീബ് റഹ്മാൻ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام الأتمان الأكملان على المبعوث وعلى المبعوث رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد، وعن أنس رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله عز وجل قال إذا ابتليت عبدي بحبيبتيه فصبر أولته منهما الجنة يريد عينيه. رواه البخاري. أنس رضي الله تعالى عنه برنو سمعت رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കേട്ടു. യഖൂലു, റസൂലുള്ളാഹി പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നല്ലാഹു അസ്സ വജല്ല, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല. ഖാല, അല്ലാഹു തആല പറഞ്ഞു, ഇദബ്തലൈതു അബ്ദി, ഞാൻ എൻ്റെ അടിമയെ പരീക്ഷിച്ചാൽ ബി ഹബീബത്തൈഹി, അവൻ്റെ രണ്ട് ഹബീബത്ത് കൊണ്ട്, അവന് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് അവയവങ്ങളെ നഷ്ടപ്പെടുത്തി എന്ന ഉദ്ദേശം. അങ്ങനെ ഫസ്വബറ, അവൻ അതിൽ സഹനമവലംബിച്ചു. അങ്ങനെ അവൻ ചെയ്താൽ അവൽതുഹു, ആ അടിമക്ക് ഞാൻ പകരം നൽകും. മിൻഹുമ, ആ രണ്ട് ഹബീബത്തിന് പകരമായി, അൽജന്നത, സ്വർഗം പ്രതിഫലമായി നൽകും. യുരീദു, ഇവിടെ ഹബീബത്തൈഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഐനൈഹി, ആ അടിമയുടെ രണ്ട് കണ്ണുകളാണ് ഉദ്ദേശം. റവാഖുൽ ബുഖാരി. ഇമാം ബുഖാരി റഹിമഹുള്ള ഇരുവാത് ചെയ്തിട്ടുള്ള ഹദീസാണ്. റിയാദു സ്വാലിഹീനിൽ ഇതുവരെയായി നാം 33 ഹദീസുകൾ വായിച്ചു. 34-ാമത്തെ ഹദീസാണ് ഇപ്പോൾ വായിച്ചത്. ഇതുവരെയായി 3 ഖുദുസിയായ ഹദീസുകൾ നാം പഠിച്ചു. 32-ാമത്തെ ഹദീസും ഖുദുസിയാണ്. അതേപോലെ ബാബുൽ ഇഖ്ലാസുൽ ഖുദുസിയാര ഹദീദ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച ഈ 34-ാമത്തെ ഹദീസും ഖുദുസിയ ഹദീസിൽ പെട്ടതാണ്. എന്താണ് ഖുദുസിയ ഹദീസ് എന്നും ഖുർആനും ഈ ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അതിനിവിടെ ആവർത്തിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇദബ്തലൈതു അബ്ദി, എൻ്റെ അടിമയെ ഞാൻ ഇബ്തിലാ ഇഖ്തിബാർ പരീക്ഷിച്ചാൽ, അങ്ങനെ ആ പരീക്ഷണത്തിൽ അവൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ ആ അടിമ ക്ഷമ അവലംബിച്ചു. ഇവിടെ പരീക്ഷണം എന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ച അത് തിരിച്ചെടുക്കുകയാണ്, അതില്ലാതെയാക്കുകയാണ്, ഇല്ലാതാക്കുക വഴിയാണ് പരീക്ഷണം. അയാൾ പൂർണ്ണമായും അന്ധനായി മാറുന്നു, കണ്ണ് കാണാത്തവനായി മാറുന്നു. അങ്ങനെയുള്ള കടുത്ത പരീക്ഷണമാണ് അയാൾക്ക് ഉണ്ടാകുന്നത്. കടുത്ത ഈ പരീക്ഷണമുണ്ടായപ്പോഴും അയാളതിൽ യാതൊരു വിധത്തിലുള്ള ക്ഷമകേടും കാണിച്ചില്ല.

സ്വർഗമാണ്. സ്വർഗം എന്ന് പറയുന്നത് നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. ഇമാം ബുഖാരി റഹിമഹുള്ള തന്നെ തൻ്റെ സ്വഹീഹിൽ 2892 നമ്പറായി കൊടുത്തിട്ടുള്ള ഹദീസിലും, ഇമാം അഹമ്മദ് റഹിമഹുള്ളയും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിലും നമുക്ക് കാണാം സ്വർഗം അത് എത്രമാത്രം വലിയ അനുഗ്രഹമാണെന്ന് വ്യക്തമാക്കുന്ന ഒരു പരാമർശം ഒരു ഹദീസ് റസൂലുള്ളയുടെ അതായി നമുക്ക് കാണാം. റസൂലുള്ള പറയാണ്, ലമൗലിഉ സൗതി അഹദികും ഫിൽ ജന്നതി ഖൈറുൻ മിനദ്ദുനിയാ വമാ ഫീഹാ. ലമൗലിഉ സൗതി, സൗത്ത് സൗത്ത് എന്ന് പറഞ്ഞാൽ ചാട്ടവാർ, മൗലിഉ അത് വെക്കാവുന്ന സ്ഥലം, ഒരു ചാട്ടവാർ വെക്കാവുന്ന അത്രയും സ്ഥലം, അത് എവിടെ? ഫിൽ ജന്ന സ്വർഗത്തിൽ, സ്വർഗത്തിൽ നിങ്ങളിൽ ഒരാളുടെ ചാട്ടവാർ വെക്കാവുന്ന അത്രയും സ്ഥലം, അത് ഖൈറുൻ അത് ഏറ്റവും ഉത്തമമാണ്. എന്തിനേക്കാൾ? മിനദ്ദുനിയ ദുന്യാവിനേക്കാളും, വമാ ഫീഹാ ആ ദുന്യാവിൽ ഉള്ളതിനേക്കാളും, ദുന്യാവും ആ ദുന്യാവിൽ ഉള്ളതിനേക്കാളും എല്ലാം ഖൈറാണ് സ്വർഗത്തിൽ ഒരു ചാട്ടവാർ വെക്കാവുന്ന അത്രയും സ്ഥലം, അഥവാ മിഖ്ദാറ മീറ്റർ, ഒരു മീറ്റർ സ്ഥലം എന്നർത്ഥം. സ്വർഗത്തിൽ ഒരു മീറ്റർ സ്ഥലം ലഭിക്കുന്നത് ദുന്യാവ്, ആ ദുന്യാവിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്, തുല്യമാണ് എന്നുപോലുമല്ല റസൂലുള്ള പറഞ്ഞത്. അതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമം ഇത്രയും സ്ഥലം സ്വർഗത്തിൽ കിട്ടുന്നതാണ് എന്നാണ്. അങ്ങനെയുള്ള സ്വർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിൻ്റെ കാഴ്ച അത് ഒരാൾ അത് നൽകാതെ ഒരാൾ അല്ലാഹു തആല പരീക്ഷിക്കുകയും ആ പരീക്ഷണത്തിൽ അയാൾ സ്വബ്ർ അവലംബിക്കുകയും ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന അപാരമായ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദുനിയാവും അതിനേക്കാൾ ഉത്തമവുമായ അതാണ്, ഒരു ചാട്ടവാർ വെക്കാവുന്ന അത്രയും സ്ഥലം കിട്ടുന്നത് പോലും ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്നാണ്. അതിൽ ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ പരിമിതമായ കാലഘട്ടം മാത്രമല്ലല്ലോ ദുനിയാവ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് സൃഷ്ടിച്ച് ഇനി ഇതിനെ സംഹരിക്കും നാൾ വരെ ഈ ഭൂമുഖത്ത് എന്തൊക്കെ വിഭവങ്ങളുണ്ടോ, എന്തൊക്കെയുണ്ടോ, അതെല്ലാം ദുനിയാവിൽപ്പെടും. അതെല്ലാം ഒരാൾക്ക് കിട്ടുന്നതും സ്വർഗത്തിൽ ഒരു മീറ്റർ സ്ഥലം കിട്ടുന്നതുമായാൽ അതാണവന് ഖൈറ് എന്നാണ്. കാരണം ലിയന്ന മാ ഫിൽ ആഖിറ ബാഖിൻ ലാ യഫ്ന വലാ യസൂൽ വദ്ദുനിയ കുല്ലുഹാ ഫാനിയ സായില എന്നാണ്. കാരണം ആഖിറത്തിലുള്ളതെല്ലാം അത് നശിക്കാതെ എന്നെന്നും ശേഷിക്കുന്നതാണ്, നാശമില്ലാതെ ശേഷിക്കുന്നതാണ് ആഖിറത്തിലുള്ളതെല്ലാം. അതൊരിക്കലും നമുക്ക് നഷ്ടപ്പെട്ട്, അത് ലഭ്യമായാൽ പിന്നെ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ദുന്യാവോ, ഒദ്ദുന്യ ദുന്യാവാകട്ടെ, കുല്ലുഹാഫാനിയ സായില അത് മുഴുവനും നീങ്ങിപ്പോകുന്നതും നശിച്ചു പോകുന്നതുമാണല്ലോ എന്നാണ് അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും അവസാനമില്ലാത്ത അനുഗ്രഹം കിട്ടുന്നതാണല്ലോ നമുക്ക് ഏറ്റവും ഖൈറ് ഇവിടെ കിട്ടുന്ന. എന്തായാലും അതിന് പരിമിതമായ കാലത്തെ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൽ ക്ഷമ അവലംബിച്ചാൽ അവന് ഉന്നതമായ പ്രതിഫലം കിട്ടും എന്നതാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല

0: കണ്ണിന് കാഴ്ച നൽകിയിട്ടില്ല എങ്കിൽ, അതിൽ ജന്മനായാൾ അന്ധനൊക്കെയാണെങ്കിൽ വേറെ ചില കഴിവുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യാറുണ്ട് എന്നത് പൊതുവെ നമ്മുടെ അനുഭവങ്ങളിലും നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഏതായിരുന്നാലും ക്ഷമയുടെ അങ്ങേയറ്റത്തെ പ്രതിഫലമാണ് ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന അങ്ങേയറ്റത്തെ പ്രതിഫലത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെയും ഇതിനു തൊട്ടുമുമ്പുള്ള കുറേ ഹദീസുകളിലൂടെയുമൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന ഹദീസിലും ഈ വിധത്തിലുള്ള പ്രതിഫലത്തെ സംബന്ധിച്ചും ഒക്കെ വിശദമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കൃത്യമായി പാഠം ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി ഒരു യഥാർത്ഥ വിശ്വാസിയായി ജീവിച്ച് അങ്ങനെ തന്നെ കണ്ണടക്കുവാൻ കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലു സാലിഹീൻ, കണ്ണിനു പകരം സ്വർഗം. ഈ വിഷയം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മുജീബ് റഹ്മാൻ സലാഹി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നമുക്ക് വളരെ മധുരതരമായ ആ ഒരു കേൾവിയിലേക്ക് നമുക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. മധുരം ഖുർആൻ.
3: أعوذ بالله من الشيطان الرجيم
4: قل يا عبادي الذين آمنوا اتقوا ربكم للذين أحسنوا في هذه الدنيا حسنة وأرض الله واسعة إنما يوفى الصابرون أجرهم بغير حساب.
5: ما شاء الله. മധുരം ഖുർആനാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സൗദി അറേബ്യയിലെ പ്രശസ്ത കാര്യങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം ഇസ്ലാമിക പ്രഭാഷകനുമാണ്. അതുപോലെ റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ദുൽ ഖുർആൻ പൂർത്തിയാക്കുകയും പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ആഴത്തിലുള്ള അറിവ് നേടുകയും ചെയ്ത വ്യക്തിയാണ്. അക്കാദമിക് യോഗ്യതയിലേക്ക് വരികയാണെങ്കിൽ ശരിയായ ബിരുദവും ഉസൂലുൽ ഫിഖിൽ മാസ്റ്റർ ബിരുദവുമൊക്കെ ലഭിച്ച വ്യക്തിയാണ് അബ്ദുറഹ്മാൻ സുദൈസ് ഹഫിളഹുല്ല. നിലവിലുള്ള ജോലി അദ്ദേഹത്തിന് മസ്ജിദുൽ ഹറമിലെ ഇമാമായിട്ടും ഖതീബായിട്ടുമൊക്കെ ജോലി അനുഷ്ഠിക്കുന്നുണ്ട്.
2: ഇന്നത്തെ മധുരം ഖുർആനിന്റെ വചനം സൂറത്ത് സുമറിലെ 10-ാമത്തെ ആയത്താണ്. വിശ്വസിച്ചരായിട്ടുള്ള എന്റെ അടിയാന്മാരെ എന്ന് അല്ലാഹു വിളിക്കുന്നു. ഖുലിയ ഇബാദി അല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടാണല്ലോ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നത്. ഇത്തഖൂ റബ്ബക്കും അല്ലദീ അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന. അല്ലാഹുവിനെ സൂക്ഷിക്കുവാനും ഈ ലോകത്ത് വെച്ച് നന്മ പ്രവർത്തിക്കുന്നവർക്ക് നന്മയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന വചനം. എന്നിട്ട് പറയാണ് വഅർള്ളാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമാണ്. ആ വിശാലമായ ഭൂമിയായതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും ക്ഷമിക്കാൻ നിങ്ങൾക്ക്. അതിനുശേഷം പറയുന്നത് ഇന്നമ യുവഫ സ്വാബിറൂൻ എന്നാണല്ലോ. സഹനശീലരായിട്ടുള്ള ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലമുണ്ട്, അള്ളാഹു അത് നൽകുമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ അർള്ളാഹി വാസിയാന്ന് പറഞ്ഞ ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് മാറാം. അപ്പോൾ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ ലോകത്തിന് അല്ലാഹു തന്നിട്ടുണ്ട് അതിന് എന്നുള്ള ഓർമ്മിപ്പിക്കുന്ന ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മനോഹരമായൊരു ആയത്ത്. അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പൊ അപ്പുവിന്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൂവിന്. അപ്പൂവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി. അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോലി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവരുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചതിനൊന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടി കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മ തന്നിട്ടുണ്ടാവുക. മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല. അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി.
5: സമാധാനമായി
2: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം.
5: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു
2: അങ്ങനെ എത്തിയിൽ. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓൻ എന്നെ പറ്റിക്കും. തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും. അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെ ആയിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
5: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്. നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക. അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല. ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവേണ്ട സാധ്യതയില്ല.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ. കരൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഫാറ്റി ലിവറൊക്കെ ഇന്ന് ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും നമ്മുടെ അനിയന്ത്രിതമായ ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളുമാകുന്ന ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകളിലേക്ക് കാരണമാകുന്നത്. നമുക്കറിയാം, ശരീരത്തിലെ ലിവറിൻ്റെ ധർമ്മങ്ങൾ അമിതമായി വരുന്ന പഞ്ചസാരകളെ ഗ്ലൂക്കഗോൺ എന്ന് പറഞ്ഞ് ലിവർ സ്റ്റോർ ചെയ്തു വെക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വേസ്റ്റുകളെയൊക്കെ പിന്നെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിലൊക്കെ ലിവറിന് കൃത്യമായ പങ്കുകളുണ്ട്. അപ്പോൾ ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പ്രധാനമായിക്കൊണ്ടും പഞ്ചസാര അടങ്ങിയ ഭക്ഷണം കുറക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഗ്ലൂക്കോസ്, അമിതമായി വരുന്ന ഗ്ലൂക്കോസിനെ കൊഴുപ്പാക്കി ലിവറിൽ അടിഞ്ഞു കൂടുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന ചോറ്, അരിഭക്ഷണങ്ങൾ, അത് ചോറായിക്കോട്ടെ, ഇനി അതല്ല പിന്നെ ദോശ, പുട്ട്, അങ്ങനെ എന്ത് ഭക്ഷണങ്ങളായാലും നമ്മൾ അരിഭക്ഷണമാകുന്നു പൊതുവെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ. ഇപ്പോൾ ചപ്പാത്തി ആയാലും അതിലെല്ലാം ഗ്ലൂക്കോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പൊതുവെ മലയാളികളുടെ ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാകുന്നു, അഥവാ ഗ്ലൂക്കോസ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് പൊതുവെ നമ്മൾ ഉപയോഗിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ അതിനോട് കൂടെ തന്നെ നമ്മൾ ജ്യൂസ് കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചായ തുടങ്ങിയ ഇടയ്ക്കിടയ്ക്കുള്ള മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിക്കൊണ്ട് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഇതിലൊരു നിയന്ത്രണം വരുത്തിയാൽ തന്നെ നമുക്ക് അമിതമായി വരുന്ന ലിവറിലെ കൊഴുപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാകുന്നു പ്രധാനമായിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലഡു പോലെ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് കഴിക്കുക, ചായയിൽ അമിതമായി മധുരമിടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഫാറ്റി ലിവർ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളതിൽ നിയന്ത്രിക്കേണ്ടതാകും. മറ്റൊരു കാര്യമാണ് കാർബണേറ്റഡ് ആയിട്ടുള്ള കോള പോലെ, സെവനപ്പ് പോലെയുള്ള പാനീയങ്ങൾ. അത് നമ്മുടെ ശരീരത്തിലെ ഈ കൊഴുപ്പിനെ, അല്ലെങ്കിൽ അതും ഒരുപാട് പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇപ്പം കോളയായിക്കോട്ടെ മറ്റു അത്തരത്തിലുള്ള കാർബണേറ്റഡ് പാനീയങ്ങളിൽ ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അതാകുന്നു നമുക്ക് ആ ഊർജം നൽകുന്നതും മറ്റുമൊക്കെ അതിലടങ്ങിയ പഞ്ചസാരകളാകുന്നു നമുക്കത് കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം കിട്ടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ അവിടെയും പഞ്ചസാര തന്നെയാകുന്നു വില്ലനായി വരുന്നത്. മറ്റൊന്ന് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗവും നമ്മുടെ ലിവറിനെ ബാധിക്കുന്ന ഒരു ഘടകമാകുന്നു. അമിതമായ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേക്കറികൾ, ഇപ്പോൾ നമ്മൾ ചിപ്സ് പോലെയുള്ള ഐറ്റംസ് കഴിക്കുമ്പോൾ അതിൽ ഒന്നാമത് ഒരുപാട് ഓയിലിൽ ഇട്ടിട്ടാണ് അത് പൊരിക്കുന്നതും അല്ലെങ്കിൽ വറുത്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ ഉപ്പിൻ്റെ അളവും കൂടുതലാണ്. പിന്നെ ഇതിന് പുറമെ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോൾ പുറമേ നിന്നുള്ള ഇതിലൊക്കെ ഉപ്പിൻ്റെ അളവ് ധാരാളമായിക്കൊണ്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷകരമായി കൊണ്ട് ബാധിക്കും. അപ്പോൾ ഇവയുടെ ഉപയോഗം ഒന്ന് നിയന്ത്രിക്കേണ്ടത്, കുറയ്ക്കേണ്ടത് കരൾ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കരൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു കാര്യമാകുന്നു. മറ്റൊന്നാകുന്നു റെഡ് മീറ്റ്. അഥവാ ബീഫ് പോലെ ആട്ടിറച്ചി പോലെയുള്ള ഭക്ഷണങ്ങൾ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാകുന്നു. ബീഫെല്ലാം ധാരാളമായി കഴിക്കുന്നത് കരൾ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൈദമാവ്, മൈദമാവിനെ സംബന്ധിച്ചിടത്തോളം മൈദമാവിൽ ഉള്ളതും ഫൈബർ തീരെയില്ല എന്നൊരു കാര്യമാകുന്നു. അപ്പോൾ അമിതമായിക്കൊണ്ട് മൈദമാവ് ഉപയോഗിക്കുന്നത് കരളിനെ നമുക്ക് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭക്ഷണങ്ങളെ നമ്മൾ ഇപ്പോഴും തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ശരീരത്തിന് ഹാനികരമായി തോന്നുന്ന ഇത്തരം ഭക്ഷണങ്ങളുടെ അളവുകളിൽ നിയന്ത്രണം വരുത്തി പോവുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കരൾ രോഗങ്ങളെ തടയുവാൻ സാധിക്കും. ഫാറ്റി ലിവർ പോലെയുള്ള അവസ്ഥകൾ തുടങ്ങി അത് കരളിൻ്റെ മറ്റു സിറോസിസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് പോകാതിരിക്കാനും മറ്റു തരത്തിൽ ബാധിക്കാതിരിക്കാനും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കലാണ് ഏറ്റവും നന്നായിട്ടുള്ളത്.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: ഒരുപാട് റേഡിയോകൾ കേട്ടിട്ടുണ്ട്, പക്ഷേ പീസ് റേഡിയോ നൽകിയ ആത്മീയ അനുഭൂതി മറ്റെവിടെയും ലഭിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കേൾക്കുന്ന ഒരു കുടുംബ റേഡിയോ, ആ കുടുംബ റേഡിയോ ആയി ഇത് മാറിയിരിക്കുന്നു. പിന്നിലുള്ള എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. ഓരോ ദിവസവും പുതിയ അറിവുകളും നല്ല ഓർമ്മപ്പെടുത്തലുകളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന റേഡിയോയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ കേൾക്കാത്ത ദിവസം എന്തോ വലിയ നഷ്ടം സംഭവിച്ചതുപോലെ തോന്നും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ പീസ് റേഡിയോ കേൾക്കാറുണ്ട്. അപ്പോൾ ലഭിക്കുന്ന സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഖുർആനും ഹദീസും ഇവയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കുറച്ച് മനോഹരമായ, ജീവിതത്തെ നന്നായി സ്വാധീനിക്കുന്ന ഒരു ശ്രോതാവ് പീസ് റേഡിയോയിലൂടെ കിട്ടിയ ഒരു ആത്മീയ അനുഭൂതിയാണ് ഇവിടെ പീസ് ടൈമിലൂടെ പങ്കുവച്ചത്. അല്ലേ സലാംക്കാം?
2: യെസ്, അതിമനോഹരമായി പങ്കുവച്ചു. ഈ അനുഭവം പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അതിമനോഹരമായി നിലനിൽക്കുന്നു. അവരെഴുതിയിട്ടില്ല എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ചിലപ്പം, അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നു, നിങ്ങൾ എഴുതണം പീസ് ടൈമിലേക്ക്. നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം കോറിയിടാൻ നിങ്ങൾക്കുള്ളൊരു സ്പേസാണ്, ഒരു ക്യാൻവാസാണ് പീസ് ടൈം.
7: ഒരുപക്ഷെ നാളെ പ്രഭാതം പൊട്ടിവിടർന്ന് പീസ് റേഡിയോ രാവിലത്തെ പ്രഭാത പ്രക്ഷേപണം തുടങ്ങുമ്പോൾ നാളത്തെ പീസ് ടൈമിൽ നമ്മളുടെയൊക്കെ സന്ദേശമായിരിക്കണം അവിടെ വരേണ്ടത് എന്ന ചിന്തയോടുകൂടി, അല്ലേ? ചില ഇപ്പം മരവും മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞില്ലെങ്കിൽ, അപ്പോൾ അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവിടെ ഓൾറെഡി ടെക്സ്റ്റ് വന്നു കഴിഞ്ഞു. ഇതുപോലെ ഓരോരുത്തരിങ്ങനെ ഓരോരുത്തരുടെ മനസ്സിലുള്ള ആശയങ്ങളൊക്കെ ഇങ്ങനെ പങ്കുവെക്കുന്നതിലൂടെ എന്താ പറയുക, പീസ് ടൈം അവിടെ മനോഹരമാകും.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഒരു സ്ത്രീക്ക് അവളുടെ ഉമ്മയുടെ അമ്മാവന്മാർ മഹറമാകുമോ എന്നാണ്.
2: ഉമ്മയുടെ അമ്മാവന്മാര്, അതേപോലെ തന്നെ ഉമ്മയുടെ സഹോദര സഹോദരിമാര്, അവരൊക്കെ തന്നെയും അതേപോലെ വാപ്പയുടെ ഒക്കെ അവരൊക്കെ മഹറമാണ്. ഉമ്മയുടെ അമ്മാവൻ ആ കുഞ്ഞിൻ്റെയും ഉമ്മയുടെ കുഞ്ഞിൻ്റെയും അമ്മാവനെ പോലെയാണ് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ അവർ മഹറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹറമിൻ്റെ വിധികളാണ് അവർക്കും ഉണ്ടാകുക.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഗർഭിണിയാണ്, സുന്നത്ത് നിസ്കാരങ്ങൾ വയ്യ എന്ന് തോന്നിയാൽ ഇരുന്ന് നിസ്കരിക്കാമോ എന്നാണ്.
3: ഇവിടെ നമുക്ക് പറയാനുള്ളത്, സുന്നത്ത് നമസ്കാരമാണെങ്കിലും ശരി, അതല്ല ഫർദ് നമസ്കാരമാണെങ്കിലും ശരി, ഒരാൾക്ക് നിൽക്കാൻ തീരെ കഴിയാത്ത ഒരു അവസ്ഥയിൽ ഇരുന്ന് നമസ്കരിക്കാവുന്നതാകുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സല്ലി ഖായിമൻ, നിന്ന് നമസ്കരിക്കുക, ഫഇല്ലം തസ്തത്യ, നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ, ഫഖാഇദൻ, ഇരുന്നു കൊണ്ട് നമസ്കരിക്കുക, ഇനി അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഫഅല ജൻബിൻ, കിടന്നുകൊണ്ടെങ്കിലും നമസ്കരിക്കുക. അപ്പോൾ ഫർദ് നമസ്കാരമാണെങ്കിലും ഒരു നിലക്കും നിന്ന് നമസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവർക്ക് ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. എന്നാൽ നിൽക്കാൻ സാധിക്കുമെങ്കിൽ ഫർദ് നമസ്കാരത്തിൽ അവർ നിൽക്കൽ വളരെ നിർബന്ധമാണ്. എന്നാൽ സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കുവാൻ അനുവാദമുണ്ട്. അപ്രകാരമാണ് തെളിവുകളുടെ പിൻബലത്തോടുകൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. സുന്നത്ത് നമസ്കാരം ഒരാൾക്ക് നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഇരുന്ന് നമസ്കരിക്കാവുന്നതാണ്. പക്ഷേ കഴിവുള്ളവരാണ് സുന്നത്ത് നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുന്നതെങ്കിൽ അവർക്ക് പകുതി പ്രതിഫലമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ പ്രയാസമുള്ളതുകൊണ്ടാണെങ്കിൽ അവർക്ക് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ടുതന്നെ അത്തരം സാഹചര്യങ്ങളിൽ അത്തഹിയാത്തിൽ ഇരിക്കുന്നതുപോലെ ഇരുന്നുകൊണ്ടോ, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠവും സുന്നത്തവുമായ ചമ്രം പടിഞ്ഞ് ഇരുന്നുകൊണ്ടോ, അത് രണ്ടും സാധിക്കുന്നില്ലെങ്കിൽ കസേരയിൽ ഇരുന്നുകൊണ്ടോ നമസ്കരിക്കാവുന്നതാണ്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ.
1: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ സുന്നത്ത് നിസ്കാരത്തിൽ കുറച്ചധികം ഖുർആൻ ഓതാറുണ്ട്. ഖുർആൻ നോക്കി പാരായണം ചെയ്യാറാണ് പതിവ്, അത് ബിദഅത്താകുമോ എന്നാണ്.
2: സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ സുദീർഘമായി ഓതാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ പലപ്പോഴും അധികം ആളുകൾക്കും ഹിഫ്ല് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ആ ഒരവസ്ഥയിൽ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭൃത്യൻ അവർക്ക് ഇമാമത്തായി നമസ്കരിക്കുകയും അദ്ദേഹം ഖുർആൻ നോക്കി ഓതാറുണ്ട് എന്നുമൊക്കെ അഥറുകൾ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ നോക്കി ഓതുന്നതിന് കുഴപ്പമില്ല. പരമാവധി ഖുർആൻ കാണാതെ പഠിക്കുവാനും കാണാതെ ഓടുവാനുമൊക്കെയുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. എന്നിരുന്നാലും ഇങ്ങനെ ഓതുന്നത് ഒരു നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് പറയുവാൻ സാധിക്കുകയില്ല.
1: സ്ത്രീകൾ അലങ്കാരങ്ങളില്ലാത്ത കളർ പർദ അണിയുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
2: ഓരോ നാട്ടിലും ഇസ്ലാമിന് എതിരാകാത്ത രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ ധരിക്കേണ്ടത്. ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകരുത്, മറ്റ് മതസ്ഥരുടെ ആരാധനാ വസ്ത്രങ്ങളാകരുത്, ശരീരം ഇറുക്കി പിടിക്കുന്ന വസ്ത്രങ്ങളാകരുത്. ചുരുക്കത്തിൽ ഇസ്ലാം വിരോധിക്കാത്ത ഓരോ നാട്ടിലുമുള്ള വസ്ത്രങ്ങളാണ് ആ നാട്ടിലുള്ള ആളുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റുള്ള ആളുകളെ ആകർഷിക്കുവാൻ വേണ്ടിയാകരുത് വസ്ത്രധാരണം. മാന്യമായ വസ്ത്രം ധരിക്കുന്നതോടൊപ്പം ആ വസ്ത്രങ്ങളൊക്കെ തന്നെയും മറ്റുള്ള ആളുകളെ തന്നിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യമുണ്ടാകാൻ പാടില്ല. ആ അടിസ്ഥാനത്തിൽ അവർക്ക് ഏതൊരു പർദ്ദയും അഥവാ ഏതൊരു നിറമുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. പൊതുവെ വീതിയുള്ള കൈയാണ് പർദ്ദക്ക് എങ്കിൽ കൈകളൊന്ന് ഉയർത്തുമ്പോൾ സ്വാഭാവികമായും കൈത്തണ്ടയും അതിലെ താഴെയുള്ള ഭാഗങ്ങളുമൊക്കെ ഒളിവാകുവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇത്തരം പർദ്ദ ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഉണർത്താനുള്ളത്.
1: നിരവധി ഡ്രഗ്ഗർ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഉദാഹരണം, മദ്യം വൈദ്യശാസ്ത്രത്തിൽ അണുനാശിനി, ആന്റിസെപ്റ്റിക്, ലായകം എന്നിവയായും ചില വിഷബാധകൾക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രപരമായി ഇത് ഹാൻഡ് സാനിറ്റൈസറുകളിലും മുറിവ് വൃത്തിയാക്കുന്നവയിലും കാണപ്പെടുന്നു. കൂടാതെ ഉപകരണങ്ങൾ അണുവിമുക്തമാക്കുവാനും ഉപയോഗിക്കുന്നു. ഇതൊരു പ്രിസർവേറ്റീവായും മറ്റു മരുന്നുകൾക്കുള്ള ലായകമായും മെഥനോൾ എഥിനിൽ ഗ്ലൈക്കോൾ വിഷബാധയ്ക്കുള്ള മറുമരുന്നായും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഈ ആൽക്കഹോൾ അടങ്ങിയവ ഉപയോഗിക്കാൻ പാടുണ്ടോ? ആറാമായത് ചികിത്സയ്ക്കും ഉപയോഗിക്കരുത് എന്നല്ലേ എന്നാണ്.
4: ആയുർവേദിക്കലും അലോപ്പതിയിലുമൊക്കെ മരുന്നുകളിൽ ഒരു ചെറിയ വിഹിതം ആൽക്കഹോളിൻ്റെ അംശം വരുന്ന അവസ്ഥയുണ്ട്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതുമാണ്. അതിനാൽ ആ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റൂലേ? പണ്ഡിതന്മാർ ആ മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? ആ മരുന്നുകളിൽ ഉപയോഗിച്ച ആൽക്കഹോൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് ലഹരി ഉണ്ടാക്കാൻ മാത്രം അതിൽ ആൽക്കഹോളിൻ്റെ തോതില്ല എന്നുള്ളതാണ്. വളരെ നേരിയ ഒരു തോത് മാത്രമാണ് അങ്ങനെ മരുന്നുകളിൽ ആൽക്കഹോൾ ഉള്ളത്. അതിനാൽ അത്തരം മരുന്നുകൾ ഉപയോഗിക്കാം എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഫത്വ നൽകിയിട്ടുണ്ട്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്.
1: പഴയ ഖുർആൻ കത്തിക്കുവാൻ പറ്റുമോ എന്നാണ്.
2: പഴയ ഖുർആൻ എന്നതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് ഖുർആൻ പഴകുകയും അതിൻ്റെ പല പേജുകൾ നഷ്ടപ്പെടുകയും പല ഭാഗങ്ങൾ കീറിപ്പോവുകയും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലായിത്തീരുകയും ചെയ്ത ഖുർആൻ എന്നായിരിക്കും ശ്രോത ഉദ്ദേശിച്ചത്. അതല്ല എങ്കിൽ പഴയ ഖുർആൻ കൊണ്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പേജുകൾ ഇളകിപ്പോവുകയും പല ഭാഗങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ഒരാൾ ഖുർആൻ പരിപൂർണമായി ഓതാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയാൾക്കതുകൊണ്ട് സാധിച്ചുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉപയോഗശൂന്യമായ ഖുർആൻ എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ഖുർആന്റെ ചെറിയ സൂറത്തുകളാകട്ടെ, ആയത്തുകളാകട്ടെ, എല്ലാം ഉപയോഗമാണ്. പല ഭാഗങ്ങളും നഷ്ടപ്പെടുകയും കീറിപ്പോവുകയും ചെയ്യുമ്പോൾ ഖുർആൻ പരിപൂർണമായി ഓതുമ്പോൾ ലഭിക്കുന്ന ആ പ്രതിഫലം ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഖുർആൻ വളരെ ആദരവോടുകൂടി തന്നെ കത്തിച്ച് കളഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യുകയാണ് വേണ്ടത്. ആളുകൾക്കിടയിൽ ഇട്ട് തട്ടുന്ന രൂപത്തിലോ അതല്ലെങ്കിൽ റോഡിൽ മറ്റു വലിച്ചെറിയുന്ന രൂപത്തിൽ ഖുർആൻ ഒരിക്കലും അനാദരവ് പ്രകടിപ്പിക്കുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഒരു യാത്ര ചെയ്ത് എത്തുന്ന സ്ഥലത്ത് രണ്ടോ മൂന്നോ ദിവസം താമസിക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ യാത്രക്കാരന്റെ വിധിയാണോ നിസ്കാരം കസറാക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ ഇങ്ങനെ തങ്ങുന്നതിനുള്ള പരിധി എത്രയാണ് എന്നാണ്.
4: യാത്രക്കാരൻ തൻ്റെ യാത്രയിൽ അയാൾക്ക് എത്ര ദിവസം വരെ കസറാക്കാം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഭാഗം. ഒരു വ്യക്തി യാത്ര പോയി താൻ ഉദ്ദേശിച്ചെടുത്തെത്തി. അയാൾ 4 ദിവസം അയാൾക്ക് യാത്രക്കാരൻ്റെ ആനുകൂല്യം, അത് ഹദീസുകൾ പ്രകാരം പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. അതേസമയം ഒരു വ്യക്തി യാത്ര ചെയ്തെത്തിയ സ്ഥലത്ത് അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അവിടെ താമസം ഉദ്ദേശിച്ചു, താമസിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ കസറാക്കാൻ പാടുള്ളത് അയാൾ പൂർത്തിയായിട്ടാണ് നിസ്കരിക്കേണ്ടത്. എന്നാൽ ഒരാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല, ഒരിടത്തെത്തി ഇഖാമത്ത് ഉദ്ദേശിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നും മടങ്ങാം. എപ്പം മടങ്ങും അത് നിശ്ചിതമല്ല. കാരണം എന്താ, അയാൾ അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ അയാളൊരു ആവശ്യാർത്ഥമാണ് പോയത്, അവിടുന്ന് ഇപ്പോൾ എന്ന് തന്നോട് മടങ്ങാൻ പറയും? നാളെ പറയോ, മറ്റന്നാളെ പറയോ? ഈ രീതിയിലാണ് എങ്കിൽ അയാൾ യാത്രക്കാരൻ്റെ ഹുക്കുമിലാണ്, അയാൾക്ക് എത്ര ദിവസം വരെയും നിസ്കരിക്കാം കസറായിട്ട്. അവിടെ ഇഖാമത്ത് ഉദ്ദേശിച്ചോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഇഖാമത്ത് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞെങ്കിൽ യാത്ര ചെയ്ത് എത്തിയിടത്ത് താമസം, ഒരു മുഖീം, ഒരു തദ്ദേശവാസിയെപ്പോലെ അയാൾ താമസിക്കുവാൻ ഉദ്ദേശിക്കുകയും അങ്ങനെ അവിടെ കഴിയുകയും ചെയ്യുന്ന അവസ്ഥയാണ് എങ്കിൽ അയാൾ നിസ്കാരം പൂർണ്ണമാക്കി നിസ്കരിക്കാണ് വേണ്ടത്. അതില്ല എങ്കിൽ അയാൾ ഇനി മാസങ്ങളെടുത്ത്, അയാൾ ഇഖാമത്ത് ഉദ്ദേശിച്ചിട്ടില്ല, എപ്പോഴാണോ മടക്കം പറയപ്പെടുന്നത് അപ്പം മടങ്ങും എന്ന രീതിയിലാണ് എങ്കിൽ അയാൾക്ക് ആ രീതിയിൽ എത്ര കാലം കഴിയുന്നു, അത് ചിലപ്പം 19 ദിവസം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫത്ഹയിൽ 19 ദിവസത്തോളം കഴിഞ്ഞു, യാത്രക്കാരൻ്റെ ആനുകൂല്യം സ്വീകരിച്ചാണ്. തബൂക്കിലേക്ക് പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 ദിവസം പിന്നെ തബൂക്കിൽ എപ്പം മടങ്ങും എന്നുള്ളത് അറിയില്ല. റോമക്കാരോടുള്ള യുദ്ധം അത് തുടർന്നു പോകുമോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. ആ രീതിയിലുള്ള നാളുകൾ തുടർത്തിയപ്പോൾ 20 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രക്കാരുടെ ആനുകൂല്യത്തിലായിരുന്നു അവിടെ കഴിച്ചു കൂട്ടിയത്. മനസ്സിലായി? അപ്പൊ അതാണ് അതിന്റെ ആ മാനദണ്ഡം. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു അഅലം.
5: കുട്ടികളുടെ പരിപാടികളിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ വിധി എന്താണ് എന്നാണ്?
4: പ്രോത്സാഹിപ്പിക്കുവാനോ ആശീർവദിക്കാനൊക്കെ പുരുഷന്മാർ കൈയടിക്കാതിരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം തക്ബീർ ചൊല്ലുക, അള്ളാഹു അക്ബർ. അതേപോലെ ആശ്ചര്യകരമായൊരു സദസ്സും വേദിയും അനുഭവമാണ് എങ്കിൽ മാഷാ അല്ലാ, തബാറക്കല്ലാ എന്ന് ബർക്കത്തിന് വേണ്ടി തേടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്ചര്യകരമായത് കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയാറുണ്ട്. അതേപോലെ കൗതുകകരമായ കാഴ്ചകൾ, ആശ്ചര്യകരമായ നിമിഷങ്ങൾ സംജാതമാകുമ്പോൾ ബർക്കത്തിന് വേണ്ടി തേടാൻ പറഞ്ഞിട്ടുണ്ട്. മാഷാ അല്ലാ പറയാൻ അതുപോലെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് വേണ്ടത്, കൈയടിക്കുക എന്നുള്ളതല്ല. അല്ലാഹു ആലം.
5: സുന്നത്ത് കല്യാണം എന്ന പേരിൽ നാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ പാടുണ്ടോ എന്നാണ്?
2: പഴയകാല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഹിത്താൻ, അന്ന് അന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ ചേലാകർമ്മം ചെയ്യുക എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അതൊരു ചടങ്ങായി നടത്തുകയും അതിൽ ഭക്ഷണം നൽകുകയുമൊക്കെ ചെയ്തിരുന്നു. അത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നതൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ചില ആളുകൾ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞു, ചില ആളുകൾ അത് ഒരു കറാഹത്ത്, ഹറാം എന്ന് പറഞ്ഞുകൂടെ, എന്തെങ്കിലും ഒഴിവാക്കലാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അവിടെയൊക്കെ തന്നെയും ആ ഒരു ഉറഫ്, നാട്ടിലെ ആചാരം മനസ്സിലാക്കി ആ ആചാരം ഇസ്ലാമിന് എതിരല്ലാത്ത ഒരു നിലയിലാണ് എങ്കിൽ സ്വീകരിക്കാവുന്നതാണ്. ഒരിക്കലും ഇസ്ലാമിനെതിരല്ലാത്ത രൂപത്തിൽ ഒരു ആചാരം കാണുമ്പോൾ അത് ഒരു ബിദ്അത്താണ് എന്ന തലത്തിലേക്ക് പോയത്. ബിദ്അത്ത്, അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടാണ് ബിദ്അത്തുകൾ വരിക എന്നും നമ്മൾ അറിയേണ്ടതുണ്ട്.
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഉംറക്ക് വന്നല്ലോ, അപ്പോൾ മുശ്രിക്കുകൾ തടഞ്ഞു, ഉംറ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവർ അറവ് നടത്തിപ്പോയി എന്നാണല്ലോ. അന്ന് ഉംറക്ക് ഹജ്ജിന്റെ പോലെ അറവ് ഉണ്ടായിരുന്നു, അത് പിന്നെ നിർത്തിയതാണോ എന്നൊക്കെയാണ്.
4: അറവുകൾ നിർബന്ധമായ അറവുണ്ട്, നിർബന്ധമല്ലാത്ത അറവുകളുണ്ട്. ബലി നിർബന്ധമായതുണ്ട്, നിർബന്ധമല്ലാത്തതുണ്ട്. പുണ്യകരമായ ഐച്ഛികമായ ബലിയുണ്ട്. പണ്ടുകാലം മുതലേ മക്കയിലേക്ക് ബലിമൃഗങ്ങളെ കൊണ്ടുവരിക, എന്നിട്ട് മക്കയിൽ ബലി അറുക്കുക എന്നുള്ളത് പതിവായിരുന്നു. അൽ ഖലാഇദ് എന്ന് പറയും, അടയാളം വെക്കപ്പെട്ട ബലിമൃഗങ്ങളാണ്. മക്കയിൽ കൊണ്ടുവന്ന് ബലിയറുത്ത് അതിൻ്റെ മാംസങ്ങൾ അഗതികൾക്കും മറ്റും ദാനം ചെയ്യുക എന്നുള്ളത് അന്നാളുകളിലെ പതിവായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാഹ് വലശ്ശഹ്റൽ ഹറാമ വലൽ ഹദിയ വലൽ ഖലാഇദ് വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളൻ മിർ റബ്ബിഹിം വരിദ്വാന. അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ച് പറയുകയാണ്, മതചിഹ്നങ്ങളെ അനാദരിക്കരുത്. അതേപോലെ പവിത്ര മാസത്തെയും കഅബയിലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെയും, ഈ ബലിമൃഗങ്ങൾക്ക് അവർ പ്രത്യേകം അടയാളം വെച്ച് നയിക്കുമായിരുന്നു. അത് മിക്കവാറും കഴുത്തിലായിരുന്നു ബടമായി, അതേപോലെ അടയാള താലിയായി ഒക്കെ അണിയിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ബലിമൃഗങ്ങൾ ചിലപ്പോൾ ഈ ഒട്ടയങ്ങളാണെങ്കിൽ അവരുടെ പൂഞ്ഞ മുറിച്ച് രക്തം ഒലിപ്പിക്കും. അങ്ങനെയുള്ള ബലിമൃഗങ്ങളെ ഒന്നും അനാദരിക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ അവതീർണമായ ആയത്തുകളാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ കഅബത്തിങ്കലേക്ക് നയിക്കപ്പെടുന്ന ബലിമൃഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ബലിമൃഗങ്ങൾ മക്കയിലേക്ക് കൊണ്ടുവരപ്പെടും, എന്നിട്ടവിടെ അറുത്ത് മാംസവിതരണം നടത്തുന്ന അവസ്ഥ. അത് വലിയ പുണ്യാണ്. എന്നാൽ ഹജ്ജ് തമത്തുഴ് ഹജ്ജ് ഖിറാൻ ആകുമ്പോൾ ഹജ്ജിൻ്റെ അറിവിന് ഹദി എന്ന് പറയും, അത് നിർബന്ധമാണ്. ഫമൻ തമത്തഅബിൽ ഉംറത്തി ഇലൽ ഹജ്ജി ഫമസ്തൈസറ മിനൽ ഹദി, അത് നിർബന്ധ അറവാണ്. ആ അറവ് ഒരാൾക്ക് സാധ്യമായില്ല എങ്കിൽ ഫമൻ ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തുൻ ഇദാ റജഅതും, 3 ദിവസം ഹജ്ജിൻ്റെ നാളുകളിൽ നോമ്പെടുക്കുക, മടങ്ങി ഇട്ട് പിന്നെ 7 ദിവസം, അങ്ങനെ 10 നോമ്പ്, തിൽക്കാശറത്തുൻ കാമില. ഇത് നിർബന്ധമായ അറവാണ് തമത്വമായിട്ടോ ഖിറാനായിട്ടോ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്കില്ല. എന്നാൽ ഒരാൾ ഹജ്ജ് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉംറ മാത്രമാണ് ചെയ്യുന്നത്, അവർക്കും അറവ് നൽകാം. അത് പുണ്യമാണ്. മക്കയിൽ അറക്കുക എന്നുള്ളത് പുണ്യമാണ്. ഇഫ്രാദായിട്ട് ഹജ്ജ് ചെയ്യുന്നവർക്ക് അറക്കാം, അതേപോലെ ഉംറ മാത്രം നിർവഹിക്കുന്നവർക്ക് ബലി അറക്കാം, അത് പുണ്യമാണ് എന്ന് മാത്രമല്ല, പണ്ടുകാലങ്ങളിലൊക്കെ ഉംറക്ക് വരുമ്പോൾ ബലിമൃഗങ്ങളുമായി വന്ന് അറുത്ത് അതിനെ മാംസം വിതരണം ചെയ്യുന്ന പതിവായിരുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധി നടന്ന വർഷം ഉംറക്ക് വന്നപ്പോൾ ബലിമൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്ന മറ്റ് സന്ദർഭങ്ങളിലും നാല് ഉംറയാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ഉദ്ധരിക്കപ്പെട്ടത്. അറവ് നടത്തിയത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിർബന്ധ അറവ് അത് വേറെ, ഇത്തരം അറവുകൾ അതിൻ്റെ വിധി വേറെ. ഇതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
5: പഠന ആവശ്യത്തിന് വേണ്ടി രാജസ്ഥാനിൽ ആണ് ഉള്ളത്. ഇവിടെ അസർബാങ്ക് പള്ളിയിൽ നിന്ന് അനഫി മതിവ് അനുസരിച്ച് അരമണിക്കൂർ കഴിഞ്ഞാണ് കൊടുക്കാറുള്ളത്. ഫോണിൽ അരമണിക്കൂർ മുമ്പാണ് കാണിക്കുന്നത്. ഏതാണ് ശരിയെന്നാണ്?
2: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇങ്ങനെ പ്രത്യേകിച്ച് മദ്ഹബും ഒന്നുമില്ല. നമ്മൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹബാണ് സ്വീകരിക്കേണ്ടത്. ഇസ്ലാമികമായ കർമ്മശാസ്ത്രത്തിൽ കണ്ടുവരുന്ന വ്യത്യസ്ത വീക്ഷണഗതികളാണ് മദ്ഹബുകൾ. ഹനഫി മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഷാഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇതല്ലാത്ത മറ്റ് ധാരാളം മദ്ഹബുകൾ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെയും തങ്ങൾ ഒരു ഗ്രൂപ്പായി ഭിന്നിച്ചു നിന്ന് മറ്റുള്ളവരെ എതിർക്കുകയായിരുന്നില്ല. തങ്ങൾക്ക് ലഭിച്ച പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ഗവേഷണാത്മകമായ വിഷയങ്ങളെ ഗവേഷണം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അവരൊക്കെ തന്നെയും പറഞ്ഞിരുന്നത് ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ഹദീസ് കണ്ടാൽ നിങ്ങൾ ആ ഹദീസിനെ സ്വീകരിക്കണം എന്നായിരുന്നു എല്ലാ ഇമാമിമാരും പറഞ്ഞത്. സ്വാഭാവികമായും ഭീക്ഷണഗതികളുണ്ടാവും. പ്രമാണങ്ങൾ മുന്നിൽ വച്ച് പരിശോധിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ശരിയായത് ഏത്, അതിലേക്ക് മടങ്ങുകയാണ് ചെയ്യേണ്ടത്. എൻ്റെ ഇമാമ് ഇതാണ് പറഞ്ഞത്, അതുകൊണ്ട് ഇമാമ് പറഞ്ഞതിനെതിരായി ഖുർആനിൽ ആയത്തുണ്ടായിരുന്നാലും വ്യക്തമായ ഹദീസ് ഉണ്ടായിരുന്നാലും അവ ഞാൻ തള്ളിക്കളഞ്ഞ് എൻ്റെ ഇമാമിനെയാണ് ഞാൻ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൽ ആ ഇമാമിനെ തള്ളിക്കളയലാണ്. കാരണം ഇമാം ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് അസ്വഹൽ ഹദീസ് ബഹുമദ്ഹബി, ഹദീസ് സ്ഥിരമായി വന്നാൽ, ശരിപ്പെട്ടു വന്നാൽ അതാണ് എൻ്റെ മദ്ഹബ് എന്ന് ഇമാം ഷാഫിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അസ്ർ നമസ്കാരത്തിൽ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും രണ്ട് വീക്ഷണങ്ങളാണുള്ളത്. ഷാഫി മദ്ഹബിൽ അതാണ് ഏറ്റവും ശരിയായത്, ഒരു വസ്തുവിൻ്റെ നിഴൽ അത്രത്തോളം ആയിക്കഴിഞ്ഞാൽ അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുകയായി. ഒരു വസ്തുവിൻ്റെ നിഴൽ, ഒരു മീറ്റർ വലുപ്പമുള്ള ഒരു മരക്കഷ്ണം സൂര്യൻ മധ്യത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് നീങ്ങി പിന്നീട് ആ മരക്കഷ്ണത്തിൻ്റെ നീളം ഒരു മീറ്ററായി കഴിഞ്ഞാൽ അത് അസറിൻ്റെ സമയമായി. ദുഹ്ർ സമയം എപ്പോഴാണോ ആരംഭിക്കുന്നത് അപ്പോൾ മുതലാണ് അസർ നമസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത്. എന്നാൽ ഹനഫി മദ്ഹബിൽ ഒരു വസ്തുവിൻ്റെ നിഴൽ അതിൻ്റെ അത്ര തന്നെയും അഥവാ ഇരട്ടിയാകുമ്പോൾ ആണ് അസർ നമസ്കാരത്തിൻ്റെ സമയമാകുക. അതിനൊക്കെ തന്നെയും അവർക്ക് അവരുടേതായ തെളിവുകളുണ്ട്. ഏറ്റവും ശരിയായ അഭിപ്രായം അതിൽ ഷാഫി മദ്ഹബ് പറഞ്ഞ അതാണ് പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഷാഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും ഹനഫി മദ്ഹബിൻ്റെ അഭിപ്രായമായിരുന്നാലും അതൊന്നും തന്നെ അസർ നമസ്കാരത്തിൻ്റെ സമയം കഴിയുന്നില്ല. അസർ നമസ്കാരത്തിൻ്റെ സമയം അവസാനിക്കുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയാണ്. അതുകൊണ്ട് ഏതൊരു പള്ളിയാണോ തനിക്ക് അടുത്തുള്ളത് ആ പള്ളിയിൽ അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് അഥവാ പിന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ജമാഅത്തായി നമസ്കാരം നടക്കുന്നുവെങ്കിൽ ആ ഒരു ജമാഅത്തിൽ പങ്കെടുക്കുക എന്നതിനാണ് അവിടെയൊക്കെ പ്രാമുഖ്യം നൽകേണ്ടത്. അസർ നമസ്കാരത്തിൻ്റെ സമയത്താണ് നിർവഹിക്കുന്നത് എങ്കിൽ ആ വിഷയത്തിൽ ഏതായിരുന്നാലും ഭർത്താവ് ഹനഫിയായി അല്ലെങ്കിൽ ഭർത്താവ് ഷാഫിയായി, ഭാര്യ ഹനഫിയായി ഭാര്യ ഷാഫിയായി, ഇതൊക്കെ പരസ്പരം കടിച്ചു കീറാനുള്ള ചില മാനദണ്ഡങ്ങളായി പരിഗണിക്കരുത്. പ്രമാണങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത.
5: ഒരു സ്ത്രീക്ക് ആർത്തവ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റുമോ എന്നാണ്?
2: ഏതൊരു സാധാരണക്കാരനും അറിയുന്ന കാര്യമാണല്ലോ. ഏത് വിഭാഗത്തിൻ്റെ ആകട്ടെ, മദ്രസയിൽ പഠിച്ചിറങ്ങിയ ആളുകൾക്കറിയാം ആർത്തവമുണ്ടാകുമ്പോൾ നിഷിദ്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അവിടെ നമസ്കാരം പാടില്ല, ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, നോമ്പനുഷ്ഠിക്കുവാൻ പാടില്ല, ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെയാണ്. അതല്ലാതെ ഒരു മദ്രസയിലും ആർത്തവമുള്ള സ്ത്രീക്ക് മയ്യത്ത് കുളിപ്പിക്കുവാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിലും ഇങ്ങനൊരു വിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
5: കളർ പർദ ധരിക്കാൻ പറ്റുമോ?
4: പർദകളൊക്കെ കറുപ്പായിരിക്കണമെന്നുള്ള ഷർത്ത് ഇസ്ലാമിലില്ല. പൂർവികർ സച്ചരിതർ കറുപ്പല്ലാത്ത കളറും ധരിച്ചിട്ടുണ്ട്. പക്ഷെ ധരിക്കുന്ന പർദ അത് നേർത്ത് ആ പർദക്കുള്ളിലുള്ളതിനെ പുറം കാണിക്കുന്ന രീതിയിലാകാൻ പാടുള്ളതല്ല, കട്ടിയുള്ളതായിരിക്കണം. ഇടുങ്ങി ശരീരാവയവങ്ങളെ മുഴപ്പിച്ച് കാണിക്കും വിധം ടൈറ്റായതാകാൻ പാടുള്ളതല്ല. പിന്നെ ഈ ഷുഹ്രത്തിൻ്റെ ഡ്രസ്സാവരുത് എന്ന് പറയും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവർക്കിടയിൽ വിളിച്ചറിയിക്കും വിധം, താൻ പ്രസിദ്ധയാകും വിധം, മറ്റൊരാൾക്ക് പരദൂഷണത്തിന് താൻ വിധേയയാകും വിധമുള്ള ലിബാസു ഷുഹ്ര എന്ന് പറയും. താൻ എല്ലാവരുടെയും ഒരു നോട്ടപ്പുള്ളിയാവുക, താൻ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കലാകാൻ പാടില്ല. ലിബാസു ഷുഹ്ര അപകടമാണ്. ഇതൊക്കെയാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജിൽബാബിൻ്റെ അല്ലെങ്കിൽ പർദയുടെ അബായയുടെ പ്രത്യേകത. കളറ് കറുപ്പായി കളണമെന്നുള്ള ഒരു ഷർത്തുമില്ല. അല്ലാഹു തആല ആണ്.
5: മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഹജ്ജും ഉംറയും ചെയ്യാം എന്ന് പറയുന്നു. രണ്ടും കർമ്മങ്ങളല്ലേ? എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം? അതുപോലെ മരണപ്പെട്ടയാൾക്ക് നോമ്പ് നോറ്റു വീട്ടാൻ ഉണ്ടെങ്കിൽ മറ്റൊരാൾക്ക് നോറ്റു വീട്ടാൻ കഴിയുമോ എന്നാണ്.
6: ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കൾക്കും അനന്തരാവകാശികൾക്കുമൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നടത്തിയ ചർച്ചകളിൽ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ അത് മയ്യത്തിനു വേണ്ടി മയ്യത്തിൻ്റെ ബന്ധുക്കൾക്കാകാമെന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നതുമാണ് ആ വിഷയത്തിലെ ശരിയായ നിലപാട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ നബിയുടെ കൂടെ ജീവിച്ച മരണപ്പെട്ടു പോയ സഹാബിമാർക്ക് വേണ്ടി അവരുടെ മക്കൾ ഹജ്ജ് ചെയ്തതും നബി അത് അംഗീകരിച്ചതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തന്നെ നേർച്ചയാക്കിയ നോമ്പ് അത് നോറ്റുവീട്ടുന്നതിന് മുമ്പ് ഒരു വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ നേർച്ചയുടെ ഭാഗമായ നോമ്പ് നോറ്റുവീട്ടുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നോറ്റുവീട്ടുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതല്ലാത്ത ഖുർആൻ പാരായണം, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി കൂലി കിട്ടാൻ വേണ്ടി മയ്യത്ത് നിസ്കാരമല്ലാത്ത മറ്റു നിസ്കാരങ്ങൾ നിർവഹിക്കൽ, ഇതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വരാത്തതുകൊണ്ടുതന്നെ മരിച്ചവർക്ക് വേണ്ടി പ്രത്യേകമായി ഖുർആൻ പാരായണം നടത്തുകയോ അവർക്ക് വേണ്ടി പ്രത്യേകം കൂലി കിട്ടട്ടെ എന്നുള്ള രൂപത്തിലുള്ള നിസ്കാരങ്ങൾ നടത്തുകയോ മറ്റു ദിക്റുകൾ ഓതിക്കൊണ്ട് മറ്റു ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം മയ്യത്തിന് വേണ്ടി ഹദിയ ചെയ്യുകയോ ഒന്നും ചെയ്യുന്ന രീതി നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേർച്ചയാക്കിയ നോമ്പുണ്ടായിരുന്നു, ആ നോമ്പ് നോറ്റുവീട്ടാൻ കഴിയുന്നതിന് മുമ്പാണ് ഒരാൾ മരണപ്പെട്ടത് എങ്കിൽ സ്വാഭാവികമാണ് അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അടുത്ത ആളുകളോ അത് നോറ്റുവീട്ടേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യുവാനും മറ്റുമൊക്കെ സാഹചര്യമുണ്ടായിട്ടും ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയ വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനന്തരം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനുള്ള കടമെന്നുള്ള നിലക്ക് ആ സ്വത്തിൽ നിന്നും ഹജ്ജ് ചെയ്യുകയും അത് വീട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ മക്കൾ സ്വന്തം നിലക്ക് തന്നെ ഹജ്ജ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ മറ്റൊരാളെ ഹജ്ജിന് പറഞ്ഞയച്ച് അതിൻ്റെ കൂലി തൻ്റെ മരണപ്പെട്ടു പോയ ബന്ധുവിന് വേണ്ടി ഹദിയ ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയൊക്കെ ചെയ്താൽ അതൊക്കെ സാധുവാണ് എന്നത് പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പാരായണം പാടില്ല എന്നും മറ്റുള്ളത് പറ്റുമെന്നുമൊക്കെ പറയാനുള്ള കാരണം. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.

അത്രയേറെ മനോഹരമാണ് അള്ളാഹുവിൻ്റെ ഓരോ സൃഷ്ടിയും. വിശാലമായ ആകാശവും അമ്പിളിയും അതിലെ താരഗണങ്ങളും. വർണ്ണനകൾ മാറി നിൽക്കുന്ന ആ മനോഹാരിതയിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. പീസ് റേഡിയോയിൽ ഇനി സ്വരം, മനോഹരമായ ഒരു ഗാനവുമായി നൂഹ ബിന്ത് മുഹ്സിൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും

0: കുരുന്നുകൂട്ടുകാരുമായി കഥകളും കവിതകളും പങ്കുവച്ചുകൊണ്ട് പൂമരത്തണലിൽ നാം ഒത്തുചേരുകയാണ്. നമ്മോടൊപ്പമുള്ളത് തൗഫീഖ് അസ്ലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കൂട്ടുകാരികളെ, നമ്മുടെ പൂമരത്തണലിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഒരുപാട് ഇസ്ലാമിക മര്യാദ

0: ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട
1: മര്യാദകൾ.
0: മര്യാദകൾ. കഴിഞ്ഞ എപ്പിസോഡിൽ ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട
1: മര്യാദകൾ
0: അല്ലേ ഞങ്ങൾ കേട്ടില്ലേ? അപ്പോൾ നമ്മുടെ കൂട്ടുകാരെ കേട്ടിട്ടുണ്ടാവും. ഇനി മുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം എല്ലാ ഈ പറഞ്ഞ എല്ലാ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ.
1: ശ്രദ്ധിക്കണം.
0: ഇനി ആദ്യം എനിക്ക് പറയാനുള്ളത്, ഉറക്കം എന്നുള്ളത് ശരിക്കും വലിയ ദൃഷ്ടാന്തമാണല്ലോ എൻ്റെ അല്ലേ. ഉറക്കം ഒരു അത്ഭുതമല്ലേ. എന്താ കാരണം? നമ്മൾ
1: ഉറങ്ങി
0: നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ
1: ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബോധം
0: പിന്നെ ബോധമില്ല അറിയല്ലേ
1: ബോധമില്ല
0: അല്ലേ. ഉറങ്ങിക്കഴിഞ്ഞാൽ
1: ബോധമില്ല
0: ഒന്നും അറിയില്ല.
1: ഒന്നറിയില്ല.
0: ഇപ്പം ചില ചെറിയ കുട്ടികളൊക്കെ ഉറങ്ങണ സമയത്ത് അവർ ഉറങ്ങിയാൽ എന്ത് ചെയ്യും? ഉമ്മമാർ എടുത്തുകാണ്ട് മാറ്റി കിടത്തുകയും ചെയ്യും അല്ലേ അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ ചെറിയ കുട്ടികളെ കണ്ട, നിങ്ങൾ പിന്നെ പെട്ടെന്ന് ഒരു സാധാരണ കിടക്കുന്ന റൂമിലല്ല ഉറങ്ങിയത്, നിങ്ങൾ അപ്പുറത്തെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ ഡൈനിങ് ഹാളിലോ കിടന്നുറങ്ങി. ഉമ്മ എന്ത് ചെയ്യും?
1: എടുത്തുകൊണ്ട്
0: നിങ്ങളെ
1: നമ്മളെ റൂമിലായിട്ട് കൊണ്ടുപോകും.
0: കൊണ്ടുപോകും. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളിങ്ങനെ അന്തം മുഴുവാൻ, ഞാൻ ഉറങ്ങിയത് ഇവിടെ ഇല്ലല്ലോ അല്ലേ. പക്ഷെ നമ്മൾ അറിഞ്ഞിക്കണോ കൊണ്ടുപോയത്? അറിഞ്ഞിക്കണോ? ഇല്ല, നമ്മളെടുത്ത് കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇതാണ് ഉറക്കം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഉറങ്ങണ സമയത്ത് നമ്മളടുത്ത് നിന്ന് ആരെയും നോക്കിയപ്പോൾ നമ്മളറിയോ? അറിയോ? ഇല്ല. അതൊരു മരിച്ച അവസ്ഥ അല്ലേ. ഇപ്പം ആരെയും മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ വീട്ടിൽ മയത്ത് കിടത്തിയിട്ടുണ്ടാവും. ആളുകളൊക്കെ വന്ന്
1: കാണും കാണും
0: കണ്ട്
1: പോവും
0: തിരിച്ചു പോകണോ? കരയുന്നുണ്ടാവും. പക്ഷെ ഇത് മയ്യത്ത് അറിയണ്ടോ? അറിയണ്ടോ? ഇല്ല. ഇതുപോലെ ഒരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ തന്നെയാണ്, പക്ഷേ അയാൾ മരിച്ചിട്ടില്ലാന്നുള്ളൂ
1: മരിച്ചിട്ടില്ല
0: അല്ലേ. മരിച്ചോ? മരിച്ചാൽ എണീക്കൂലല്ലോ. പക്ഷേ മറ്റേ മരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഉറങ്ങിയ ഒരാൾ മരിച്ചിട്ടില്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ആരെയും ഒന്ന് നോക്കിപ്പോയാലോ? ഒന്നും ചെയ്യില്ല. ഉറങ്ങിയ ആളറിയോ?
1: അറിയില്ല
0: ഇല്ല.
1: ഇല്ല
0: ഉറങ്ങിയ ആളറിയില്ല. പിന്നെ അറിയും, നമ്മളിങ്ങനെ തട്ടി വിളിച്ചാലൊക്കെ അറിയാം അല്ലേ.
1: നമുക്ക് മനസ്സിലാവും
0: മനസ്സിലാവും അല്ലേ. പെട്ടെന്ന് നമ്മൾ സ്പർശിക്കുമ്പോഴൊക്കെ നമ്മൾ അറിയാം. പക്ഷെ അല്ലാതെ ഒന്ന് നോക്കിപ്പോയാലോ? ഒന്ന് എടുത്തുകൊണ്ട് കടത്തിയാലൊന്നും
1: അറിയില്ല
0: അറിയില്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ സൂറത്ത്, എത്രയാണ്?
1: 30-ാമത്തെ സൂറത്ത്
0: സൂറത്തു റൂം. എന്താണ്
1: സൂറത്തു റൂം?
0: അതിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഒന്ന് ഓതിൻ്റെ കൂടെ ഓതൂലെ? ഉറക്കം ഓതൂലേ? ഓതൂലേ? ഇൻഷാല്ലാ. അത് അള്ളാഹു പറയണ ഉറക്കം എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്, ഒരു ദൃഷ്ടാന്തമാണ്, അത്ഭുതമാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആയത്തെന്താണ്? ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഓതിക്കണി.
1: ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
0: ومن من آياته منامكم بالليل والنهار ومن آياته
1: ومن

0: അതായത് അള്ളാഹ് പറയാണ് രാത്രിയും പകലും ഒക്കെ നമ്മൾ ഉറങ്ങുന്നതും എന്താണ് വമിൻ ആയാതിഹി എന്താണ് അള്ളാഹിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ്, ഒരു അത്ഭുതമാണ് അള്ളാഹ് പറയുന്നത് ഖുർആനിൽ അല്ലേ. ഈ രാത്രിയും പകലും ഉറങ്ങുന്നതുമൊക്കെ എന്താണ് അള്ളാഹിൻ്റെ
1: അല്ലേ.
0: ശരിക്കും ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു അനുഗ്രഹമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം മാറും അല്ലേ,
2: ഉറങ്ങിക്കഴിഞ്ഞാൽ
0: ക്ഷീണം മാറും. അതോടൊപ്പം തന്നെ പിന്നെ നമ്മളെ നമുക്കൊരു പേര് സ്കൂളിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മൾ എവിടെ യാത്ര കഴിഞ്ഞ് വന്ന് അല്ലേ ക്ഷീണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, പോയി കിടക്കും ഇല്ലേ. അത് നമ്മുടെ ശരീരം നമ്മൾ ആവശ്യപ്പെടും, പോയി ഉറങ്ങാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ തോന്നിപ്പിക്കാം നമുക്ക് അല്ലേ. അപ്പോൾ കിടക്കും, ഒന്ന് ഉറങ്ങിയിട്ടാലോ ആശ്വാസം കിട്ടും അല്ലേ. ഇപ്പം ഡ്രൈവിങ് അല്ലേ, വണ്ടി ഓടിക്കുമ്പം ഉറക്കം വന്ന് സംഭവിക്കും എന്താ, എന്താവും ആക്സിഡൻ്റ് ആവും വണ്ടി,
1: ആക്സിഡൻ്റ് ആവും വണ്ടി,
0: ആ ആളുകൾ മരിക്കാൻ കാരണമാവും അല്ലേ. അപ്പോൾ ഉറക്കം വന്നാൽ എന്ത് ചെയ്യണം, വേഗം എന്ത് ചെയ്യണം, ഉറങ്ങണം. ഒരു കുറച്ച് സമയം ഉറങ്ങിയാൽ എന്ത് ചെയ്യും, പിന്നെ ഉറങ്ങിയിട്ട് എന്ത് ചെയ്യും, ആള്
1: ക്ഷീണം,
0: ആ ക്ഷീണം മാറി ഉഷാറാവും ഇല്ലേ ഇല്ലേ. ഓക്കെ, ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഉറക്കത്തെക്കുറിച്ചുള്ള മര്യാദകൾ പഠിപ്പിക്കുമ്പം ആദ്യം പറയുന്നതാണ് ഉറക്കം എന്നുള്ള എന്താണ് വലിയ ദൃഷ്ടാന്തമാണ്, എന്താണ്
1: ദൃഷ്ടാന്തമാണ്,
0: അനുഗ്രഹമാണ് അല്ലേ. ഓക്കെ, ഇൻഷാ ഇനി നമ്മൾ പഠിക്കുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉറങ്ങാൻ പോകുമ്പോൾ

0: പാലിക്കേണ്ട
1: കാര്യങ്ങൾ.
0: മര്യാദകൾ പഠിക്കാൻ പോവാണ്. ഒരൊന്ന് പറഞ്ഞോളി.
1: ഡോറടക്കണം. ഡോറ്
0: എന്താണ്?
1: ഡോറും
0: ഡോറടക്കണം. ശരിയല്ലേ? ശരിയല്ലേ? രാത്രി നമ്മൾ ഡോറൊക്കെ ആരും ഇറങ്ങുമോ? ഇല്ല, ഡോറടക്കാൻ നമ്മൾ മറക്കൂലല്ലേ. എല്ലാവരും പോയി നോക്കും, അടുക്കള ഭാഗത്ത് പോയി നോക്കും, പിന്നെ സിറ്റ് ഔട്ട് പോയി നോക്കും. ഡോറ് ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത്. കാരണം എന്താണ്? പല അപകടങ്ങളും ഉണ്ടാകും. ഡോറ് ക്ലോസ് ചെയ്യാൻ മറന്നാലൊക്കെ. ഇതൊക്കെയാണോ വീട്ടിലാരും ചെയ്യുക സാറിന്? നിങ്ങളെ ഉമ്മമാരും
1: ഉപ്പമാരും.
0: നമ്മളെന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം അല്ലേ. നമ്മളൊന്ന് നോക്കണം അടച്ചിട്ടുണ്ടോ. മറവി എല്ലാവർക്കും സംഭവിക്കൂലേ അല്ലേ. നമ്മൾ ഉമ്മ മറന്ന നമ്മളെ എന്ത് ചെയ്യണം? പോയി നോക്കണം, ഒന്ന് അടച്ചിക്കണമെന്നൊക്കെ നോക്കണം. അപ്പോൾ വാതിലുകൾ കൃത്യമായി അടക്കുക, ഇതൊരു മര്യാദ തന്നെയാണ്. മനസ്സിലായല്ലോ. അതോടൊപ്പം തന്നെ വേറെ എന്താ ചെയ്തിരിക്കേണ്ടത്? സ്റ്റൗ ഒക്കെ ഒന്ന് എന്ത്
1: ചെയ്യുക?
0: വെരി ഗുഡ് അല്ലേ. സ്റ്റൗ
1: ഓഫാക്കണം.
0: ഓഫാക്കണം. ഗ്യാസ് ഓഫാക്കണം അല്ലേ. ഇതൊക്കെ ശ്രദ്ധിക്കണം. ശരിയല്ലേ? കാരണം അപകടങ്ങൾ ഉണ്ടാവും. ഉറങ്ങിക്കെത്തി വീടൊക്കെ എന്ത് ചെയ്യും? വീട് കത്തിച്ചാമ്പലാവും അല്ലേ. ഇനി ഗ്യാസല്ല, അടുപ്പാണെങ്കിലോ? നമ്മൾ വിറക് ഉപയോഗിക്കുന്ന അടുപ്പാണെങ്കിലോ?
1: വിറക്
0: ആ തീയൊക്കെ അണക്കണം. തീയൊക്കെ അണക്കിയിട്ട് പോകുന്നിപ്പോൾ. ഇതൊക്കെ എന്താണ് വീട്ടിൽ നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്തൊക്കെ? ഡോറ് ക്ലോസ് ചെയ്തിരിക്കണോ? ഗ്യാസ് പൂട്ടിക്കണോ? പിന്നെ വിറക് അല്ലേ, വിറക് കത്തി കടുപ്പുണ്ടാവില്ലേ, അത് തീക്കണ ഉണ്ടോ?
1: തീ ഉണ്ടെങ്കിൽ
0: ആ എന്ത് ചെയ്യണം?
1: അത്
0: അണക്കണം. തീ ഉണ്ടെങ്കിൽ അണക്കണം. ചിലപ്പോൾ എന്ത് ചെയ്യും? അതിങ്ങനെ തീക്കണല്ല, എന്ത് ചെയ്യും? കത്തി വലുതായി വലുതായി എന്ത് ചെയ്യും? അത് തീകോളമായി മാറി എന്ത് ചെയ്യും? കത്തിപ്പിടിക്കും. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉറങ്ങാൻ പോകേണ്ട മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അങ്ങനെ ഒക്കെ ശരിയാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? എടുക്ക് പോവാണ്, ഭക്ഷണം കഴിക്കുക. നല്ല ആളാ. സമയം ഭക്ഷണം കഴിക്കാൻ സമയം ആവശ്യമുണ്ടോ? ഉറങ്ങാൻ ബെഡ്റൂമിലേക്ക് പോവാണ്. ഉറങ്ങാൻ വേണ്ടി
1: ബെഡ്റൂമിലേക്ക്
0: പോവാണ്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
1: പ്രാർത്ഥന.
0: മുമ്പ് എന്തെങ്കിലും ഉണ്ടോ?
1: അതിന്റെ മുമ്പ് ബാത്റൂം.
0: ആ ബാത്റൂം പോയി, ബാത്റൂമിലേക്ക് പോയി വന്ന് എന്ത് ചെയ്യണം? കൈ കഴുകണം. ഒതു എടുക്കണം അല്ലേ. ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒതു എടുക്കണം. ഒതു എടുത്ത് റസൂലുള്ള പറഞ്ഞോ, ഒരാൾ പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ഒതു എടുത്ത് കടന്നാൽ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. മലക്കൾ ആരാണ്? തെറ്റ് ചെയ്യാത്തവരാണ് അല്ലേ. അള്ളാഹിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ്. അവരെന്ത് ചെയ്യും? ഒതു എടുത്ത് കടന്നവർക്ക് വേണ്ടി അള്ളാഹു മലക്കുകൾ
1: പ്രാർത്ഥിക്കും.
0: നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? മലക്കുകൾ മറക്കരുതട്ടോ. അപ്പോൾ ഒതുകൊടുക്കാൻ ഇതിനാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ സുഖമായിട്ട് ഉറങ്ങാൻ അല്ലേ. ഉറക്കത്തിൽ പേടിച്ചു ഉണരാതിരിക്കാൻ അല്ലേ. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും. ചിലപ്പോൾ സ്വപ്നങ്ങൾ കാണും അല്ലേ, പേടിച്ചു ചെയ്യും.
1: സ്വപ്നങ്ങൾ കണ്ട പേടിക്കും.
0: പേടിക്കും അല്ലേ. കാണലുണ്ടോ അല്ലേ? പേടിക്കുന്ന സ്വപ്നങ്ങൾ കാണലുണ്ടോ? ആ അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ ഇതിന് മുമ്പ് ഉറങ്ങണ മുമ്പ് എന്ത് ചെയ്യണം? ഒതുകൊടുത്ത്
1: കിടക്കണം.
0: അതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണ്? ഓതു കൊടുത്താൽ മാത്രം മതിയോ? പോരാ. എന്ത് ചെയ്യണം?
1: പിന്നെ
0: വിരിപ്പുകളൊക്കെ വിരിക്കണ മുമ്പ് ശ്രദ്ധിക്കണ. വിരിക്കണ മുമ്പ് എന്താണ്? തട്ടിക്കൊട്ടണം. ചിലപ്പം വല്ല തേളോ ഉറുമ്പോ പാമ്പോ ഒക്കെ ഉണ്ടോ ചിലപ്പോ അല്ലേ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ.
1: പിന്നെ ബെഡിന്റെ അടിയിലൊക്കെ നോക്കണം.
0: ആ ബെഡിന്റെ അടിയിലൊക്കെ ഒന്നും പോയി നോക്കണം. ഇതൊക്കെ ഉറക്ക മര്യാദകളാണ്. ഇതൊക്കെ ഉറക്ക
1: മര്യാദകൾ.
0: അപകടമില്ല ഉറങ്ങണം നമുക്ക് അല്ലേ. ചില നമ്മൾ ബെഡ് ബെഡ്ഷീറ്റ് നമ്മൾ തലേ ദിവസം അവിടെ വിരിച്ചതാവും. നമ്മൾ ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറ്റേ പഴുതാര അല്ലേ, പഴുതാരയൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. എന്ത് ചെയ്യും? നമ്മളെ കുത്തി നമുക്ക് പ്രയാസം ഉണ്ടാവില്ലേ? പ്രയാസം ഉണ്ടാവും. ചില ഉറുമ്പുകൾ ഉണ്ടാവും, ചില പാമ്പൻ ഉണ്ടാവും, പറയാൻ പറ്റൂല. അപ്പം വിരിപ്പ് എന്താ പറഞ്ഞത്? വിരിപ്പുകൾ തട്ടിക്കൊട്ടണം. തലയണയൊക്കെ എടുത്ത് നോക്കി വിരിപ്പുകൾ തട്ടിക്കൊട്ടി എന്ത് ചെയ്യണം? ശരിക്ക് വിരിച്ചിട്ട് വേണം നമ്മൾ
1: എടുക്കാൻ
0: പോകാൻ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ. അതിനു മുമ്പ് കടന്നിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് കിടക്കണം. നമ്മള് ആ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന നമ്മള് നിർവഹിക്കണം. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വാഹിയ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. അതല്ലാത്ത പ്രാർത്ഥനകളുണ്ട്, നമ്മൾ പഠിക്കണം കേട്ടോ. കുറച്ച് വലിയ പ്രാർത്ഥനകളൊക്കെ ഉണ്ട് അല്ലേ. ബിസ്മിക്ക റബ്ബി വലാത്ത് ജംബി എന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അള്ളാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക്. ആ നിങ്ങൾക്ക് അറിയാവുന്ന വേറെന്താ ഉള്ളത്? സൂറത്ത് ഓതി കിടക്കണം. ഏ സൂറത്ത് ഓതണ്ടത്?
2: സൂറത്തുൽ
0: ഇഖ്ലാസ്,
1: ഫലക്ക്, ഖുൽഹൗദ്, റബ്ബി
0: നാസ്. വെരി ഗുഡ്, മഷാല്ലാ. എന്തൊക്കെയാണ്? ഫലക്ക്, ഇഖ്ലാസ്, ഫലക്ക്,
1: നാസ്,
0: ഖുൽഹുവല്ലാഹ് വാഹദ്, പിന്നെ എന്താണ്? ഖുൽ റബ്ബിൽ ഫലക്ക്, ഖുൽ റബ്ബി നാസ്. പിന്നെ വേറെ ഓതണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്നത് പറയും, അല്ലാതെ മുൽക്ക് ഓതണം, സജദ ഓതണം ഒക്കെ പറയണം. ഹോശിയല്ലോ. ഇതാണ് സൂറത്തുൽ ബക്കറയിലെ ഒരു ആയത്താണ്, ബക്കറയിലെ പ്രധാനപ്പെട്ട ആയത്താണ്. ഇതാണ് സൂറത്തുൽ ബക്കറയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ആ ആയത്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതണം. ബക്കറയില്, ബക്കറയില്, ആയത്തുൽ കുർസി അറിയില്ലേ?
2: നിങ്ങൾ
0: പഠിച്ചു വരുന്നുണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, നമ്മൾ കൂട്ടുകാരൊക്കെ കേൾക്കണം. ആയത്തുൽ കുർസി എന്ത് ചെയ്യണം? അല്ലാഹു ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ബക്കറയിലെ ആയത്താണ്. ആ ആയത്ത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യണം. ഇതൊക്കെ ചെയ്യണം എന്തിനാണ്? അഥവാ ഉറങ്ങുമ്പോൾ മരിച്ചു പോയാലോ, വരാൻ ഉറപ്പുണ്ടോ? എത്ര ആൾക്കാർ അങ്ങനെ അല്ലേ? അല്ലേ, എന്താണ്? രാത്രി ഉറങ്ങാൻ കിടക്കും, രാവിലെ എണീക്കുമ്പോൾ ഒരാൾ വിളിക്കുമ്പോൾ എണീക്കൂല, മരിച്ചിട്ടുണ്ടാവും. അപ്പം മരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരവസ്ഥയിൽ മരിക്കാൻ ഇത് കാരണമാകും. ഏത്? ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഉതവെടുക്കുക. പിന്നെ ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ വെച്ചാൽ, നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? വലത് ഭാഗം ചെരിഞ്ഞ് കിടക്കണം അല്ലേ. പല ആളുകളും പല കോളത്തിലും കിടക്കും, ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായും? പല കോളത്തിലാവും ചില. അപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തല്ല, നമ്മളെ കൺട്രോളിലല്ല ഉള്ളത്. ആണോ? എന്ത്, നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടത്തം എങ്ങനെയാവും ചിലപ്പോൾ. പക്ഷെ നമ്മൾ ഉറങ്ങാൻ ഫസ്റ്റ് കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ റസൂൽ കിടന്നെങ്ങാരോ, റസൂൽ വലത് ഭാഗത്ത് ചെരിഞ്ഞ് കൈ ഇങ്ങനെ കവിളിൽ വെച്ചിട്ട് ആണ് കിടന്നിരുന്നത്. നല്ല സുഖം ഉണ്ടാവില്ല ഉറങ്ങാൻ അല്ലേ? ഈ പറഞ്ഞ പോലെ ഒതുകൊടുക്കുക, ബിസ്മി ചൊല്ലുക, പിന്നെ പ്രാർത്ഥന ചൊല്ലി കിടക്കുക, ഇഖ്ലാസും പിന്നെ ഫലക്കും നാസും ഒക്കെ ഓതി
2: ഓതി കിടക്കുമ്പോൾ
0: ഒന്ന് കയ്യിലൊക്കെ തടവി ഒന്നല്ലേ, ഒന്ന് തടവി കാണാൻ ചെയ്യുക. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. മാത്രമല്ല, അങ്ങനെ എല്ലാം പാലിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രാവിലെ ചില കുട്ടികളും സുബഹിസ്കരിക്കൂല.
1: സുബഹിസ്കരിക്കൂല
0: കാരണം എന്താണ്? എനിക്ക് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ ഉറങ്ങുമ്പം പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുന്നുണ്ടാവില്ല. രണ്ടാമത്തത്, അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കും രാത്രി അല്ലേ. എന്ത് ചെയ്ത് കണ്ടാണ്? എന്താണ്? ഫോൺ നോക്കി ഇരുന്നാണ്ട് അല്ലേ, ഗെയിം കളിച്ചിട്ട്.
2: പിന്നെ ഉപ്പമാര് പുറത്തു പോയി വരുമ്പോൾ
0: യാത്ര പിന്നെ അല്ല, നമ്മൾ സംഭവിക്കണതാണ്. നമ്മളെവിടെങ്കിലും ഒന്നിച്ച് ഫാമിലി പോയി വരുമ്പോഴൊക്കെ അപൂർവ. പക്ഷെ അല്ലാത്തതിനെ സ്ഥിരമായിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യും? സ്ഥിരമായിട്ട് വീഡിയോസ് കാണുക അല്ലെ, ഫോൺ നോക്കിയിരിക്കുക, അങ്ങനെ വൈകി ഉറങ്ങുന്നു. അവർക്ക് എന്തെങ്കിലും കഴിയില്ല, സുബൈക്ക് എണീക്കാൻ കഴിയില്ല, സുബി നമസ്കാരം അവർക്ക് നഷ്ടപ്പെടും. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലത് ഭാഗം ചെരിഞ്ഞ് നമ്മൾ കിടക്കണം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
2: പറഞ്ഞിട്ടുണ്ട്.
0: മാത്രം നബി കടന്നത് അങ്ങനെ തന്നെയാണ്, കവിളില് കൈയൊക്കെ വെച്ച് അങ്ങനെ ഉറങ്ങി. അപ്പൊ അങ്ങനെ ഉറങ്ങിപ്പോവും. ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ചിലപ്പോൾ തിരിഞ്ഞു പറഞ്ഞൊക്കെ കിടക്കും, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കെന്നെ ഇതിങ്ങനെ പറയുമ്പോ അല്ലേ, ഉറങ്ങാൻ ബുദ്ധിയാണ്ട്, നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിയാണ്ടോ? ഇതൊക്കെ നല്ല കുട്ടികളായി ഇതെല്ലാം പാലിച്ച് മര്യാദയിൽ എന്ത് ചെയ്യണം? ഉറങ്ങാൻ കിടക്കണം, നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ഇതൊക്കെ കഴിഞ്ഞ നേരം നമ്മൾ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ?
2: എന്താണ്
0: എപ്പോഴും എന്നിട്ടോ എന്നിട്ട് നമ്മൾ നേരെ വൃത്തിയാകണം,
2: വാഷ്റൂമിലൊക്കെ
0: പോയി, ബാത്റൂമിലൊക്കെ പോയി വൃത്തിയായി പല്ലൊക്കെ തേച്ച് ഒതു കൊടുത്ത്
2: നിസ്കരിക്കാൻ വേണ്ടി പോകും.
0: ഇതാണ് ഒരു സത്യവിശ്വാസി, ഒരു നല്ല കുട്ടി ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട
2: മര്യാദകളല്ലോ.
0: ഇത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാവരും ചെയ്തു പോരണം. നമുക്കൊന്ന് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാലോ, തുടക്കം മുതൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത്
2: അല്ലേ?
0: ആദ്യം പറഞ്ഞ എന്താണ്?
2: ആദ്യം
0: ഉറക്കം.
2: ഉറക്കം ആണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം.
0: ആ വെരി ഗുഡ്. ഉറക്കം അല്ലാഹുവിന്റെ
2: ദൃഷ്ടാന്തം.
0: പിന്നെ
2: പിന്നെ
0: ആദ്യം പറഞ്ഞ എന്താ പറഞ്ഞോളി, പിന്നെന്തൊക്കെയാ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ? ഉറങ്ങാൻ പോകുമ്പോ ഡോറൊക്കെ ക്ലോസ് ചെയ്യണം, പിന്നെ ഉറപ്പ് വരുത്തണം. ക്ലോസ് ചെയ്ത് ഉറപ്പ് വരുത്താൻ പോയി കണ്ടു നോക്കിയാണ്. പിന്നെ ഗ്യാസ് ഒക്കെ ഓഫ് ആക്കണം, വിറകൊക്കെ തീയൊക്കെ
2: അണക്കണം.
0: പിന്നെ
2: ബെഡ്ഷീറ്റ്
0: ഒക്കെ തട്ടി കൊട്ടി വൃത്തിയാക്കണം. പിന്നെ
2: പിന്നെ പിന്നെ ഒതുക്കണം.
0: പിന്നെ ഓതു കൊടുക്കണം, പല്ലൊക്കെ വൃത്തിയാക്കണം എന്ന് പറഞ്ഞല്ലോ. ആ ഉറങ്ങാം, ഉറങ്ങാൻ പോകുമ്പോഴും ഉറങ്ങി എണീക്കുമ്പോഴും എന്ത് ചെയ്യണം? പല്ല് തേക്കണം. സുഖം ശരിയാണ് അല്ലേ? നമ്മൾ പറയാൻ പറഞ്ഞു പോയില്ലേ? ആ ഓക്കെ. ഓതു കൊടുത്ത് പല്ല് തേച്ച് ഓതു കൊടുത്ത് പിന്നെ നമ്മള് പുറത്തുക്കോ ഉറങ്ങാനോ എന്ത് ചെയ്യണം? സൂറത്തുകളൊക്കെ ഓതണം. ഫാത്തിഹ, സൂബ്ഹാന, ഫലക്ക്, നാസി, ഇഖ്ലാസ് ഒക്കെ ഓതി തസ്ബീഹ് ചൊല്ലണം. ഉറങ്ങും തരോ? ചിലപ്പോ കിടന്നാ ഉറക്ക് വരില്ല, ചിലപ്പോ അങ്ങനെ ഉണ്ടാവൂലേ, കിടന്നോട് ഉറങ്ങോ, ചിലപ്പോ ഉറക്ക് വരില്ല, അങ്ങനെ കിടക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ്? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അങ്ങനെ തസ്ബീഹും തഹ്മീദ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, പിന്നെ തക്ബീർ എങ്ങനെ അല്ലാഹു അക്ബർ
2: അല്ലാഹു അക്ബർ,
0: ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന നല്ല അങ്ങനെ നല്ല റാഹത്തുള്ള ഉറക്കം നമുക്ക്
2: കിട്ടും.
0: മനസ്സിലായില്ലേ? ചില ആളുകളൊക്കെ ചൊല്ലു കേട്ടോ, എന്ത് ഫാത്തിഹയെ കോതി സൂറത്തെ കോതി കിടക്കും, കിടന്ന് ഉറക്കം വരുന്നുണ്ടാവില്ല, എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് മൊബൈൽ നോക്കി ഉത്തരക്കും. അവിടെന്താ കാര്യമുള്ളത്? നമ്മൾ അവസാനം ചെയ്യണം എന്തായിരിക്കണം? ഇതൊക്കെ ആയിരിക്കണം. ഉറങ്ങാൻ കിടക്കുമ്പം അവസാനം ചെയ്യണത് ഇതൊക്കെ ആയിരിക്കണം. ഏതൊക്കെ? ഈ പറഞ്ഞ
2: കാര്യങ്ങൾ,
0: സൂറത്ത് ഓതലും പിന്നെ തസ്ബീഹുകൾ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, ഇതൊക്കെ ചൊല്ലിക്കൊണ്ട് നമ്മൾ
2: കിടക്കണം.
0: പിന്നെ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ്
2: കിടക്കണം.
0: മാഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യം പഠിച്ചില്ലേ? ഉറങ്ങും പാലിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എന്ത്
2: ചെയ്യണം?
0: കൃത്യമായിട്ട് പാലിക്കണം. നമ്മുടെ വീട്ടിൽ അനിയത്തിമാരുണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യണം?
2: പഠിപ്പിച്ചു
0: ശീലമാക്കണം അവരൊക്കെ അല്ലേ. മാഷാ അല്ലാഹ്, നല്ല കുട്ടികളായിട്ട് എല്ലാ മര്യാദകളും പാലിച്ചു കൊണ്ട് എന്തെയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ ആകുമ്പോഴേ എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാകും അല്ലേ. നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ നമ്മളെ
2: ഇഷ്ടമാകും.
0: മര്യാദ ഇല്ലാത്ത കുട്ടികൾ ആർക്കും ഒന്നുണ്ടാവില്ല,
2: ഇഷ്ടമുണ്ടാവില്ല.
0: എപ്പോഴും മര്യാദകൾ പാലിക്കണം. ഇൻഷാല്ലാ നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട് അല്ലേ. തൽക്കാലം അവസാനിപ്പിക്കല്ലേ. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ചെയ്യാം, കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാത്തുഹു.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പൂമരത്തണലിൽ. മര്യാദകൾ പഠിക്കാം, നല്ല കുട്ടികളാകാം, ഉറക്കമര്യാദകളാണ് ഇന്നത്തെ പൂമരത്തണലിൽ ചർച്ച ചെയ്തത്. ഇയാദ് റഹ്മാൻ പി പി, ഹാദി മുഹമ്മദ് പി പി എന്നീ കൂട്ടുകാരാണ് പൂമരത്തണലിൽ ഇന്ന് ചേർന്നത്. ഒപ്പമുണ്ടായിരുന്നത് തൗഫീഖ് അസ്ലം.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലിച്ചായുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഉദ്യോഗാർത്ഥി ഒരു ഡയറക്ടറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ജോലി കിട്ടാനുള്ള അവസാന കടമ്പയാണ് ആ ഇന്റർവ്യൂ. വലിയ കമ്പനിയിൽ മാനേജർ തസ്തികയിലേക്കാണ് അയാൾ ഈ ജോലി അപേക്ഷിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്ടർ അയാളുടെ ബയോഡാറ്റ ഒന്നിങ്ങനെ നോക്കി. പഠനത്തിൽ മിടുമിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ, ഹയർ സെക്കൻഡറി മുതൽ ബിരുദ തലം വരെ ഉയർന്ന മാർക്കുകൾ മാത്രമേ ഉള്ളൂ. ഡയറക്ടർ ചോദിച്ചു സ്കൂളിൽ എന്തെങ്കിലും സ്കോളർഷിപ്പുകൾ ലഭിച്ചിരുന്നു. അപ്പം അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ ഫീസൊക്കെ അടച്ചിരുന്നത് ആരാണ് എന്ന് ഡയറക്ടർ ചോദിക്കുകയാണ്. അപ്പം അയാൾ പറഞ്ഞു ഫീസൊക്കെ അടച്ചിരുന്നത് അമ്മയാണ്. അച്ഛൻ എനിക്കൊരു വയസ്സുള്ളപ്പോഴേക്കും മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്നെ പഠിപ്പിച്ചതൊക്കെ അമ്മയാണ്. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എടുത്തു ചോദിക്കാൻ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ബയോഡാറ്റയിൽ മാതാപിതാക്കളുടെ ജോലി എന്ന കോളത്തിൽ ജോലി ഇല്ല എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ അമ്മക്ക് ജോലി ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഫീസ് കിട്ടിയിരുന്നത് എന്നാണ് അയാളുടെ ചോദ്യം. അപ്പോൾ അയാൾ അത് കേട്ടപ്പോൾ ആ ചെറുപ്പക്കാരൻ മുഖം കൊനിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, അമ്മ വീടുകളിൽ തുണി അലക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഡയറക്ടർ കുറച്ചു നേരം പിന്നെ ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് അയാളോട് നിങ്ങളുടെ കൈയൊന്ന് നീട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കൈ ഇങ്ങനെ നീട്ടിക്കൊടുത്തു. നല്ല വൃത്തിയും ഭംഗിയുള്ള നല്ല കൈകൾ, ഒരു പരിക്കുകളൊന്നും പറ്റാത്ത നല്ല വൃത്തിയുള്ള കൈ. അപ്പോൾ അയാൾ ചോദിച്ചു, അമ്മയെ എപ്പോഴെങ്കിലും ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല, എന്നോട് എപ്പോഴും അമ്മ പറയാറുള്ളത് നീ പഠിച്ചോ എന്നുള്ള. പിന്നെ ഞാൻ അങ്ങനെ സഹായിക്കാനൊന്നും പോവാറില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നാലേ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അമ്മയെ അടുത്തിരുത്തിയിട്ട് ആ കൈകൾ ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് നന്നായിട്ട് ആ കയ്യൊന്ന് അമ്മൻ്റെ കൈയൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് നാളെ തിരിച്ചു വന്നിട്ട് നമുക്ക് തീരുമാനമാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വരാൻ പറഞ്ഞത് കേട്ടപ്പോൾ അവന് ജോലി കിട്ടുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രത്യാശയോടുകൂടി വീട്ടിലെത്തി അമ്മനോട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ജോലി കിട്ടുന്ന ചാൻസ് ഉണ്ട്, കിട്ടുന്ന തോന്നുന്നത്. അപ്പം അമ്മക്കും സന്തോഷമായി. മകൻ്റെ അടുത്ത് വന്നിരുന്നു. മകൻ അമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് പതുക്കെ ഇങ്ങനെ വിടർത്തി നോക്കി. അപ്പ ആ സമയത്ത് അപ്പോൾ അമ്മ ഒരല്പം മടിയോടെ പെട്ടെന്ന് കൈ വലിച്ചു കളഞ്ഞു. അപ്പോൾ സ്നേഹത്തോടുകൂടി മകൻ വീണ്ടും ആ കൈയൊന്നിങ്ങനെ നിവർത്തിച്ചു. മനസ്സില്ലാ മനസ്സോടെ അമ്മ കൈ ഇങ്ങനെ നിവർത്തി കൊടുത്തപ്പോഴാണ് മകൻ ആ കൈകൾ ശ്രദ്ധിക്കുന്നത്. സോപ്പും വെള്ളവും തട്ടി ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒരുതരം പ്രത്യേക രൂപത്തിലായിട്ടുള്ള കൈകൾ. പലയിടത്തും വിണ്ടു കീറിയിരിക്കുന്നത് അവൻ അറിഞ്ഞു. ഈ കൈകളുടെ പ്രയത്നമാണ് തനിക്ക് ഫീസ് നേടിത്തന്നത് പഠിക്കാനുള്ള. തന്നെ ഈ നിലയിൽ എത്തിക്കാൻ ഈ കൈകൾ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കണ്ണീര് വീണ് അമ്മയുടെ കൈകൾ നനഞ്ഞുപോയി. കയ്യിൽ അയാൾ ബാം പുരട്ടിക്കൊടുത്തു. അമ്മ കഴുകാൻ ബാക്കി വെച്ച തുണിയൊക്കെ അവൻ അലക്കി കൊടുത്തു. ആ രാത്രി അമ്മ മകനോട് ഒരുപാട് സംസാരിച്ചിരുന്നു. അച്ഛൻ മരിച്ചതിൽ പിന്നെയുള്ള അവരുടെ ജീവിതത്തെ പറ്റിയാണ് അവരൊക്കെ സംസാരിച്ചത്. പിറ്റേന്ന് അവൻ ഡയറക്ടറുടെ മുന്നിൽ പോയിരുന്നു. അയാളുടെ കണ്ണിലെ നനവ് ഡയറക്ടർ ശരിക്കും ശ്രദ്ധിച്ചു. നില ഉള്ള പോലെയല്ല വന്നിരിക്കുന്നത്. എന്താ കാര്യങ്ങൾ ചോദിച്ചു. വിഷയങ്ങളൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒന്നാമതായി ഓരോ എന്താണ് ഇന്നലത്തിൽ നിന്നും ഇന്നുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഓരോ പ്രവൃത്തിയെയും എങ്ങനെ വിലമതിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ നിലയിൽ എത്താൻ കാരണം എൻ്റെ അമ്മയാണ്. അമ്മയെ ഇന്നലെ ജോലിയിൽ സഹായിച്ചപ്പോഴാണ് ഓരോ പ്രവൃത്തിയും എത്രമാത്രം ദുഷ്കരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. രണ്ടാമത്തേത്, കുടുംബബന്ധങ്ങളുടെ മൂല്യം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം അറിയുന്ന ഒരാളെയാണ് എനിക്ക് മാനേജറായിട്ട് ആവശ്യം. കാരണം മറ്റുള്ളവരുടെ പ്രവൃത്തിയെ വിലമതിക്കുന്ന, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ അറിയാൻ ശ്രമിക്കുന്ന, ജീവിത ലക്ഷ്യം പണം മാത്രമാണെന്ന് ചിന്തിക്കാത്ത ഒരാളെയാണ് ഞാൻ അന്വേഷിക്കുന്നത്. ഇപ്പം എനിക്ക് ആളെ കിട്ടിയെന്ന് ഡയറക്ടർ പറയുകയും ചെയ്തു. ഇതാണ് കഥ.
2: നല്ല മെസ്സേജ് അല്ലേ.
1: അപ്പോൾ പിന്നെ സുഹൃത്തുക്കൾക്ക് എന്താണ് ഇതിൽ തോന്നിയ ഒരു ഒരു ഒരു കാര്യം?
2: അതിൽ നല്ലൊരു മെസ്സേജ് അവസാനം, ആ കഥയുടെ അവസാനം തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരിക്കലും ആ ഒരു ഡോക്ടറോട് ഈ കുട്ടി പറഞ്ഞ പോലെ വിലമതിക്കാനാവാത്ത ചില അനുഭവങ്ങളെ, അത് അതൊന്നും നമുക്ക് എല്ലാ ഉപകാരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ പ്രവൃത്തിയും നമുക്ക് വിലമതിക്കാനാവില്ല എന്നുള്ളത് വലിയ മെസ്സേജാണ്.
1: അതെ അതെ. അതോടൊപ്പം എന്താ വെച്ചാൽ, ഞാൻ അത് കഥ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം കൂടി ഉണ്ടായെന്ന് വെച്ചാൽ, ആ മകനെ സംബന്ധിച്ചിടത്തോളം അമ്മനോട് വെറുപ്പൊന്നുമില്ല, നല്ല സ്നേഹത്തിൽ തന്നെയാണുള്ളത്. പക്ഷെ അങ്ങനെ സ്നേഹത്തിലായിരിക്കെ തന്നെയും അമ്മ എന്ത് ചെയ്യുന്നു എന്ന് അവൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അവര് അവൻ്റെ കൈ അവൻ നോക്കിയിട്ടില്ല. അമ്മയുടെ പ്രവർത്തനയെക്കുറിച്ച് അവൻ നോക്കി. അങ്ങനെ പലപ്പോഴും അങ്ങനെ മക്കളുണ്ടാവും. ഉമ്മാനിപ്പാനൊക്കെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ ഉപ്പ എന്താ ജോലി ചെയ്യുന്നത്, ഉപ്പ എങ്ങനെയൊക്കെയാണ്, അതെ എംപത്തറ്റിക് ആയിട്ട് മനസ്സിലാക്കാനുള്ള കഴിവ് പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ വേറൊരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെന്തു ചെയ്യുന്നു എന്ന് ചിലപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നത് ഉപ്പ ഓക്കെയാണ്, ഉമ്മ ഓക്കെയാണ്, പക്ഷേ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കാതെ തന്നെ കുട്ടി മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന്. അതല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും അവർ തിരിച്ചറിയാതെ പോകും.
2: അപ്പോഴാണ് അവർ, ഇപ്പോൾ ഒരു പിതാവാണെങ്കിൽ അതൊരു ATM മെഷീനായി മാറും.
1: ആ അതെ അതെ.
2: സമയാസമയങ്ങൾ നമ്മൾ ആവശ്യം പറയുന്നു, ATM മെഷീന് പൈസ പുറത്തു തരുന്ന പോലെ. ഉമ്മയാണെങ്കിൽ ഉമ്മ എന്തായാലും എനിക്ക് ഒരുക്കി തരേണ്ട ആളാണല്ലോ, ഉമ്മക്ക് വേറെ പണിയൊന്നും കാണില്ലല്ലോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉമ്മ അവിടെ. അങ്ങനത്തെ ഒരു നല്ലൊരു തിരിച്ചറിവാണല്ലേ.
1: അതെ അതെ.

0: പീസ് റേഡിയോ അൽമിംബർ. സത്യവിശ്വാസിയും മാറുന്ന കാലചക്രവും. ഖുതുബ നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ.
1: ഇന്നൽഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ലലാ വമൻ യുളിൽ ഫലാ ഹാദിയലാ وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله ഒരു പുതു വർഷത്തിന്റെ തുടക്കത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. 1448 ഹിജ്റ വർഷത്തിലെ ആദ്യ മാസമായ മുഹറം മാസത്തിലേക്കാണ് നാം പ്രവേശിച്ചിരിക്കുന്നത്. പുതുവർഷത്തിൻ്റെ പേരിൽ യാതൊരുവിധ ആഘോഷ പരിപാടികളും ദീനിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നാം മനസ്സിലാക്കണം. കാലചക്രം നമ്മിലൂടെ മാറി മാറി മറിയുമ്പോൾ അതിൽ നിന്ന് പാഠം പഠിച്ച് പ്രവർത്തനങ്ങളിൽ മുഴുകാനാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു ഓർമ്മപ്പെടുത്തി, വഹുവല്ലദി ജഅലല്ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ. അവൻ തന്നെയാണ് രാപ്പകലുകളെ മാറി മാറി മാറ്റിക്കൊണ്ടിരിക്കുന്നവൻ. ചിന്തിച്ച് പാഠമുൾക്കൊണ്ട് നന്ദിയോടെ ജീവിക്കുന്നവർക്ക് വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലെ ഇത്തരം സംവിധാനങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓരോ രാവും പകലും നമ്മോട് വിട പറയുമ്പോൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങൾ നമ്മിലൂടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, മരണത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തുകൊണ്ടിരിക്കുന്നു എന്നതാണ്. രണ്ടാമത്തേത്, സൽക്കർമ്മങ്ങൾക്കുള്ള അവസരം നഷ്ടപ്പെടുന്നു എന്നതാണ്. മൂന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞു നൽകിയ ആഫിയത്ത് എന്ന അനുഗ്രഹം അതിന് കുറവ് സംഭവിക്കുന്നു എന്നതാണ്. സൂറത്തു റൂമിൽ കാണാം, അല്ലാഹുല്ലദീ ഖലഖക്കും മിൻ ളഅഫിൻ ഥുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ്വ ثم جعل من بعد قوة ضعفا وشيبة يخلق ما يشاء وهو العليم القدير. الله തന്നെയാണ് ബലഹീനമായ അവസ്ഥയിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവന്നവൻ. ആ ബലഹീനതയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ആരോഗ്യവും ശക്തിയും നൽകി. ثم جعل من بعد قوة ضعفا وشيبة, ആ ആരോഗ്യവും ശക്തിയും ക്ഷയിച്ച് അതിൻ്റെ പിന്നാലെ ദുർബലതയും നരയും നിങ്ങൾക്ക് ലഭിച്ചു. അള്ളാഹു സർവജ്ഞനാണ്, എല്ലാ കഴിവുമുള്ളവനാണ് എന്ന് ഓർമ്മപ്പെടുത്തി. ഒരു വ്യക്തിയുടെ ജീവിതം എന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ ആരോഗ്യകാലമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ട് ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടാൽ നമ്മളൊക്കെ പറയും ജീവിതം കഴിഞ്ഞു എന്ന്. അതുകൊണ്ടുതന്നെ സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമായ ആരോഗ്യകാലം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗു. രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, അധികം ആളുകളും ആ രണ്ട് അനുഗ്രഹങ്ങളിൽ ചതിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളെ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. അസ്സിഹത്തു വൽ ഫറാഗു, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവു സമയമാണ്. നാല് കാര്യങ്ങളെക്കുറിച്ച് വിചാരണയില്ലാതെ ഒരാൾക്കും പരലോകത്ത് അനങ്ങാൻ പോലും സാധ്യമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ഒരു വിഷയം, വഅൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, അവൻ്റെ ശരീരത്തെക്കുറിച്ച് ആരോഗ്യത്തെക്കുറിച്ച് അതെന്തിലാണ് നശിപ്പിച്ചത് എന്ന് പരലോകത്ത് വിചാരണയുണ്ട് എന്നാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സമിഅ്തു അബൂബക്കർ അസ്-സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഖൂലു അലാ ഹാദൽ മിംബരി, മസ്ജിദുൻ നബവിയിലെ മിംബറിലേക്ക് ചൂണ്ടിക്കൊണ്ട്, ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ മിംബറിൽ വെച്ച് പറയുന്നത് ഞാൻ കേട്ടു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചു കൊണ്ടാണ് പറഞ്ഞത്, ഫസ്തഅബറ ഥുമ്മസ്തഅബറ അബൂബക്കർ ഫബക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിംബറിൽ വെച്ച് എന്താണോ ഉപദേശിച്ചത് ആ കാര്യം ഉപദേശിച്ചുകൊണ്ടിരിക്കെ കണ്ണുനീർ പൊഴിച്ച് കരഞ്ഞു റസൂലുള്ള. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളയെ ഉദ്ധരിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താണ് പറഞ്ഞത്? ആ സമയത്ത് അബൂബക്കറും കണ്ണുനീർ പൊഴിച്ച് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലം തുഉതു ശൈഅൻ ബഅദ കലിമത്തിൽ ഇഖ്ലാസി മിസ്ലൽ ആഫിയ ഫസലുല്ലാഹൽ ആഫിയ. കലിമത്തുൽ ഇഖ്ലാസ് അഥവാ കലിമത്തു തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദിന്റെ ആശയാദർശം ഒരു മനുഷ്യന് ലഭിച്ചു എന്നത് അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനം ആഫിയത്താണ്. ഇത് പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത് ഫസലുല്ലാഹൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്ത് തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എന്താണ് ആഫിയത്ത്? ഒരു മലയാളീകരിച്ച പദമാണ് ആഫിയത്ത്, സാധാരണ നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു പദം ആഫിയത്ത്. അതിൻ്റെ വിശദീകരണം, അസ്സലാമത്തു ഫിദ്ദീനി മിനൽ ഫിത്ന. ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ദീന് എല്ലാ ഫിത്തനയിൽ നിന്നും രക്ഷപ്പെടുക. ഇന്ന് ദീനിനെയാണ് ഫിത്തനകൾ ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ദീനാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നതിൽ മിക്കതും ദീനല്ല, ദീനിൻ്റെ അരികിലൂടെ പോലും പോയിട്ടില്ല. അങ്ങനത്തതാണ്, ഇത് ദീനാണ്, ഇത് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഇത് അഹ്ലുസുന്നയാണ് എന്ന് പറഞ്ഞ് പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദീനിനെ ഫിത്തനയിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക, അത് ആഫിയത്താണ്. പിന്നെ വഫിൽ ബദനി മിൻ സയ്യിഇൽ അസ്ഖാമി വശിദ്ദത്തിൽ മിഹ്ന, നമ്മുടെ ശരീരം അതിനെ ബാധിക്കുന്ന ഏതൊക്കെ രോഗങ്ങളുണ്ടോ, മാരകമാവട്ടെ അല്ലാത്തതാവട്ടെ, ആ രോഗങ്ങളിൽ നിന്ന് തൻ്റെ ശരീരം സുരക്ഷയായി നിലകൊള്ളുക, കടുത്ത പരീക്ഷണങ്ങൾ വരാതെ ജീവിതം കിട്ടുക, ഇതൊക്കെയാണ് ആഫിയത്ത് എന്നത്. ഈ ആഫിയത്ത് ലഭിക്കുക എന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ലഭിച്ച ഒരാൾക്ക് ആ തൗഹീദാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന മഹത്തായ അനുഗ്രഹമാണ് ആഫിയത്ത്. ഒരു ഹദീസിൽ സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കുക, നിന്ന് മാപ്പ് കൊടുക്കാൻ സാധിക്കുക. ഇന്ന് പലർക്കും കഴിയാത്തത് അതാണ്. സാധാരണ പറയാറുണ്ട്, ഏറെ പൊറുക്കുന്ന റബ്ബും ഒട്ടും പൊറുക്കാത്ത പടപ്പും എന്ന്. അല്ല, എല്ലാം പൊറത്തു തരും, അവനോട് കേദിച്ചു മടങ്ങിയാൽ പൊറുക്കാത്ത ഒരു പാപ്പവുമില്ല. അള്ളാഹു അഫുവാൻ, വഹുവൽ ഗഫൂറുൽ വദൂദ്, അവൻ ഗഫൂറാണ്, വദൂദാണ്, അവൻ അഫുവാണ്. പക്ഷേ ആ അഫുവ് മനുഷ്യനിൽ നിന്നുണ്ടാകുമ്പോഴാണ് അള്ളാഹ് മനുഷ്യന് പുറത്തു കൊടുക്കുക. അതുകൊണ്ട് അഫുവിനെ ചോദിക്കുക. വൽ ആഫിയ ഫഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീൻ ഖൈറൻ മിനൽ ആഫിയ. അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ലഭിക്കുന്ന ഏറ്റവും ഖൈറായ അനുഗ്രഹമാണ് ആഫിയത്ത് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആഫിയത്ത് തേടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകം ആഫിയത്ത് ചോദിച്ച് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ, അന്നഹു അമറ റജുലൻ ഇദാ അഖദ മൽജഅഹു, അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉറങ്ങാൻ തയ്യാറായാൽ, കിടപ്പറയിലെത്തിയാൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഖലഖ്ത നഫ്സി വ അൻത തവഫാഹ ലക മമാതുഹ വ മഹ്യാഹ ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ വ ഇൻ അമത്തഹ ഫഗ്ഫിർ ലഹ അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയ. ഉറങ്ങാൻ നേരത്ത് ഈ പ്രാർത്ഥന നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. കാരണം ആ ഉറക്കുന്ന എഴുന്നേൽക്കാൻ, ആ ഉറങ്ങുന്നതിന് മുമ്പുള്ള ആരോഗ്യം കിട്ടുമോ, ആ ആഫിയത്ത് കിട്ടുമോ എന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് നമ്മൾ ചോദിക്കുകയാണ്, അള്ളാഹുവേ നീയാണ് എന്നെ സൃഷ്ടിച്ചത്, നീയാണ് എന്നെ മരിപ്പിക്കുക, മരിപ്പിക്കുക ജീവിപ്പിക്കുക എന്ന ആ അധികാരം നിന്റെ അടുത്താണ്. ഇൻ അഹ്യൈതഹ ഫഹ്ഫൽഹ, നീ എനിക്ക് ഈ ഉറക്ക് കഴിഞ്ഞ് വീണ്ടും ഉണർച്ച നൽകി ജീവനം തരികയാണെങ്കിൽ നല്ല പോലെ നീ എന്നെ സൂക്ഷിക്കണം. വ ഇൻ അമത്തഹ ഫഗ്ഫിർലഹ, അതല്ല എനിക്ക് ഈ മരണ ഉറക്കിലൂടെ മരണത്തെ തരികയാണെങ്കിൽ മഗ്ഫിറത്ത് നൽകണം. അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അള്ളാഹുവേ ഞാൻ നിന്നോട് ആഫിയത്ത് ചോദിക്കുന്നു. ഈ പ്രാർത്ഥന കേട്ടപ്പോ, ഈ പ്രാർത്ഥന ആർക്കാണ് പഠിപ്പിച്ചു കൊടുത്തത്? അദ്ദേഹം ചോദിക്കുകയാണ്, ആ സമീഅത ഹാദാ മിൻ ഉമറ, അബ്ദുല്ലാഹി ഉമർ, ഉമർ റളിയല്ലാഹുവിൻ്റെ മകനാണ്. ഇത് താങ്കളുടെ പിതാവായ ഉമറിൽ നിന്ന് കേട്ടു പഠിച്ചതാണോ എന്ന് അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹുവിൻ്റെ പറഞ്ഞു. ലാ മിൻ ഖൈരിൻ മിൻ ഉമർ, ഉമറിനേക്കാൾ ഉത്തമനായ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളയിൽ നിന്ന് ഞാൻ കേട്ടു പഠിച്ചതാണ്. അത് നീ ഉറങ്ങാൻ നേരത്ത് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ഇനി മറ്റൊരു സംഭവം, അബ്ദുറഹ്മാനുൻ അബി ബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, യാ അബത്തി ഇന്നി അസ്മഉക തദ്ഉ കുല്ല ഖദാതിൻ, പിതാവേ താങ്കൾ എന്നും പ്രഭാതത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത. ഈ പ്രാർത്ഥന നിങ്ങൾ എന്നും രാവിലെ പ്രാർത്ഥിക്കുന്നു. തുഈദുഹ സലാതൻ ഹീന തുസ്ബിഹു വ സലാതൻ ഹീന തുംസി, രാവിലെ മൂന്ന് വട്ടം, വൈകുന്നേരം മൂന്ന് വട്ടം, നിങ്ങൾ എന്നും ഇത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പിതാവിനോട് മകൻ ചോദിക്കുകയാണ്. അപ്പോൾ പിതാവിൻ്റെ മറുപടി, അതെ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യദുഉ ബിഹിന്ന ഫഅന ഉഹിബ്ബു അൻ അസ്തന്ന ബിസുന്നതിഹി, അള്ളാഹുവിന്റെ റസൂല് എന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പ്രവാചകന്റെ ചെറ്റ ജീവിതത്തിൽ തുടരാൻ, പിന്തുടരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് ആ പ്രാർത്ഥനയുടെ അവസാനം. അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബർ, ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞാൽ അല്ലാ കനിഞ്ഞു നൽകണം നമുക്ക് ആഫിയത്ത്, നമ്മുടെ ശരീരത്തിനുള്ള ആഫിയത്ത്. ദീനിൽ നേരത്തെ പറഞ്ഞ പോലെ ഫിത്തനകളൊന്നുമില്ലാതെ ദീന് നിലനിർത്തുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു പരീക്ഷണമാണ്, പ്രയാസകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ദീന് സുരക്ഷമായി നമ്മിൽ നിലകൊള്ളണോ? കാരണം ബിദഅത്തിൻ്റെ ആളുകൾ അവരിങ്ങനെ പളപളപ്പിൽ ജീവിക്കുമ്പോൾ, ആ ബിദഅത്ത് അവരുണ്ടാക്കുന്ന ബിദഅത്ത് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ചൂളിപ്പോവുകയാണ്, ഇതൊക്കെ ദീനാണോ എന്ന് വിചാരിച്ച്. അതൊന്നും ദീനല്ല. ഏതൊക്കെ ബിദഅത്ത് എത്ര കട്ടിയോടെ കൊണ്ടുവന്നാലും അത് ദീനല്ല എന്ന് മനസ്സിലാക്കി ദീനിലുള്ളത് കുറച്ചാണ്. അതുകൊണ്ടാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞത്, ദീന് നന്നാൽ ഒരു കുത്താണ്, ഒരു കുത്ത്. കസറഹൽ ജാഹിലൂൻ, അറിവില്ലാത്തവർ അതിനെ വർദ്ധിപ്പിച്ചതാണ് ദീനിൽ കടന്നുകൂടിയ ബിദ്അത്തുകൾ എന്ന്. അതുകൊണ്ട് ആഫിയത്ത് ചോദിക്കുക. ആഫിയത്തിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിൽ അടിയുറച്ച വിശ്വാസവും അവൻ തന്ന ദീനനുസരിച്ച് ജീവിക്കലുമാണ്. അതോടൊപ്പം ആ ജീവിതം ആ ദീന് നിലനിർത്താൻ അള്ള നമുക്ക് നല്ല ആരോഗ്യവും കരുത്തും നൽകണം. അതിനുവേണ്ടി അള്ളാഹിനോട് തേടാം. എന്തിനാണ് ഇങ്ങനെ ആഫിയത്ത് ചോദിച്ച് ആഫിയത്ത് നേടി നമ്മൾ ജീവിക്കുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാമിലൂടെ പഠിപ്പിച്ച ഒരു ചരിത്രം മാത്രം പറയാണ്. അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖദിമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന, റസൂലുള്ള മദീനയിൽ വന്നു. ഫർഅൽ യഹൂദ തസൂറു യൗമ ആഷൂറ, അപ്പോ ജൂതന്മാർ അന്ന് മുഹറം 10 ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ റസൂലുള്ള ചോദിച്ചു, മാ ഹാദ, ഇന്നെന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹുൻ, ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവിഹിം, ഇന്ന് നല്ലൊരു ദിവസമാണ്, ഫിർഔൻ എന്ന ലോകം കണ്ട ധിക്കാരിയിൽ നിന്ന് ബനു ഇസ്രായേൽ സമൂഹത്തെ അല്ല രക്ഷിച്ച ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഫസോമഹു മൂസ, മൂസ നബി അലൈഹി ഇസ്ലാം അന്ന് നോമ്പനുഷ്ഠിച്ചു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഫ അന അഹഖു ബി മൂസ മിൻകും, നിങ്ങളെക്കാളും മൂസ നബിയോട് ഏറ്റവും കടമപ്പെട്ടവൻ ഞാനാണ് എന്ന് പറഞ്ഞ് ഫസോമഹു റസൂലുള്ള നോമ്പനുഷ്ഠിച്ചു. അവർക്ക് ആ ജൂതന്മാർക്ക് എതിരാകാൻ മുഹറം 9 നോൽക്കാൻ കൽപ്പിച്ചു. അങ്ങനെ വ അമറബി സുയാമിഹി എന്നാണ്. അതുകൊണ്ട് മുഹറം 9 10 ആരോഗ്യമുള്ള അള്ള തന്ന ആഫിയത്ത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരാളും വെറുതെ അലസന്മാരായി മടിയന്മാരായി നോമ്പ് നോൽക്കാതിരിക്കരുത്. വളരെ പ്രധാനപ്പെട്ട റമലാനിലെ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ് മുഹറമിലെ 9 10 അത് അനുഷ്ഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മൂസ നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയാണല്ലോ ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി നശിക്കാൻ കാരണമായത്. മൂസ നബി അലൈഹിസ്സലാമും ഹാറൂനും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, ഇവർക്ക് നീ നാശം നൽകണേ എന്നാണ് പ്രാർത്ഥനയുടെ പൊരുൾ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുന്നതിന് മുമ്പ് അള്ളാഹ് അവരോട് പറഞ്ഞു, ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ ഫസ്തഖീമാ വലാ തത്തബിആനി സബീല അല്ലദീന ലാ യഅലമൂൻ, ഇതാ നിങ്ങൾ നടത്തിയ പ്രാർത്ഥന ഞാൻ കേട്ട് ഉത്തരം ചെയ്യാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, ഫസ്തഖീമ, നിങ്ങൾ ഇരുവരും നേരെ ചൊവ്വ ജീവിക്കണം. അതാണ് ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്തിന് പണ്ഡിതന്മാർ നൽകിയ വിവരണം, അത്തമസ്സുഖു ബി അംരില്ലാഹി തആല ഫിഅലൻ വതർക്കൻ എന്നാണ്. അള്ളാഹിന്റെ കൽപ്പന, അതിൽ കൽപ്പിച്ചതുണ്ട് വിരോധിച്ചതുണ്ട്. അള്ളാഹിന്റെ കൽപ്പനകൾ ചെയ്യുക, വിരോധിച്ച കാര്യം വിട്ടു നിൽക്കുക, അതിൽ മുറുകെ പിടിച്ച് ജീവിക്കുക, അതാണ് ഇസ്തിഖാമത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ ഫുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, മരണസമയം വരാനുണ്ട്, ഈ രാപ്പകലുകളൊക്കെ ഇല്ലാതെയായി നമുക്കൊരു മരണം വരാനുണ്ട്, നമ്മൾ ഖബറിൽ അടക്കപ്പെടും, അന്ന് നമ്മുടെ മുമ്പിൽ ഒരു സൂര്യൻ ഉദിക്കാനില്ല, അസ്തമിക്കാനില്ല, ഒന്നുകിൽ ഖബറിന്റെ ഇരുളാണ് അല്ലെങ്കിൽ ഖബറിന്റെ വെളിച്ചമാണ് കിട്ടാൻ പോകുന്നത്. ആ ഖബറിലെ വെളിച്ചം കിട്ടണമെങ്കിൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ സുമ്മസ്തഖാമു, ആ ഇസ്തിഖാമത്തിൽ നമ്മൾ ഉണ്ടാകണം. ആ ഇസ്തിഖാമത്താണ് നമ്മൾ ആഫിയത്ത് ലഭിച്ച് അള്ളാഹിനോട് തേടി ചോദിച്ച് നമുക്ക് നിലനിർത്താനുള്ളത്. അത് മൂസ നബിയിലൂടെ അള്ളാഹ് നമുക്ക് പറഞ്ഞു തന്നതാണ്. മഹാനായ സ്വാലിഹ് അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് തൗഹീദ് പറഞ്ഞ് ആ ജനങ്ങൾക്ക് ഉപദേശിച്ച ഉപദേശത്തിൽ കാണും, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ ഫസ്തഗ്ഫിറൂഹു സുമ്മ തൂബൂ ഇലൈഹി ഇന്ന റബ്ബി ഖരീബു മുജീബ്. അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയവൻ, നിങ്ങളെ ഭൂമിയിൽ അധിവസിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂഹു, ആ അള്ളാഹിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടണം. നമുക്ക് ഈ ജീവിതം കിട്ടിയതിന് ഇസ്തിഗ്ഫറായി കഴിഞ്ഞുകൂടണം എന്ന് അള്ളാഹ് ആവശ്യപ്പെടാണ്. ആ റബ്ബ് ഇന്ന റബ്ബി ഖരീബു മുജീബ്, ഏറ്റവും സമീപസ്ഥനായ ഒരു മധ്യവർത്തിയെ, ഇടയാളനെ, ഒരു പങ്കുകാരനെ ആവശ്യമില്ലാത്ത റബ്ബാണ് നമ്മുടെ റബ്ബ്. നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്യുന്നവനാണ്. അവനിലേക്ക് ഇസ്തിഗ്ഫാറോടെ ജീവിക്കാനും അള്ളാഹ് കൽപ്പിക്കുകയാണ്. ഒരു മുഹറം എന്ന മാസത്തിലൂടെ ഒരു പുതുവർഷത്തിലേക്ക് കടന്ന നമുക്ക് ഈ ഒരു വർഷം നമുക്ക് എങ്ങനെ ലഭിക്കുമെന്നറിയില്ല. നല്ല ആഫിയത്ത് ലഭിച്ച് അള്ളാഹിന്റെ തൃപ്തി നേടി ജീവിക്കാനുള്ള തൗഫീഖിന് വേണ്ടി ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കാനും അങ്ങനെ ജീവിക്കാനും പരിശ്രമിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. മുഹറമാണ് എന്ന് കരുതി നഹ്സ് എന്ന ചിന്ത മനസ്സിലേക്ക് കടന്നു വരാറുണ്ട് പാമരന്മാരായ മുസ്ലിങ്ങളിലേക്ക്. നഹ്സില്ല, ഒന്ന് ആദ്യം അത് മനസ്സിലാക്കുക. നഹ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റാത്ത ദിവസം എന്നാണ്. അങ്ങനെ ഒരു ദിവസം സത്യവിശ്വാസികൾക്കില്ല. നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും ഓരോ ദിവസവും ഓരോ രാവും പകലും ഖൈറുള്ളത് മാത്രമാണ്. അതിനെ ഖൈറുള്ളതാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു ഹദീസിൽ കാണും, ഖാലല്ലാഹു അസ്സവജല്ല, അല്ലാ പറഞ്ഞു, യുദിനി ഇബ്നു ആദം, മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്നു, യസുബുദ്ദഹ്റ വ അനദ്ദഹർ, അവൻ കാലത്ത് ചീത്ത വിളിക്കുന്നു, ഞാനാണ് കാലം, ബിയദി അൽ അംറു, എൻ്റെ കയ്യിലാണ് കാര്യങ്ങൾ, ഉക്കല്ലിബുല്ലൈല വൻ നഹാർ, രാവും പകലും മാറ്റിമറിക്കുന്നത് ഞാനാണ്. അള്ളാഹുമല മാനി അലിമാ അഴുത്തൊയ്ത്ത വലാ മുഴ്ത്തി അലിമാ മനഴുത്ത വലാ റാദ്ദലിമാ കളയിത്ത എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒരു ദിവസവും നഹസില്ല. അള്ളാഹുവേ, നീ നൽകിയത് തടുക്കാനോ നീ തടുത്തത് നൽകാനോ ഒരാളുമില്ല, ഒരു ദിവസത്തിനതുകൊണ്ട് സാധിക്കില്ല എന്ന വിശ്വാസം, അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാവണം. പിന്നെ എങ്ങനെയാണ് നഹ്സ് കടന്നു വന്നത്? അത് ജൂതന്മാരിലൂടെ ഷിയാക്കളിലേക്ക് വന്ന്, ഷിയാക്കളിൽ നിന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നതാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്നദാലിക മിൻ സുന്നത്തിൽ യഹൂദി ലാ മിൻ ഹദിയിൽ മുസ്ലിമീന അൽ മുത്തവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം എന്നാണ്. ഈ നഹ്സ് എന്ന ആ ചിന്തയും അതനുസരിച്ചുള്ള പ്രവർത്തനവും ജൂതരുടെ ചര്യയാണ്. അത് ഖാലിഖായ ബാരി ആയ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മുസ്ലിങ്ങളുടെ ചര്യയല്ല എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഇന്നത്തെ കാലത്തും നഹ്സ് ചിന്തകൾ ഉള്ളതുകൊണ്ട് തിരുത്തി പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു വശം പറഞ്ഞു തന്നു എന്ന് മാത്രം. അള്ളാഹുവിൻ്റെ തൃപ്തി നേടി നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അഅ്തികനാ മിനന്നാർ, അല്ലാഹുമ്മ ഷിഫി مرلانا ومرل المسلمين اللهم اشف مرلانا وارحم موتانا يا ارحم الراحمين اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين
0: ما شاء الله بارك الله فيكم نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ സത്യവിശ്വാസിയും മാറുന്ന കാലചക്രവും ഖുതുബ നിർവഹിച്ചത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകൾ ഇന്നു മുതൽ അപേക്ഷിക്കാം. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലെ ബി എസ് സി നഴ്സിംഗ് ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്ക് ജൂലൈ 2 വരെ അപേക്ഷ നൽകാവുന്നതാണ്. ബി എസ് സി നഴ്സിംഗ്, ബി എസ് സി എം എൽ ടി, ബി എസ് സി പെർഫ്യൂഷൻ ടെക്നോളജി, ബി എസ് സി ഒപ്റ്റോമെട്രി, ബി പി ടി, ബി എസ് എൽ പി, ബി സി വി ടി, ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി തുടങ്ങി നിരവധി കോഴ്സുകളാണുള്ളത്. ഇത്തരം കോഴ്സുകളിലേക്കെല്ലാം അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. എ ബി എൽ എസ് സെൻ്റർ ഡയറക്ടറുടെ വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈനായോ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ചലാൻ ഉപയോഗിച്ചോ ഫെഡറൽ ബാങ്കിൻ്റെ ശാഖ വഴിയോ ജൂൺ 30 വരെ അടയ്ക്കാം. ജനറൽ എസ് സി വിഭാഗക്കാർക്ക് 800 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ്. ബി എസ് സി നഴ്സിംഗ് അടക്കം കോഴ്സുകളെ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 0471256031. ബി എസ് സി നഴ്സിംഗ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ

0: സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കാതോർക്കുക വഴികാട്ടി. എഞ്ചിനീയറിംഗ് മേഖലയിലെ പഠന മേഖലകളറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം 2 അവതരിപ്പിക്കുന്നു ഡോക്ടർ ടി കെ ഫവാസ്, കൂടെ ഡോക്ടർ മുബീൻ എം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്. പീസ് റേഡിയോ വഴികാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ ഫവാസ് ടി കെ ആണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. ഫവാസ് കെ, ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക, പിന്നെ അതിനെ കുറിച്ചൊരു ബ്രോഡായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ഒരു കുട്ടി സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണുള്ളത്?
2: ഇപ്പോൾ നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാലും അതിന് പൊതുവെ നമ്മൾ ഒരു ഇന്ത്യൻ സെനാരിയൽ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഉന്നതമായ സ്ഥാപനങ്ങൾ പിന്നെ IITകളാണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ. ഇപ്പം JEE അഡ്വാൻസ്ഡ് എക്സാമിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഒരുവിധം IITകളിലൊക്കെ തന്നെ, ഇപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ IITകളായ IIT മദ്രാസ്, ഡൽഹി, ബോംബെ, അതുപോലെ തന്നെ കാൺപൂർ, ഖരഗ്പൂർ ഒക്കെ പഴയ IITകളിലൊക്കെ തന്നെ മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പെട്ട, അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ പെട്ട ഡിപ്പാർട്ട്മെൻറ്റാണ്. എന്ത്
1: വിദഗ്ധരായ
2: വിദഗ്ധരാജ്യങ്ങളൊക്കെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് NITകളുണ്ട്. അത് NITകൾ ഇപ്പം നമ്മളുടെ പ്രത്യേകം പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ കോഴിക്കോട്, അതുപോലെ തന്നെ സൗത്തിലുള്ള എല്ലാ NITകളുണ്ട്. കോഴിക്കോട്, ട്രിച്ചി, അതുപോലെ തന്നെ സൂറത്ത് കല്ല്, വാറങ്കൽ, ഈ സൗത്തിലുള്ള 4 NITകളും ഒക്കെ എന്താണ് അറിയപ്പെടുന്ന NITകളും നല്ല റാങ്കിങ്ങിലുള്ള NITകളൊക്കെ തന്നെ. അപ്പം ഇതെല്ലാം എന്താണ്, ഇതിലൊക്കെ തന്നെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്താണ് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നല്ല ഡിപ്പാർട്ട്മെൻറ്റ്.

0: ഇക്വിപ്മെൻറ്റ്സാണ്. പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു ജി എഫ് ടികളുണ്ട്, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള സെൻട്രൽ ഗവൺമെൻറ് കീഴിലൊക്കെ ഇപ്പോൾ ഐ ഐ എസ് ടി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഐ ഐ എസ് ടി എന്ന് പറഞ്ഞിട്ട് ബംഗാളിലുണ്ട്, അതുപോലെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവുണ്ട്. പിന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള നല്ല, ഇപ്പം കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, കുസാറ്റ് പോലുള്ള സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ എന്തുണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, ഇപ്പം ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അതുപോലെ അലിഗഡ് മുസ്ലിം
1: യൂണിവേഴ്സിറ്റിയിലുണ്ട്,
0: അത് അങ്ങനെയുള്ള മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്, നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ജി സി തൃശ്ശൂർ, അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിലുള്ള ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളൊക്കെ അത്യാവശ്യം നല്ല മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉള്ള, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ്സും നല്ല റിസൾട്ട് സ്റ്റാറ്റിസ്റ്റിക്സും നല്ല ക്വാളിറ്റി ഇൻടേക്കും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളാണ് ഇവ.
1: ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഇപ്പം വ്യത്യസ്ത കോളേജുകളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ ഇവയെ നമുക്ക് പിന്നെ നല്ല കോളേജുകൾ ഏതാണെന്നെല്ലാം മനസ്സിലാക്കാൻ, ഇപ്പോൾ ഈ പഠിച്ച കുട്ടികൾ പിന്നെ അല്ലെ ബാക്കിയുള്ളവരോട് അന്വേഷിക്കുക, ഇതിന് പുറമെ നമുക്ക് ഏതെങ്കിലും റാങ്കിങ് വെച്ചിട്ട്, ഇപ്പോൾ NIRF റാങ്കിങ് ആ ഒരു രൂപത്തിലുള്ള റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമോ?
0: ആ അതിൽ നമുക്ക് ഒരു ഇപ്പം NIRF റാങ്കിങ് പോലുള്ള റാങ്കിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ NAC പോലുള്ള അക്രഡിറ്റേഷൻ, NAC ഉണ്ട് മൊത്തത്തിലുള്ള ക്യാമ്പസുകൾക്ക്, അതുപോലെ തന്നെ NBA അക്രഡിറ്റേഷൻസ് ഉണ്ട് ഓരോരോ പ്രോഗ്രാംസിന്, അതുപോലെ ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ NIRF റാങ്കിങ്ങുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ പൊതുവിൽ എന്തുണ്ട്, നമുക്ക് ഈ ഒരു IITകൾ അതിൻ്റെ തൊട്ടുതാഴെ
1: ഒരു ഹയറാർക്കി ഇങ്ങനെയാണ്,
0: NIT കൾ അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട്, അതുപോലെ തന്നെ പിന്നെയാണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ വരുന്നത്. ഇതൊരു പൊതുവിലുള്ള ഒരു ഹയറാർക്കി.
1: IITകൾ പിന്നെ അതിൻ്റെതായ IAST പോലുള്ള സ്ഥാപനങ്ങൾ, പിന്നെ
0: NIT കൾ, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ ഉണ്ട്, അതൊക്കെ IITകളുടെ അതേ ലെവലിലുള്ള സ്ഥാപനങ്ങളാണ്. ഇതിൽ നമുക്ക് NIRF റാങ്കിങ്ങിനെ മാത്രം ബ്ലൈൻഡായിട്ട് പിന്നെ അവിടെ ചെറിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റാങ്കിങ്ങിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന ചില സ്ഥാപനങ്ങളുണ്ടാവും. റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ മാത്രം നോക്കി എസ്പെഷ്യലി
1: പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ
0: അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് എന്താ വെച്ചാൽ, ഇപ്പം ഒരു IITകളൊന്നും അവർ ഈ റാങ്കിങ് NIRF റാങ്കിങ്ങിനെ ലക്ഷ്യമാക്കിയിട്ട് വർക്ക് ചെയ്യണവരല്ല,
1: അത്ര തന്നെ അവർ അതിനെ പരിഗണിക്കുന്നില്ല,
0: അവർ അവരുടെ ഒരു ക്വാളിറ്റിയിൽ പോകുന്നു. അപ്പം അവരുടെ ക്രൈറ്റീരിയയും ഇവിടെ റാങ്കിങ്ങിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ തമ്മിൽ ചിലപ്പോൾ ഉണ്ടാവും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് ചിലവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചില ഈ IIT ബാക്കിലായി പോയാലോ, NIRF ഇന്ന പ്രൈവറ്റ് സ്ഥാപനം മുന്നിലായി പോയാലോ എന്നുള്ളത്. പക്ഷെ എന്നാലും റാങ്കിങ്ങിൽ
1: ഒരു
0: പരിധിയാണ്. പക്ഷെ അതിനകത്ത് ആസ് സച്ച് ഒരു ബ്ലൈൻഡ് ആയിട്ട് എടുക്കുമ്പം അതിനുവേണ്ടി ഇവരുപയോഗിക്കുന്ന റൂബ്രിക്സ് അതെല്ലാം എന്ത് ചെയ്യണം, നമുക്ക് എല്ലാ റൂബ്രിക്സും എന്നിട്ട് ഇപ്പോൾ KIRF റാങ്കിങ് വന്നു. KIRF റാങ്കിങ്ങിൽ ഉള്ള അതൊരു പുതിയ ഒരു സംവിധാനമാണ് ഈ കേരളത്തിൽ വന്നത്. പക്ഷെ അതിനെ നമുക്ക് അബ്സല്യൂട്ടിൽ അതുപോലെ എടുക്കുമ്പോൾ എന്തുണ്ട്, നമുക്ക് ഒരു മൊത്തത്തിൽ ഒരു മനസ്സിലാക്കാനുള്ള ഒരു ഒരു ഫ്രെയിം വർക്ക് അതിൽ കിട്ടുമെന്നുള്ളതാണ് അതിലുള്ളത്. അത് മൂന്നിലുള്ള സ്ഥാപനം മോശമാണ്, രണ്ടിനെക്കാട്ടിലും എന്നൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു റൂബ്രിക്സ് വെച്ചിട്ടുള്ള ഒരു ഒരു റാങ്കിങ് ആണ്.
1: ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു കോർ ഏരിയ എന്നുള്ള രൂപത്തിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പല രൂപത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ മെറ്റീരിയൽ സയൻസ് ആണെങ്കിൽ, അപ്പോൾ ആ രൂപത്തിൽ പല രൂപത്തിൽ അതിൻ്റെ ഒരു ഉപവിഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ, അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഉപവിഭാഗങ്ങൾ നമ്മളൊന്ന് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് വരിക?
0: ഇപ്പോൾ മെക്കാനിക്കൽ ഇപ്പം നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ, നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പം കോഴിക്കോട് NIT പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. യഥാർത്ഥത്തിൽ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നടത്തുന്ന ഒരു ഒരു പ്രോഗ്രാമാണ്. അപ്പം JEE മെയിനിലൊക്കെ ഒരു ഒത്തിരി റാങ്ക് പ്രോഗ്രാമുള്ളവർക്ക് എന്ത് ചെയ്യും, പൊതുവെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് എടുക്കാൻ പറ്റും. എന്നാൽ കോർ എഞ്ചിനീയറിംഗ് വരില്ല, പക്ഷേ നല്ല വലിയ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻ്റാണ് നടത്തുന്നത്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് NIT പഠിക്കാനുള്ളൊരു അവസരം കിട്ടും. അങ്ങനെയൊക്കെയുള്ള എന്തുണ്ട് സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ BTech മെറ്റീരിയൽ സയൻസ് എഞ്ചിനീയറിംഗ്.
1: ഈ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ എന്താണ് ഉണ്ടാവുക?
0: പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ, നമ്മളുടെ ഇപ്പം നമ്മളുടെ ഒരു മെക്കാനിക്കലിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം യന്ത്രങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉൽപ്പാദനം,
1: അതിൻ്റെ പ്രൊഡക്ഷൻ
0: മാനുഫാക്ചറിങ് ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഒരു മാനുഫാക്ചറിങ് എന്നുള്ള ഒരു ഏരിയ ആയിരിക്കും വരിക. ഇപ്പം അത് കുറച്ചും കൂടി പുതിയതായിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ, അത് ഓട്ടോമേഷൻ ആയിട്ട് വരും, ഓട്ടോമേഷൻ വരുന്നുണ്ട് അതിൽ. അങ്ങനെയുള്ള ഒരുപാട് പിന്നെ റോബോട്ടിക്സ് വരും, അങ്ങനെയുള്ള കുറച്ച് ഏരിയകൾ കൂടി എന്ത് ചെയ്യുമ്പോൾ പുതിയ മേഖലകളിൽ നിന്നും, പണ്ടൊരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനം മാത്രം വരുമ്പോൾ ഇപ്പം അതിനെ എന്ത് ചെയ്യും, ഒരു ഒരു
1: ജനറേഷൻ
0: ആയിട്ടുള്ള ഒരു ഇപ്പം ഡിജിറ്റൽ മാനുഫാക്ചറിങ് വരും, അതുപോലെ തന്നെ 3D പ്രിന്റിങ് അങ്ങനെയൊക്കെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഇപ്പം അത് പുതിയ
1: പ്രൊഡക്ഷൻ
0: എന്നുള്ള ഒരു ഒരു ഫാക്ടറിയിലെ ഒരു ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള ഏരിയകളാണ് അതിൽ വരിക. പിന്നെ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, അത് ഒരു മെക്കാനിക്കലിൻ്റെ ഉപഭോഗം എന്നും പറയാം. അതേസമയം അതൊരു ഒരു തികച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണെന്നും പറയും. അതും ഒരു എമർജിങ് ഏരിയ തന്നെയാണ്, കാരണം ഇപ്പം എല്ലാത്തിനും മെറ്റീരിയൽസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അത് ആ നിലക്കുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ മെറ്റലർജി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, അതിൽ വരും. അപ്പം അതും കോഴിക്കോട് നേട്ടിയിൽ എന്തുണ്ട്, അതുപോലെ മെറ്റീരിയൽസ് സയൻസ്, ബിടെക് മെറ്റീരിയൽ സയൻസ് ഉണ്ട്, അതുപോലെ ബിടെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ചില ഇപ്പം സി ടിയിലൊക്കെ എന്താ വെച്ചാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് ബിടെക് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതായത് ഈ നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൂടുതൽ കാര്യക്ഷമമാക്കാനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ക്വാളിറ്റി കൂട്ടാനൊക്കെ ഉള്ള ആ നിലക്കുള്ള ബ്രാഞ്ചസ് ഉണ്ട്. പിന്നെ ചില സ്ഥാപനങ്ങളിൽ എന്തുണ്ട്, ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇപ്പം കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള എസ് ഇ ടി എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ചില കോളേജുകളിൽ എന്തുണ്ട്, അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ബിടെക് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, നമ്മളുടെ ഐ ഐ ടി ഒക്കെ പോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഐ എസ് ആർ ഒയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അത് ജെ ഇ അഡ്വാൻസ്ഡ് മുഖേന അഡ്മിഷനുള്ള ഒരു കോഴ്സാണ്. അവിടെയും ഇതുണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയും ഈ ബിടെക് എയറോസ്പേസ് ആൻഡ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മെക്കാനിക്കൽ അലൈഡ് ബ്രാഞ്ചസ് എന്തുണ്ട് പലയിടത്തുമായിട്ട് എന്തുണ്ട്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള മേഖലകളിലൊക്കെ എന്തുണ്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് പലയിടത്തും ഉണ്ട്.
1: അപ്പോൾ ഇതിലൊരു കുട്ടി ഇങ്ങനത്തെ ഒരു ഏരിയകളിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും പിന്നെ ഏതൊരു ഓട്ടോമൊബൈലാണോ, അതല്ല പ്രൊഡക്ഷനാണോ, അതല്ല മെറ്റീരിയൽ സയൻസ് ആണോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഏതിലേക്കാണ് പോകാൻ നല്ലതെന്നുള്ളത്. അപ്പോൾ ആ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു സേഫർ സൈഡ് എന്നുള്ള രൂപത്തിൽ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് പിന്നെ ഒരു ഉപരിപഠനത്തിൻ്റെ ആ സമയത്ത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെഷ്യലൈസേഷനിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ എം ടെക് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ
0: അല്ല, പൊതുവേ ഒരു പൊതുവേ അക്കാദമീഷ്യൻസൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെത്തഡോളജി എന്താണെന്ന് വെച്ചാൽ ഒരു ബേസിക് ബ്രാഞ്ചസ് എപ്പോഴും ഒരു കോർ, നമ്മുടെ സിവിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള ഒരു കോർ ബ്രാഞ്ചസ് എടുക്കുകയും യു ജി ലെവലിൽ പിന്നെ നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ഏരിയയിലേക്ക് പോകാം എന്നുള്ളത് പൊതുവേ അക്കാദമീഷ്യൻസൊക്കെ, ഒരു കൺവെൻഷണൽ അക്കാദമീഷ്യൻസൊക്കെ പൊതുവേ പറയുന്ന ഒരു ഒരു മെത്തഡോളജിയാണ്. പക്ഷേ അവിടെയും ഒരു ചെറിയൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നല്ലൊരു ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ കോർ ബ്രാഞ്ചസിന് ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും.
1: അതെ.
0: അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഈ കോറിലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം ഒരു ഇപ്പം നമുക്ക് ഒരു ഐ ഐ ടി ഖരഗ്പൂർ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഐ ഐ ടി മദ്രാസ് എടുക്കുകയാണെങ്കിൽ, അവിടെ ഈ ആദ്യത്തെ ഈ കോർ അഞ്ച് ബ്രാഞ്ചുകൾക്ക് വളരെ അധികം റാങ്ക് വേണ്ടി വരും.
1: അതെ.
0: എന്നാൽ അവിടെ ചിലപ്പോൾ ഉണ്ടാവും പെട്രോളിംഗ്, ബിടെക് പെട്രോളിയം എഞ്ചിനീയറിംഗ് ഉണ്ടാവും ഐ ഐ ടി മദ്രാസിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ട് ഐ ഐ ടി മദ്രാസിലും ഖരഗ്പൂരിലൊക്കെ. അതൊക്കെ ഈ അഡ്വാൻസിൽ കുറച്ചും കൂടി റാങ്ക് പുറകിലുള്ളവർക്ക് കിട്ടും. പെൻ ഐ ടി കാലിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ എടുത്ത് കിട്ടുന്ന റാങ്കും അതുപോലെ തന്നെ
1: പ്രൊഡക്ഷൻ എടുത്തു
0: കഴിഞ്ഞാൽ, അത് പ്രൊഡക്ഷൻ മോശമായതുകൊണ്ടല്ല, പക്ഷെ ഒരു ആളുകൾ കോർ, നേരത്തെ പറഞ്ഞ പോലെ കോർ ബ്രാഞ്ചസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, അതർ ബ്രാഞ്ചസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റും. എന്നാൽ അവർക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഫെസിലിറ്റീസ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ അവിടുത്തെ പ്ലേസ്മെൻറ്റ്സിലൊക്കെ പലതിൽ അവർക്ക് ഒരുവിധം നല്ല പ്ലേസ്മെൻറ്റ്സിലൊക്കെ അവർ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ എത്തി അവർ നന്നായി എക്സൽ ചെയ്തിട്ട് അവിടുത്തെ കോർ ബ്രാഞ്ചുകാരുടെ കൂടെ പിന്നെ കോമ്പീറ്റ് ചെയ്ത് നല്ല ജോലിയൊക്കെ വാങ്ങുന്ന കുട്ടികളും ഇതുണ്ടാവും, നമുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതും ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് കോർ അല്ലാത്ത ബ്രാഞ്ചസ് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ചൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പലരും ചൂസ് ചെയ്യുന്നുണ്ട് ആ നിലക്ക്.
1: അപ്പോൾ നമ്മൾ പിന്നെ കോർ ബ്രാഞ്ച് കിട്ടുമെന്ന് നോക്കുക, അത് കിട്ടി ഇപ്പോൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോർ ബ്രാഞ്ച് അല്ലെങ്കിലും അതിൻ്റെ അലൈഡ് ബ്രാഞ്ച് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അത് ചൂസ് ചെയ്യണമായിരിക്കും നല്ലത് എന്നുള്ളതാണ്.
0: അതായത് ഒരു ഒരു ആ കുട്ടിക്ക് ഒരു പ്രത്യേക ബ്രാഞ്ചിനോടൊരു ഒരു താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ പ്രത്യേകം ഇന്നെ ബ്രാഞ്ച് തന്നെ വേണം എന്നുള്ളൊരു പാഷനൊന്നും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീൽഡിലേക്കും പൊതുവെ കുട്ടികൾ അങ്ങനെ ആ ഒരു ഓപ്ഷൻ പലരും എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്.
1: ഓക്കെ. ഇതിൽ പിന്നെ പൊതുവിൽ പെൺകുട്ടികൾ ഈ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവെ കുറവായിരിക്കും, അതിൻ്റെ ഒരു കാരണം
0: ഇപ്പോൾ പെൺകുട്ടികൾ പണ്ടൊക്കെ എന്താ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാലും യന്ത്രങ്ങൾ, ഭയങ്കര ഹെവി യന്ത്രങ്ങൾ, അതിൻ്റെ ഉപകരണങ്ങൾ, അതിനെ ആ ഒരു നിലക്കുള്ള ഒരു ഒരു ഒരു ഹെവിയർ ജോബായിട്ടാണ് പൊതുവെ മെക്കാനിക്കലിനെ കണ്ടിരുന്നത്. ഒരു ഫാക്ടറിയിലെ ഭയങ്കര ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള. പക്ഷേ ഈ പൊതുവെ ഇപ്പോൾ മെക്കാനിക്കൽ ഇപ്പോഴും ഫാക്ടറി ടൈപ്പ് ജോബ്സ് ഉണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് ട്രെയിനി ആയിട്ടും മെയിൻ്റനൻസ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോബുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ പൊതുവെ കമ്പ്യൂട്ടറൈസ് ആയിട്ടുള്ള ഒരു ഒരു ഒരു കാലഘട്ടത്തിൽ ഡിസൈൻ ഫീൽഡിൽ, അതുപോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ഫീൽഡുകൾ എന്തുണ്ട് ഇപ്പം അവർക്ക് ഒരു ഇപ്പം കമ്പ്യൂട്ടറൈസേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, അതുപോലെ കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ് ഒക്കെ കമ്പ്യൂട്ടർ ബേസ് ചെയ്തിട്ട് തന്നെ എല്ലാം ഡിസൈൻ ചെയ്യുന്ന ഒരു ജോബിലേക്ക് പല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റോളുകൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പെൺകുട്ടികളൊക്കെ തന്നെ ഒരുപാട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് എന്ത് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് വരുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ ജെഇയിലൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗേൾസിനൊരു ഒരു ഇത്ര ഒരു ഒരു കോട്ടയുണ്ട്. അപ്പം ആ ഒരു ഇത്ര പെർസെൻറ്റേജ് ഗേൾസിനുള്ള ഒരിതുണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലൊക്കെ അഡ്മിഷൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ കിട്ടാൻ എന്താണ്, അങ്ങനെയൊക്കെ എൻ ഐ ടി കാലിക്കറ്റിലൊക്കെ പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ എടുക്കാൻ വേണ്ടി പെൺകുട്ടികളും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്.
1: ഇതിൽ ഇതിൻ്റെ ഒരു ജോലി സാധ്യതകളിലേക്ക് വരാം നമുക്ക്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഉപവിഭാഗങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ജോലി സാധ്യത നാട്ടിലും അതുപോലെ തന്നെ വിദേശത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ജോലി സാധ്യതകൾ?
0: അപ്പം അതിൽ നമുക്ക് നാട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം കേരളത്തിൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഇപ്പം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന മെക്കാനിക്കലിൽ പൊതുവെ ലിമിറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതകളാണ്. ഏറ്റവും കൂടുതൽ സിവിൽ എഞ്ചിനീയറിങ്ങിനാണ് കൂടുതലായിട്ട് ഇപ്പം PWDയിലും അതുപോലുള്ള പിന്നെ ഇലക്ട്രിക്കലിന് KCP പോലുള്ള സ്ഥാപനങ്ങളിൽ
1: ഗവൺമെൻറ് സെക്ടറിൽ
0: പൊതുവെ മെക്കാനിക്കലിന് കുറവാണ്. എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ പോളിടെക്നിക്കലിൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ അധ്യാപനം, അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി, അതുപോലെ തന്നെ ഇപ്പം PWDയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് എഞ്ചിനീയറായിട്ടുള്ള ചില പോസ്റ്റുകളുണ്ടാവും. അതുപോലെ തന്നെ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ഈ അഗ്രികൾച്ചറൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മെഷീനറികളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന അവിടെയൊക്കെ തന്നെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ചില ഫാക്ടറികളൊക്കെ തന്നെ ഇപ്പോൾ FACT, അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML, അങ്ങനെയൊക്കെയുള്ള ചില ഫാക്ടറികളിലും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഹാർബർ എഞ്ചിനീയറിങ് അതൊക്കെ പലതും PSC മുഖേന, കേരള PSC മുഖേന ചേരാവുന്ന ചില മേഖലകളാണ്. പിന്നെ ഇന്ത്യയിലേക്ക് നമുക്ക് വരുമ്പം ഒരു ഇന്ത്യൻ ലെവലിൽ പോകുമ്പം എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷൻ ആ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻട്രൽ ഗവൺമെൻറ്റിന് കീഴിലുള്ള സെൻട്രൽ PWD, അതുപോലെ തന്നെ പല മേഖലകളിലും അതുപോലെ തന്നെ റെയിൽവേൻ്റെ കീഴിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. റെയിൽവേ യഥാർത്ഥത്തിൽ ഒരു മെക്കാനിക്കലിന് നല്ല ഒരു റിക്രൂട്ട്മെൻ്റ് നടത്തുന്ന സ്ഥലമാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ളത്. അപ്പം അങ്ങനെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ എഞ്ചിനീയറിംഗ്
1: പവർ പ്ലാന്റുകൾ NTPC പോലെ
0: അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അധികം എന്താ വെച്ചാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ പണ്ട് അവരൊക്കെ ഓരോരുത്തരും വേറെ എക്സാംസ് നടത്തുമായിരുന്നു. ഇപ്പോൾ പൊതുവേ ഉള്ളത് അവരും അവരുടേതായിട്ടുള്ള CBT ചിലരൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പൊതുവേ PSU ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഗേറ്റ്, പണ്ട് ഗേറ്റ് എന്നുള്ളത് ഒരു PG കിട്ടാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പം അത് ഗേറ്റ് എന്നുള്ളത് PSUs ഒക്കെ അതിനൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്, അതായത് അവർക്ക് അവരുടെ ആ ഒരു BTech ബ്രാഞ്ചിൽ അവർക്കൊരു അത്യാവശ്യം നല്ല വിവരമുണ്ട് എന്നുള്ളത് അളക്കാനുള്ളൊരു എക്സാം ആണല്ലോ. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളെ പിന്നെ അവരവരുടേതായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുകളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം നമ്മുടെ പവർ സെക്ടർ ആണെങ്കിൽ NTPC, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്, അതുപോലെ തന്നെ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ റിഫൈനറി അങ്ങനത്തെ ഏരിയയിലാണെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം HPCL, അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിൽ IOCL, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം BPCL, അതുപോലെ തന്നെ മാംഗ്ലൂർ റിഫൈനറീസ് ആൻഡ് പെട്രോ കെമിക്കൽസ് MRPL മംഗലാപുരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ, ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ രംഗത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ എയറോനോട്ടിക്സ് ആണെങ്കിൽ HAL, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് ബെല്ല്, ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങൾ
1: ISRO പോലെയുള്ള
0: അങ്ങനെ. പിന്നെ അതുപോലെ നമ്മുടെ ഈ സ്പേസിലേക്ക് വരികയാണെങ്കിൽ ISRO, അതുപോലെ തന്നെ DRDO, ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഗേറ്റ് മുഖേന അവരുടേതായിട്ടുള്ളൊരു ഇന്റർവ്യൂ ഒക്കെ മുഖേന എന്ത് ചെയ്യുന്നുണ്ട്,
1: അവിടെ ഗേറ്റ് സ്കോർ അവർക്ക് നോക്കുന്നു,
0: ആ ഗേറ്റ് സ്കോർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള അത് അവർക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് അവരൊരു സൗകര്യത്തിന് വേണ്ടി ഗേറ്റ് എടുക്കുന്നു. പക്ഷേ ഗേറ്റ് മുഖേന എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട് ഈ നിലക്കുള്ള പബ്ലിക്, അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് നല്ല പേ സ്കെയിലുള്ള ജോബുകളാണ് എന്തുള്ളത് ഈ ഒരു ഗേറ്റ് മുഖേന ഇവർക്ക് ഒരു ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ ആ നിലക്ക് എന്തുണ്ട് ഈ ഗവൺമെന്റ് രംഗത്തന്നെ ഉണ്ട്. പിന്നെ കുറെ പ്രൈവറ്റ് ഫീൽഡിൽ എന്തുണ്ട്, ഇപ്പം
1: പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളാണ് പബ്ലിക് സെക്ടറിലെ അണ്ടർടേക്കിങ്സ് ആണ്. ഇനിയിപ്പം ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് വരുമ്പോൾ പല രൂപത്തിലുള്ള കമ്പനികൾ കേരളത്തിനകത്തും കുറേയധികം പുറത്തുമാണുള്ളത്. അപ്പോൾ ഇതേതൊക്കെയാണ് മേഖലകളുള്ളത്?
0: നമുക്ക് ഇപ്പം പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റീൽ കമ്പനികൾ, നമുക്കിവിടെ കേരളത്തിലും തമിഴ്നാടിലും കോയമ്പത്തൂരൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റീൽസ് കാണുന്നുണ്ടല്ലോ, പല പല ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റീൽസ്. അപ്പം അങ്ങനെ സ്റ്റീൽ കമ്പനികളിൽ വരും, അതായത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ വരും. പലപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ പല ബ്രാൻഡുകളുടെ എന്തുണ്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ എന്തുണ്ട് പലയിടത്തായിട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉള്ള വളരെ ഇപ്പം സ്റ്റീൽ സിറ്റി, ഇപ്പം ജംഷഡ്പൂർ, അതുപോലെ തന്നെ ബൊക്കാറോ സ്റ്റീൽ സിറ്റി, അങ്ങനെയൊക്കെയുള്ള പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇപ്പം അലുമിനിയം കമ്പനികളുണ്ട് പലയിടത്തും. ഗവൺമെൻറ് രംഗത്തുള്ള അലുമിനിയം കമ്പനിയുണ്ട്, പ്രൈവറ്റ് അലുമിനിയം കമ്പനികളുണ്ട്. അവിടെയൊക്കെ തന്നെ എന്തുണ്ട് ഇവർക്ക് ഇതുണ്ട്. പിന്നെ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുണ്ട്.
1: ഈ സ്റ്റീൽ പ്രൊഡക്ഷനിൽ ഇന്ത്യ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ കുറെ തൊഴിൽ സാധ്യതകൾ അതിലുണ്ട്.
0: അതെ അതെ, ഇപ്പം സ്റ്റീലിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പം അതൊക്കെ വളരെ പഴക്കമുള്ളതാണ്. ഇപ്പം ജംഷഡ്പൂർ, ടാറ്റ നഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഏരിയയിൽ എന്താണ് ഈ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ള മാനുഫാക്ചറിങ്. അതുപോലെ തന്നെ മെഷീൻ ടൂൾസ്, ഇപ്പം HMT പോലുള്ള ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്തുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഈ നിലക്കുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തുണ്ട്. പിന്നെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട്, ആ നിലക്ക് ഗവൺമെൻറ് രംഗത്തും പ്രൈവറ്റ് രംഗത്തും എന്തുണ്ട്, ഇവർക്ക് സാധ്യതകളുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന് ഗേറ്റ്, അതുപോലെ തന്നെ അതാത് കമ്പനികൾ ചിലപ്പോൾ നടത്തുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മുഖേനയൊക്കെയാണ് ഇതിലേക്ക് എന്ത് ചെയ്യുന്നത്, അവ ഒരു ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്.
1: ഓക്കെ, ഇതിൽ ഇപ്പം ഈ ഒരു ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഉപവിഭാഗങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഏകദേശം ഇതിലേക്കൊക്കെ ഈ പറഞ്ഞ മേഖലകളിലേക്കൊക്കെ വരാൻ കഴിയും,
0: പോകാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് പോകാവുന്ന വേറൊരു ഏരിയ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശത്തുള്ളൊക്കെ ജോലികൾ, പ്രത്യേകിച്ച് നമ്മുടെ ഓവർസീസ് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ അവിടെ കുറച്ചും കൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവിടുത്തെ ഒരു ഇൻഡസ്ട്രികളുടെ സ്പെഷ്യലൈസേഷൻ അനുസരിച്ചുള്ള, ഇപ്പം ഉദാഹരണം ഓയിൽ ആൻഡ് ഗ്യാസ്, അത് നല്ലൊരു ഫീൽഡാണ്. അതുപോലെ തന്നെ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്, നമുക്ക് NDT എന്ന് പറഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ്, ഒരു ഇൻഡസ്ട്രിയിലൊക്കെ അല്ലെങ്കിൽ ഒരു ഒരു ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ക്വാളിറ്റി അഷുറൻസ്, QA QC എഞ്ചിനീയർ എന്ന് പറയും, ക്വാളിറ്റി അഷുറൻസ് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയർ എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഒന്നിച്ചുള്ള വലിയ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ബിൽഡിംഗ് പ്രൊജക്റ്റുകളായിരിക്കാം അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റ് പ്രൊജക്റ്റ് ആയിരിക്കാം, അവിടെയുള്ള പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ PMP എന്നുള്ള. അപ്പം അതുപോലെ തന്നെ വലിയ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു പ്ലാന്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ്, അതിലുള്ള ഇപ്പോൾ എഞ്ചിനീയറിംഗ് പ്രൊക്യർമെൻറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ EPC പ്രൊജക്ട്സുകൾ, അതുപോലെ തന്നെ വലിയൊരു പ്ലാൻസിൻ്റെ ഒക്കെ തന്നെ അവിടെയുള്ള MEP ഉണ്ട്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അത് അതെല്ലാം കൂടിയുള്ള അതിൽ ഒരു ഒരു ഭാഗമാണ് HVAC എന്ന് പറയുന്നത്, ഹീറ്റിംഗ് വെന്റിലേറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ്. അതിന് വേണ്ട എയർ കണ്ടീഷനിങ് എക്യുപ്മെൻറ്റ്, അതിന് വേണ്ട ഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്ത് എയർ കണ്ടീഷനിങ് ചെയ്യാന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ മൊത്തത്തിൽ അത് ഈ MEP ഒരു ഭാഗമായിട്ട് HVAC നമുക്ക് പറയാം, HVAC എഞ്ചിനീയർ എന്നുള്ളത് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, മൊത്തത്തിൽ ആ ഒരു ഒരു ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഇപ്പം നമ്മുടെ സിമെൻറ്റും മണലും ഒക്കെ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം ചെയ്യുമെങ്കിലും ബാക്കി അതിൻ്റെ ഫയർ ഡക്സ്, അതുപോലെ തന്നെ പൈപ്പ് ലേയിങ്, പൈപ്പ് ലൈൻസ്, അതുപോലെ തന്നെ ഈ AIC വേണ്ട ഡക്റ്റുകൾ, ഇതെല്ലാം ഉണ്ടാക്കുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അതുപോലെ ഇനി ഇതെല്ലാം കൂടി ഈ MEPയും ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എല്ലാം കൂടി ഉള്ള BIM എന്നുള്ളൊരു ഏരിയ ഉണ്ട്, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് എന്നുള്ളത്. അപ്പോൾ ഈ BIM എന്നുള്ള അതിലൊക്കെ തന്നെ സ്പെഷ്യലൈസേഷനിലെ കോഴ്സസുകളൊക്കെ ഉണ്ട്, MEPയിലും BIMലൊക്കെ തന്നെ. അപ്പോൾ ആ ഏരിയയിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക്, NDTയിലേക്ക്, അതുപോലെ തന്നെ BIM ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, അതുപോലെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്, അതുപോലെ സേഫ്റ്റി. ഇപ്പോൾ സേഫ്റ്റിയുടെ ചില കോഴ്സ്, നെബോഷ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാഷണൽ എക്സാമിനേഷൻ ബോർഡ് ഇൻ ഹെൽത്ത് സേഫ്റ്റി ആൻഡ് എൻവയോൺമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെയൊക്കെ തന്നെ ചില ചെറിയ സർട്ടിഫിക്കറ്റ് കോഴ്സസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്തിട്ട് സേഫ്റ്റി ഫീൽഡിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ജോലി സാധ്യതകളും എന്തുണ്ട്, മെക്കാനിക്കലുകാർക്കുണ്ട്.
1: ഇതിനിപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വേറെ കോഴ്സുകൾ കഴിയേണ്ടതുണ്ട്, ചില ട്രെയിനിങ്ങുകൾ ഇപ്പോൾ കഴിയേണ്ടത് കോറായിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്
0: കഴിഞ്ഞാൽ അത് ഫീൽഡിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും, ഒരു ഇന്റർനാഷണൽ ലെവൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില സർട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ആ ഫീൽഡിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവർ ചെയ്യണത് എപ്പോഴും നല്ലതായിരിക്കും എന്നുള്ളത്.
1: ഓക്കെ, നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ വ്യത്യസ്തങ്ങളായ പഠന മേഖലകളും അതുപോലെ തന്നെ അതിന് പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ അതുപോലെ അതിൻ്റെ ജോലി സാധ്യതകളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഈ ഒരു എപ്പിസോഡിൽ. നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഫവാസ്കക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും
0: വറഹ്മത്തുള്ളാം.
2: നിങ്ങൾ ഇതുവരെ കാതോർത്തത് വഴികാട്ടി എഞ്ചിനീയറിംഗ് പഠന മേഖലകൾ അറിയാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഭാഗം 2 അവതരിപ്പിച്ചത് ഡോക്ടർ TK ഫവാസ്, കൂടെ ഡോക്ടർ മുബീൻ M.
3: Peace Radio. Tune to reality.
4: അടുത്തതായി നമ്മൾ കേൾക്കുന്നത് സുഭദം. ഇന്നത്തെ സുഭദത്തിൽ മുഹറം മാസത്തിൻ്റെ പവിത്രതയും വിട്ടുപോകാത്ത അന്ധവിശ്വാസങ്ങളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ മൂസ സ്വലാഹി കാര നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, വിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്നാമത്തെ മാസം മുഹറമിലാണ്
0: നാം എല്ലാവരും നിലകൊള്ളുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പവിത്രത കൽപ്പിച്ചിട്ടുള്ള കണക്കാക്കിയിട്ടുള്ള കാര്യങ്ങളെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവയെല്ലാം ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാണ്. വിശുദ്ധ ഖുർആൻ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളെ ആദരിക്കുക എന്ന സ്വഭാവം സൂക്ഷ്മതയുടെ ഭാഗമാണ്, തഖ്വയിൽപ്പെട്ടതാണ് എന്ന് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ മാസത്തിന് അള്ളാഹു നൽകിയിട്ടുള്ള പവിത്രതയെ ആദരവോടെ കാണാൻ ഓരോ വിശ്വാസിക്കും സാധിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടും പവിത്രമാക്കപ്പെട്ട മുഹറമിൻ്റെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്നവർ, അതിനോട് മോശമായ സമീപനം സ്വീകരിക്കുന്നവർ ലോകത്തുണ്ട്. ഈ മാസവുമായി ബന്ധപ്പെട്ട് അനവധി അനാചാരങ്ങൾ സമൂഹത്തിൽ കലർന്നിട്ടുണ്ട്. അപകടം പിടിച്ച വലിയ വാദങ്ങളും വിശ്വാസങ്ങളുമൊക്കെ മുഹറമാസത്തെ ചുറ്റിപ്പറ്റി ഇന്നും ലോകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം ജീവിക്കുന്ന നാടുകളിൽ, പ്രദേശങ്ങളിൽ വ്യത്യസ്തങ്ങളായ നിലക്കുള്ള അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ വ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ എങ്ങനെയാണ് സ്വീകരിച്ചത്, എന്ത് പരിഗണനയാണ് ഈ മാസത്തിന് കൊടുത്തത്? വിശ്വാസികളായ ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് മുഹറം മാസത്തിലാണ്. അതിൽ തന്നെയും മുഹറം 9-10 ദിവസങ്ങളിലെ നോമ്പുകൾ, സഹോദരങ്ങളെ, വളരെ പ്രാധാന്യത്തോടെ നാം കാണേണ്ട നോമ്പുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10-ന്റെ നോമ്പ് എടുത്തു കാണിച്ചു. അവിടുന്നിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ അത് പഠിപ്പിച്ചു. അതിനോട് ചേർത്ത് പഠിപ്പിച്ച കാര്യം, ലയിം ബഖീത്തു ഇലാ ഖാബിൽ ലഅസൂമന്ന താസിഅ, അടുത്ത വർഷം ഉണ്ടെങ്കിൽ 9 കൂടി നോൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വാക്കിലൂടെ നമുക്ക് അംഗീകാരം തന്നിട്ടുണ്ട്. അത് നബിചര്യയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അംഗീകരിച്ചത് നബിചര്യയാണ്. ആ നിലക്ക് 9-ന്റെയും 10-ന്റെയും നോമ്പുകളെ കാര്യമായി തന്നെ നാം എല്ലാവരും പരിഗണിക്കേണ്ടതുണ്ട്. അല്പം ചില ആളുകളൊക്കെ ഈ 2 നോമ്പുകളെ പരിഹാസത്തോടെ, അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യമായി കാണുന്ന അവസ്ഥയും ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോട് പുറന്തിരിഞ്ഞു നിൽക്കുന്ന, പുച്ഛമനോഭാവത്തോടുകൂടി സമീപിക്കുന്ന ആളുകൾക്ക് ഏത് നിലപാടും സ്വീകരിക്കാം. പരലോകത്ത് അവരെ ബാധിക്കുന്ന ഗൗരവകരമായ കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണല്ലോ, വയുസല്ലിമു തസ്ലീമ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതും പകർന്നതുമായ കാര്യങ്ങളോട് കീഴൊതുക്കം, ആ കാര്യങ്ങളെ അനുസരിക്കുന്ന സ്വഭാവം, അതാണ് വിശ്വാസികളിൽ പ്രകടമാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ചെറിയ ദോഷങ്ങൾ പരിഹരിച്ച് കിട്ടാൻ, പുറത്തു കിട്ടാൻ വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രബലമായ നോമ്പുകളാണ്. ആ നോമ്പുകളെ അർഹിക്കുന്ന പരിഗണനയോടെ സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മാസം പവിത്രമാസമാണല്ലോ. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾ, കലഹങ്ങൾ, കുഴപ്പമുണ്ടാക്കൽ, ഫസാദുണ്ടാക്കൽ, യുദ്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത മാസം കൂടിയാണ്. അനീതി എന്നത് ഒരു സമയത്തും പാടില്ല. ഇസ്ലാം അതിനെ പഠിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, ഒരിക്കലും പാടില്ല. പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നാം പ്രവേശിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാനോ ചിന്തിക്കാനോ അത്തരം സ്വഭാവങ്ങളിലേക്ക് നീങ്ങാനോ പാടുള്ളതല്ല. ഇനി നോക്കൂ, നിങ്ങൾ നമ്മുടെ സമൂഹം അടിമപ്പെട്ടു പോയിട്ടുള്ള ഒട്ടനവധി അനാചാരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. പലരും പല കാര്യങ്ങളും ചെയ്തു പോയിട്ടുണ്ട്. മുഹറം ഒന്നുമായി ബന്ധപ്പെട്ട് ഒന്നിൻ്റെ അന്ന് പ്രത്യേകമായി ഇത്രയെണ്ണം ബിസ്മി എഴുതുക ഒരു ആചാരമായി, അനുഷ്ഠാനമായി നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഒരു അധ്യാപനം പറഞ്ഞോ പ്രവർത്തിച്ചോ അംഗീകരിച്ചോ നമുക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല എന്നുറപ്പാണ്. ഏതൊരു നല്ല കാര്യവും ആരംഭിക്കേണ്ടത് ബിസ്മി കൊണ്ടാണ്. പരിശുദ്ധമാക്കപ്പെട്ട മാസം ഒന്നാം തീയതി അങ്ങനെ ബിസ്മി എഴുതണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല നിലക്കുമുള്ള മൗലിദുകൾ വീടുകളിൽ, സരസ്സുകളിൽ പാരായണം ചെയ്യപ്പെടുന്ന അപകടകരമായ അവസ്ഥ. മൗലിദ് പാരായണം, അതിൽ അടങ്ങിയിട്ടുള്ള കഥകൾ, ആശയങ്ങൾ, അതൊന്നും ദീനുമായി ബന്ധപ്പെട്ടതല്ല. ഓരോരുത്തരും അവർക്ക് തോന്നിയവരെപ്പറ്റി മനസ്സിലുദിച്ച കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചു എന്നല്ലാതെ ദീനുമായി ബന്ധപ്പെട്ടതോ ബന്ധപ്പെടുത്തേണ്ടതോ ആയ കാര്യങ്ങളല്ല. ഏറ്റവും അപകടകരമായ അന്ധവിശ്വാസം നോക്കൂ നിങ്ങൾ. 1 മുതൽ 10 വരെ ദിവസങ്ങളിൽ നല്ലതായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അശുഭ ദിവസങ്ങളാണ്. ശകുനരോഗം ബാധിച്ച ദിവസങ്ങളാണ്. അതുകൊണ്ട് നല്ലതായ കാര്യങ്ങൾ തുടങ്ങുകയോ ചെയ്യുകയോ പാടുള്ളതല്ല. സമൂഹം പഠിപ്പിക്കപ്പെടുകയാണ്, അതിനുവേണ്ടി വലിയ വായയിൽ പ്രസംഗിക്കുന്നു. ഒരുപാട് വരികളിലൂടെ ഈ ശിർക്കൻ ആശയം സമൂഹത്തിലേക്ക് എഴുതി തള്ളിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ. കെട്ടുകഥകൾ, വ്യാജ കഥകൾ ഇതിൻ്റെ വിജയത്തിനു വേണ്ടി അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, തൗഹീദിൻ്റെ സംരക്ഷണത്തിൻ്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ശകുനം ഇസ്ലാമല്ല, അത് ശിർക്കാണ്. അവിടുന്ന് പറഞ്ഞു, അത്തിയറത്തു ശിർക്കുൻ, ശകുനം നോക്കൽ ശിർക്കാണ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. ലാ തിയറത ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ശകുനമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിൽ തവക്കുലാക്കി സർവ്വതിനും കഴിവുള്ളവൻ അല്ലയാണ് ആ വിശ്വാസത്തോടെ പോകുന്ന ഒരു മുസ്ലിമിൻ്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ള, പ്രത്യേകിച്ച് ലോകത്ത് ഷിയാക്കളും സൂഫികളും കൊണ്ടു നടക്കുന്ന ഈ ശകുനവിശ്വാസം അത് കടന്നു വരാൻ പാടില്ല. പല വീടുകളുടെയും ചുമരുകളിലെ കലണ്ടറുകളിൽ ഓരോ മാസങ്ങളിലെയും ശകുനവിശ്വാസം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ പൂമുഖത്ത് അതിഥികൾ വന്നിരിക്കുന്ന മുറിയിൽ നാം അലങ്കരിച്ചു വച്ച റൂമിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടുള്ള വിശ്വാസം പാറിക്കളിക്കുന്നു, അവിടെ തൂങ്ങിക്കിടക്കുന്നു എന്നത് അത്യന്തം അപകടകരമാണ്. ഒരിക്കലും ശകുന ദിവസങ്ങൾ അടയാളപ്പെടുത്തിയ കലണ്ടറുകൾ, ഏത് പേരിലുള്ള കലണ്ടറാകട്ടെ, സഹോദരങ്ങളെ, നമ്മുടെ വീടകങ്ങളിൽ അതിന് സ്ഥാനമില്ല. ഒരിക്കലും അവിടെ പാർപ്പിക്കുന്ന, അവിടെ താമസിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ശിർക്കാണത്. വയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അതല്ലേ നമ്മുടെ പ്രഖ്യാപനം? അല്ലാഹുവേ, എല്ലാം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു നാഥ, നീയാകുന്നു സർവകഴിവിൻ്റെയും ഉടമസ്ഥൻ, എനിക്കാവശ്യമായ സഹായം നൽകണേ നാഥ. നമ്മുടെ പ്രാർത്ഥന ഇതല്ലേ? അല്ലാഹുമ്മലാ മാനി അലിമാ അഅതൈത്, അല്ലാഹുവേ നീ നൽകിയത് തടയാൻ ആരുമില്ല. വലാ മുഅത്തി അലിമാ മനഅത്, നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. ഈ വിശ്വാസം പഠിപ്പിക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ ശകുനവിശ്വാസത്തിന് എന്ത് സ്ഥാനമാണ്, എന്ത് വിലയാണ് നമ്മളതിന് കൊടുക്കേണ്ടത്? നമ്മുടെ വിശ്വാസമാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്, ആത്മീയമായി വഞ്ചിക്കപ്പെടുകയാണ്, ആത്മീയമായി ചതിയുടെ ലോകത്തേക്ക് തള്ളപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഗൗരവത്തിൽ കാണുക, നിസാരമല്ല ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണോ നമുക്ക് വലുത്? അതല്ല മഹല്ലിലുള്ള ഉസ്താദിൻ്റെ, അല്ലെങ്കിൽ ഖാളിയാരുടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ വാക്കാണോ നമുക്ക് വേണ്ടത്? നിസ്സംശയം പറയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ ദൂതനാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് അംഗീകരിച്ച് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ. വെറും വാക്കായി പറഞ്ഞവരല്ല, അംഗീകരിച്ചവരാണ്. ആ അംഗീകാരത്തിൻ്റെ ഭാഗമാണ് തൗഹീദിന് വിള്ളലേൽക്കുന്ന, ക്ഷതം വരുത്തുന്ന, മുറിവേൽപ്പിക്കുന്ന, അതിന് കേടുപാട് വന്നു പോകാൻ കാരണമാകുന്ന ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ അകറ്റുക, അവയെ അറപ്പോടുകൂടി കാണുക എന്നത്. അതിൽ നമ്മുടെ മനസ്സ് കുടുസായിപ്പോകരുത്, നമ്മുടെ മനസ്സ് ഞെരുങ്ങിപ്പോകരുത്. വളരെ ഗൗരവത്തിൽ നാം അതിനെ കാണണം. മാത്രവുമല്ല, കർബല എന്ന പേരിൽ ലോകത്ത് ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന, അവർ തന്നെ മെനഞ്ഞുണ്ടാക്കിയ കള്ളക്കഥ, നിർമ്മിത കഥ, വളരെ വൈകാരികമായി അവതരിപ്പിച്ച് യാ ഹസൻ യാ ഹുസൈൻ എന്നിങ്ങനെയുള്ള പാട്ടുകളും അതുപോലെ തന്നെ ശബ്ദങ്ങളൊക്കെ മുഴക്കി ചെറുപ്പക്കാരെ ശിർക്കിൻ്റെ വഴിയിലേക്ക്, അന്ധവിശ്വാസങ്ങളിലേക്ക്, വ്യാജമായ ചരിത്രങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, കർബല എന്ന ഷിയാ വിശ്വാസപ്രകാരമുള്ള ഒരു സംഗതി വിശുദ്ധ ഇസ്ലാമല്ല. ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിം നാമധാരികളായ ആര് തന്നെ അതിനുവേണ്ടി കൊടി കാണിച്ചാലും, കൊടി ഉയർത്തിയാലും, വേദി കെട്ടിയാലും, എന്തൊരുക്കിയാലും, എത്ര വരികൾ പാടിയാലും അത് കറുത്ത് ഇരുണ്ടുപോയ ആശയമാണ്, നമുക്ക് സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുന്നതല്ല. സ്വഹാബത്തിനെ ആക്ഷേപിക്കുന്ന, അവരെ നിന്ദിക്കുന്ന, അവഹേളിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെ വളരെ പേടിയോടെ നമ്മൾ കാണണം. നമ്മുടെ വിശ്വാസത്തിലേക്ക് ആ നിലക്കുള്ള പ്രാണികൾ, പുഴുക്കൾ അരിച്ചു വരുന്നതിനെ വളരെ പേടിയോടെ നമ്മൾ കാണണം. അതിനാൽ ഈ മാസത്തിൻ്റെ പവിത്രതയെ എല്ലാ നിലക്കും ആദരിച്ച് ബഹുമാനിച്ച് നാം ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയും കണിശതയും നിലനിർത്തി ഏറെ പ്രതിഫലാർഹമായ കാര്യങ്ങളെ ഏറ്റവും നല്ല നിലക്ക് സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
5: വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സുബദം. ഇന്നത്തെ സുബദത്തിൽ മുഹറമാസത്തിന്റെ പവിത്രതയും വിട്ടുപോകാത്ത അന്ധവിശ്വാസങ്ങളും എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാനായ മൂസ സലാഹിക്കാരൻ നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: പീസ് റേഡിയോ നുറുങ്ങുകൾ എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
6: ഖുർറത്ത് അഴിൻ. സമ്പാദ്യമല്ല, സംതൃപ്തിയാണ് ഐശ്വര്യം. എഴുത്ത് സമീർ മുണ്ടേരി. ഒരിക്കലൊരാൾ പറഞ്ഞു, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയാൽ അധികം വൈകാതെ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കേണ്ടി വരും. നമ്മുടെ വീടുകളിലെ പല തർക്കങ്ങളുടെയും വേരുകൾ കിടക്കുന്നത് സാമ്പത്തിക അച്ചടക്കമില്ലായ്മയിലാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ആഡംബരത്തെക്കാൾ പ്രധാനം സ്വന്തം വീട്ടിനുള്ളിലെ സമാധാനമാണ്. ഒരു സാധനം വാങ്ങുന്നതിനു മുമ്പ് അത് നമ്മുടെ ആവശ്യമാണോ അതോ വെറും ആഗ്രഹമാണോ എന്ന് ചിന്തിക്കുക. അത്യാവശ്യ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുമ്പോഴും അനാവശ്യമായ പൊങ്ങച്ചങ്ങൾക്കായി പണം പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സാമ്പത്തിക നയം ഇതാണ്. ചെലവഴിക്കലിൽ പിശുക്കോ ദൂർത്തോ പാടില്ല, മറിച്ച് മിതത്വമാണ് വേണ്ടത്. അള്ളാഹു ഖുർആനിലൂടെ വ്യക്തമാക്കുന്നു, ചെലവഴിക്കുകയാണെങ്കിൽ അതിരുകവിയാത്തവരും പിശുക്ക് കാണിക്കാത്തവരും അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരുമാകുന്നു അവർ അള്ളാഹുവിന്റെ ദാസന്മാർ. സൂറത്തുൽ ഫുർഖാൻ വചനം 67. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചതും മറ്റൊന്നല്ല, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കുന്നവൻ ഒരിക്കലും ദരിദ്രനാവുകയില്ല. മുസ്നദ് അഹമ്മദ്. വീടിന്റെ വരുമാനത്തെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും പങ്കാളിയോടും പ്രായപൂർത്തിയായ മക്കളോടും സംസാരിക്കുക. കുടുംബത്തിലെ എല്ലാവർക്കും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിവുണ്ടാകുന്നത് അനാവശ്യമായ ആവശ്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതൊരു കൂട്ടായ ഉത്തരവാദിത്വമാണ്. പരസ്പരമുള്ള കൂടിയാലോചനകളിലൂടെ മാത്രമേ കുടുംബങ്ങളിൽ ബർക്കത്ത് നിലനിർത്താൻ സാധിക്കൂ. തങ്ങളുടെ കാര്യങ്ങൾ അന്യോന്യം കൂടിയാലോചന നടത്തുന്നവരാകുന്നു അവർ. സൂറത്തുഷ്ഷുഅറ അധ്യായം വചനം 38. ഭക്ഷണം പാഴാക്കാതിരിക്കുന്നതും അനാവശ്യമായി ലൈറ്റുകളും ഫാനുകളും പ്രവർത്തിപ്പിക്കാതിരിക്കുന്നതും ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നാം. എന്നാൽ ഈ കൊച്ചുശീലങ്ങൾ മക്കളിൽ വലിയൊരു ജീവിത വീക്ഷണം വളർത്തും. മിതവ്യയം എന്നത് പിശുക്കല്ല, മറിച്ച് വിഭവങ്ങളെ ആദരിക്കലാണ്. ഇതിന് വിപരീതമായി അഹങ്കാരത്തോടെ വിഭവങ്ങൾ പാഴാക്കുന്നതിനെ ഖുർആൻ ശക്തമായി എതിർക്കുന്നു. തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാകുന്നു. പിശാചാകട്ടെ നിന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. സൂറത്തുൽ ഇസ്റാ വചനം 27. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ആഘോഷങ്ങൾ നടത്തുന്നതും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതും ദീർഘകാലാടിസ്ഥാനത്തിൽ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തും. കടബാധ്യതകൾ മനുഷ്യന്റെ അന്തസ്സും സമാധാനവും ഇല്ലാതാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുവെ, പാപങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, അവിടുന്ന് കടത്തെക്കുറിച്ച് ഇത്രയധികം കാവൽ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കടക്കാരനായാൽ അവൻ സംസാരിക്കുമ്പോൾ നുണ പറയും, വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. സ്വഹീഹ് ബുഖാരി. കയ്യിലുള്ളതുകൊണ്ട് സന്തോഷിക്കാൻ ശീലിക്കുന്നതാണ് യഥാർത്ഥ കൺകുളിർമ. ഇതിനെയാണ് ഇസ്ലാം ഖനാഅത്ത്, സംതൃപ്തി എന്ന് വിളിക്കുന്നത്. പണത്തിൻ്റെ ആധിക്യത്തിലല്ല, മനസ്സിൻ്റെ നിറവിലാണ് സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല ഐശ്വര്യം, മറിച്ച് മനസ്സിൻ്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. സ്വഹീഹുൽ ബുഖാരി. ഈ ആശയത്തെ മുൻനിർത്തി മഹാനായ പണ്ഡിതൻ ഇമാം ഷാഫി പറഞ്ഞ വചനം എത്ര പ്രസക്തമാണ്. നിനക്ക് സംതൃപ്തിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നീയും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ രാജാവും ഒരുപോലെയാണ്. പണം കൊണ്ട് നമുക്ക് വീട് വാങ്ങാം, പക്ഷെ കുടുംബത്തെ വാങ്ങാൻ കഴിയില്ല. പണം കൊണ്ട് കിടക്ക വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ കഴിയില്ല. നമ്മുടെ ആവശ്യങ്ങൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ സമാധാനം വർദ്ധിക്കുന്നു. ലാളിത്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നില്ലേ, തീർച്ചയായും ലാളിത്യം ഈമാനിന്റെ ഭാഗമാണ്. അബൂദാവൂദ്. അതുകൊണ്ട് ഇന്ന് കുടുംബാംഗങ്ങളുമായി ഇരുന്ന് അടുത്ത മാസത്തെ ചെലവുകളെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടാക്കുക. അനാവശ്യമായി ഒഴിവാക്കാവുന്ന ഏതെങ്കിലും ഒരു ചെലവ് കണ്ടെത്തുക. ആ പണം ഒരു ചെറിയ സമ്പാദ്യമായി മാറ്റിവെക്കാം എന്നെല്ലാവരോടും പറയുക. മക്കളെയും അതിൽ പങ്കാളികളാക്കുക. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും കൺകുളിർമയും പ്രദാനം ചെയ്യുമാറാകട്ടെ.
7: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സമ്പാദ്യമല്ല സംതൃപ്തിയാണ് ഐശ്വര്യം. ഈ വിഷയത്തിൽ രചന നിർവഹിച്ചത് സമീർ മുണ്ടേരി, ശബ്ദാവതരണം അബ്ദുസ്സമദ് കല്ലടിക്കോട്.
8: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ദ്വാദ് എന്ന അക്ഷരത്തിന്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
9: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനം എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തു വരുന്ന ജീം, ഷീൻ, യ എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത കൊണ്ട് തന്നെ അറബി ഭാഷയെ ലുഗത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ദാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും വാവും അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത്, അബ്ബാലീൻ എന്നുള്ളതാണ്. വലബ്ബാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും. ലോലീൻ എന്നാണ്, അഥവാ ബോധിനെ ലോ ആക്കി ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്. ലോ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ബാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോഉം അതുപോലെ തന്നെ ബാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദു വാവും തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട്, പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഖ്റജിലും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റു അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്തുകളൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിൻ്റെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ബാദിൻ്റെ മഹ്റജ്, അതിൽ റാദിൻ്റെ ലാദിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടതു ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ബാദിൻ്റെ മഹ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര യുംന, ചിലർ പറയുന്നുണ്ട് വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇരു ഭാഗത്തിൽ ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതലും അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതുഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഹ്റജാണ് വാദിൻ്റെ മഹ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഹ്റജ് വാദിൻ്റെ മഹ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഹ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ബാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം അബ്ബാദ്. ഈ ബാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നാവിൻ്റെ ഇടതു ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഹ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും ബാഉം അതുപോലെ തന്നെ ലാദും തമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഹ്റജണി തുറഫുല്ലിസ, നാവിൻ്റെ അറ്റഭാഗത്ത് നിന്നാണ്, മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് ലാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ പറയുമ്പോൾ നാവ് പുറത്തേക്ക്, അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ, ലാല് ലാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ബാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതുഭാഗത്ത്, നാവിൻ്റെ അരികിൽ ഇടതുഭാഗത്ത് അരുനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അബ്ബാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഹ്റജുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് വാ വരുന്നതെങ്കിൽ എഹ്ദ ഹാഫത്തൈ ലിസാൻ, അല്ലെങ്കിൽ നാവിൻ്റെ ഇടതുഭാഗത്ത്, ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിക്, എഹ്ദ ഹാഫത്തൈ ലിസാൻ എന്നാണ് തജീവീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരു പാർശ്വങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടതുഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൊറഫുൽ ലിസാനിലാണ് ഏത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്വാലതിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വദ്ദാദ ബിസ്തിത്വാലതിൻ, ഇസ്തിത്വാലത്ത് കൊണ്ടാണ്, അതുപോലെ അതിൻ്റെ മഹ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഹിൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഹ്റജ് കൊണ്ടും, രണ്ട് മഹ്റജിലാണ്. ലാഹിൻ്റെ മഹ്റജ് തൊറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന്, ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാഹിൻ്റെ മഹ്റജ് എങ്കിൽ, നാവിൻ്റെ ഇടത് ഭാഗത്തെ അരുനീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്താലത്ത് എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഹിന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഹ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിന് മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ വല്ല യദില്ലു, വലാലത്ത് നമുക്കറിയാം വഴികേട്, പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ വല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ വല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ദ സാദ് ദാദാണ്. പ്രശോഭിതമായിരിക്കും അന്നത്തെ ദിവസം, ഖിയാമത്തുനാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള, സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. നാദിറ. എന്നിട്ട് അടുത്ത ആയത്തിലോ ഇല റബ്ബിഹാ നാദിറ നാദിറ ദി ല സാദ് തോ ല, അതെന്താണ് നാദിറ നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാദിറ നാദിറ. അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്. വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നുൽ ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഹ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും. ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ, അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിൽ അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഹ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം, وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ وَيَوْمَ يَعَضُّ يَعَضُّ الظَّالِمُ يَعَضُّ الظَّالِمُ ضَ ضُ ضَ അണ്ട ഈ വ്യത്യാസം. അള്ളു അവിടെ ദാദാണ്, സ്വാദു ദാദാണ്. അക്രമി അന്ന് കൈകടിക്കുന്ന ദിവസം, യഅദ്ദുല്ലാലിമു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല വയൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല. ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലന്നഷ്റഹ് ലക സദ്റക എന്ന സൂറത്ത്.

കേൾക്കുന്നവർക്ക് സദൃശ്യമായി ഒരുപോലെയായി തോന്നാൻ പാടില്ല. കേൾക്കുമ്പോൾ രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ബാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദാദ് എന്ന അക്ഷരം, ലുഗത്തു ദാദ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഹുസ്സവഖ്തിൻ ഖിൽ. മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹുറൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലയുടെ അക്ഷരം അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം. ഖ സോ പോ ലോ ഖ ഖോ ലോ തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണെന്ത്? ഈ പോ വാദും വാദും അതുപോലെ രണ്ടും ഇസ്തിഇലയുടെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ അതിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ബാദിനെയും ബാഇനെയും വേർതിരിച്ച്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത്, വൽതുറ മഅ വഅൽത മഅ ഫൽതും വസഫ്ഹ ജിബാഹുഹും അലൈഹിം. അപ്പോൾ അത് പ്രത്യേകം അത് ഈ വൽതുറ വഅൽത അഫൽതും പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം, രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിന് ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അവഅദ്ദ ഉണ്ടോ, അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ശേഷം ത ഓ തോ ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന കാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ് ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുർആനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ദുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തജ്വീദും പഠിക്കാനല്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനെ ഒന്നുകൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ തഫ്സീറാകട്ടെ ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള ശരിയായ

0: രൂപം അത് ശരിയായ രൂപത്തിൽ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളടുക്കൽ നിന്നും പോയി പഠിക്കുക, ആ ഉച്ചാരണം നേരിട്ട് കേട്ട് തന്നെ, പുസ്തകത്തിലൂടെയോ മറ്റോ അല്ല, നേരിട്ട് കേട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണത് കേൾക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്തിട്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഏതായിരുന്നാലും ഈ ബാദ് കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും ഇതിൻ്റെ പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതുപോലെ ഓരോ അക്ഷരങ്ങളും, ഖാഫ് ആകട്ടെ, ഖ ആകട്ടെ, ഐന്, ഗൈന്, ഹ, ഹ, ഇങ്ങനെ അറബി ഭാഷയിൽ മാത്രമുള്ള അക്ഷരങ്ങൾ, നമുക്ക് ഉച്ചരിക്കാൻ പ്രയാസമുള്ള ഇതുവരെ ശരിയാകാത്ത അക്ഷരങ്ങൾ, അതൊക്കെ പ്രത്യേകം നമ്മൾ സ്വയം ഓരോരുത്തർക്കും അവനവൻ്റെ ഖിറാഅത്ത്, അവനവൻ്റെ ഉച്ചാരണം ശരിയാണ് തെറ്റാണെന്ന് അവർക്കാണ് കൃത്യമായി അറിയുന്നത്. അതുകൊണ്ട് പിന്നെ സ്വയം ബോധ്യപ്പെടണം, എനിക്ക് ശരിക്കും അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ അറിയുമോ ഓതാൻ അറിയുമോ എന്നുള്ളത്. അത് ആ നിലക്ക് തന്നെ അതിൽ യാതൊരു മടിയും കാണിക്കാതെ തന്നെ ധൈര്യമായി തന്നെ ഇത് പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അതിൻ്റെ ശരിയായ പാരായണ നിയമങ്ങൾ സഹിതം, അക്ഷരങ്ങളുടെ ശരിയായ ഉച്ചാരണങ്ങൾ സഹിതം നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് സുന്ദരമായ ശൈലിയിലും രീതിയിലും ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. വമ്പിച്ച പ്രതിഫലം കേവലം പാരായണത്തിലൂടെ മാത്രം ഉണ്ടാകുമെന്നും അത് ലഭിക്കുമെന്നും ഉറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ നമ്മൾ ഓതുന്ന ഖുർആൻ പാരായണങ്ങൾ ആ അർത്ഥത്തിലാകുമ്പോൾ ഒരിക്കലും പാഴായി പോകുന്നില്ല. തീർച്ചയായും പരലോകത്ത് വലിയ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുന്ന ഒന്നായി അത് മാറും. അങ്ങനെ മാറട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ബാക്കി ഇൻഷാ അള്ളാ ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളും അവശേഷിക്കുന്ന കാര്യങ്ങളും ഇനി വരുന്ന എപ്പിസോഡുകളിൽ കേൾക്കാം. എല്ലാവരും തുടർച്ചയായി തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് തജ്വീദ് പഠനം. ക്ലാസ് എടുത്തത് അബ്ദുള്ള ഷമീർ മദീനി. വിഷയം ലാദിന്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അംസൈന വഅംസൽ മുൽക്കു ലില്ലാഹ് വൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹിൽ ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്ക്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്ക്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: വബറകാതുഹു. ഒരു ശബ്ദം
0: പ്രിയപ്പെട്ട പീസ് റേഡിയോ ഇവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, ഞാൻ ഷർജാസ് ചെറുവാടി.
0: ഷർജാസേ, നമ്മൾ ഒരുമിച്ചിരുന്നുണ്ട് കുറച്ച് കാലമായില്ലേ?
2: അതെ,
0: പലപ്പോഴും നമ്മൾ കൊച്ചു കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ വരാറുണ്ട്. കുറച്ച് കാലമായി നമ്മൾ രണ്ടും ഒരുമിച്ചിരുന്നുണ്ട്.
2: അതെ,
0: കണ്ടിട്ടും കുറേ കാലമായി തോന്നുന്നുണ്ട്.
2: അതെ,
0: എന്തൊക്കെയാണ് നമ്മുടെ ശ്രോതാക്കളെ വിശേഷങ്ങൾ ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ വിശേഷങ്ങൾ ചോദിക്കും. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
2: അൽഹംദുലില്ല, സ്കൂളൊക്കെ ലീവ് ആയതുകൊണ്ട്
0: ഒന്ന് ലൈവിലേക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുകയായിരുന്നു.
2: നോമ്പിൻ്റെ സമയമായതുകൊണ്ടും
0: നോമ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതിൻ്റെ ക്ഷീണമൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ.
2: അതെ,
0: മഴ അത്യാവശ്യമുണ്ട്.
2: അതെ അല്ലേ? അതെ, ഇറങ്ങുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു.
0: ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയും ജുമായൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കൂടെ ലൈവിലെ കുറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
2: അതെ, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുന്നു വിചാരിക്കരുത് നമുക്ക്.
0: അതെ, ഇന്ന് പ്രവാസികൾക്ക് ലീവുള്ള ദിവസമാണല്ലോ അല്ലേ?
2: അതെ,
0: പ്രവാസികൾ മിക്കവാറും നമ്മുടെ കൂടെ ചേരേണ്ടതാണ്.
2: അതെ,
0: നോക്കാം ആരൊക്കെ ഉണ്ടാകുന്നു. അതോടൊപ്പം ഇന്ന് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഈവനിങ് ലൈവിൽ വോയിസ് അയക്കാൻ കൂടുതൽ സമയം കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്പർ ഒന്ന് പറയല്ലേ? 85 90 745 845. ഒരിക്കൽ കൂടെ പറയാം, 8 5 9 0 7 4 5 8 4 5. ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ അയക്കേണ്ടത്. ഇന്ന് നമ്മുടെ കൂടെ ആരൊക്കെ ചേർന്നിട്ടുള്ളത്? ഇപ്പോൾ അമ്മിയട്ടി അടുത്തനാട്ടുകര, പിന്നെ ആരാണ്, ഷാദി ഒറ്റപ്പാലം, സഫിയ എടപ്പാൾ, ഷംനാദ് ഖാൻ, മെഹനാദ് ഗഫൂർ, റഹാന ബാനു തോട്ടശ്ശേരിയറ, പിന്നെ ആയിഷ
2: അങ്ങാടിപ്പുറം, ജമീല സലാം, സഫിയ എടപ്പാൾ, സുബൈദ പുളിക്കൽ, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
0: അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു മെസ്സേജ് നമ്മുടെ അമീർ സാഹിബ് അയച്ചിട്ടുണ്ട്.
2: അതെ,
0: അദ്ദേഹത്തിൻ്റെ വളരെ ഘനഗർഭമായൊരു മെസ്സേജ് അല്ലേ?
2: അതെ.
0: അസ്സലാമു അലൈക്കും. ഹിജ്റ കലണ്ടറിലെ പവിത്രമായ മാസങ്ങളിൽ ഒന്നായ മുഹറം വിശ്വാസികൾക്ക് ആത്മീയമായ ഉണർവ് നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിക്കപ്പെട്ട ഈ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് അള്ളാഹുവിൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ചും മുഹറം 10-ാം ദിവസമായ ആശുറ ദിനം നോമ്പനുഷ്ഠിക്കുന്നത് മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമായി തീരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പവിത്രമായ മുഹറം മാസത്തിൽ 9-10 ദിനങ്ങളിൽ സുന്നത്ത് നോമ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യം കൽപ്പിച്ച കാര്യം തന്നെയാണ്. കഴിഞ്ഞുപോയ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ച് പൊതുജീവനത്തിനായി കരുക്കൾ നീക്കാനുള്ള അവസരമാണ് വിശ്വാസി മുഹറമിനെ കാണേണ്ടത്. അവസരമായാണ് വിശ്വാസി മുഹറമിനെ കാണേണ്ടത്. അള്ളാഹുവിനോടുള്ള അടുപ്പവും ആത്മശുദ്ധീകരണവും ലക്ഷ്യമാക്കി നോമ്പെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സൽക്കർമ്മങ്ങളാൽ ധന്യമാക്കാനും ഈ മാസം അവസരമൊരുക്കുന്നു. ഈ പുണ്യദിനങ്ങൾ അള്ളാഹുവിൻ്റെ പ്രീതിയും കരുണയും നേടിയെടുക്കാനുള്ള സുവർണാവസരമായി പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജാണ് അമീർ സാഹിബ് അയച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ മുഹറം പലപ്പോഴും പല ആളുകളും ദുഃഖാചരിക്കുന്ന മാസമാണ്, പ്രത്യേകിച്ച്
2: ഷിയാക്ക്.
0: പക്ഷെ നമ്മുടെ കേരളത്തിലുണ്ട് അതിൻ്റെ പ്രാർത്ഥകാരെന്നുള്ളതാണ്. കാരണം മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ, അതായത് വീട് കൂടാന് അതിനൊന്നും പറ്റൂല എന്ന്
2: പറഞ്ഞിന്റെ
0: ദിവസങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ വിഭാഗം ആളുകളുണ്ട്.
2: കലണ്ടറിൽ പോലും 9
0: നഹ്സിന്റെ ദിവസമായിട്ട്, അതുപോലെ ദുൽഹിജ്ജയിലുണ്ട് എനിക്ക് തോന്നുന്നു. ഏതൊരു
2: മുഹറത്തിലും പോലും ഉണ്ട്,
0: മുഹറത്തിലും ദുൽഹിജ്ജയിലൊക്കെ നഹ്സ്. അതിൽ പ്രത്യേകിച്ച് മുഹറം അവർ പ്രത്യേകം കാണുന്നതാണ്. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വീടിരിക്കുക, കല്യാണം നിശ്ചയിക്കുക, അങ്ങനത്തെ ഒന്നും ചെയ്യില്ല. അത് ഇറാൻ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. കർബലയുമായി
2: ബന്ധപ്പെട്ട് ഇറാഖിലെ സ്ഥലമാണ് കർബല എന്നുള്ളത്.
0: കർബലയിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ യുദ്ധവും അവിടെ വെച്ച്
2: അദ്ദേഹത്തിൻ്റെ മരണവും
0: ഒക്കെ ബന്ധപ്പെട്ടുള്ള ഇതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേരിൽ അവർ സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുകയും ഇപ്പോൾ കുറേ കാലം നമ്മുടെ നാട്ടിലില്ലാത്ത ഒരു ആചാരം നമ്മുടെ നാട്ടിലിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഹസൻ അള്ളാഹുൻ്റെയൊക്കെ ആണ്ടുകൾ നേർച്ചകൾ അടക്കം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഷിയാക്കളുടെ ആ ആചാരങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിജയം ലഭിച്ച മാസമാണ് മുഹറം.
2: അതെ,
0: എന്ന് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറത്തിൻ്റെ 10-ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ.
2: അതെ,
0: എന്നിട്ട് റസൂൽ പറഞ്ഞതാണ്, മൂസാ നബിയെ ജൂതന്മാരോട് അള്ളാഹു റസൂൽ ചോദിക്കുന്നുണ്ടല്ലോ,
2: നിങ്ങളെക്കാളും കൂടുതലും
0: ആ ഞാനാണെന്ന് പറയുന്നത്. ജൂതന്മാർ പറഞ്ഞു മുഹമ്മദ് മൂസാ നബീനെ ഫിറാനിൽ രക്ഷപ്പെടുത്തിയത് എൻ്റെ സന്തോഷത്തിനാണ്. അപ്പോൾ റസൂൽ പറയുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ മൂസയെ എടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൽ ചെയ്യുന്നത്. ഒരിക്കൽ ഒന്നുകൂടെ അക്കതായ സുന്നത്തെ കൊണ്ട് പഠിപ്പിക്കുകയും എന്നിട്ട് 9 കൂടെ കൂട്ടി നോക്കാൻ പറയുകയും ചെയ്യുന്നത്.
2: അതെ,
0: അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. മറ്റുള്ളതൊക്കെ എന്താണ് ഷിയാക്കൾ എടുക്കുന്നത് കടന്നു കൂടിയതാണ്, നമ്മളതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, വീണ്ടും കുറേ മൈമൂന
2: ഉളവണ്ണ, താഹിറ ടി കെ കാസർകോട്, ബാസിമ വേങ്ങൂർ, സഫിയ തിരൂരങ്ങാടി
0: ഒക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അപ്പോഴേ നമുക്ക് നമ്മുടെ സാരോപദേശം കേട്ടാലോ.
2: തീർച്ചയായും.
0: ഓക്കെ, ഇൻഷാല്ലാ സാരോപദേശത്തിലേക്ക് പോവാം.
3: ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഒരു പ്രോഗ്രാമിന് വേണ്ടി പാലക്കാട് പോയി തിരിച്ചു വരുമ്പോൾ അടിക്കടി ആംബുലൻസ് തുടരെ തുടരെയായിട്ട് ഇങ്ങനെ പോകുന്നത് ഞാൻ പറഞ്ഞു. എന്തോ കാര്യം കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് അവിടെ ഒരു വലിയൊരു അപകടമുണ്ടായി. അതിലൊരാൾ സ്പോട്ടിൽ മരിച്ചു, രണ്ടുപേർ പിന്നീട് മരിച്ചു. അവരുടെ മോനെ ബാംഗ്ലൂരിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയി തിരിച്ചു വരുമ്പോഴാണ് അവരുടെ വാഹനം ഉണ്ടായത് എന്നാണ്. ഇത്തരത്തിലുള്ള മരണ വാർത്തകളിൽ നിന്നും കേൾക്കാറുണ്ട്. അള്ളാഹു മരണമാവട്ടെ. ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ എന്താണ്, നമ്മുടെ രസരസങ്ങളും സുഖങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വീടും നമ്മുടെ സ്ഥാപനവും നമ്മുടെ ജോലിയും വരുമാനവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവുക. ഇതെല്ലാം തലയിൽ വെച്ച് ഓടുന്ന മനുഷ്യൻ പെട്ടെന്ന് മരിക്കുമ്പോൾ പിന്നീട് അടച്ചിടെ ചിന്തയിലുണ്ടാവുക. ഈ ദുനിയാവിലെ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. പിന്നീട് അടയുടെ മുമ്പിൽ മറ്റൊരു ലോകം തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ മോശപ്പെട്ട ജീവിച്ചവനെ സംബന്ധിച്ചിടത്തോളം സമൂഹം എങ്ങനെയാണ് അതുപോലെ ഞാനും പോകണം വിചാരിച്ചു മുന്നോട്ട് പോയ ആൾ പോയ ആൾക്കാർ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോയ ആൾ പോയ ആളുകൾ അവർക്ക് നല്ല നല്ല പ്രയാസവും ബുദ്ധിമുട്ടും വിവിധ ശിക്ഷകളും. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഈ സന്തോഷിക്കുന്ന ആളുകൾ രക്ഷപ്പെട്ട് മറ്റുള്ള ആളുകളുടെ അവസ്ഥ ഉണ്ടായിരിക്കും. അവരിനി എങ്ങനെയാണ് അവർക്ക് എല്ലാവരോടും പറ്റൂ. അങ്ങനെയെങ്കിൽ ഖുർആൻ പറയുന്നത് ഈ മരണത്തോടുകൂടി മരണമില്ലാന്നാണ്. നരകത്തിലുള്ളവരോടവരെ ഖുർആൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിലും പലതരത്തിലുള്ള ഹദീസുകളും കാണാൻ സാധിക്കും. അതിലൊന്ന് അമ്പതിനായിരം വർഷമാണ് ഒരു ദിവസം. അങ്ങനെയെങ്കിൽ പത്ത് ദിവസം സഹിക്കണമെങ്കിൽ കൊല്ലങ്ങൾ സഹിക്കണം. ഇപ്പൊ മരണത്തോടുകൂടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾക്ക് ഒരു ശമനമില്ലെങ്കിൽ രക്ഷയില്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? പത്തറുപത് ഇവിടെ ഇവിടെ ജീവിക്കാനുള്ള കാര്യങ്ങൾ ധാരാളമായി ചിന്തിക്കുകയും എന്റെ കൂടെ ആരുണ്ടാവില്ല. അപ്പൊ ഞാൻ ഒരുങ്ങണം, ഞാൻ എങ്ങനെ ഒരുങ്ങനെ ഒരുങ്ങാൻ എന്റെ റെഡിയാക്കും. ഒരുപക്ഷെ ഒരു വണ്ടി വണ്ടി മരിച്ചു മരിക്കും, വണ്ടിയിൽ മരിക്കും മരിക്കും, രോഗം ബാധിച്ച് മരിക്കും, രോഗമില്ലാതെ മരിക്കും മരിക്കും, എങ്ങനെ മരിക്കും മരിക്കും. അപ്പൊ ഞാൻ ഒരുങ്ങണം. അപ്പൊ ഞാൻ പഠിക്കുന്ന കുട്ടിയാണ്, ജോലി ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാൻ എന്റെ പഠനത്തിന്റെ കാര്യങ്ങള്, പഠിച്ചവനെ ഹറാമാക്കിയ ഒരു കാര്യവും ചെയ്യാതെ പഠിക്കുന്ന കാര്യങ്ങളേക്ക് ശ്രദ്ധ തിരിച്ച് പഠനം കാര്യങ്ങൾ ചെയ്യാം, വീട്ടിലേക്ക് തിരിച്ചു വന്ന് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാം, ഇബാദത്തുകൾ ചെയ്യാം, പള്ളിയുമായി ബന്ധപ്പെടുക, നന്മയായി മുഴുകുക, മറ്റുള്ളവരെ സഹായിക്കാം. പ്രിപ്പറേഷൻ, ഒരു എക്സാം ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, ഇതുപോലെ ഒരു പ്രിപ്പറേഷൻ.
0: ഏതായാലും അമീർട്ടി അടുത്ത നാട്ടുകാർ, അതുപോലെ റെക്കോർഡ് പ്രോഗ്രാമുകൾ വരുന്ന സമയത്ത് എക്കോ കൂടുതലാണ്, ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അതായത് നമുക്ക് ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട്, ഇപ്പോൾ ക്ലിയർ ആവും ഇൻഷാല്ലാ. അതുപോലെ സൽമ ഫറൂഖ് എക്കോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, എന്തോ ഒരു കുഴപ്പമുള്ളതായി എല്ലാവർക്കും ഉണ്ടോ? റെയ്ഹാന ബാനു തൊട്ടശ്ശേരി, ബാസിമ വേങ്ങൂർ, എന്താണ് പരിപാടിക്ക് എക്കോ ഉണ്ടല്ലോ, എനിക്ക് മാത്രമാണോ എന്ന് ചോദിച്ചു.
2: ചില ആൾക്കാർ വിചാരിക്കും മഴ കാരണമുള്ള എനിക്ക് റേഞ്ചിന്റെ പ്രശ്നം കാരണം എനിക്ക് മാത്രമുള്ള പ്രശ്നമുള്ളതാണെന്ന് വിചാരിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്.
0: അതെ, ടെക്നിക്കൽ പ്രോബ്ലം ചെറുതായി ഉണ്ട്. ഈ മറ്റേ റേഡിയോ തന്നെ പണ്ട് നമ്മുടെ എ എം എഫ് എം റേഡിയോ ഒക്കെ മഴ വന്നാലൊരു ഒരു എക്കോ വരലൊക്കെ ഉണ്ടല്ലോ, അതുപോലെ പണ്ടേത്തെ ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെയാണെന്ന് കരുതിയിട്ടായിരിക്കാം. ആയിഷ അങ്ങാടി, അസ്സലാമു അലൈക്കും, വാക്കുകൾ ക്ലിയർ ആവുന്നില്ല, ഒരു ചിലമ്പൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
2: റെഡിയാവും
0: ഇൻഷാല്ലാ, റെഡിയാവും എഴുതാം. കുറേ ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൗണ്ട് എന്താ പ്രശ്നമുണ്ടെന്ന്. മുംതാസ്, നഫീസ, റുഷ്ദ, കളികാവ് ഇവരൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ക്ലിയർ ആവും, ഇപ്പോൾ ക്ലിയർ ആവും ഇൻഷാല്ലാ. ടെക്നിക്കൽ പ്രോബ്ലമാണ്, പെട്ടെന്ന് ക്ലിയർ ആക്കാനുള്ളത് നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സൗണ്ട് എറർ, ഷംനാദ് ഖാൻ. ഖുർആനിലെ സൂറത്തുകളിൽ തിലാവത്തിൻ്റെ സുജൂദുള്ള സൂറത്തുകൾ ഉണ്ട്, അതിൽ രണ്ട് തിലാവത്തിൻ്റെ സുജൂദുള്ള സൂറത്ത് ഏത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം നമുക്ക് ആരോ ഉത്തരവാദിക്കാം. ഒരു സൂറത്ത് തന്നെ രണ്ട് തവണ സുജൂദ് ചെയ്യാനുള്ള സൂറത്ത് ഏതാണെന്ന് എന്നുള്ളതാണ് ചോദ്യം. അയച്ചിട്ടുള്ളത് ഉമ്മ കുലുസു, ചിറയമംഗലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഫൗസിയ മമു, കാരുണ്യം, കൊല്ലം. ഷർദാസേ, ഇപ്പോൾ നമ്മുടെ മുഹറത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. നമ്മുടെയൊക്കെ മക്കളെ സ്കൂളിലൊക്കെ ഇന്ന് ലീവാണ്, ഇപ്പോൾ നാളെ അതിന് പകരം ക്ലാസ് ഉണ്ടാവാം.
2: യു പി ക്ലാസ്സിന്
0: ഞാൻ ഇന്നലേക്ക് നമ്മുടെ കുട്ടികളുടെയൊക്കെ അവസ്ഥ, നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതേ. ഇന്നലെ നമ്മളിപ്പോൾ ഒരു വാർത്ത കണ്ടല്ലോ, ലഹരിയായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ പാറ്റുചാരായം വരെ സ്കൂളിൽ കൊണ്ടുവരുന്ന അവസ്ഥയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം എന്താണ് നമുക്ക് ഇതിനൊക്കെയുള്ള പ്രതിവിധി എന്നുള്ളത് നമ്മളെ രക്ഷിതാക്കൾ വളരെ ഗൗരവത്തിൽ കാണണം.
2: തീർച്ചയായും
0: പ്രതിവിധി ഒന്നേ ഉള്ളൂ, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഇസ്ലാമികമായിട്ടൊരു ചിട്ടവട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മൾ പൂർണ്ണമായി നമ്മൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, നമ്മളൊരു മക്കളെ നമ്മൾ ശരിക്കും അവരെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ചില മാതാക്കളൊക്കെ കണ്ട് മക്കൾ എൻ്റെ മോൻ അതിനൊന്നും പോകില്ല എന്ന് പറയാം, അതിൽ നമ്മൾ മാറി മക്കളെ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും ഒന്ന് നിരീക്ഷിക്കുന്നത് നന്നാവും. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഉമ്മമാരോടാണ് കുട്ടികൾ കൂടുതൽ പറയുക അല്ലേ,
2: കേട്ട്
0: വന്നാൽ. അപ്പോൾ കുട്ടികളെ കൂടെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ ഒരു പ്രതിവിധി. എന്ത് ആരെന്ത് ചെയ്താലും കുട്ടികൾ നമ്മളെടുത്ത് വന്ന് പറയണം. നമ്മൾ ചില കുട്ടികളുണ്ട് വീട്ടിലേക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നവരെ എന്നിട്ട് ഫുള്ള് വന്നിട്ട് മക്കളോട് മക്കൾ ഉമ്മമാരോട് പറയും. അങ്ങനെ മക്കൾ പറയാൻ നമ്മൾ എന്ത് ചെയ്യണം, അവസരം ഉണ്ടാക്കണം ഉമ്മമാർ എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറേ എണ്ണം വന്നിട്ടോ. സജന, സിക്സ്ത് മൈൽ, വയനാട്. അതുപോലെ ജമീല സലാം, ഇതൊക്കെ ശരിയുത്തര അയച്ചതുകൊണ്ടാണ് പേര് മാത്രം വായിക്കുന്നത്. ശരിയുത്തര നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ പ്രഖ്യാപിക്കും അല്ലേ. റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, ഷംനാദ് ഖാൻ, ആയിഷ അങ്ങാടിപ്പുറം, ദ സുഫൈജ, അമീർ ടി എടത്തനാട്ടുകര, സുഫൈജ കാപ്പാട്, ഇവരൊക്കെ ശരിയുത്തര അയച്ചിട്ടുണ്ട്. അയച്ചതൊക്കെ ശരിയുത്തരാണ്. ഇനി ആരെങ്കിലും ഉത്തരം അയക്കുന്നുണ്ടോ നോക്കല്ലേ. സഫിയ എടപ്പാൾ ഡീറ്റെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ വരെ. ആയിഷ കരുമ്പിൽ, അഫീസ കാടാമ്പുഴ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സൗഫിയാം അല്ല, ഫൗസിയ മമ്മു, കൊല്ലം, കാരണം ചരിത്ര അയച്ചിട്ടുണ്ട്. റുഷ്ദ കാളികാവ്, ഇവരൊക്കെ ചരിത്ര അയച്ചവരാണ്. അപ്പോൾ കൂടുതൽ കാത്തുക്കണം ചരിത്രം പറയാൻ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണോ?
2: കുറച്ച് ആൾക്കാരും കൂടി പറയും, നോക്കാം നമുക്ക്.
0: ഓക്കെ, ഇൻഷാല്ല.
2: നമ്മൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു എന്നുള്ള
0: പരാതി വേണ്ട, ചോദ്യം വേണ്ട, ഒന്നുകൂടി പറയാം. അതിൻ്റെ കൂടെ നമ്മുടെ കൂട്ടുകാർക്ക് വോയിസ് അയക്കാനുള്ള നമ്പർ ഒന്നുകൂടി പറയാൻ തോന്നുന്നു.
2: അത്
0: ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കുട്ടികൾ നമ്മളെ കൊച്ചു കൂട്ടുകാർ ലൈവിൽ എന്ത് ചെയ്യുന്നില്ല, വോയിസുകൾ അയക്കുന്നില്ല. കഴിഞ്ഞ ലൈവിലും കൂട്ടുകാരുടെ വോയിസുകൾ കുറവായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് പറയാം.
2: അതെ,
0: നമ്മളെ കൂട്ടുകാർ ലൈവിൽ വരേണ്ടിയതുണ്ടല്ലോ. അപ്പോൾ നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 85 90 7 4 5 8 4 5. ഈ നമ്പറിലേക്കാണ് നിങ്ങളുടെ വോയിസുകൾ അയക്കേണ്ടത്. കഥയും കവിതയും പാട്ടും പ്രസംഗവും ഒക്കെ വരട്ടെ അല്ലേ?
2: അതെ,
0: അതൊന്ന് തയ്യാറായി അടുത്ത ലൈവിലേക്കൊക്കെ ഇങ്ങനെ കുട്ടികളെ പ്രചോദനം കൊടുത്ത് കൊണ്ടുവരിക. നമ്മളെ കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുത്തെടുക്കുമ്പോൾ എന്തെയും, മക്കൾ ഈ പറഞ്ഞ വേണ്ടാത്തതിലേക്ക് പോയി നിൽക്കും. അവർക്കിതൊക്കെ ഒരു വെറുതെ നമ്മൾ പറയുന്നത് ഒറ്റപ്പെട്ട ചെന്നായനെയാണ്, അല്ല ഒറ്റപ്പെട്ട ആടിനെയാണ്,
2: ചെന്നായി പിടിക്കാൻ
0: ഇങ്ങനെന്താ നോക്കുന്നത്, ചെന്നായൻ ആട് പിടിക്കാൻ നോക്കിയതല്ലേ, തിരിഞ്ഞു വേദ, സോറി. ഏതായാലും അതുപോലെ നമ്മളെ വെറുതെ നിൽക്കുന്ന ഇടത്തിലാണ് കള്ളം കയറുക, അല്ല മടി കയറുക. മടി കയറുന്നിടത്താണ് വേറെ പല ദുസ്വഭാവങ്ങളും വരിക. അപ്പോൾ എപ്പോഴും അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇദാ ഫറഗത ഫൻസബ് വഇലാ റബ്ബിക ഫറഗത, എന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നിലേക്ക് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം. ഒന്നുകിൽ ദുനിയാവിൻ്റെ പണി അല്ലെ ആഖിറത്തിൻ്റെ പണി. വെറുതെ നിൽക്കുന്ന വിധാനം നമ്മുടെ മക്കൾക്കും ഉണ്ടാവരുത്.
2: അത് ഈ മൊബൈൽ ഫോൺ ഉണ്ടാകുമ്പോഴാണ് വെറുതെ നിൽക്കുക എന്നുള്ളത് ഒരു ഇതായി വരുന്നത്.
0: അതെ, ഈ മൊബൈൽ ഫോൺ വെറുതെണ്ട്, നമ്മളെ സമയം പോകണത് നമ്മൾ അറിയാത്ത മൊബൈൽ ഫോണിൽ പോയിട്ടാണ്. നമ്മൾ പറയും ഏ സമയമല്ല, സമയം തീർന്ന് അറിഞ്ഞില്ല, ഒരു പണി നടന്നിട്ടില്ല, പണിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ടൈം ഫുള്ള് മൊബൈൽ തീർന്നിട്ടുണ്ടാവും. അതറിയാം, നമ്മൾ ആ മൊബൈൽ ഫോണിലേ നമ്മൾ ആ സ്ക്രീൻ ടൈം ഒന്ന് ചെക്ക് ചെയ്താൽ മതി, എത്ര മണിക്കൂർ നമ്മൾ ഓരോ ആപ്പിനും ചെക്ക് ചെയ്യാൻ കിട്ടുമല്ലോ.
2: അതെ,
0: ഓരോന്നും നമ്മളൊന്ന് എടുത്ത് നോക്കിയാൽ മതി എത്ര ടൈം നമ്മളിത് പോയിരുന്നുണ്ട്. ഡെയിലി 5-6 മണിക്കൂറൊക്കെ സ്ക്രീൻ ടൈമുള്ള ആളുകളുണ്ട്. പിന്നെ കുറേ ചില ആളുകളുണ്ട് കേട്ടോ, വെറുതെ യൂട്യൂബിലെ അല്ലെങ്കിൽ ഒരു പ്രസംഗമൊക്കെ വെച്ച് വീടുപണി എടുക്കുന്നത്, ഒരു ദിവസം സ്ക്രീൻ ടൈം ഇങ്ങനെ കാണിക്കും. സ്ക്രീൻ ഓണായി കിടക്കുന്ന ടൈമൊക്കെ എന്തായാലും സ്ക്രീൻ ടൈമിൽ വരും.
2: അതെ,
0: അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ടൈം മാക്സിമം വീട്ടിലെ പണികളാണ്. സ്ത്രീകളാകുമ്പോൾ വീട്ടിലെ പണികളൊക്കെ ഒരു സമയം വെച്ചാൽ തീർക്കും. എത്ര മണി മുമ്പ് ഞാൻ ഫോണ് തൊടൂല, കോള് വന്നാൽ എടുക്കുക എന്നുള്ളത്, വേറെ ഒന്നും നോക്കാതെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതിനുള്ള മരുന്ന്,
2: നോട്ടിഫിക്കേഷൻ ഓഫാക്കി ഇട്ടാൽ മതി ചില കേസുകൾക്കൊക്കെ.
0: അതെ, എന്നിട്ട് നമ്മളെ പണികൾ തീർക്കുന്നവരെ ഫോൺ നമ്മുടെ സാധനം നമ്മളെ കയ്യിലേക്ക് എടുക്കാതിരുന്ന്, നമുക്ക് കൈ എത്തുന്നിടത്ത് വെച്ചിട്ടില്ല, കാണുന്നിടത്ത് വെക്കാതിരിക്കുക. കാണുന്നിടത്ത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകും.
2: അതെ,
0: അപ്പോൾ അതിൽ നമ്മളൊന്ന് മാറിന്നാൽ നമ്മുടെ സമയം കുറേ നമുക്ക് കിട്ടും. കാരണം മുൻഗാമികൾക്ക് ഇല്ലാത്ത സൗകര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ട് പോലും നമ്മുടെ സമയം കിട്ടുന്നുണ്ട്. അവർക്ക് ഒരു യാത്ര പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരാളെ കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി, നേരിട്ട് പോകേണ്ടിയിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കണമെങ്കിൽ കത്തയക്കണം, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, ലാൻഡ് ഫോണിലെടുത്ത് പോയി വിളിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, നമുക്ക് വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷേ ഇത് എന്തല്ല, ഇപ്പം നമുക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് നമ്മുടെ സമയം പോരായുകയാണ്.
2: അതെ,
0: അതുപോലെ വീണ്ടും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക്
2: ഉത്തരം
0: പ്രഖ്യാപിക്കാം. സൂറത്തുൽ ഹജ്ജ് എന്നുള്ളതാണ് ശരിയുത്തരം. എല്ലാവരും അത് ശരിയുത്തരം അയച്ചിട്ടുണ്ട്. അമീർ ടി അടുത്ത നാട്ടുകാരെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിം സേനയെ നയിച്ചത് ആരായിരുന്നു? യുദ്ധത്തിലെ എസ്സാമിനുണ്ടായിരുന്നു സൂറത്ത് 77 സൂറത്ത്, അല്ല സഫിയ എടപ്പാളെ നേരത്തെ ഉത്തരം അയച്ചിട്ടുണ്ടല്ലേ,
2: ആയത്ത്
0: നമ്പർ അയച്ചത് 18-77 സൂറത്തുൽ ഹജ്ജിലെ 18-77 വചനങ്ങളിലാണ് സുജൂദ് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഏതായാലും അടുത്ത ചോദ്യം ഇതാണ്, യർമൂക്ക് യുദ്ധത്തിൽ മുസ്ലിം സേനയെ നയിച്ചത് ആരായിരുന്നു? ശരിത്തരം പെട്ടെന്ന് അയച്ചോളെ. ഒരു സ്വഹാബിയാണ് അല്ലേ?
2: അതെ,
0: ആ സ്വഹാബിൻ്റെ ചരിത്രം നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇൻഷാല്ല നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചരിത്രം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം, സമയം ഉണ്ടായാൽ.
2: അതെ,
0: ഇൻഷാല്ല. അപ്പോൾ മുംതാസ് പാലപ്പുഴ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പാട്ട് കേൾക്കാനുള്ള സമയം ഏകദേശമായി, നമ്മുടെ ഒരു കൊച്ചു കൂട്ടുകാരുടെ ഒരു പാട്ട് കേൾക്കാം. ഇൻഷാല്ല. ഓക്കെ, ടെക്നിക്കൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പാട്ടിലേക്ക് പോവാം. അതിൻ്റെ ഇടക്ക് നമുക്ക് നമ്മൾ ചോദ്യം അയച്ചതിന് ഉത്തരങ്ങൾ ഏതോ വന്നിട്ടുണ്ടോ നമുക്ക് അല്ലേ?
2: അതെ,
0: ആരെങ്കിലും ഉത്തരം അയച്ചിട്ടുണ്ടോ? ചരിത്രം ഫസ്റ്റ് അയച്ചത് ആരാറിയോ? സഫ്ന മുഹമ്മദ് പാണക്കാട് ചരിത്രം അയച്ചിട്ടുണ്ട്. ഉത്തരം നമ്മൾ പറയുന്നില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. പിന്നെ ആരുണ്ടോ? അബൂ ആയിഷ അങ്ങാടിപ്പുറം അബൂബക്കർ സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി. അദ്ദേഹം ഒന്നാമത്തെ ഖലീഫയായിരുന്നു.
2: സഫിയ എടപ്പാളും അതേപോലെ നിഷിത
0: നിഷിത അയച്ചിട്ടുണ്ട്.
2: അതെ,
0: നിഷിത. ശരീരത്തിൽ വെച്ചിട്ടുണ്ട് അല്ലേ. ഷംനാഥ് ഖാൻ ശരീരത്തിൽ വെച്ചിട്ടുണ്ട്
2: കേട്ടോ.
0: നിഷിദയുടെ സ്ഥലമല്ല, നിഷിദ എന്ന് മാത്രമേ ഉള്ളൂ. നോക്കാം ശർദാസ്,
2: വേറെന്താണെന്നിട്ട്?
0: സ്കൂളിൽ ഇന്നലെ ക്ലാസ്സില്ലായോ?
2: ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇന്നലെ ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളൊക്കെ. ഇന്ന് 26-ാണ് ലോക ലഹരി വിരുദ്ധ ദിനം. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നടന്നു. സ്കൂളുകൾക്ക് അവധിയായതുകൊണ്ട് ഇന്നലെ
0: നടത്തി. ഇന്നലെ ചില സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ഭാഗമായിട്ട് പോലീസ് റെയ്ഡ് നടത്തേണ്ടി വന്നത്. ഇന്നലെ തന്നെ മെനയാന്നാണ് പിടിക്കപ്പെട്ടത്. ഇന്നലെയൊക്കെ ആയിട്ട് നമ്മുടെ രക്ഷിതാക്കൾക്ക് നല്ലൊരു പങ്കുണ്ടതിലൊക്കെ. അത് ഇന്നലത്തെ നമ്മളെ കണ്ടല്ലോ വാർത്ത, നമ്മൾ വായിച്ചില്ല. രക്ഷിതാവാണ് എന്ത് ചെയ്തത്? രണ്ടാം അച്ഛനാണ് ആ കുട്ടിക്ക് ബാറ്റി കൊടുക്കുന്നത്,
2: ഒപ്പിയിലാക്കിയിട്ട് കുട്ടികളെ കൊണ്ടുവരാം.
0: അതെ, ശീതള പാനീയം വാങ്ങിക്കാണ്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനത്തിൽ കൂടെ കുട്ടിയെ കൊടുത്ത് പൈസയും വാങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞത്. ഏതായാലും നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ കാണുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ കൃത്യമായ ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മാർഗം. കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുക, അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് നല്ല ബോധം ഉണ്ടാകുക. അബൂ ഉബൈദ ബീഗം, മുംതാസ് ബീഗം, MCC തിരൂർ, ഇത്തരം തെറ്റിപ്പോയിട്ടുണ്ട്. ഉമ്മു കുറിച്ചു ചിറയമംഗലം അലി റള്ളാഹു എന്ന് പറഞ്ഞിട്ട്, അതും തെറ്റാണ്. ഫൗസിയ മമ്മു ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. മുംതാസ് ബാലാപ്പുഴ ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കാം. ലഹരി വിരുദ്ധ ദിനത്തിനെ കുറിച്ച് നടന്നിടാം നമ്മൾ. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഗ്രാമുകൾ സ്കൂൾ സംഘടിപ്പിക്കുക?
2: സ്കൂള് പോസ്റ്റർ, അതേപോലെ കുട്ടികൾക്കുള്ള ഒരു അവബോധം, അതേപോലെ റാലി, സ്ഥിരം പരിപാടികൾ
0: തന്നെയാണ്.
2: കഴിഞ്ഞ
0: വർഷത്തെ റാലിയിലെ നമ്മളെ സ്റ്റുഡൻസ് ഒരിക്കൽ ഒരു പാട്ടുണ്ടായിരുന്നു, ഒരിക്കലല്ല ഒരിക്കലും തൊഴിലല്ല ലഹരി എന്നുള്ള പാട്ട് വെച്ചിട്ട് നമ്മളെ മക്കൾ പഠിക്കുന്ന സ്കൂളില് ലഹരിയിൽ റാലിയിൽ ആ പാട്ട് പാടിയിട്ട് അതിന്റെ യൂട്യൂബിലൊക്കെ വെച്ച് ഞാൻ സെറ്റപ്പ് സാധനം ഉണ്ടാക്കിയിരുന്നു. ഏത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളിലെ നല്ല കുറെ സോങ്സുകൾക്ക് പ്രത്യേകത ഉണ്ടല്ലോ, പാട്ടുകൾ
2: പെട്ടെന്ന് മനസ്സിലേക്ക്
0: കയറി വരും. നമുക്ക് അതുപോലെ ഒരു പാട്ട് കേൾക്കാം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്തായാലും ടെക്നിക്കൽ ഇഷ്യൂ തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാട്ടിലേക്ക് പോവാം. ഓക്കെ, ഒരു പാട്ട് കേൾക്കാം നമുക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: മാഷാല്ലാ, നല്ല ടോപ്പ് പാട്ടായിട്ടുണ്ട്
1: അതെ
0: മോളുടെ പാട്ടിലെ. നല്ല ഉഷാർ പാട്ടായിട്ടുണ്ട്.
1: അതെ
0: ഏതായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ലൊരു പാട്ടാണ്. ആദിയ ഫാത്തിമയാണ് നമ്മളിപ്പോൾ കൂടെ ചേർന്നത്. നല്ല പാട്ടായിട്ടുണ്ട് ആദിയ മോളെ പാട്ട്. മാഷാല്ലാ, നമ്മുടെ കൂടെ കുറേ ആളുകൾ വീണ്ടും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. സലീന തോട്ടശ്ശേരിയറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സ്സലാം വറഹ്മത്തുള്ള. നമ്മൾ ചോദിച്ച ചോദ്യത്തിന് വീണ്ടും ഉത്തരങ്ങൾ വന്നു. അബു സുഫിയാൻ, സഫിയ കെ തിരൂരങ്ങാടി, അതുപോലെ മുംതാസ് ബീഗം ശരി ഉത്തരവായിട്ടുണ്ട്. ഫിസ പിയ താമരശ്ശേരി ശരി ഉത്തരവായിട്ടുണ്ട്. അതുപോലെ റെയ്ഹാന ബാനു തോട്ടശ്ശേരിയറ, അസ്സലാമു അലൈക്കും, മോളുടെ പാട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഉത്തരം പ്രഖ്യാപിച്ചാലോ?
1: അതെ
0: ഖാലിദ് ബിൻ വലീദ് എന്നുള്ളതാണ് ശരി ഉത്തരം. അപ്പോൾ മോളെ പാട്ടിനെ കുറിച്ച് കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. മാഷാല്ലാ, സൂപ്പർ സോങ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഷംനാദ് ഖാൻ, ഉമ്മ കുൽസു ചിറയമംഗലം, കൊച്ചുമോൾ സൂപ്പറായി പാടി. മാഷാല്ലാ, അള്ളാഹ് മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്, നല്ല വോയിസ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ മാഷാല്ലാ, മോളുടെ പാട്ട് അതിമനോഹരം. ബാറക്കല്ലാഹു ഫീക്കും. സഫിയ എടപ്പാൾ. അബ്ദുൽ ഹമീദ് സി കെ, അസ്സലാമു അലൈക്കും, മാഷാല്ലാ, മോളെ പാട്ട് സൂപ്പർ, ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സഫിയ കെ തിരുരങ്ങാടി,
1: അസ്സലാമു അലൈക്കും, മോളുടെ പാട്ട് ഉഷാറായിട്ടുണ്ട്, അൽഹംദുലില്ലാ, മോൾക്ക് ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പറഞ്ഞിട്ടു.
0: അപ്പോഴേ മോളെ പാട്ട് ബാറക്കല്ലാഹു ഉഷാറായിട്ടുണ്ട്. നമുക്ക് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു കുറിച്ചേ നമ്മൾ പറഞ്ഞു വന്നിരുന്നത്.
1: അതെ
0: സെറീന ചമൽ, മാഷാല്ലാഹ് നല്ലൊരു ഗാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹുവിൻ്റെ ചരിത്രേ വളരെ ഏറെ വിശ്വാസികൾക്ക് ആവേശം നൽകുന്നതാണ്. എന്ന് മാത്രമല്ല, ഉഹദിൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു സംഭവം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഉഹദ് യുദ്ധത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മലയുടെ മുകളിൽ കുറച്ച് ആളുകൾ നിർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിലുള്ള കഴിവാണ് അടവളിവാണ്. ഖാലിദ് ബിൻ വലീദ് അന്ന് എന്ത് ചെയ്തില്ല? ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ റസൂൽ ഉഹദ് മലയുടെ മുകളിൽ നിർത്തിയ ആളുകൾ എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾ ഫസ്റ്റ് ഘട്ടത്തിൽ, യുദ്ധത്തിൻ്റെ ഫസ്റ്റ് ഒരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വിജയം വരികയും മുസ്ലിങ്ങൾ യുദ്ധാർജിത സ്വത്ത് വാരി കൂട്ടുകയും ചെയ്യുന്നുണ്ടപ്പോൾ മുകളിൽ നിന്ന് കുറേ ആളുകൾ ഇറങ്ങിപ്പോകുന്നു. അവരുടെ നേതാവിൻ്റെ കൽപ്പന അവരോട് പറഞ്ഞിട്ട് അവരനുസരിച്ചില്ല. റസൂലിങ്ങളോട് താഴെ ഇറങ്ങരുതും പറഞ്ഞില്ലെന്ന് ചോദിച്ചിട്ട് അവർ കേൾക്കാതെ കുറേ ആളുകൾ ഇറങ്ങി. അപ്പം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ഖാലിദ് ബിൻ വലീദ് യുദ്ധത്തിൽ ഇറങ്ങുന്നവരും തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉഹദ് മല. അതുകൊണ്ടാണല്ലോ അദ്ദേഹം തിരിഞ്ഞോടുമ്പോൾ നോക്കിയത് അതിൻ്റെ മുകളിൽ ആളുണ്ടാവുന്നത്.
1: അതെ,
0: ഉഹദ് മലയുടെ മുകളിൽ ആളുകൾ കുറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകളെയും കൂട്ടി ഉഹദ് മലയുടെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഉള്ളവരെ പറ്റി അവരെ പരാജയപ്പെടുത്തി ബേക്ക് കൂടി ഇറങ്ങി വന്ന് മുസ്ലിങ്ങൾ ആക്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ യുദ്ധ തന്ത്രമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു യുദ്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സംഭവം. ഏതാ യുദ്ധം പേരിനോട് പറഞ്ഞത്? ജാഫർ അള്ളാഹു ഒക്കെ ഷഹീദാകുന്ന ആ യുദ്ധത്തിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാളുകളെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവർക്ക് ജാഫർ മരിച്ചാൽ നാളിനാൾ, അങ്ങനെ മൂന്നാളുകളെ പറഞ്ഞെടുക്കുന്നുണ്ട്. അവർ മൂന്നാളും ഷഹീദാകുമ്പോൾ മുസ്ലിം സൈന്യം തിരഞ്ഞെടുക്കുന്നതാണ് ആരെ? ഖാലിദ് റളിയല്ലാഹുവിനെ സൈനിക നേതാവായി തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് അറിയും? പിറ്റേ ദിവസം യുദ്ധത്തിന് ഇറങ്ങുന്ന നേരം ഏറ്റവും ബേക്കിൽ, സൈന്യത്തിൻ്റെ ഏറ്റവും ബേക്കിലുള്ള ആളുകളെ മുൻപോട്ട് കൊണ്ടുവന്നു. ഇടത് ഭാഗത്തുള്ള വലത്തേക്കും വലത് ഭാഗത്തുള്ള ഇടത്തേക്കൊക്കെ മാറ്റി സൈന്യത്തിലൊന്നായിട്ടൊരു ഷഫൽ ചെയ്തു. അപ്പോൾ എന്താ അറിയാം, റോമൻ സൈന്യമായിട്ടുള്ള യുദ്ധമാണ്. അവർ വമ്പൻ ശക്തയാണ്, ശക്തരായ ടീമാണ്. അപ്പോൾ ഇവർക്ക് പേടിയായി, കാരണം മുസ്ലിങ്ങൾക്ക് സൈന്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ വിചാരം. കാരണം എന്താ, ഇന്നലെയുള്ള ആളുകൾ ഇന്നലെ മുന്നിൽ കാണുന്നത് ബേക്കിൽ തീരെ കാണാത്ത മുഖങ്ങൾ. കാരണം ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയപ്പോൾ തിരിയുന്നില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഭയം വന്ന് അവർ പിന്തിരിഞ്ഞു. ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, മുസ്ലിങ്ങളെ അതിൻ്റെ പിന്നാലെ പോവാതെ അദ്ദേഹം ചെയ്യാൻ മുസ്ലിം സൈന്യത്തിനെ പിൻവലിച്ച് പോരുകയും ചെയ്തു. കാരണം മുസ്ലിങ്ങൾക്ക് പിന്നാലെ പോയാൽ ആക്രമിക്കപ്പെടും. അപ്പോൾ അദ്ദേഹം മുസ്ലിം സൈന്യത്തിന് നഷ്ടമില്ലാത്ത രീതിയിൽ ആ യുദ്ധവും വിജയിച്ച് കാണാൻ അദ്ദേഹം തിരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഏറെ, അത്രയേറെ യുദ്ധത്തിൽ നല്ല കഴിവുള്ളൊരു മനുഷ്യനെ കൂടെ ആയിരുന്നു ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനോട് രൂപസാദൃശ്യം ഉണ്ടായിരുന്നൊക്കെ കാണാൻ കഴിയും. അദ്ദേഹത്തിന് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്, റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് അതുവരെ അബൂബക്കറിൻ്റെ കാലത്ത് ഫുൾ അദ്ദേഹം ആയിരുന്നത് സൈനിക നേതാവ്. ഉമർഖാൻ്റെ കാരണകാലത്ത് അദ്ദേഹത്തിന് ഒരു യുദ്ധത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റുന്നുണ്ട്. അദ്ദേഹം എന്താ ചെയ്യുന്ന അറിയോ? നമ്മളവിടെയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകുക,
1: വേറെ പാർട്ടി ഉണ്ടാക്കി.
0: അതെ, അദ്ദേഹം നേരെ എന്ത് ചെയ്യാണ്, ഏൽപ്പിച്ചു കൊടുത്തത് ആരെയായിരുന്നു? അദ്ദേഹം കോളർ വന്നിട്ടാണ് മരിക്കുന്നത്. ആ സഹാബി, ആ സഹാബിൻ്റെ പേരിനോട് പറഞ്ഞത്. ആ സഹാബി വന്ന് ആ കത്ത് കണ കിട്ടുന്ന നേരം അദ്ദേഹം നേരെ പതാക അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊണ്ട് മാറുക, ബേക്കോട്ട് വരിക. അദ്ദേഹത്തിന് എന്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ പെട്ടെന്ന് മാറിയാൽ സൈനിക നേതൃത്വത്തിന് ഒരു അണികൾക്കൊരു പ്രശ്നം വരേണ്ട രീതിയിൽ അദ്ദേഹം മറ്റേ സഹാബി പറഞ്ഞു. അപ്പോൾ പറയും, ഞാൻ നിങ്ങളെ പിന്നിൽ നിങ്ങൾ പറയുന്നത് കേട്ടോളാം. അത്രയേറെ ആ നേതൃത്വത്തിന് അംഗീകരിക്കുന്ന കാര്യത്തിലും അത്രയേറെ നല്ലൊരു സഹാബി, നമുക്ക് കുറേയേറെ മാതൃകയുള്ളൊരു സഹാബിയാണ് ആര്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. മാഷാല്ലാഹ്, നമ്മൾ കുറേ ഫീഡ്ബാക്കുകൾ വീണ്ടും വന്നിട്ടുണ്ട്, അന്ന് വായിക്കാം.
1: നല്ലൊരു ഗാനമെന്ന് പറഞ്ഞിട്ട് സറീന ചമൽ താമരശ്ശേരി, മൈനാസ് കഫൂർ പാലത്തിങ്കൽ, പാട്ടുഷാറായി മാഷാല്ലാഹ്, അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. പിന്നെ അതേപോലെ ആയിഷ സബീന ബാലുശ്ശേരി മാഷാല്ലാ സൂപ്പർ പാട്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്.
0: അപ്പോൾ നമുക്കൊരു പാട്ടുകൂടി കേൾക്കാം.
1: ഇൻഷാല്ലാ
0: ഇൻഷാല്ലാ നമുക്കൊരു പാട്ടുകൂടെ കേട്ടിട്ട് മറ്റു പ്രോഗ്രാമിലേക്ക് പോകാം.

0: മഷാ ബറക്കുള്ള ഫീഖ്, നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു അല്ലേ.
1: അതെ
0: പാടിയതാരാ അറിയോ? അഫിയ ബിൻത് ഹർഷദ്. നല്ലൊരു പാട്ടായിരുന്നു.
1: അതെ അതെ
0: നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഖാലിദ് ബിൻ റളിയല്ലാഹു സംഭവ ഖാലിദ് റളിയല്ലാഹു ആയിട്ട് ബന്ധപ്പെട്ട സംഭവത്തെക്കുറിച്ച് പറഞ്ഞ യുദ്ധം മുഅത്താ യുദ്ധമാണ്. മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു മരണപ്പെടുന്നത് ഷഹീദാകുന്ന ആ യുദ്ധത്തിലാണ്. അതിൻ്റെ മറ്റു നേതാക്കന്മാരായിട്ട് റസൂൽ നിശ്ചയിച്ചിരുന്നത്, ഒന്ന് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവാണ്, റസൂലിൻ്റെ വളർത്തുപുത്രനായിരുന്നു.
1: അതെ
0: അദ്ദേഹം മരണപ്പെട്ടാൽ റസൂൽ പറഞ്ഞ മൂന്ന് സൈനികർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം മരണപ്പെട്ടാൽ ജാഫർ ബിൻ അബി ത്വാലിബിനെയും, അദ്ദേഹം മരണപ്പെട്ടാൽ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹുവിനെയും യുദ്ധത്തിന് നേതൃത്വം ഏൽപ്പിക്കണമെന്നായിരുന്നു റസൂലിൻ്റെ നിർദ്ദേശം. അദ്ദേഹം ഷഹീദായാൽ നിങ്ങൾ മുസ്ലിങ്ങൾ കൂടിയാലോചിച്ച് ഒരു ആളെ നേതാവായി തിരഞ്ഞെടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു, അല്ല നിർദ്ദേശിച്ചിരുന്നത്. ഏതായാലും അവർ മൂന്നാളുകളും അവിടെ ഷഹീദായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു യുദ്ധതന്ത്രത്തിലാണ് മുസ്ലിം സൈന്യത്തിന് വലിയൊരു പ്രയാസമല്ലാതെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നത്. അദ്ദേഹത്തിന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു മറ്റൊരു പേരൂടെ ഉണ്ട്, അദ്ദേഹത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറ്റൊരു പേര്. പേരറിയുന്നവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നമുക്ക് നോക്കാം ആർക്കാർ ആരൊക്കെ ഉണ്ടാവുന്നുള്ളല്ലേ.
1: അത്
0: ആ യുദ്ധത്തിലെ മുസ്ലിം സൈന്യത്തിന് എതിരായിട്ടായിരുന്നത് റോമൻ സൈന്യമായിരുന്നു. 200,000 ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ്.
1: സഫിയുടെ പാൾ മഷാല്ലാ ഗാനം സൂപ്പർ ബറക്കല്ലാഹു ഫീക് എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: നല്ല ടോപ്പ് പാട്ടായിരുന്നു മോളെ.
1: അതെ
0: ബറക്കല്ലാഹു, ഏതായാലും നല്ല, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പാട്ട്.
1: ലൈവിലേക്ക് ഒരു ദിവസം നേരിട്ട് വന്നിട്ട് പാടണം ആ പാട്ട്.
0: ഇൻഷാല്ലാ നമുക്ക് ആ മോളെ നമുക്കൊന്ന് ബന്ധപ്പെടണം. ഇൻഷാല്ലാ ലൈവിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു നിർദ്ദേശം വെക്കാം അല്ലേ.
1: അതെ
0: നമുക്ക് ഈ ഒരു പാട്ടുകൂടി കേട്ടാലോ.
1: സജന 6 മൈൽ വയനാട് ഉത്തര അയച്ചിട്ടുണ്ട്.
0: ചരിത്രാണോ? ഞാൻ ചരിത്ര അയച്ചിട്ടുണ്ടല്ലേ.
1: അതെ
0: മഷാല്ലാ, ഫസ്റ്റ് ഉത്തര അയച്ചത് സജന.
1: അതെ അതിൻ്റെ പിറകിൽ ആൾക്കാരുണ്ട്.
0: അതിനുശേഷം പിന്നെ ഉമ്മുഗുൽസ് ചിറയമംഗലം അയച്ചിട്ടുണ്ട്.
1: ഷംനാദ് ഖാൻ,
0: ഷംനാദ് ഖാൻ അയച്ചിട്ടുണ്ട്. ചിറയ ഉമ്മുഗുൽസ് അയച്ചതിലേ അക്ഷര തെറ്റ് വന്നിട്ടുണ്ട്. അപ്പം ക്ലിയർ ആയി വരുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പോഴേ നമുക്കൊരു പാട്ടുകൂടെ കേൾക്കാം ഇൻഷാല്ലാ.

0: മഷാല്ലാ, ടോപ്പ് പാട്ടുണ്ട്.
1: അതെ അതെ
0: ലഹരിക്കെതിരെയുള്ള ഒരു അറബിക് സോങ്,
1: അതെ, ലാസ്റ്റ് എൻഡ് അടിപൊളിയായിട്ടുണ്ട്.
0: അതെ മഷാല്ലാ. അമീന ഹെസ്സ എന്നുള്ളതാണ് കൊച്ചുമോളുടെ പേര്.
1: അതെ
0: നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ കുറേ ആളുകളെ അയച്ചിട്ടുണ്ട്. അമീർ ടി അടുത്ത നാട്ടുകാര, ഷംനാദ് ഖാൻ, സഫിയ എടപ്പാൾ, ഐഷ സബീന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും, മോളെ നന്നായി പാടി മഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഫ്ന മുഹമ്മദ് പാണക്കാട് ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. സെലീന തോട്ടശ്ശേരി അല്ല, ചോദ്യം കേട്ടില്ല എന്നാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറ്റൊരു പേരുണ്ടായിരുന്നു, അതെന്താണെന്നുള്ളതാണ് ചോദ്യം. റംലത്ത് ചുങ്കത്തറ ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. ഖദീജ എ കെ കിണവക്കൽ ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൾ ശരീരത്തിലാണ് അയച്ചത്. പിന്നെ മാഷാല്ലാ സൂപ്പർ സോങ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഷംനാദ് ഖാൻ. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം ശരീരത്തിലാണ് അയച്ചിട്ടുള്ളത്. നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരീരത്തിൽ അയച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെ അയക്കാനുണ്ട് നോക്കല്ലേ.
1: അതെ
0: പാഠക്കുറിപ്പ് കേൾക്കാനുള്ള സമയമായിട്ടുണ്ടോ?
1: ഇൻഷാല്ലാ.
0: അബൂബക്കർ സുലൈമാൻ, അസ്സലാമു അലൈക്കും, മാഷാല്ലാ നല്ല പാട്ട്. വഅലൈക്കും അസ്സലാം, ബറക്കല്ലാഹു ഫീക്ക്, നല്ല ടോപ്പ് പാട്ടാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാല്ലാ എല്ലാം സൂപ്പറാണ്, കൂടുതൽ പഠിക്കാനും പാടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സഫിയ എടപ്പാൾ, മാഷാല്ലാ അറബിക് സോങ് സൂപ്പർ, വളരെ മനോഹരമായി, ബാറക്കല്ലാഹു ഫീക്കും. അപ്പോഴേ നമുക്ക് പാഠക്കുറിപ്പ് കേട്ടിട്ട് വരാം ഇൻഷാല്ലാ.
2: الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين ونصلي ونسلم على خاتم الأنبياء والمرسلين يا رسنه നിറഞ്ഞവരെ പ്രിയ പീസ് റേഡിയോ പ്രേക്ഷകരെ കൂട്ടുകാരെ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദുർബലനായ പിശുക്കനുമായ വ്യക്തി ആരാണ് എന്നതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അജസുൻ നാസി മൻ അജസ അനി ദുആ, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ദുർബലനായ ആളെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ നിന്ന് ദുർബലനായി പോകുന്ന ആളാണെന്ന്, പ്രാർത്ഥിക്കാതെ മാറി നിൽക്കുക, ഓനാണ് ജനങ്ങളിൽ ഏറ്റവും അശക്തനായ ആളെന്നാണ്. വഅബ്ഖലു നാസി മൻ ബഖില ബിസ്സലാം, ജനങ്ങളിൽ ഏറ്റവും വലിയ പിശുക്കൻ സലാം പറയാതെ ആളുകളും കാണുമ്പോൾ ഒന്ന് സലാം പോലും പറയാതെ മാറി നിൽക്കുക എന്നുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകളാണെന്ന് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുക എന്നാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കലും സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കലും വിശ്വാസിയിലുണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അജസുന്നാസ് എന്നാൽ മനുഷ്യരിൽ ഏറ്റവും ബലഹീനനായവൻ, ദുർബലനായവൻ എന്നാണ് അർത്ഥം. ശരീരം കൊണ്ട് ശക്തി ഉണ്ടായാൽ മാത്രം പോരാ, മറിച്ച് മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നല്ലതിലേക്ക് തിരിച്ചുവിടാനുള്ള ശക്തിയാണ് യഥാർത്ഥ ശക്തി എന്ന് നമ്മെ ഈ ഹദീസ് പഠിപ്പിക്കുന്നു. സൽകർമ്മങ്ങൾ ചെയ്യാൻ ദൗർബല്യം ഉള്ളവനിൽ പ്രാർത്ഥനക്കും ദൗർബല്യമുണ്ടാകും എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. സൃഷ്ടികളോട് പ്രാർത്ഥിക്കൽ കൊടിയ ശിർക്കും വലിയ അക്രമവുമാണ്. നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നുള്ള നമ്മെ അറിയിച്ചിട്ടുമുണ്ട്. ജീവിതത്തിൽ തിന്മകൾ വരാതെ സൂക്ഷിക്കണം. തിന്മകളാണ് പ്രാർത്ഥനയിൽ നിന്ന് മനുഷ്യനെ തടയുന്നത്. ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് അള്ളാഹുമ്മ അസ്തഗ്ഫിറുള്ള, അള്ളാഹു എനിക്ക് പുറത്തരണേ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിഞ്ഞാൽ വിശ്വസിക്കുന്ന നന്മകളിൽ മുന്നേറാൻ സാധിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാനും നാം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഹറാമുകളിൽ കഴിയലും മറ്റുള്ളവരോട് മോശം രൂപത്തിൽ ഇടപെടലുമെല്ലാം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാര്യങ്ങളിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കുക. നന്മയുടെ പ്രത്യേക സന്ദർഭങ്ങളിലും അല്ലാത്തപ്പോഴുമെല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയർന്നു വരേണ്ടതുണ്ട്. അതാണ് ഇവർക്ക് ജീവിതത്തിൽ വലിയ വിജയം അടിമകൾക്ക് അള്ളാഹു നൽകാൻ കാരണമായി ഭവിക്കും എന്നും തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാന തആല പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രാർത്ഥിക്കണേ എന്ന വസിയത്തേറ്റെടുക്കുന്നവരിൽ ഉൾപ്പെടുവാനുള്ള പരിശ്രമം നടത്തുക. നബിമാർ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നൊരു പാഠത്തെ നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ അടുക്ക് ഏറ്റവും ആദരണീയമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹുവിനോട് ചോദിക്കാത്തവനെ അള്ളാഹു വെറുക്കും എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയുക. ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളായി മാറുക എന്നതിനെ, ഒരു നിലക്കും ഇലജയില്ലാതെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി കാര്യങ്ങൾ പറയുന്ന, അള്ളാഹുവിനെ സ്തുതിച്ച് പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുക എന്നാണ് പ്രാർത്ഥന. അത് ആരാധനയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക. ഈ ഒരു കാര്യത്തിൽ നമ്മൾ നിലകൊള്ളുവാൻ പരിശ്രമിക്കുക. സലാമിനെ വ്യാപിക്കുക. നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു തആല. അങ്ങനെ നന്മകളിലൊക്കെ പങ്കുകൊള്ളുന്ന, ഈ പറയപ്പെട്ട ചെറിയ ചെറിയ നന്മകളൊക്കെ ശ്രദ്ധിക്കുന്ന, എന്നാൽ വലിയ പ്രതിഫലം കിട്ടുന്ന, വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്ന വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന, അല്ലേ?
1: അതെ.
0: ഇപ്പോഴത്തെ പണ്ട് ആളുകൾക്ക് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മടിയുള്ള പോലെ തോന്നി, ചില ആളുകൾ കാണുന്നവരും അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണിത് പ്രാർത്ഥന. പ്രാർത്ഥിക്കാത്ത ആൾക്കാർക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്നാ, അള്ളാഹുക്ക് അവനോട് ഇഷ്ടമല്ല എന്നാ. അള്ളാഹു തആല പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ അവസാനത്തെ വചനം, ഉൽമായ അബ ഉബിക്കും റബ്ബി ലൗലാ ദുആഉകും. നബിയെ പറയുക, എൻ്റെ റബ്ബ് നിങ്ങളെ പരിഗണിക്കൂല നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായെങ്കിലെന്ന്. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, പ്രാർത്ഥന നമ്മളുടെ ഏറ്റവും വലിയ ആയുധമാണ്. പ്രവാചകന്മാരൊക്കെ തന്നെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, ബദറിൻ്റെ ചരിത്രം വായിക്കുമ്പോഴേ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ രാത്രി ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് റസൂലിൻ്റെ താടിരോമങ്ങളിലൂടെ കണ്ണിനീരൊഴുകിയിട്ട് അബൂബക്കർ എന്നോട് പറയുന്ന റസൂൽ, റസൂലെ മതി, അള്ളാഹു നമ്മളെ സഹായിക്കും. അത്രവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യണം, എന്തൊരു കാര്യത്തിനും നമുക്കൊരു ആത്മവിശ്വാസം, അതൊക്കെ നടക്കും. നാല് കൽപ്പന പ്രകാരം പോകുന്ന ബദർ യുദ്ധത്തിന് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആരാ കൂടുതലും അള്ളാഹുവിൻ്റെ വഹി ലഭിക്കുന്ന റസൂല്, ആ റസൂല് രാത്രി ഉറക്കം ഇളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ എത്ര പ്രാർത്ഥിക്കണം. അതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനും കൂടെ കഅബാലയം പടുത്തുയർത്തുമ്പോൾ പ്രാർത്ഥിക്കുന്നു, റബ്ബനാ തഖബൽ മിന്നാ എന്നുള്ളത്. ഖുർആൻ അത് പ്രയോഗിച്ച പ്രയോഗം തന്നെ, വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി ഇസ്മായിൽ, ഇബ്രാഹിം ഇസ്മായിലൂടെ കഅബാ വീടിൻ്റെ ഓരോരോ കല്ലുകൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചു എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ ഏതൊരു പ്രവർത്തനം ചെയ്യുന്ന നമ്മൾക്ക് വിശ്വാസം എന്താണ്, അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. ഇത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബാലയം പടുത്തുയർത്തുമ്പോൾ ആര് പ്രാർത്ഥിക്കുകയാണ്, ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, മോഹൻ ഇസ്മായിൽ നബിയും പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബൽ മിന്നാ, ഞങ്ങൾ ഇന്ന് സ്വീകരിക്കണേ റബ്ബേന്ന്. നമ്മൾ എത്രത്തോളം പ്രാർത്ഥിക്കാറുണ്ട്, നമ്മളൊരു നോമ്പ് നിൽക്കുന്നുണ്ട് എന്നൊക്കെ, അത് നോമ്പ് നോക്കിയിട്ട് നമ്മൾ നോമ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട് അമീറ ആനമങ്ങാട് പീസ് റേഡിയോക്ക് ഒപ്പം നോമ്പ് തുറക്കാനുള്ള ഒരുക്കമാണ് എന്ന്. ഇതുപോലെ നമ്മളൊക്കെ ഇങ്ങനെ അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ എത്ര ആളുകൾ ഇന്നത്തെ ദില്ലി നമ്മൾക്ക് പ്രാർത്ഥിച്ചോ റബ്ബനാ തഖബൽ മിന്നാ എന്നുള്ളത്. റമദാൻ നമ്മളിന്ന് വിട പറഞ്ഞു, പൂർവികരുടെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, ആ റമദാൻ കഴിഞ്ഞുള്ള 6 മാസങ്ങൾ അവർ റബ്ബിനോട് പ്രാർത്ഥിക്കുക, റമദാനിലെ കർമ്മങ്ങളെ സ്വീകരിക്കണമെന്നായിരുന്നു എന്നാണ്. പിന്നീട് 6 മാസം റമദാനിലേക്ക് എത്തിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചിരുന്നൊക്കെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊക്കെ എത്രത്തോളം അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥന, നമ്മൾ റബ്ബനാ തഖബൽ മിന്നാ, റബ്ബെ ഞങ്ങളിന്ന് സ്വീകരിക്കാനുള്ള പ്രാർത്ഥന നമ്മുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയും. എന്ത് പ്രയാസം ഉണ്ടായാലും അതൊക്കെ നീക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ, ഇസ്തിഗ്ഫാറ നടത്തിയാൽ, യുർസിൽ സമാ അലൈക്കും ഇത്രാറ, അള്ളാഹു തആലയുടെ പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതായി ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ എൻ്റെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടിയാൽ നിങ്ങൾക്ക് അള്ളാഹു തആല ആകാശത്ത് നിന്ന് മഴ ഇറക്കിത്തരും, നിങ്ങൾക്ക് സമ്പത്ത് നൽകും, സംതാനങ്ങൾ നൽകും, ബർക്കത്തുകൾ ഉണ്ടാക്കിത്തരും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുക, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പാഠക്കുറിപ്പ് കേട്ടത്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം,

0: നിസ്കാരവും സക്കാത്തും ഒരുമിച്ച് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കാം ഉത്തരങ്ങൾ അയക്കട്ടെ ആളുകൾ അല്ലേ.
1: അതെ,
0: ഹുസൈൻ വി എം എടത്താണ്ട്
1: എടുത്തിട്ടുണ്ട്.
0: കറുപ്പുറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
1: ഹുസൈൻക്ക്
0: വബറകാത്തു.
1: നേരെ വൈകിട്ടുണ്ട്.
0: അതെ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇന്ന് കുറച്ച് വൈകി പോയിരുന്നു, നോമ്പൊക്കെ ആയതുകൊണ്ട്
1: അതെ,
0: അതിൻ്റെ വർക്കിലൂടെയാണ് കയറാൻ വൈകിണ്ടാവും. നോമ്പ് തുറക്കാനുള്ള സമയമാകുകയുണ്ടാവും. 5, 6 മണി, 7 മണിക്കാണ് ഇപ്പോൾ വന്നാലും വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി കൊടുക്കാനൊക്കെ ഉണ്ടല്ലോ.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, മാഷാ അല്ലാ, പടക്കുരപ്പ് ഉസ്താദ് പറഞ്ഞ കാര്യം വളരെ ഗുണപാഠമുള്ളതാണ്. ജീവിതത്തിൽ പകർത്താനും പ്രവർത്തിക്കാനും നാം ശ്രമിക്കുക. പ്രാർത്ഥനയുടെ മഹത്വം എത്ര പറഞ്ഞാലും
0: മതിവരില്ല.
1: മതി വരില്ല. ഒരുപാട് ഗുണപാഠം കിട്ടിയ വ്യക്തിയാണ് ഈ ഉള്ളവൻ. നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അതെ, പ്രാർത്ഥന കൊണ്ട് ഉപകാരങ്ങൾ കിട്ടുന്ന നേരം നമുക്കത് മനസ്സിലാവുള്ളൂ.
1: അതെ,
0: ജീവിതത്തിലെ അനുഭവം വരുമ്പോൾ പിന്നീട് ഒരിക്കലും അവർ എന്ത് ചെയ്യില്ല, അതിൽ നിന്ന് പിന്മാറില്ല. നമ്മളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ നമുക്കൊക്കെ കുറേ അനുഭവങ്ങൾ ഉണ്ടാകും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മാറ്റം നമുക്ക് കാണാൻ കഴിയും. ഇൻഷാല്ലാ, നമ്മളൊക്കെ പ്രാർത്ഥനകൾ നമ്മളൊക്കെ പരസ്പരം കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനകളിലേക്ക് മുന്നേറുക. നമുക്കൊരു പാട്ട് കൂടെ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മ ഷാല്ലാ, നല്ലൊരു പാട്ട്. നമ്മൾ പ്രാർത്ഥനയുമായി പറഞ്ഞ സമയത്ത് നല്ലൊരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അടിപൊളി പാട്ടാണ്
1: കേട്ടിട്ടുള്ളത്. നല്ല ടോപ്പ് പാട്ടാണ് അസ്വ നമ്മൾ പാടിയത്.
0: അത്
1: അപ്പോ ഏതായാലും വളരെയേറെ നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്
0: കേട്ടോ.
1: അത് നമുക്കിങ്ങനെ കേട്ടതിന്റെ കൂടെ ഇങ്ങനെ പോവായിരുന്നു ഞാൻ. അപ്പോ നമുക്ക് ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. 28 തവണ

0: എന്നുള്ളതാണ് ശരി ഉത്തരം എന്ന് തോന്നുന്നു. അയച്ചത് അപ്പോൾ 28 തവണ അമീർ ടി അടുത്ത നാട്ടുകാരെ പറഞ്ഞിട്ടുണ്ട്. ശരി ഉത്തരം അയച്ചിട്ടുണ്ടല്ലേ.
1: അതെ.
0: വേറെ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ?
1: ഒരാളും കൂടി അയച്ചിട്ടുണ്ടല്ലോ.
0: ആരാണ്?
1: സലീന തൊട്ടശ്ശേരിയറ, സഫിയ എടപ്പാൾ.
0: ഇവരൊക്കെ ശരി ഉത്തരം അയച്ചവരാണല്ലേ.
1: അതെ.
0: ഗസദിൽ ഞാൻ മദ്രസിൽ നിന്ന് ഗ്രൂപ്പിൽ പാടിയ പാട്ടാണ്. സബ്ജലിൽ ഫസ്റ്റ് ആയിരുന്നു. ഖദീജ കിണവക്കൽ വീണ്ടും അയച്ചിട്ടുണ്ടല്ലോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ.
1: അതെ.
0: ഖദീജ കിണവക്കൽ അതായത് ഏത് ജില്ലയാണെന്ന് നമ്മൾ ചോദിച്ചിരുന്നത്.
1: അതെ, ഏത് മദ്രസയാണെന്നും കൂടി പറയാം, നമുക്ക് മനസ്സിലാവും.
0: അതെ, ഏത് മനസ്സിലാവും ജില്ല ഏതാന്നുള്ളതെന്ന് പറഞ്ഞാലേ. ഏതാണ്? സഫിയ എടപ്പാൾ. മാഷാല്ലാ, പ്രാർത്ഥനയോടെ തുടങ്ങുന്ന നല്ല ശ്രുതിമധുരമായ ഗാനം. ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിന്നെ ആരാണ്? അമീർ ടി അടുത്ത നാട്ടുകാരാണ്. മാഷാല്ലാ, സൂപ്പർ പാട്ട് അല്ലേ. മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്, ജസാക്കല്ലാഹു ഖൈറ. മോളെ ശരീരം കൂലിത്തരിച്ചു. മാഷാല്ലാ, ഉമ്മു കുൽസു ചിറയമംഗലം. ബാറക്കല്ലാഹു ഫീക്. ഹുസൈൻ വി എം അടുത്ത നാട്ടുകാരാണ്. മാഷാല്ലാ, അടിപൊളി പാട്ട്. ബാറക്കല്ലാഹു ഫീക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷംനാദ് ഖാൻ, മാഷാല്ലാ, തൗഹീദ് ഉറപ്പിച്ച പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നല്ല ടോപ്പ് പാട്ടുകളാണ് നമുക്കിപ്പോൾ കേട്ടതൊക്കെ. അപ്പോൾ ഇനി ഇനിയൊരു പാട്ട് കേൾക്കാനുള്ള സമയം നമുക്കില്ല. അപ്പോൾ നമ്മൾ നമ്മളെ കൂട്ടുകാർ ഇങ്ങനെ ഫീഡ്ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഷംനാദ് ഖാൻ മാഷാല്ലാ, ആഹ് നമ്മൾ പായച്ചല്ലേ മാഷാല്ലാ, അബൂബക്കർ സുലൈമാൻ. നമ്മൾ ഇനി ഒരു ചോദ്യം ചോദിക്കാനുള്ള സമയമില്ല.
1: ഇല്ല,
0: അതുകൊണ്ട് ചോദ്യങ്ങൾ നമ്മൾ തൽക്കാലം അവിടെ ഉണ്ടാണ്. നാളെ വരട്ടെ അടുത്ത ചോദ്യങ്ങൾ.
1: നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്യാ, നാളെയും ചോദിക്കാം. നിങ്ങൾ
0: അതെ
1: ചോദിച്ചിൽ ഇവിടെ പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യരുത്,
0: ചോദിക്കാതിരിക്കരുത്.
1: അതെ, നിർത്തിപ്പോകരുത്.
0: കാരണം നമുക്കിനി ചോദ്യം ചോദിച്ച് അതിനൊരു മറുപടി വരുന്നവരെ കാത്തു നിൽക്കാനുള്ള ഒരു സമയമല്ല. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ പെൻഡിങ്ങിൽ ഉണ്ട് താനും.
1: അതെ,
0: അതുകൊണ്ട് നമുക്ക് നോക്കാം.
1: അതെ,
0: അതിൻ്റെ ഉത്തരങ്ങൾ വരട്ടെ. നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇൻഷാ സഫ്ന മുഹമ്മദ് പാണക്കാട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അത് ഇവിടുന്ന് വായിക്കുന്നില്ല. നാളെ ഇൻഷാല്ല നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നാളെ ഇവിടുന്ന് വായിക്കും.
1: അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്.
0: മാഷാല്ലാ, അജ്വ മോൾ കലക്കി, സൂപ്പർ, നാഥൻ അനുഗ്രഹിക്കട്ടെ.
1: അതെ,
0: അജ്വ അല്ല അസ എന്നുള്ളതാണ് പേര്. അസ്വ,
1: അസ്വ,
0: അസ്വ,
1: അതിൻ്റെ എഴുതുമ്പോഴും
0: അസ്വ എന്നുള്ളതാണ് പേര്.
1: ഓക്കെ,
0: നല്ല ടോപ്പ് പാട്ടാണ്. ഏതായാലും അസ്വ മോളെ പാട്ട്.
1: ഞാൻ പറയണത് വെച്ചാൽ ഇതുപോലെ പാടിയിട്ടുള്ള ഒരുപാട് നല്ല പാട്ടുകളൊന്നും ഒരുപാട് കേട്ടു. അവരൊക്കെ ഒന്ന് ലൈവിലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ
0: അവരെ മാത്രം ലൈവ് ആക്കുക.
1: അതെ, അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, ഏത് മദ്രസയിലാണ് പഠിക്കുന്നത്, എവിടെയാണ് അവരുടെ സ്ഥലം എന്നൊക്കെ ഒന്ന്
0: ഒന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാട്ട്.
1: നമ്മുടെ ഓഡിയൻസിന് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും, കാരണം ലൈവായിട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വേറെയാണ്.
0: അതെ,
1: റെക്കോർഡിനേക്കാളും
0: ഭംഗി ഉണ്ടാവും.
1: അതെ, ലൈവായിട്ട് കേൾക്കുമ്പോൾ,
0: ലൈവിലാകുമ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും ആ പാട്ട് കേട്ട് അതിനെ കുറിച്ചുള്ള അവർ പഠിക്കാനെടുത്ത എഫേർട്ടൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അമീല, അമീല അല്ലേ, കൊയിലാണ്ടി. അസ്സലാമു അലൈക്കും, പീസ് റേഡിയോ എന്നും ഒരു എനർജിയാണ്. കുറേ ആളുകൾക്ക് എനർജി ആയിട്ടുള്ളൊരു ഇത് തന്നെയാണ് പീസ് റേഡിയോ. കാരണം കുറേയേറെ നന്മകൾ, ജീവിതത്തിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്തിയ ഒരു സംരംഭമായിട്ട് പീസ് റേഡിയോ പല ആളുകൾ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അള്ളാഹു തആല അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച് എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇതൊക്കെ പ്രാർത്ഥിക്കാം, ഇത് എന്നും നിലനിൽക്കാൻ വേണ്ടിയിട്ടും ദീനിൻ്റെ മാർഗത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീക് നൽകട്ടെ. കാരണം പിശാജ് എപ്പോഴും എവിടെയും കയറിക്കൂടാം. അപ്പോൾ അതൊന്നുമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അള്ളാഹു തആല അതിനൊക്കെ നമ്മൾക്കൊക്കെ തൗഫീക് നൽകട്ടെ. പിശാജിൻ്റെ ശരറിൽ നിന്ന് നമ്മളെല്ലാവരെയും അള്ളാഹു തആല രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നല്ലോ കിബ്ർ വരാതിരിക്കാൻ. ഇതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും അതൊക്കെ കയറി വരാം. അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എന്ത് ചെയ്യുക, ആത്മാർത്ഥമായി പ്രാർത്ഥന ഉണ്ടാവുക. അതുപോലെ ഈ നേരായ മാർഗത്തിൽ, നേരത്തെ നമ്മൾ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന, റസൂൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന കാണാൻ കഴിയും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന ലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന. അതുപോലെ ഇസ്തിഗ്ഫാറിനെ തേടൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. വൈകുന്നേരങ്ങളിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. കിണവക്കൽ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിന് അടുത്താണ്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ.
1: അതെ,
0: അപ്പോൾ ഇങ്ങനെ പറഞ്ഞാണ് ശരി, ശരിയായിട്ടുള്ളത്. കാരണം ഞാനിങ്ങനെ കിണവക്കൽ ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ തോന്നി, അങ്ങനത്തെ ഒരു പേരുള്ള വട്ടക്കിണറാണല്ലേ.
1: വട്ടക്കിണറുണ്ട് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ. വട്ടക്കിണർ കിണവക്കൽ എന്നുള്ളത്
0: കണ്ണൂർ
1: ജില്ല. അതെ, കൂത്തുപറമ്പിനടുത്ത്. ഇത് അഴിയൂർ എന്ന് പറഞ്ഞത് മാഹിക്ക് തൊട്ടടുത്ത്, വടകര കഴിഞ്ഞിട്ട് ലാസ്റ്റ്
0: പരിചയമുള്ള സ്ഥലമല്ലോ. ഇങ്ങനെയൊക്കെ നല്ലോണം യാത്ര ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ ഏതായാലും നല്ല പാട്ടാണ് നമ്മൾ കൊച്ചുമോൾ നേരത്തെ പാടിയത്. നമുക്കേ നമ്മളെ സമയം ഇങ്ങനെ അവസാനിക്കുകയാണ്. ഈ ഒരു മുഹറത്തിലെ അടുത്തൊരു മുഹറത്തിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, പ്രാർത്ഥന നമ്മുടെയൊക്കെ കാര്യങ്ങൾ എല്ലാവരും പരസ്പരം അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു തരട്ടെ. ഈ മുഹറം ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കാം ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇതിൻ്റെ കൂടെ നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥനകൾ ഉണ്ടാകുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇഫ്താറിൻ്റെ നേരത്തുള്ള പ്രാർത്ഥനകൾ പ്രത്യേക ഉത്തരവുണ്ടെന്നാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥന കൂടെ ഉണ്ടാവുക. ഇൻഷാല്ലാ വീണ്ടും ഒരു ലെവൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സൈനുൽ ആബിദ്,
1: ഞാൻ ഷർജ ശർവാടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.

0: റഹ്മത്ത്.
1: പീസ് റേഡിയോ സ്വരം കാരുണ്യനിധി ജഗൻ എന്ന വരികൾക്ക് ഈണം പകരുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ സ്വരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. കാരുണ്യനിധി ചകൻ, ആലാപനം അബ്ദുള്ള തിരൂർക്കാട്.
1: നാടിന്റെ വിവിധ ദിക്കുകളിൽ പ്രളയജലം മനുഷ്യന്റെ ജീവിതമെടുത്ത വാർത്തകൾക്കു പിന്നാലെ അവർക്കു വേണ്ടി ഭക്ഷണവും വസ്ത്രവുമൊക്കെ ഒരുക്കുന്ന നേരങ്ങളിൽ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ആളുകൾ അടുക്കി വച്ച, ഒരിക്കലും തൊടാത്ത ഭംഗിയുള്ള വസ്ത്രങ്ങൾ വലിയ ചാക്കിലാക്കി ഇത്തരം കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നിടാറുണ്ട്. ഇത് കാണുമ്പോൾ പലപ്പോഴും തോന്നാറുള്ളത്, വീട്ടിലെ വിവിധ പ്രായക്കാരായ കുട്ടികൾക്ക് പരസ്പരം നൽകാവുന്ന ഈ വസ്ത്രങ്ങൾ, പക്ഷേ അവൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം എൻ്റെ കുട്ടി ഇനി എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉപയോഗിച്ച വസ്ത്രം അവർക്കെങ്ങനെ കൊടുക്കും എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും അത് മൂലയിലിട്ട് നശിപ്പിക്കാറാണ് പതിവ്. ഒരു പുതിയ കൾച്ചർ നമുക്കിടയിൽ വരണം. ജ്യേഷ്ഠനും അനിയനും പെങ്ങളും അങ്ങനെ കുടുംബബന്ധത്തിലെ വ്യക്തികൾക്കിടയിൽ അവരുടെ മക്കൾക്ക് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും. ആ വില കൂടിയ വസ്ത്രങ്ങൾ അത് കൃത്യമായി വൃത്തിയാക്കി പരസ്പരം ഉപയോഗിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്, നമ്മുടെ ബജറ്റിനെ നിയന്ത്രിക്കാനും നമ്മുടെ കുടുംബ സംവിധാനങ്ങൾക്കിടയിൽ പുതിയ ആത്മബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കാനും നമ്മുടെ ഇടയിലെ ഈഗോ ക്ലാഷുകളെ ഇല്ലാതാക്കാനും ഏറെ ഉപകരിക്കും. മാത്രമല്ല, ദൂർത്തിനെതിരെയുള്ളൊരു പാഠം കുട്ടികൾക്ക് പകരാനും ആ ഒരു പുതിയ വഴിയിൽ അവരുടെ ചിന്തകളെ തിരിച്ചുവിടാനും പറ്റും. നമ്മുടെ കുട്ടിയുടെ ഉപയോഗിച്ച വസ്ത്രം നാട്ടിലേതെങ്കിലും ദരിദ്രർക്കു മാത്രം കൊടുക്കാനുള്ളതല്ല. ദരിദ്രർക്ക് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലത്, പുതിയത് വാങ്ങി നമുക്ക് കൊടുക്കാം. അനിയന്റെ കുട്ടിക്കും ജ്യേഷ്ഠന്റെ കുട്ടിക്കും പെങ്ങളെ കുട്ടിക്കും ഒക്കെ പരസ്പരം കൈമാറുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആ വസ്ത്രങ്ങൾക്ക് കേടുപാട് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചാൽ മതി. ഏറ്റവും ചുരുങ്ങിയത് വീടുകളിൽ നിന്നെങ്കിലും ഉപയോഗിക്കാൻ പലപ്പോഴും ഇത് പറ്റും. വിജയകരമായി പരീക്ഷിക്കപ്പെട്ട ഈ ഒരു ആശയത്തിൻ്റെ സാധ്യതയെ ഓരോരുത്തർക്കും അവരുടെ ജീവിത പരിസരത്ത് നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കാവുന്നതാണ്.
2: പീസ് റേഡിയോ ഓർമ്മ. തുവാഫും സഹിയും. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: സ്റ്റേജിലും പേജിലും ഇന്ത്യയുടെ ഭരണസിരാകേന്ദ്രങ്ങളിലും സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തും പ്രോജ്വലമായി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നു മഹാനായ CH മുഹമ്മദ് കോയ. സമുദായ നേതൃനിരയുടെ മുന്നിൽ നടന്ന ആ മഹാപ്രതിഭാശാലിയുടെ ഹജ്ജ് യാത്രാ ജീവിതത്തിൽ നിന്നും ഒരേട് CH മുഹമ്മദ് കോയ ഹജ്ജ് യാത്ര, തവാഫും സഅയും. ജനാബ് കെ ഉമർ മൗലവിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലേക്ക് പുറപ്പെട്ടു. എന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. ഞങ്ങൾ വിറയ്ക്കുന്ന കാലുകളുടെയും തുടിക്കുന്ന ഹൃദയത്തോടെയും മസ്ജിദുൽ ഹറമിലേക്ക് കടന്നു. ലോക മുസ്ലിങ്ങൾ ഏതൊരു പുണ്യമന്ദിരത്തിന്റെ നേരെ നോക്കിയാണോ പ്രാർത്ഥിക്കുന്നത്, ആ കഅബ പ്രത്യക്ഷമായി. ബാബുൽ ഉംറയിൽ കൂടിയാണ് ഞങ്ങൾ കടന്നത്. മസ്ജിദുൽ ഹറമിന് പേരറിയുന്നതും അല്ലാത്തതുമായ അനവധി വാതിലുകളുണ്ട്. അതിലൊന്നാണ് ബാബുൽ ഉംറ. ബാബുസ്സലാം, ബാബു ഇബ്രാഹിം, ബാബു ഉമ്മഹാനി, ബാബു സഫാ മുതലായവയാണ് മറ്റു കവാടങ്ങൾ. മസ്ജിദുൽ ഹറമിന്റെ മുറ്റം വിശാലമായ ഒരു മൈതാനമാണ്. അതിൻ്റെ മധ്യത്തിലാണ് കഅബ സ്ഥിതി ചെയ്യുന്നത്. ഹസ്രത്ത് ഇബ്രാഹിം അലിഹിസ്സലാം, ഇസ്മായിൽ അലിഹിസ്സലാം എന്നിവർ പുതുക്കിപ്പണിത ആ മന്ദിരം ഖുർആൻ വചനങ്ങൾ എഴുതിയ ഒരു കറുത്ത തുണി കൊണ്ട് മൂടിയിരിക്കുന്നു. പാതിരാവിൻ്റെയും പ്രഭാതത്തിൻ്റെയും മധ്യത്തിലുള്ള ആ സമയത്ത് പോലും ഇന്ത്യ, പാകിസ്ഥാൻ, ബർമ, സിലോൺ, ജാവ, മലയ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്ന വലിയവരും ചെറിയവരും, കറുത്തവരും ചുവന്നവരും, മഞ്ഞക്കാരും വെള്ളക്കാരും, ആണും പെണ്ണും അതിന് പ്രദക്ഷിണം ചെയ്യുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്ത അഭ്യർത്ഥനയെ മാനിച്ചു വന്നവരാണവർ. വികാരനിർഭരരായി, വിനയാന്വിതരായി ഞങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു: നാഥ, ഈ പരിശുദ്ധ ഭവനത്തിൻ്റെ ശ്രേഷ്ഠതയും ബഹുമതിയും ആദരവും ഗൗരവവും നീ വർദ്ധിപ്പിക്കണമേ. ഹജ്ജും ഉംറയും ചെയ്ത് ഇതിനെ ശ്രേഷ്ഠമാക്കുകയും ആദരിക്കുകയും ചെയ്തവർക്കും ശ്രേഷ്ഠതയും ആദരവും നീ വർദ്ധിപ്പിക്കണമേ. നീയാണ് സമാധാനം, സമാധാനം നിന്റെ പക്കൽ തന്നു തന്നെയാണ്. സമാധാനം കൊണ്ട് ഞങ്ങൾ നീ ഉപചരിക്കുകയും ചെയ്തിരിക്കുന്നു. ശേഷം ഞങ്ങൾ നേരെ കഅബയുടെ നേർക്ക് ചെന്നു. നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുള്ള ആ മണൽത്തരികളിൽ കാൽവെച്ചപ്പോൾ പല കാര്യങ്ങളും എൻ്റെ സ്മൃതിപഥത്തിൽ വന്നുചേർന്നു. ഈ പുണ്യഭവനം പുതുക്കിപ്പണിത ഖലീലുല്ലാഹി ഇബ്രാഹീമിനെ ഞാൻ സ്മരിച്ചു. ബിംബം നിർമ്മിക്കുന്ന ഒരു പിതാവിൻ്റെ പുത്രനായി ജനിച്ച് വിഗ്രഹഭഞ്ജകനായി മാമൂലിൻ്റെ മർക്കടമുഷ്ടിക്ക് അതിജീവിച്ച അദ്ദേഹം വിധേയമായ പരീക്ഷണങ്ങളും അനുഭവിച്ച കഷ്ടതകളും ഞാൻ ഒരു നിമിഷം ഓർത്തുപോയി. തൗഹീദിന്റെ സംരക്ഷണത്തിനു വേണ്ടി നമ്രൂദിന്റെ അഗ്നികുണ്ടത്തിലേക്ക് പൂങ്കാവിലേക്കെന്നപോലെ അദ്ദേഹം കടന്നുചെന്നു. അള്ളാഹുവിന്റെ ആജ്ഞ പാലിക്കാൻ അറേബ്യയിലെ മണലാരണ്യത്തിന്റെ ഏകാവലംബമായ ചോരപ്പൈതലിനെ പത്നീ സമേതനായി വിട്ടേച്ചുപോയി അദ്ദേഹം. ആറ്റുനോറ്റുണ്ടായ ഓമന മകനെ അള്ളാഹുവിനു വേണ്ടി അറുക്കാൻ മുതിർന്നു. പിതാവേ, അങ്ങന്റെ മുഖം കാണുന്ന പക്ഷം ദൈവാജ്ഞ നടപ്പിൽ വരുത്തുന്നതിൽ നിന്ന് അങ്ങു പിന്തിരിഞ്ഞേക്കും. അതിനാൽ എന്നെ കമഴ്ത്തിക്കിടത്തി അറുക്കുക എന്ന് പറഞ്ഞു. മൂർച്ചയുള്ള കത്തിയുടെ വായ്ത്തലയ്ക്ക് സ്വച്ഛന്ദം വിഹരിക്കാൻ സ്വന്തം കഴുത്തു കാണിച്ചുകൊടുത്ത ഇസ്മായിൽ നബിയുടെ ഈമാനിന്റെ ഊക്ക് എന്റെ ദൗർബല്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ വലുതായി കണ്ടു. ആ മഹാനായ പിതാവും മഹാനായ പുത്രനും പണിത് ഞങ്ങളെ ക്ഷണിച്ച ലോകമുസ്ലിങ്ങൾ ഇടവിടാതെ കുമ്പിടുന്ന ആരാധനാ കേന്ദ്രമാണ് ഞങ്ങളുടെ മുമ്പിൽ കാണുന്നത്. ഞങ്ങൾ ചവിട്ടിപ്പോയ ആ മണൽത്തരികൾ ഒരു വേള ലോകാനുഗ്രഹിയായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടിയ മണൽത്തരികളായിരിക്കണം. അവിടുത്തെ സഹാബികളായ അബൂബക്കറും ഉമറും ഉസ്മാനും ഹംസയും ഖാലിദും എല്ലാം ആ മണലിൽ ചവിട്ടിയിരിക്കണം. എന്റെ കാലുകൾക്കെന്തോ ഒരു തരിപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും അവിടെ ചെയ്ത പ്രാർത്ഥനകൾ എന്റെ ചെവികളിൽ മുഴങ്ങിയതുപോലെ തോന്നി. വിഗ്രഹാരാധനയെ പിഴുതെറിഞ്ഞ ഇബ്രാഹിം നബി പുതുക്കി നിർമ്മിച്ച കഅബയിൽ ലാത്തയും ഉസ്സയും ഹുബലും പ്രതിഷ്ഠിക്കപ്പെട്ട ചരിത്രവും ഞാൻ ഓർത്തു. മക്കത്ത് നിന്ന് പുറത്താക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയപ്പോൾ ആ വിഗ്രഹങ്ങളെ നശിപ്പിച്ച് സൃഷ്ടിപൂജ ഒരിക്കലും ചെയ്യില്ലെന്ന് ലബ്ബൈക്ക മുദ്രാവാക്യം മുഴക്കി പ്രതിജ്ഞ ചെയ്തു വന്ന എനിക്ക് അതും ഓർക്കാതെ വയ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹിഷ്കരിച്ചുകൊണ്ട് ഖുറൈശികൾ കഅബയിൽ ഉപരോധപത്രം തൂക്കിയതും ഞാൻ ഓർത്തുപോയി. ആ നബിയുടെ ലക്ഷം ലക്ഷം അനുയായികളിതാ കഅബയെ ചുറ്റുന്നു. അവരിൽ ഒരാളായല്ലോ ഞാൻ തീർച്ചയായും ധന്യനാണ്. ഹജറുൽ അസ്വദ് എന്ന കറുത്ത ശിലയെ ചുംബിച്ചുകൊണ്ടാണ് തവാഫ് അഥവാ പ്രദക്ഷിണം ആരംഭിച്ചത്. കഅബയുടെ മൂലയിൽ വെള്ളിക്കെട്ടിലുള്ള ആ കറുത്ത കല്ലിനെ ചുംബിക്കാൻ കൽപ്പനയുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ പേരിൽ ആരംഭിക്കുന്നു, അല്ലാഹു ഏറ്റവും മഹാൻ എന്നു പറഞ്ഞുകൊണ്ടാണത് ചെയ്തത്. ഈ കല്ലിനെ ചുംബിക്കുന്നത് അതിനെ ദൈവത്വത്തിന്റെ അംശമുള്ളതുകൊണ്ടല്ല, ദൈവം ആജ്ഞാപിച്ചതുകൊണ്ട് മാത്രമാണ്. ആരാധിക്കേണ്ടത് മഹത്വമുള്ള ദൈവത്തെ തന്നെയാണ് എന്ന ആ പ്രഖ്യാപനം മുസ്ലിങ്ങൾ ഒരു കൃഷ്ണശിലയെ ആരാധിക്കുന്നുണ്ടെന്നുള്ള കറുത്ത കളവിന്റെ കഴുത്തറക്കുകയാണ്. ഇബ്രാഹിം നബി അലഹിസ്സലാമും ഇസ്മായിൽ നബി അലഹിസ്സലാമയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മറ്റു പല പുണ്യവാളന്മാരും ചുംബിച്ച ആ ശിലയെ പാപികളിൽ പാപിയായ ഞാനും ചുംബിച്ചു. കഅബയെ ഇടതുവശത്താക്കി പ്രദക്ഷിണമാരംഭിച്ചു. ഉച്ചനീചത്വങ്ങളില്ലാതെ ദൈവത്തിന്റെ ഭവനം ചുറ്റാൻ തുടങ്ങി. ചില അറബിക്കുട്ടികൾ ഉറക്കെ അറബിയിൽ ചൊല്ലിക്കൊടുക്കുന്ന പ്രാർത്ഥനകൾ അവ്യക്തമായി ഉരുവിട്ടുകൊണ്ടാണ് പലരും തവാഫ് ചെയ്തത്. എനിക്കത് ശരിയായി തോന്നിയില്ല. ഞാൻ അള്ളാഹുവുമായി എന്റെ ഹൃദയം കൊണ്ട് സംസാരിച്ചു. സവിനയും കഅബയെ വലയം വെച്ചു. കഅബയുടെ ഒരു മൂലയിൽ റുക്നുൽ എമാനി എന്ന പേരിൽ ഒരു കല്ല് വെള്ളിക്കെട്ടിൽ വെച്ചിട്ടുണ്ട്. അതിനെ തലോടുകയും അവിടെ നിന്ന് ഹജറുൽ അസ്വദിന്റെ നേരെയുള്ള ദൂരത്തിൽ റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫില്ലാഹിറത്തി ഹസന എന്നാരംഭിക്കുന്ന പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. നബിക്ക് വളരെ പ്രിയമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത്രേ അത്. ഇഹപരലോകങ്ങളിൽ സൗഭാഗ്യം സമാഗതമാകട്ടെ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം. തദനന്തരം വീണ്ടും ഹജറുൽ അസ്വദിന്റെ അരികെ വന്നു. അപ്പോൾ ഒരു തവാഫായി. അങ്ങനെ ഏഴ് തവാഫ് കഴിഞ്ഞതിനുശേഷം ഞങ്ങൾ മഖാം ഇബ്രാഹീമിന്റെ അരികെ ചെന്ന് രണ്ട് റക്അത്ത് നമസ്കരിച്ചു. സഈന്റെ തവാഫിൽ ആദ്യത്തെ മൂന്നെണ്ണം ധൃതിയിൽ നടക്കണമെന്നാണ് നിശ്ചയം. മഖാം ഇബ്രാഹിം എന്നത് ഇബ്രാഹിം നബി നിന്ന് നമസ്കരിച്ച സ്ഥലമാണത്രേ. അവിടെ ചെറിയ ഒരു കെട്ടിടത്തിൽ ഒരു കല്ല് സൂക്ഷിച്ചിട്ടുണ്ട്. കഅബ നിർമ്മാണത്തിൽ ഏണിയായി ഉപയോഗിച്ചതാണ് ആ കല്ലെന്ന് പറയപ്പെടുന്നു. തവാഫിനു ശേഷം ഹജറുൽ അസ്വദ് ചുംബിച്ച് സഈ ആരംഭിച്ചു. ആദ്യമായി സൊഫായുടെ അരികിലേക്കാണ് പോയത്. സൊഫയും മറവയും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. ഈ അർത്ഥം വരുന്ന ഖുർആൻ വാക്യം ഞങ്ങൾ ഓതി. പരിശുദ്ധ ഹറമിന്റെ വിപുലീകരണത്തിനായി കോടിക്കണക്കിൽ റിയാൽ സൗദി ഗവൺമെന്റ് ഇടിച്ചു പൊടിക്കുന്നുണ്ട്. സൊഫാമറുവക്കിടയിലുള്ള റോഡും വ്യാപാര സ്ഥാപനങ്ങളും പൊളിച്ച് ഹറമിനു ചുറ്റും പുതുതായി നിർമ്മിക്കുന്ന കൂറ്റൻ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ഒരു ഭാഗമാക്കിയിരിക്കുന്നു അതിനെ. മുകളിൽ പള്ളിയും താഴെ സഈനുള്ള സൊഫാമറുവ റോഡും. അതിനാൽ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ സഈ നിർവഹിക്കാം. സൊഫയും മറുവയും കൊച്ചു കുന്നുകളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപത്നിയായ ഹാജറ ബീവിയെയും പുത്രനെയും ചെന്നായും മറ്റും നിറഞ്ഞ ആ മക്കാമണലാരണ്യത്തിൽ നിരാലംബരായി ദൈവാജ്ഞ അനുസരിച്ച് വിട്ടേച്ചുപോയി. പൈതാഹവിവശനായ ആ ചോരപ്പൈതൽ കാലിട്ടടിച്ചു കരഞ്ഞപ്പോൾ മാതൃവാത്സല്യസഹജമായ വികാരങ്ങളാൽ പ്രേരിതയായി ഹാജറ റളിയല്ലാഹു അൻഹ വെള്ളത്തിനുവേണ്ടി ഓടുകയും സൊഫയിലും മറവയിലും കയറി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ചരിത്ര സംഭവത്തിൻ്റെ സ്മാരകമായിട്ടായിരിക്കണം ഈ ഓട്ടം. കാലാകാലം ആ ചരിത്ര സംഭവം സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സൊഫയുടെ മുകളിൽ കയറി ഇങ്ങനെ നിയത്തുകരുതി, അല്ലാഹു മുന്തിച്ചു പറഞ്ഞ സൊഫായിൽ നിന്ന് ഞാൻ സഅയിനെ ആരംഭിക്കുന്നു. ശേഷം കഅബ ഷെരീഫിനെ നോക്കി ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹു അക്ബർ മൂന്നുവട്ടം. അല്ലാഹു ഒഴികെ വേറെ ഒരു ഇലാഹുമില്ല, അവനേകനാണ്, അവന് പങ്കുകാരനില്ല. രാജത്വം അവനാണ്, സ്തുതി അവനാണ്. അവൻ ജീവിപ്പിക്കുന്നു, മരിപ്പിക്കുന്നു. അവൻ്റെ കയ്യിൽ തന്നെയാണ് നന്മ. അവൻ എല്ലാ കാര്യത്തിനും ശക്തിയുള്ളവനാണ്. പിന്നെ ഇങ്ങനെയും പ്രാർത്ഥിച്ചു, അല്ലാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല, അവനേകനാണ്, അവന് യാതൊരു കൂറുകാരനുമില്ല. അവൻ്റെ വാഗ്ദാനം അവൻ പാലിച്ചു, അവൻ്റെ അടിമയെ അവൻ സഹായിച്ചു, ശത്രുസംഘങ്ങളെ അവൻ ഒറ്റയ്ക്ക് പായിച്ചു. അല്ലാഹു അല്ലാതെ യാതൊരു ഇലാഹുമില്ല. കീഴ്വഴക്കത്തെ അവന് തനീപ്ച്ചവരായ നിലയിൽ നാം ഉറപ്പിച്ചു നിർത്തുന്നു. അവിശ്വാസികൾ അനിഷ്ടം കാണിച്ചാലും ശരി. അതിനുശേഷം ഇഹപരലോക സൗഭാഗ്യത്തിനും മാതാപിതാക്കളുടെയും പുത്രമിത്രകളത്രാദികളുടെയും പ്രാർത്ഥനയ്ക്കും വരമേൽപ്പിച്ചവരുടെയും ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ചിലർ കുന്നിൽ നിന്ന് എന്തോ ഒരു സാധനം മുന്നോട്ട് തള്ളുന്നതുപോലെ ആംഗ്യം കാണിച്ചിരിക്കുന്നു, ഞങ്ങൾ അതു ചെയ്തിട്ടില്ല. പ്രാർത്ഥനയ്ക്കു ശേഷം സൊഫായുടെ മുകളിൽ നിന്നിറങ്ങി മറവിയുടെ നേരെ നടന്നു. ആ വഴിയിൽ ഒരു സ്ഥലത്തു പച്ച അടയാളമുണ്ട്. ആ പച്ച അടയാളം തൊട്ട് മറ്റൊരു പച്ച അടയാളം വരെ ധൃതിയിൽ നടക്കണം. പിന്നെ സാധാരണ പോലെ നടന്ന് മറവയുടെ മുകളിലെത്തി. സൊഫായിലെ പ്രാർത്ഥന മറവയിലും ആവർത്തിച്ചു. ഈ നടത്തത്തിലും ഞാൻ പലതും പ്രാർത്ഥിക്കുകയും ഹജറാ ബീവിയുടെ വിഷമതകൾ സ്മരിക്കുകയും ചെയ്തിരുന്നു. സഫാ തൊട്ട് മറവ വരെ ഒരു സഅയ് എന്ന രീതിയിൽ ഏഴ് സഅയ് നിർവഹിച്ചു. അവയിൽ നിന്ന് മറവയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി. ഇതെല്ലാം കഴിയുമ്പോഴേക്കും സുബഹി അടുത്തിരുന്നു. ദാഹവും ക്ഷീണവും നിമിത്തം ഞങ്ങൾ ജംസമിലേക്ക് നടന്നു. നൂറ്റാണ്ടുകളായി നാനാ ഭൂഖണ്ഡങ്ങളിലെയും ജനങ്ങൾ പാനം ചെയ്യുന്ന പുണ്യജലം ഞങ്ങൾ ആർത്തിയോടെ കുടിച്ചു. ശൂന്യമായ മക്കാമരുഭൂമിയിൽ ശിശുവായ ഇസ്മായിലിൻ്റെ കാലിട്ടടിയെ തുടർന്നാണ് ഈ ജലാശയം ദൃശ്യമായത്. ഹാജറയുടെ ഉത്കണ്ഠാകുലമായ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലത്തിനു മുമ്പ് ഇത് അപ്രത്യക്ഷമായിരുന്നുവെന്നും ഒരു സ്വപ്നം വഴി അബ്ദുൽ മുത്തലിബാണ് അത് കണ്ടുപിടിച്ചതെന്നും അറിയുന്നു. നിത്യേന ആയിരക്കണക്കിന് ആളുകൾ കുടിച്ചിട്ടും എടുത്തുകൊണ്ടുപോയിട്ടും ദൈവത്തിൻ്റെ കരുണ പോലെ ജംസമിൻ്റെ വറ്റാത്ത ഉറവിടം മുസ്ലിം ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സഅയിനുശേഷം ഞങ്ങൾ ഉംറയിൽ നിന്നും മുക്തമായി. ഹറമിൽ വെച്ച് ഇമാമും ജമാഅത്തുമായി സുബഹി നമസ്കരിച്ചു. അതുമുതൽ മക്കത്തുള്ള എല്ലാ ദിവസവും എല്ലാ നമസ്കാരത്തിനും എന്നുതന്നെ പറയാം, ഇമാമും ജമാഅത്തിൻ്റെ സമയത്ത് ഞങ്ങൾ ഹറമിലുണ്ടായിരുന്നു. ഇത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. മനാഞ്ചിറയിലും ചുറ്റും നടക്കാറുള്ള വലിയ കോൺഫറൻസിനുള്ള ആളുകൾ സാധാരണ ഇമാമും ജമാഅത്തിനും ഇവിടെ ഉണ്ടാകാറുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അവർ പ്രതിനിധാനം ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയെയും ഏകലോകത്തെയും പറ്റി തൊലികറുത്ത നീഗ്രോകളെ മാറ്റി നിർത്തിയിട്ടാണെങ്കിലും പ്രസംഗിക്കാൻ തുടങ്ങുന്ന യുഗം കവികളുടെ ഭാവനയിൽ പോലും കരുപ്പിടിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിലും ഈ സമ്മേളനം നടന്നുവന്നു. തെക്കേ ആഫ്രിക്കയിലും അമേരിക്കയിലും ദൂരെ നിർത്തപ്പെടുന്ന കറുകറുത്ത നീഗ്രോ ഹറമിൽ വെളിവെളുത്ത സായിപ്പിൻ്റെ കൂടെ അവരെ ഇരുവരെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുമ്പിൽ തങ്ങൾ സമന്മാരാണെന്ന് പ്രസംഗിക്കുകയല്ല, കാണിച്ചു കൊടുക്കുകയാണ്. സമത്വത്തിൻ്റെ ആധ്യാത്മവിദ്യാലയം ഇവിടെയാണ്, ഇവിടെ തന്നെയാണ്. മുമ്പ് കഅബത്തിനു ചുറ്റും നാല് മദ്ഹബുകാർക്ക് നാല് കെട്ടിടങ്ങളുണ്ടായിരുന്നുവത്രേ. ഓരോ കെട്ടിടത്തിൻ്റെയും പിന്നിൽ നിന്നാണ് അതാത് മദ്ഹബുകാർ നമസ്കരിച്ചിരുന്നത്. ആ കെട്ടിടങ്ങളിൽ ഷാഫി മുസല്ല ഒഴിച്ചു ബാക്കിയെല്ലാം നശിപ്പിച്ച് കഅബത്തിൻ്റെ പ്രദക്ഷിണസ്ഥലം വിപുലമാക്കിയിരിക്കുകയാണ്. ഷാഫി മുസല്ല ജംസമിൻ്റെ മുകളിലായതുകൊണ്ടായിരിക്കാം പൊളിക്കാഞ്ഞത്. ഇസ്ലാമിക ഐക്യത്തെ പ്രഖ്യാപിക്കുന്ന പരിശുദ്ധ കഅബയിൽ ഷാഫി മുസല്ലയും ഹനഫി മുസല്ലയും ഹംബലി മുസല്ലയും മാലിക്കി മുസല്ലയും ഒരു വിരോധാഭാസമാണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അത്. സൗദി രാജാവ് ഇങ്ങനെ കൽപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുലഫാ ഉറാഷിദുകളുടെയും പേരിൽ ഹറമിൽ ഒന്നുമില്ലാതെ നാല് ഇമാമിങ്ങളുടെ മാത്രം പേരിലറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാക്കുന്നതിൻ്റെ അനൗചിത്യവും ആ മഹാന് പ്രചോദനം നൽകിയിരിക്കണം. കപ്പലിൽ ഹനഫികളെ തുടരാതിരിക്കാൻ പ്രചാരവേല ചെയ്തിരുന്ന ചിലർ ഹറമിൽ അഹലുൽ ഹദീസുകാരുടെ ഇമാമത്തിൽ നമസ്കരിച്ചു കാണപ്പെട്ടു. സൗദിന്റെ നടപടിയെ ആരും വിമർശിച്ചതും കണ്ടില്ല. ഈ ഐക്യപ്രകടനത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടായി. 1943 മുതൽ ഞാൻ ഓമനയോടെ വളർത്തിയ എന്റെ തലമുടി മോങ്ങത്തുകാരനായ ഒരു ഹാജി വടിച്ച് താഴെയിട്ടു. ഇസ്മായിൽ നബി അലിഹിസ്സലാം മിന്നിത്തിളങ്ങുന്ന ഗഡ്ഖത്തിന് കഴുത്ത് കാണിച്ചു കൊടുത്തത് ദൈവാജ്ഞയെ മാനിക്കാനായിരുന്നു. അപ്പോൾ എനിക്ക് നിസ്സാരമായ തലമുടി വടിച്ച് താഴ്ത്തിക്കൂടന്നോ? ഞാൻ സസന്തോഷം അതിനൊരുങ്ങി. തലയിൽ നിന്ന് എന്തോ ഭാരമൊഴിഞ്ഞതുപോലെ തോന്നി. മുട്ടുശാന്തിക്ക് 3 മുടി മുറിച്ചാൽ മതിയാവില്ലെന്നും തല മുഴുവനും മുണ്ടനം ചെയ്യണമെന്നും ജനാബ് കെ എം മൗലവി സാഹിബ് നേരത്തെ തന്നെ ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. ക്ഷൗരം കഴിഞ്ഞതോടെ ഉംറയിൽ നിന്നും മുക്തരായി. പിന്നെ ഞങ്ങൾ സാധാരണ പോലെ മക്കത്ത് താമസിച്ചു തുടങ്ങി.
2: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഓർമ്മ, തുവാഫും സഹിയും. ശബ്ദം നൽകിയ അബ്ദുൽ സമദ്, കല്ലടിക്കോട്.
0: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ, ട്യൂൺഡ് ടു റിയാലിറ്റി.
5: سبيل الدموع سبيل مريح.
6: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് കിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم.

0: ആരോഗ്യമുള്ള മനസ്സ് അനുഗ്രഹീത സമൂഹം പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ ചിന്തകൾ. ജീവിതശൈലി രോഗങ്ങൾ പുതുതലമുറയിലും അവതരിപ്പിക്കുന്നത് ഡോക്ടർ അബ്ദുൽ മാലിക്.
1: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. കഴിഞ്ഞ ദിവസം ഒരു 40 വയസ്സുള്ള ഒരു രോഗി വരികയുണ്ടായി. അദ്ദേഹം രണ്ട് കണ്ണിനും ചെറിയ രീതിയിൽ കാഴ്ചക്കുറവുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കണ്ണിൻ്റെ ഞരമ്പിലും അത്യാവശ്യം നീർക്കെട്ടുണ്ട്. അപ്പോൾ ആ നീർക്കെട്ടിൻ്റെ കാരണം പ്രഷറാണ് എന്ന് മനസ്സിലായി. പ്രഷർ നോക്കുമ്പോൾ വളരെയധികം കൂടുതലാണ്. അദ്ദേഹത്തിന് അറിയാം, ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് പ്രഷറുണ്ട്, അത് കൂടുതലാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ പോലും അദ്ദേഹം മരുന്ന് കഴിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അറിയാൻ വേണ്ടിയിട്ട് രക്തത്തിലെ പരിശോധനകളെല്ലാം ചെയ്തു. അപ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് നിർണ്ണയിക്കുന്ന ക്രിയാറ്റിൻ എന്ന് പറയുന്നത് അതിൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു. ഇത് അറിഞ്ഞതോടുകൂടി അദ്ദേഹം വളരെയധികം സ്തബ്ധനാകുകയാണ്. അദ്ദേഹത്തിന് ടെൻഷൻ വരികയാണ്. അദ്ദേഹത്തിനുള്ള പ്രഷർ പിന്നെയും കൂടുകയാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു ഇത്രയും പ്രഷർ കൂടുതലാണ് എന്നുള്ള അദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് അറിയാമായിരുന്നു, പക്ഷേ മരുന്ന് കഴിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിലെ ആളുകളുടെ അവസ്ഥ ഇതാണ്. പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം, അതല്ലെങ്കിൽ അമിതവണ്ണം തുടങ്ങി ജീവിത ശൈലി രോഗങ്ങളോടുള്ള പൊതുവെ മലയാളികളുടെ ഒരു കാഴ്ചപ്പാടും ഇങ്ങനെ തന്നെയാണ്. കൂടുതലായിട്ട് പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടങ്ങളിൽ മുമ്പതൊക്കെ ഒരു 50 വയസ്സ് 60 വയസ്സൊക്കെ ആകുന്ന സമയത്തുണ്ടായിരുന്ന പ്രഷറും പ്രമേഹമൊക്കെ ഇന്ന് 30 വയസ്സ് 20 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ഇളം തലമുറയെ പിടികൂടുകയാണ്. അതിൻ്റെ കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണ്. അത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ ഈ ഒരു പ്രഷറിൻ്റെയും പ്രമേഹത്തിൻ്റെയും അല്ലെങ്കിൽ അമിതമായ കൊളസ്ട്രോള് അല്ലെങ്കിൽ അമിതവണ്ണം ഇതിൻ്റെയൊക്കെ ഉപഘടകങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള കാർഡിയക് അറസ്റ്റ് അഥവാ ഹൃദയാഘാതം, അതുപോലെ തന്നെ മസ്തിഷ്ക ആഘാതം, അതല്ലെങ്കിൽ CV എന്ന് പറയുന്ന പക്ഷാഘാതം, അതുപോലെ തന്നെ കിഡ്നിക്ക് വരുന്ന ഫെയിലിയർ, അതുവഴി ഡയാലിസിസിലേക്കും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അവസ്ഥ, അതുപോലെ തന്നെ ചില ക്യാൻസറുകളും, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളടക്കം പലതും നമ്മുടെ ജീവിതശൈലി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് അത് ഡിലേ ചെയ്യിക്കാൻ കഴിയും. അഥവാ ഒരു 20 വർഷം കൊണ്ടൊക്കെ, ഒരു പ്രമേഹ രോഗിക്ക് ഒരു 20 വർഷം കൊണ്ടൊക്കെ നന്നായിട്ട് നിയന്ത്രിച്ചാൽ പോലും പല അവയവങ്ങൾക്കും പ്രയാസം വന്നേക്കാം. പക്ഷെ അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് 10 വർഷമായിട്ടോ 5 വർഷമായിട്ടോ ചുരുങ്ങും എന്നുള്ളതാണ്. അത്രയും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മൾ ഓരോ അവയവങ്ങൾ പണിമുടക്കിലേക്ക് പോകും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണശൈലി നന്നായിട്ട് നിയന്ത്രിക്കുക, അഥവാ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളുടെ അളവ് ഒന്ന് കുറക്കുക, അതുപോലെ തന്നെ അന്നജത്തിൻ്റെ അളവ് കുറക്കുക. അന്നജം എന്ന് പറയുമ്പോൾ നമ്മളുടെ അരി തന്നെയാണ്. അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിൻ്റെ കളവ് പരമാവധി കുറയ്ക്കുക. പിന്നെ ഫ്രൈഡ് ഐറ്റംസ്, പൊരിച്ച ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതൊന്നും കഴിക്കണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ അതിൻ്റെയൊക്കെ തോത് നന്നായിട്ട് കുറയ്ക്കുക. സ്ഥിരമായിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമായിട്ട് അത് മാറ്റാതിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾക്കൊള്ളിക്കുക. പ്രമേഹ രോഗികളാണെങ്കിൽ ചക്ക, മാങ്ങ, ഈ രണ്ട് ഫ്രൂട്ട്സ് നമ്മൾ പരമാവധി ഒഴിവാക്കണം. അത് പഴുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷുഗർ ഉണ്ടാക്കുന്ന, ഗ്ലൈസിമിക് ഇൻഡെക്സ് നന്നായിട്ടുള്ള രണ്ട് പഴവർഗ്ഗങ്ങളാണ് ചക്കയും മാങ്ങയും. അതല്ലാത്ത ഫ്രൂട്ട്സ് എല്ലാ ഏതെങ്കിലുമൊക്കെ ഒന്ന് നമ്മളെ ഭക്ഷണത്തിൽ റെഗുലേറ്റ് ഉൾപ്പെടുത്തുക. നമ്മൾ പൊതുവെ മലയാളികളുടെ ശീലം കൂട്ടാൻ കൂട്ടി ചോറുന്ന എന്നുള്ളതാണ്. അത് മാറ്റി ചോറ് കൂട്ടി കൂട്ടാൻ നിന്ന ഒരവസ്ഥയിലേക്ക് എത്തുക, അഥവാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ തോത് ഒരു നേരെ തിരിച്ചാക്കുക, ഈ രീതിയിൽ ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ ഉറക്കമുണ്ടാവുക, കൃത്യമായ ഒരു വ്യായാമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ പ്രമേഹം നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും, നമ്മളുടെ തടി കുറക്കാൻ കഴിയും, അമിതമായ കൊളസ്ട്രോൾ നമുക്ക് കുറക്കാൻ കഴിയും. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ലാതെ തന്നെ നമുക്ക് പൊതുവെ മലയാളികൾക്ക് മരുന്നിനോടും ഒരു അലർജിയാണ്. മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമുക്ക് കിഡ്നി പോകും, ലിവർ പോകും എന്ന് പറഞ്ഞിട്ട് നമ്മളെ മരുന്നും കഴിക്കില്ല. എന്നതൊന്നുമില്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഈ രീതിയിൽ ഭക്ഷണ ക്രമീകരണം, അതുപോലെ തന്നെ വ്യായാമവും നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ പ്രഷർ കുറക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഉപ്പിൻ്റെ അംശമാണ് നമുക്ക് കുറക്കേണ്ടത്. ചമ്മന്തി, അച്ചാർ, ഉണക്കൽ മീൻ, പപ്പടം തുടങ്ങിയ വസ്തുക്കൾ, അതുപോലെ തന്നെ ബേക്കറി, ഫ്രൈഡ് ഐറ്റംസ്, ഇതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അംശം നന്നായിട്ട് കുറക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കറിയിലും ഉപ്പേരിയിലും എത്രയാണോ ഉപ്പിടുന്നത് അതിൻ്റെ അംശം പകുതിയാക്കി കുറക്കുക. ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രഷറും ഷുഗറും എല്ലാം നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും. അതുവഴി ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും നമുക്ക് തടയാൻ കഴിയും. ആ രീതിയിലുള്ളൊരു ജീവിതശൈലി നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാഥൻ അനുഗ്രഹിക്കുമാറോട്ടെ.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ജീവിതശൈലി രോഗങ്ങൾ പുതുതലമുറയിലും എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യ ചിന്തകൾ അവതരിപ്പിച്ചത് ഡോക്ടർ അബ്ദുൽ മാലിക്.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. എന്തിനാണ് വിവാഹം? ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരം നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ വിവാഹമെന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ഇന്ന് ഒരു അസ്വസ്ഥത രൂപപ്പെടുന്നുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കുന്നത്? അടിമയായി ജീവിക്കാനാണോ? ഉള്ള സ്വാതന്ത്ര്യം കൂടി നഷ്ടപ്പെടുന്നില്ലേ? സ്വന്തം കാലിൽ നിന്നിട്ട് മതി ഒരു വിവാഹം. ഇങ്ങനെ വ്യത്യസ്തമായ ശബ്ദങ്ങൾ ഇന്ന് വിവാഹമെന്ന് കേൾക്കുമ്പോൾ ഉയർന്നു വരുന്നുണ്ട്. വിവാഹത്തിനോട് ഒരു താല്പര്യമില്ലായ്മ, അല്ലെങ്കിൽ ചില തത്വങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹത്തെ മാറ്റി നിർത്തുന്നവർ. എന്നുവെച്ചാൽ ആകാശത്തുകൂടി പാറി നടക്കുന്ന പറവകളൊന്നും വേളി കഴിക്കാറില്ല എന്ന തത്വം പറഞ്ഞുകൊണ്ട് വ്യഭിചാരത്തിനും സ്വവർഗരതിക്കും ചുക്കാൻ പിടിക്കുന്ന, അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുന്ന, അതിൻ്റെ അണികളായി പ്രവർത്തിക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തിനാണ് വിവാഹം? വിവാഹത്തിൻ്റെ ലക്ഷ്യമെന്താണ്? വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇസ്ലാമിൽ വിവാഹമെന്ന് പറയുമ്പോൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ചേരൽ മാത്രമല്ല, അതിനുമപ്പുറം വിവാഹത്തിന് പല ലക്ഷ്യങ്ങളുണ്ട്. വിവാഹത്തിലൂടെ ഉണ്ടാകേണ്ട സാമൂഹിക നന്മകൾ, അതുപോലെ കുടുംബ ജീവിതങ്ങൾ, അതിനുമപ്പുറം വിശ്വാസരംഗത്തും മരണാനന്തര ജീവിതത്തിലും ഉപകരിക്കുന്ന നന്മകൾ, ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മീസാക്കൻ ഖലീല, ഇതൊരു കുട്ടിക്കളിയല്ല, ഇത് വെറും തമാശക്കളിയല്ല, വിവാഹമെന്നത് ഒരു വമ്പിച്ച കരാറാണ്. ചില ആളുകൾ വിവാഹം കഴിക്കുന്നു, എന്നിട്ട് അതിനൊരു പ്രാധാന്യം കൽപ്പിക്കാത്ത രൂപത്തിൽ ആ ഒരു കരാറിനെ ലംഘിക്കുന്ന പ്രവണതകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ, ഡൈവോഴ്സുകൾ അധികമായി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാം വളരെ കൃത്യമായി ഈയൊരു ബന്ധത്തെ, ഇതൊരു ശക്തമായ കരാറാണ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വധുവിൻ്റെ രക്ഷാധികാരിയിൽ നിന്ന് ഏറ്റെടുത്ത അമാനത്താണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, ആ വിവാഹത്തിലൂടെ ലഭിക്കുന്ന ആശ്വാസം എന്താണ്? ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇതൊരു കുടുങ്ങുന്ന അവസ്ഥയാണ്, കാല് കെട്ടിയിടലാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. എന്താണ് ഈ വിവാഹം എന്നുള്ളത്? അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണെന്നാണ് പറഞ്ഞത്. ഒമിൻ ആയാതി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, തന്നിൽ നിന്ന് തന്നെ ഇണകളെ സൃഷ്ടിച്ചു എന്നത്. ഇനി തീർന്നില്ല, എന്തിനാ ഇങ്ങനെ ഇണകളെ സംവിധാനിച്ചത്? ലിതസ്കുനു ഇലൈഹ, സുക്കൂനുണ്ടാകണം. ലിതസ്കുനു ഇലൈഹ, നമ്മുടെ ജോലിഭാരങ്ങൾ ഇറക്കി വയ്ക്കാൻ, നമ്മുടെ ടെൻഷനുകൾ ഇറക്കി വയ്ക്കാൻ. നമ്മുടെ ഭാര്യമാർ നേരെ തിരിച്ചങ്ങനെ തന്നെ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരും അവരുടെ ടെൻഷനുകൾ ഇറക്കി വയ്ക്കാനുള്ള കേന്ദ്രമാകണം. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പ്രഷറേറി വന്ന പുരുഷനെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഭാര്യ എത്ര മനോഹരമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവ് വരുമ്പോഴേക്ക് സംസാരിക്കുവാനും കഥ പറയുവാനും തമാശകൾ പറയുവാനും അവരുമായി ഒന്ന് പുറത്ത് കറങ്ങിപ്പോ നടക്കുവാനും ഇതെല്ലാം ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്, അതിലൂടെ സമാധാനം കണ്ടെത്തുന്ന ഒരു പെണ്ണ്, ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹം. വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടം, പരസ്പരം സമാധാനമേകാൻ. ടെൻഷനുകളില്ലാത്ത മനുഷ്യരില്ലല്ലോ, പ്രയാസങ്ങളില്ലാത്ത മനുഷ്യനില്ലല്ലോ. എപ്പോഴും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഒരു മനുഷ്യൻ ഉണ്ടാവുകയില്ലല്ലോ. അവിടെയെല്ലാം ലിത്തസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. മാത്രല്ല വജഅല ബൈനകും മവദ്ദതം വറഹ്മ, അവർക്കിടയിൽ അള്ളാഹു ഇണകൾക്കിടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മവദ്ദത്തും റഹ്മത്തും, സ്നേഹവും പ്രേമവും കാരുണ്യവും അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു ആയത്തിനെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം മുൻപ് കണ്ടിട്ടില്ലാത്ത രണ്ടു പേർ, വിവാഹത്തിനു വേണ്ടി മാത്രം ആദ്യമായി കാണുന്നവർ, അവർ പിന്നെ ഒരു ശരീരം പോലെ ജീവിക്കുകയാണ്. എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാൽ ഒരു തലവേദനയോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ തിരിച്ചു വരുന്നതുവരെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് ടെൻഷനാണ്, എൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി കാരണം. ആ ഒരു കരുതൽ, തിരിച്ചു വന്നു കഴിഞ്ഞാൽ അസുഖത്തെക്കുറിച്ച് ചോദിക്കുന്നു, കുറവുണ്ടോ എന്നറിയുന്നു, ചോദിച്ചന്വേഷിക്കുന്നു, ഇങ്ങനെ പരസ്പരം താങ്ങായി തണലായി സ്നേഹം കൈമാറിക്കൊണ്ട് ആ രൂപത്തിൽ ഒരു മനുഷ്യന് വേണ്ട പ്രകൃതിയാലുള്ള ചില ശാന്തിയും സമാധാനവും ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വീടുകളിൽ നിന്നാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്, നമ്മുടെ ഇണകളിൽ നിന്നാണ്. അതിനുവേണ്ടിയാണ് പ്രഥമ ലക്ഷ്യമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം മറ്റു ലക്ഷ്യങ്ങളുണ്ട്. ഈയൊരു വംശപരമ്പര അത് നിലനിൽക്കണം. അത് യഥാർത്ഥത്തിൽ വിവാഹ ജീവിതത്തിലൂടെ മാത്രമാണ് ഏറ്റവും ഭംഗിയായി ഉണ്ടാവുകയുള്ളൂ എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതല്ലാത്ത പക്ഷം സമൂഹത്തിൽ അരാജകത്വങ്ങൾ, അശ്ലീലതകൾ വളർന്നു പന്തലിക്കുന്ന സാഹചര്യമുണ്ടാകും. ഇന്നിപ്പോൾ ഈ ഇടക്കാലങ്ങളിൽ വളരെ ഫേമസായ ഒരു പാർട്ടിയാണ് LGBTQ എന്നുള്ളത്. അതിനുവേണ്ടി മത്സരിക്കുന്നവർ, കൊടി പിടിക്കുന്നവർ, ക്ലബ്ബുകൾ രൂപീകരിക്കുന്നവർ അല്ലേ? അതിൽ ലെസ്ബിയൻ, ഗേ അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ അതിൻ്റെ വിശദീകരണങ്ങൾ വേറെയും, അതിനെ ആ രൂപത്തിൽ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ വേറെയും. ഞാൻ ചോദിക്കട്ടെ, ആണുമാണും വിവാഹം കഴിച്ചിട്ടൊരു കുട്ടിയുണ്ടായ ചരിത്രം ലോകത്തിലുണ്ടോ? പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചിട്ട് ഒരു കുട്ടിയുണ്ടായ ഒരു ചരിത്രം ലോകത്തിലുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വംശപരമ്പര നിലനിൽക്കണമെങ്കിൽ ഒരാണും പെണ്ണും പ്രകൃതിയാൽ സംവിധാനിച്ചിട്ടുള്ള സംവിധാനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ സംവിധാനത്തെ നിലനിർത്താൻ കഴിയുകയുള്ളൂ. നമ്മുടെ മുൻഗാമികൾ സ്വവർഗരതിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ നമ്മളിന്നുണ്ടാവുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതി, അള്ളാഹു സുബ്ഹാനഹു തആല പ്രകൃതിയാൽ സംവിധാനിച്ച സംവിധാനമായ ഒരു ആണും പെണ്ണും ഇണ ചേർന്നാൽ മാത്രമാണ് അവരിൽ നിന്ന് കുട്ടികളുണ്ടാവുകയുള്ളൂ. അപ്പോൾ സാമൂഹിക ഭദ്രത, അനന്തര അവകാശികൾ ഉണ്ടാവുക, പിൻതലമുറക്കാർ ഉണ്ടാവുക എന്നതെല്ലാം ഇസ്ലാം വിവാഹത്തിലൂടെ വയ്ക്കുന്ന വലിയ വലിയ ലക്ഷ്യങ്ങളിലുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ജോലി കിട്ടിയിട്ട് മതി, സ്വന്തം കാലിൽ നിന്നിട്ട് മതി, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന എന്തിനാണ്, അതല്ലാത്ത മാർഗങ്ങളിലൂടെ അവരുടെ വികാരങ്ങൾ പൂർത്തീകരിച്ചാൽ പോരെ എന്നിങ്ങനെയുള്ള പല രൂപത്തിലുള്ള അനാശ്യാസ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുന്ന ആദർശത്തെ ഇന്ന് പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ കാണാൻ കഴിയും. ഇതിലൂടെ സംഭവിക്കാനിരിക്കുന്നത്, ഇന്ന് വാർത്തകളിൽ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതുമായ വളരെ സങ്കടകരമായ അവസ്ഥകൾ, ഹോസ്പിറ്റൽ ശുചിമുറിയിൽ പ്രസവിച്ച് ജനാല വഴി എടുത്തെറിഞ്ഞ പിഞ്ചു കുഞ്ഞിൻ്റെ വാർത്ത ഈ അടുത്ത് നമ്മൾ കേട്ടു. ഒരു ഹോസ്റ്റലിൽ 6 വിദ്യാർത്ഥിനികൾ ഗർഭം ധരിച്ച വാർത്തകൾ നമ്മൾ ഈ അടുത്ത് കേട്ടു. ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനാശ്യാസ പ്രവർത്തനങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ പോലും കയറി വരുന്ന സാഹചര്യം ഉണ്ടാകും. അതുമാത്രമല്ല, അനന്തരവകാശികൾ അവരുടെ പിതാവാരാണ്, പിതൃത്വം എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ആളുകൾ അനാശ്യാസ പ്രവർത്തനങ്ങളിൽ, സമൂഹത്തിൽ അരാജകത്വങ്ങൾ അരങ്ങു തകർക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം സൃഷ്ടിക്കാൻ ഇത്തരം വാദക്കാരുടെ വാദങ്ങൾ കാരണമുണ്ടാകാൻ സാധ്യതയുള്ളത് നമുക്ക് ലൈവായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന വിവാഹത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇസ്ലാമിൻ്റെ മഹത്തായ ഈ ഒരു ആദർശം കൊണ്ടും ഈ ലക്ഷ്യങ്ങൾ കൊണ്ടും സമൂഹത്തിൽ ഭദ്രതയുണ്ട്, കുടുംബത്തിൽ സമാധാനമുണ്ട്, അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെയും നല്ല നിലനിൽപ്പിനും, അതല്ല ഈ പ്രകൃതിയുടെ നല്ല മുന്നോട്ടു പോക്കിനുമെല്ലാം ഇസ്ലാമിൻ്റെ വൈവാഹിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നന്മകളല്ലാതെ ഒന്നുമില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ ഭാര്യ ഭർത്താവ് എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടെന്തെന്ന് വെച്ചാൽ ഇണകൾ എന്നാണ്. ഇണകളെന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ പറഞ്ഞ ഒരു അധ്യാപനം, ഹുന്ന ലിബാസുൻ ലക്കും വ അൻതും ലിബാസുൻ ലഹുന്ന, അവൾക്ക് നീ വസ്ത്രമാണ്, അവന് നീ പെണ്ണെ ഭാര്യ അല്ലെങ്കിൽ ഇണ വസ്ത്രമാണ്. ഇങ്ങനെ ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് പരസ്പരം വസ്ത്രമായി ഒറ്റ ശരീരമായി ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നിർഭയത്വവും സമാധാനവും സന്തോഷവും ആത്മധൈര്യവും, അതിലുമുപരി ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചപ്പാട് എന്നത് ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പകുതി ഒരാൾ വിവാഹത്തിലൂടെ പൂർത്തീകരിച്ചു എന്നാണ്. അവൻ്റെ ആഗ്രഹങ്ങൾ, പ്രകൃതിയാലുള്ള അവൻ്റെ ചേഷ്ടകൾ, ഇതെല്ലാം പൂർത്തീകരിക്കാൻ അള്ളാഹു അനുവദിക്കുന്ന ഒരു മാർഗം അത് വിവാഹത്തിലൂടെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ വിവാഹം എന്നത് അത് പവിത്രമാണ്, അത് പുണ്യമേറിയതാണ്, അതിലുമപ്പുറം സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തിൻ്റെ മുന്നോട്ട് നല്ല മുന്നോട്ട് പോക്കിനുള്ള ഏറ്റവും നല്ല വഴി അത് വൈവാഹിക ജീവിതം എന്നത് തിരഞ്ഞെടുക്കുക എന്നതാണ്. അതല്ലാത്ത മാർഗത്തിലൂടെ തൻ്റെ ലൈംഗിക ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ അരാജകത്വങ്ങൾ ഉടലെടുക്കും. അത് ഇന്ന് നമ്മൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ സമൂഹത്തിനുള്ളിൽ ഉടലെടുക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അത്തരം സാഹചര്യങ്ങളിലേക്ക് ആളുകളെത്തുന്നതിനു മുമ്പ് ഇസ്ലാം പഠിപ്പിച്ച വൈവാഹിക ജീവിതത്തിൻ്റെ നന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രൂപത്തിൽ ആളുകൾ മാറി ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, എന്തിനാണ് വിവാഹം. ക്ലാസ് എടുത്തത് അബ്ദുർ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
0: കാവ്യവൽക്കരിക്കപ്പെടുന്ന സർവകലാശാലകൾ ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
2: 2014 ശേഷം ഈ ഹയർ എഡ്യൂക്കേഷൻ 100% കാവ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ചരിത്ര ഗവേഷണ കൗൺസിൽ ആണെങ്കിലും അതുപോലെ സാമ്യശാസ്ത്ര ഗവേഷണ കൗൺസിൽ ആണെങ്കിലും അതിലൊക്കെ ആ 2014 അവരോധിച്ചിട്ടുള്ള അതിൻ്റെ ചെയർമാൻമാരെ പരിശോധിച്ചാൽ തന്നെ കൃത്യമായി ബോധ്യപ്പെടും. വൈ സുദർശന റാവു എന്ന് പറഞ്ഞ ആളാണ് ആദ്യമായിട്ട് ചരിത്ര ഗവേഷണ ഇതിലേക്ക് ചെയർമാനായിട്ട് നിശ്ചയിച്ചത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു യോഗ്യത എന്ന് പറഞ്ഞാൽ RSS-കാരൻ എന്നത് മാത്രമാണ്. അതുപോലെ തന്നെ ഒരു ബ്രിജ് ബിഹാർ കുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ സാമ്യശാസ്ത്ര പിന്നെ ഗവേഷണ രംഗത്തുള്ള ചെയർമാനായിട്ട് നിയമിച്ചു. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ UGC തലപ്പത്ത് നിർത്തിയിട്ടുള്ള ആളും അയാളുടെ പ്രത്യേകത വിശദീകരിക്കുന്നതും അവരുടെ ഒരു വിജ്ഞാന പ്രസാർ ഭാരതിയുടെ പ്രവർത്തകനായിട്ട് RSS-ൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായിട്ട് മുന്നോട്ട് വന്ന ആളാണ്. ഇങ്ങനെയുള്ള ആളുകളാണ് തുടക്കത്തിൽ തന്നെ ഇവർ അവരോധിച്ചുകൊണ്ട് ഇതിനെ പരിപൂർണമായി കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നത്. പിന്നെ അതിനുശേഷം പിന്നീട് കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അവർ അവരോധിച്ചിട്ടുള്ള ഗവർണർമാർ, അതാണല്ലോ ശരിക്ക് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർമാർ, അവരിലൂടെ അവരുടെ കാവ്യവൽക്കരണം യൂണിവേഴ്സിറ്റികളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും 2023 അവരുടെ കണക്ക് പ്രകാരം 2023 മുതൽ 2026 വരെ, ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടെ ഗവർണറാകുന്ന സമയം മുതൽ ഇപ്പോൾ ഉള്ള ആൾ ഗവർണറാകുന്നത് വരെയുള്ള ഈ കാലയളവിനിടയിൽ കേരളത്തിലെ സർവകലാശാല മുഴുവനും അതിൻ്റെ എഡ്യൂക്കേഷൻ രംഗം മുഴുവൻ കാവ്യവൽക്കരിക്കുക എന്നുള്ള കൃത്യമായ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ ബോധ്യപ്പെടും. അതിനെ ഇപ്പോൾ 4-year degree സിസ്റ്റം, ഈ സിസ്റ്റത്തിൽ തന്നെ നമുക്കറിയാലോ മേജറും മൈനറും ഉണ്ട്. ഈ രണ്ടെണ്ണം കൂടാതെ തന്നെ നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, മറ്റൊരു പിന്നെ വിഷയമുണ്ട്. ഇപ്പോൾ അതിൽ പറയണ വാല്യൂ ആഡഡ് പിന്നെ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ അതിലാണ് നേരത്തെ പിന്നെ മാഷ് പറഞ്ഞ പോലെ IKS എന്ന് പറയുന്നത് ഇന്ത്യൻ നോളജ് സിസ്റ്റം. അപ്പോൾ അതിലൂടെ ശരിക്കും പറഞ്ഞാൽ അന്ന് പിന്നെ കസ്തൂരി രംഗൻ കമ്മീഷൻ ആണ് ശരിക്ക് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അദ്ദേഹം അതിൽ പരാമർശമുള്ള കാര്യം എന്ന് വെച്ചാൽ പരമ്പരാഗത വിജ്ഞാനങ്ങളെയും അതേപോലെ തന്നെ ചരിത്രങ്ങളെയും അതൊക്കെ പഠിപ്പിക്കാന്നുള്ളതാണ്. അത്തരത്തിൽ ഗോത്രവർഗ്ഗ

0: ചെറിയാണ്. മറ്റുള്ളത് സാധാരണ ഇപ്പോൾ മേജറും മൈനറും ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്നത് പോലെ നിർബന്ധമായും പഠിക്കേണ്ട ഒരു വിഷയമായിട്ടാണ് ഈ ഐ കെ എസ് വിശദീകരിക്കപ്പെടുന്നത്. അപ്പോൾ അവിടേക്കാണ് ഇവർ എന്തുള്ളത് ഇത് അവരോധിക്കപ്പെടുന്നത്. അപ്പോൾ കേരളത്തിൽ ആ ഒരു സിസ്റ്റം ഇതിന് പകരം ഒരു ബ്രാഹ്മണ്യ സംസ്കാരം ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയങ്ങൾ ഇവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന് ശരിക്കും ഈ വി എസ് സിമാർ ഉപയോഗപ്പെടുത്താനുള്ള അതീവ ശ്രമമാണ്. വളരെ ഗുരുതരമായ ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഗവർണറും അതുപോലെ ബി ജെ പി ഗവൺമെൻറ്റും ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായൊരു ജാഗ്രത പുലർത്തുക എന്നുള്ളതാണ്. അത് പിന്നെ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സാമാന്യമായിട്ടുള്ളൊരു സംസാരവും അതിൻ്റെ ഒരു പ്രതിഷേധവും പറയുന്നതിലപ്പുറം ശരിക്കും ഒരു വിദ്യാഭ്യാസ അവകാശം വെച്ചുകൊണ്ട് തന്നെ നിയമ നടപടി അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ജനങ്ങളത് ബോധവൽക്കരിക്കാനും സാധിക്കണം. ഇതെന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ മതേതരത്വവും അതുപോലെ ബഹുസ്വരതയെയും നിരാകരിക്കാനും അതില്ലായ്മ ചെയ്യാനും അതിന് പകരമായിട്ട് ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കാനും വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ മതേതര ബോധമുള്ള ആളുകളും ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ഇതിനെ പ്രതിരോധിക്കുകയാണ് വേണ്ടത്, വൈജ്ഞാനികമായും അതുപോലെ ചരിത്രപരമായിട്ടൊക്കെ. ഇതിൻ്റെ വിശദമായിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ചരിത്രം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഹെഡ്ഗേവാർ കോഴിക്കോട് വിസിറ്റ് ചെയ്തൊരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്ന ഉടനെ തന്നെ ഇവിടെ ഉള്ള കുഞ്ഞാലിമാർക്കാരന്മാരുടെയും അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെയും ഹൈദരലി ഖാൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ഭരണത്തെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് അന്ന് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. പിന്നീട് ഗോൾവാൾക്കറുടെ രചനകളിൽ കുഞ്ഞാലിമാർക്കാരന്മാരൊക്കെ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ടിപ്പു സുൽത്താനെയും ഹൈദരലി ഖാനെയൊക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അവരുടെ ആ ഒരു ആശയത്തെ ഈ പിന്നെ ചരിത്ര പഠനത്തിലേക്ക് കൊണ്ടുവന്ന് നേരത്തെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ മുഗൾ ചക്രവർത്തിമാരുടെ ചരിത്രം അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല എന്ന് പുതുതലമുറയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിനൊക്കെ കാരണമാകുന്നത് യഥാർത്ഥത്തിൽ ഈ സർവകലാശാല യൂണിവേഴ്സിറ്റി തലത്തിലെ വിദ്യാഭ്യാസമാണ്. അതിനെങ്ങനെ പിടിച്ചടക്കാം എന്നതിൻ്റെ കൃത്യമായ അജണ്ടയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും.
1: പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ് എന്ന പ്രോഗ്രാമാണ് നമ്മൾ കേട്ടത്. കാവ്യവൽക്കരിക്കപ്പെടുന്ന സർവകലാശാലകൾ ഭാഗം 2. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് മുജീബ് ഒട്ടുമൽ, അബ്ദുൽ ഹമീദ് മാസ്റ്റർ, പറപ്പൂർ.

0: ഒരു സ്ഥലത്ത് ഒരു ധനികനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് അദ്ദേഹം സമ്പാദിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലൂടെയും അതേപോലെ തന്നെ കൃഷിയിലൂടെ അദ്ദേഹം ധാരാളം ധനം അദ്ദേഹം സമ്പാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം കുറേ വീടുകൾ അതുമൂലം ഉണ്ടാക്കി, അദ്ദേഹം ഒരുപാട് മക്കൾ, ഏക്കർ കണക്കിന് കൃഷി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്, അതുപോലെ തന്നെ ഏക്കർ കണക്കിന് പറമ്പുകൾ, സ്ഥലങ്ങളുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് അദ്ദേഹം മാറുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് കൊല്ലങ്ങൾ കഴിയുന്തോറും അദ്ദേഹത്തിന് പ്രായം കൂടി വരികയും കച്ചവടത്തിലും കൃഷിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സന്ദർഭം ഉണ്ടാവുകയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ആ കാര്യം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിലും കൃഷിയിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നു. അതിന് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ അദ്ദേഹത്തെ പിടികൂടുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനൊരു ചിന്ത വരികയാണ്, ഞാൻ അധികം കഴിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അതിന് അദ്ദേഹത്തിന് കൂടുതൽ ആ ചിന്തകൾ മൂലം കൂടുതലൊന്നും അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്തൊരവസ്ഥ അദ്ദേഹത്തിന് വരിക. അതിന് അദ്ദേഹം ഞാൻ ദരിദ്രനാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പിറുപുറത്ത് കൊണ്ടിരിക്കുക. അപ്പോൾ മക്കൾ ചോദിക്കുന്നുണ്ട്, അപ്പാ നിങ്ങളെന്താണ് ഈ പറയണത്, നിങ്ങൾ ദരിദ്രനാണെന്നോ, നിങ്ങളാണല്ലോ ഈ വീടും ഈ പറമ്പും ഇതിൻ്റെ ഒക്കെ ഉടമയായിട്ടുള്ള, നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനാണല്ലോ. അങ്ങനെ മക്കൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ അദ്ദേഹം വീണ്ടും ഞാൻ ദരിദ്രനാണ് എന്നിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ മക്കൾ അദ്ദേഹത്തെ വാഹനത്തിലെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളും അദ്ദേഹത്തിൻ്റെ പറമ്പുകളും കെട്ടിടങ്ങളും ഒക്കെ കാണിച്ചിട്ട് കൊടുത്തിട്ട് പറയാണ്, ഇതൊക്കെ നിങ്ങളെ സ്വത്താണ്, നിങ്ങളാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ദരിദ്രനാണെന്ന് വേവലാതിപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴും അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഞാൻ ദരിദ്രനാണെന്ന്. അതോടെ മക്കളാകെ ആശങ്കയിലാവുകയാണ്, എന്താണ് ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. ഒടുവിൽ നാട്ടിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനെ അവർ മക്കൾ സമീപിക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഉപ്പയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പണ്ഡിതൻ മക്കളുടെ കൂടെ ആ ഉപ്പയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴും ആ വൃദ്ധൻ പറയുന്നു, ഞാൻ ദരിദ്രനാണ്. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ അരികിലെത്തി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചപ്പോൾ പണ്ഡിതൻ മനസ്സിലായി, ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഞാൻ ദരിദ്രനാണ് എന്ന് പറയുന്നത് എന്നതിൻ്റെ കാരണം. അതായത് ഭൗതികമായ സമ്പത്തില്ലാത്ത ദരിദ്രനാണ് താൻ എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിങ്ങളുടെ മക്കളോട് പറയണം, മരിക്കാറായി, പക്ഷേ പരലോകത്ത് സ്വർഗം ലഭിക്കാൻ ആവശ്യമായ കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാനെന്താണ് ദരിദ്രനാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്ന് പണ്ഡിതൻ മക്കളോട് പറയാം. ഇഹലോകത്തിന് വേണ്ടി ധാരാളം സമ്പാദിച്ചു, എന്നാൽ പരലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, അതാണ് അയാളുടെ സങ്കടം. അങ്ങനെ പണ്ഡിതൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയാണ്, അവശേഷിക്കുന്നത് എത്ര കാലമാണെങ്കിലും ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്തപിക്കുക, സാധുക്കളെ സഹായിക്കുക എന്നുള്ള ചില ഉപദേശങ്ങൾ അദ്ദേഹത്തിന് ഈ പണ്ഡിതൻ നൽകുകയാണ്. ഉടനെ അദ്ദേഹം മക്കളെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇതുവരെയുള്ള സമ്പത്തിൻ്റെ സക്കാത്ത് കണക്കെടുത്ത് അത് കൊടുക്കാൻ ആവശ്യപ്പെടുകയും സ്ഥലമില്ലാത്ത പാവങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളിൽ വീട് വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുക. ആണ് അദ്ദേഹം മക്കൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു. ആണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. കൂട്ടുകാരെ, അല്ലെങ്കിൽ ശ്രോതാക്കളെ, നമ്മുടെ സമയമെന്ന് പറയുന്നത് ഏറെ വിലപ്പെട്ടതാണ്. നന്മകൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമ്മൾ നന്മകൾ മാറ്റി നിർത്തരുത്. പരലോകത്തുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. അതിൽ നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ, പാപമോചനവും കാരുണ്യവും. വിഷയം അവതരിപ്പിക്കുന്നു അശ്റഫ് സലഫി വാണിയമ്പലം.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹ്മഹുല്ലാ ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ ബാബു ഫളിൽ ഇൻതിളാരി സ്വലാ, നമസ്കാരം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയുടെ അധ്യായം 190-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1062-ാമത്തെ ഹദീസ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الملائكة تصلي على أحدكم ما دام في مصلاه الذي صلى فيه ما لم يحدث تقول اللهم اغفر له اللهم ارحمه رواه البخاري. أبو هريرة رضي الله عنه رواية جيدة حديث الله عند دودر صلى الله عليه وسلم برنيو الملائكة ملككل തുസല്ലി അല അഹദിക്കും, നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാദാമ ഫി മുസല്ലാഹു, അവൻ അവൻ്റെ നമസ്കാര സ്ഥലത്താകുന്ന സമയമത്രയും. സൊല്ലാഫിഹി, അവൻ നമസ്കരിച്ചതായ ആ മുസല്ലയിൽ. മാലം യുഹദിസ്, അവന് വുളു നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ, അതല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ, തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ മലക്കുകൾ പ്രാർത്ഥിക്കും, പറയും അള്ളാഹു മഗ്ഫിർ ലഹു, അള്ളാഹുവെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, അള്ളാഹു മർഹംഹു, അള്ളാഹുവെ ഇയാളോട് കരുണ ചെയ്യണേ. സഹോദരങ്ങളെ, വിശ്വാസികളുടെ ഹൃദയങ്ങൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ആ നമസ്കാരത്തെ കാത്തിരിക്കുക, ഒരു നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദിൽ തന്നെ ഇരിക്കുക എന്നതൊക്കെ ഏറെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ സത്യസന്ധതയുടെ ഒരു അടയാളം കൂടിയായി നമുക്കതിനെ മനസ്സിലാക്കാം, അതിനുള്ള തെളിവായി. മാത്രമല്ല, വതരീഖുലി നൈലിൽ അജ്രിൽ അലീമി മിനല്ലാഹി അസ്സവജൽ, അള്ളാഹുവിൽ നിന്ന് മഹത്തായ പ്രതിഫലം നേടിയെടുക്കാനുള്ള വഴി കൂടിയാണത്. ഇവിടെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തരുന്നത് ഫളലൻ തിലാരി സ്വലാത്തി ഫിൽ മസാജിദ്, മസ്ജിദുകളിൽ നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് അന്നൽ മലായിക്കത്തുൽ കിറാം തസ്തഗ്ഫിറു ലിൽ അബ്ദി, നിശ്ചയമായും മലായിക്കത്തുൽ കിറാം ഒരടിമക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു അള്ളാഹുവിനോട്. മാദാമ ഫി മക്കാനിഹില്ലദി സ്വല്ലാ ഫീഹി, അവൻ നമസ്കരിച്ചതായ ആ സ്ഥലത്ത് തന്നെ അവൻ ഉള്ള സമയമത്രയും. അവിൽ മക്കാനിൽ മുഅദ്ദിലി സ്വല, അല്ലെങ്കിൽ നമസ്കാരത്തിന് നിർണയിക്കപ്പെട്ട സ്ഥലത്ത് ഉണ്ടായിരിക്കെ. ഇതിൽ എല്ലാ നമസ്കാരക്കാരും ഉൾപ്പെടും, നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഉൾപ്പെടും. വയഷ്മലു ഹാദൽ അജുറുൽ മർ അ ലൗ സല്ലത്ത് ഫി മസ്ജിദ് ബൈത്തിഹ വജലസത്ത് ഫീഹി തൻസദിറു സ്വല ഇദാ കാന യഹ്ബിസുഹ അൻ ഖിയാമിഹ ലി അശ്ഗാലിഹ ഇൻതിളാറു സ്വല. മാത്രമല്ല, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, ഈയൊരു പ്രതിഫലം സ്ത്രീകൾക്കും ലഭിക്കും, അവരവരുടെ വീട്ടിലെ പള്ളിയിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് അതിലവർ ഇരിക്കുന്നു, മറ്റൊരു നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട്. അവരിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ മറ്റു ശുഗലുകളിൽ, മറ്റു ജോലികളിൽ വ്യാപൃതരാകുന്നില്ല, നമസ്കാരം മാത്രമാണ് അവരെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അങ്ങനെ നമസ്കാരത്തെ കാത്തിരിക്കുമ്പോൾ അതിലുള്ള സവാബ് അവർക്ക് ലഭിക്കും. വഹാദ സവാബു മഷ്റൂത്തുൻ ബി അല്ലാ യുഹദിസൻ മുൻസദിർ ഹദസൻ ഫിൽ ഇസ്ലാമി. ഇങ്ങനെ ഈ ഒരു പ്രതിഫലം ലഭിക്കുന്നത് ആർക്കാ? അതിനുള്ള നിബന്ധന, അയാൾ ഇസ്ലാമിൽ ഹദസ് ഇല്ലാത്ത ആളായിരിക്കണം. അതായത് മാലം യഅസി ബി അൻ യുഅദി അഹദൻ ബി ഗൈബഹ, ഒരാളെയും ഗൈബത്ത് കൊണ്ട്, പരദൂഷണം കൊണ്ട് ഉപദ്രവിക്കാതിരിക്കുക. ഔ സിബാബിൻ, ആരെയും ശകാരിക്കാതിരിക്കുക. ഔ നഹ്വിഹി, അതേപോലെയുള്ളത്. അങ്ങനെ ഒരു വ്യാഖ്യാനം മാലം യുഹദിസിന് നൽകപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വഖീല, ഇങ്ങനെ പറയപ്പെടുന്നു ബി അല്ലാ യുഹദിസ ഹദസൻ യൻഖുദുൽ വുളു, വുളു മുറിയുന്നതായ ചെറിയ അശുദ്ധി ഒന്നും ഇല്ലാത്ത ആ ഒരു സമയമത്രയും. കാരണം ഇത് അഹദസഹദസൻ യൻഖുദുൽ വുളു, വുളു മുറിയുന്നതായ ചെറിയ അശുദ്ധി ഉണ്ടായാൽ ഫൈന്നഹു യുബത്തിലു സ്വല, നമസ്കാരം ബാത്തിലാവുന്നതാണ്. അപ്പോൾ ഫയുംനഅ യകൂന ഫി സ്വലാത്തിൻ, അപ്പോൾ അവൻ നമസ്കാരത്തിലാണ് എന്നത് തടയപ്പെടുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി അന്നൽ മലായിക്കത്ത തഖൂലു ഫിസ്തിഗ്ഫാരിഹാലിൽ അബ്ദ്, ആ മലക്കുകൾ ഈ ഒരു അടിമക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുമഗ്ഫിർ ലഹു അള്ളാഹുമർഹംഹു, അള്ളാഹുവെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ, ഇയാളോട് കരുണ ചെയ്യണേ. വൽ ഫർഖു ബൈനൽ മഗ്ഫിറ വർറഹ്മ, മഗ്ഫിറത്തിൻ്റെയും റഹ്മത്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം, പാപമോചനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം. അന്നൽ മഗ്ഫിറത സതുറുദ്ദുനൂബി വത്തജാവുസു അൻഹ, മഗ്ഫിറത്ത് പാപമോചനം എന്നത് തിന്മകൾ പാപങ്ങൾ മറച്ചുവെക്കുകയും അത് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യലാണ്. വറഹ്മ, കാരുണ്യമെന്നത് ഇഹാഫത്തുൽ ഇഹ്സാനി ഇലൈഹി, നന്മകളേറെ അയാളിലേക്ക് ചേർത്തു വെക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി, നമസ്കാരം കാത്തിരിക്കുന്ന അവസാനത്തെ വ്യക്തിക്കും അത് ലഭിക്കുന്നതാണ്. ദീർഘനേരം കാത്തിരിക്കുന്നയാൾക്കും കുറഞ്ഞ നേരം കാത്തിരിക്കുന്നയാൾക്കും ആ പ്രതിഫലം ലഭിക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളോട് കാണിക്കുന്ന കാരുണ്യവും പാപമോചനവും എത്രയാണ്! അവർ ചെയ്യുന്നതായ, റബ്ബിനു വേണ്ടി നിർവഹിക്കുന്നതായ നമസ്കാരങ്ങൾക്ക് മാത്രമല്ല, ആ നമസ്കാരം കാത്തിരിക്കുന്ന ആ ഒരു സമയം ചിലവഴിച്ച് ഈയൊരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രം മറ്റു ഷോലുകളിൽ നിന്ന്, മറ്റു ജോലികളിൽ നിന്ന്, മറ്റു ബിസികളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് അള്ളാഹുവിൻ്റെ മസ്ജിദിലിരിക്കുന്നു, നമസ്കാരത്തെ കാത്തിരിക്കുന്നു. അത് മാത്രമാണ് അവരെ പിടിച്ചെത്തിയത് അടുത്ത ജമാഅത്ത് കൂടി ലഭിക്കണമെന്നത്. വീട്ടിലേക്ക് പോകാൻ അവർക്ക് തടസ്സമില്ല, നമസ്കാരമല്ലാതെ അവരുടെ നിയ്യത്ത് ഈയൊരു അവസ്ഥയിലാണെങ്കിൽ ഈ പ്രതിഫലം അവർക്ക് ലഭിക്കും. എന്നാൽ മറ്റു ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ ആ പ്രതിഫലം ലഭിച്ചു കൊള്ളണമെന്നില്ല. നമസ്കാര സ്ഥലത്തിരിക്കുക, ശുദ്ധിയോടുകൂടി വൃത്തിയോടുകൂടി വുദൂവോടുകൂടി ഇരിക്കുക എന്നതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഈയൊരു വിഷയം പണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട്, ഈ പറയപ്പെട്ടതായ ഹദീസ്, പരാമർശിക്കപ്പെട്ടതായ ഹദീസ്, നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക, അതിൽ ലഭിക്കുന്ന മലക്കുകളുടെ പ്രാർത്ഥന, അതൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. മിനൽ മസാഇലിൽ മുഹിമ്മ, വളരെ പ്രധാനപ്പെട്ട മസ്അലകളിൽ പെട്ടതാണ്. യുനാഖിഷുഹൽ ഉലമാഉ ഫീ ശർഹി ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ അതിനെ നിരൂപിച്ചിട്ടുണ്ട്. ബയാൻ മാ ഇദാ കാന യഷ്തരിതു മക്സുൽ മുസല്ലി ഫിൽ മകാനി ലദീ സല്ലാ ഫീഹി വലാ യൻതഖിലു അൻഹു ഇലാ അയ്യി മൗദിഇൻ ആഖറ ഫിൽ മസ്ജിദ്, മസ്ജിദിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങിയിരിക്കാതെ നമസ്കാരം നിർവഹിച്ച അതേ സ്ഥലത്ത് തന്നെ, നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ കഴിച്ചുകൂട്ടിയാലാണോ, ആ ഒരു നിബന്ധന ഉണ്ടായാലാണോ ഈ പ്രതിഫലം ലഭിക്കുന്നത്? അം അതല്ല ഇന്നൽ അജ്റ യഷ്മലു കുല്ല മൻ ബഖിയ ഫിൽ മസ്ജിദി യൻതദിറു സ്വലാത്ത ഫി അയ്യി ബുഖാഅതി മിൻഹു, മാത്രമല്ല ഈ പ്രതിഫലം അത് ഉൾക്കൊള്ളുന്നതാണ്, മസ്ജിദിൽ എവിടെയും നമസ്കാരത്തെ പ്രതീക്ഷിച്ച് ഏതു ഭാഗത്തിരുന്നാലും അത് ലഭിക്കും എന്നതാണോ. വല്ലദീ യുഹറു, വ്യക്തമാകുന്നത്, പ്രകടമാകുന്നത്, അന്നല്ല ജറ യഷ്മലു മൻ ബഖിയ ഫിൽ മസ്ജിദി വൈനിൻ തഖല മിൻ മൗദിഇഹി, അവനാ മസ്ജിദിലുണ്ടായാൽ മതി, നമസ്കാര സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാലും ആ പ്രതിഫലം ലഭിക്കും. അതിന് ചില തെളിവുകൾ കൂടി പറയുന്നു. ഒന്നാമതായി, അന്നൽ മഖ്സൂദ ഇഅ്മാറുൽ മസാജിദ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ മസ്ജിദിനെ പരിപാലിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ആ മസ്ജിദ് എന്ന സ്ഥലത്തിന് മഹത്വം കൽപ്പിച്ചുകൊണ്ട്, പോലെ മുറാബി തഫീഹ, അതിൽ ബന്ധനസ്ഥനായിരിക്കുക. കാരണം മാർക്കറ്റിൽ പോവാനോ മറ്റു ശുഗലുകളിൽ ഏർപ്പെടാനോ മറ്റു കളിയോ തമാശയോ ഒന്നുമായി കൊണ്ടവൻ സമയം ചെലവഴിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതായ അവൻ്റെ മസ്ജിദുകളിൽ അവന് മാത്രം സുജൂദ് ചെയ്യാൻ നിർമ്മിക്കപ്പെട്ടതായ അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്, അവൻ്റെ കൂടെ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. റബ്ബിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ ഇടങ്ങളിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ, വഹബ്സുൻ നഫ്സ് ഫി അമാകിനിൽ ഇബാദ, ഇബാദത്തിന് വേണ്ടി നിർണയിക്കപ്പെട്ടതായ സ്ഥലങ്ങളിൽ നമ്മുടെ മനസ്സിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. വഖത്ഉഹാനിൽ മഷാഗിലി ദുന്യവിയ, ഐഹികമായ പ്രവർത്തനങ്ങളിലെല്ലാം അവൻ മുറിഞ്ഞിരുന്നു കൊണ്ട് അവൻ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ അത് ചെയ്യുമ്പോഴാണ് അവൻ ആ പ്രതിഫലം യാഥാർത്ഥ്യമാക്കുന്നത് എന്ന്. രണ്ടാമത്തെ ഒരു ദലീലായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്, അന്നൽ ഇൻതിഖാല അൻ മൗദിഇ സ്വലാത്തി ദാഖിലിൽ മസ്ജിദ് ഫീഹി മസ്ലഹ ലിദാലിക മുതഅബ്ബിദ്, നമസ്കാര സ്ഥലത്ത് നിന്ന് അല്പം മാറിയിരിക്കുക എന്നുള്ളത് പള്ളിയുടെ ഉള്ളിൽ തന്നെയും അത് ഇബാദത്ത് നിർവഹിക്കുന്ന ഒരാൾക്ക് മസ്ലഹത്തിന് വേണ്ടി അത് ചെയ്താൽ അത് ആവശ്യമായി വരും. ഫഖദ് യഹ്താജു ഇലാ മുസ്ഹഫ് ഔ ഹുദൂറി ദർസ്, മുസഹഫ് എടുക്കാൻ വേണ്ടിയിട്ട്, ഓതാൻ വേണ്ടി അല്ലെങ്കിൽ ദർസ് കേൾക്കാൻ വേണ്ടി, ഇൽമിൻ്റെ മജ്ലിസിൽ മസ്ജിദിൽ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നിസ്കരിച്ച സ്ഥലത്ത് തന്നെയല്ല, അതല്ലാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് നീങ്ങിയിരിക്കുക എന്നത് ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ ആ പ്രതിഫലം അത് നഷ്ടപ്പെടുകയില്ല, അത് ലഭിക്കുമെന്നുള്ളതാണ്. മൂന്നാമതായി ഒരു ദലീല് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയിലിരിക്കും, പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ഒരൽപ്പം സ്വഹാബികളിലേക്ക് തിരിഞ്ഞിരിക്കാറുണ്ട്. ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക, അതല്ലെങ്കിൽ ഫജ്ർ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ തുലൂഉ ശംസ് വരെ ഇരിക്കാറുണ്ട്. ബൽക്കാന യൻസരിഫു അനിൽ ഖിബ്ല, ഖിബ്ലയിൽ നിന്ന് തിരിഞ്ഞിരിക്കും, സ്വഹാബികളുടെ നേർക്ക് തിരിഞ്ഞിരിക്കും. അപ്പോൾ ഏതൊക്കെ തന്നെയായിരുന്നാലും സഹോദരങ്ങളെ, വ്യത്യസ്തമായ ഹദീസുകൾ വെച്ച്, തെളിവുകൾ വെച്ച് പണ്ഡിതന്മാർ പറയുന്നത് മസ്ജിദിൽ ഉണ്ടാവുക, അതുകൊണ്ട് ആ മുറാദ് മുസല്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇബ്ന് റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, നഫ്സുൽ മൗദിഉ അല്ലദീ സല്ലാ ഫീഹി അവിൽ മസ്ജിദ് അല്ലദീ സല്ലാ ഫീഹി കുല്ലുഹു മുസല്ലാ ലഹു അദാ ഫീഹി തറദ്ദുദ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ സ്ഥലം തന്നെയാണോ നമസ്കരിച്ച സ്ഥലമാണോ, അതല്ല പള്ളിയിലുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നമസ്കാരം കഴിഞ്ഞാൽ ജലസ ഫീ മുസല്ലാഹു ഹത്താ തതുല ശംസ്, സൂര്യൻ നന്നായി ഉദിക്കുന്നത് വരെ അവിടെ ഇരിക്കാറുണ്ട്. ലാ യഖൂമു മിൻ മുസല്ലാഹു അല്ലദീ യുസല്ലി ഫീഹി സബാഹ് സുബഹ് അവിൽ ഖദാത്ത്, സുബഹി നമസ്കാരം നിർവഹിച്ചാൽ അവിടുന്ന് എഴുന്നേൽക്കാറില്ല സൂര്യൻ ഉദിക്കുന്നത് വരെ. അപ്പോൾ ഇവിടെ ഈ ഒരു ഹദീസുകളിൽ നിന്നൊക്കെ വമഅലൂമുൻ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ജുലൂസ് ജുലൂസുഹു ഫിൽ മൗദിഇ അല്ലദീ സല്ലാ ഫീഹി, നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ എന്നൊന്നുമില്ല, അങ്ങോട്ട് സ്വഹാബികളിലേക്ക് തിരിഞ്ഞിരിക്കുക നീങ്ങിയിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവിടെ ആ മുസല്ലാഹു അല്ലദീ ജുലിസു ഫീഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു റജബ് റഹിമഹുള്ള പറയുന്നത് അൽ മസ്ജിദ് കുല്ലുഹു, മസ്ജിദ് എല്ലാം ആണ്. ഈ അഭിപ്രായം തന്നെയാണ് പണ്ഡിതന്മാരിൽ ഇബ്നു ബത്ത റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്. അതേപോലെ തന്നെ ഇമാം സൈനുദ്ദീനുൽ ഇറാഖി റഹിമഹുല്ല ആ മുസല്ലാഹു തൻ്റെ നമസ്കാര സ്ഥലത്ത് നിന്ന് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നതിനെക്കുറിച്ച് പറയുന്നത്, യഹ്തമിലു കുൽ അംറൈൻ വൽ ഇഹ്തിമാലു സാനി, രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ട്. ഒന്ന്, മൽ മുറാദ് ബി മുസല്ല, മുസല്ല കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഹലിൽ ബുഖ അല്ലത്തി സല്ലാ ഫിഹ മിനൽ മസ്ജിദി ഹത്താ ലൗ ഇൻതഖല ഇലാ ബുഖത്തിൻ ഉഖ്റ ഫിൽ മസ്ജിദി ലം യകുൻ ലഹു ഹാദ സബാബുൽ മുതറത്തിബ് അലൈഹി, ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറിയിരുന്നാൽ അത് ലഭിക്കുകയില്ലേ? ലഭിക്കും എന്നുള്ളതാണ് റാജിഹായിക്കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹം പറയുന്നത്, ഫിൽ മക്കാനിൽ അതി ഔഖ ഫീഹി സ്വലാമിൻ അൽ മസ്ജിദ്, പള്ളിയിൽ നിന്ന് നമസ്കാരം നിർവഹിച്ചതായ ആ ഒരു സ്ഥലം, എന്നാൽ അയാൾ ആ സ്ഥലത്ത് നിന്നൽപ്പം മാറിയിരുന്നു, എന്നാലും അല നീയത്തിൻ തിലാരി സ്വലാക്കാനക്കതായിരിക്കുക, അയാളുടെ നമസ്കാരം കാത്തിരിക്കുക എന്നുള്ള നീയത്തുണ്ടെങ്കിൽ അത് ലഭിക്കുമെന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, മുസല്ലാഹു എന്നതിൻ്റെ മാന മാദാമ ഫി സ്വലാത്തിഹി, അയാൾ നമസ്കാരത്തിലായിരിക്കും എന്നുള്ളത്, മാദാമ ഫി മക്കാനി സ്വലാത്തിഹി, നമസ്കാരത്തിൻ്റെ സ്ഥലത്തായിരിക്കുന്ന സമയമത്രയും എന്നുള്ളത്. ഇങ്ങനെയൊക്കെ രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടല്ലോ. വനർജുല്ലാഹ സുബ്ഹാനഹു വതആല അയ്യക്കുനൽ അഖീർ, രണ്ടാമത്തത് ആ പള്ളിയിലുണ്ടാവുക എന്നുള്ള അഭിപ്രായം, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാദാമ ഫിൽ മസ്ജിദ് വഫദലുല്ലാഹി വാസി, അള്ളാഹുവിൻ്റെ ഔദാര്യം അത് വിശാലമാണ്, അതുകൊണ്ട് ആ പള്ളിയിൽ ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിരുന്നാൽ ആ സവാബ് നഷ്ടപ്പെടുകയില്ല എന്നതാണ് കൂടുതൽ പണ്ഡിതന്മാരും അതിനെ ഉണർത്തി മനസ്സിലാക്കിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കാനും, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിന് തേടുന്ന ആ ഒരു പാപമോചന പ്രാർത്ഥനയിൽ ഉൾപ്പെടാനുമെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ പാപമോചനവും കാരുണ്യവും വിഷയം അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.
5: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്കടക്കം. ആദ്യത്തെ ചോദ്യം, ബിദഅത്തുകാരുടെ കൂടെ നിസ്കരിച്ചാൽ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമോ? എന്റെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെയാണ് മുജാഹിദ് പള്ളി. ജമാഅത്തിന് ഇവരുടെ പള്ളികളിൽ പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എനിക്ക് തൃപ്തി വരുന്നില്ല എന്നാണ്.
6: മുസ്ലിമായി അറിയപ്പെട്ട ഏതൊരാളുടെ പിന്നിലും നമസ്കരിക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആദർശമാണ്. അതുകൊണ്ട് തന്നെ സുന്നി പ്രസ്ഥാനത്തിലേക്ക് ചേർക്കപ്പെടുന്ന പള്ളികളിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിസ്കാരം സാധുവാകും. ഇതാണ് അതിൽ പറയാനുള്ളത്. അള്ളാഹു അലം.
5: ജനാബത്തുകാരനായിരിക്കെ ദിക്റുകൾ ചൊല്ലുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
6: ജനാബത്തുകാരനായ വലിയ അശുദ്ധിക്കാരന് ദിക്റെടുക്കുന്നതിൽ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നതിൽ ഒരു വിലക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നത് കാനി യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്വാലി, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ എല്ലാ അവസ്ഥകളിലും അള്ളാഹുവിനെ ഓർക്കാറുണ്ടായിരുന്നു, അള്ളാഹ്ക്ക് ദിക്റിൽ കഴിയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദിക്റെടുക്കാം, ദാനധർമ്മങ്ങൾ നിർവഹിക്കാം, ജനാബത്തുകാരനായിരിക്കെ ഒരാൾക്ക് നോമ്പിൽ പ്രവേശിക്കാം. അതേപോലെ ഹജ്ജിൻ്റെ വേളയിൽ ഒരാൾ ജനാബത്തുകാരനായിട്ടുണ്ടെങ്കിൽ അയാൾ ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നില്ല. ഇഹ്റാമിൽ ആയിരിക്കെ പാടില്ലാത്ത വേഴ്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലല്ലാതെ. ജനാബത്തുകാരന് പാടില്ലാത്തത് നമസ്കാരം ശുദ്ധിയാവുന്നതുവരെ പാടില്ല, കുളിച്ച് ശുദ്ധിയായിട്ടേ നിസ്കരിക്കാവൂ. അതേപോലെ തന്നെ കഅബ തവാഫ് ചെയ്യൽ, അതിന് ശുദ്ധി ഷർത്താണ്, ജനാബത്തുകാരനായിരിക്കും അത് പാടുള്ളതല്ല. അതേപോലെ പണ്ഡിതന്മാർ ഉണർത്തിയതിൽ ബലപ്പെട്ട അഭിപ്രായ പ്രകാരം വിശുദ്ധ ഖുർആന്റെ പാരായണം ജനാബത്തുകാരനായിരിക്കും പാടുള്ളതല്ല. എന്നാൽ ഇതൊഴിച്ചുള്ള കർമ്മങ്ങളൊക്കെ ഒരാൾക്ക്, അയാൾ ജനാബത്തുകാരനാണെങ്കിലും, നിർവഹിക്കാവുന്നതാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അള്ളാഹു ആലം.
5: ചെറിയ കുട്ടികളിൽ കണ്ണേറ് കിട്ടാതിരിക്കാൻ വേണ്ടി കവിളിലോ കണ്ണിൻ്റെ അരികിലോ ചെറിയ അടയാളങ്ങൾ ഇടുന്നത് കാണാം. ഇത് ദീനിൽ ഉള്ളതാണോ എന്നാണ്.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണേറിനെ ഭയന്നിട്ടുണ്ട്, വിശിഷ്യ കുട്ടികളുടെ വിഷയത്തിൽ. കണ്ണേർ ബാധിക്കുക എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അൽ ഐനു ഹഖുൻ, കണ്ണേർ ഒരു യാഥാർത്ഥ്യമാണ്. അൽ ഐൻ തുദ്ഖിലുൽ ഇൻസാന അൽ ഖബർ വൽ ജമല അൽ ഖിദർ, കണ്ണേർ മനുഷ്യനെ ഖബറിലും ഒട്ടകത്തെ കലത്തിലും എത്തിക്കും എന്നാണെന്ന് പറഞ്ഞെങ്കിൽ, ആളെ കൊല്ലാൻ മാത്രം കണ്ണേർ ചിലപ്പോൾ ദുരന്തമായിട്ട് ഭവിക്കുന്ന അവസ്ഥ വരും. കണ്ണേർ ഏൽക്കാതിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ രക്ഷാത്തേട്ടം നടത്താനാണ് കൽപ്പിച്ചിട്ടുള്ളത്, അഭയത്തേട്ടത്തിനാണ് കൽപ്പിച്ചിട്ടുള്ളത്. വിശിഷ്യ കുട്ടികളുടെ വിഷയത്തിൽ, ഉഈദു കുമ ബികലിമാത്തില്ലാഹി തമ്മത് മിൻകുല്ലി ഷൈത്താനിൻ വഹാമ വമിൻകുല്ലി ഐനിൻ ലാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ അഭയത്തേട്ടം തേടി ഹസൻ ഹുസൈൻ പേരമക്കളെ മന്ത്രിക്കാരുണ്ടായിരുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ കാണാം. ഉഈദു കുമ ബികലിമാത്തില്ലാഹി തമ്മത്, അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങളിൽ, അല്ലെങ്കിൽ ആ വചനങ്ങൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭയത്തേട്ടം നടത്തുന്നു. മിൻകുല്ലി ഷൈത്താനിൻ വഹാമ, എല്ലാ പിശാചുക്കളിൽ നിന്നും, ഇഴ ജന്തുക്കളിൽ നിന്നും, വിഷജന്തുക്കളിൽ നിന്നും, അതേപോലെ വമിൻകുല്ലി ഐനില്ലാമ്മ, കണ്ണേറുകളിൽ നിന്നും. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ഹാഖ് ഇസ്മായിൽ കുട്ടികൾക്ക് ഇങ്ങനെ മന്ത്രിച്ചിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ സഹീഹായി വായിക്കും. അപ്പോൾ കണ്ണേറേൽക്കാതിരിക്കാൻ അള്ളാഹുവിങ്കൽ അഭയം തേടുക, അള്ളാഹുവിൽ ആശ്രിതരാവുക എന്നുള്ളതാണ് വേണ്ടത്. അതിനുവേണ്ടി രക്ഷാത്തേട്ടങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിർവഹിക്കുക. രക്ഷാത്തേട്ടങ്ങൾ പൊതുവിൽ ഉള്ളത് അഭയത്തേട്ടങ്ങൾ ഇപ്പോൾ വീട്ട് വിട്ടിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ അല്ലാഹു ഇന്നി അഊദു ബിക മിൻ അൻ അദില്ല ഔ ഉദൽ ഔ അസില്ല ഔ ഉസൽ ഔ അദ്ലിം ഔ ഉദ്ലം ഔ അജ്ഹൽ ഔ യുജ്ഹൽ അലയ്യ ഇങ്ങനെ ഉള്ള രക്ഷാതേട്ടങ്ങൾ. അതേപോലെ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉൽ അലീം പോലുള്ളതായ രക്ഷാതേട്ടങ്ങൾ, കണ്ണീറിൻ്റെ ആ പ്രയാസം വരാതിരിക്കാനുള്ള രക്ഷാതേട്ടങ്ങൾ പൊതുവിലുള്ളത്. അതേപോലെ പ്രത്യേകം ഇവിടെ പറഞ്ഞ രീതിയിലുള്ള രക്ഷാത്തേട്ടങ്ങൾ ഇതൊക്കെ നിർവഹിക്കുകയാണ് വേണ്ടത് കണ്ണേറിൽ നിന്നുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ കണ്ണേറേൽക്കാതിരിക്കാൻ ചിലർ നൂലുകെട്ടും ഐക്കല്ല് കെട്ടും ഏലസ് കെട്ടും, അതേപോലെ ഇപ്പം ഈ പറഞ്ഞതുപോലെ കറുത്ത കുത്തിടും. ഇതൊന്നും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല. പ്രത്യുത ഇതിലൊക്കെ വിലക്കുണ്ട്, അത് പാടില്ല എന്നുള്ള അറിയിപ്പുണ്ട്. അള്ളാഹു കൈയൊഴിയും, അള്ളാഹു ഇത്തരം കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കും എന്നുള്ളതാണ്. മൻ താല്ല കഷയൻ ഊക്കില ഇലൈഹി എന്നാണ്. വല്ലവരും ഇങ്ങനെയുള്ള ഇത് ബന്ധിക്കുകയായാൽ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ചിലർ കൂച്ചുകൾ, ഏലസുകൾ, ഉറുക്കുകൾ, അതേപോലെ തന്നെ നൂലുകൾ, ഇതിലൊക്കെയാണ് ഇത്തരം പ്രയാസങ്ങൾ ഏൽക്കാതിരിക്കാൻ ആശ്രിതരാകുന്നത്. അതിൽ വിലക്കുണ്ട്. മൻ അഖദ ഉഖദതൻ സുമ്മ നഫഖ ഫീഹ ഫഖദ് സഹർ വമൻ സഹറ ഫഖദ് അശ്റക്. നൂലിൽ കെട്ടിട്ട് അതിൽ ഊതുന്നവർ സിഹർ ചെയ്തു, സിഹർ ചെയ്തവൻ ശിർക്ക് ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഈ ക്ഷുദ്രമായ ഏർപ്പാടുകൾ അത് പാടുള്ളതല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ച നാളിലിവിടെ കരിയുണ്ടായിരുന്നു, ഇവിടെ സുർമ്മുണ്ടായിരുന്നു, വർണ്ണങ്ങൾ സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. സൗന്ദര്യ സമ്മർദ്ദ വസ്തുക്കളായിട്ട് വർണ്ണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ കണ്ണേറിന് വേണ്ടിയിട്ട് ഇത് പ്രയോഗിച്ചത് നമ്മൾ വായിക്കണില്ല. വിലക്കാണ് നമ്മളിത് വായിക്കുന്നത്, പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതനുസരിച്ച് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് മാതൃകയാക്കിയോ അതിൽ നമ്മൾ പരിമിതപ്പെടുകയാണ് വേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അള്ളാഹു തആല ആലം.
5: എൻ്റെ പി എഫ് അക്കൗണ്ടിലെ ഇപ്പോഴത്തെ പലിശ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ മുൻ വർഷങ്ങളിലെ പലിശ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ച് എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
7: തൻ്റെ അക്കൗണ്ടിൽ പലിശ വന്നു എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത്. പരമാവധി പലിശയില്ലാത്ത അക്കൗണ്ടുകൾ സ്വീകരിക്കുകയോ, അതല്ല ഇനി പലിശാധിഷ്ഠിതമായ അക്കൗണ്ടാണ് എങ്കിൽ അവ അക്കൗണ്ടിൽ വരുന്ന മുറക്ക് തന്നെ തനിക്കോ തൻ്റെ കീഴിൽ ചിലവിന് ജീവിക്കുന്നവർക്കോ ഉപകാരപ്പെടാത്ത രൂപത്തിൽ, അവർക്ക് മാത്രമായി ഉപയോഗിക്കാത്ത രൂപത്തിൽ മറ്റേതെങ്കിലും വഴികളിലേക്ക് നീക്കി വെക്കുകയാണോ ചെയ്യേണ്ടത്? താൻ ഒരാളിൽ നിന്ന് കടം വാങ്ങി പിന്നീടത് മറന്നുപോയി എങ്കിൽ ഓർമ്മ വരുമ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടതുപോലെ തൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന പലിശ താൻ അറിയാതെ ഉപയോഗിച്ചു, അത് പിന്നീട് ഓർമ്മ വന്നു എങ്കിൽ എത്രയും പെട്ടെന്ന് താൻ ഉപയോഗിച്ച പലിശ പണം മാറ്റുകയും മറ്റ് പൊതു സംവിധാനങ്ങൾക്കോ മറ്റോ അത് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാഹു തആല ആലം.
5: മൂക്കുത്തി കുത്താൻ പാടുണ്ടോ എന്നാണ്.
8: സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ മഹറമായ ആളുകളുടെ മുമ്പിലോ ഭംഗി പ്രദർശിപ്പിക്കുന്നതിന് അനുവാദമുണ്ട്. അത്തരത്തിൽ ഭംഗിക്ക് വേണ്ടി ധരിക്കുന്ന ആഭരണങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഹദീത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബി വനിതകൾക്ക് കമ്മൽ വരെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത് വക്കാതെ കുത്തിയിരുന്നു. എന്നാൽ മൂക്കുകുത്തൽ അന്ന് ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ നൽകിയ നിർദ്ദേശം ഒരു നാട്ടിൽ അവിടെ മൂക്കുകുത്തുക സ്ത്രീകളുടെ ഭംഗിയുടെ ഒരു അടയാളവും ഒരു ചര്യയുമാണ് എങ്കിൽ, ആ നാട്ടിലുള്ള ഒരു സമ്പ്രദായവുമാണ് എങ്കിൽ അങ്ങനെ കുത്തുന്നതിന് കുഴപ്പമില്ല എന്നാണ്. ശരിയാണ്, ഇപ്പോൾ മൂക്ക് കുത്തിയാലും അല്ലെങ്കിൽ കാത് കുത്തിയാലുമൊക്കെ ചില വേദനയുമൊക്കെ വരുന്നുണ്ട് എങ്കിലും ആ താൽക്കാലികമായ വേദന ഈ ഒരു അനുവദനീയമായ കാര്യത്തിന് വേണ്ടി ഹലാലാവുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിൽ അവിടെ മൂക്ക് കുത്തൽ അവിടുത്തെ ഒരു സമ്പ്രദായമാണ് എങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് പ്രസ്തുത ശ്രോതാവിനോട് അറിയിക്കുവാനുള്ളത്.
5: ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാൽ വുദു മുറിയുമോ?
3: വുദു മുറിയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ സ്ത്രീ പുരുഷനെ തൊട്ടാൽ, പുരുഷൻ സ്ത്രീയെ തൊട്ടാൽ എന്നിങ്ങനെ ഒരു വുദു മുറിയുന്ന കാര്യത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്ന നിലക്ക് നമുക്കൊരിക്കലും ആണ് പെണ്ണിനെ തൊട്ടാൽ വുദു മുറിയും എന്ന്, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ അല്ലാത്തവർ തമ്മിലാകട്ടെ വുദു മുറിയും എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. പിന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ മേലല്ലാത്ത രൂപത്തിലുള്ള തൊലികൾ തമ്മിൽ ചേരുന്ന രൂപത്തിലുള്ള സ്പർശനമാണ്. അങ്ങനെ ഉണ്ടായാൽ പലപ്പോഴും വുദു നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, വൈകാരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം എന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് അങ്ങനെ തൊട്ടുപോയാൽ വുദു നഷ്ടപ്പെടും എന്ന്. അതൊരിക്കലും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ വുദു മുറിയുന്ന രൂപത്തിലുള്ള മദന ജലം, ശുക്ലസ്ഖലനം, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണത്താൽ വുദു മുറിയും എന്നല്ലാതെ ഒരിക്കലും ഒരു സ്പർശനം കൊണ്ട് മാത്രം വുദു മുറിയും എന്നത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
5: ആൺകുട്ടികൾക്ക് മുടി വളർത്താമോ എന്നാണ്.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി പിന്നിലേക്ക് നീട്ടി വളർത്തുന്ന അവസ്ഥയിലായിരുന്നു എന്നത് ഈ ചോദ്യകർത്താവ് ഉന്നയിക്കുമ്പോൾ അതിലൊരു ഇഷ്കാലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ചെവിക്കുന്നിയേക്കാൾ മുടി നീട്ടുമായിരുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ മിക്ക അവസ്ഥകളും. ചെവിക്കുന്നിയോടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വെട്ടി നിർത്തുമായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജുമ്മയുണ്ടായിരുന്നു എന്നാണ്, ജുമ്മ എന്നാണ് അതിന് പറയുക. ചെവിക്കുന്നിയോടൊത്ത് മനസ്സിലല്ലേ, ചുമലിൻ്റെയും അതേപോലെ തന്നെ ചെവിയുടെയും ഇടയിൽ മുടി വരും വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെട്ടി നിർത്തുമായിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിൽ അറബികൾ മുടി നീട്ടി വളർത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഹദീസിൽ കാണാം ദുൽ അഖീസത്തൈൻ, രണ്ട് അഖീസയുള്ള വ്യക്തി എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു അറബി വന്നപ്പോൾ ബനുൽ അസദ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി തിരുസവിധമണഞ്ഞു. എന്നിട്ട് അയാൾ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് അദ്ദേഹം സംസാരിച്ചത് മസ്ജിദ് നബവിയിലേക്ക് തൻ്റെ ഒട്ടകപ്പുറത്ത് അയാൾ കയറി വന്നു. എന്നിട്ട് മസ്ജിദ് നബവിക്കകത്ത് തൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിച്ചു. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊപ്പം ഇരിക്കുകയായിരുന്നു. ആ സദസ്സിലേക്ക് വന്ന് മൻ മിൻകും ഇബ്നു അബ്ദുൽ മുത്തലിബ്, നിങ്ങളിൽ ആരാണ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനെന്ന് ചോദിച്ചു. അപ്പോൾ വെളുത്തിരിക്കുന്ന ആ വ്യക്തിയെന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ നബിയുടെ അടുക്കലേക്ക് അയാൾ വന്നിട്ട് ഇബ്നു അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചപ്പോൾ, നിങ്ങളുടെ ഒരു റസൂൽ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, അയാൾ പറയുന്നത് ഇന്നിന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉന്നയിച്ച് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ച് പിന്നെ ഇസ്ലാം മനസ്സിലാക്കി. ഇസ്ലാം ആശ്ലേഷിച്ച് പോകുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ കാണാൻ കൊതിക്കുന്നവർ ദുൽ അഖീസത്തൈൻ അയാളെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ദുൽ അഖീസത്തൈൻ എന്ന് പറഞ്ഞെങ്കിൽ, ഈ അഖീസ എന്ന് പറഞ്ഞെങ്കിൽ മുടി രണ്ട് കൊമ്പിൽ പിരിച്ച് തൂക്കിയിടുന്ന, അതിനാണ് പറയുക. അല്ല, അഖീസ എന്ന് പറഞ്ഞാൽ മുടി ഒരുമിച്ച് കൂട്ടിയിട്ട് ചുരുട്ടി നീട്ടിയിടുക. അപ്പോൾ അറബികൾ ഇങ്ങനത്തെ വേറെയും പിന്നെ ധാരാളം സംഭവങ്ങൾ കാണാം. മുടി നീട്ടി വളർത്തി അന്നത്തെ കാലത്ത് അറബികൾ ചുരുട്ടി അത് തൂക്കിയിടുമായിരുന്നു. അതിന് ഖദീറ, അതേപോലെ തന്നെ അഖീസ ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളും കാണാം. അന്ന് അറബികളുടെ ഒരു പതിവായിരുന്നു അത്. പക്ഷെ അത് ഒന്നിച്ച് മുടി വളർത്തുക, എന്നിട്ടത് ഈ രീതിയിൽ തൂക്കിയിടുക എന്നുള്ളതാണ്. അതന്നത്തെ അറബികളുടെ ഒരു പതിവായിരുന്നു. സഹാബികളും ചിലരൊക്കെ അന്നത്തെ ആ പതിവ് തുടർത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി ഒന്നിച്ച് വളർത്തിയിരുന്നു. എന്നിട്ട് ചെവിക്കുന്നിയുടെ അടിഭാഗം, ആ ഭാഗത്തേക്ക് അതുവരെ വളർത്തി വെട്ടി നിർത്തുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. ഷമായിൽ കിതാബുകൾ, അതായത് കിതാബു ഷമായിൽ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരികമായിട്ടുള്ള ഇത്തരം സവിശേഷതകളെ പരാമർശിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതിൽ ഈ വിഷയം വിശദീകരിച്ചത് കാണാം. ഇന്ന് പലരും അനുകരണപ്രിയരാണ്. ഇന്ന് ആളുകൾ പലരും മുടി വളർത്തുന്നുണ്ട്. ചിലർ മുന്നിലേക്ക് കുറേ വളർത്തും, ബാക്കിലേക്ക് കുറേ വളർത്തും, പല രീതിയിൽ മുടി ക്രോപ്പ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ അനുകരണ ഭ്രമം അത് പലപ്പോഴും പല മോഡേൺ ഹീറോകളെ അനുകരിച്ചാണ്. സിനിമ നടന്മാരെയും നടികളെയൊക്കെ അനുകരിച്ചാണ്. അത് മുടിയുടെ വിഷയത്തിൽ മാത്രമല്ല, ഡ്രസ് കോഡിലൊക്കെ പല വിഷയത്തിലും അങ്ങനെയുണ്ട്. അത്തരം അനുകരണങ്ങൾ ഒരു മുസ്ലിമിന് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് ഇങ്ങനെ ചെയ്യാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, ശാരീരികമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യുക എന്നുള്ളത് സുന്നത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മുടി വളർത്തി, കേവലം മുടി വളർത്തി എന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് അത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 40 ദിവസത്തേക്കാൾ കൂടുതൽ നമ്മൾ നഖം വളർത്താൻ പാടുള്ളതല്ല. അതേപോലെ ശരീരത്തിൽ കക്ഷരോമം, ഗുഹ്യരോമം പോലുള്ളതൊന്നും വളർത്താൻ പാടുള്ളതല്ല. അതൊക്കെ നീക്കി നമ്മൾ വെടുപ്പുള്ളവരായിരിക്കണം, നമ്മൾ വൃത്തിയുള്ളവരായിരിക്കണം. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ നീക്കണം, എന്നിട്ട് ദുർഗന്ധം ഉണ്ടാകാൻ പാടുള്ളതല്ല, നമ്മൾക്ക് വൃത്തി വേണം, അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേപോലെ മുടി നിങ്ങൾ വളർത്തി തൂക്കിയിടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്യൽ സുന്നത്തുമല്ല. ചില ആളുകൾ പലരെയും അനുകരിച്ച് ഇത് ചെയ്യുകയും എന്നിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. മാത്രമല്ല, ഇങ്ങനെ മുടി വളർത്തുന്നതിൽ സുന്നത്തില്ല. എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കൽപ്പിച്ചില്ല എന്നതിനാൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച ധാരാളം കാര്യങ്ങളുണ്ട്, അതൊന്നും അവരുടെ ജീവിതത്തിലോ അളവിലോ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർബന്ധമായി കൽപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചത്, പ്രേരണയേകിയത്, അത് പ്രാവർത്തികമാക്കുന്നതിൽ വിരക്തരും. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ തൽപരരാകുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു വിരോധാഭാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തി എന്ന പേരിൽ മുടി വളർത്തുകയും എന്നിട്ടത് സുന്നത്തിലേക്ക് ചേർത്ത് വെച്ച് പിന്നെ ആ സുന്നത്തിൽ പാടില്ലാത്ത കാര്യങ്ങളിൽ മാതൃകയാവുകയും അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ, അവർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കെടുത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി സമൂഹത്തിൽ ചിത്രീകരിക്കാനാണ് ഈ വേഷം കെട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, നമ്മൾ പറഞ്ഞു, നബിയുടെ അവസ്ഥ മിക്കപ്പോഴും ചുമലിന് മേൽ ചെവിക്കുന്നിക്ക് ഒപ്പം മുടി വെട്ടി നിർത്തുക എന്നുള്ളതായിരുന്നു. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറ നിർവഹിക്കുന്ന, ഹജ്ജ് നിർവഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. ഹജ്ജ് നിർബന്ധമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളവിൽ ജീവിതത്തിൽ ഉംറയും ധാരാളം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇങ്ങനെ തൂക്കി നീട്ടിയിടാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി നീട്ടി വളർത്തുന്ന ആളായിരുന്നു എന്ന് പറയാനുള്ള അവസ്ഥയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുണ്ടനം ചെയ്യുന്ന, മുടി വെട്ടി ചുരുക്കുന്ന രീതിയിൽ ഉംറ നിർവഹിച്ച മഹാനാണ്. ഒപ്പം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി നീട്ടി വളർത്തി തൂക്കിയിട്ടു എന്ന് പറഞ്ഞ് സഹാബികൾ ആരും പിൽക്കാലത്ത് മുടി തൂക്കിയിട്ട, നീട്ടി വളർത്തിയിട്ട ചരിത്രം നമ്മൾ വായിക്കണില്ല. അതുകൊണ്ട് പിൽക്കാലക്കാരായ ഇന്ന് പലരും അങ്ങനെ നബിചര്യ എന്ന നിലക്ക് അത് ചെയ്യുന്നുവെങ്കിൽ അവരുടെ നിലപാട് ശരിയല്ല, അത് പാടുള്ളതുമല്ല എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
5: സ്വന്തം വീട്ടിലേക്ക് പോകണമെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയുടെ അനുവാദം നിർബന്ധമാണോ? ഭർത്താവിനോട് ചോദിച്ചാലും ഉമ്മയുടെ സമ്മതമില്ലാതെ അദ്ദേഹവും അനുവദിക്കാറില്ല. എൻ്റെ വീട്ടുകാരുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ് ഇപ്പോഴും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. എല്ലാം പറഞ്ഞ് പരിഹരിക്കാൻ താൽപ്പര്യവും ഇല്ല. എന്നാലും അവർ പരസ്പരം സംസാരിക്കുമെങ്കിലും പിന്നീടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് പോകുന്നത് തടയുന്നു. ഞാൻ ഇതിൽ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്? ഭർത്താവിനോട് അനുവാദം ചോദിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അനുവാദം കിട്ടുക എന്നത് ഇസ്ലാമിക നിയമമാണോ എന്നാണ്.
7: ഇവിടെ സഹോദരി അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് എല്ലാ ഭർത്താക്കന്മാരും അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീ അവൾ അവൻ്റെ കീഴിൽ ഒരു അടിമയല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവൾക്ക് ബന്ധങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ അതോടുകൂടി വിച്ഛേദിക്കണം എന്ന അർത്ഥവും ഇല്ല. മറിച്ച് അവളുടെ അവകാശങ്ങളും അവളുടെ മാനസിക അവസ്ഥകളും ബന്ധങ്ങളുമൊക്കെ ഭർത്താവ് പരിഗണിക്കുകയാണ് വേണ്ടത്. ആശിറൂഹു നബിൽ മഅറൂഫ്, ഏറ്റവും നല്ല നിലയിൽ അവരുമായി സഹവസിക്കുക, ഇടപഴകുക എന്ന് ഖുർആൻ പറയുമ്പോൾ ദീനിനെതിരല്ലാത്ത ഭർത്താവിൻ്റെ ബാധ്യതകൾ നിർവഹിക്കുന്നതിന് തടസ്സമില്ലാത്ത രൂപത്തിൽ അവൾ എങ്ങോട്ടെങ്കിലും കുടുംബങ്ങളിലേക്ക് കുടുംബബന്ധം ചേർക്കുവാനൊക്കെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ശക്തമായി പിടിച്ചുവെക്കുക എന്നത് ഒരു ഇസ്ലാമികമല്ല, മാത്രമല്ല അസ്വാരസ്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ അത് കാരണമായിത്തീരുകയും ചെയ്യും. മതിയായ വല്ല കാരണങ്ങളുമുണ്ട് എങ്കിൽ, ഇപ്പോൾ സഹോദരി ചോദിച്ചതുപോലെ ഭർത്താവിന് കൃത്യമായ ബോധമുണ്ട് അത്തരം കുടുംബങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അതൊരു ഫിത്തിനക്ക് കാരണമായിത്തീരുകയും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുവാൻ ഇടവരുത്തുകയും നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ് അതിൻ്റെ പിന്നിൽ ഉണ്ടാകുക എന്നൊക്കെ ഭർത്താവിന് ബോധ്യമാണ് എങ്കിൽ തീർച്ചയായും അത്തരം സാഹചര്യങ്ങൾ അവളെ തടയാവുന്നതാണ്. ഇതാണ് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദി, പള്ളിയിലേക്ക് പോകാൻ നിങ്ങളുടെ ഭാര്യമാർ സ്ത്രീകൾ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അവരെ തടയുവാൻ പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് അതേപോലെ തന്നെ ഇത്തരം നല്ല ഇസ്ലാമികമായ കുടുംബബന്ധം ചേർക്കുക പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അനുവാദം കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്, ഭാര്യമാർ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന് മുമ്പ് ഇസ്ലാമികമായ ധാരാളം ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയ ശക്തമായ ഒരു ബന്ധത്തിലാണ് അവളുള്ളത്. ഭർത്താവുമായുള്ള ബാധ്യതകൾ, അവകാശങ്ങൾ, കടമകൾ, കടപ്പാടുകൾ, അർ-റിജാലു ഖവ്വാമൂന അലാ നിസാ, സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാണ് ഭർത്താക്കന്മാർ, ആ ഭർത്താവിൻ്റെ കീഴിലാണ് താൻ ജീവിക്കുന്നത്, അദ്ദേഹമാണ് തനിക്ക് സ്നേഹം നൽകുന്നത്, അദ്ദേഹം തൻ്റെ മക്കളുടെ പിതാവാണ്, അദ്ദേഹമാണ് തനിക്ക് എല്ലാമെല്ലാം നൽകുന്നത് എന്ന ബോധത്തോടുകൂടി ഭർത്താവ് ദീനിന് എതിരല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തെ അനുസരിക്കുവാൻ തയ്യാറാകുകയാണ് വേണ്ടത്. ഒരിക്കലും അനുസരണക്കേട് കാണിക്കുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടു വിഭാഗം ആളുകൾ, ലാ തജാവസ് സ്വലാത്തുഹുമാർ ഉസും, അവരുടെ നമസ്കാരം തലക്ക് മുകളിലേക്ക് ഉയരുകയില്ല. ഒന്ന്, യജമാനിൽ നിന്നും ഓടിപ്പോകുന്ന അടിമയും, വംബ്രാത്തുൻ അസദ് സൗജഹ ഹത്ത തർജിഅ, ഭർത്താവിനോട് ധിക്കാരം കാണിക്കുന്ന ഭാര്യയുമാണ്, അവൾ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരുന്നതുവരെ അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീ ഇദാ സല്ലത്തുൽ മർഅത്തു ഖംസഹ, അഞ്ചു നേരം നമസ്കരിക്കുകയാണ്, റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുകയാണ്, അവളുടെ ഗുഹ്യാവയവം സുരക്ഷിതമാക്കുകയാണ്, വഅത്വഅത് ബഅലഹ, അവളുടെ ഭർത്താവിനെ അനുസരിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൻ്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കുവാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ തൽക്കാലം ഭർത്താവ് പറഞ്ഞതിലൊരു നന്മയുണ്ടാകും. അല്ല, ഇപ്പോൾ എന്നെ അതിനെ നിരോധിക്കുന്നത്, നിരോത്സാഹപ്പെടുത്തുന്നത്, തടയുന്നത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള എന്തെങ്കിലും മാനസികമായ സമ്മർദ്ദത്താലോ തെറ്റിദ്ധാരണയാലോ ആയിരിക്കും. അതുകൊണ്ട് അല്പം കഴിയട്ടെ, മനസ്സൊന്ന് ശാന്തമാകട്ടെ, പിന്നീട് ചോദിക്കാം എന്ന രൂപത്തിലേക്ക് സ്ത്രീ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ഭർത്താക്കന്മാർ സമ്മതിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് കപട വിശ്വാസികൾ ദുരാരോപണം പറഞ്ഞു പരത്തി. അവസാനം ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാതിലും ആ വിവരമെത്തിയപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിക്കുകയാണ്, നബിയെ, ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്കൊന്ന് പോയി നോക്കട്ടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുണ്ടായിരുന്നൊരു സ്നേഹപരമായ പെരുമാറ്റം കാണുന്നില്ല, ജനങ്ങൾ പല കിംവദന്തികളും പറഞ്ഞു വരുത്തുന്നു എന്നൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ അറിഞ്ഞിട്ടും നബിയോട് ചോദിക്കാതെ, എനിക്ക് ഇനി എൻ്റെ വാപ്പയും ഉമ്മയും ഉണ്ടല്ലോ, ഞാൻ അവിടെ പോകും എന്ന് പറഞ്ഞ് ഒരു അനുവാദമില്ലാത്ത പോക്ക് ആയിഷ റളിയല്ലാഹു അൻഹ നടത്തിയിട്ടില്ല. മറിച്ച് ആ ഒരു അവസരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു കൊണ്ടാണ് പോയിരിക്കുന്നതെന്ന്. അപ്പോൾ ഭാര്യയുടെ ഭാഗത്തും ഭർത്താവിൻ്റെ ഭാഗത്തുമൊക്കെ ഒരു ഇസ്ലാമികമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് പരിഹാരത്തിലേക്ക് ഇരുവരും അവരെപ്പോലുള്ള ആളുകളും കടന്നു വരിക. അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
9: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി എന്നിവർ.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം, ചണ്ഡീഗഡിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ബി എസ് സി നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് ബി എസ് സി നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാം. ജൂലൈ 24 നടത്തുന്ന പരീക്ഷ വഴിയാണ് പ്രവേശനം. അലൈഡ് ഹെൽത്ത് ബാച്ചിലർ ഓഫ് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാമുകൾക്ക് ജൂലൈ 2 വരെ അപേക്ഷിക്കാം. ജൂലൈ 31 പ്രവേശന പരീക്ഷ. 1500 രൂപയാണ് അപേക്ഷാ ഫീസ്. മെഡിക്കൽ ലബോറട്ടറി സയൻസ്, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് തെറാപ്പി, ഓപ്റ്റോമോട്രി, ഫിസിയോതെറാപ്പി, പബ്ലിക് ഹെൽത്ത്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെന്റ്, മെഡിക്കൽ ആനിമേഷൻ ആൻഡ് ഓഡിയോ വിഷ്വൽ ക്രിയേഷൻ. പി ജി ഐ എം ഇ ആറിൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് പഠനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.pgimer.edu.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. ഭയം എന്നത് മനുഷ്യജീവിതത്തെ തകിടം മറിക്കുന്ന വികാരമാണ്. ഭയത്തെ കീഴ്പ്പെടുത്താനാകാതെ ജീവിതത്തിൽ നിന്നും അടർന്നു മാറിയവർ ഏറെയുണ്ട്. ഇന്നത്തെ നേർരേഖയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് ഭയത്തെ കീഴ്പ്പെടുത്താൻ എന്ന വിഷയമാണ്. അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതിനെക്കുറിച്ചുള്ള ഭയം നമ്മളിൽ ഉണ്ടാക്കുന്നു എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. അടുത്ത് പരിചയപ്പെടുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ആ ഭയം താനെ നീങ്ങിപ്പോകുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്ത് മിക്കവാറും എല്ലാ വസ്തുക്കളും ആരാധിക്കപ്പെടുന്ന ഒരു ചുറ്റുപാടുണ്ട്. ഭയപ്പെടുന്നതും തങ്ങൾക്ക് ഉപകാരം കിട്ടുന്നതുമായ എല്ലാറ്റിനെയും ആരാധിക്കുക എന്നത് ബഹുദൈവ വിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും ഉടയവനും സംരക്ഷകനുമായിട്ടുള്ള, എല്ലാറ്റിൻ്റെയും ഉപകാരങ്ങളെയും ഉപദ്രവങ്ങളെയും നമുക്ക് നൽകുന്ന അള്ളാഹുവിനെയാണ് ആത്യന്തികമായി ആരാധിക്കേണ്ടത്. അവനല്ലാതെ ആരാധിച്ചാലും അതെല്ലാം ശിർക്കാണ്, മഹാപാപമാണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ജീവിയാണ് സർപ്പം. പാമ്പിനെ പല ആളുകളും ആരാധിക്കുന്നുണ്ട്. അതിന് പ്രത്യേകമായ ചില പരിഗണനകളും പ്രത്യേകമായ ചില സംവിധാനങ്ങളും പാർപ്പിടങ്ങളും എല്ലാം ആരാധനയുടെ ഭാഗമായി ഒരുക്കി കൊടുക്കാറുണ്ട്. കുറേ സർപ്പകഥകൾ നാടുകളിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സർപ്പങ്ങളെ മറ്റുള്ളവർ കൊന്നുകളയാതിരിക്കാൻ വേണ്ടി ബോധപൂർവം അതിനെക്കുറിച്ചുള്ളൊരു ഭയം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട തന്നെയാണ്. വിഷമുള്ള, മരണം സംഭവിച്ചേക്കാവുന്ന, അപകടകാരിയായിട്ടുള്ള ഒരു ജീവിയാണ് സർപ്പമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അതിനെ ഭയപ്പെടേണ്ടതുണ്ട്, അതിൽ സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഈ അനാവശ്യമായ ഭയങ്ങൾ ദുസ്വപ്നങ്ങളിലേക്കും അതേപോലെ തന്നെ ചില മാനസിക അസ്വാസ്ഥങ്ങളിലേക്കുമൊക്കെ എത്തിക്കുന്ന രൂപത്തിലുള്ളൊരു ഭയം എന്തായിരുന്നാലും അള്ളാഹു സൃഷ്ടിച്ച ഒന്നിനെക്കുറിച്ച് നമുക്ക് ആവശ്യമില്ലാത്തതാണല്ലോ. ഇവിടെ ഇത് പ്രത്യേകം പറയാനൊരു കാരണം, ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് അതിനെക്കുറിച്ചുള്ള ഭയം നമുക്ക് ഇല്ലാതാക്കും. അതോടൊപ്പം ഒന്നിനെക്കുറിച്ചുള്ള അബദ്ധ ധാരണകൾ നമ്മളിൽ വലിയ ഭയം സൃഷ്ടിക്കുവാൻ കാരണമായി തീരുകയും ചെയ്യും എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. സർപ്പങ്ങളെക്കുറിച്ച് വളരെ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഗവേഷണങ്ങൾ നടത്തുകയും അവയുമായി ഇടപഴകുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ ചില അതിനെക്കുറിച്ചുള്ള ചില അറിവുകൾ പങ്കുവച്ചപ്പോഴാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു ആശയം എല്ലാവരുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നാനുള്ള കാരണം. യഥാർത്ഥത്തിൽ ആ ജീവിയുടെ ചില പരിമിതികളെക്കുറിച്ചും ചില സൃഷ്ടിപരമായ പ്രത്യേകതകളെക്കുറിച്ചും അറിയുമ്പോൾ തന്നെ നമുക്ക് അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ചും അതിൻ്റെ

0: സംഗതികളെയാണത് പെട്ടെന്ന് നിരീക്ഷിക്കാം. അപ്പോൾ ഇത്രയും വിഷമൊക്കെയുള്ള ജീവികളുമായി ഇടപെടുന്ന അതിൻ്റെ പരിശീലകന്മാരായ ആളുകൾ ഇത്തരം ഈ ജീവിയുടെ ചില ശാസ്ത്രീയമായ ചില അറിവുകളാണ് അവരെ അതിനെ നിയന്ത്രിക്കുവാനും അതിൻ്റെ അപകടങ്ങളില്ലാതെ അതിനെ പരിചരിക്കുവാനൊക്കെ കഴിയുന്നത്. അതുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് എത്ര ദൂരത്തേക്ക് അതിനെ പിന്നെ നമ്മളെ ഉപദ്രവിക്കാൻ വരാൻ സാധിക്കും, അതിൻ്റെ സഞ്ചാര രൂപങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച്. ഒരു ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആ സമയത്ത് അതിനെ വേറെ ഏതെങ്കിലും വശങ്ങളിലൂടെ പിടിക്കാനോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനോ ശ്രമിച്ചാൽ അതിന് അത് പെട്ടെന്ന് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അപ്പോൾ അതിന് ചില പരിമിതികൾ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ ചില മൊത്തം സർപ്പങ്ങൾ എടുക്കുമ്പോൾ അതിൽ വിഷമുള്ളതായിട്ട് വളരെ ചുരുങ്ങിയ സർപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല അതിൽ മാരകമായ വിഷമുള്ളത് അതിലും വളരെ കുറവായവയാണ്. അതിൽ മാരക വിഷമുള്ള പല സർപ്പങ്ങളും രാത്രി സന്ദർഭങ്ങളിൽ സഞ്ചരിക്കുന്നവയാണ്. അപ്പോൾ രാത്രിയിലൊരു ജാഗ്രതയും സൂക്ഷ്മതയും ടോർച്ചൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ജാഗ്രത പാലിക്കാൻ പറ്റും. അതേമാതിരി കാലിനെ മുഴുവൻ കവചം ചെയ്യുന്ന ഷൂ ഉപയോഗിച്ചാൽ നമുക്കതിനെ നിന്ന് സംരക്ഷണം തേടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചില അറിവുകൾ നമുക്ക് സ്വാഭാവികമായും ചില നിർഭയത്വം നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ തന്നെ പാമ്പിൻ്റെ വിഷം, പാമ്പിൻ്റെ വിഷം എന്നുള്ളത് അതിൻ്റെ ഇര പിടിക്കുന്നതിനും അതിൻ്റെ ദഹനത്തിനും സഹായിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ദഹനരസം പോലെയുള്ള ഒന്നല്ല, ആ വിഷം ആണ് അതിൻ്റെ ദഹനത്തിന് സഹായിക്കുന്നത്. ഇങ്ങനെ ചില അറിവുകൾ യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സഹായകമായി തീരുന്നുണ്ട്. ഇവിടെ ഇത് പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം, ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഒരറപ്പും ഒരു ഭയവും സൃഷ്ടിക്കപ്പെട്ട ഒരു കാര്യമാണ് സർപ്പമെന്ന്. എന്നാൽ അതിനെക്കുറിച്ചുള്ള ചില അറിവുകൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിലൊരു നിർഭയത്വം ലഭിക്കുന്നു എന്ന് ഒരാശയത്തെ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത്. ഭയം എന്തുമാത്രം മനുഷ്യനെ പ്രയാസപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ ചില ഉദാഹരണങ്ങൾ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഒരിക്കലും വിഷത്തിൻ്റെ ഒരു സാധ്യത പോലും ഇല്ലാത്ത സർപ്പത്തിൻ്റെ സ്പർശനമേറ്റ് മരണപ്പെടുന്ന ആളുകളുണ്ട്. ആ മരണത്തിൻ്റെ കാരണം എന്താണ്? പേടിയാണ്. സർപ്പങ്ങളെക്കുറിച്ചുള്ള പേടി, അത് പിന്നെ പ്രഷർ കയറി അല്ലെങ്കിൽ അറ്റാക്ക് വന്ന് ആ ഭയത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രം മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തിനെക്കുറിച്ചും ഉള്ള അറിവ് നമുക്കുണ്ടാവുകയും അതിനോടുള്ള ചില വിവരങ്ങളും പെരുമാറ്റങ്ങളും നമുക്ക് ഒരു നിർഭയത്വത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ സാധിക്കുന്നൊരു കാര്യമാകുന്നു. ജീവിതത്തിലെ എന്തു കാര്യങ്ങളെയും നമ്മൾ ഇങ്ങനെയാണ് പരിചയപ്പെടേണ്ടത്. ഇപ്പോൾ ഒരു പരീക്ഷയെക്കുറിച്ച് ഭയപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല ക്വസ്റ്റ്യൻ പേപ്പറുകൾ തിരിച്ചു മറിച്ച് വായിക്കുമ്പോൾ അവനൊരു ഭയം നീങ്ങിപ്പോകും. അതേപോലെ തന്നെ ആരോഗ്യശാസ്ത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയുമ്പോൾ നിർഭയത്വം നമുക്ക് ലഭിക്കും. നിസ്സാരമായ എന്തെങ്കിലും ചെറിയ വേദനകളോ തടസ്സങ്ങളോ വരുമ്പോഴേക്കും അത് മാരക രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച് ഭയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ മനുഷ്യൻ്റെ ആ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ്. അപ്പോൾ മരുന്നുകളെക്കുറിച്ചുള്ള അറിവില്ലായ്മകൾ, അന്ധവിശ്വാസങ്ങൾ, ഇതൊക്കെ മനുഷ്യനെ ഭയപരമായ ജീവിതങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ശ്രമിക്കുമ്പോൾ ഏതൊന്നിനെക്കുറിച്ചുള്ള ഭയം നമ്മൾ നീങ്ങിപ്പോവുകയും നിർഭയത്തിൽ ലഭിക്കുകയും ധൈര്യമായി ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളെയും അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അത്തരമൊരു ആത്മധൈര്യം അറിവിലൂടെ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: നിങ്ങൾ കേട്ടത് നേർരേഖ. ഭയത്തെ കീഴ്പ്പെടുത്താൻ എന്ന വിഷയമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: قد كفاني علم ربي من سؤالي
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു, പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും, ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
1: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിന് ഒന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
2: കോഴികളെ
1: ആടുകളൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മളെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
2: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കാര്യം, കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
1: യെസ്,
2: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. അങ്ങനെ കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നു, അതിന് സ്ട്രെസ് കൂടുന്നു, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരും. അപ്പൊ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്, നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്, താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
1: ഒരു
2: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
1: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
2: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയാം. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
1: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
2: ശ്രോതാക്കളാണ്
1: കമന്റ് ചെയ്യേണ്ടത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. നൂ
4: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ, വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുറൌഫ് ഹൽക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ ദൂതനാണ് എന്നതിൽ വിശ്വാസികളെന്ന നിലയ്ക്ക് നമുക്ക് സംശയമില്ല. ആ പ്രവാചകൻ നമ്മുടെ വിഷയത്തിൽ അതീവ താൽപര്യനായിരുന്നു. നമ്മളെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സഹാബികൾക്കു മുമ്പിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഇഖ്വാനുകളെ കാണണം, എൻ്റെ സഹോദരങ്ങളെ കാണണം. സഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അലൈസന ഇഖ്വാനക്, പ്രവാചകരെ നിങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട്, അൻതും അസ്ഹാബി, നിങ്ങളെൻ്റെ സഹചാരികളാണ്, എന്നെ കണ്ട് എന്നിൽ വിശ്വസിച്ച എൻ്റെ അനുചരന്മാരാണ്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെന്നു വച്ചാൽ, ഇഖ്വാനി ഖൗമുൻ ആമനൂബി വലം യറൗനി, എന്നെ കാണാതെ എന്നെ വിശ്വസിച്ച എൻ്റെ സഹോദരങ്ങൾ, അവരെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ട്. നമ്മളെ കാണാനാണ് നമ്മുടെ പ്രവാചകൻ ഇന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് എടുത്തു പറഞ്ഞു തരുന്ന പ്രവാചകന്റെ വിശേഷണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ലഖദ് ജാഅകും റസൂലു മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. പ്രവാചകന്റെ വിശേഷണങ്ങളെക്കുറിച്ച് എടുത്തു പറയാൻ, നമ്മളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചു. ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് സഹിക്കാൻ കഴിയാത്തവനും. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനും സത്യവിശ്വാസികളോട് അത്യന്തം ദയാലുവുമായ കാരുണ്യവാനായ ഒരു മഹാപ്രവാചകനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ആ പ്രവാചകൻ നമ്മുടെ വിഷയത്തിൽ വലിയ താൽപ്പര്യമുള്ളവനാണ്. ആ പ്രവാചകൻ നമ്മുടെ പ്രയാസത്തിൽ വിഷമിക്കുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ റഊഫാണ്, റഹീമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങേയറ്റം ദയയും കരുണയുമുള്ള മഹാപ്രവാചകൻ, ആ പ്രവാചകൻ നമ്മുടെ വിഷയത്തിൽ ഇത്രയും താൽപ്പര്യം കാണിക്കുമ്പോൾ, അങ്ങനെയുള്ള പ്രവാചകനെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തത്തേക്കാൾ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. കാരണം നമുക്ക് ഉത്തമമായ മാതൃക കാണിച്ചു തന്ന, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുതകുന്ന എല്ലാവിധ കാര്യങ്ങളെയും കൃത്യമായി പഠിപ്പിച്ചു തന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുതകുന്ന കാര്യങ്ങളിൽ നിന്ന് കൃത്യമായ ദിശാബോധങ്ങൾ പഠിപ്പിച്ചു തന്ന മഹാപ്രവാചകൻ, ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് ഒരു മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. കാരണം ആ പ്രവാചകൻ വെറുതെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മാത്രം നൽകി സ്വന്തം കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ പോയ ഒരു പ്രവാചകനല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ, ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് പ്രവാചകൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. വേറൊരു ദർശനത്തിലേക്കോ വേറൊരു വ്യക്തിയിലേക്കോ വേറൊരു ശക്തിയിലേക്കോ തിരിഞ്ഞു നോക്കാതെ കൃത്യമായി ഫോളോ ചെയ്താൽ വിജയം ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായ മാതൃകയുള്ള മഹാപ്രവാചകൻ കുടുംബജീവിതത്തിൽ ഭർത്താവ് എന്ന നിലയ്ക്ക്, പിതാവ് എന്ന നിലയ്ക്ക്, സാമൂഹിക ജീവിതത്തിൽ ഒരു നേതാവ് എന്ന നിലയ്ക്ക്, ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയ്ക്ക്, അങ്ങനെ തുടങ്ങി ഒരു മനുഷ്യൻ അവൻ്റെ ഏതെല്ലാം റോളുകൾ അഭിമുഖീകരിക്കുന്നുണ്ടോ അവിടെയെല്ലാം ഉത്തമമായ മാതൃകയാണ് മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ആ പ്രവാചകൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ് എന്ന്, ആ പ്രവാചകനെ നിയോഗിക്കപ്പെട്ടതുപോലും കാരുണ്യത്താലാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഇർഹമൂ മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ്സമ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും എടുത്തു പറഞ്ഞ വിഷയം ഒമാ അർസൽനാക ഇല്ല റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിക്കൊണ്ടാണ് പ്രവാചകരെ താങ്കളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആ മഹാപ്രവാചകനെ ജീവിതത്തിൽ പിൻപറ്റുവാൻ, ആ പ്രവാചകന്റെ അധ്യാപനത്തെ നെഞ്ചോടു ചേർക്കുവാൻ, നമ്മുടെ ജീവിതം ആ പ്രവാചകന്റെ ജീവിതം പോലെയാക്കി മാറ്റാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കാതോർത്തത് ഖുർആൻ പാഠങ്ങൾ. നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന പ്രവാചകൻ. വിഷയം അവതരിപ്പിച്ചത് അബ്ദുർ റൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.

0: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലിസുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവനെന്തോ ഒരു കാരണമുണ്ട്. അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിൻ്റെ ശാന്തിയും ജീവിതത്തിൻ്റെ സുഖവുമൊക്കെ. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമപഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു പ്രാർത്ഥനാ പഠനം. അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ. വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
1: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കാനുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുകയുണ്ടായത്. ഇന്നത്തെ ക്ലാസ്സിൽ അള്ളാഹുവിൽ നിന്ന് കാവൽ ലഭിക്കാനുള്ള പ്രാർത്ഥനയാണ്. എല്ലാവിധ ഷെറുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവൽ നമുക്കുണ്ടാവാനുള്ള, അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനിയി. ചെറിയ ചെറിയ വാക്കുകൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഇതാണ് പ്രാർത്ഥന. ഇതിൻ്റെ അർത്ഥം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ. അല്ലാഹുവേ, എൻ്റെ കേൾവിയുടെ കെടുതിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ശരി ബസ്വരി, എൻ്റെ കാഴ്ചയുടെ കെടുതിയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ശരി ലിസാനി, എൻ്റെ നാവിൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. വമിൻ ശരി ഖൽബി, എൻ്റെ മനസ്സിൻ്റെ കെടുതിയിൽ നിന്നും. വമിൻ ശരി മനിയി, എൻ്റെ ലൈംഗികാവയവത്തിൻ്റെ കെടുതിയിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് എന്നതാണ് പ്രാർത്ഥന. അപ്പോൾ എല്ലാ നിലക്കും, എല്ലാ അവയവങ്ങളിൽ നിന്നും, ജീവിതത്തിൻ്റെ പൂർണ്ണ അവസ്ഥകളിൽ നിന്നുമൊക്കെ അള്ളാഹുവെ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് എന്നതാണ് പ്രാർത്ഥന. ഇമാം അബൂദാവൂദ് റഹിമഹുല്ല, അതുപോലെ തിർമുദി റഹിമഹുല്ല, ഇവർ രണ്ടുപേരും ഉദ്ധരിച്ച അവരുടെ ഗ്രന്ഥങ്ങളിൽ ഈ പ്രാർത്ഥന വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രാർത്ഥന ആവർത്തിക്കാം: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസരി വമിൻ ശരി ബസരി വമിൻ ശരി ബസരി വമിൻ ശരി ലിസാനി വമിൻ ശരി ലിസാനി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി ഖൽബി വമിൻ ശരി ഖൽബി വമിൻ ശരി മനിയി വമിൻ ശരി മനിയി വമിൻ ശരി മനിയി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനിയി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശരി സമഈ വമിൻ ശരി ബസരി വമിൻ ശരി ലിസാനി വമിൻ ശരി ഖൽബി വമിൻ ശരി മനിയി. ഈ ഒരു പ്രാർത്ഥന കൂടി നമ്മൾ പഠിക്കണം. അല്ലാഹുവിൽ നിന്ന്, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും കാവലിനെ തേടാൻ നമുക്ക് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ പ്രാർത്ഥന പഠിപ്പിച്ചത് അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
2: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ: hello@peaceradio.com. ഫോൺ: 9020840840. www.peaceradio.com.
3: അടുത്തതായി പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത് സ്നേഹക്കൂട്. സങ്കടങ്ങൾ പങ്കുവെക്കാം. നമ്മോടൊപ്പം ചേരുന്നത് ഹാരിസ് ബിൻ സലീം, സുഹൈർ പാണ്ടിക്കാട്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പൊതുവെ ഒരുപാട് സൗകര്യങ്ങൾക്ക് നടുവിലാണ് ഉള്ളത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും മനസ്സമാധാനം ലഭിക്കുന്നില്ല. ഇവിടെയാണ് ഇത്തരം പ്രോഗ്രാമുകളുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൽ പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാരിസ്, ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത് അവർക്ക് ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കല്യാണം കഴിച്ചിട്ടുണ്ട്, 3 മക്കളൊക്കെ ഉണ്ട്. ദേഷ്യം കൂടുതൽ കാണിക്കുന്നത് മക്കളോടാണെന്നാണ് പറയുന്നത്. ഇത് എന്നെ എൻ്റെ ജീവിതം ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമോ, എന്തെങ്കിലും രോഗം ആയി മാറുമോ എന്നൊക്കെ ഒരു ആശങ്കയാണ് ഈ ഒരു ശ്രോതാവ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്.
5: നേരത്തെ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ചൊരു പ്രതിവിധി ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി അയാളുടെ ഒരു ജീവിത പ്രകൃതി അനുസരിച്ച് ദേഷ്യമായി പെരുമാറുന്ന ഒരു സ്വഭാവക്കാരനല്ല. അപ്പം അടുത്ത കാലത്തായിട്ട് വന്നു ചേർന്നതാവുന്നതായിരിക്കണം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം. ഇപ്പം നമ്മൾ പൊതുവേ ദേഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാ, ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ ഒരാളോട് ഏറ്റവും സ്നേഹത്തിൽ പെരുമാറുന്ന ആളാരാന്ന് വെച്ചാൽ ഉമ്മയാണ്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളോട് അവരോടൊരു ഉമ്മ വളരെ വാത്സല്യപൂർവ്വമാണ് പെരുമാറുക. പക്ഷെ നമ്മളൊക്കെ നമ്മളെ വീടുകളിൽ കാണാറുണ്ട്, ഏറ്റവും അധികം ആ കുട്ടിനോട് ജീവിതത്തിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാരായിരിക്കും ഉമ്മയായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ആ ദേഷ്യം എന്നുള്ളത് ഒരു സ്നേഹമില്ലായ്മ കൊണ്ടുണ്ടാവുന്നതല്ല, അത് അവർ തന്നെ വിചാരിക്കാതെ അവരിൽ നിന്ന് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. അവർക്കത് നിയന്ത്രണ വിധേയമാവുകയും സ്വാഭാവികമായും അയാൾ ബോധപൂർവം ചെയ്യുന്നതുമാണെങ്കിൽ ഒരു ഉമ്മയിൽ നിന്ന് ഒരിക്കലും കുട്ടിയോടൊരു ദേഷ്യം ഉണ്ടാവില്ല. അപ്പോൾ ആ ദേഷ്യം അടിയായി മാറും, ഭയങ്കര കലാപമായി മാറും, അതൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ ഒരു പല കാരണങ്ങളിൽ ഒരു കാരണം എന്നുള്ളത് മാനസിക സമ്മർദ്ദമാണ്. നമ്മൾ വളരെയധികം മാനസികമായൊരു സമ്മർദ്ദത്തിലായിരിക്കും. അതിപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ വീട്ടിലെ ജോലികളുണ്ടായിരിക്കും, ജോലി ഭാരങ്ങളുണ്ടാവും, അവിടെ സ്വന്തമായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഭാരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികൾ ഭയങ്കര ലോഡാണ് നൽകുക, അവിടെ പെരുമാറ്റങ്ങൾ, അവിടെ ആവശ്യങ്ങൾ. അപ്പോൾ വരുമ്പോൾ എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കണ എന്താണെന്ന് വെച്ചാൽ പുറത്തൊരാളോടാവുമ്പോൾ എന്ത് ചെയ്യും, അത് ബുദ്ധിമുട്ടുകളാവും. പക്ഷെ അത് ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭാര്യയോടോ മക്കളോടോ ആവുമ്പോൾ പൊതുപോലെ അത് സഹിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവരത് പ്രകടിപ്പിക്കുന്നതിൻ്റെ കാര്യം, അവരറിയാതെ പ്രകടിപ്പിക്കണം. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യവും. അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് മാനസിക സമ്മർദ്ദങ്ങൾക്കുള്ള കാരണങ്ങൾ, ആ സാഹചര്യങ്ങൾ ശരിക്കും എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് പല ലോഡുകൾ വരും. അപ്പോൾ അയാളുടെ ജോലി, അത് അവനവൻ്റെ ജോലി തന്നെ അവനൊരു വലിയൊരു ഭാരമായിരിക്കും. പിന്നെ കുടുംബപരമായ ചുമതലകൾ, ചിലപ്പോൾ എന്തെങ്കിലും സംഘടനാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയകൾ, അതേപോലെ തന്നെ വേറെന്തെങ്കിലും ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത്, ഫാമിലി, കുട്ടികൾ. അപ്പോൾ അങ്ങനെ ഒരു 100 കാര്യങ്ങൾ എന്താണ് ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതിലേറെ ലോഡായിട്ടാണ് എന്ത് ചെയ്യുക ഇന്നത്തെ കാലത്ത് കിടക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ സമ്മർദ്ദത്തിലാവും. അപ്പോൾ നമുക്കൊരു റെസ്റ്റ് ഉണ്ടാവില്ല, നമ്മളെപ്പോഴും ഓട്ടത്തിലായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ ചില സന്ദർഭങ്ങളിൽ കുട്ടികളുടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയ സംശയം, അപ്പോൾ പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഈ കുട്ടി ചെയ്ത പ്രവൃത്തി ഇദ്ദേഹം കാണിക്കുന്ന കോപത്തിന് മാത്രമുള്ള ഒരു കാരണമാവില്ല. അത്ര വലിയ തെറ്റൊന്നും ആ കുട്ടി ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളീ പ്രകടിപ്പിക്കുന്നത് ആ തെറ്റിനോടുള്ള ദേഷ്യമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പൊട്ടിത്തെറികൾ എന്ത് ചെയ്യും, കുട്ടികൾ ഭയങ്കര ആഘാതം ഉണ്ടാക്കും. പിന്നെ നമ്മൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തിനപ്പോൾ ഞാൻ ഇത്രമാത്രം ദേഷ്യപ്പെട്ടതെന്ന് ആയാക്കാൻ തോന്നും. ആ കുറ്റബോധത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ഒന്ന്, നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കുക. എന്താണ് എൻ്റെ പ്രശ്നങ്ങൾ, നമുക്ക് കഴിയാവുന്ന ലോഡല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. എത്രമാത്രം വെച്ചാൽ ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന ജീവിത പരീക്ഷണങ്ങൾ പോലും അയാൾക്ക് താങ്ങാവുന്നതേ കൊടുക്കുള്ളൂന്നാണ്. നമുക്കൊരു പരീക്ഷനായിട്ട് ഇപ്പോൾ രോഗമോ ബുദ്ധിമുട്ടോ കാടൊക്കെ തരികയാണെങ്കിൽ അത് നമുക്ക് താങ്ങാൻ പറ്റുന്ന തരുള്ളൂന്നാണ്. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസാഹ എന്ന് പറയുന്നതിന് അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താങ്ങാനാവാത്ത എന്തിനാണ് നമ്മൾ വെറുതെ നിൽക്കുന്നത്? നമ്മുടെ ഒരു പാകത്തിനനുസരിച്ച് നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മുടെ ഉറക്കം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ കുടുംബം ഒക്കെ നോക്കി പോകാവുന്ന ഒരു സമാധാന ജീവിതം നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ദേഷ്യം കുറയും. പിന്നെ എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും രാവിലെ വൈകുന്നേരമുള്ള അധികാരങ്ങളൊക്കെ നമ്മൾ ശരിക്ക് ചെല്ലുക. നമ്മൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ, ആശയങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നമ്മുടെ വൈഫിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് നമ്മൾ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഒന്ന് സമാധാനപ്പെടുത്തുക. അങ്ങനെ പരിഹരിക്കാൻ പറ്റും. അങ്ങനെ ഒന്നും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്തായിരിക്കാം, എന്തെങ്കിലും ചെറിയ ഡോക്ടർമാരെ കണ്ട് ചിലപ്പോൾ ചെറിയ ചികിത്സകൾ എടുക്കേണ്ടി വരും.
4: മനസ്സിനെ ശാന്തമാക്കാൻ
5: കഴിഞ്ഞാൽ ദേഷ്യത്തെ ശാന്തമാക്കാൻ പറ്റും.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ടെക്സ്റ്റായി മെസ്സേജുകൾ അയക്കാവുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഇത്തരം നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ആരിസ് മൗലവിയുടെ മറുപടിയിലൂടെ കിട്ടുന്നത്. മറ്റൊരു ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഭർത്താവിൻ്റെ വിഷയത്തിൻ്റെയാണ്. ഭർത്താവിന് നിസ്കാരമില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ജുമാക്കൊക്കെ ആണെങ്കിൽ വളരെ അപൂർവമായിട്ടാണ് ജുമാക്ക് പോകുന്നത്, നിസ്കാരമില്ലാത്ത ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ മക്കളും തന്നെ വലിയ മക്കളായി വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പിന്നെ നിസ്കാരമില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു പല പ്രശ്നങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് മുക്തമാവാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് കുറച്ച് സുദീർഘമായ ഒരു മെസ്സേജിലൂടെ ഈ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്.
5: എന്താ വെച്ചാൽ ഒരു ദീൻ എന്നുള്ളത് ഒരാളിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. എന്തായാലും ഒരു വ്യക്തിക്ക് ദീൻ ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ദീന് പിന്നെ ഉണ്ടാക്കാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അത്ര ശരിയല്ല. അതുകൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹത്തിൻ്റെ സമയത്ത് ആ ദീന് നോക്കണമെന്ന് പറഞ്ഞത്. സമ്പത്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതേപോലെ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് വന്നു ചേരും. പക്ഷെ ഒരു വ്യക്തിയുടെ ദീൻ എന്നുള്ളത് പിന്നീട് വന്ന് ചേരുന്നൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇവരെ വിവാഹം ഏതായാലും കഴിഞ്ഞു, നമ്മളെ മക്കളേക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ദീനി പശ്ചാത്തലങ്ങളുള്ള ആളുകൾക്ക് തന്നെ ചെയ്തു കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഉണ്ടാവല് പ്രയാസമായിരിക്കും. അതിലുപരി ദീനില്ലാത്തതിനെ കുറിച്ച് ദമ്പതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഭർത്താവിന് ദീനില്ല എന്ന് പറയാനുള്ള കാരണം, ദീൻ എന്നുള്ളത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പ്രതികൂലമായി ബാധിക്കും. ഇപ്പോൾ ഭർത്താവിന് ദീനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി പരമായി നമ്മളെടുക്കുന്ന ഏത് തീരുമാനങ്ങളും എന്തായിരിക്കും, റോങ് ആയിരിക്കും. കാരണം എല്ലാറ്റിലും അള്ളാഹുവിൻ്റെ ദീൻ സമ്പൂർണ്ണമായ മാർഗനിർദ്ദേശം നൽകുന്നത് കൊണ്ട് നമ്മൾ ദീനിയായി പോകണവർക്ക് അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഭാര്യ ദീനനുസരിച്ച് നിൽക്കുന്ന തീരുമാനങ്ങൾ ഭർത്താവിന് സ്വീകാര്യമാവില്ല. അപ്പോൾ അവിടെ കോൺട്രഡിക്ഷൻ വരും. തമ്മിൽ എപ്പോഴും അവർ തമ്മിൽ വഴക്കായിരിക്കും. അപ്പോൾ ദീനില്ല എന്നുണ്ടെങ്കിൽ ഒരു ദാമ്പത്യം എന്താണ്, ആത്യന്തികമായി പ്രശ്നമാണ്. അതുകൊണ്ടാണ് എങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടും എന്താണ് ഭർത്താവിൻ്റെ ദീനില്ല എന്നുള്ളത് അവരുടെ ഫാമിലി ലൈഫിനെ അത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നത് കൊണ്ടാണ് അവർ ചോദിക്കണം. ഇനിയിപ്പോൾ നമ്മുടെ മുന്നിൽ മാർഗം എന്താണെന്ന് വിചാരിച്ചാൽ, ഏതൊരു വ്യക്തിയിലും എന്താണ് ശരിയായ ബോധം എത്തിച്ചു കൊടുത്താൽ അയാൾ എന്താവാം, പരിവർത്തിക്കപ്പെടാമെന്നാണ് പറയുന്നത്. ബോധപൂർവം മതത്തെ നിരാകരിക്കാത്ത ഒരാളെ സംബന്ധിച്ചു അറിവില്ലായ്മ കൊണ്ട് പിന്നെ ദീനിനെ നിഷേധിക്കുന്ന, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളിൽ ഒരു പ്രബോധകനെ പ്രതീക്ഷയുണ്ടെന്നാണ് പറയുന്നത്. ഒരു പ്രബോധകനെ പ്രതീക്ഷയുള്ളത് ആരിലാണ്, അറിവില്ലായ്മ കൊണ്ട് ദീന് ഇല്ലാതെ പോകുന്ന ആളുകൾക്കാണ്. അപ്പോൾ അറിവില്ലാത്ത ആളുകളെ എന്തു ചെയ്യാം, അറിവ് കൊടുത്താൽ അവർ ദീനിലേക്ക് വരും. അപ്പോൾ ഇവിടെ ചെറിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഭർത്താവിനെ ഭാര്യ ഉപദേശിക്കുമ്പോൾ അയാൾക്കൊരു ഈഗോ വർക്ക് ചെയ്യും. എന്ത്, നീ എന്നെ പറഞ്ഞ നന്നാക്കണ്ട എന്നുള്ളതായിരിക്കും. മക്കളും പിതാവിനെ ഉപദേശിക്കുമ്പോൾ അപ്പോൾ എന്തായിരിക്കണം, തന്ത്രപരമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഹിക്മത്തിൽ എന്ത് ചെയ്യണം, അങ്ങനെ ഉദോളിലാസബിൽ ഹിക്മ, ഒരു ഹിക്മത്തിലും മൗഇദത്തുൻ ഹസന, നല്ല സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങളിലൂടെയും ഏതൊരു വ്യക്തികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. ആ നിലക്ക് എന്ത് ചെയ്യുക, ഒരു ശ്രമം ഇവർ നടത്തി വെക്കുക. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ജീവിതത്തിൽ നല്ല നല്ല ആശയങ്ങൾ ഷെയർ ചെയ്യും. നമ്മുടെ പാചകത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച്, വാഹനത്തെക്കുറിച്ച്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ എന്തായിരുന്നാലും ഭാര്യ ഭർത്താക്കന്മാർ സംസാരിക്കുകയേ. അപ്പോൾ നല്ല നല്ല ആശയങ്ങൾ പറയുമ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, നമ്മൾ പരസ്പരം സ്വീകരിക്കാറുണ്ടല്ലോ. അതേപോലെയുള്ള നല്ല ആശയങ്ങളായി, യുക്തിപൂർവമായിട്ടുള്ള നല്ല ലോജിക്കുള്ള സംസാരങ്ങളായിട്ട് വന്നാൽ തീർച്ചയായും എന്ത് ചെയ്യും, അത് അവർ ആക്സെപ്റ്റ് ചെയ്യും. നേരെ വെച്ച് നമ്മളിപ്പോൾ അവരെങ്ങനെ തന്ത്രപരമായിട്ട് എന്തെങ്കിലും കാസറ്റോ സീപ്പിലൊക്കെ ഇട്ടുകാട്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ വെച്ചുകാണ്ട് എങ്ങനെയും കേൾപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ എന്ത് ചെയ്യും, അതൊക്കെ അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളുടെ അത്തരം ശ്രമങ്ങളെയൊക്കെ അവർ നിരാകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട നമ്മളെങ്ങനെയാണോ മാറിയത്, ആ ആശയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഇവർക്ക് സന്ദർഭികമായി, കുടുംബമല്ലേ, ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടും. സാന്ദർഭികമായി നമ്മൾ എന്ത് ചെയ്യണം, ആ ആശയങ്ങൾ കൊടുത്താൽ ആ മാറ്റം സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പടച്ചവനെക്കുറിച്ചും ഒക്കെയുള്ള ബോധമുണ്ടായേ ക്രമേണ മാറും. എന്തായാലും മാറിയേ പറ്റൂ എന്നുള്ളതാണ്. പിന്നെ ഒരു പരിധിവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം ഒരു ദുർവാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ദാമ്പത്യം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ദീനിയായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെ സാധ്യമാകുള്ളൂ എന്നൊരു കണിശമായ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വരും. ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവർ മാറാൻ തയ്യാറാകും. മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മളെ വഴി നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ശ്രമം നടത്തിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തെ പറയും. പിന്നെ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുനോട് പ്രാർത്ഥിക്കും, ഇന്നാക്ക് ഹിദായത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഉത്തരം തരുന്നതുകൊണ്ട് സ്വാഭാവികമായി അവനൊരു ഉണ്ടാകും. ഏതായാലും സഹോദരിയുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തിയാക്കി
4: കൊടുക്കണം. അരിസ്മൗലവി പറഞ്ഞ പോലെ അവർക്കിതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം, എന്നിട്ടും ഇങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്.
5: ആ അതെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു നിർബന്ധം പിടിക്കുക. അതായത് ദീനിയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളങ്ങനെ നിസ്കാരം പരിപാടി ഒന്നുമില്ലെങ്കിൽ മതപരമായി എനിക്ക് നിങ്ങളുടെ കൂടെ നിന്ന് പോകാൻ തടസ്സങ്ങളുണ്ട്, അപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നതാണ്. അതിൻ്റെ ഉത്തരവാദി അവരല്ല, അയാളാണല്ലോ. കാരണം ഇവർ ഒരു മുസ്ലിം സ്ത്രീയാണെന്ന് അറിഞ്ഞുകൊണ്ടും നിസ്കാരം നോമ്പൊക്കെ ഉള്ള ആളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അയാൾ കല്യാണം കഴിച്ച്. അപ്പോൾ അവൾക്ക് എന്ത് ചെയ്യണം, ആ ദീനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു ഫ്രീഡം അയാൾ കൊടുക്കണം. അയാൾക്ക് അതിനോടൊന്നും യോജിപ്പില്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരാളല്ലേ കല്യാണം കഴിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ഒരു ശക്തമായ ഒരു തീരുമാനത്തേക്ക് പോകുമെന്ന് അറിയുമ്പോൾ അത്തരം ആളുകൾ മാറി ചിന്തിക്കും.
4: അല്ല, മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഇപ്പോൾ പൊതുവെ കുട്ടികൾക്കിടയിൽ ഉള്ളൊരു മൊബൈലിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, മൊബൈൽ അഡിക്ഷൻ. അപ്പോൾ അത് ഈ ഒരു ശ്രോതാവ് ചോദിച്ചത്, 3 വയസ്സുള്ള കുട്ടികൾക്ക്, 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫോൺ കൊടുക്കാൻ പാടുള്ളൂ, ഫോണ് അതല്ലാത്ത കുട്ടികൾക്ക് ഞാൻ ഫോണ് കൊടുത്താൽ പ്രശ്നമല്ലേ, ഈ കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടി ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളൊക്കെ കാർട്ടൂണിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്ക് മാത്രമൊന്നും അറിയാത്തൊരവസ്ഥ വരുമോ, അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്.
5: അതെ അതെ അതെ അതെ, ഈ ഫോണ് കൊടുക്കുക കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇല്ല ശരിക്കും. അങ്ങനെ ഉണ്ടെന്ന് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇപ്പോൾ ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 പേർക്ക് ഫോൺ ഉണ്ടാവും. അവരുടെ അവർ 8 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാൽ ബാക്കി വരുന്ന 16 മണിക്കൂർ അവരെന്താണ്, ശരിക്കും എല്ലാ ആളുകളും ഫോണിലാണ്. ആ ചുറ്റുപാടിൽ ജീവിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഞാൻ ഒരിക്കലും ഈ ഫോണിൻ്റെ സ്ക്രീൻ കാണിച്ചു കൊടുക്കില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ അത് നടക്കാവുന്നൊരു കാര്യമാണോ? പോസിബിളല്ല. പിന്നെ ഫോണ് 3 വയസ്സുകാരന് പറ്റില്ല, 30 വയസ്സുകാരന് പറ്റും, 60 വയസ്സുകാരന് പറ്റും. ഫോണിൽ ഫോൺ പറ്റാതിരിക്കുന്നതിൻ്റെ 2 കാരണങ്ങൾ, ഒന്ന് ഫോൺ സ്ക്രീന് നമ്മളെ ആരോഗ്യപരമായി എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അത് ഒരു പരിധിവരെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. ഏറ്റവും മിനിമം ഒരു കഴുത്തുവേദനയെങ്കിലും വരാത്ത ആൾക്കാരുണ്ടാവില്ല, ഏറ്റവും മിനിമം. അപ്പോൾ ഫിസിക്കലി നമ്മളത് ബാധിക്കുന്നതിൻ്റെ കാര്യം, അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കൂടാം, പക്ഷേ എല്ലാവരിലും അതുണ്ട്. അതിൻ്റെ പേരിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണം, ഫോണിൽ നിയന്ത്രിക്കണം. മറ്റൊന്ന് എന്താ വെച്ചാൽ ഫോണിലുണ്ടാകുന്ന എന്താണ്, ആശയങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതുണ്ടാകുന്ന മോശപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ വെറുതെ സമയം കളയുന്ന കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ സ്വഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും മാറ്റി നമ്മളെ കോൺസെൻട്രേഷൻ നശിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പിന്നെ തകരാറുകൾ പിന്നെ ഫോൺ കൊണ്ടുണ്ട്. അതാണെങ്കിലും അതെല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാ ആളുകളെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫോണിനോടുള്ള സമീപനം എന്താണെന്ന് വിചാരിച്ചാൽ, ഒന്ന്, ഈ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നത് നമ്മളാണല്ലോ, നമ്മളാണ് ഈ ഫോണ് കുട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഫോണ് കുട്ടിക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നല്ലാതെ ആ കുട്ടി എന്ത് ചെയ്യും ആ ഫോണ് കൊണ്ട് എന്ന് കൊടുക്കുന്ന ഒരാളും ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ആ ഫോൺ അവൻ്റെ കയ്യിൽ കിട്ടിയവൻ എന്താ നോക്കുക, എവിടേക്കാ പോവുക എന്നതിനെക്കുറിച്ച് ഒരിക്കലും. അപ്പോൾ നമ്മൾ ഫോൺ കൊടുക്കുന്നിടത്ത് നമ്മളത് ബുദ്ധിപൂർവം ആ കുട്ടിയുടെ ഒരു നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഉപയോഗിക്കാൻ കൂടെ അവനെ ശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോൾ നമ്മൾ ഫോണ് കൊടുക്കുമ്പോൾ ഒന്ന്, ആദ്യം ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്ത ടൈം സോണുകൾ നമ്മൾ നിശ്ചയിക്കുക. ഒരിക്കലും ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ടൈം നമ്മളും കീപ്പ് ചെയ്യുക. എമർജൻസി ആയ കോളുകളോ അല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യരുത്. നമ്മളിപ്പോൾ രാത്രി 9 മണി കഴിഞ്ഞാൽ രാവിലെ ഒരു 7 മണി വരെ ആരും ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിക്കുക. വെറും കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, പാരൻസ് വെച്ച് നമുക്കതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിരിക്കും. ആ സമയത്ത് നമ്മളെന്തെങ്കിലും വായിക്കാനോ മറ്റ് ക്രിയേറ്റീവായി ചെയ്യാനോ വൈഫിനോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ കുട്ടികളെ പാഠ കാര്യങ്ങൾ ചേർക്കാനൊക്കെ ഒരു ടൈം സോൺ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് നിശ്ചയിക്കണം. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഫോണ് വലിയൊരു ഭാഗം ഫോണും എല്ലാവരും മാറി നിന്നു. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോണ് കൊടുക്കുമ്പോൾ ആ ഫോണ് എന്തിനുപയോഗിക്കണം, എന്ത് കാണണം, എന്ത് ചെയ്യണം എന്നതിന് ഒരു രൂപം നമ്മൾ ഉണ്ടാക്കണം. കഴിയുകയാണെങ്കിൽ നമ്മൾ കൂടെ ഇരുന്ന് കാണിച്ചു കൊടുക്കുക. ഫോൺ കുട്ടീൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ നമ്മളും കൂടെ ഇരിക്കുക. ഇപ്പോൾ ഒരു പിന്നെ ജെമിനൈ നോക്കുക എന്ന് പറയുക കാണിച്ച്, അപ്പോൾ അവനോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പറയാം, നീ ചോദിക്കുക, നിൻ്റെ കാര്യങ്ങൾ ചോദിക്ക്, അപ്പോൾ അവനെക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാം, അപ്പോൾ ഇതിന് മറുപടി കിട്ടും, ആ മറുപടി നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ലാംഗ്വേജ്, ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, അപ്പോൾ ഇംഗ്ലീഷ് തിരിച്ച് കേൾക്കുന്നു, അല്ലെങ്കിൽ അറബിയിൽ പറയുന്നു, അറബി തിരിച്ച് കേൾക്കുന്നു. ഏത് ലാംഗ്വേജ് മാറ്റിയാലും ആ ലാംഗ്വേജിൽ സംസാരിക്കുമല്ലോ. അപ്പോൾ നിയമരവർക്ക് രസമായിരിക്കും. അപ്പോൾ നമ്മൾ അവരെ കൂടെ നിന്ന്, അപ്പോൾ അവിടെ കൂടെ ഫോൺ ഉപയോഗിക്കുമ്പോൾ അത് ക്രിയാത്മകമായി ചെയ്യാൻ നമ്മളുടെ ഗൈഡൻസിൽ പറ്റും. ഇനി സ്വന്തമായി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നതേ കാണാൻ പാടുള്ളൂ, ഇന്നതേ നോക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ കണിശമായി നിൽക്കും. അപ്പോൾ അവരാ ഏരിയ നോക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഭാവിയിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫോണ് തന്നെയാണ് ഇനി ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മൾട്ടിപ്പിൾ വ്യത്യസ്തമായ പർപ്പസുകൾക്ക് ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങുന്നതോടുകൂടെ ഫോണിലായിരിക്കും ആളുകളെല്ലാ സമയത്തും എന്നതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള ശരിയായ രീതി പഠിപ്പിക്കുക, അത് പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടി പഠിപ്പിക്കുക, പിന്നെ തെറ്റിലേക്ക് പോകുന്ന കാരണങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധം കൊടുക്കുക. എവിടെ പോയാലും തെറ്റ് തെറ്റാണെന്ന് ശരി തെറ്റെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാകുമ്പോൾ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിലും നാട്ടിൽ സഞ്ചരിക്കുകയാണെങ്കിലും ടൂർ പോകുകയാണെങ്കിലും ഒക്കെ തെറ്റിന്ന് മാറി നിൽക്കാനും നന്മയിൽ പോകാനുള്ളൊരു മനസ്സുണ്ടാകും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു കൺട്രോളിലും നിയന്ത്രണത്തിലും ഗൈഡൻസിലും ഫോൺ കുട്ടികൾക്ക് ദോഷകരമല്ലാതെ നൽകുക എന്നുള്ളതേ പരിഹാരമുള്ളൂ.
4: ഒരു മറ്റൊരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്, ഒരു 15 വർഷം കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായ ഒരു ഭർത്താവാണ് ചോദിച്ചിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞ് 15 വർഷമായിട്ട് ഭാര്യക്ക് ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ അത് അത്ര തന്നെ ഇഷ്ടമല്ല. അദ്ദേഹം നന്നായി പിന്നെ ജോലി ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല നിലയിൽ കുടുംബം പോറ്റുന്നുണ്ട്. അവർ ഗൾഫിൽ അവരുടെ കൂടെ ഒരുമിച്ച് തന്നെയാണ് താമസം, മക്കളും ഒക്കെ ആയിട്ട് താമസം. പിന്നെ വൈഫിൻ്റെ വീട്ടുകാർക്കും തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് സഹായങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അദ്ദേഹത്തിന് മാനസികമായി ഇഷ്ടപ്പെടുന്നില്ല ഈ ജോലിക്ക് വിടുന്നതിനെ കുറിച്ച്. അപ്പോൾ എങ്ങനെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്.
5: നമ്മൾ പിന്നെ പൊതുവെ സ്ത്രീകൾ പിന്നെ ജോലിക്ക് പോകാൻ താല്പര്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഇവരെ ഒരു ജോലിക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഇപ്പോൾ വളരെ വലിയ ഡിഗ്രികളും കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയിട്ട് ഒരു MBBS അല്ലെങ്കിൽ ഒരു ഹോമിയോ മെഡിസിൻ BHMS അല്ലെങ്കിൽ എന്തെങ്കിലും മാനേജ്മെൻറ്റ് സയൻസൊക്കെ കുറേ കാലം കഷ്ടപ്പെട്ട് പഠിച്ചാലേ, ഇത്രയൊക്കെ ഞാൻ പഠിച്ചിട്ടും എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കൂടെയുള്ളവരൊക്കെ ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അവിടെ ജോലിൻ്റെ ഉദ്ദേശം ശമ്പളമൊന്നുമല്ല, ഞാൻ ഇത്ര കാലം പഠിച്ചിട്ട്, അതൊരു ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ ഒരാൾക്ക് എന്ത് ചെയ്യണം, അത്യാവശ്യം അയാളുടെ പ്രൊഫഷൻ അനുസരിച്ച് കൊണ്ടുള്ള നമ്മുടെ ഫാമിലിയും കുട്ടികളെയൊന്നും ബാധിക്കാത്ത രൂപത്തിലുള്ള ഭാഗികമായ ഒരു ജോലി അനുവദിച്ച് കൊടുക്കാതെ ഒരിക്കലും അവരുടെ ടെൻഷൻ പോവില്ല, അത് ലൈഫ് ലോങ് നിലനിൽക്കും. ഇനി കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ് വെച്ചാൽ, അന്ന് ഇന്നെ ജോലിക്ക് അനുവദിച്ചില്ലല്ലോ എന്നുള്ള പരാതി കാരണം പ്രായമായി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു കാരണമാണ്. മറ്റൊരു കാരണം, ഈ സ്ത്രീകൾ ജോലിക്ക് പോകാൻ കാരണം, അവർക്ക് ഉള്ള എക്സ്പെൻസുകൾക്ക് സ്വന്തമായൊരു പോക്കറ്റ് മണി വേണ്ടേ. നമ്മൾ പലപ്പോഴും നമ്മൾ സംഭാവന കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഭർത്താവ് കൊടുക്കാഞ്ഞിട്ടല്ല, നമ്മൾ നമ്മുടെ പണം സ്വതന്ത്രമായി യൂസ് ചെയ്യും. ഏറ്റവും പോട്ടെ, ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു, ഭർത്താവിനൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം, ആഗ്രഹിച്ചൂടെ? അപ്പോൾ അതിനൊരു പോക്കറ്റ് മണി വേണ്ടേ? അതിനിപ്പോൾ എന്തായിരുന്നാലും വാപ്പനെ ആശ്രയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ഇയാളിൽ നിന്ന് കിട്ടിയിരുന്ന തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അപ്പോൾ ഒരു പോക്കറ്റ് മണി ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഒരു പോക്കറ്റ് മണി എന്ത് ചെയ്യാണ്, നമ്മൾ സ്ഥിരമായി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രശ്നമില്ല, അവരുടെ കയ്യിൽ അതുണ്ടായിരിക്കും, അത് അവർ സ്വന്തം പൈസ പോലെ എന്ത് ചെയ്യും, ഉപയോഗിച്ച് പോകും. അപ്പോൾ ഒരു പോക്കറ്റ് മണിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് എങ്ങനെ നമുക്ക് അവർ ജോലിക്ക് പോവാതെ നമുക്ക് നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലേ, അപ്പോൾ നിൻ്റെ ആ സേവനം ഇവിടെ കിട്ടുകയാണെങ്കിൽ എനിക്കതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നിനക്ക് ഇപ്പോൾ പുറത്തു പോയാൽ എത്ര എനിക്കൊരു സാലറി കിട്ടുക, അതിൻ്റെ ഒരു 50% സാലറി ജോലിക്ക് പോകാതെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, തരാം. അതെൻ്റെ സാലറിയാണ്, അത് എനിക്ക് അവകാശപ്പെട്ട പണമാണെന്ന് പറയാം. നമ്മൾ വൈഫിന് എത്ര പൈസ കൊടുത്താലും നമ്മുടെ കുടുംബത്തിന് അത് പുറത്തു പോകണില്ല, നമുക്ക് തന്നെ യൂസ് ചെയ്യാൻ പറ്റും, അത് കറങ്ങി തിരിഞ്ഞ് നമ്മളത് തന്നെ എത്തുമല്ലോ. അപ്പോൾ എത്ര കൊടുക്കുന്നതിനും പ്രശ്നമില്ല. അപ്പോൾ അതാണ് പ്രശ്നമെങ്കിൽ അത് അങ്ങനെ പരിഹരിക്കണം, ഇത് പോക്കറ്റ് മണി കിട്ടാത്തതാണ് പ്രശ്നം. മറ്റൊന്ന് എന്താ വെച്ചാൽ, ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, അവർക്ക് പുറത്തിറങ്ങണം, അവരവരുടേതായ ഡ്രസ്സിങ് അതേ മറ്റു കാര്യമൊക്കെ വെച്ച് നല്ല വസ്ത്രമൊക്കെ വെച്ച് എന്ത് ചെയ്യണം, ഒന്ന് പുറത്തിറങ്ങണം. പുറത്തിറങ്ങാൻ നല്ല പല താല്പര്യങ്ങളുണ്ടല്ലോ. വീട്ടിലൊതുങ്ങിയിരിക്കുന്നതിൽ നിന്നൊരു സ്വാതന്ത്ര്യമാവാം, അല്ലെങ്കിൽ ആളുകളേക്ക് ഒന്ന് പരിചയപ്പെടലാവാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ആവാം. അപ്പോൾ പുറത്തിറങ്ങണം എന്നുള്ള അതിയായ ആഗ്രഹം. അപ്പോൾ പുറത്തിറങ്ങണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? അപ്പോൾ എന്നും എപ്പോഴും പുറത്തിറങ്ങാനുള്ളൊരു കാരണമാണ് എന്ത്? ജോലി. അപ്പോൾ ജോലിക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മൾ ഔട്ടിങ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കിനിടയിൽ ചിലപ്പോൾ നടക്കേണ്ടായിരിക്കില്ല. അതാണ് അങ്ങനത്തെ ഒരു ടെൻഡൻസി വരാൻ കാരണം. അപ്പോൾ ഒരു പക്ഷേ ഒരു ഷെഡ്യൂൾഡായി കൃത്യമായിട്ട് ആഴ്ചയിലൊരിക്കൽ ഒക്കെ ഔട്ടിങ് നടത്താൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ അത് പരിഹരിച്ചു തരും. അപ്പോൾ ഇദ്ദേഹം എന്താണ് ഇവർ ജോലിക്ക് പോകണമെന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള വികാരം, ഒരു ലക്ഷ്യം, അത് സോൾവ് ചെയ്യാൻ അയാൾക്ക് പറ്റുമെങ്കിൽ അതിന് അവരെന്ത് ചെയ്യും? പിൻവാങ്ങും. അത് സോൾവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താണ്, സ്വാഭാവികമായും നമ്മുടെ ദീനിനും നമ്മുടെ കുടുംബജീവിതത്തിനും മക്കൾക്കൊന്നും ദോഷകരമല്ലാത്ത രൂപത്തിലൊരു പാർട്ട് ടൈമായിട്ട് ഒരു എന്തൊരു ജോലിയാ ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനും തെറ്റൊന്നുമില്ല. ഇത്രയും പേര് പറയാൻ പറ്റും.
4: മറ്റൊരു ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്, ഞാൻ വളരെ സങ്കടത്തോടെയാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. പേഴ്സണലി അറിയില്ലെങ്കിലും സീനിയറായി പഠിച്ചൊരു പെൺകുട്ടി 4 വർഷത്തെ പ്രണയത്തിന് ശേഷം വിവാഹിതയായി. എന്നാൽ സങ്കടം എന്ന് പറയട്ടെ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് എനിക്ക് മെസ്സേജ് അയച്ചു. എന്നാൽ എൻ്റെ പ്രതീക്ഷക്കപ്പുറം അവരുടെ ഓരോ ചിത്രങ്ങളൊക്കെ ചോദിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത്. കുറച്ച് മോശമായ രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. റൂം എടുക്കുന്ന കാര്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കാരണം അവരുടെ ജീവിതം ഇനി തകരുമോ, ആ പെൺകുട്ടി വിഷമിക്കുമോ എന്നോർത്ത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. വളരെ മാനസിക ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്താണ് അവരോട്
5: സ്ത്രീയാണോ ചോദിക്കുന്നത്? അവർക്ക് വേറൊരു ഒരു അന്യ പുരുഷനുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവർ വിവാഹിതയാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഗതിയാണത്. ഇത് നമ്മൾ പല സന്ദർഭങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, അവൻ്റെ നിലനിൽപ്പിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ത്, അവനെ അവനുമായി ഏറ്റവും ബന്ധപ്പെട്ട് സ്നേഹത്തോടുകൂടെ അവനോട് ഗുണകാംക്ഷ പുലർത്തി നിൽക്കുന്ന ഒരു ഓപ്പോസിറ്റ് സെക്സിൽപ്പെട്ട ഒരാളുടെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ, ഒരാണിനൊരു പെണ്ണ് വേണം, പെണ്ണിനൊരാണ് വേണം. ആ ഒരു പെണ്ണിൽ നിന്നൊരാണിനും ഒരാണിൽ നിന്നൊരു പെണ്ണിനും കിട്ടുന്ന കാര്യം അതെന്തെല്ലാമാണോ അതൊന്നും നമുക്ക് വേറൊരാളിൽ നിന്ന് കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഒരാണിനൊരാണിൽ നിന്ന് കിട്ടില്ല, ഒരു പെണ്ണിനൊരു പെണ്ണിൽ നിന്ന് കിട്ടില്ല, പാരൻസിൽ നിന്ന് കിട്ടില്ല, നമ്മുടെ റിലേഷൻസിൽ നിന്നൊന്നും കിട്ടില്ല. ആ ഒരു സ്നേഹമെന്ന് പറയുന്നത് തികച്ചും വ്യതിരിക്തമായിട്ടുള്ള ഒരു സ്നേഹമാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, ഈ സ്നേഹം മനുഷ്യന് ഭയങ്കരമായ ദാഹമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതുകൊണ്ട് ഈ പെൺകുട്ടികളൊക്കെ ഈ അഫെയറിൽ പെട്ട് പോണത്, അതായത് സത്യം ഈ അഫെയറിൽ പെടുന്നത് വരെ ഇത്രയും ആസ്വാദകരമായ ആശ്വാസകരമായിട്ടുള്ള ഒരു ബന്ധമാണ് ആൺ പെൺ ബന്ധമെന്ന് ഈ പെൺകുട്ടിക്കോ അങ്ങോട്ടേക്കോ അറിയില്ല. അവർ പ്രേമിച്ച് തുടങ്ങുമ്പോഴാണ് അറിയുക. അപ്പോൾ എന്താ പറയുക, അത്തരമൊരു ബന്ധമാണ് അത് എന്നതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ്, ഒരു ബോധം അവർക്ക് നേരത്തെ ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷണാവില്ല. ഇതന്നെയാണ് ഏതിലും സംഭവിക്കുന്നത്, അറിയോ? ഈ വിവാഹം കഴിഞ്ഞ ആൾക്കാരിലും സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പഴയ കാലഘട്ടങ്ങളിൽ പഠിച്ച ബാച്ച് സംഗമങ്ങൾ, ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടാവില്ലേ, ഏറ്റവും അധികം ഫാമിലികളെ തകർത്ത് കളയുന്നൊരു സംഗതിയാണത്. അത് എന്താ സംഭവിക്കണം അറിയോ? നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മളൊരു കുട്ടീനെ പ്രേമിക്കണമെന്നില്ല, പക്ഷേ നമ്മൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകുകയാണ്. അടുത്ത സൗഹൃദങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളറിയാതെ എന്തുണ്ടായിരിക്കും, നമ്മുടെ മനസ്സിലൊരു റിലേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫോം ചെയ്ത റിലേഷൻ അവിടെ കിടക്കും. നമ്മൾ 40 കൊല്ലം പിന്നിട്ട് വേറെ കുടുംബമായിട്ട് ജീവിച്ചിട്ട് പിന്നെയും നമ്മളെന്താണ് അത് ഓർമ്മപ്പെടുത്താനൊരു അവസരം കിട്ടിയാൽ അതെന്ത് ചെയ്യും, അതേപോലെ നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് ഈ സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഒരു ഗാഢത, അത്ര വലുതാണ്. പിന്നെന്ത് ചെയ്യും, എനിക്ക് മക്കളും കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യും, ഒരു മറക്കും. അപ്പോൾ ഈ ഒരു ആളിലേക്ക് എത്തുവാനുള്ള ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്തും ബലി കഴിച്ച് എത്തുന്നതാണത്. അതുകൊണ്ടാണ് പെൺകുട്ടികൾ പാപ്പാനെ മനിട്ട് പോണത്. അതുകൊണ്ടാണ് കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലണത്. അതിനുവേണ്ടിയാണ് കുട്ടികളെ വിഷം കൊടുത്ത് നശിപ്പിക്കുന്നത്. മനസ്സിലായി? ഇപ്പോൾ ഒരു കക്ഷി ഭാര്യയും കുട്ടികളൊക്കെ പാടെ കൊണ്ടുപോയിട്ട് ഒരു വെള്ളക്കെട്ടിലേക്ക് തള്ളിയത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾക്ക് വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ബന്ധത്തെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്ര തീവ്രമാണത്. അപ്പോൾ എന്താണറിയോ, ഇത്തരം ഏതൊരു നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്ന ഏതൊരു പുരുഷനാണെങ്കിലും ആ പുരുഷനുമായി ഞാൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ എന്തുണ്ടാകും, ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് നല്ല ബോധം ആർക്ക് വേണം. അതുകൊണ്ടാണ് നോക്കരുത്, കാണരുത്, സ്പർശിക്കരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറയണമെന്ന് വെച്ചാൽ ഇതൊക്കെ അതിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെയൊക്കെ നിഷിദ്ധമാക്കിയത്. ഒരു പക്ഷേ എത്രമാത്രം എന്ന് വെച്ചാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് നമ്മൾ വ്യഭിചാരം എന്ന് പറയുന്നത്. ആ ശാരീരിക ബന്ധം പോലെയാണ് നോട്ടത്തെ അള്ളാഹു പറഞ്ഞത്. നോട്ടം വ്യഭിചാരമാണെന്ന്, സംസാരം വ്യഭിചാരമാണെന്ന് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഈ ആസ്വാദനങ്ങളും ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സഹോദരി ചെയ്തത് വലിയൊരു അപകടമാണ്. കാരണം ഈ റിലേഷൻ അവർക്ക്, ഈ റിലേഷൻ അവർ തുടരുമ്പോൾ അത് എത്ര നല്ല റിലേഷനാണെന്ന് പറഞ്ഞാലും അത് അവരെ അപകടത്തിലേക്ക് നയിക്കും. കാരണം അയാളെ കൂടെ ജീവിക്കണം എന്നതിലേക്കാണ് എത്തുക. അപ്പോൾ ഇവളെ കൂടെ ജീവിക്കണം, ഇവളെ കിട്ടണം എന്നതിലേക്ക് അയാൾ എത്തി. ഇനി അവളെ കിട്ടിയ അയാൾ അടങ്ങും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്താ വെച്ചാൽ കൊന്നിട്ടെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളിടത്തേക്കാണ് എന്ത് ചെയ്യണത്, ഇത്തരം മാനസിക അവസ്ഥയിൽ എത്തുന്നത്. അപ്പോൾ എല്ലാ സഹോദരിമാരും സൂക്ഷിക്കേണ്ട കാര്യമാണ്, എല്ലാ സഹോദരന്മാരും സൂക്ഷിക്കേണ്ട കാര്യമാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുന്ന കണക്ഷൻ. ആ കണക്ഷനിലേക്ക് എത്തുന്ന എല്ലാ വഴികളെയും നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത്. അതുകൊണ്ട് ഈ കണക്ഷൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക, ബ്ലോക്ക് ചെയ്യുക, എല്ലാ മെസ്സേജസും നിർത്തുക. അയാളൊരു അന്യനാണ് ഓരോ മിനിറ്റും ചെയ്യുന്നത് തെറ്റാന്ന് ബോധ്യപ്പെട്ട് ഒഴിവാക്കുക. നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ നമുക്ക് അള്ളാഹു അനുവദിച്ച് തന്നവരിലൊക്കെ ആശ്വാസവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുക.
4: ഓക്കെ, ഇന്നത്തെ ലൈവ് കൗൺസിലിങ്ങിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ജസാകല്ലാഹു ഖൈറാ, ബാറകല്ലാഹു ഫീക്കും.
3: മാഷാല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട് സങ്കടങ്ങൾ പങ്കുവെക്കാം എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേർന്നത് ഹാരിസ് ബിൻ സലീം, സുഹൈർ പാണ്ടിക്കാട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ സംസ്കരണ ചിന്തകൾ, വിധിവിശ്വാസം, ഭാഗം ഒന്ന്. നമ്മോടൊപ്പം ചേരുന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സംസ്കരണ ചിന്തയിൽ നമ്മളിന്ന് കൈകാര്യം ചെയ്യുന്ന ഹദീസ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം തുർമദി റഹ്മത്തുള്ളാഹി അലൈഹിയും ഉദ്ധരിച്ച ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരിഹി ഹത്താ يعلم أن ما أصابه لم يكن ليخطئه وأن ما أخطأه لم يكن ليصيبه. رسول الله صلى الله عليه وسلم പറയുകയാണ്, ഒരു വിശ്വാസിയുടെ ഈമാൻ ഖദറിൽ, അതിൻ്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കാതെ ശരിയാവുകയില്ല. ഏതുവരെ ശരിയാവുകയില്ല? അവന് ബാധിച്ച ഒരു കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം തെറ്റിപ്പോകേണ്ടതല്ല എന്നും, അവന് ലഭിക്കാത്തൊരു കാര്യം അതവന് ലഭിക്കാൻ ഉള്ളതായിരുന്നില്ല എന്നും വിശ്വസിക്കുന്നത് വരെ അവൻ്റെ വിശ്വാസം ശരിയാകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വചനമായി ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചത് കാണാൻ കഴിയും. നിങ്ങളിലൊരാളുടെ ഹൃദയത്തിൽ ഈമാൻ നിഷ്കളങ്കമായി കടന്നുവരുന്നത് യാതൊരുവിധ സംശയത്തിനും

ഉള്ള വിശ്വാസത്തെ ഉറപ്പിക്കുന്നതുവരെയും ഒരു മനുഷ്യൻ്റെ വിശ്വാസം നിഷ്കളങ്കമായി തീരുന്നില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. സുഹൃത്തുക്കളെ, ഈമാനിൻ്റെ അടിത്തറകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാണിത്. ഈമാനിൻ്റെ റുക്കുനുകൾ എണ്ണുകയാണ് എങ്കിൽ ആ റുക്കുനുകളിലെ ഏറ്റവും മർമ്മപ്രധാനമായ റുക്കിനാണ് ഖളാ ഖദറിലുള്ള വിശ്വാസമെന്ന് പറയുന്നത്. ഈ വിശ്വാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടത് അവൻ്റെ ഹൃദയത്തിലാണ്. നമ്മൾ മുമ്പൊരു ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ ഒരു വിശ്വാസിയുടെ വിശ്വാസം 6 തൂണുകളിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഈമാൻ കാര്യങ്ങൾ, ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന 6 കാര്യങ്ങൾ, അതിൽ ആറാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് വ അൻ തുമീന ബിൽ ഖദരി ഖൈരിഹി വശരിഹി, ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ പരിശോധിക്കുമ്പോഴും ഈ ഒരു അസലിന്, ഈ ഒരു അടിത്തറയെക്കുറിച്ച് ഖുർആനും ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിൻ്റെ 38-ാമത്തെ വചനത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്, വകാന അംറുല്ലാഹി ഖദ്റൻ മഖ്ദൂറ, അള്ളാഹുവിൻ്റെ കൽപ്പന കാര്യമെന്ന് പറയുന്നത് നിർണയിക്കപ്പെട്ട ഗണ്ഡിതമായ ഒരു വിധിയാകുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിർണയിക്കപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി. സൂറത്തുൽ ഖമറിൻ്റെ 49-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നാ കുല്ല ഷൈഇൻ ഖലഖ്നാഹു ബിഖദർ, തീർച്ചയായും ഏത് വസ്തുവിനെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു വ്യവസ്ഥ പ്രകാരമാകുന്നു എന്ന്. സൂറത്തു അഅലയുടെ ആരംഭ വചനങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തി, സബ്ബിഹിസ്മ റബ്ബികൽ അഅല അല്ലദി ഖലഖ ഫസവ വല്ലദി ഖദ്ദറ ഫഹദ. സബ്ബിഹിസ്മ റബ്ബികൽ അഅല, അത്യുന്നതനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമം നീ പ്രകീർത്തിക്കുക. ആരാണ് അള്ളാഹു? അല്ലദി ഖലഖ ഫസവ, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത രക്ഷിതാവാണ്. വല്ലദി ഖദ്ദറ ഫഹദ, വ്യവസ്ഥ നിർണയിച്ച് മാർഗദർശനം നൽകിയവനുമാണ് അവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇനി സൂറത്തു ത്വാഹയുടെ 40-ാമത്തെ വചനത്തിൽ മൂസ അലൈഹിസ്സലാമയോട് അള്ളാഹു നടത്തുന്ന സംസാരം അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. സുമ്മ ജിഅ്ത അലാ ഖദരി യാ മൂസ, മൂസ എൻ്റെ ഒരു നിശ്ചയപ്രകാരമാണ് നീ വന്നിരിക്കുന്നത് എന്ന് അവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ, അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് ഈ ലോകത്ത് ഓരോ കാര്യവും നടക്കുന്നത് എന്ന ആശയത്തിൽ നിരവധി വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഖളാ ഖദറിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിച്ചു തരുന്ന നിരവധി ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും, കുല്ലു ഷൈഇൻ ബിഖദരിൻ ഹത്തൽ അജ്സു വൽ കൈസ്, എല്ലാ കാര്യവും ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു വ്യവസ്ഥക്കനുസരിച്ചാണ്. ഒരു കാര്യം ചെയ്യാൻ കഴിയാതിരിക്കുന്ന അശക്തിയും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവുമെല്ലാം ഖദറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ അശക്തിയിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അള്ളാഹുവേ മടിയിൽ നിന്നും ദുർബലതയിൽ നിന്നും അശക്തിയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. അതായത്, മടിയെ ഇല്ലാതാക്കുന്നതും അശക്തി ഇല്ലാതെയാക്കി ശക്തി നൽകുന്നതുമെല്ലാം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് അശക്തിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ആലസ്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ആ കാര്യം അള്ളാഹുവോട് ചോദിക്കണമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നൊരു ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്,
ലായു മീനു അബുദുൻ.

0: ഹച്ച യുഅ്മിന ബി അർബഅ, നാല് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതുവരെ ഒരു വ്യക്തിയും വിശ്വാസിയായി തീരുന്നില്ല. യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുല്ലാഹ് ബഅസനി ബിൽ ഹഖ് വ യുഅ്മിനു ബിൽ മൗത് വ ബിൽ ബഅസി ബഅദൽ മൗത് വ യുഅ്മിനു ബിൽ ഖദർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നും ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്നും എന്നെ അല്ലാഹു ഹക്കായിക്കൊണ്ടാണ് സത്യവുമായിക്കൊണ്ടാണ് നിയോഗിച്ചത് എന്നും സത്യപ്പെടുത്തുന്നതുവരെ ഒരാൾ വിശ്വാസിയാവുന്നില്ല. രണ്ടാമത് വയുഅ്മിനു ബിൽ മൗത്ത്, മരണം സംഭവിക്കുമെന്ന് വിശ്വസിക്കണം. മൂന്നാമത് വബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണാനന്തരം പുനർജീവിപ്പിക്കുമെന്നും വിശ്വസിക്കണം. നാലാമത് വയുഅ്മിനു ബിൽ ഖദർ, ഖദാ ഖദറിലും ഒരു വ്യക്തി വിശ്വസിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ വലീദ്, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇപ്രകാരമാണ്. ഉബാദത്ത് ബിനു സാമിത് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കവേ, മരണാസന്നനായൊരു അവസ്ഥയിലായിരിക്കവേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു, യാ അബത്ത ഔസിനി, വാപ്പ എനിക്കെന്തെങ്കിലും ഉപദേശം തന്നാലും. അപ്പോൾ ആ പിതാവ് പറഞ്ഞു, അജ്ലിസൂനി, നിങ്ങളെന്നെ ഒന്ന് പിടിച്ചിരുത്ത്. അങ്ങനെ അദ്ദേഹം പറയാൻ, യാ ബുനയ്യ ഇന്നക ലൻ തത്അമ തഅമൽ ഈമാൻ വലൻ തബ്ലുഗ ഹഖ ഹഖീഖത്തിൽ ഇൽമി ബില്ലാ ഹത്ത തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശരരി. ഖാല ഖുൽതു യാ അബത്ത فكيف لي ان اعلم ما خير القدر وشره. എൻ്റെ ഉപ്പനോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ഈമാനിൻ്റെ മാധുര്യം നിനക്ക് നുണയുവാനോ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ ശരിയായ രൂപം നിനക്ക് മനസ്സിലാക്കുവാനോ ഖദാ ഖദറിൽ വിശ്വസിക്കാതെ സാധ്യമല്ല എന്നുള്ളതാണ്. ഞാൻ വാപ്പയോട് തിരിച്ചു ചോദിച്ചു, ഉപ്പ എങ്കിൽ ഖദാ ഖദർ, അതായത് ഖദറിലെ നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ അറിയേണ്ടത് എന്ന്. പിതാവിൻ്റെ മറുപടി, തഅലമു അന്നമ അഖ്തഅക ലം യകുൻ ലിയുസീബക് വമാ അസാബക ലം യകുൻ ലിയുഖ്തിഅക. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിനക്ക് ബാധിച്ച ഒന്നും നിനക്ക് ബാധിക്കാതെ ഇരിക്കേണ്ടിയിരുന്ന ഒന്നല്ല, നിനക്ക് ലഭിക്കാത്ത ഒന്നും നിനക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒന്നല്ല എന്ന് നീ തിരിച്ചറിയണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഇന്ന അവ്വലമ ഖലഖല്ലാഹു അൽ ഖലം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയെയാണ്. സുമ്മ ഖാൽ, എന്നിട്ട് അല്ലാഹു കൽപ്പിച്ചു, ഉക്തുബ്, നീ എഴുതുക. ഫജറാ ഫീ തിൽക സാഅതി ബിമാ ഹുവ കാഇനുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാള് വരെ സംഭവിക്കാനിരിക്കുന്ന എല്ലാം അത് രേഖപ്പെടുത്തി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു തുടരുകയാണ്, യാ ബുനയ്യ ഇൻ മിത്ത വലസ്ത അലാ ദാലിക് ദഖൽത അന്നാർ, ഈ വിശ്വാസമില്ലാതെ ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാതെ അല്ലാഹുവിനെക്കുറിച്ച് ശരിയായ അറിവ് ലഭിക്കാതെയാണ് നീ മരണപ്പെടുന്നത് എങ്കിൽ നീ നരകത്തിൽ പ്രവേശിക്കുമെന്ന് ആ മകന് ഉബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഹദീസുകളൊക്കെ അറിയിക്കുന്ന ഒരു കാര്യം, ഖദാ ഖദറിൽ ശരിയായ രൂപത്തിൽ ഒരാൾ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ചോ അല്ലാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചോ അവൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹുവിനെ കണക്കാക്കേണ്ട പോലെ അവൻ കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റച്ചാൻ, അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാൻ ഖദർ എന്ന് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലേഹിയൊക്കെ പറഞ്ഞു വെക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായ രൂപത്തിൽ ഖദാ ഖദറിൽ വിശ്വസിക്കുകയും ആ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിതത്തിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സംസ്കരണ ചിന്തകൾ, വിധിവിശ്വാസം, ഭാഗം ഒന്ന്. നമ്മോടൊപ്പം ചേർന്നത് സലാഹുദ്ദീൻ അൽഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ നുറുങ്ങുകൾ. സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. നമ്മൾ മക്കൾക്ക് മാതൃകയാണോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: നമ്മൾ മക്കൾക്ക് മാതൃകയാണോ? എഴുത്ത് ഉസ്മാൻ പാലക്കാഴി. കുട്ടികൾക്കാകട്ടെ അനുകരണീയമായ സ്വഭാവത്തോടുകൂടിയ വ്യക്തിവിശേഷമുള്ളവരെ കൂട്ടിന് ലഭിക്കുന്നില്ല. ടിവി ചാനലുകളിൽ കാണുന്ന വയലൻസാണ് ബാലമനസ്സുകളെ സ്വാധീനിക്കുന്നത്. 10 വയസ്സിന് മുകളിലുള്ള ഇത്തരത്തെ കുട്ടികളുടെ ചിന്തയും അവരുടെ ചർച്ചാവിഷയവും ലൈംഗിക കാര്യങ്ങളാണ്. ഏതു തരത്തിലും രൂപപ്പെടുത്താൻ പറ്റിയ കൗമാരപ്രായക്കാർ ഇന്ന് വൃത്തികെട്ട സാധനങ്ങൾ കുത്തിനിറച്ച കീറച്ചാക്കുകളായി മാറുകയാണ്. ആദ്യം ചികിത്സ വേണ്ടത് മാതാപിതാക്കൾക്കാണ്. ബി സന്ധ്യ IPS ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ഇത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആരാണിന്ന് സമൂഹത്തിലും കുടുംബത്തിലും മക്കൾക്ക് മാതൃകയായിട്ടുള്ളത്? മാതാപിതാക്കൾ മാതൃകായോഗ്യരാണോ? അധ്യാപകർ മാതൃകയാണോ? അയൽവാസികളും ബന്ധുക്കളും മാതൃകായോഗ്യരാണോ? എല്ലാവരും മോശമാണ് എന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം. സൽഗുണങ്ങൾ സമൂഹത്തിൻ്റെ മാറ്റത്തിനുള്ള വഴിയാണ്, സമൂഹത്തെ നേർവഴിയിലേക്ക് നയിക്കാനുള്ള ആയുധം. വീഴ്ച കൂടാതെ അത് നടപ്പിൽ വരുത്തിയാൽ ഖുർആൻ പറയുന്ന ഉന്നതമായ സ്വഭാവരൂപീകരണത്തിൽ അനിഷിദ്ധ്യമായ പങ്കുവഹിക്കാനും സൽഫലങ്ങൾ നൽകാനും ഉത്തമ സ്വഭാവങ്ങൾക്ക് കഴിയും. അതൊരുപാട് കാലം ജീവിച്ചവരിൽ പെട്ടെന്ന് നേടാൻ പറ്റുന്ന ഒന്നല്ല. മറിച്ച് ചെറുപ്പം മുതൽ കൃത്യമായ തർബീയത്തോടെ വളർത്തപ്പെടുന്ന കുട്ടികളിലൂടെ മാത്രമേ സമൂഹത്തിന് പകർന്നു നൽകാൻ സാധിക്കൂ. അള്ളാഹു എല്ലാം നിരീക്ഷിക്കുന്നവനാണെന്നും അതിനാൽ അവനെ ഭയന്ന് ജീവിക്കണമെന്നുമുള്ള വിശ്വാസം മക്കളിൽ വളർത്തണം. നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള ഒരു ചിന്ത അവരിൽ നിക്ഷേപിക്കപ്പെടണം. ഓർമ്മ വയ്ക്കുന്നത് മുതൽ കുഞ്ഞിൻ്റെ മാതൃക തൻ്റെ മുന്നിലുള്ള മാതാവും പിതാവുമായിരിക്കും. അവരുടെ ചരണങ്ങളെയും സ്വഭാവരീതികളെയും കടമെടുത്ത് മാതൃകയാക്കി ജീവിക്കുന്നവരാണ് കുട്ടികൾ എന്നതിനാൽ കാര്യങ്ങളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യാൻ ഇരുവരും ശ്രദ്ധിക്കണം. കേൾക്കുകയും കാണുകയും ചെയ്യുന്നതിനെ അപ്പടി അനുകരിക്കുന്ന പ്രായമായതിനാൽ മാതൃകാപരമായി ജീവിതം നയിക്കുന്നവരായിരിക്കണം രക്ഷിതാക്കൾ. ഈയൊരു പ്രായത്തിൽ മക്കളുടെ കാര്യത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും ശ്രദ്ധയും പരിചരണവുമാണ് അവൻ്റെ ജീവിതത്തെ അടിമുടി പരിഷ്കരിക്കുകയും പരിവർത്തിപ്പിക്കുകയും ചെയ്യുക. അത്തരം ശ്രദ്ധ പതിയേണ്ട സുപ്രധാന ഘട്ടമാണ് കുട്ടിക്കാലം. അതിനാൽ തന്നെ കുട്ടിയുടെ ഇളം പ്രായത്തിൽ തന്നെ അവരിലേക്ക് രക്ഷിതാക്കളുടെ ശ്രദ്ധ പതിയണം. അങ്ങനെയെങ്കിൽ ഭാവിയിൽ കാര്യങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കി കൊടുക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല. ആ പ്രായത്തിൽ അശ്രദ്ധ കൊണ്ടോ അജ്ഞത കൊണ്ടോ കൃത്യമായ തർബിയത്ത് മക്കൾക്ക് നൽകപ്പെട്ടിട്ടില്ല എങ്കിൽ ഘട്ടം ഘട്ടമായി കുട്ടിയുടെ ജീവിതത്തിൽ ഇടപെടാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. മക്കൾ രക്ഷിതാക്കളുടെ പിടിവിട്ടു പോകുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അവരിൽ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ വളരെ വേഗം വളർത്തിയെടുക്കാം.
3: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നമ്മൾ മക്കൾക്ക് മാതൃകയാണോ? ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

മദീനയെ ഭീതിയിലകപ്പെടുത്തുകയും അദ്ദേഹത്തിന് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങൾക്കെല്ലാം ഉസ്മാൻ റളിയല്ലാഹുവിന് മറുപടി കൊടുത്തത്, ഇബ്നു ഉമർ മറുപടി കൊടുത്തത്, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹുവിന് മറുപടി കൊടുത്തതൊക്കെ നമ്മൾ ഇവിടെ ഈ ചുവരെഴുത്തെന്ന പംക്തിയിൽ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തിൻ്റെ കൊടിയ ശത്രുവായിരുന്നു എന്ന നിലക്കാണ് ഷിയാലോകം ചരിത്രപക്ഷ വായന നടത്തുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ ചരിത്രത്തെ അവർ വികലമായി അവതരിപ്പിക്കുന്നത്. ഇവിടം ആരാണ് ഉസ്മാൻ? നബി കുടുംബവുമായി ഉസ്മാന്റെ ബന്ധം എന്ത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ ദഅവത്തിൽ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ ഇസ്ലാം ഉൾക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച, വിലപ്പെട്ടതും കനപ്പെട്ടതും സമർപ്പിച്ച മഹാനാണ് ഉസ്മാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവിനാൽ പലതവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് ഉസ്മാൻ. മനിഷ്തറാലി ബിർ റൂമ അഷ്തരി ലഹുൽ ജന്ന, നമ്മൾ കേട്ടതാണ് റൂമ കിണറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് സ്വർഗം സുവിശേഷമാർത്ത അറിയിക്കപ്പെട്ടത്. തബൂക്കിലേക്കുള്ള സൈന്യം, ഞെരുക്കത്തിൻ്റെ സൈന്യം ഒരുക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സുവിശേഷ വാർത്ത അറിയിക്കപ്പെട്ടത്. മസ്ജിദുൻ നബവി വിശാലമാക്കുന്ന വിഷയത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വിഷയം, ഇതൊക്കെ നമ്മൾ മുമ്പ് മനസ്സിലാക്കിയതാണ്. അങ്ങനെയുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നബി കുടുംബത്തുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കളിൽ രണ്ട് പേരെ വിവാഹം കഴിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച മഹാനാണ് ആര്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. റുഖയ്യയെ ഉസ്മാൻ കല്യാണം കഴിച്ചു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപുത്രി. ബദർ യുദ്ധ നാളുകളിൽ റുഖയ്യ ദീനത്തിൽ കിടന്നു, അവരെ ശുശ്രൂഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനെ മദീനയിൽ നിർത്തിയിട്ടാണ് റസൂലുള്ള ബദറിലേക്ക് പോയത്. തൻ്റെ മകൾ റുഖയ്യയെ ശുശ്രൂഷിക്കുവാൻ മദീനയിൽ തങ്ങിയ ഉസ്മാൻ ശറഈയായ ഒരു ഒഴുകഴിവിനാലാണ് ബദറിൽ നിന്ന് പിന്തിയത്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ വിഹിതം അത് ഉസ്മാന് നൽകുകയുണ്ടായി. കാരണം അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പ്രിയപുത്രിയെ പരിപാലിച്ചും ശുശ്രൂഷിച്ചും മദീനയിൽ തങ്ങി. മദീനയിലേക്ക് ബദർ യുദ്ധ വിജയവുമായി വന്ന ആദ്യ സംഘം എത്തുമ്പോൾ മുസ്ലിമീങ്ങൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ബഖീഉൽ ഖർഖദ് ഖബർസ്ഥാനിൽ നിന്ന് റുഖയ്യയെ മറമാടി തിരിച്ചു മടങ്ങുകയായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തി, റുഖയ്യയുടെ മരണവാർത്ത അറിഞ്ഞു, പ്രവാചക ഹൃദയം വേദനിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു ജീവിത സഖിയില്ലാതെ മദീനയിൽ, ഈ തരുണത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉസ്മാന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഉമ്മു കുൽസൂമിനോടൊപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രിയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു. ഹിജ്റാബ്ദം 9 ഉമ്മു കുൽസൂമും മരണപ്പെടുകയുണ്ടായി. തനിക്ക് ഇനിയും മക്കൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഉസ്മാനെ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്കടമായി അഭിലഷിച്ചിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ബനു ഉമയ്യ ഗോത്രക്കാരനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന സ്ഥാനവും വലിപ്പവും എത്രയാണ് എന്ന് സഹോദരന്മാരെ അളക്കുവാനും മനസ്സിലാക്കുവാനുമാണ് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിടുന്നത്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം ഉപരോധിക്കപ്പെട്ട നാളിൽ കടന്നു വരുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പ്രതിവിപ്ലവകാരികളാൽ മദീനയിൽ ഉപരോധിക്കപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം, ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും യമനിൽ നിന്നുമൊക്കെ ഭീകരവാദികൾ മദീനയെ ലക്ഷ്യമാക്കി വന്ന് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ പുറത്തു പോകാൻ സമ്മതിക്കാതെ, പള്ളിയിലേക്ക് ഇറങ്ങി നിസ്കരിക്കാൻ പോലും സമ്മതിക്കാതെ ഉപരോധിച്ചതായ ആ ഭീകരാന്തരീക്ഷം തീവ്രന്മാർ സൃഷ്ടിച്ച നാളുകളിൽ അലി റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഉസ്മാനോട് അലി പറയുന്നുണ്ട്, ഉസ്മാൻ ഇന്നക്കല താലം മാനാലം, ഞങ്ങൾ എന്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. മാ സബഖിനാക ഇലാ ഷൈഇൻ ഫനുഖ്ബിറുക അൻഹു, ഞങ്ങൾ

0: വിഷയത്തിലും നിങ്ങളെ മുൻകടന്ന് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ടില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരാൻ മാത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിഷയമാണ്. വല ഹൗലൗന ബിഷൈഇൻ ഫനുബല്ലിക നുബല്ലിഗകഹു, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരാൻ മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ ഒഴിഞ്ഞിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നബി കുടുംബത്തിലെ മെമ്പർമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ ഉൾക്കൊണ്ട് അതൊക്കെയും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റസൂലുള്ളാഹിനോട് എത്ര ബന്ധം ഉണ്ടായിരുന്നു അത്ര തന്നെ ബന്ധം നിങ്ങൾക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു എന്ന് അലി അവിടെ ഉസ്മാനെ ആശ്വസിപ്പിക്കണം. വഖദ് റഅയ്ത കമാ റഅയ്ന, ഞങ്ങൾ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വസമിഅത കമാ സമിഅന, ഞങ്ങൾ കേട്ടതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. വസഹിബ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഹിബ്ന, റസൂലുള്ളാഹിയോടൊപ്പം ഞങ്ങൾ എങ്ങനെ സഹവസിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ അതേപോലെ നിങ്ങളും സഹവസിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം, ആരുടെ വിഷയത്തിൽ? ഉസ്മാന്റെ വിഷയത്തിൽ. ഉസ്മാനോട് പറയാണ്, വമാ ഇബ്നു അബി ഖുഹാഫത വലബ്നൽ ഖത്താബ് ഔലാ ബിഅമലിൽ ഹഖ് മിൻക. ഇബ്നു അബി ഖുഹാഫ അഥവാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹു, അവർ കുറേ ധർമ്മം ചെയ്തിട്ടുണ്ട്. ആ ധർമ്മപ്രവർത്തികൾ നിങ്ങൾ ചെയ്ത ധർമ്മപ്രവർത്തികളേക്കാൾ കൂടുതലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്മാനും നന്നായി എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ ഉമർ എന്നിവരെ പോലെ അമലുകൾ ചെയ്തിട്ടുണ്ട് എന്ന് അലി ഉസ്മാനോട് സമ്മതിക്കുകയാണ്. മാത്രല്ല എന്നിട്ട് പറയുന്നത് എന്താ, വ അൻത അഖ്റബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശീഹത റഹിമിൻ മിൻഹുമ. കുടുംബ ബന്ധം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബൂബക്കർ ഉമറിനേക്കാൾ നിങ്ങളാണ് റസൂലുള്ളാഹിനോട് അടുത്തവർ. അത് വളരെ ശ്രദ്ധേയമായൊരു വാക്കാണ്. കുടുംബ ബന്ധം നോക്കുകയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അല്ല ഉമറുമല്ല റസൂലുള്ളാഹിനോട് ഏറെ അടുത്തത്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ബനൂ തൈം ഗോത്രാണ്, ഉമർ റളിയല്ലാഹു തആല അൻഹു ബനൂ അദിയ് ഗോത്രാണ്, ഉസ്മാനോ ബനു ഉമയ്യയാണ്. റസൂലുള്ളാഹിൻ്റെ അഞ്ചാമത്തെ ഉപ്പയിലാണ് ഉസ്മാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സന്ധിക്കുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറോ അതിനേക്കാൾ ദൂരാണ്. ബനു തൈം ഗോത്രം അഥവാ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായി സന്ധിക്കുന്നത് ലുഐയിലാണ്. ലുഐ, ലുഐ എവിടെയാണ്? നമ്മൾ ആ പിതൃപരമ്പര എണ്ണിയാൽ നമുക്കറിയാൻ പറ്റും. റസൂലുള്ളാഹിൻ്റെ ഉപ്പ അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, ഖുസൈയ്, കിലാബ്, മുറത്ത്, ഖുസൈയ്, കിലാബ്, മുറത്ത്, കാബ്, കാബ്, ലുഐ ഉണ്ടോ? ഈ ലുഐയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലന്റെ പിതൃപരമ്പര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപരമ്പരയുമായിട്ട് സന്ധിക്കുന്നത്. അപ്പോൾ കുടുംബ ബന്ധം നോക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കുടുംബ ബന്ധത്തിലേറെ അടുത്ത് കിടക്കുന്നത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫാർ റളിയല്ലാഹു തആല അൻഹു ആണ്. ഇത് ആരാ പറയുന്നത്? അലി പറയാണ്. ആരോട്? ഉസ്മാനോട്. അതേപോലെ വഖദ് നിൽത മിൻ സിഹ്രിഹി മാ ലം യനാല, അബൂബക്കറും ഉമറും നേടിയിട്ടില്ലാത്ത വൈവാഹിക ബന്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് പെൺമക്കൾ, ഒന്ന് സൈനബ്, സൈനബിനെ അബുൽ ആസ് ഇബ്നു റബിയാണ് കല്യാണം കഴിച്ചത്. അബുൽ ആസ് ഇബ്നു റബിയ അമവിയാണ്, ഉസ്മാന്റെ കുടുംബക്കാരനാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ മകൾ ഫാത്തിമ, അത് അലി എന്നെ അവരെ അലി ഇബ്നു അബി താലിബാണ് കല്യാണം കഴിച്ചത്. പിന്നെ റസൂലുള്ളാഹിന്റെ നാല് പെൺമക്കളിൽ ശേഷിക്കുന്നത് രണ്ട് പേരാണ്, സൈനബും റുഖയ്യയും. ആ സൈനബിനെയും റുഖയ്യയും കല്യാണം കഴിച്ചത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫാർ റളിയല്ലാഹു തആല അൻഹുവാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നിവർക്ക് ഈ ഒരു അവസരം ഉണ്ടായിട്ടില്ല. എങ്ങനെ? റസൂലുള്ളാഹിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ള അതിലൂടെ ഒരു വൈവാഹിക ബന്ധം ഉണ്ടായിട്ടില്ല. രണ്ട് പെൺമക്കളെ കല്യാണം കഴിച്ച് ഭാഗ്യം സിദ്ധിച്ചവനാണ് ആര്? ഉസ്മാൻ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ നിലക്ക് വൈവാഹിക ബന്ധമുണ്ട്, സ്ഥാനവുമുണ്ട്. പക്ഷേ ഈ ഒരു പരിഗണനയിൽ, രണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു എന്ന പരിഗണനയിൽ, അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും അലിയിനുള്ള, അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാനുള്ള യോഗ്യത അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിടെ സമ്മതിക്കുകയും ഉണർത്തുകയുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുന്നത് അലി ഉസ്മാനോട് അദ്ദേഹം വീട്ടിൽ ഉപരോധിക്കപ്പെട്ട നാളിൽ ചെന്ന് പറഞ്ഞ ആശ്വസിപ്പിച്ച ഈ വചനങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സുന്നികളുടെ അവലംബ കൃതികളിൽ നിന്നല്ല. പിന്നെയോ, ഷിയാലോകം സംബന്ധിക്കുന്ന ചരിത്ര കൃതികളിലും അതേപോലെ തന്നെ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലും അവരുടെ അടുക്കൽ ആധികാരിക ഗ്രന്ഥങ്ങളിൽ വരെ ഈ റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. തഫ്സീറു നൂറു സഖലൈൻ എന്ന് പറയുന്ന പിന്നെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തിനാ ഞാനിത് പറഞ്ഞത്, കൊണ്ടുവന്നത്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനോട് നബി കുടുംബത്തിനുള്ള ബന്ധം അതെത്രമാത്രം വലുത് എന്നുള്ളത് അറിയിക്കാനും അലിയും ഉസ്മാനും എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ്. നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു തആലന് വധിക്കപ്പെട്ട ആ ചരിത്രം ഇവിടെ വിശദമായി സംസാരിച്ചപ്പോൾ അന്ന് ഉണർത്തിയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആലന് വന്നു എന്തിന്? ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടി. പക്ഷേ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലന്ഹു അലിയിനോടും മക്കൾ ഹസൻ ഹുസൈൻ എന്നിവരോടും പറഞ്ഞത് അസിമു അലൈക്കും ലമാ റജഅതും ഫദഫഅതും അസ്ലിഹതകും വലസിംതും ബുയൂതകും. നിങ്ങൾ മടങ്ങിപ്പോണം, ഞാൻ ഇതാ ഗണ്ഡിതമായിട്ട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിക്കൂടണം എന്ന് പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അലിയിനെ മടക്കി അയക്കണം, ഹസൻ ഹുസൈനെ മടക്കി അയക്കണം. ആ വിഷയം നമ്മൾ ചുവരെ എത്തുന്ന പങ്ക്തിയിൽ വിശദീകരിച്ച് ശ്രോതാക്കൾ ഓർക്കുന്നുണ്ടാകും. അതായത് വിഷയം എന്തായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു തആലന് മദീനയിൽ ദാരുണമായി വധിക്കപ്പെട്ടു, തീവ്രവാദികളുടെ കരങ്ങളാണ് വധിക്കപ്പെട്ടത്. കുറേ നാളുകൾ അവർ മദീനയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞു, മസ്ജിദ് നബവിയെ വളഞ്ഞു, മദീനയിൽ അവർ നിറഞ്ഞു നിന്നു. എന്നിട്ടാണ് അവർ ഈ താണ്ഡവമാടിയത്. ഈ സന്ദർഭങ്ങളിൽ സഹാബികൾ എവിടെയായിരുന്നു? എന്തുകൊണ്ട് സഹാബികൾ ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സഹാബികൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഉസ്മാനെ പ്രതിരോധിക്കാൻ നിൽക്കാതിരുന്നത്? ചിലർ പ്രതിരോധിച്ചിട്ടുണ്ട്, പക്ഷേ വലിയൊരു രക്തസിക്ത പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട്? അതിൻ്റെ കാരണം നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒന്ന്, അവർ ഹജ്ജ് സീസൺ തിരഞ്ഞെടുത്തു. ഹജ്ജ് സീസണിൽ പലരും മക്കയിലായിരുന്നു. രണ്ട്, പ്രമുഖ സഹാബികളൊക്കെയും മദീനയിലില്ല. രണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായ കൊണ്ട് കേട്ടതാണ് ഒരു ഫിത്ന വരും, ആ ഫിത്നയിൽ ഉസ്മാൻ വധിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് ബഷീർഹു ബിൽ ജന്ന, ഉസ്മാനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. പക്ഷേ സ്വർഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം അല ബൽ വൻ യുസീബുഹു, വലിയ ഒരു ദുരന്തം അതിന് പാത്രീഭൂതനായിട്ടായിരിക്കും. അപ്പോൾ തൻ്റെ വിഷയത്തിലൊരു ദുരിതമുണ്ടാകും, താൻ ഷഹീദായി മരിക്ക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഹീനാൽ കാലേക്കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു നിങ്ങളെ ഒരു കുപ്പായം ധരിപ്പിക്കും. കുപ്പായം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണമാണ്. അതിനെ ഊരി വാങ്ങാൻ കപടവിശ്വാസികൾ തുനിഞ്ഞാൽ, ഒരുമ്പെട്ടാൽ നിങ്ങൾ ഊരിക്കൊടുക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രതിവിപ്ലവകാരികൾ ഉസ്മാനിൽ നിന്ന് റസൂലുള്ള ഊരിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഈ അധികാരമാകുന്ന ഖിലാഫത്താകുന്ന വസ്ത്രമാണ് ആവശ്യപ്പെടുന്നത്. അത് ഊരിക്കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ള വിലക്കിയതാണ് അദ്ദേഹത്തോട്. അതുകൊണ്ട് തന്നെ അതിൽ പരീക്ഷിക്കപ്പെടും താൻ എന്നുള്ളത് ഉസ്മാൻ ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മദീനയിൽ താൻ കാരണത്താൽ ഒരു തുള്ളി രക്തം ചിന്താൻ പാടുള്ളതല്ല. താൻ വധിക്കപ്പെട്ടാലും തൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ രക്തം ചിന്താൻ പാടില്ല എന്ന വാശിയിൽ ഉസ്മാൻ എല്ലാവരോടും അടങ്ങിപ്പോകാൻ പറഞ്ഞു. എനിക്ക് വേണ്ടി ആരും ആയുധം ഏന്തരുത്, ചെറുക്കരുത് എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് സഹാബികൾ മദീനയിലുണ്ടായിരുന്നവർ ഉസ്മാനെ പ്രതിരോധിച്ച് ആ പ്രതിവിപ്ലവകാരികളോട് ആയുധ പോരാട്ടം നടത്താതിരുന്നത്. ഇത് അലിയിൻ്റെയും ഹസൻ ഹുസൈൻ എന്നിവരുടെയും വിഷയത്തിലും ഉസ്മാൻ പറഞ്ഞതാണ്, നിങ്ങൾ മടങ്ങിപ്പോകണം, ആയുധങ്ങൾ തിരിച്ചു വെക്കണം, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടണം എന്ന് പറയണം. എന്നിട്ടും പലതവണ അലി ഉസ്മാനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വീട് വിട്ടിറങ്ങിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇരിക്കപ്പുറതിയില്ല തൻ്റെ വീട്ടിൽ. കാരണം ഉസ്മാനെ വധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ആയുധം ഏന്തിയിട്ട് വളഞ്ഞു നിൽക്കുന്ന വാർത്ത കേട്ടപ്പം. ഹസൻ ഹുസൈൻ എന്നിവരെ അലി റളിയല്ലാഹു തആലാനെ പറഞ്ഞയച്ച്, എന്നിട്ട് ഉസ്മാന്റെ വീട്ടുവാതിൽക്കൽ പാറാവ് നിർത്തി. ഊരി പിടിച്ച വാളായിട്ട് ഹസനും നിന്നു ഹുസൈനും നിന്നു. എന്നിട്ടെന്താ സംഭവിച്ചത്? ഈ പ്രതിവിപ്ലവകാരികൾ, ഭീകരവാദികൾ ഉസ്മാന്റെ വീട് തള്ളിക്കയറി, മാത്രമല്ല അവർ മതിൽ കയറി മറിഞ്ഞു ഉസ്മാന്റെ വീട്ടിലേക്ക്. അങ്ങനെയാണ് അവർ ഉസ്മാനെ വധിക്കുന്നത്. നമ്മൾ ചരിത്രത്തിൽ വായിക്കണില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആലാനു വധിക്കപ്പെട്ടപ്പോൾ ആ വാർത്ത അറിഞ്ഞ അലിയാർ വരികയാണ്. ദുഃഖഭരിതനായിട്ടാണ് അലിയാർ വരുന്നത്. എന്നിട്ട് സ്വന്തം മക്കൾ ഹസൻ ഹുസൈനോട് അലിയാർ എന്താ പറഞ്ഞത്? കൈഫ ഖുതില അമീറുൽ മുഅ്മിനീൻ വഅൻതും അലൽ ബാബ്. ഹസൻ ഹുസൈൻ, നിങ്ങൾ രണ്ടുപേരും വീട്ടുപടിക്കൽ ഉണ്ടായിരിക്കെ എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു എന്നാണ്. എങ്ങനെ അമീറുൽ മുഅ്മിനീൻ വധിക്കപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും ഇവിടെ വാതിൽ കണ്ടായിട്ട്? വലത്തമൽ ഹസൻ, അലി മകൻ ഹസൻ്റെ അടിച്ചു എന്നാണ്, മുഖത്തടിച്ചു എന്നാണ്. വദറ ബസദർ അൽ ഹുസൈൻ, ഹുസൈൻ്റെ നെഞ്ചിൽ ഇടിച്ചു എന്നാണ്. നിങ്ങളെ രണ്ടാളും ഈ വാതിൽ കണ്ടായിട്ട് എങ്ങനെ അമീറുൽ മുഅ്മിനീനെ ഈ അക്രമികൾ വധിച്ചു എന്ന് ചോദിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അലി റളിയല്ലാഹു തആലയുടെ മക്കളോട് ഗൗരവത്തിൽ സംസാരിച്ചതിൻ്റെ വരികൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്രത്തിൽ. അപ്പം എത്രമാത്രം അലി റളിയല്ലാഹു തആലാനഹു അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ റളിയല്ലാഹു തആലാനോട് കൂറും മതിപ്പും അടുപ്പവും സ്നേഹവുമുള്ള വ്യക്തിത്വമായിരുന്നു എന്നാണിത് ഈ ചരിത്രമെന്ന. ഉസ്മാൻ റളിയല്ലാഹു തആലാനു തൻ്റെ 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. 83-ാമത്തെ വയസ്സിലാണ് രക്തസാക്ഷിയാകുന്നത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ നാളിൽ നടന്ന സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ അലിയാരുടെ ഈ വരികൾ വായിക്കുന്നത്. അദ്ദേഹം ഉസ്മാന്റെ വിഷയത്തിൽ സമർപ്പിച്ച, കാഴ്ചവെച്ചതായി ഈ ചരിത്രം നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നബി കുടുംബവും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിലുള്ളതായ ആ ബന്ധം, അതാണിവിടെ നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കുന്നത്. ചരിത്രത്തിൽ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ ഒരു ഉസ്മാനുൽ അക്ബർ, അതേപോലെ ഉസ്മാനുൽ അസ്ഗർ രണ്ട് വ്യക്തിത്വങ്ങളെ വായിക്കുന്നുണ്ട്. അതായത് ഉസ്മാനുൽ അക്ബറും ഉണ്ട്, ഉസ്മാനുൽ അസ്ഗറും ഉണ്ട്. ആരാ ഉസ്മാനുൽ അസ്ഗറും ഉസ്മാനുൽ അക്ബറും? അലിയാരുടെ രണ്ട് മക്കളാണ്, അലിയാരുടെ രണ്ട് മക്കളാണ്. ഞാൻ പറഞ്ഞു അലിയാറിന്, അലി റളിയല്ലാഹുവിന് അബൂബക്കർ സന്താനുണ്ടായിരുന്നു, ഉമർ സന്താനുണ്ടായിരുന്നു. ഈ അബൂബക്കറും ഉമറും കർബലയിൽ ഹുസൈനോടൊപ്പം ഷഹീദായി നമ്മൾ പറഞ്ഞു. അലി സ്വന്തം മക്കൾക്ക് പേരിട്ടതാണ് അബൂബക്കർ ഉമർ. മക്കൾക്ക് അങ്ങനെ പേരിടണമെങ്കിൽ അബൂബക്കർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം, ഉമർ എത്ര ഇഷ്ടപ്പെട്ട പേരായിരിക്കണം. അതുകൊണ്ടാണ് അലി ആ പേരുകൾ സ്വന്തം മക്കൾക്ക് വിളിച്ചത്. അലിയാരുടെ മക്കളിൽ രണ്ട് മക്കളുടെ പേരാണ്, ഒന്ന് ഉസ്മാനുൽ അക്ബറും മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറും. അലി മക്കൾക്ക് പേരിട്ടതാണ്, അതും ഒരു കുട്ടിക്കല്ല ഉസ്മാൻ എന്ന പേര്. പിന്നെയോ അലിയാരുടെ രണ്ട് കുട്ടികൾക്ക് ഉസ്മാൻ പേരിട്ടിട്ടുണ്ട്. ആ രണ്ട് കുട്ടികളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ, ഒന്ന് ഉസ്മാനുൽ അക്ബറാണ്, മറ്റൊന്ന് ഉസ്മാനുൽ അസ്ഗറാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? സ്വന്തം കുട്ടികൾക്ക് പേരിടുമ്പോൾ ഉസ്മാൻ എന്ന പേരിടാൻ കാരണം ആ പേര് സ്വാർത്ഥമായതിനാലാണ്, ഇഷ്ടമുള്ള പേരായതിനാലാണ്. മാത്രമല്ല ഒരു കുട്ടിക്കല്ല, രണ്ട് കുട്ടികൾക്കാണ് ആ പേര് വിളിക്കുന്നത്. അപ്പോൾ അലിയിൻ ഉസ്മാൻ എന്ന നാമം എത്ര ഇമ്പമായിരുന്നു, എത്ര ഇഷ്ടമായിരുന്നു. ഇതൊക്കെയും നമ്മൾ സഹോദരന്മാരെ ചരിത്ര ചുമരെഴുത്ത് വായിക്കുമ്പോൾ സുന്നികളുടെ മാത്രം ചരിത്ര രചനകളിൽ നിന്നുള്ള, അവലംബര കൃതികളിൽ നിന്നുള്ള വായനയല്ല, ഷിയ ഗ്രന്ഥങ്ങൾ വരെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലന്റെ മകൻ, അംറിൻ്റെ മകൻ അബ്ദുള്ള, കല്യാണം കഴിച്ചത് ആരെയാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ പേരക്കുട്ടി അബ്ദുള്ള ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലാനുവിൻ്റെ മകൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിന്ദുൽ ഹുസൈനെയാണ് ആര് കല്യാണം കഴിച്ചത്? ഉസ്മാൻ റളിയല്ലാഹു തആലാന്റെ പേരക്കുട്ടി കല്യാണം കഴിച്ചത് അബ്ദുള്ള ഇബ്നു അംറ്. ഹുസൈൻ ആരാ? അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്. കർബലയിൽ ഷഹീദായ ഹുസൈൻ റളിയല്ലാഹു തആലാനു അന്ന് കർബലയിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചയക്കപ്പെട്ട സുരക്ഷിതമായി കൊണ്ടുവരപ്പെട്ട ഹുസൈൻ്റെ സന്താനമാണ് ഫാത്തിമ ബിന്ദുൽ ഹുസൈൻ റളിയല്ലാഹു തആലാ. മഹദിയാണ്, ശ്രേഷ്ഠവതിയാണ്. ആ മഹദിയെ കല്യാണം കഴിച്ച വ്യക്തി ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു തആലാൻ്റെ പേരക്കുട്ടി അബ്ദുല്ലാഹ് ഇബ്നു അംറാണ്. ഇതേപോലെ സെയ്ദ് ഇബ്നു അംറ്, ഈ അംറിൻ്റെ മറ്റൊരു മകനാണ് സെയ്ദ്. സെയ്ദ് ഇബ്നു അംറ് ഇബ്നു ഉസ്മാൻ ഇബ്നു അഫാൻ, ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു തആലാൻ്റെ പേരക്കുട്ടി സെയ്ദ് ഇബ്നു അംറ് കല്യാണം കഴിച്ചത് ആരെയാണ്? സുഖൈന ബിന്ദുൽ ഹുസൈൻ എന്ന ഹുസൈൻ റളിയല്ലാഹു തആലാൻ്റെ മറ്റൊരു മകളെയാണ്. സുഖൈന ബിന്ദുൽ ഹുസൈനെ അവർ വേറെയും കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ സെയ്ദ് ഇബ്നു അംറ് എന്ന ഉസ്മാൻ റളിയല്ലാഹു തആലാൻ്റെ പേരക്കുട്ടി അവരെ വിവാഹം കഴിച്ച ചരിത്രം കാണാൻ സാധിക്കും. വേറെ കല്യാണം കഴിക്കാൻ ഭർത്താവ്, ആദ്യ ഭർത്താവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ആദ്യ ഭർത്താവിൽ നിന്ന് വിധവയായാൽ അവരെ കല്യാണം കഴിക്കാമല്ലോ. അപ്പോൾ അലി റളിയല്ലാഹു തആലാൻ്റെ മകൻ ഹുസൈൻ, ഈ ഹുസൈൻ്റെ രണ്ട് പെൺമക്കൾ, ഒന്ന് ഫാത്തിമ, മറ്റൊന്ന് സൈനബ്, അല്ല മറ്റൊന്ന് സുഖൈന, ഈ രണ്ട് മഹദികളെയും ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടികൾ അംറും സെയ്ദും കല്യാണം കഴിച്ചിരുന്നു എന്ന ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, ചരിത്രത്തിൻ്റെ അന്നാളുകളിൽ നബി കുടുംബത്തിലെ മുഖ്യന്മാരും പ്രമുഖന്മാരും നേതാക്കന്മാരും ഇവിടെ ജീവിച്ച നാളുകളിൽ ആ കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമായിരുന്നു. വൈവാഹിക ബന്ധത്തിലൂടെ ഇരു കുടുംബങ്ങൾ ആലുൽ ബൈത്തും അതേപോലെ ബനു ഉമയ്യയും എത്രമാത്രം ബന്ധം വിളക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനാണ് ഇത്തരം ഉദാഹരണങ്ങൾ ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നത്, പഠന വിധേയമാക്കുന്നത്. നമ്മൾ ചരിത്രം അതിൻ്റെ യഥാർത്ഥ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളെ മനസ്സിലാക്കുവാനും അളക്കുവാനും ഒരുമ്പെടേണ്ടതുണ്ട്. റബ്ബന ലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു, റബ്ബേ വിശ്വാസികളോട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ പകയുണ്ടാക്കരുതേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. സച്ചരിതരായ മുൻഗാമികൾ, മഹത്തുക്കൾ, ഈ ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലേക്ക് പാറി ഉയർന്ന നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരിമ സഹാബത്ത്, അതിൽ മുഖ്യന്മാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു തആലാൻഹും അജ്മഈൻ, ആയിഷ, ഹഫ്സ റളിയല്ലാഹു തആലാൻഹുമ, ഇവരെ പോലുള്ളവരൊക്കെ വിഷയത്തിൽ ഇന്ന് പല വേദികളും പല തൂലികകളും പല ജിഹ്വകളും വളരെ മോശമായിട്ടുള്ള പ്രതിപാദനങ്ങൾ അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ അവതരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ പലരും ഈ മഹത്തുക്കളെ തെറ്റിദ്ധരിക്കുകയാണ്. അവരെ ശപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, പഴിക്കുന്ന ഒരു വിഭാഗം ആളുകൾ, അത് നബി കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് നബി കുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കിക്കൊണ്ടുള്ളതായ ഒരു വിഭാഗം ആളുകൾ, അവരാൽ ഇവർ ശപിക്കപ്പെടുമ്പോൾ പലപ്പോഴും പല മുസ്ലിമീങ്ങളും വഞ്ചിതരാകുന്ന സ്ഥിതിവിശേഷം. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ നബി കുടുംബത്തിൻ്റെ യഥാർത്ഥ വാക്താക്കൾ ഇവിടെ ജീവിച്ചിരുന്ന മഹത്തുക്കൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബി കുടുംബവും ഖലീഫമാരും നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അവരൊക്കെ എത്രമാത്രം സൗഹൃദത്തിൽ, സ്നേഹത്തിൽ, അടുപ്പത്തിൽ കഴിഞ്ഞുകൂടിയവരായിരുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങൾ. ഇൻഷാ അല്ലാ, ചുവരെഴുത്ത് എന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇനിയും തുടർ വിഷയങ്ങൾ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് അനുധാവനം ചെയ്യാനും, അസത്യം അസത്യമായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും അകന്നു നിൽക്കാനും നമ്മളെ എല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും എല്ലാ നന്മകളിലേക്കും ഉദവി പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അള്ളാഹു സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ സച്ചരിതരായ നമ്മുടെ മുൻഗാമികളോടൊപ്പം ഒരിടമേകിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഒരിടം കണ്ട് പിന്നെ സ്വർഗം നേടാൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്. ഇന്നത്തെ പരിപാടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബവും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹും എന്ന വിഷയം നമ്മളോട് സംസാരിച്ചത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ മദീനി.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: بسم الله الرحمن الرحيم.

രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.

0: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദാവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ, വിസ്ഡം സ്പോട്ട്ലൈറ്റ്.

0: കടത്തലുകളും നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് കേൾക്കുക. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ടത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്തവർക്കാകുന്നു നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാകുന്നു അവരിത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതുണ്ടാക്കിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. 2:79 വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് വേദഗ്രന്ഥത്തിൽ പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കുവാൻ വേണ്ടിയാണത്. അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല. അവർ പറയും അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന്. എന്നാൽ അത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല. അവർ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. വിശുദ്ധ ഖുർആൻ 3:78 വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് നിങ്ങളത് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങളത് മറച്ചു വെക്കരുതെന്നും അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭം ശ്രദ്ധിക്കുക. എന്നിട്ട് അവരത് അഥവാ വേദഗ്രന്ഥം പുറകോട്ട് വലിച്ചെറിയുകയും തുച്ഛമായ വിലക്ക് അത് വിറ്റുകളയുകയുമാണ് ചെയ്തത്. അവർ പകരം വാങ്ങിയത് വളരെ ചീത്ത തന്നെ. 3:187 വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളോട് മൂടിവെക്കാതെ വ്യക്തമാക്കി കൊടുക്കുവാൻ അവരിൽ നിന്ന് അള്ളാഹു കരാർ വാങ്ങിയിരുന്നു. എന്നാൽ പല സത്യങ്ങളും അവർ മൂടിവെച്ചു. പുതിയ നിയമത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട ഒട്ടനവധി ഗ്രന്ഥങ്ങളുണ്ട്. കുറേയേറെ ലേഖനങ്ങളും സുവിശേഷങ്ങളും പുതിയ നിയമത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവയാണ് അപ്പോക്രിഫ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തിന് അവർ ഇതെല്ലാം ഒഴിവാക്കി? അവ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവ ആയതിനാൽ തന്നെ എന്ന് വ്യക്തം. പ്രവാചകന്മാർക്ക് അവതരിപ്പിക്കപ്പെട്ട ദൈവിക ഗ്രന്ഥങ്ങളുടെ ആശയങ്ങളെന്തായിരുന്നുവെന്ന് ഈ അപ്പോക്രിഫകൾ പഠനവിധേയമാക്കിയാൽ മനസ്സിലായേനെ. പക്ഷേ ഇന്നവ ലഭ്യമല്ല. പ്രവാചകന്മാരുടെ വിശിഷ്യ ഈസാനബി അലഹിസ്സലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളടങ്ങിയ പുസ്തകത്തെ ഇവർ വേദപുസ്തകമെന്ന് വാഴ്ത്തിക്കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് സത്യം മൂടിവച്ചതിനെപ്പറ്റി ഖുർആൻ താക്കീത് നൽകുന്നത് കാണുക. നാം അവതരിപ്പിച്ച തെളിവുകളും മാർഗദർശനവും വേദഗ്രന്ഥത്തിലൂടെ ജനങ്ങൾക്ക് നാം വിശദമാക്കി കൊടുത്തതിനു ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശപിക്കുന്നതാണ്. ശപിക്കുന്നവരൊക്കെയും അവരെ ശപിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 2:159 അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചുവെക്കുകയും അതിനു വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ പാപങ്ങളിൽ നിന്ന് അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും. 2:174 വേദപുസ്തകമായി ക്രൈസ്തവർ കാണുന്ന സുവിശേഷങ്ങളിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകാൻ കാരണം ഈ പൂഴ്ത്തിവെക്കലും കൈക്കടത്തലുമാണ്. ഖുർആനിനുള്ള ഒരു പ്രത്യേകത അതിൽ വൈരുദ്ധ്യങ്ങൾ തെല്ലും ഇല്ലെന്നതാണ്. അതൊരു വെല്ലുവിളിയിലൂടെ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഇൻഷാല്ലാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം, ഇഞ്ചീലിന്റെ ചരിത്രം. പ്രകാശം പരത്തിയ പ്രവാചകന്മാർ എന്ന ഹുസൈൻ സലഫിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സലാഹി.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ ഉപ്പേരിക്കരിയുമ്പോൾ

കറി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി. Tune to reality.

0: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ 500.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം മൊഡ്യൂൾ 16 ക്ലാസ് 33 ആത്മവഞ്ചന എന്ത് എങ്ങനെ. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മാ അമ്മാ ബഅദു. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനം, നോമ്പുമായി ബന്ധപ്പെട്ട വചനം, അതിൽ അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്ന ഭാഗമാണ് അതിൻ്റെ അവതരണ പശ്ചാത്തലവും മൊത്തത്തിലുള്ള ആശയവുമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വെച്ചത്. ഇനി നമുക്കതിലെ പ്രയോഗങ്ങളും വചനം ഉൾക്കൊള്ളുന്ന പൊരുളും തേട്ടവും ഒക്കെ മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു, നോമ്പിൻ്റെ രാവുകളിൽ അള്ളാഹു ഭാര്യമാരെ വിളിച്ച് ശയ്യയിൽ ശയിക്കാൻ അനുവാദം നൽകപ്പെട്ടതിൻ്റെ കാരണം, ഒന്ന്, ഹുന്ന ലിബാസുല്ലകും അൻതും ലിബാസുല്ലഹുൻ. രണ്ടാമത്തേത്, അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂന അൻഫുസകും എന്നതാണ്. ഈ ഒരു പ്രയോഗത്തിൽ അലിമല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, അന്നക്കും തീർച്ചയായും നിങ്ങൾ, കുന്തും തഖ്താനൂന അൻഫുസകും, കുന്തും നിങ്ങളായിരുന്നു, തഖ്താനൂൻ നിങ്ങൾ വഞ്ചിക്കുന്നു, ചതി നടത്തുന്നു, അൻഫുസകും നിങ്ങളുടെ നഫ്സുകളെ, സ്വന്തങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾ ദമ്പതികൾ ചിലർ ചിലരെ. അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ് അത് വിപുലമാണ്, വിശാലമാണ്. അള്ളാഹു ത്രികാലജ്ഞനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനെക്കുറിച്ചും അറിവ്, ജ്ഞാനം വിപുലമായവനും വിശാലമായവനുമാണ്. വസിയ കുല്ല ഷൈഇൻ ഇൽമ, അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹു ഉള്ളതറിയും, ഉണ്ടായി മാഞ്ഞതും ഉണ്ടാവാൻ ഉള്ളതും ഉണ്ടായിട്ടില്ലാത്ത ഒന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അതും അസംഭവ്യമായതും ഒക്കെ അറിയുന്ന അള്ളാഹു ആകുന്നു. ഉണ്ടായിക്കഴിഞ്ഞ ഒന്ന് അത് സ്വകാര്യതയിൽ, നിഗൂഢതയിൽ, വിജനതയിൽ, രാവിൽ ഇരുളിൻ്റെ മറവിൽ, നിശയുടെ നിഗൂഢതയിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അറിവ് എത്ര വിപുലം, എത്ര വിശാലം, എത്ര സൂക്ഷ്മം. അലിമല്ലാഹു അന്നകും കുന്തും തഖ്താനൂൻ. ഇവിടെ തഖ്താനൂൻ എന്നത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പ്രയോഗമാണ്. ഖിയാനയിൽ നിന്നാണ് ഇതൊക്കെ വിൽപ്പന ആകുന്നത്. തഖ്താനൂൻ എന്നത് അല്ലെ ഇഖ്തിയാൻ എന്നുള്ളതാണ് അതിൻ്റെ ക്രിയാധാതു. ഇഖ്തിയാൻ, അതും ഖിയാനയിൽ നിന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തഖൂനൂന അൻഫുസകും എന്നല്ല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ വഞ്ചിക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെയോ, തഖ്താനൂൻ എന്നാണ് പറഞ്ഞത്. ഖാന, അതിൽ നിന്നാണ് ഖിയാനത്ത്. ഇവിടെ ഇഖ്താന, അതാണ് അതിൻ്റെ ഭൂതകാല വർത്തമാന കാലക്രിയ. ഇഖ്താന, ഖാനയും ഇഖ്താനയും അതിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട്. ഇഖ്താനയിൽ ഹംസയും താവും കൂടുതലുണ്ട്. ഖാന അർത്ഥമാക്കുന്നത് ചതിയാണ്. ഖാന റജുലു റജുല എന്ന് പറയും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വഞ്ചിച്ചു, ചതിച്ചു. ഖാന റജുലുൽ ആഹദ എന്ന് പറയും. ഒരാൾ കരാർ ലംഘിച്ചു എന്ന അർത്ഥത്തിൽ. ഖാനനി അദ്ദഹർ എന്ന് പറയും. കാലം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞെങ്കിൽ, വല്ല കെടുതിയും അഭിവൃദ്ധിക്കപ്പുറം ബാധിച്ചാൽ, നന്മക്കപ്പുറം തിന്മ വന്നാൽ ഖാനദ്ദഹർ എന്ന് പറയും. ഖാന സൈഫ് എന്ന് പറയും. ഇതനബ, ഒരാളൊരാൾ വെട്ടി വാളുകൊണ്ട്, വെട്ട് മുറിവേൽപ്പിച്ചില്ല, അല്ലെങ്കിൽ മുറിച്ചില്ല എങ്കിൽ ഖാന സൈഫ് എന്ന് പറയും. ലികുല്ലി സദീഖിൻ ജഫ്വതുൻ വലികുല്ലി ആലിമിൻ ഹഫ്വതുൻ വലികുല്ലി സൈഫിൻ നബുവതുൻ എന്ന് പറയും. ഏതൊരു കൂട്ടുകാരനും ഒരകൽച്ചയുണ്ട്, ഏതൊരു പണ്ഡിതനും വീഴ്ച പറ്റും. വലികുല്ലി സൈഫിൻ നബുവതുൻ, എല്ലാ വാളിനും ഒരു നബുവത്തുണ്ട്. നബുവത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിയാൽ മുറിക്കാതിരിക്കുക, അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അതിന് ഖിയാനത്ത് എന്നാ പറയാം, വഞ്ചിക്ക. ഇവിടെ ഞാൻ പറഞ്ഞത് ഖാന എന്ന് പറഞ്ഞെങ്കിൽ വഞ്ചിച്ചു എന്നർത്ഥം. പക്ഷെ ഇവിടെ ഇഖ്താന, സിയാദത്തുൽ മബ്ന, സിയാദത്തുൽ മാന, നിർമ്മാണത്തിലുള്ള കൂടുതൽ, ആശയത്തിലുള്ള കൂടുതലിനെയാണ് അറിയിക്കുന്നത്, വൈപുല്യത്തെയാണ് അറിയിക്കുന്നത്. അപ്പൊ ഇവിടെ തഖ്താനൂൻ, ഇഖ്താന, ഇഖ്താനു, തഖ്താനു, തഖ്താനൂൻ, എന്താ ഇവിടെ ആശയത്തിലുള്ള ആ അധികം? ആശയത്തിലുള്ള അധികം, നോമ്പിന്റെ രാവിൽ ഇശ പിന്നിട്ടാൽ, അല്ലെങ്കിൽ ഉറങ്ങിയതിന് ശേഷം അന്നപാനീയങ്ങൾ പാടില്ല, വിശിഷ്യ ഭാര്യമാരെ പ്രാപിക്കാൻ പാടില്ല എന്നതായിരുന്നു ആളുകളുടെ വിശ്വാസം, സഹാബികളുടെ ബോധം. അള്ളാഹു ആ വിഷയത്തിൽ വിധികൾ അവതരിപ്പിച്ചിട്ടില്ല. നോമ്പ് നിയമമാക്കിയിട്ടേ ഉള്ളൂ, നിർബന്ധമാക്കിയിട്ടേ ഉള്ളൂ. പക്ഷെ അവരുടെ ശീലം വേദക്കാരനും മറ്റും ഒക്കെ അവരുടെ അറിവ് ഇപ്രകാരമാണ്. നോമ്പ് തുറന്നുറങ്ങിയാൽ പിന്നെ ഭക്ഷണപാനീയങ്ങളും അതേപോലെ തന്നെ ഭാര്യമാരും പിറ്റേന്ന് നോമ്പ് തുറന്നതിന് ശേഷമേ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വികാരം അവരുടെ മനസ്സിലുണ്ട്, ഇത് പാടില്ല എന്നുള്ള ഒരു ബോധം അവർക്കുണ്ട്. പക്ഷേ അതുള്ളതോടൊപ്പം അവർ ഭക്ഷിക്കാൻ പാനം ചെയ്യാൻ വിശിഷ്യ കൂടെ കിടക്കുന്ന ഭാര്യമാരെ പ്രാപിക്കാൻ അവരുടെ ഉദ്ദേശം ഇത് പാടില്ലാത്തതാണ്. പക്ഷേ അവർ വികാരഭരിതരാകുകയാണ്, അവർക്ക് ആവശ്യം തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ വിചാരിക്കുന്ന ഒന്ന്, വിശ്വസിക്കുന്ന ഒന്ന് ആചരിക്കാൻ, അനുഷ്ഠിക്കാൻ, മുറുകെ പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതൊരു തരം ആത്മവഞ്ചന ആണല്ലോ. ആ ഒരു വിഷയമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല അറിയിക്കുന്നത്. അതുകൊണ്ടാണ് കുൻതും തഖ്താനൂന അൻഫുസകും എന്ന് പ്രയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ഇത് പാടില്ല എന്ന നിലക്ക് നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം ഒരു വിധി അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ആലിം അല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ പറ്റിക്കുന്നു, ചതിക്കുന്നു എന്ന്, ആത്മവഞ്ചനയാണ് എന്ന്. ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാതികും എന്ന് പറഞ്ഞേ, നിങ്ങൾ അള്ളാഹുവെ ചതിക്കരുത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിക്കരുത് എന്ന് പറഞ്ഞേ. ആ പ്രയോഗമല്ല ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയോടുള്ള ചതിപ്രയോഗം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചതിപ്രയോഗം, അത് അവരിൽ നിന്ന് വന്നിട്ടില്ല. പിന്നെയോ, അവർ ആത്മവഞ്ചന, അതാണ് അവരിൽ നിന്ന് വന്നത്. അതെന്താണ് ആത്മവഞ്ചന? അതാണ് ഞാൻ ഇവിടെ ഉണർത്തിയത്. അവർ ധരിച്ച ഒരു വിഷയം, പാടില്ലെന്ന് അവർ കരുതിയ ഒരു വിഷയം, അത് ചെയ്യാനുള്ള അവരുടെ ഉദ്ദേശം തത്രപ്പാട്, അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഉണർത്തുന്നത്. സയ്യിദ് റഷീദ് റിദ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ മനാറിൽ ഈ ഒരു വിഷയം പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. തഖ്താനൂൻ എന്നതിന് അദ്ദേഹം മറ്റൊരർത്ഥവും പറഞ്ഞിട്ടുണ്ട്. തഖ്താനൂൻ എന്നുള്ളത് തഖവൂനിൽ നിന്നാകാം എന്നാണ്. തഖവൂൻ നമ്മൾ ആദ്യം പറഞ്ഞു, അത് ഖിയാനയിൽ നിന്ന്, വഞ്ചന, ചതി എന്നർത്ഥമുള്ള ഖിയാനയിൽ നിന്ന് വിൽപ്പന്നമാണ് എന്ന് പറഞ്ഞിട്ട് അത് പ്രകാരമുള്ള അർത്ഥമാണ് നമ്മൾ ഇവിടെ വിശദീകരിച്ചത്. എന്നാൽ തഖവൂനിൽ നിന്നാകുമ്പോൾ തഖവൂൻ എന്ന് പറഞ്ഞെങ്കിൽ അന്നഖ്സ് എന്നാണ് അർത്ഥം, കുറവ് വരുത്തുക, കമ്മി വരുത്തുക എന്നുള്ളത്. അപ്പൊ അർത്ഥപ്രകാരം അലിം അല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂൻ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകൾക്ക് കുറവ് വരുത്തുകയായിരുന്നു എന്നത് അല്ലാഹു അറിഞ്ഞിരിക്കുന്നു എന്നാണ്. നിങ്ങളുടെ നഫ്സുകൾക്ക് എന്താണ് നിങ്ങൾ കുറവ് വരുത്തിയത്? നഫ്സിനുള്ള ഹക്ക്, അവകാശം നിങ്ങൾ എന്താണ് ഹനിച്ചത്? തഖവൂൻ എന്ന് പറഞ്ഞാൽ കുറവ് വരുത്തൽ അല്ലെങ്കിൽ ഹനിക്കൽ. എന്താണ് ഇവിടെ നഫ്സിന് ഹനിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല നോമ്പിന്റെ രാവുകളിൽ തിന്നരുത്, കുടിക്കരുത്, അല്ലെങ്കിൽ ഭാര്യമാരോട് അടുക്കരുത് എന്ന് വിധിച്ചിട്ടില്ല. അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അനുവദനീയമാണ് നോമ്പിന്റെ രാവുകളിൽ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ നോമ്പിന്റെ രാവിൽ നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ നഫ്സിന് അള്ളാഹു അനുവദിച്ച, സമ്മതിച്ച ആസ്വാദനത്തെ, അനുഗ്രഹത്തെ നിങ്ങൾ അതിന് ഹനിച്ചു, നിങ്ങൾ കുറവ് വരുത്തി എന്നത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ തഖ്താനൂൻ എന്നുള്ളത് തഖവൂൻ എന്നതിൽ നിന്ന് വിൽപ്പന്നമാകുമ്പോൾ അതിൻ്റെ ആശയമായിട്ട് പറയുന്നത്. ചില തഫ്സീറുകളൊക്കെ, അൽമനാർ മാത്രമല്ല മറ്റു ചില തഫ്സീറുകളിലും ഈ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണിത്, ക്രിയാധാതു. അതിനനുസരിച്ച് തഖ്രിയയുടെ ആശയത്തിലുള്ള വ്യത്യസ്തത, വൈപുല്യം. ഇവിടെ അലിം അല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂൻ അൻഫുസകും എന്ന് പറഞ്ഞു. ഈ അൻഫുസകും എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മവഞ്ചന, സ്വന്തം നഫ്സുകളോടുള്ള വഞ്ചന ആണോ? അതല്ല, നമ്മൾ സൂറത്തുൽ ബഖറയിൽ തന്നെ പഠിച്ചുപോയി 85-ാം വചനം, തഖ്തുലൂന അൻഫുസകും, അന്യോന്യം വധിക്കുന്ന വിഷയത്തിൽ ഒരാൾ സ്വന്തം കൂട്ടുകാരനെ അല്ലെങ്കിൽ കുടുംബക്കാരനെ, ആദർശ ബന്ധുവിനെ ചതിക്കുകയായാൽ അത് സ്വന്തത്തെ ചതിക്കലാണ്, വധിക്കുകയായാൽ സ്വന്തത്തെ വധിക്കുക എന്നതുപോലെയാണ്. അപ്പൊ ഇവിടെ തഖ്താനൂൻ അൻഫസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർ ചിലരെ ചതിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഭാര്യനെ പ്രാപിക്കണമെങ്കിൽ ഭാര്യനോട് ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തണം. അതേപോലെ ഉറങ്ങി ചെയ്തതിന് ശേഷം ഭക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവിനോട് പറയണം, ഭർത്താവ് ഭാര്യയോട് പറയണം. അപ്പൊ അന്യോന്യമുള്ളതായ ഈ ചതിയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല ആത്മവഞ്ചന, അതാണ് ഉദ്ദേശം എന്നും ഈ അംഫുസക്കും എന്നതിൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ രണ്ടർത്ഥത്തിൽ അംഫുസക്കും എന്നത് പ്രയോഗിക്കുമ്പോൾ ആത്മവഞ്ചന അതാണ് അവിടെ ഏറ്റവും ശ്രദ്ധേയമായത്. കാരണം ഈ തഖ്താനൂൻ അംഫുസക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിൽ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ഉദ്ദേശവും വെമ്പലുമാണ്, തീരുമാനമാണ്. അപ്പം അത് സ്വന്തത്തെ ചതിക്കലാണ്. അപ്പം അതിന് മനസ്സിലാക്കാം, മറ്റുള്ളവരെ ചതിക്കുന്നത് പോലെ സ്വന്തത്തെ ചതിക്കുക എന്നുള്ളതും സംഭവിക്കും. മനുഷ്യൻ സ്വന്തത്തെ ചതിക്കുക എന്നത് സംഭവിക്കും. മറ്റുള്ളവരെ ചതിക്കൽ പല നിലക്കാണ്, അതിന് പല മുഖങ്ങളാണ്. പക്ഷെ ആത്മവഞ്ചന, സ്വന്തത്തെ ചതിക്കൽ, അത് സ്വന്തത്തെ തെറ്റിന് വിധേയമാക്കുമ്പോഴാണ്. തെറ്റെന്ന് ധരിക്കുന്ന ബോധ്യപ്പെട്ട ഒരു വിഷയം അത് ചെയ്യുമ്പോൾ അതാണ് ഖിയാനത്ത്, സ്വന്തത്തോടുള്ളത് ചതി. ഈ ഖിയാനത്ത്, അതിൻ്റെ വിപരീതപാദമാണ് അമാനത്ത്. സ്വന്തത്തോട് ഖിയാനത്ത് പാടില്ല. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ്, മനുഷ്യ ശരീരം, അത് അമാനത്താണ്. നമ്മൾ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ് നമ്മളുടെ നഫ്സ്. ആ അമാനത്ത് നമ്മൾ നിർവഹിക്കണം യഥാവിധം. അതിനോട് ഖിയാനത്ത് പാടില്ല എന്നതും ഈ കുൻതും തഖ്താനൂന അൻഫുസകും എന്ന പ്രയോഗത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും എന്ന് ഉണർത്തിയ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത് ഫതാബ അലൈക്കും വഅഫാ അൻകും എന്നാണ്. ഈ ഒരു വിഷയത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള തൗബ ഇറങ്ങി അല്ലാഹുവിൻ്റെ അഫുവും ലഭ്യമായി എന്നുള്ളതാണ്. ഫതാബ അലൈക്കും വഅഫാ അൻകും. ഇവിടെ ഫഉൽ ഫസീഹയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിന്നൊരു വീഴ്ച വന്നു, അതിനപ്പുറം ഫതുബുത്തും നിങ്ങൾ തൗബ ചെയ്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. അവിടെ ഫ അറിയിക്കുന്നത് ഫതുബ്തും ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു. ഫതാബ അലൈക്കും, നിങ്ങളുടെ തൗബയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂലാക്കി. അപ്പോൾ അതാണ് അതാ ഫഉൽ ഫസീഹ. തബ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള തൗബയാണ് വിഷയം. ഈ പ്രയോഗം നമുക്ക് മുമ്പ് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് താബ ഇലയുണ്ട്, താബ അലയുണ്ട്. താബ എന്ന ക്രിയ, അതിനെ തുടർന്ന് അല വരും, ഇലയും വരും. ഇവിടെ നമ്മൾ പറഞ്ഞു ഫഉൽ ഫസീഹയാണ്, ഫതുബുത്തും ഇലല്ലാ, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി ഖേദിച്ചുകൊണ്ട്. ഫതാബ അലൈക്കും, അപ്പൊ അള്ളാഹു നിങ്ങളിലേക്ക് തൗബ ഖബൂലാക്കി മടങ്ങി എന്നുള്ളതാണ്. താബ, ആബ, നാബ, ഇതൊക്കെ മടക്കത്തെയാണ് അറിയിക്കുന്നത്. അപ്പൊ പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ആ പശ്ചാത്താപം സ്വീകരിച്ച് അള്ളാഹു നമ്മിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ തൗബ താബ അല എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാതിൻ ഫതാബ അലൈഹി ഇന്നഹു വതവ്വാബുർ റഹീം. അതേപോലെ സൂറത്തുൽ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചു പോയി. وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ فَتُوبُوا إِلَى بَارِئِكُمْ فَاقْتُلُوا أَنفُسَكُمْ ذَلِكُمْ خَيْرٌ لَّكُمْ عِندَ بَارِئِكُمْ فَتَابَ عَلَيْكُمْ إِنَّهُ هُوَ التَّوَّابُ الرَّحِيمُ. അവിടെ തൂബു ഇലാ ബാരിയക്കും, അതിനുശേഷം ഫതാബ അലൈക്കും. നമ്മൾ അവിടെയൊക്കെ ഇത് മനസ്സിലാക്കി പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള തൗബ അള്ളാഹുവിനോടുള്ള തൗബ. അപ്പൊ അവിടെ താബ അലൈക്കും എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു വഫഖഹു ലിത്തൗബ, തൗബക്കുള്ള എളുപ്പം, ഉദവി കനിയും. അതേപോലെ തന്നെ റജ അലൈഹി ബിഫദ്ലിഹി വഖബൂലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അള്ളാഹു തൗബ ഖബൂലാക്കിക്കൊണ്ടും അള്ളാഹു ദാസനിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹു ഔദാര്യം കനിയും, അള്ളാഹു തൗബ ഖബൂലാക്കും. വേറൊരു അർത്ഥം അള്ളാഹുവിൻ്റെ തൗബയുടെ വിഷയത്തിൽ റജ ബിഹി മിന തശ്ദീദി ഇല തഖ്ഫീഫ് എന്നാണ്. തശ്ദീദിൽ നിന്ന് തഖ്ഫീഫിലേക്ക് മടങ്ങും എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ സൂറത്തുൽ മുസ്സമ്മിലിൽ ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈ ലൈലി വ നിസ്ഫഹു വ സുലുസഹു വ ത്വാഇഫതു മിൻ അല്ലദീന മഅക എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തിൽ ഫതാബ അലൈക്കും ഫഖറഉ മാ തയസറ മിനൽ ഖുർആൻ, ഫതാബ അലൈക്കും ഫഖറഉ മാ തയസറ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞു. രാത്രിയുടെ കുറേ ഭാഗം നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ആ നിസ്കാരം ദീർഘനേരം ഖുർആൻ ഓതിയിട്ടുള്ള നിസ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു തശ്ദീദിൽ നിന്ന്, കടുത്ത വിധിയിൽ നിന്ന് തഖ്ഫീഫ്, ലഘൂകരണത്തിലേക്ക് മടങ്ങി എന്നുള്ളതാണ്. ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, തരപ്പെട്ട വിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ പറയാണ്. അതേപോലെ ഇവിടെ ഫതാബ അലൈക്കും എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ രാവുകളിൽ ഭക്ഷിക്കുന്നതിൽ, പാനം ചെയ്യുന്നതിൽ, ഭാര്യമാരൊത്ത് കിടപ്പറ പങ്കിടുന്നതിൽ അള്ളാഹു ഇളവ് കനിഞ്ഞു എന്ന അർത്ഥത്തിൽ. അപ്പൊ അതാണ് ഇവിടെ ഫതാബ അലൈക്കും എന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം. താബ അല പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥ വൈപുല്യാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെപ്പോഴും പറയാറുള്ള ദുആ റബ്ബി ഗഫിർലി വതൂബ് അലയ്യ ഇന്നകാ അൻത തവ്വാബുർ റഹീം. ചില നിവേദനങ്ങളിൽ ഇന്നകാ അൻത തവ്വാബുൽ ഗഫൂർ, തൂബ് അലയ്യ, അള്ളാഹുവേ നീ എന്നിലേക്ക് തൗബയിലൂടെ മടങ്ങണേന്ന് പറഞ്ഞെങ്കിൽ അതാണ് തൗബക്ക് ഉദവി കനിയുക, തൗബ ഖബൂലാക്കി മടങ്ങുക എന്നുള്ള അർത്ഥത്തിൽ. റബ്ബി ഗഫിർലി വതൂബ് അലയ്യ ഇന്നകാ അൻത തവ്വാബുൽ ഗഫൂർ എന്ന് നൂറ് തവണ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നത് സഹാബി കേട്ടത് ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. ഒരു നിസ്കാരത്തിൽ തങ്ങൾ നിസ്കരിക്കുകയാണ്, സമീഉത്തു നബിയ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫീ സലാത്തിൻ, നിസ്കാരത്തിൽ റസൂലുള്ളാഹിന്റെ ദുആയാണ്, റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നു വഅഫാ അൻകും, ഇവിടെ വാവ് അത്ഫിന്റേതാണ്, താബ അലൈക്കും വഅഫാ അൻകും, നിങ്ങളെ തൊട്ടവൻ അഫു ചെയ്തിരിക്കുന്നു എന്നാണ്. അഫ എന്ന് പറഞ്ഞാൽ അഫയഅഫു, മായ്ക്കുന്നതിനെയാണ് അത് അറിയിക്കുന്നത്. അഫത്തി റിയാഹു അൽ ആസാർ എന്ന് പറയും, കാറ്റുകൾ അടയാളങ്ങളെ മായ്ച്ചു എന്നർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല ഫതാബ അലൈക്കും വഅഫാ അൻകും, വഅഫ എന്നുള്ളിടത്ത് വാവ് അത്ഫിൻ്റെതാണ്, ഉമ്മ എന്നർത്ഥത്തിൽ. അഫാ അൻകും, നിങ്ങളെ തൊട്ട് അഫൂം ചെയ്തു എന്നാണ്. താബ എന്നുള്ളിടത്ത് അള്ളാഹു തൗബ കബൂലാക്കി, തൗബക്ക് ഉദവിയേകി, ലഘൂകരിച്ചു, അലിമല്ലാഹു എന്ന് പറഞ്ഞേ, അവിടെ കാണാതിൻ്റെ ദബീറിൻ്റെ മടക്കം. ഇവിടെയും വഅഫ, അള്ളാഹു സുബ്ഹാനഹു വതആല അഫു ചെയ്തു. ശിക്ഷാർഹനായ ഒരു വ്യക്തിയെ ശിക്ഷയിൽ നിന്ന് വിമുക്തനാക്കുക, കുറ്റത്തിൽ നിന്ന് വിമുക്തനാക്കുക, അതാണ് അഫു. ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, യാ റസൂലല്ലാ കം നഅഫു അനിൽ ഖാദിം, ഒരു ഭൃത്യൻ, ജോലിക്കാരൻ, സേവകൻ, അയാൾക്ക് എത്ര മാപ്പ് നൽകണം, അഫു നൽകണം എന്നാണ്. ഭൃത്യനിൽ നിന്ന് വല്ല വീഴ്ചയും വന്നാൽ അയാളെ എത്ര തവണ കുറ്റവിമുക്തനാക്കണം എന്നാണ് കം നഅഫു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു, പ്രതികരിച്ചില്ല. വീണ്ടും ആഗതൻ യാ റസൂലല്ലാ കം നഅഫു അനിൽ ഖാദിം എന്ന് ചോദിച്ചു. അപ്പോഴും റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മൗനം ഭജിച്ചു. മൂന്നാമത് ഈ ആഗതൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ, കം നഅഫു അനിൽ ഖാദിം എന്ന് ചോദിച്ചപ്പോൾ, ഉഫു അൻഹു ഫീ കുല്ലി യൗമിൻ 70 മറ എല്ലാ ഓരോ ദിനവും 70 തവണ അഫു ചെയ്യാൻ പറഞ്ഞു. ഖാദിമിൽ നിന്ന് വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ അയാളെ കുറ്റവിമുക്തനാക്കാനും ശിക്ഷ ഒഴിവാക്കാനും. അപ്പൊ അഫു നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്, ഈ അഫു എന്നുള്ളത് മായ്ക്കുന്നതിനെ അടിസ്ഥാനപരമായി അറിയിക്കുന്ന പദമാണ്. അഫത്തി റിയാഹു അൽ ആസാർ എന്ന് പറയും, കാറ്റ് അവശിഷ്ടങ്ങളെ മായ്ച്ചു കളഞ്ഞു, പോക്കി കളഞ്ഞു എന്നർത്ഥത്തിൽ അഫ. അപ്പോൾ ഈ അഫു എന്നുള്ളത് മഹവ്, മായ്ക്കുക, അതേപോലെ തന്നെ ഗുഫ്രാൻ, മാപ്പാക്കുക, ഇതിനൊക്കെയാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല തെറ്റുകളെ മായ്ക്കുന്നവനാണ്, മാപ്പരുളുന്നവനുമാണ്. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ കുറിച്ച് വയഅഫു അനി സയ്യിആത്ത് വയഅഫു അൻ കസീർ സുമ്മ അഫൗന അൻകും ഫഅഫൗന അൻ ദാലിക് അഫല്ലാഹു അൻക. അള്ളാഹു സുബ്ഹാനഹു വതആല പലയിടത്ത് പ്രയോഗിച്ച അള്ളാഹിൻ്റെ ഒരു പ്രത്യേകതയാണ്, പ്രവൃത്തിയാണ്, വിശേഷണമാണ് ഈ അഫു. നമ്മൾ നോമിൻ്റെ ആയത്തുകൾ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ, ദുആയിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ, ഖദറിൻ്റെ രാവാണെന്ന് അറിഞ്ഞാൽ ഞാൻ എന്ത് ദുആ ചെയ്യണം എന്ന ഉമ്മുൽ മുഅ്മിനീൻ ചോദ്യത്തിന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, കൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, ഇന്നക അഫുവുൻ, നീ തെറ്റുകൾ മായ്ക്കുന്നവൻ, മാപ്പാക്കുന്നവൻ, തുഹിബ്ബുൽ അഫ്വ, നീ അത് ഇഷ്ടപ്പെടുന്നു അഫുവിനെ, ഫഅഫു അന്നി, എൻ്റെ തെറ്റുകൾ മായ്ക്കണമേ, എന്നെ തൊട്ട് മാപ്പാക്കണമേ എന്ന ദുആ. അപ്പൊ വഅഫ അൻകും തന്നെ നിങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ആ ഇരുളിന്റെ മറവിലെ, രാവിന്റെ വിജനതയിലെ ആ വീഴ്ചകൾ, ആത്മ വഞ്ചന, അത് അല്ലാഹു മായിച്ചിരിക്കുന്നു, മാപ്പാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അഫുവിനെ ഇഷ്ടപ്പെടുന്ന, അഫു എന്ന നാമമുള്ള, വിശേഷണമുള്ള അല്ലാഹുവാണ്. ഇമാം അഹമ്മദ് മുസ്നദിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ആദ്യമായി ഇസ്ലാമിൽ ഛേദിക്കുക, അവയവങ്ങൾ ഛേദിക്കുക എന്ന ശിക്ഷാവിധി നടപ്പിലാക്കിയ ഒരു സംഭവമാണ് ഇബ്നു മസ്ഊദ് പറയുന്നത് റളിയല്ലാഹു തആല അൻഹു. അതാണ് ഇമാം അഹമ്മദ് നിവേദനം ചെയ്യുന്നത്. മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊത്തുക, കൊലയാളി തല കൊത്തപ്പെടുക, ഈ തരം ശിക്ഷാവിധി അത് നടപ്പിലാക്കിയ കേസാണ് പറയുന്നത്. ഒരു വ്യക്തി കൊണ്ടുവരപ്പെട്ടു തിരുസവിധത്തിലേക്ക്, യാ റസൂലുള്ളാ ഇന്ന ഹാദ സറഖ, ഈ മനുഷ്യൻ മോഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അയാൾ കൊണ്ടുവരപ്പെടുന്നത്. അപ്പൊ മോഷ്ടിച്ച വ്യക്തിയെ കൊണ്ടുവന്നപ്പോ ഹദീസിന്റെ പ്രയോഗം കഅന്നമ ഉസിഫ വജ്ഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റമാദ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് ചാരം വിതറപ്പെട്ടതുപോലെ നിസ്രാസൽ തങ്ങൾ വിഷണ്ണനായി, ദുഃഖിതനായി കാണപ്പെട്ടു എന്നാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ ആളുകളിൽ ചിലർ പറഞ്ഞു, തിരുദൂതര മാലക്ക് അങ്ങേക്ക് എന്തു പറ്റി? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമാ യംനഉനി വഅന്തും ആവാനു ശൈത്താനി അലാ സാഹിബിക്കും, ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും, വിഷണ്ണനാകാതിരിക്കും നിങ്ങളുടെ ഈ കൂട്ടുകാരൻ്റെ വിഷയത്തിൽ, നിങ്ങൾ ഷെയ്ത്താൻ്റെ സഹായികളായി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വമാ യംനഉനി വഅന്തും ആവാനു ശൈത്താൻ അലാ സാഹിബിക്കും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുബന്ധം പറഞ്ഞു, വല്ലാഹു അസ്സ വജല്ല അഫുവുൻ യുഹിബ്ബുൽ അഫ്വ, അള്ളാഹു സുബ്ഹാനഹു വതാല അഫുവാണ്. തെറ്റ് മായിച്ച് മാപ്പരുളുന്നവൻ, തെറ്റ് മായിച്ച് മാപ്പരുളുന്നത് ഇഷ്ടപ്പെടുന്നവൻ. വല എംബഗി ലിവാലി അംരിൻ ഹദ്ദിൻ ഇല്ലാ അഖാമഹു. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ ശിക്ഷ നടപ്പിലാക്കാൻ ഹാജരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കലല്ലാതെ നിർവാഹമല്ല എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞിടത്തോളം ഇത്തരം കുറ്റങ്ങൾ ചെയ്തൊരു വ്യക്തിക്ക് മാപ്പരുളി വിടുകയാണ് വേണ്ടത് ശിക്ഷാ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ്. ശിക്ഷാ കോടതിയിലേക്ക് ഹാജരാക്കി കുറ്റം സമ്മതിക്കുകയും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷാവിൽ നടപ്പിലാക്കൽ അനിവാര്യമാണ്. അപ്പം നിങ്ങൾക്ക് മാപ്പരുളി കൂടായിരുന്നോ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയെന്നാണ്, വലിയ അഫു വലിയ അസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറു റഹീം. വലിയ അഫു എന്നാണ് നമ്മുടെ പ്രയോഗം, ആളുകൾ മാപ്പരുളട്ടെ എന്ന് അർത്ഥത്തിൽ. ഏതായാലും ഇവിടെ ഈ അഫ അൻകും എന്ന അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, അത് അറിയിക്കുന്നത് മഹ്വിനെയും ഗുഫ്രാൻ മഗ്ഫിറത്തിനെയുമാണ്, മായ്ക്കുക മാപ്പരുളുക പൊറുക്കുക എന്നുള്ളതിനെയാണ്. ഏതായാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത് علم الله انكم كنتم تختانون انفسكم فتاب عليكم وعفى عنكم നോമ്പിന്റെ രാവുകളിൽ ആത്മവഞ്ചന നടന്ന കേസുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അതിന്റെ വാക്താക്കൾക്ക് പശ്ചാത്താപത്തിന് അവസരം നൽകി, അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു, അവർക്ക് അള്ളാഹു ഇളവ് നൽകി. അള്ളാഹു അവനിൽ നിന്നുള്ള മഹ്വ് അതുപോലെ മഗ്ഫിറത്ത് മാപ്പരുളലും പാപം മായ്ക്കലും അതുണ്ടായി എന്നുള്ള വിഷയമാണ് പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി ആയത്തിന്റെ ബാക്കി ഭാഗം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വിഷയമാണ് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാൻ ബീദിനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അന്നൂർ മൊഡ്യൂൾ 16 ക്ലാസ് 33 ആത്മവഞ്ചന എന്ത് എങ്ങനെ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ചോദ്യമൊന്ന്, അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂന അൻഫുസക്കും എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തത്തെ ചതിക്കുക എന്നതും സംഭവിക്കും. സ്വന്തത്തെ ചതിക്കുക അല്ലെങ്കിൽ ആത്മവഞ്ചന എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ, സ്വയം കളവ് പറയുമ്പോൾ. ബി, മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ. സി, സ്വന്തത്തെ തെറ്റിന് നിർബന്ധിക്കുമ്പോൾ. ചോദ്യം രണ്ട്, റബ്ബി ഗഫർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ എന്ന പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ 100 തവണ പ്രാർത്ഥിച്ചതായി ഒരു സ്വഹാബി കേട്ടതായി ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏത് സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിച്ചത്? ഓപ്ഷൻ എ, നമസ്കാരശേഷം. ബി, വൈകുന്നേരം. സി, നമസ്കാരത്തിൽ. ചോദ്യം 3, ഫതാബ അലൈക്കും വഫാഅൻകും എന്നത് താബ അലൈക്കും എന്ന വചനത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ, അള്ളാഹു തൗബക്ക് ഉദവിയും സ്വീകാര്യതയും നൽകുന്നു. ഓപ്ഷൻ ബി, അള്ളാഹു തൗബ സ്വീകരിക്കില്ല. സി, അള്ളാഹു തൗബയെ മാറ്റി നിർത്തുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അല്ലാഹുവിനെ സ്മരിക്കുക. വിഷയം അവതരിപ്പിക്കുന്നു അജീബ് കരുവാരക്കുണ്ട്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ദീനിൻ്റെ മാർഗത്തിൽ ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പലതിനും സമയം മാറ്റിവെക്കാൻ നാം ശ്രമിക്കാറുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾക്കും അനാവശ്യ കാര്യങ്ങൾക്കു പോലും നമ്മുടെ സമയം മാറ്റിവെക്കാൻ നാം പലരും അതിന് കിണഞ്ഞ് പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഓർക്കാൻ, അള്ളാഹുവിൻ്റെ സ്മരണ അത് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നാം എത്രത്തോളം സമയം മാറ്റിവെക്കാറുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും ഓരോന്നും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ളതായിത്തീരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ നാം ഓർക്കേണ്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തിരുവചനം നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ എന്തുള്ളത് ജീവനുള്ളവനെ പോലെയും മരണപ്പെട്ടവനെ പോലെയുമാണ്. പ്രിയപ്പെട്ടവർ, ഈ ഹദീസിൽ നിന്ന് എത്രത്തോളം വ്യക്തമാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ നിരന്തരം ഓർക്കുന്ന ഒരു വ്യക്തിയുടെ ഉപമ എന്നുള്ളത് ഏതൊരു സൽക്രമം ചെയ്യുമ്പോഴും അള്ളാഹുവെയാണ് ഓർക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപമ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. എന്നാൽ നേരെ തിരിച്ച് റബ്ബിനെയൊന്നും ഓർക്കാതെ, അള്ളാഹുവിൽ സ്മരണയില്ലാതെ, തവക്കുലില്ലാതെ റബ്ബിനെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതമാണ് അവൻ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് മരണപ്പെട്ട ആളുടെ പോലെയാണ്. ജീവനില്ലാത്ത, ഹൃദയത്തിന് വിശാലതയില്ലാത്ത, ഹൃദയത്തിന് ജീവമില്ലാത്ത ഒരു വ്യക്തിയെപ്പോലെയാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു സമയം, ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പ് പറയാൻ സാധിക്കണം. ഞാൻ ഈ സംസാരം സംസാരിക്കുന്ന ഇടയിലും ഞാൻ ഓർക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. എനിക്ക് നിങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഈ ഹദീസുകൾ അത് കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ച് നൽകാൻ സാധിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ടൊന്നു മാത്രമാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നാം നമസ്കരിക്കാൻ, നമുക്ക് നമസ്കരിക്കാൻ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിന്ന് നമസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നമസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ എല്ലാവിധ തൗഫീഖും അനുഗ്രഹങ്ങളും നിഅമത്തുകളും ലഭിച്ച സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും ഓർക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും കൊത്തിവെക്കേണ്ട ഒരു ഹദീസാണ് നാം ഇന്ന് പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്ത്. ആ ഒരു ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഓർത്ത് എപ്പോഴും ചിന്തിച്ചുകൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കാൻ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് ഏത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും റബ്ബിനെ ഓർക്കാത്തൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഏതേത് ഘട്ടം വന്നു കഴിഞ്ഞാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും, ഏത് ജോലി സാഹചര്യങ്ങളിലേക്ക് ചെന്നു കഴിഞ്ഞാലും റബ്ബിനെ ഓർത്തുകൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിച്ച് ആ രീതിയിലുള്ള ഇബാദത്തുകൾ കൃത്യമായി ചിട്ടയോടുകൂടി നിഷ്ഠയോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു വിശ്വാസിയായി വിശ്വാസിനിയായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കാതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് ധാരാളമായി ഉപദേശം നൽകിയിരുന്നത് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, ദിക്റുകളിലും ദുആകളിലും നിങ്ങൾ മുഴുകിക്കൊള്ളുക, നിങ്ങളുടെ സമയം അള്ളാഹുവിനു വേണ്ടി ചെലവഴിക്കാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ ചരിത്രം, സലഫ് സ്വാലിഹീങ്ങളുടെ ചരിത്രം, താബിഈകളുടെ ചരിത്രം, അങ്ങനെ ഓരോരുത്തരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരൊക്കെ അവരുടെ ജീവിതം മാറ്റിവെച്ചിരുന്നത് ഭൂരിഭാഗ സമയവും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയായിരുന്നു. അള്ളാഹു സുബ്ഹാന തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അള്ളാഹുവിൻ്റെ ഈ കലിമത്ത് തൗഹീദ് അത് നിലനിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ചിന്തകളിലുമായിരുന്നു പ്രിയപ്പെട്ടവരെ അവരുടെ ഓരോരുത്തരുടെയും ജീവിതം എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ ഈ കാലയളവിൽ നമ്മുടെ ജീവിതം ഏത് രീതിയിലാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്താണ്? പരലോകത്തേക്കുള്ള ലക്ഷ്യം, ആ പരലോക വിജയം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ഏതേത് മേഖല എടുത്തു നോക്കിയാലും പടച്ച റബ്ബിനെ ഓർക്കുന്ന നിമിഷങ്ങളായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും നിമിഷം. പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ, റബ്ബിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. അങ്ങനെ ഓരോ കാര്യങ്ങളും റബ്ബിൽ മാത്രം അർപ്പിച്ചുകൊണ്ട്, റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ട് നമ്മൾ ഏത് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിഞ്ഞാലും പ്രിയപ്പെട്ടവരെ, റബ്ബ് അതിൽ നമുക്കൊരു തൗഫീഖ് നൽകുമെന്നുള്ളത് തീർച്ചയാണെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാന തആല ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യവും ഒക്കെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ലഭിക്കുക എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടെങ്കിൽ അതിന് ധാരാളം സമ്പാദ്യം സമ്പാദിച്ചതുകൊണ്ട് നമുക്കതിനാവില്ല. അത് ഭൗതികമായ ചില നേട്ടങ്ങൾ മാത്രമാണ് നമുക്ക് നൽകുക. എന്നാൽ ഭൗതികവും നമുക്ക് പരലോകത്തേക്കും ആവശ്യമായിട്ടുള്ള എല്ലാ സന്തോഷവും സമാധാനവും നൽകുക പടച്ച റബ്ബിനെ ഓർക്കുക എന്നുള്ളത് മാത്രമാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഈ ആയത്തിൽ നാം പഠിച്ച ഹദീസിലും ഈ രീതിയിൽ തന്നെയാണ് അള്ളാഹും റസൂലും നമ്മെ പഠിപ്പിക്കുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ, ചിട്ടയാർന്നൊരു ജീവിതമാക്കി മാറ്റാൻ, റബ്ബിനെ കൂടുതലായി ഓർക്കാൻ നമസ്കരിക്കുമ്പോൾ അത് ഇഖ്ലാസോടുകൂടി നമസ്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പേടിച്ച് ഭയന്ന് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇന്ന് പഠിച്ച ഹദീസ് നാം ഓരോരുത്തരും ഒന്നുകൂടി ഓർക്കുക. മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്. തൻ്റെ രക്ഷിതാവിനെ സ്മരിക്കുന്നവൻ്റെയും സ്മരിക്കാത്തവൻ്റെയും ഉപമ എന്നുള്ളത് ജീവനുള്ളവനെയും മരണപ്പെട്ടവനെയും പോലെയാകുന്നു എന്നുള്ള റസൂലുള്ളയുടെ ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുക, അതനുസരിച്ച് ജീവിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ആ രീതിയിൽ ജീവിതം നയിച്ചു കൊണ്ടുപോകുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് തിരുനബിയോടൊപ്പം അള്ളാഹുവിനെ സ്മരിക്കുക. വിഷയം അവതരിപ്പിച്ചത് അജീബ് കരുവാരക്കുണ്ട്.
1: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി തുടർന്ന് കേൾക്കുക ഹിഫ്ളുൽ ഖുർആൻ, സൂറ അന്നഹ്ൽ വചനം 92:2 പറയണം. ജാഫർ സൽഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 92 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.
6: أعوذ بالله من الشيطان الرجيم ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به ولا

الله به إنما يبلوكم الله به إنما يبلوكم الله به وليبينن لكم

هي أربى من أمة إنما يبلوكم الله به ولا

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹിഫ്ദുൽ ഖുർആൻ സൂറ അന്നഹൽ വചനം 92 ഭാഗം 2. പാരായണം നിർവഹിച്ചത് ജാഫർ സൽഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: കുഞ്ഞുമക്കളുടെ ആദ്യ വിദ്യാലയം വീടാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ജീവിതത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പലതും വീട്ടിൽ നിന്നാണ് കുട്ടികൾ മനസ്സിലാക്കുന്നത്. കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും അനുഭവങ്ങളിലൂടെയും അതിനെല്ലാം അപ്പുറം അവർക്ക് തോന്നുന്ന സംശയങ്ങൾ നമ്മോട് ചോദിക്കുന്നതിലൂടെയൊക്കെയാണ് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത്. മാതാപിതാക്കൾ തുറന്ന പുസ്തകങ്ങളാവുക. കുട്ടികൾ അവരുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് പലവിധ സംശയങ്ങളും നമ്മോട് ചോദിക്കാറുണ്ട്. നമ്മൾ കൊടുക്കുന്ന മറുപടികളിലൂടെ അവർ അവരുടെ അറിവുകൾ വളർത്തിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ലൈംഗിക വിഷയങ്ങൾ പരാമർശിക്കേണ്ടി വരുന്ന സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുമ്പോൾ രക്ഷിതാക്കൾ അതിനു നേരെ കണ്ണടക്കുകയാണ് പതിവ്. പലപ്പോഴും തെറ്റായ ഉത്തരങ്ങൾ നൽകുകയോ ചോദ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയോ കളിയാക്കുകയോ ഒക്കെയാണ് പലരും ചെയ്യുക. മിക്ക കുട്ടികളിൽ നിന്നും ഇത്തരത്തിൽ ഏറ്റവും ആദ്യമായി രക്ഷിതാക്കളോട് ഉന്നയിക്കുന്ന സംശയമാണ് ഞാൻ എങ്ങനെ ഉണ്ടായി എന്നത്. ഉമ്മ ഹോസ്പിറ്റലിൽ പോയാൽ

0: ും ഒരു കുട്ടിയെ കിട്ടുമോ എന്നും ചുറ്റുപാടും കാണുന്ന പൂച്ച, പട്ടി തുടങ്ങിയ ജീവജാലങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് വയറ്റിൽ നിന്ന് പുറത്തു വരുന്നത് എന്നും കുട്ടികൾ ചോദിക്കാറുണ്ട്. ഇത്തരം സംശയങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് അവർ അതിനെക്കുറിച്ച് അറിയാൻ സമയമായി എന്നതാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇത്തരം സംശയങ്ങൾ നമ്മൾ ദൂരീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ ശരിയായ അറിവോടെയും കാഴ്ചപ്പാടുകളോടെയും അവർ വളർന്നു വരും. എന്നാൽ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവരിൽ നിന്ന് ഒളിച്ചോടുകയാണെങ്കിൽ കുട്ടികൾ അത് തിരിച്ചറിയുകയും പിന്നീട് അത്തരത്തിലുള്ള സംശയങ്ങളോ മാതാപിതാക്കളെ അനിവാര്യമായും അറിയിക്കേണ്ട സംശയങ്ങളോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കാൻ അവർ മടിക്കും. അവർക്ക് നിർബന്ധമായും ഉത്തരം കിട്ടേണ്ട ചോദ്യം ചോദിക്കാതിരിക്കും. അത് ഒരു വേള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് മക്കളെ നയിച്ചേക്കാം. അറിവില്ലായ്മയും തെറ്റായ അറിവുകളും ഒരുപോലെ വില്ലൻ. മക്കൾക്ക് മാതാപിതാക്കളോട് തുറന്ന് സംസാരിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാകുമ്പോൾ പ്രധാനമായും രണ്ട് അപകടങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമതായി, അവർ വളരുന്നതിനനുസരിച്ച് അവരിലെ സംശയങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയും വീട്ടിൽ നിന്നും ഉത്തരം കിട്ടാത്ത പല സംശയങ്ങളും അവരെ മറ്റു പല അന്വേഷണങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്യും. ഒരുപക്ഷേ അതുവഴി അവർ തെറ്റായ പല കാര്യങ്ങളും മനസ്സിലാക്കാനും ഇടയുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ അറിവുകൾ തേടാൻ ഒരുപാട് അവസരങ്ങൾ അവർക്ക് മുന്നിലുണ്ടെങ്കിലും അവയുടെ ആധികാരികത പരിശോധിക്കാനോ ശരിതെറ്റുകൾ മനസ്സിലാക്കാനോ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെയാണ് കൂട്ടുകെട്ടുകളിലൂടെയുള്ള അറിവുകളുടെ കാര്യവും. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുന്നതോടുകൂടി കുട്ടികൾ പരസ്പരം ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും പലപ്പോഴും ഈ സംസാരങ്ങളിലൂടെ അവർ പല കാര്യങ്ങളും തെറ്റായി മനസ്സിലാക്കാൻ കാരണമാവുകയും ചെയ്യുന്നു. കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു. ശരിയായ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം സംഭവിക്കുന്ന മറ്റൊരു അപകടകരമായ കാര്യമാണ് കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നത്. ലിംഗപ്രായഭേദമന്യേ ലൈംഗിക ചൂഷണങ്ങൾക്കിരയാക്കപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മറ്റൊരു വ്യക്തി തന്നോട് സംസാരിക്കുന്നതിലും പെരുമാറുന്നതിലും അസ്വാഭാവികമായ വല്ലതുമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അത്തരത്തിൽ വല്ലതും കുട്ടികൾ നേരിട്ട് കഴിഞ്ഞാൽ അത് യാതൊരു ഭയമോ മടിയോ കൂടാതെ തുറന്നു പറയാൻ മാത്രമുള്ള അടുപ്പവും വിശ്വാസവും കുട്ടികൾക്ക് മാതാപിതാക്കളോട് ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. കാരണം ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്ന ആളുകളുടെ പ്രധാന ആയുധം കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നതാണ്. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ആരോടെങ്കിലും പറഞ്ഞാൽ കൊന്നുകളയുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്, ഈ രണ്ട് വാചകങ്ങൾ പലപ്പോഴും സമൂഹ മാധ്യമങ്ങൾ വഴിയും മറ്റും നമ്മൾ കേൾക്കാറുണ്ട്. കുട്ടികളെ നിർബന്ധമായും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അടിസ്ഥാന കാര്യമാണിത്. ഒരു കുട്ടിക്ക് തന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെക്കുറിച്ചും ധാരണയുണ്ടായിരിക്കുകയും അവയിൽ സ്വകാര്യത നിലനിർത്തേണ്ട ഭാഗങ്ങളെ പ്രത്യേകം തിരിച്ചറിയുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യത അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചുണ്ട്, നെഞ്ച്, രണ്ട് കാലുകൾക്കിടയിലുള്ള ഭാഗങ്ങൾ, നിതംബം തുടങ്ങിയ ഭാഗങ്ങളിൽ അന്യരായ ആളുകൾ അനാവശ്യമായി സ്പർശിക്കുന്നതാണ് ബാഡ് ടച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ സംശയാസ്പദമായ പെരുമാറ്റം ആരിൽ നിന്നെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ അതിന് വിസമ്മതിക്കുകയും ആ വ്യക്തിയിൽ നിന്ന് സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറുകയും തനിക്കുണ്ടായ അനുഭവം ഭയമോ മടിയോ കൂടാതെ ഏറ്റവും വിശ്വസ്തരായവരോട് പറയുകയും ചെയ്യണമെന്ന അടിസ്ഥാനപരമായ അറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും മാന്യമായ ഇടപെടലുകളിലൂടെ ഉണ്ടായേക്കാവുന്ന ഷെയ്ക്ക് ഹാൻഡ് പോലെയുള്ള സ്പർശനമാണ് ഗുഡ് ടച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രങ്ങളുടെയോ മറ്റോ സഹായത്താൽ ഇവ രണ്ടും കുട്ടികൾക്ക് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും അതിലൂടെ ആളുകളുടെ പെരുമാറ്റങ്ങളെ സ്വയം വിലയിരുത്താനുള്ള പ്രാപ്തി ശരിയായ രീതിയിൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്.
1: അഞ്ചാം വചനം, ഭാഗം 3. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാനാരുണ്ട്? ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 135-ാമത്തെ വചനമാണ് നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ പോകുന്ന മുത്തഖികളായ ആളുകളുടെ വിശേഷണങ്ങളും അതുപോലെ തന്നെ തിന്മകൾ, പാപങ്ങൾ സംഭവിച്ചു പോയാൽ അവർ ചെയ്യുന്ന, അവരെടുക്കുന്ന നിലപാട്, അവരെന്തെങ്കിലും നീചകൃത്യമോ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്താൽ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവർ റബ്ബിനെ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവർ അവരുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യും. ഇവിടെ ഇസ്തഗ്ഫറ എന്ന പദം പാപമോചനം തേടി എന്നതാണ്. ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു, അതിൻ്റെ മസ്ദർ ഇസ്തിഗ്ഫാർ എന്നാണ്, പാപമോചനം. അവിടെ ഫസ്തഗ്ഫറു എന്ന, അപ്പോൾ അവർ പാപമോചനം തേടുന്നു. എന്നാൽ ആ ഫസ്തഗ്ഫ എന്നുള്ള ആ ഫാഇന് ഫതഹിട്ടാലാണെന്ത്, അവർ പാപമോചനം തേടുന്നു. എന്നാൽ ഫസ്തഗ്ഫിറു എന്നാണെങ്കിൽ, ആ ഫാഇന് കസറാണെങ്കിൽ അതെന്തായി, അത് കൽപ്പനക്രിയയായി, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ തേടൂ. ഇസ്തഗ്ഫിർ, ഇസ്തഗ്ഫിറ, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടൂ എന്ന കൽപ്പനക്രിയയാവും. അപ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഒരു പിന്നെ ഹറക്കത്ത്, അതായത് ഫത്തഹ് പോയിട്ട് കെസറായാൽ അവിടെ എന്താവും, അർത്ഥം തന്നെ മാറും. ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അവർ എന്തെങ്കിലും മ്ലേച്ഛകൾ ചെയ്താൽ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് അവർ ഇസ്തിഗ്ഫാറിനെ തേടുന്നതാണ്. അപ്പോൾ ഫസ്തഗ്ഫറു എന്നുള്ളത് ഫസ്തഗ്ഫിറു എന്നായാൽ നിങ്ങൾ പാപമോചനം തേടൂ എന്ന കൽപ്പനക്രിയ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നവരായ നമ്മൾ ഓരോരുത്തരും, അതെന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഒന്നെന്താണ്, ഒന്ന് അവർ പാപമോചനം തേടി എന്നതാണ്, മറ്റൊന്ന് നിങ്ങൾ പാപമോചനം തേടൂ എന്ന കൽപ്പനക്രിയയാണ്. ആ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ലി ദുനൂബിഹിം, ദംബുൻ എന്നുള്ളതിൻ്റെ പ്ലൂരൽ ജംആണ്, ബഹുവചനമാണ് ദുനൂബ്. ദംബുൻ എന്ന് പറഞ്ഞാൽ പാപം, തിന്മ, തെറ്റ് എന്നൊക്കെയാണ് ദംബ്, ദുനൂബ്, പാപങ്ങൾ. അപ്പോൾ അതുതന്നെ ഇപ്പോൾ പിന്നെ ഹർക്കത്തില്ലാതെ എഴുതുമ്പോൾ ദാല് നൂന് ബാഹ്, അപ്പോൾ അത് ദനബുൻ എന്നും വായിക്കാം. എങ്ങനെ, ഒരു അറബി വേർഡ് ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ദംബുൻ എന്നുള്ളതിനും ദാല് നൂന് ബാ ആണ്, ദനബുൻ എന്നുള്ളതിനും ദാല് നൂന് ബാ ആണ്. ദനബൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ദനബൻ എന്ന് പറഞ്ഞാൽ വാൽ എന്നാണ്, ടെയിൽ, വാലാണ് അർത്ഥം. അതിൻ്റെ പ്ലൂരൽ, അതിൻ്റെ ബഹുവചനം അദ്നാബുൻ എന്നാണ്, വാലുകൾ, അദ്നാബുൽ ബക്കർ, പശുവിൻ്റെ വാലുകൾ പോലെ എന്നൊക്കെയുള്ള ഖുർആനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ദനബുൻ ജംഅ് അദ്നാബ്, വാല് വാലുകൾ, മറ്റേത് ദംബുൻ ദുനൂബുൻ, പാപം, പാപങ്ങൾ. അപ്പോൾ അങ്ങനെ അറബി ഭാഷയിലെ ഓരോ വാക്കുകൾ കൂടി നമ്മളവിടെ മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനപ്രദമായിരിക്കും നമ്മൾ ഖുർആൻ പഠിക്കുന്നവരായ ആളുകളെന്നുള്ള നിലക്ക്. ശരി, അവർ അവരുടെ പാപങ്ങൾക്ക് പാപങ്ങളിൽ ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്ന് പാപങ്ങൾക്ക് വേണ്ടി, അതിനെ പുറത്തു തരാൻ വേണ്ടി ഇസ്തിഗ്ഫാറിനെത്തോടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, വമൻ, ആരുണ്ട്, ആരാണ് യഗ്ഫിറു, ഗഫറ യഗ്ഫിറു, പൊറുക്കുന്നതാരാണ്, അത് ദുനൂബ, ദംബ് ദുനൂബ്, പാപങ്ങൾ പൊറുക്കുന്നത് ആരാണ്, ഇല്ലല്ലാ, അല്ലാഹുവല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? വല്ലാത്തൊരു ചോദ്യമാണത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, വളരെ നമ്മൾ തിരിച്ചറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാതെ മറ്റൊരാളും ഇല്ല പാപങ്ങൾ പൊറുക്കാൻ എന്ന ഉത്തമമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെല്ലാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കാൻ അല്ലാതെ ആരാണുള്ളത് എന്നുള്ള ആ ഒരു ചോദ്യം. അതിൽ നിന്ന് ഗഫറ യഗ്ഫിറു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗഫറ എന്ന് പറഞ്ഞാൽ പൊറുത്തു കൊടുത്തു എന്നാണ്, അതായത് പാപങ്ങൾ പൊറുത്തു കൊടുത്തു. ഗഫറ, അഫറയല്ല, ഗഫറ എന്നാണ്, അഫറ എന്ന് പറഞ്ഞാൽ മണ്ണ് പുരട്ടി എന്നാണ്. അപ്പോൾ അതും നമ്മളെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, പാപം പൊറുക്കാൻ അല്ലാഹു അല്ലാതെ മറ്റാരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ. ഗഫറ യഗ്ഫിറു മഗ്ഫിറത്താണ്, അഫറ യഗ്ഫിറു മഗ്ഫിറത്തല്ല, ഐനല്ല, ഗൈനാണ് അവിടെ ഉച്ചരിക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഐനാണെങ്കിൽ മണ്ണ് പുരട്ടി എന്നാണ്, ഗഫറ എന്ന് പറഞ്ഞാൽ പാപം പൊറുത്തു, ഗഫറ യഗ്ഫിറു. ഇത് അഫറ എന്നാണെങ്കിൽ മണ്ണ് പുരട്ടി എന്നുള്ള അർത്ഥമായിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഗൈനിനെ ഗൈനായിക്കൊണ്ട് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. ഇമാം ഖുർത്തുബി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ലൈസ അഹദുൻ യഗ്ഫിറുൽ മഅസിയത, പാപങ്ങൾ, തിന്മകൾ പൊറുക്കാൻ അല്ലാഹു അല്ലാതെ ഒരാളുമില്ല. വലാ യുസീലു ഉഖൂബതഹ ഇല്ലല്ലാ, അതിൻ്റെ ശിക്ഷയെ നീക്കിക്കളയാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ആ ചോദ്യം, ആരാണുള്ളത് എന്ന്, അല്ലാഹയല്ലാതെ വേറെ ആരാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്? അപ്പോൾ തിന്മകൾ ചെയ്ത ആളുകളോട്, പാപങ്ങൾ വന്നുപോയ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആശ്വാസത്തിൻ്റെ വചനം കൂടിയാണത്. അതേപോലെ തന്നെ സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്ത് കൂടി നമ്മൾ അതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. എന്താ, قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله ان الله يغفر الذنوب جميعا انه هو الغفور الرحيم. സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്ത ആളുകളോട് നബിയെ പറഞ്ഞേക്കുക, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശരാവേണ്ടതില്ല, അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ്. ഇന്നഹു അൽ ഗഫൂർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് എന്ന ആ ഒരു വിശേഷണവും അള്ളാഹു ഗാഫിറാണ്, ഗഫാറാണ്, ഗഫൂറാണ്, പൊറുക്കുന്നവനും ഏറെ പൊറുക്കുന്നവനും അങ്ങേയറ്റം പൊറുക്കുന്നവനും അടിമകൾക്ക് പാപങ്ങൾ പൊറത്തു കൊടുക്കുന്നവനുമാണ് എന്നുള്ള ആ ഒരു വിശേഷണം അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, സൂറത്തു നജ്മിലെ 32, നിന്റെ രക്ഷിതാവ് വിശാലമായി പൊറുക്കുന്നവനാണ്. വറഹ്മത്തി വസിഅത്ത് കുല്ലശൈൻ, എൻ്റെ കാരുണ്യം എല്ലാത്തിൻ്റെയും മേൽ വിശാലമായിട്ടുണ്ട് എന്ന്. ഖുദുസിയായ ഹദീസിൽ കാണാമല്ലോ, യബ്ന ആദം ഇന്നക മാ ദഅഉതനി വറജഉതനി ഗഫർതു ലക മാ അലാ മാ കാന മിൻക വലാ ഉബാലി, നീ എന്നെ ആഗ്രഹിച്ച് എന്നോട് പ്രാർത്ഥിച്ച് തീർച്ചയായും വന്നാൽ ഞാൻ നിനക്ക് യാതൊരു സംശയവുമില്ല, ഞാൻ പുറത്തു തരും. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലൗ ബലഗത ദുനൂബുക അനാന സമാഇ ثم استغفرتني غفرت لك, അല്ല മനുഷ്യ, നിന്റെ പാപങ്ങൾ ആകാശത്തെ മേഘങ്ങൾ കണക്കെ എത്തിയാലും പിന്നീട് എന്നോട് നീ ഇസ്തിഗ്ഫാറിനെ തേടിയാൽ ഞാൻ നിനക്ക് പുറത്തു തരും. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة, അല്ല മനുഷ്യ, ഭൂമിയോളം പാപങ്ങൾ ചെയ്ത് തിന്മകൾ ചെയ്ത് എന്നെ നീ കണ്ടുമുട്ടുന്നു, എന്നിൽ യാതൊന്നിനെയും ശിർക്ക് വെക്കാതെയാണ് എങ്കിൽ, ലാതൈതുക, ഞാൻ നിനക്ക് നൽകും, ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമിയോളം പാപമോചനം നൽകുന്നതാണ്. സഹോദരങ്ങളെ ആലോചിച്ച് നോക്കൂ, അടിമകളിൽ നിന്ന് അവരുടെ പാപങ്ങളെ മറച്ചു വെക്കുന്ന, അതിനെ പുറത്തു കൊടുക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ അസ്സ വജൽ ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാഅ വസ്സിത്തർ, അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്, അള്ളാഹു ലജ്ജയുള്ളവനാണ്, അടിമകളുടെ തെറ്റുകൾ അത് അവനെ വഷളാക്കാനല്ല മറച്ചു വെക്കാൻ അവനും അതുപോലെ തന്നെ ഹയായിനെയും സിത്തറിനെയും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ലാ യസ്തുറുല്ലാഹു അലാ അബ്ദിൻ ഫിദ്ദുന്യ ഇല്ലാ സത്തറഹു അല്ലാഹു യൗമൽ ഖിയാമ, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമക്ക് ദുനിയാവിൽ മറച്ചു വെക്കുന്നില്ല, അത് ഖിയാമത്ത് നാളിലും മറച്ചു വെച്ചിട്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ സംരക്ഷിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമിനെ വഷളാക്കാനല്ല, അത് വിശ്വാസികൾ മനസ്സിലാക്കണം. അവൻ സത്ര മുസ്ലിമൻ സത്രഹുല്ലാഹു യൗമൽ ഖിയാമ, ഇവിടെ ഏതെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിൻ്റെ എന്തെങ്കിലും കുറവുകൾ, ന്യൂനതകൾ, വീക്ക്നെസ്സുകൾ മറച്ചു വെച്ചാൽ നമ്മുടെ കുറവുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ആഖിറത്തിൽ അത് മറച്ചു വെക്കുന്നതാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, പശ്ചാത്തപിച്ചു മടങ്ങുന്ന, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു. ഏറെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ ഇഷ്ടപ്പെടുന്നതാണ്. അഷദ്ദു ഫറഹം ബി തൗബതി അബ്ദിഹി ഹീന യതൂബു ഇലൈഹി മിൻ അഹദികും, നിങ്ങളൊരാൾ പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ അള്ളാഹുക്ക് അതേറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എങ്ങനെ? കാന അല റാഹിലത്തിഹി ബി അർദി ഫുലാത്ത്, ഒരു മരുഭൂമിയിൽ ഒരാൾ തൻ്റെ വാഹനത്തിലായിരുന്നു. ഫംഫലത്തത് മിൻഹു വഅലൈഹ തഅമുഹു വശറാബുഹു ഫഐസ മിൻഹ, പെട്ടെന്ന് അയാൾ അയാൾക്കത് നഷ്ടപ്പെട്ടു, തൻ്റെ ഭക്ഷണവും പാനീയങ്ങളും എല്ലാം ആ വാഹനപ്പുറത്തായിരുന്നു. അയാൾ വളരെ നിരാശനായി, അയാളൊരു മരച്ചുവട്ടിലിരുന്നു, അതിൽ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ അതാ തൻ്റെ മുന്നിൽ തൻ്റെ വാഹനം വന്നു നിൽക്കുന്നു. ثم قال من شدته الفرح സന്തോഷത്തിന്റെ കാഠിന്യത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. ആ സന്തോഷത്തും കൊണ്ട് അഖ്ത മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷത്തിന്റെ കാഠിന്യത്താൽ അയാൾക്ക് ആ വാക്കൊന്ന് തെറ്റിപ്പോയി. അതെ, അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് അവനിലേക്ക് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങുക. ഗഫൂറായ, ഗഫ്ഫാറായ, ഗാഫിറായ അള്ളാഹു, നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, എൻ്റെ അടിമകൾക്ക് അറിയിച്ചു കൊടുക്കുക ഞാൻ ഏറെ പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ് എന്ന്. സഹോദരങ്ങളെ, സൂറത്തുൽ ഹിജ്റിലെ 49, സൂറത്ത് യൂനസിലെ 107-ാമത്തെ ആയത്തിൽ, വയ്യം സസ്ക അള്ളാഹു ബിദുറിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അതെ, നിങ്ങൾക്കൊരു ഉപദ്രവം നൽകിയാൽ അത് നീക്കിത്തരുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. വയ്യുരിദുക ബി ഖൈറിൻ ഫലാ റാദ്ദ ലിഫളിഹി, അള്ളാഹു ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ അതിനെ തട്ടിമാറ്റാൻ, അവൻ്റെ ഫളിനെ തട്ടാൻ ഒരാൾക്കും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി, അടിമകൾക്ക് അള്ളാഹു ഉദ്ദേശിച്ചതാണ് സംഭവിക്കുന്നത്. വഹുവൽ ഗഫൂറു റഹീം, അള്ളാഹേറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ, കാരുണ്യത്തിൻ്റെ പാപമോചനം നൽകുന്ന ഗഫൂറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സൂറത്തുൽ ബഖറയിലെ 199-ൽ കാണാം, സുമ്മ അഫീദു മിൻ ഹൈസ് അഫാദ അന്നാസ് ഫസ്തഗ്ഫിറുല്ലാഹ് ഇന്നല്ലാഹു ഗഫൂറു റഹീം. ഹജ്ജുമായി ബന്ധപ്പെട്ട ആ വിഷയങ്ങളിൽ കാണാം, നിങ്ങൾ അവിടെ നിന്ന് ഒഴുകുക, ജനങ്ങൾ ഒഴുകുമ്പോൾ എന്നിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് തേടുക. അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്. വസ്തഗ്ഫിറില്ലാഹ് ഇന്നല്ലാഹ കാന ഗഫൂറ റഹീമ, സൂറത്തുൻ നിസായിലെ 106. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് തേടുക, അള്ളാഹ് ഏറെ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ആ വിശാലമായ മഗ്ഫിറത്ത് എന്ന വിശേഷണം, വഇന്ന റബ്ബക ലദൂ മഗ്ഫിറത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു. അലാ ദുൽമിഹിം, അവരുടെ അക്രമങ്ങൾക്ക്. വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, നിശ്ചയമായും നിൻ്റെ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ, പക്ഷേ സബഖത്ത് റഹ്മത്തി അലാ ഗളബി, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവൻ്റെ കോപത്തേക്കാൾ അതിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മഗ്ഫിറത്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതലായി നൽകുന്നത് തൻ്റെ അടിമകൾക്ക് എന്നാണ്. ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. യഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് മഗ്ഫിറത്തും അദാബുമൊക്കെ നൽകും. പക്ഷേ ഏറെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അതാണ്. അതുകൊണ്ട് നമ്മൾ റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് ഇസ്തിഗ്ഫാറിനെ തേടാൻ നമ്മൾ തയ്യാറാവണം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, അല്ലിംനി ദുആൻ അദുഉ ബിഹി ഫീ സ്വലാത്തി. അള്ളാഹുവിൻ്റെ റസൂൽ, എനിക്കൊരു ദുആ പഠിപ്പിച്ചു തരണം നിസ്കാരത്തിൽ ചൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുല്ലി, ഇങ്ങനെ ചൊല്ലിക്കൊ, അല്ലാഹുമ്മ ഇന്നീ ളലംതു നഫ്സി ളുൽമൻ കസീറ വല യഗ്ഫിറു ദുനൂബ ഇല്ല അൻത ഫഗ്ഫിർലി മഗ്ഫിറത മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം. അള്ളാഹുവേ, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിട്ടുണ്ട്, ധാരാളം ദുൽമ് ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ മറ്റാരുമില്ല. ഫഗ്ഫിർലീ മഗ്ഫിറത മിൻ ഇൻദിക്, എനിക്ക് നീ പുറത്തു കൊടുക്കണേ നിന്നിൽ നിന്നാണ് മഗ്ഫിറത്ത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ആ ക്വസ്റ്റ്യനുള്ള ആൻസർ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവൻ, ഗാഫിറുദ്ദംബി വഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനും പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനും അള്ളാഹുവാണ്. അപ്പോൾ ഒരു അടിമ തിരിച്ചറിയണം, വലാ യഗ്ഫിറുദ്ദുനൂബ ഇല്ല അൻത, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല. ഫഗ്ഫിർലീ മഗ്ഫിറത മിൻ ഇൻദിക്, എനിക്ക് നീ പുറത്തു തരണേ റബ്ബേ, നിന്റെ അടുക്കൽ നിന്നാണ് മഗ്ഫിറത്ത്, പാപമോചനം. വർഹംനി, എന്നോട് നീ കരുണ ചെയ്യണേ. ഇന്നക അൻതൽ ഗഫൂറു റഹീം, നീയേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് വിശ്വാസികൾ അതാ തിരിച്ചറിയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മെഹജ്ജൻ ഇബ്നുൽ അദ്റഅ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അന്നഹു ഖാല ദഖല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പ്രവേശിച്ചു. ഫൈദാ ഹുവ ബിറജുലിൻ ഖദ് ഖളാ സലാതഹു വഹുവ യതശഹദ്, ഒരാൾ തൻ്റെ നമസ്കാരം നിർവഹിക്കുന്നത് അയാൾ തശഹുദിലാണുള്ളത്. അയാൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹുൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിറ ലീ ദുനൂബി ഇന്നക അൻതൽ ഗഫൂറു റഹീം. അയാൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാവുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക തശഹുദിൽ പ്രാർത്ഥിക്കാം. കൂടുതൽ എത്ര എത്ര പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുന്നു, എത്ര ദുആകൾ പഠിക്കുന്നു, അത്രയും നമുക്ക് ഓരോ സന്ദർഭങ്ങളിലിപ്പോൾ തശഹുദിൽ തന്നെയാണെങ്കിലും വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്ന പ്രാർത്ഥനകളുണ്ട്. ഓരോ സുന്നത്തിസ്കാരങ്ങളിലും വേറെ വേറെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ നമുക്ക് ഖുശുവും അതുപോലെ റബ്ബിലേക്ക് അടുക്കാനും സാധിക്കും, അർത്ഥം കൂടി അറിഞ്ഞുകൊണ്ട്. അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, യാ അള്ളാഹുൽ അഹദ സ്വമദ്, നീ ഏകനാണ്, നിരാശ്രയനാണ്. അല്ലദീലം ഏലിത് വലം യൂലജ്, നീ ജനിച്ചുണ്ടായവരോ നിനക്ക് മക്കളുണ്ടാവുകയൊന്നുമില്ല. വലമേക്കുല്ലോഹു കുഫൻ അഹദ്, അള്ളഹാനെപ്പോലെ ഒന്നും യാതൊന്നുമില്ല. അൻതഗ്ഫിർ അലി ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ. ഇന്നക അൻതൽ ഗഫൂറു റഹീം, നീയാണ് പാപങ്ങൾ പൊറുക്കുന്നവൻ, കരുണാനിധിയായിട്ടുള്ളവൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് ഗഫിറ ലഹു സലാസൻ, അയാൾക്ക് പൊറുക്കപ്പെട്ടു എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, വാസിലത്ത് ബിൻ അസ്ഖർ റളിയല്ലാഹു അൻഹു നിന്നുള്ള, സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റജുലി മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽ നിന്നുള്ള ഒരാൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൂടെ നമസ്കരിച്ചു. ഫസമിഅതുഹു യഖൂൽ, നബി പറയുന്നതായി കേട്ടു ഞാൻ, അല്ലാഹുമ്മ ഇന്ന ഫുലാൻ അബന ഫുലാൻ ഫീ ദിമ്മത്തിക, അല്ലാഹുവേ നിന്റെ അടിമയുടെ ഇന്ന വ്യക്തിയുടെ മകനായ ഇന്നയാൾ നിന്റെ സംരക്ഷണത്തിലാണ്. വഹബലി ജിവാരിക്ക ഫഖഹി മിൻ ഫിത്നത്തിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് അയാളെ നീ രക്ഷിക്കണേ. വഅദാബിന്നാർ, നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന്. വാൻ സഹലുൽ വഫാ ഇവൽ ഹംദ്, നീയാണ് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന, അതുപോലെ ഹംദിന് ഉടമസ്ഥനായിട്ടുള്ളവൻ. അല്ലാഹുമ്മ ഫഗ്ഫിർ ലഹു വർഹംഹു ഇന്നക അൻതൽ ഗഫൂർ റഹീം, റബ്ബേ നീ പുറത്തു കൊടുക്കണ അയാൾക്ക്, കരുണ ചെയ്യണേ, നീയേറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ഇങ്ങനെ തുടങ്ങി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിൻ്റെ ആ ഒരു വിശേഷണം എത്രത്തോളം വിശാലമാണെന്നറിയുമോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹു യുദ്നിൽ മുഅ്മിന ഫയദഉ അലാ കനഫഹു വയസ്തുറുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസിയോട് അടുത്തു നിൽക്കും, എന്നിട്ട് അവൻ്റെ പിന്നെ ഷോൾഡറിൽ ഇങ്ങനെ വെച്ചിട്ട് മറച്ചു പിടിച്ചിക്കും അവന്. എന്നിട്ട് പറയും, അച്ഛ അരിഫ് തമ്പ കഥ, നീ ഇന്ന തെറ്റ് ചെയ്തെന്ന് എനിക്കറിയോ, ഇന്ന തെറ്റ് ചെയ്തിട്ടില്ലേ, ആ അടിമ അതെല്ലാം സമ്മതിക്കുന്നതാണ്. ഐ റബ്ബി ഹച്ച ഇത കറൂബി ദുനൂബി, അവൻ്റെ പാപങ്ങളെല്ലാം അവൻ എഗ്രിയാവും, അത് ഞാൻ ചെയ്തതാണ്. വറഅഫി നഫ്സി അന്നുഹലക്ക്, അവൻ വിചാരിക്കും ഞാൻ നശിച്ചു പോയി, എല്ലാം ചെയ്തത് അള്ള എല്ലാം അറിയുന്നവരാണല്ലോ. അപ്പോൾ അള്ള പറയുന്നു, സത്തത്തുഹ അലൈക ഫി ദുനിയാ, ദുനിയാവിൽ ആരും അറിയാതെ നിന്നിൽ നിന്ന് ഞാനതിനെ മറച്ചു വെച്ചു. അന അഗ്ഫിറുഹ ലക ലിയൗം, ഇന്ന് ഞാനതാ പുറത്തു തരുന്നു. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാന വതാലക്ക് തൻ്റെ അടിമകളോടുള്ള കാരുണ്യത്തിൻ്റെ, ഫയുഖ്ത കിതാബ ഹസനാത്തിഹി, അവൻ്റെ നന്മയുടെ ഗേടുകൾ ഗ്രന്ഥങ്ങൾ നൽകപ്പെടുന്നതാണ്. എന്നാൽ കാഫിറായ മുനാഫിക്കായ ആളുകൾ, അവരെ സാക്ഷികളാകുന്ന ആളുകൾ, ഹാഹുലാഹുല്ലദീന കദബു അലാ റബ്ബിഹിം, റബ്ബിനോട് നിഷേധം കാണിച്ച ആളുകൾ, അലാ ലഅനത്തുല്ലാഹി അലാ ദാലിമീൻ, അക്രമികൾക്ക് ശാപമാണുള്ളത് എന്ന്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല, വഇന്നീ ലഗഫാറു ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ തുമ്മഹ്തദ, അതേ സൽക്കർമ്മം ചെയ്യുന്ന, അള്ളാഹുൽ വിശ്വസിച്ച, സന്മാർഗം സ്വീകരിച്ച, പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവരാണ്. തെറ്റുകൾ ചെയ്യാത്തവരായ ആളുകളില്ല. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ഒമാ ഉബരി ഉ നഫ്സി ഇന്ന നഫ്സൽ അമ്മാറത്തും ബിസു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ കാണാമല്ലോ. പക്ഷേ പാപം ചെയ്തിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ദിവസേന വല്ലാഹി ഇന്നി ലാസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറ മിൻ സബഈന മറ, 70 കൂടുതൽ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടാറുണ്ടായിരുന്നു. അതുകൊണ്ട് പാപങ്ങൾ വന്നുപോയ ആളുകൾ റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം പൊറുക്കുന്നവനാണ്, സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ നിരാശരാവേണ്ടതില്ല, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം പൊറുത്തു കൊടുക്കുന്നവനാണ്. അതെ, ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാ റജുലുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട്, ഷെയ്ഖുൻ കബീറു യദ്ദഇമു അലാ അസല്ലഹു ഫഖാല യാ റസൂലല്ലാഹ് ഇന്നലി ഗദറാത് വഫജറാത് ഫഹൽ യുഗ്ഫറു ലഹി, ഒരു പ്രായം ചെന്ന ആൾ, അയാൾ പറയുന്ന ഒരുപാട് വഞ്ചനകളും തമ്മാടിത്തവും ഒക്കെ ചെയ്തിട്ടുണ്ട്, എനിക്ക് പൊറുക്കപ്പെടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലസ് തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷിയായിട്ടില്ലേ? അപ്പോൾ അതേ എന്ന് പറഞ്ഞു, വഷദ് അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അള്ളാഹിൻ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വയ്ക്കും. ഖദ് ഗഫറ ലക ഖദറാതിക വഫജറാതിക, നീ ചെയ്ത തിന്മകൾ നിനക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. നോക്കൂ സഹോദരങ്ങൾ, അതുകൊണ്ട് നിരാശരാവേണ്ടതില്ല. വലാ യഖ്നതന അബ്ദുൻ മിൻ റഹ്മത്തില്ലാഹ് വൈൻ അളുമത്തു ദുനൂബുഹു വക്കസുറത്, അവൻ്റെ പാപങ്ങൾ എത്ര വലുതായിരുന്നാലും, ഫഇന്ന ബാബ റഹ്മത്തി വത്തൗബ വാസിഅ, കാരുണ്യത്തിൻ്റെ, തൗബയുടെ, പശ്ചാത്താപത്തിൻ്റെ, പാപമോചനത്തിൻ്റെ കവാടങ്ങൾ വിശാലമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നു. അതുകൊണ്ട് അള്ളയല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന് ഇല്ല, അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല പാപം പൊറുക്കാൻ എന്ന ആ ഒരു സമർപ്പണത്തിൻ്റെ, ഇസ്തിഗ്ഫാറിൻ്റെ വഴികൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്തിഗ്ഫാർ നടത്തുന്ന മുസ്തഗ്ഫിരീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാറകല്ലാഹു ഫീക്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറ അലുംറാനിലെ 135 വചനം, ഭാഗം 3, അള്ളാഹു അല്ലാതെ പാപം പൊറുക്കാൻ ആരുണ്ട്. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: سبيل الدموع سبيل مريح.
4: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം. നാദൻ നൽകിയ സ്വരമാധുരി കൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇന്നത്തെ സ്വരത്തിൽ ഇരുകരവും നീട്ടി ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: പീസ് റേഡിയോ, നമ്മളിപ്പോൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബഖറയിലെ 133 134 വചനങ്ങൾ അതിനെ കാതോർക്കുകയാണ്. അതിൻ്റെ ആശയ സംഗ്രഹവും കൂടി ഇൻഷാല്ലാ ഈ ഒരു സമയത്ത് നമുക്ക് പഠിക്കാൻ കഴിയും.
1: മിഷാരി റാഷിദ് അൽ അഫാസി ഹഫ്ളഹുള്ളയാണ് ഇന്നത്തെ പാരായണം നിർവഹിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: സൂറത്ത് ബക്കറയിലെ 133 134 വചനങ്ങളാണ്. നമുക്കതിൻ്റെ അർത്ഥം പറഞ്ഞു പോകാം.
1: وسارعوا الى مغفرة من ربكم وجنة ارضها السماوات والارض اعدت للمتقين ربك لنുള്ള പാപമോചനത്തിലേക്ക് ധൃതി കൂട്ടി വരണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലേക്കും. എന്താണ് ആ സ്വർഗ്ഗത്തിൻ്റെ വിശേഷം, സവിശേഷത എന്താണ്? അത് ആകാശഭൂമികളോളം വിശാലമാണ് എന്നാണ്. അത് സത്യവിശ്വാസികളായ, തഖ്വ പാലിച്ച് ജീവിക്കുന്ന മുഅ്മിനുകൾക്കായി അല്ലാഹു സുബ്ഹാനഹു വതആല തയ്യാറാക്കിയിട്ടുള്ളതാണ് ആ വിശേഷപ്പെട്ട സ്വർഗം. എന്താണ് ആ സത്യവിശ്വാസികളുടെ പ്രത്യേകത? അവർ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ സന്തോഷാവസ്ഥയിലും പ്രയാസമുള്ള അവസ്ഥയിലുമൊക്കെ ചിലവഴിക്കുന്ന ആളുകളാണ്. വൽഖാദിമീനൽ ഗൈദ്, ദേഷ്യം അടക്കി വെക്കുന്ന ആളുകളാണ്. വൽആഫീന അനിന്നാസ്, ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നവരാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഇഷ്ടമാണ് എന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു പറയുന്നത്.
0: അപ്പം അല്ലാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്കും അതുവഴി അവൻ്റെ സ്വർഗത്തിലേക്കും മുന്നേറാൻ, ഒസാരിയോ എന്ന് പറഞ്ഞാൽ അതാണ്, അതിലേക്ക് മുന്നേറി വരൂ എന്നാണ്. അതിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെയുള്ള വിശ്വാസികൾ, അവർക്കാണ് സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. പിന്നെ മുത്തഖികൾക്കാണ്. അവരാരാണ് എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നുകൂടി ക്ലാരിറ്റിയോടെ കൂടെ പറയാണ്. അത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ, അവർ രഹസ്യമായും പരസ്യമായും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ്, അവർ സറായിലും ദറായിലും കഷ്ട അവസ്ഥയിലും സന്തോഷാവസ്ഥയിലും ദാനം ചെയ്യുന്നവരാണ്. അപ്പോൾ ദാനം ചെയ്യുക എന്ന് പറയുന്നത് കുറേ ബാലൻസ് ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ എല്ലാം ശാന്തമായി സംഭവിക്കുമ്പോൾ ചെയ്യേണ്ടതോ അല്ല. ചിലപ്പോൾ 1 കോടി കൊടുക്കാൻ കഴിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1,000 രൂപയായിരിക്കും കൊടുക്കാൻ കഴിയുക. ഓരോ സമയത്തെയും അവസ്ഥക്കനുസരിച്ച് അവർ ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് എന്നതാണ് ഖുർആനിൻ്റെ പ്രയോഗം. നമ്മളിവിടെ അബൂ തൊൽഹത്തുൽ അൻസാരിയെ ഓർക്കുകയാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കുന്നതുവരെ നിങ്ങളിൽ ഒരാൾക്കും അവരുടെ വിശ്വാസത്തോടുള്ള കടപ്പാട് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ആ വചനറിങ്ങിയപ്പോൾ അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് ചെന്നിട്ട്, യാ റസൂലല്ലാ ഇന്ന അഹബ്ബ അംവാലി ഇലയ്യ ബൈറുഹാഉ വ ഇന്നി അജഅലുഹ സദഖത്തൻ ലില്ലാ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ബൈറുഹ തോട്ടമാണ്, അത് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്നു എന്നാണ്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും കണ്ണായൊരു സ്ഥലം അല്ലെങ്കിൽ ഡൽഹിയിലെ ഏറ്റവും കണ്ണായൊരു സ്ഥലം കൊടുക്കുന്ന മനോഗതം അതിനുണ്ട്. ഏതോ ഒരു പ്ലോട്ടുകളുടെ ഏറ്റവും ബാക്കിലുള്ള പകുതി ഉപയോഗശൂന്യമായ കുത്തനെ നിൽക്കണ വേറാർക്കും വേണ്ടാത്ത, അത് നിലമാണോ അതല്ല പിന്നെ കൃഷിയിടമാണോ എന്നൊക്കെ സംശയമുള്ള അങ്ങനത്തെ ഒരു സാധനമല്ല കൊടുക്കണത്, വേറാർക്കും വേണ്ടാത്തതല്ല കൊടുക്കണത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് ഇറങ്ങുന്ന ആ ഏരിയയാണ് ബൈറുഹ. ഇന്നിപ്പോൾ അവിടെ 1,000,000 മനുഷ്യരുടെ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അദ്ദേഹം ചെയ്ത വലിയൊരു ദാനമാണത്. അതേപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും അദ്ദേഹം ചെലവഴിച്ചു. അപ്പം തബൂക്ക് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു സാമ്പത്തികമായി നല്ല പ്രയാസമുള്ള ഘട്ടമായിരുന്നു. കാരണം വിളവെടുപ്പിൻ്റെ സന്ദർഭമായിരുന്നു, വിളവെടുപ്പ് കഴിയാത്തതുകൊണ്ട് തന്നെ ആരുടെ ക്യാഷൊന്നുമില്ല. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ ബഖൈത ലി അഹ്ലിക്ക്, നിൻ്റെ അഹ്ലിന് വേണ്ടി നീ എന്താണ് അബൂബക്കർ ബാക്കി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ, അബഖൈതു ലഹുമുല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് ബാക്കി വെച്ച്, ബാക്കി എൻ്റെ അടുത്തുള്ളതൊക്കെ ഞാൻ കൊടുത്തു നബിയെ. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൾ, പ്രവാചകൻ്റെ പത്നി, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്നൊരു രംഗമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ആയിഷ ബീവി ഒരു ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്ന ഒരു പാത്രവും ഒട്ടകത്തിൻ്റെ ഒരു കയറും അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒപ്പാൻ്റെ സമ്പാദ്യത്തിൽ ബാക്കിയുള്ളതാണിത്. അപ്പോൾ അദ്ദേഹം കരയുന്നുണ്ട്, ലഖദ് അബ്ഖ അബാബക്കർ ലിമൻ തബിഅഹു സബീലുൽ ഉസർ, അബൂബക്കർ സിദ്ദീഖ് തൻ്റെ ശേഷം വരുന്നവർക്കൊക്കെ വലിയ എന്താ പറയുക, വലിയ ബാധ്യതയാണ് കൊടുത്തത്. കാരണം അദ്ദേഹത്തെ പോലൊന്നും ആകാനൊരാൾക്കും പറ്റില്ല. എല്ലാം ദീനിന് വേണ്ടി കൊടുത്തു കൊടുത്തു കൊടുത്തു കൊടുത്ത് ആകെ ഇനി ബാക്കിയുള്ളത് ഒട്ടകത്തിന് പിന്നെ വെള്ളം കൊടുക്കുന്ന ഒരു പാത്രമാണ്, ഒരു കയറാണ് എന്നുള്ളിടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ പറയുന്നത്.
1: ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, നന്മയൊക്കെ നിർവഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന് വേണ്ടിയാണ്. അർദുഹ കഅർദി സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതുപോലെ, അർദുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടിയാകുമ്പോൾ ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ വലുതാണ് എന്ന് നമുക്ക് തോന്നിയാലും സ്വർഗവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമാണ് എന്നാണ് അത് ചെയ്ത ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ, ദീനിൻ്റെ മാർഗത്തിൽ മുഴുവൻ കൊടുത്തിട്ടും ആ സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമുള്ള പണി ഞാൻ ചെയ്തിട്ടില്ല എന്ന ചിന്തയിൽ ജീവിതത്തിൽ പരമാവധി നമ്മൾ നന്മയിൽ തുടരാനാണ് പരിശ്രമിക്കേണ്ടത്. നമ്മൾ പാരായണം കേട്ടിട്ടുള്ളത് ഷെയ്ഖ് മിഷാരി റാഷിദ് അല്ലഫാസി ഹഫദഹുള്ളയുടെ പാരായണമാണ്. കുവൈത്ത് സ്വദേശിയാണ് അദ്ദേഹം. 1976 ജന്മം കൊണ്ട് അബൂ റാഷിദ് എന്ന പേരിൽ, വിളിപ്പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടുന്ന ലോകമെമ്പാടുമുള്ള ഖുർആൻ ഇഷ്ടപ്പെടുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് വലിയ സന്തോഷവും സമാധാനവുമാണ് അദ്ദേഹത്തിൻ്റെ പാരായണം കൊണ്ടു നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ചില പ്രത്യേകമായ കഷണങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വളരെയധികം വ്യാപകമായി സ്വീകാര്യത്തിൽ ലഭിച്ചിട്ടുള്ള പാരായണങ്ങളാണ്.
0: അപ്പോൾ ഈ വചനത്തിൽ ഒന്ന്, എല്ലാ പ്രയാസമുള്ള ഘട്ടത്തിലും എല്ലാ വിഷമമുള്ള ഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ പറയുന്നു അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണ്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, വൽ കാലുമീന ഖൈല, അവരുടെ കോപത്തെ അവർ അടക്കി നിർത്തുന്നവരാണ്. കോപം ഉണ്ടാവും മനുഷ്യനാവുമ്പോൾ, അതിനെ ലൈസ ശദീദു ബിസ്റാവ ഇന്നമ ശദീദു അല്ലദി അംലിക്കു നഫ്സഹു ഇൻദൽ ഖളം, ഒരാൾക്ക് ഗുസ്തിയിൽ ഒരാളെ അടിച്ചിട്ട് തോൽപ്പിക്കണതല്ല ഒരാളുടെ ശക്തി എന്ന് പറയുന്നത്, കോപം വരുമ്പോൾ നിയന്ത്രിക്കലാണ് എന്നാണ്. അതോടൊപ്പം തന്നെ ആർക്കാണ് ഈ സ്വർഗം, നേരത്തെ പറഞ്ഞ സ്വർഗം പോലെ ആഫീൻ അനിന്നാസ്, ജനങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്കാണ്. തന്നോട് അക്രമങ്ങൾ ചെയ്ത ആൾക്ക് പുറത്തു കൊടുക്കുക, അതെന്നിങ്ങനെ പറഞ്ഞ് നടക്കുക, അത് വെച്ചിങ്ങനെ കുത്തി പറയുക, അത് പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുക, ഇതല്ല ഒരു വിശ്വാസിയുടെ വഴി എന്നതുകൂടി നമ്മൾ പറഞ്ഞു പോകണം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. മനുഷ്യ വികാരങ്ങളിൽ ഏറെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന വൈകാരികതയാണ് പ്രതികാര ചിന്ത. പ്രതികാര ചിന്തയെ നിയന്ത്രിച്ചു നിർത്താൻ പ്രചോദനമായ ഒരു സംസാരമാണ് ഇന്ന് നേർരേഖയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പ്രതികാരം കൊണ്ട് എന്തു കാര്യം എന്ന വിഷയം അവതരിപ്പിക്കുന്നത് പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
4: അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. വ്യത്യസ്തരായ ആളുകളെ നമുക്ക് ജീവിതത്തിൽ കാണാൻ അവസരം ലഭിക്കാറുണ്ട്. തികച്ചും മനുഷ്യപ്രകൃതികൾ വ്യത്യസ്തമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ, നമ്മുടെ മക്കളിൽ തന്നെ ആ വ്യത്യസ്തത കാണാൻ നമുക്ക് കഴിയും. പക്ഷേ ചില വ്യക്തികളെ എന്താണ് അവരിങ്ങനെയെന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എല്ലാവരോടും ഒരു പ്രതികാരം, എവിടെയും ഒരു പ്രശ്നക്കാരൻ, എന്താണ് ആ ഒരു മാനസികാവസ്ഥയ്ക്ക് പിന്നിലുള്ളത്, തീർച്ചയായും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ വന്ന, കുടുംബത്തിൽ വന്ന ചില പരാജയങ്ങൾ, അത്തരം പരാജയങ്ങളിലുള്ള അങ്ങേയറ്റത്തെ കുറ്റഭേദവും ഖേദവും ആ പരാജയത്തിന് നിമിത്തമായുള്ള പ്രതികാരവും എവിടെയെല്ലാം അവസരം കിട്ടുന്നുവോ അവിടെയെല്ലാം വീട്ടാൻ ശ്രമിക്കുകയാണോ എന്ന് മനഃശാസ്ത്രപരമായ ചില അനുഭവങ്ങളിൽ നിന്ന് തോന്നിപ്പോവുകയാണ്. ഒരു വ്യക്തിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹം ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിൽ തുറന്നു പറഞ്ഞതാണ്, അതെല്ലാം കേട്ടതാണ്. അന്ന് ഏറെ സഹതാപവും സങ്കടവും അദ്ദേഹത്തോട് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ദീർഘകാലത്തെ പ്രവാസത്തിലൂടെ നേടിയതെല്ലാം കൈവശപ്പെടുത്തി മക്കളും ഭാര്യയും അദ്ദേഹത്തെ പുറത്താക്കി. അവർ മനഃപൂർവ്വം പുറത്താക്കിയതാണെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എങ്കിലും പ്രവാസ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു ജീവിതം ആവശ്യപ്പെടുമ്പോൾ അല്പം സഹിച്ചും അല്പം ക്ഷമിച്ചും കൂടെ ജീവിക്കാൻ ഒരവസരം നൽകേണ്ടിയിരുന്നു. അത് നൽകാത്തതിൽ അദ്ദേഹത്തോട് ഒരു സഹതാപം മനസ്സിൽ തോന്നിയിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ വീണ്ടും കണ്ടുമുട്ടേണ്ടി വന്നപ്പോൾ മറ്റുള്ളവരിൽ നിന്നും ആവർത്തിച്ച് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തവും വ്യതിരിക്തവുമായ ഒരു സ്വഭാവത്തെക്കുറിച്ചാണ്. എവിടെയെല്ലാം വിമർശിക്കുവാനും കുറ്റപ്പെടുത്തുവാനും പ്രശ്നങ്ങളുണ്ടാക്കുവാനും എവിടെയെല്ലാം നിമിത്തങ്ങളുണ്ടോ അതന്വേഷിക്കുകയാണ് പതിവ്. ജീവിതത്തിൽ ചെറിയൊരു ചാരിതാർത്ഥ്യം അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് ഒരു പ്രതിയെ കിട്ടുമ്പോൾ മാത്രമാണ്. തനിക്ക് വാഗ്വാദം നടത്തുവാനും പ്രശ്നമുന്നയിക്കുവാനും പ്രതികാരം ചെയ്യുവാനും ഒരു പ്രതിയെ തേടിയാണ് ജീവിതത്തിലെപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെയെല്ലാം എവിടെയെല്ലാം വെച്ച് തനിക്ക് ഒരു ശത്രുവായി കാണാനും ഉപദ്രവിക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും സാധിക്കുന്നുവോ അതിൻ്റെ അവസരങ്ങളെ തേടി നടക്കുന്ന ഒരു ദുരവസ്ഥ. സുഹൃത്തുക്കളെ, ആരോടാണ് ഈ പ്രതികാരം? ഇത്തരം പ്രതികാരങ്ങളെക്കൊണ്ട് നമുക്കെന്തു നേടാനാവും? പരിചയപ്പെട്ട ഒരു വ്യക്തി ആത്മാർത്ഥമായി നമ്മളെ ഒന്ന് ഓർക്കുകയോ നമ്മുടെ മരണപീഠത്ത് കേട്ടാൽ അല്ലാഹു മഗ്ഫിർ ലഹു എന്നൊരു വാക്ക് പറയുകയോ ചെയ്യാത്ത വിധം ലോകത്തുള്ളവരെയെല്ലാം വെറുപ്പിച്ചിട്ട് നമുക്കെന്തു നേടാനാണ്? വളർത്തിക്കൊണ്ടുവന്ന മക്കൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനില്ല. ജീവന് തുല്യം അദ്ദേഹത്തെ സ്നേഹിച്ച് മരണപ്പെട്ടാലും അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരലോകത്തൊരു പുനഃസംഗമത്തിന് കാത്തിരിക്കേണ്ട ഭാര്യ അദ്ദേഹത്തോടൊപ്പമില്ല. ഇനി എവിടെയെങ്കിലും രണ്ട് സുഹൃത്തുക്കളെയോ അതേപോലെ തന്നെ സഹചാരികളെയോ കിട്ടുമ്പോൾ അവരോടും തർക്കിച്ചും പ്രതിഷേധിച്ചും പ്രതികാരം ചെയ്തും എല്ലാവരെയും ശത്രുക്കളാക്കി എന്ത് ആത്മസംതൃപ്തിയാണ് ജീവിതത്തിൽ നേടാനുള്ളത് എന്ന് പലപ്പോഴും വാർദ്ധക്യത്തിൻ്റെയും ജീവിതാന്ത്യത്തിൻ്റെയും സന്ദർഭങ്ങളിലെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാവേണ്ടതല്ലേ? എല്ലാവരോടും പ്രതികാരവും പ്രതിഷേധവും പ്രശ്നങ്ങളുമായി ജീവിക്കുമ്പോൾ മാത്രം ആത്മസംതൃപ്തി കിട്ടുന്ന ഇത്തരം മനോരോഗങ്ങൾ ഒരു വ്യക്തിയുടെ ഇഹലോകവും പരലോകവും നശിപ്പിക്കുന്നു എന്നാണ് വസ്തുത. ആരെങ്കിലും നമുക്ക് വരുത്തുന്ന നഷ്ടങ്ങളെ, ആരെങ്കിലും നമ്മോട് ചെയ്യുന്ന അതിക്രമങ്ങളെ, ആരെങ്കിലും നമ്മോട് ചെയ്യുന്ന അനീതികൾക്ക് കാണുന്നവരോടെല്ലാം പ്രതികാരം ചോദിക്കുന്ന ഈ ഒരവസ്ഥയെ നമ്മൾ എന്തു പേര് വിട്ടുവിളിക്കും? ആരോ തന്നോട് ചെയ്ത ഉപദ്രവത്തിന് കാണുന്നവരോടെല്ലാം പ്രതികാരം ചെയ്യുന്നത് എന്ത് കാര്യമാണുള്ളത്? പള്ളിയിൽ നഷ്ടപ്പെട്ടു പോയ ചെരുപ്പിനു പകരം ആരോ ഭദ്രമായി ഊരിവെച്ച ഒരു ചെരുപ്പെടുത്തു പോരുമ്പോൾ നാം ആരോടാണ് പ്രതികാരം വീട്ടുന്നത്? നമ്മുടെ ചെരുപ്പ് മോഷ്ടിച്ച വ്യക്തി അവിടെ ചെരുപ്പിട്ട് പോയില്ലല്ലോ. അറിയാതെ പോയതാണെങ്കിൽ ആവട്ടെ, പക്ഷേ മനഃപൂർവ്വം നമ്മുടെ ചെരുപ്പ് ഒരാൾ നഷ്ടപ്പെടുത്തിയതോ അല്ലെങ്കിൽ അറിയാതെ എടുത്തു പോയതോ ആവട്ടെ, നമ്മുടെ ചെരുപ്പ് കാണാത്ത സങ്കടവും നമ്മുടെ ചെരുപ്പ് പോയ നഷ്ടവും അപ്പുറത്ത് നന്നായി ഭദ്രമായി വെച്ചൊരു ചെരുപ്പെടുത്തു പോയി മറ്റൊരുത്തിനോട് പ്രതികാരം വീട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതുതന്നെയാണ് പലരും ജീവിത നിരാശയിൽപ്പെട്ടവർ, കുടുംബങ്ങളോട് പിണങ്ങിയവർ, ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചവർ ഈ പ്രതികാരം കാണുന്നവരോടെല്ലാം വീട്ടുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അതുകൊണ്ട് സ്വഭാവങ്ങളെ നന്നാക്കുവാനും ഇത്തരം പ്രതികാര പ്രതിക്രിയ ചിന്തകളെ മനസ്സിൽ ഒതുക്കി വയ്ക്കുവാനും നല്ലൊരു മനുഷ്യനായി ജീവിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനകളും സൗഹൃദവും സ്നേഹവും ലഭിക്കുന്നവരായിത്തീരാൻ, പരിചയപ്പെട്ടവരെല്ലാം നമ്മളെ സ്നേഹിക്കുന്നവരായി തീരത്തക്ക വിധത്തിൽ നമ്മുടെ സ്വഭാവങ്ങൾ മാറ്റണം. ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടത് ഏറ്റവും വലിയത് സ്വഭാവപരമായ മാറ്റമാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അത്തരം ആളുകളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ.
3: നിങ്ങൾ കേട്ടത് നേർരേഖ. ഇന്നത്തെ നേർരേഖയിൽ പ്രതികാരം കൊണ്ട് എന്തു കാര്യം എന്ന വിഷയമാണ് ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
0: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്താടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.
5: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന പീസ് റേഡിയോ ഇൻസൈറ്റിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. കുട്ടികളോട് ദീൻ പറയുമ്പോൾ ക്ലാസ് എടുത്തുകൊണ്ട് ഷംജാസ് കെ അബ്ബാസ് നമുക്കൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഇൻസൈറ്റ് ശ്രോതാക്കളെ, നമ്മൾ പലപ്പോഴും കുട്ടികളുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ അവർക്ക് ദീന് പറഞ്ഞു നൽകുന്ന കാര്യങ്ങളിലെല്ലാം പുതിയ കാലത്തെ ഭാഷകൾ ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും ബാധ്യതയാണ്. പുതിയ തലമുറയെക്കുറിച്ചുള്ള നമ്മുടെ പരാതികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മളെ തന്നെയാണ് തിരിഞ്ഞു നോക്കുന്നത്. പുതിയ തലമുറ ദീനിനെ ഉൾക്കൊള്ളുന്നില്ല, അവർക്ക് കൃത്യമായി മനസ്സിലാവുന്നില്ല, അവർ ഇബാദത്തുകൾ കൃത്യനിഷ്ഠത പാലിക്കുന്നില്ല, എന്ത് കാര്യങ്ങളായിക്കോട്ടെ അവിടെ എല്ലാം യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ദീന് പറഞ്ഞു കൊടുക്കുന്ന ഭാഷയിലാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് ഒരു 10 വർഷങ്ങൾക്ക് മുൻപോ 5 വർഷങ്ങൾക്ക് മുൻപോ വേണ്ട, നമ്മളൊരു 2 വർഷം മുൻപ് പോലും നമ്മൾ ഇസ്ലാമികമായൊരു വിഷയത്തെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെയല്ല ഇന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്നലെയോ മിനിഞ്ഞാനോ സംഭവിച്ച കാര്യങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ദീന് പറഞ്ഞു നൽകേണ്ടത്. പണ്ട് കാലത്തൊക്കെ ഈ ദീനിയായ കാര്യങ്ങളെ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചു നൽകുന്നതിൽ ചില രീതിശാസ്ത്രങ്ങളുണ്ടായിരുന്നു. അത് പൊതുവിൽ അതിൻ്റെ തത്വങ്ങളിൽ നിന്നുകൊണ്ടുള്ള പഠനങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ദർസ് പോലെയുള്ള രീതികളിലും മദ്രസ സിസ്റ്റങ്ങളിലുമെല്ലാം ഉള്ള ഒരു രീതിശാസ്ത്രമുണ്ട്. അത് നമ്മൾ ഇന്നും അതുപോലെ തന്നെ മുറുകെ പിടിക്കുന്നുമുണ്ട്. അത് അങ്ങനെ തന്നെ മുറുകെ പിടിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാന കർമ്മങ്ങൾ, അടിസ്ഥാനമായ തത്വങ്ങൾ, അതെല്ലാം യഥാർത്ഥത്തിൽ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ അതങ്ങനെയാണ് പഠിപ്പിക്കപ്പെടേണ്ടത്. പക്ഷേ കുടുംബങ്ങളിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഉപ്പ എന്ന നിലക്ക്, ഒരു ഉമ്മ എന്ന നിലക്ക് നമ്മുടെ കുട്ടികൾക്ക് ദീന് പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. 3 കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായും പറയാനുള്ളത്. 1-ാമത്തെ കാര്യം, നമ്മൾ ദീനിയായ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിനെല്ലാം യഥാർത്ഥത്തിൽ നല്ല കൃത്യമായ അവരുടെ ജീവിതത്തെ കണക്ട് ചെയ്യുന്ന ഉദാഹരണങ്ങൾ ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വമാണ് ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം. തൗഹീദ് എന്ന് പറയുന്ന, അള്ളാഹു അഹദ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്കൃഷ്ടമായ ആ ഒരു ആദർശം, അള്ളാഹു ഏകനാണ് എന്നത് ഒരു കുട്ടി ഉൾക്കൊള്ളേണ്ടതിൻ്റെ അടിസ്ഥാനം എന്താണ്, നമ്മളത് കൃത്യമായും പഠിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മദ്രസകളിൽ കുട്ടികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് ഇസ്ലാം കാര്യങ്ങൾ 5 പറയും. 1-ാമത്തേത് കലിമത്തു തൗഹീദാണെന്ന് പറയും. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാണെന്ന് പറയും. പക്ഷേ അതെല്ലാം അവിടെ തത്വത്തിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിലും ജീവിത മേഖലകളിൽ കുട്ടികൾക്ക് ഇത് കൃത്യമായും പറഞ്ഞു നൽകേണ്ട സാഹചര്യമുണ്ട്. അവിടെയാണ് ഒരു രക്ഷിതാവിൻ്റെ കൃത്യമായ റോൾ കൃത്യമായി നമ്മൾ വരുന്നത്. 1-ാമത്തെ കാര്യം, രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം അവരോടൊപ്പമാണ് ചിലവഴിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കുട്ടികൾ പോകുന്നുണ്ടെങ്കിൽ അവരൊരു രാവിലെ 9 മുതൽ ഒരു 4 വരെയൊക്കെ അവർ സ്കൂളിലായിരിക്കും ചിലവഴിക്കുന്നുണ്ടാവുക. അപ്പോൾ പല രക്ഷിതാക്കളും പറയാം, കുട്ടികളൊപ്പം സമയേ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ 24 ദിവസത്തിൽ ഒരു 4-5 സ്കൂളുകളിലോ മറ്റോ പോയാൽ പോലും കുട്ടികൾ ബാക്കിയുള്ള ഒരു 10-19 നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. അവരുടെ ഉറക്കത്തിലും അല്ലാതെയും എല്ലാം ഒരു രക്ഷിതാവിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ 1 രാവിലെ ചില സമയങ്ങളിലോ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ അധ്യാപനം കൊണ്ട് മാത്രം അവർ ദീൻ ഉൾക്കൊള്ളുമെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാവരുത്. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ കുട്ടികളുടെ ഭാഷയിലേക്ക് നമ്മളെല്ലാവരും മാറണം. അതിനേറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, നമ്മുടെ കാഴ്ചപ്പാടുകളിൽ, നമ്മുടെ നിലപാടുകളിലെല്ലാം, നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ ദീനിന് നമ്മൾ കണ്ടു തുടങ്ങണം. ഇപ്പോൾ അള്ളാഹു ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമുക്ക് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ പറയുന്ന അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു കുട്ടിയും ഉപ്പയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, സംഭാഷണം ഖുർആനിൽ കൃത്യമായും പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം സൂറത്തുൽ ലുഖ്മാനിലാണത്. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായും പവൈദഖാല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഅലുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ. അള്ളാഹുവിൻ്റെ അടിമയായ ലുഖ്മാൻ അലൈഹി ഇസ്ലാം, അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ലാ തുശ്രിക് ബില്ലാ എന്നാണ്. നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത് എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ്, എന്താ ഒരു കുട്ടി ശിർക്ക് ചെയ്യുക, ഒരു കുട്ടിക്ക് ശിർക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ അറിയേണ്ടത്, ഒരു കുഞ്ഞു മനസ്സിലേക്ക് ഒരു തത്വത്തെ കൃത്യമായും സന്നിവേശിപ്പിക്കാൻ സാധിച്ചാൽ, നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുക എന്നാണ് പറയുക. പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ടീച്ചിങ് എന്നാണ്, പഠിപ്പിക്കുക. എന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത് ഇൻസ്റ്റില്ലിംഗ് ആണ്, ടീച്ചിങ് അല്ല, ഇൻസ്റ്റില്ലിംഗ്, സന്നിവേശിപ്പിക്കലാണ്. പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മുതിർന്ന പക്വതയുള്ള മനസ്സുകളിൽ മാത്രം പറ്റുന്ന കാര്യമാണ്. കുട്ടികളുടെ സ്കൂളുകളിലാണെങ്കിലും മറ്റ് ഏത് പഠനങ്ങളിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇൻസ്റ്റില്ലിംഗ് ആണ്, സന്നിവേശിപ്പിക്കലാണ്. എന്താ സന്നിവേശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, കുട്ടികളുടെ മനസ്സിൽ അത് കോറിയിടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കോറിയിടാൻ സാധിക്കുക? അത് നമ്മൾ സ്കൂളുകളിലും മറ്റും പഠിപ്പിക്കുന്നത് പോലെ കുറേ തവണ റിപ്പീറ്റഡായി പറയാന്നുള്ളതല്ല. നീ അള്ളാഹുൽ ശിർക്ക് ചെയ്ത്, അള്ളാഹുൽ ശിർക്ക് ചെയ്ത്, നമ്മൾ 10 പറഞ്ഞാൽ കുട്ടിക്ക് അത് പഠിക്കാൻ മനസ്സിലാവുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. മറിച്ച് കുട്ടികൾക്ക് അള്ളാഹു ശിർക്ക് അതെന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം. അവിടെ ചില ഉദാഹരണങ്ങൾ അനിവാര്യമാണ്. ഒരു പക്ഷേ മദ്രസയിൽ ഉസ്താദ ഉദാഹരണമൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മളും നമ്മുടെ മോനും നമ്മളിങ്ങനെ ഒരു യാത്ര ചെയ്യാണ്. ആ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വഴിയരികിൽ ഒരു വിഗ്രഹാരാധനയുടെ മറ്റ് ഏതെങ്കിലും രൂപത്തിലുള്ള അനാചാരങ്ങൾ എന്നൊരു സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മോനും നമ്മളും അതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറയാണ്, അത് അവർ കണ്ടു, അവരാരെയും പരാതിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആ ജനസമൂഹത്തിന് പറഞ്ഞു കൊടുത്ത ശിർക്കിൻ്റെ ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അസ്തമിക്കുന്ന സൂര്യനെയോ അസ്തമിക്കുന്ന നക്ഷത്രങ്ങളെയോ ഞാൻ ആരാധിക്കില്ല, പൊട്ടിപ്പോകുന്ന വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കില്ല, പൊളിഞ്ഞു പോകുന്ന അത്തരം ആരാധനാപാത്രങ്ങളെ ഞാൻ ആരാധിക്കില്ല. ഇതെല്ലാം ഇബ്രാഹിം അലൈഹിസ്സലാം വളരെ യങ്ങായ വളരെ യൗവനത്തിൽ നിൽക്കുമ്പോഴാണ് ഇതെല്ലാം ആ സമൂഹത്തിനോട് പഠിപ്പിച്ച് നൽകുന്നത്. അതുപോലെ നമ്മുടെ സംസാരങ്ങളിൽ അള്ളാഹു വരുമ്പോൾ മാത്രമാണ് ഒരു കുട്ടിക്ക് അള്ളാഹനെ ബോധ്യപ്പെടുക. അപ്പോൾ ശിർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ശിർക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, പല സമയങ്ങളിലും നമ്മുടെ വീടുകളിൽ തന്നെ പല കാര്യങ്ങളിലും തെറ്റായ ചില നിലപാടുകൾ ദീനിയായി തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളിലോ മറ്റൊക്കെ എടുക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ എല്ലാം അത് തിരുത്തി കൊടുക്കുമ്പോൾ കുഞ്ഞുകുട്ടിയല്ലേ അവനിപ്പോൾ എന്താ മനസ്സിലാവുക എന്നല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് അവൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അവനോട് തന്നെ അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. പല രക്ഷിതാക്കളും നിസ്സാരമായി കാണുന്നൊരു വിഷയമാണിത്. അതൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാവുക, അവർക്ക് എങ്ങനെ ബോധ്യപ്പെടുക? പക്ഷേ സുഹൃത്തുക്കളെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകളാണ്, നമ്മൾ സെറ്റ് ചെയ്യുന്ന ലിമിറ്റുകൾ

ഒരു കുട്ടി വളർന്ന് വലുതാവുന്ന സാഹചര്യങ്ങളെ കാണുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ള അത്ഭുതങ്ങളെ കാണുമ്പോൾ, ഊട്ടിയിലേക്ക് കുടുംബമായിട്ട് ടൂർ പോകും, ഊട്ടി പോയി നല്ല അടിപൊളിയായി തിരിച്ചു വരും. പക്ഷേ ഊട്ടിയിൽ ചെന്ന് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും, നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു യാത്രയാണെങ്കിൽ പോലും, നമ്മൾ പോകുന്ന ഏത് സ്ഥലങ്ങളാണെങ്കിലും, നമ്മൾ സന്ദർശിക്കുന്ന എവിടെയാണെങ്കിലും, അവിടെ ചെന്ന് നമ്മളെന്തൊരു അത്ഭുതം കാണുമ്പോൾ, സുബ്ഹാനല്ലാഹ്, എത്ര വലിയൊരു സംഭവമാണിത്, എത്ര ഭംഗിയുള്ളതാണിതെന്ന് പറയുമ്പോൾ, ഒപ്പം നമ്മൾ കുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് പറയണം, ഇതെല്ലാം ഹാദാ ഖൽഖുല്ലാ, ഇതെല്ലാം അള്ളാഹു ഉണ്ടാക്കിയല്ലേ. ഈ ഒരു അത്ഭുതം സ്വന്തം ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വായയിൽ നിന്നും കേൾക്കുന്ന, ശ്രവിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, തീർച്ചയായും അവൻ ഇനി കാണുന്ന എല്ലാ കാഴ്ചകളിലും അവൻ അള്ളാഹുവിനെ കാണാൻ സാധിക്കുന്നതാണ്, അള്ളാഹുവിൻ്റെ ആ ഒരു അടയാളങ്ങളെ കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും ഇങ്ങനെയായിരിക്കണം നമ്മൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ദീനിയായ വിഷയങ്ങൾ പറയുന്നിടത്തെ, നമ്മുടെ അടിസ്ഥാനപരമായ ആദർശ വിഷയങ്ങൾ പറയുമ്പോൾ, ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പറയാൻ സാധിക്കും. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾക്ക് ആവിഷ്കരിക്കാൻ സാധിക്കും. ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ, ആരാണ് പ്രവാചകൻ, എപ്പോഴാണ് പ്രവാചകനെ കണ്ടിട്ടുള്ളത്, അതൊന്നും ആ കുട്ടിക്കറിയില്ല. അവൻ ഇന്നേവരെ അറിയാത്ത ഒരാളെ പറ്റിയാണ് അവൻ മദ്രസയിൽ പഠിക്കുന്നത്. പക്ഷേ ആ പ്രവാചകനെക്കുറിച്ച് അവൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണും. എപ്പോഴാണെന്നറിയോ, അവൻ്റെ ഉപ്പയും ഉമ്മയും എടുക്കുന്ന നിലപാടുകളെല്ലാം ആ പ്രവാചകൻ പറഞ്ഞതുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴായിരിക്കും അത്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ എന്ന് പറഞ്ഞ് നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ആ കുതിരപ്പുറത്ത് കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നത്രേ. ഇത് ഒന്നോ രണ്ടോ തവണ നമ്മൾ പറയുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഇത് ഏതോ ഒരു പ്രവാചകൻ, ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ ഉപ്പയും ഉമ്മയും സ്വീകരിച്ചാണെന്നുള്ള തലയിൽ കയറും. പിന്നീട് ആ പ്രവാചകൻ ആരാണ്, അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ ഇടങ്ങളിലും എല്ലാം ഈ ഡിസ്കഷൻ നമ്മൾ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ആദർശപരമായി ഇപ്പോൾ പ്രവാചകനും അതുപോലെ തന്നെ അള്ളാഹുവിനെയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഖുർആൻ എന്നുള്ള വിഷയം. ഇപ്പോൾ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ, ഒരു വീട്ടിൽ ഖുർആൻ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നുള്ളത് എന്നുള്ളതാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ ആ ഖുർആൻ എവിടെയാണെന്നുള്ളതിന് കൃത്യമായ അടയാളം. നമ്മുടെ വീട്ടിലെ ഷെൽഫിനുള്ളിൽ എപ്പോഴും പൊടിതട്ടി വെക്കുന്ന ഒരു ഗ്രന്ഥമാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെ മനസ്സിലും അത് എപ്പോഴും പൊടിതട്ടി വെക്കുന്ന ഗ്രന്ഥമായിരിക്കും. നമ്മുടെ വീട്ടിലെന്നും ഉമ്മയുടെയും ഉപ്പയുടെയും കയ്യിലൂടെ ഓടിക്കളിക്കുന്ന ഗ്രന്ഥമാണെങ്കിൽ നമ്മുടെ കുട്ടിയുടെയും കയ്യിൽ ഓടിക്കളിക്കുന്ന ഗ്രന്ഥമായി അത് മാറും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഭാഗം അങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ആദർശപരമായ കാര്യങ്ങൾ കുട്ടികൾക്ക് പ്രാക്ടിക്കലായി പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ട് എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും ഇത് ഏറ്റവും നന്നായി സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ സാധിക്കില്ല, നമ്മൾ സ്റ്റേജിൽ കയറി ഒരു 5000 ആളുകളുടെ മുമ്പിൽ നമുക്ക് വലിയ പ്രഭാഷണം നടത്താൻ ചിലപ്പോൾ സാധിച്ചോളന്നില്ല. നമ്മളൊരു വലിയ ക്ലാസ് എടുക്കാനോ നമുക്ക് വലിയ തഫ്സീറുകൾ വായിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടിറങ്ങാൻ നമുക്ക് സാധിക്കണമെന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ ഡിസ്കഷനുകളിലെല്ലാം അള്ളാഹുവിനെയും ഇസ്ലാമിനെയും എല്ലാം കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ആദർശപരമായ വിഷയങ്ങൾ പോലെ തന്നെ നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലും ഈ ഒരു മാതൃക വേണമെന്നുള്ളതാണ്. സാധാരണ പറയാറുണ്ട്, നമ്മുടെ കുട്ടി നമ്മൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നില്ല എന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് അവൻ നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണെന്നാണ്. അവൻ നമ്മൾ പറയുന്നതെല്ലാം കേൾക്കുന്നില്ല എന്നതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ടത് നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് അല്ലേ? നമ്മൾ പറയുന്നത് കേൾക്കണില്ല എന്ന് നമ്മൾ ഭയങ്കര ടെൻഷനാണ്. നിസ്കരിക്കാൻ എത്ര പറഞ്ഞ് കേൾക്കണില്ല, പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഖുർആൻ ഓതാൻ പറഞ്ഞാൽ കേൾക്കില്ല, ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ആ ടെൻഷനൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതിനേക്കാൾ വലിയ ടെൻഷൻ നമ്മൾ നിസ്കരിക്കാൻ പോകണ്ടോ എന്ന് കാണുന്നതാണ് കുട്ടി. നമ്മൾ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുന്ന ഉപ്പയാണോ, നമ്മൾ സമയമായിക്കയിൽ മുസലെടുത്ത് നിസ്കരിക്കുന്ന ഉമ്മയാണോ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട്. ആ കാണുന്നതിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ കുട്ടിക്ക് അത് സ്വീകരിക്കാൻ ഒരു നല്ല മാതൃകയില്ലാതായി പോകും. പക്ഷേ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് മാതൃക കാണിച്ചു കൊടുത്തത് ശീലിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ദീനിയായ ആരാധനാ കർമ്മങ്ങളെല്ലാം നമ്മൾ ആദ്യം ചെയ്യുന്നുണ്ടോ നമ്മൾ ഉറപ്പിക്കണം. ഇപ്പോൾ ഖുർആൻ പാരായണം, അല്ലെങ്കിൽ നമ്മൾ വായിക്കണം വായിക്കണം, കുട്ടിയെടുത്ത് പഠിക്കണം പഠിക്കണം എന്ന് പറയും. പക്ഷെ ഉപ്പ വീട്ടിൽ വന്നാൽ ഫുൾ ഫോണിലാണ്, അതിൽ ഉമ്മ എപ്പോഴും തിരക്കിലാണ്, അടുക്കളയിലാണ്, നമ്മളങ്ങനെ പഠിക്കുന്ന ഒരാളൊന്നും അല്ല, കുട്ടി ഇങ്ങനെ പഠിക്കാൻ നമ്മൾ പറയാണ്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് എത്ര തന്നെ ആത്മാർത്ഥമായി പഠിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നമുക്കൊരു സൂക്ഷ്മത ഉണ്ടാവണം എന്നുള്ളതാണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ പോലെ തന്നെ നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ആദർശമാണ്, രണ്ട് ആരാധനയാണ്, മൂന്ന് വിശ്വാസമാണ്. എന്താ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ? സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടികൾ ദീൻ ഉൾക്കൊള്ളുന്നിടത്ത് ജീവിതത്തിൻ്റെ ഇടവേളകളിലെല്ലാം അവർക്ക് ദീൻ കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും അള്ളാഹു ആശ്വാസം നൽകുന്ന, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിലപാടെടുക്കാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. തവക്കുലുമായി ബന്ധപ്പെട്ട് നമ്മൾ കുട്ടികൾക്ക് പറയാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈലിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ കാണുമ്പോൾ അവിടുത്തെ കുട്ടികൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വെല്ലുവിളികൾ അനുഭവിക്കുമ്പോഴൊക്കെ ഹസ്ബുൻ അല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്നത് നമ്മളെ മോനിങ്ങനെ കാണിച്ചു കൊടുത്ത്, നമ്മുടെ മോൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട്, ഇത് കണ്ടോ, നമ്മുടെ അതേ പ്രായമുള്ള കുട്ടിയല്ലേ അത്, അവൻ എത്ര ബുദ്ധിമുട്ടില്ല.

0: ആരെക്കുറിച്ചാണ് പറയണത്? അതാണ് യഥാർത്ഥത്തിൽ തവക്കുലിന്റെ പാഠം. നമ്മുടെ വിശ്വാസരംഗങ്ങളിലെല്ലാം നമ്മളിത് പാലിക്കണം. സുഹൃത്തുക്കളെ, വലിയ രീതിയിൽ കുട്ടികൾ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന കാലമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ അത്തരത്തിലുള്ള വലിയ ടെൻഷനുകൾ, പ്രഷറുകളെല്ലാം അനിയന്ത്രിതമായിട്ട് കാരണങ്ങളില്ലാതെ തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പഠനമേഖലയിലെല്ലാം വലിയ ആത്മഹത്യകൾക്കും വലിയ ഡിപ്രഷനും എല്ലാം കാരണമാവുന്നു. ഇന്ന് കേരളക്കരയിൽ തന്നെ വലിയ രീതിയിൽ ഈ സൈക്കോളജി തെറാപ്പി സെന്ററുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണമൊക്കെ പലപ്പോഴും പുതുതലമുറയിൽ ഇത്തരം വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്. അവർ സ്ക്രോൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആണെങ്കിലും ഒക്കെ കമ്പയർ ചെയ്യാനും നിരന്തരം താരതമ്യം ചെയ്ത് ഞാനൊന്നും ആയിട്ടില്ല, എനിക്കെന്തൊക്കെയോ കുറവുണ്ടെന്നൊക്കെ തോന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയെല്ലാം നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ വിശ്വാസം ഒരു ദൃഢമായ ആശ്വാസമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായി തർജ്ജമ ചെയ്ത് നൽകണം എന്നതാണ്. ഒരു കുട്ടി താരതമ്യം ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, പ്രവാചകന്റെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നിങ്ങളെപ്പോഴും മുകളിലേക്കല്ല താഴേക്കാണ് നോക്കേണ്ടത്. ഈ പാഠത്തെ എങ്ങനെ നമുക്ക് നൽകാൻ സാധിക്കും? ഈ പാഠം ഒരു കുട്ടിക്ക് പറഞ്ഞു നൽകേണ്ടത് ഹദീസ് വായിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല, മറിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു സൗകര്യം ഇല്ലെങ്കിൽ അവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ തൊട്ട് താഴെയുള്ള ഈ സൗകര്യം പോലും ഇല്ലാത്തൊരു വീട്ടിലേക്കാണ് എന്ന് പറയാൻ, നിരന്തരം പരാധീനകളുടെ കഥകൾ പറഞ്ഞ് എപ്പോഴും അത്തരം പരാതികളും ദീനതകളും മാത്രമായി പോകുന്ന രക്ഷിതാക്കളുടെ സംസാരങ്ങൾക്കിടയിൽ ഇങ്ങനെ നിലപാടുകൾ മാറിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പിന്നെ എന്ത് പരാതികൾ ഉണ്ടാകുമ്പോഴും അവൻ താഴേക്ക് നോക്കും, എന്നെക്കാളും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെന്ന് അവൻ ഉൾക്കൊള്ളും. അതുകൊണ്ട് അത്തരം ആ ഒരു തരത്തിലുള്ള വിശ്വാസം ജീവിതത്തിൽ ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കുട്ടികൾ മാറണം. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ആദർശപരമായ വിഷയങ്ങളിലെ നമ്മുടെ രക്ഷാകർത്തൃത്വമാണ്. രണ്ടാമത്തത് നമ്മുടെ ആരാധന കർമ്മങ്ങളിലെ മാതൃകകളാണ്. മൂന്നാമത്തത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെ ആശ്വാസമാണ്. ഈ മൂന്ന് കാര്യങ്ങളും തീർച്ചയായും ഉൾക്കൊള്ളുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം അള്ളാഹു നമുക്ക് ആ ഒരു ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, കുട്ടികളോട് ദീൻ പറയുമ്പോൾ. ക്ലാസ് എടുത്തത് ഷംജാസ് കെ അബ്ബാസ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹനീഫ വണ്ടൂരിന്റെ കൂടെ ഞാൻ ഹസൻ അൻസാരി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമുകൾ ഒന്നിനു പുറകെ ഒന്നായി നമ്മളെ കാത്തിരിക്കുകയാണ്. ഇൻസൈറ്റിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അന്യസ്ത്രീയായ ഉമ്മു ഹറാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് സന്ദർശിച്ചുവെന്നോ വസ്തുത എന്ത് എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് അജ്മൽ ഫൗസാൻ നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കരിവാരി തേച്ചു കാണിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്രത്തിൽ ഒരു സ്ത്രീകളോട് അമിതമായി ഭ്രമമുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതം ഒരിക്കലും സംശുദ്ധമായിരുന്നില്ല എന്ന് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി യുക്തിവാദികളും നിരീശ്വരവാദികളും അടങ്ങുന്ന ഇസ്ലാം വിമർശകർ ഒരുപാട് ഹദീസുകളെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനായി ഹദീസുകളിൽ പല കൃത്രിമങ്ങളും നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനമധ്യത്തിൽ ഇകഴ്ത്തിക്കാണിക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നാണ് അവർ വെറുതെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുണ്ടായ ചില ഹദീസുകൾ, അതിലൊന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിമർശകർ പറയാറുള്ളത്, മിൽഹാന്റെ മകളായ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക്, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കൂടിയായ അവരുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് കയറി ചെല്ലാറുണ്ടായിരുന്നു. അതുപോലെ അവർ പ്രവാചകന്റെ തലയിൽ പേൺ നോക്കാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മടിയിൽ തലവെച്ച് കിടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ അവർ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു വസ്തുതയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഈ സംഭവം വളരെ കൃത്യമായി തന്നെ പണ്ഡിതന്മാർ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല വിമർശകരും ഇമാം ബുഖാരിയാണ് പ്രവാചകനെ ഒരു വ്യഭിചാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഈ ഹദീസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എന്നുവരെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദ്ഖുലു അലാ ഉമ്മി ഹറാമിൻ ബിന്തി മിൽഹാൻ ഫതുദ്ഇമുഹു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയുടെ, മിൽഹാന്റെ പുത്രിയായ ഉമ്മു ഹറാം എന്ന സ്ത്രീയുടെ അടുത്തേക്ക് അവരുടെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. ഫതുദ്ഇമുഹു, അവർ പ്രവാചകന് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു. വകാനത്ത് ഉമ്മു ഹറാമിൻ തഹ്ത ഉബാദത്ത് ഇബ്നു സ്വാമിത്, ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഉബാദത്ത് ഇബ്നു സ്വാമിത് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ വീട്ടിൽ പോയി. അവർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരം ഉറങ്ങാൻ തീരുമാനിച്ചു. വജാലത്ത് തഫ്ലീ റസഹു, അപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ തലയിൽ പേൻ നോക്കാൻ തുടങ്ങി. ഫനാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങിപ്പോയി. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉറക്കത്തിനിടയിൽ ഒന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട് ചിരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലം എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഈ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹു റസൂലെ, എന്താണ് നിങ്ങളെ ചിരിപ്പിച്ചത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം താൻ ഉറക്കത്തിൽ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നം ഇങ്ങനെയായിരുന്നു. ഭാവി കാലത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാസു മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ, അവർ എന്തു ചെയ്യും? ഉരിദു അലയ്യ ഗുസാതൻ ഫി സബീലില്ലാഹ് യർകബൂന സബജ ഹാദൽ ബഹ്രി മുലൂക്കൻ അലൽ അസിറ രാജാക്കന്മാരെ പോലെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് കപ്പലുകളിൽ യാത്ര ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനായി ഇറങ്ങിയ പോരാളികളായ ഒരു കൂട്ടം എൻ്റെ ഉമ്മത്തിലെ ആളുകളെ എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ടപ്പോൾ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഉടനെ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹു റസൂലെ, എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൂടി ആ യോദ്ധാക്കളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെയും പ്രവാചകൻ ഉറങ്ങി. പിന്നെയും വീണ്ടും ഇതുപോലെ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു. അപ്പോഴും സമാനമായ സംഭവം ഉണ്ടായി, സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോഴും ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലെ, എനിക്ക് വേണ്ടി എന്നെയും അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല ഉമ്മു ഹറാം, നീ ആദ്യം പറഞ്ഞ ആ ആളുകളിൽ പെട്ടവരാണ് എന്ന് മറുപടി പറയുകയും ചെയ്തു. ഇവിടെ ഈ ഹദീസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിമർശകർ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. അതിൻ്റെ ഒരു വസ്തുതയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ തുടങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിലെത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ അവരുടെ ഭക്ഷണം കഴിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ തലയിൽ പേൻ നോക്കുന്നു. ഇങ്ങനെ സ്വപ്നമുണ്ടാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്ന് പറയുന്നത് വിമർശകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അന്യ സ്ത്രീകളുമായി ഒറ്റയ്ക്ക് ഇടപഴകുന്ന ആളായിരുന്നു, അവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരാളായിരുന്നു എന്നൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇമാം ബുഖാരിയാണ് ഈ ഹദീസ് പ്രവാചകനെ ഇങ്ങനെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയത് എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട്. ഒന്നാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ചെന്ന ആ വീട് ഏതാണ്? പ്രവാചകൻ സദസ്സും ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിലേക്ക് കയറി ചെന്നത്. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷത്തോളം പ്രവാചകൻ്റെ സന്തത സഹചാരിയായി, പ്രവാചകൻ്റെ ഒരു ഭൃത്യനായി, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ ഭൃത്യൻ എന്ന ചരിത്രത്തിൽ അറിയപ്പെട്ട വ്യക്തിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരി കൂടിയാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ. അതും മാത്രമല്ല, ഈ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട് എന്ന് പറയുന്നത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൻ്റെ അതേ വീടാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ ഉമ്മു സുലൈം, അതുപോലെ തന്നെ ഉമ്മയുടെ സഹോദരി ഉമ്മു ഹറാം, ഇവരൊക്കെ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഈ വീടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭേദ്യമായി ബന്ധമുണ്ടായിരുന്നു, തൻ്റെ ഭൃത്യൻ്റെ വീടാണ്. അതുമാത്രമല്ല, നമുക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ രണ്ട് സ്ത്രീകളും തമ്മിലുണ്ടായിരുന്ന ആഴമേറിയ ആത്മബന്ധത്തിൻ്റെ വിശദീകരണം നമുക്ക് വഴിയെ വിശദീകരിക്കാം. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കായിരുന്നു ഈ വീട്ടിലേക്ക് കയറി ചെന്നത് എന്നത് വിമർശകർ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈ സംഭവം ഉദ്ധരിക്കുന്ന അനസ് റളിയല്ലാഹു അൻഹു എങ്കിലും അവിടെ ചുരുങ്ങിയത് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു യത്തീമിനെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. സല്ലൈതു അനാ വയത്തീമുൻ, ഞാനും എൻ്റെ വീട്ടിൽ വളർന്നിരുന്ന ഒരു അനാഥക്കുട്ടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പിന്നിൽ നിന്ന് നമസ്കരിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഉമ്മ ഉമ്മു സുലൈം ഞങ്ങളുടെ പിന്നിൽ നിന്നാണ് നിസ്കരിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഇമാമും മഅ്മൂമിങ്ങളുമായി നിസ്കരിക്കുമായിരുന്നു. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, എൻ്റെ വീട്ടിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ എൻ്റെ വീട്ടിൽ വെച്ച്, അങ്ങനെ അവർ ഉൾക്കൊള്ളുന്ന വീട്ടിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ ഉമ്മു സുലൈമും എൻ്റെ ഉമ്മയുടെ സഹോദരി ഉമ്മു ഹറാമും ഞങ്ങളുടെ പിറകിൽ നിസ്കരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടെ വീട് സന്ദർശിച്ചിരുന്നു, അവിടെ നിസ്കരിച്ചിരുന്നു, അവിടെ വിശ്രമിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴൊക്കെ ഒറ്റയ്ക്കായിരുന്നു എന്നത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് നമുക്കറിയില്ല. ഏറ്റവും ചുരുങ്ങിയത് അനസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ രണ്ട് സ്ത്രീകളിൽ ഉമ്മു സുലൈം അല്ലെങ്കിൽ ഉമ്മു ഹറാം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു വീട്ടിലാണുള്ളത്. അതുപോലെ തന്നെ ഇവരുടെ വീട്ടിൽ ഒരു അനാഥക്കുട്ടി ഉണ്ടാകും. അപ്പോൾ ഈ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമില്ലാത്ത സമയത്ത് ദുഷ്ടലാക്കോടുകൂടി അവിടെ ഒറ്റയ്ക്ക് കയറി ചെന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ ഹദീസുകൾ മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാം. ഈ ഒരു വാദത്തിന് വേണ്ടി പ്രവാചകൻ ഒറ്റയ്ക്കായിരുന്നു കയറി ചെന്നത് എന്ന് നമ്മൾ സങ്കല്പിക്കാം. ഒറ്റയ്ക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്ത്രീകളെ, അല്ലെങ്കിൽ ഈ ഇതിലേതെങ്കിലും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെയോ അല്ലെങ്കിൽ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയെയോ സന്ദർശിക്കാൻ ഒറ്റയ്ക്കായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് എന്ന് തന്നെ വിചാരിച്ചാലും അതിൽ യാതൊരു കുഴപ്പവുമില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അതിൽ യാതൊരു കുഴപ്പവുമില്ല, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു ഉമ്മു ഹറാം, അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹുമാ. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി അത്രയധികം ബന്ധമുള്ള ആളുകളാണ്. മുലകുടി ബന്ധത്തിൻ്റെ പ്രാധാന്യം നമുക്കറിയാവുന്നതാണ്. ഇസ്ലാമിൽ മുലകുടി ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം മുലകുടി ബന്ധത്തിലെ സഹോദരങ്ങൾ ഒരു രക്തബന്ധത്തിലെ സഹോദരങ്ങളെ പോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത്. അവരുമായുള്ള വിവാഹബന്ധം നിഷിദ്ധമാണ്. സ്വന്തം ഉമ്മയെപ്പോലെ തന്നെ, അല്ലെങ്കിൽ ഉമ്മയുടെ സഹോദരങ്ങളെ പോലെ തന്നെ അവരെയും ഇസ്ലാം പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അലാമ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. സമിഅ്തു ബഅദ് അൽ ഹുഫാദ് യഖൂൽ, ഞാൻ എൻ്റെ അധ്യാപകരായ പണ്ഡിതന്മാരായ ഹദീസിൻ്റെ വിഷയത്തിൽ ആഴമേറിയ പാണ്ഡിത്യമുള്ള നല്ല അവഗാഹമുള്ള ആളുകൾക്കാണ് ഹാഫിദീങ്ങളായ ഹദീസ് പണ്ഡിതന്മാരെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഹാഫിദീങ്ങളായ ഹദീസ് പഠന മേഖലയിലെ വളരെയധികം അവഗാഹം നേടിയ പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കേട്ടിട്ടുണ്ട്? കാനത്ത് ഉമ്മു സുലൈം ഉഖ്തു ആമിനത്ത ബിന്തു വഹബ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ ഉമ്മയായ ആമിന ബിന്തു വഹബിൻ്റെ സഹോദരിയായിരുന്നു, മിനർ റളാഅ മുലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. അഥവാ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മാത്രമല്ല, ആഴമേറിയ നല്ല പ്രാമാണികരായ ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായം കൂടിയാണ്, അതിനുള്ള പിന്തുണ കൂടി ഈ ഒരു അഭിപ്രായത്തിനുണ്ട്, ഈ വസ്തുതയ്ക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൻ്റെ ഉമ്മയുടെ സഹോദരിയെ, മുലകുടി ബന്ധത്തിലെ സഹോദരിയെ സന്ദർശിക്കുന്നതിൽ, ഒറ്റയ്ക്ക് തന്നെ സന്ദർശിക്കുന്ന തൻ്റെ ഉമ്മയെപ്പോലെ കരുതുന്ന, അവർ മകരെപ്പോലെ പ്രവാചകനെ കരുതുന്ന അങ്ങനെയൊരു ആ ബന്ധത്തിൽ ഒറ്റയ്ക്കുള്ള സന്ദർശനം ഉണ്ടായാൽ തന്നെ അതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് രൂപത്തിലായാലും ഇവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹ്റമുകളിൽ, വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളിൽ, അങ്ങനെയുള്ളവർക്കാണ് മഹ്റം എന്ന് പറയുന്നത്, അവരിൽപ്പെട്ടവരായിരുന്നു എന്നത് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇത്തഫഖൽ ഉലമ പണ്ഡിതന്മാർക്കിടയിലുള്ള ഐകകണ്ഠേനയുള്ള അഭിപ്രായമാണ് അന്ന ഉമ്മഹറാം കാനത്ത് മഹ്റമൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മഹറാം റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മഹ്റമായിരുന്നു, വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട ആളുകളിൽ പെട്ടവരായിരുന്നു എന്നത് അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യം. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ആ വിഷയത്തിൽ തർക്കമില്ല. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മൂലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു, അതല്ല വേറെ ഒരു മൂലകുടി ബന്ധത്തിൽ ഉള്ള സഹോദരിയായിരുന്നു എന്നൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ, മൂലകുടി ബന്ധത്തിലുള്ള സഹോദരിയായിരുന്നു എന്നത്, ഉമ്മയുടെ മൂലകുടി ബന്ധത്തിലെ സഹോദരിയായിരുന്നു എന്നത്, എന്നാൽ ആ ബന്ധത്തിൻ ഏത് വിധത്തിലുള്ള ബന്ധമാണ് എന്നത് ചില പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, മഹ്റമാണ് പ്രവാചകന് വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട പ്രവാചകൻ്റെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് കാണാൻ കഴിയുന്ന ഒരു മഹദിയായിരുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പല സ്ഥലങ്ങളിൽ ഈ വസ്തുത അദ്ദേഹത്തിൻ്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്ന ഏതായിരുന്ന ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, ഉമ്മഹറാം റളിയല്ലാഹു അൻഹ, ഇവരൊക്കെ പ്രവാചകൻ്റെ മഹ്റമുകളായിരുന്നു, ഒന്നുകിൽ കുടുംബ ബന്ധം കൊണ്ട് അല്ലെങ്കിൽ മുലകുടി ബന്ധം കൊണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. മാത്രമല്ല ഇവരുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മറ്റുള്ള ആളുകളെക്കാൾ കുറച്ചുകൂടി ആഴമേറി ബന്ധമുണ്ടായിരുന്നു. തൻ്റെ ഭൃത്യൻ്റെ വീടാണ്, അതുപോലെ തന്നെ ഇങ്ങനെയൊരു ഒരു ഉമ്മയുടെ മുലകുടി ബന്ധം എന്നുള്ള ഒരു ബന്ധം കൂടിയുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇടയ്ക്കിടെ വീടുകൾ സന്ദർശിച്ചു. അപ്പോൾ ഈ വിമർശകർ കാണുന്ന രൂപത്തിൽ, അവരുടെ ഒരു മഞ്ഞ കണ്ണട കൊണ്ട് അവർ കാണുന്ന രൂപത്തിലുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു വസ്തുത മുന്നിൽ വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിയാണ് ഉമ്മു ഹറാം എന്ന വസ്തുത മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. മദീനയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടെയാണ് അനസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഭൃത്യനെയൊക്കെ വരുന്നത്. പ്രവാചകനെ ഉമ്മ ആമിനെ പ്രസവിച്ചത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 18 വയസ്സിലാണ് എന്ന് സങ്കല്പിച്ചാൽ തന്നെയും, ഈ പറഞ്ഞ സംഭവം നടക്കുന്ന സമയത്ത് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 വയസ്സ് പ്രായമെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ വിമർശകരുടെ ആരോപണം എത്രമാത്രം ബാലിശമാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. സ്വന്തം ഒരു മാതൃ സഹോദരിമാരെ സന്ദർശിക്കാൻ പോയ, വൃദ്ധകളായ മാതൃ സഹോദരിമാരെ ഒറ്റയ്ക്ക് സന്ദർശിക്കാൻ പോയാൽ തന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് എന്ത് കളങ്കമാണ് ഉണ്ടാക്കുന്നത്. അത്ര വലിയ പദവിയും അള്ളാഹുവിൻ്റെ പ്രവാചകനും ഒക്കെ ആയിരിക്കുന്ന, ജനങ്ങളാൽ എല്ലാവരും ആദരിക്കുന്ന വലിയ മനുഷ്യനായിരുന്നിട്ട് പോലും തൻ്റെ ഭൃത്യൻ്റെ വീടായ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ, തൻ്റെ ഉമ്മയുടെ മുലകുടി ബന്ധത്തിലെ സഹോദരിമാരെ പരിഗണിക്കാൻ, അവരുടെ വീട്ടിൽ ചെന്ന് അവർ നൽകുന്ന ഭക്ഷണം കഴിച്ച് അവിടെ കിടന്നുറങ്ങാൻ പ്രവാചകനൊരു മടിയും ഉണ്ടായിരുന്നില്ല എന്നത് പ്രവാചകൻ്റെ ഉന്നതമായ വ്യക്തിത്വ സവിശേഷതയാണ് നമുക്ക് അറിയിച്ചു തരുന്നത് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടി, ഹദീസ് പ്രവാചകൻ്റെ പ്രവാചകത്വത്തിനൊരു തെളിവ് കൂടിയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ഹദീസിൽ നടത്തിയ പരാമർശം, പ്രവചനം, അത് കൃത്യമായി പിന്നീട് പുലർന്നു എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഭാവി കാലത്ത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അന്നത്തെ സിറിയയിലെ, ഷാമിലെ ഗവർണറായിരുന്ന മുആവിയ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി ഇസ്ലാമിക ലോകത്ത് നാവികസേനയുണ്ടാക്കി. ആ നാവികസേനയിൽ ആദ്യമായി യാത്ര ചെയ്യുന്ന ആ കപ്പൽ യാത്രയിൽ ഈ പറഞ്ഞ ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ എത്തി പിന്നീട് കപ്പൽ യാത്ര നടത്തി ആ ദേശത്തെത്തി, അവിടെ നിന്ന് പിന്നീട് ഒരു വാഹനത്തിന് പുറത്ത് യാത്ര ചെയ്യുമ്പോഴാണ് ഉമ്മു ഹറാം റളിയല്ലാഹു അൻഹ മരണപ്പെടുന്നത്. അപ്പോൾ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന സന്ദർഭത്തിൽ, മദീനയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ, ഒരു നാവികസേനയെക്കുറിച്ചോ പോട്ടെ ഒരു സുശക്തമായ ഒരു കരസേനയെക്കുറിച്ച് പോലോ ഇസ്ലാമിക സാമ്രാജ്യത്തിന് അത്രമാത്രം ചിന്തകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, പിൽക്കാലത്ത് ഒരു കടലിലൂടെ പോരാളികളായി യാത്ര ചെയ്യുമെന്നും ഒരു നാവികസേന ഉണ്ടാകുമെന്നും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതും, അത് പിന്നീട് അക്ഷരം പ്രതി പുലരുന്നതും പ്രവാചകൻ്റെ പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളം ഒരു കൂടിയായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസ് യഥാർത്ഥത്തിൽ വിമർശകരുടെ മുനയടിക്കുന്നു എന്ന് മാത്രമല്ല, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ഒന്നുകൂടി ജനമനസ്സുകളിൽ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു തെളിവ് കൂടിയായി നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നതാണ്. പിന്നെ ചില ആളുകൾ വിമർശനത്തിൽ പറയാറുള്ള മറ്റൊരു ഒരു നിലവാരമില്ലാത്തൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു പേൺ നോക്കി എന്നത് പ്രവാചകന് വൃത്തിയില്ലാത്ത ആളായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നാണ്. അത് എത്രമാത്രം ബാലിശമാണ് വാദം എന്ന് നമുക്ക് വിശുദ്ധ ഖുർആന്റെയും പ്രവാചകന്റെയും വൃത്തിയെയും ശുദ്ധിയെയും ശാരീരിക ശുദ്ധിയെയും പരിസര ശുചിത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരാവർത്തി വായിക്കുന്ന ഏതൊരാൾക്കും ആ വാദത്തിൻ്റെ നിരർത്ഥകത വളരെ കൃത്യമായി ബോധ്യപ്പെടും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഒരു വൃദ്ധയായ ഒരു സ്ത്രീ സാധാരണ ഇന്ന് നമ്മൾ സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന പോലെ പേൻ നോക്കുന്നു എന്ന് പറയുന്നത്, റസൂലിൻ്റെ തലയിൽ പേൻ ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ പേൻ കിട്ടി എന്നോ ഒന്നുപോലും റിപ്പോർട്ടുകൾ നമുക്ക് കാണാനില്ല. പേൻ നോക്കി നമ്മൾ ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ മുതിർന്ന സ്ത്രീകളുടെ അടുത്ത് പോലും നമ്മുടെ ഉമ്മയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ അടുത്തൊക്കെ പോകുമ്പോൾ അവർ സ്നേഹം കൊണ്ട് നമ്മുടെ തലയിൽ പേൻ നോക്കാറുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അത് അത്തരത്തിലുള്ള സ്നേഹപ്രകടനമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. ഇങ്ങനെയുള്ള ബാലിശമായ വാദങ്ങൾ നിരത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്ന വിമർശകർ ഇത്തരത്തിലുള്ള വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ സംശുദ്ധമായ രൂപത്തിൽ നമുക്ക് മുമ്പിൽ ലഭ്യമാണ്. ആ പ്രവാചകന്റെ മഹത്വമാണ് ഈ വിമർശകർ എത്രമാത്രം ചെളിവാരി എറിയാൻ ശ്രമിച്ചാലും ആ പ്രവാചകന്റെ മഹത്വം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുകയാണ് നമുക്ക് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ശരിയെ ശരിയായി മനസ്സിലാക്കാനും തെറ്റിനെ തെറ്റായി മനസ്സിലാക്കാനും ശരിയായ വസ്തുതകൾ പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇൻസൈറ്റിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിമർശകർ ഉന്നയിക്കുന്ന പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഇന്നത്തെ വിഷയത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. കൃത്യമായി എന്താണ് അതിൻ്റെ വസ്തുത എന്ന് കൃത്യമായി അദ്ദേഹം പഠിപ്പിച്ചു തന്നു. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാനായിരുന്നു. നാം ഇനി ഒരു സ്വരത്തിലേക്ക് പ്രവേശിക്കും.
0: ഇന്നത്തെ സ്വരത്തിൽ അബ്ദുള്ള തിരൂർക്കാടാണ് നമ്മുടെ കൂടെ ചേരുന്നത്.

0: മനോഹരമായ ഒരു ഗാനമായിരുന്നു നാം സ്വരത്തിൽ ഇതുവരെ കേട്ടത്. അബ്ദുള്ള തിരൂരുക്കാടിൻ്റെ ശബ്ദമായിരുന്നു. നാം മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
1: വേദനകൾ തിരിച്ചറിയാം, ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കാം. ഡോക്ടർ ജസീലിൻ്റെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹേർ പാണ്ടിക്കാട് നടത്തുന്ന സംസാരം നമുക്ക് കാതോർക്കാം.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യവിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിൽ പലരും ഒരിക്കലെങ്കിലും വേദന അനുഭവിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എന്നാൽ വേദന വരുന്ന സമയത്ത് നെറ്റി ചുളിച്ചിട്ടോ അതല്ലെങ്കിൽ മുഖം തിരിച്ചിട്ടോ നമ്മൾ ഒരുപാട് പ്രയാസപ്പെടാറുണ്ട്. എന്നാൽ വേദനയില്ലാത്ത, വേദന അനുഭവപ്പെടാത്തൊരവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കൈ ഒരു തീയിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കത് വേദന തോന്നുന്നത് കൊണ്ടാണ് നമ്മൾ തിരിച്ച് കൈ വലിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് കയ്യിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അത് വേദന നമുക്ക് അനുഭവപ്പെടുന്നത് കൊണ്ടാണ് നമ്മൾ ആ മുറിവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇതുപോലെ വേദന കൊണ്ട് അനുഭവപ്പെടുന്ന പലർക്കും അതിൻ്റെ ഗുണങ്ങളും എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു ചർച്ചയാണ് ഇൻഷാല്ലാ ഇന്ന് പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമ്മളോട് സംസാരിക്കാൻ ഏറ്റവും ഉചിതനായ ഒരു ഗസ്റ്റ് തന്നെയാണ് നമ്മളോട് കൂടെയുള്ളത്, ഡോക്ടർ ജസീൽ കെ. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ഹബ്ബിലെ ഇൻ്റർവെൻഷനൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം?
3: അൽഹംദുലില്ലാഹ്.
2: ഡോക്ടർ, ഇന്ന് പൊതുവേ നമ്മൾ നമുക്കിടയിൽ കാണുന്നൊരു പ്രവണതയാണ് വേദന. പൊതുവേ അത് പ്രായമായ ആളുകളാവട്ടെ, സ്ത്രീകളിലാവട്ടെ, വേദന അനുഭവപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ട്. എന്നാൽ വേദന വരുന്ന സമയത്തുണ്ടാവുന്നൊരു എക്സ്പ്രഷൻ, അത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നെറ്റി ചുളിച്ചിട്ട് ഉള്ളൊരു അവസ്ഥയാണ്. പക്ഷേ വേദന ഇല്ലാത്തൊരു ഒരു ഒരു ഫീലിംഗ്, അത് വല്ലാത്തൊരു അനുഭവമാണല്ലോ. അപ്പോൾ വേദന എന്ന ഒരു അനുഗ്രഹത്തെ, ഒരു പക്ഷേ അങ്ങനെ നമുക്ക് പറയേണ്ടി വരും, വേദന എന്ന അനുഗ്രഹത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്?
3: തീർച്ചയായിട്ടും ഈ വേദന എന്ന് പറഞ്ഞത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും നമ്മൾ മനുഷ്യ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണത് അല്ലേ. പലപ്പോഴും ഇപ്പോൾ നമുക്ക് ഒരു അസുഖം ശരീരത്തിൽ വന്നു എന്ന് ഒരു പക്ഷേ നമ്മൾ തിരിച്ചറിയുക അതിൻ്റെ ആദ്യത്തെ ലക്ഷണമായിട്ട് വേദന ആയിരിക്കും ചിലപ്പോൾ
2: വന്നിട്ടുണ്ടാവുക.
3: അപ്പോൾ അത് നമുക്ക് വേണം. പക്ഷേ ഇതിൽ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അക്യൂട്ട് പെയിൻ എന്നാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യുക, പെട്ടെന്നുണ്ടാവുന്ന വേദന. ഇപ്പോൾ നമുക്കൊരു കൈയിൻ്റെ എല്ല് പൊട്ടി, ഫ്രാക്ചറായി, അപ്പോൾ അവിടെ നമുക്ക് ആ വേദന ഇല്ലായിരുന്നെങ്കിലോ നമ്മളതൊരു പക്ഷെ അറിഞ്ഞോളണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളതിനെ ഗൗരവത്തിൽ എടുത്തോളണമെന്നില്ല. ചെവി വേദന ആണെങ്കിലും അപ്പോൾ ചെവിയിൽ ഇൻഫെക്ഷൻ വന്നു, അപ്പോൾ അങ്ങനെ. അപ്പോൾ വേദന എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിലെ എല്ലാ സ്പെഷ്യാലിറ്റി, ഇപ്പം ഇന്ന് സ്പെഷ്യാലിറ്റിയുടെ ഒരു കാലഘട്ടമാണ്, അപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റിയും കൈകാര്യം ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനേൻ്റെ കണക്ക് പ്രകാരം തന്നെ ഒരു ഹോസ്പിറ്റൽ വരുന്നതിലെ 60 മുതൽ 70% ഒരു ജനറൽ ഹോസ്പിറ്റൽ കേട്ടോ, അപ്പോൾ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി സെൻ്ററോ ഡെർമറ്റോളജി സെൻ്ററോ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാത്തൊരു ഹോസ്പിറ്റൽ വരുന്നതിൻ്റെ ഇത്രമാത്രം ശതമാനം വരുന്നത് വേദന കൊണ്ടുള്ളവരായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു എല്ലാ സ്പെഷ്യാലിറ്റികളും ഒരു അവരുടേതായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. പക്ഷേ നമ്മൾ ഒരു വേദനയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യാലിറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്ന വേദന. അപ്പം നിങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രായമായ ആളുകളിൽ അവരങ്ങനെ എന്നും വേദനിക്കുകയാണ്. അപ്പം അങ്ങനത്തെ വേദനകൾ, അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ വേദന, അതാണ് നമ്മളവിടെ പ്രധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നത്.
2: പെട്ടെന്നുള്ള വേദനകൾക്കപ്പുറം തുടർച്ചയായി വേദന സഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളെയാണ് ഡോക്ടർ ഇപ്പോൾ പഠിച്ച ഈ ഒരു വിഭാഗത്തിൽ കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ലേ?
3: അതെ അതെ, അതിന് ക്രോണിക് പെയിൻ എന്ന് പറയാം. ക്രോണിക് പെയിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ശരിക്കും 3 മാസം തിലേറെ ദൈർഘ്യമുള്ള വേദന എന്നാണ് പറയുക. പക്ഷേ നമ്മൾ പലപ്പോഴും ചിലപ്പോൾ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുതലുള്ള വേദനകളും കൈകാര്യം ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ആ ഒരു സ്പെഷ്യാലിറ്റിൻ്റെ തുടക്കം കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിരുന്ന വേദനകളൊക്കെ അങ്ങനത്തേതായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഇതിൽ പലതും നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ദീർഘകാല വേദനയിലേക്ക് പോവാതെ സഹായിക്കാനൊക്കെ പറ്റും.
2: ഓക്കെ, വളരെ വിശാലമായൊരു ടോപ്പിക്കാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അതിനു മുമ്പ് സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്നുണ്ടാകുന്ന വേദനകളെ, അത് നമ്മൾ ശരീരം നമുക്ക് തരുന്നൊരു ഒരു അലാറം ആണല്ലോ, ഒരു ഒരു മുന്നറിയിപ്പാണല്ലോ, അതിനെ നമുക്കെങ്ങനെ പറയാൻ കഴിയും? അത് അത് നമുക്ക് എത്രത്തോളം ഒരു അനുഗ്രഹമാണ് പെട്ടെന്നുള്ള വേദനകൾ?
3: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഫ്രാക്ചറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പെട്ടെന്നുള്ള വേദന തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അതിനെ തന്നെ എടുക്കാം, അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ രക്തക്കുഴലുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളൊരു പൊട്ടി നിൽക്കുന്ന എല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിയ പ്ലേറ്റ് പോലെയാണ്, അതിന് മൂർച്ചേറിയ ഭാഗങ്ങളുണ്ടാവും. അത് അടുത്തുള്ള രക്തക്കുഴലിൽ തട്ടിക്കഴിഞ്ഞാൽ ആ രക്തക്കുഴലിൽ ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ആ കയ്യോ കാലോ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹം തന്നെയാണ്, അത് അവിടെ നമുക്കത് ആവശ്യമാണ്. പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലെത്തി, ഇപ്പോൾ പഴയ കാലത്താണെങ്കിൽ നമ്മൾ രക്ത ഈ പറഞ്ഞ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ രക്തക്കുഴലിന് പരിക്ക് പറ്റുമെന്ന് നോക്കുന്നു, ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്യുന്നു, അതായത് അതിനെ നമ്മൾ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നു, അത് സർജറി കൂടാണ്ട് പറ്റുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സർജറി ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അത് എല്ലിൻ്റെ വിദഗ്ധര് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അങ്ങനെ തന്നെ പോവാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ പുതിയ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ അനസ്തീഷ്യ ഡോക്ടർ, നമ്മൾ ശരിക്കും ഈ വേദനയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി, അപ്പോൾ നമ്മൾ അനസ്തീഷ്യ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ചെല്ലുന്ന ആളുകളാണ്.
2: അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫീൽഡിൽ കൂടി വളരെ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലേ അനസ്തീഷ്യ?
3: അതെ അതെ, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ കൈയിനെ ഇപ്പോൾ കൈയാണെങ്കിൽ കൈയിൻ്റെ ഫ്രാക്ചർ അതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം, ഇന്നൊരു 24 മണിക്കൂറിന് അവർക്ക് പെയിൻ ഫ്രീ ആയിട്ട് വെക്കാം. ഒറ്റ കാര്യമുള്ളൂ, ഈ പറഞ്ഞ പോലെ വേറെ അപകടങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം, രക്തക്കുഴലിന് അപകടം പറ്റിയിട്ടില്ല. കാരണം അവിടെ നമുക്ക് വേദന ചിലപ്പോൾ അനുഗ്രഹമാണ്, കമ്പാർട്ട്മെൻറ്റ് സിൻഡ്രോം എന്നൊക്കെ പറയും അവിടെ, അല്ലെങ്കിൽ അവിടെ ബ്ലീഡ് ചെയ്തിട്ട് അത് രക്തക്കുഴലിനെ അടച്ചു നിർത്തും. ഈ ഒരു ബി പി കഫ് നമ്മൾ കെട്ടിയാൽ അറിയാലോ അതുപോലെ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് രക്തോട്ടം ഉണ്ടാവില്ല, അങ്ങനെ 24 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ആ കയ്യേ ഇല്ലാതോ. അപ്പോൾ അത് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില പേഷ്യൻസ് വരികയാണ്, അവർക്ക് സർജറി ഇന്ന് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ അവർ കഴിക്കുന്ന മരുന്നിൻ്റെ കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യേണ്ടി വരികയൊക്കെ ആണെങ്കിൽ നാളെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ബ്ലോക്ക് ചെയ്തിട്ട് പിറ്റത്തെ ദിവസം സർജറിക്ക് എടുക്കാറുണ്ട്. ചിലപ്പോൾ ഈ പലപ്പോഴും കൈയിൻ്റെ ഒക്കെ സർജറികൾ വെറും ഈ ബ്ലോക്കിൽ മാത്രം ചെയ്യും, നമ്മളൊരു ജനൽ അനസ്തീഷ്യ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും കൊടുക്കാതെ അങ്ങനെയും ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൊടുക്കുന്ന മരുന്നിൻ്റെ തോതും അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലോക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഒക്കെ തോത് വ്യത്യാസം ഉണ്ടാവും, പക്ഷേ അങ്ങനെയും വേദന നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും.
2: ഇപ്പോൾ ഡോക്ടറെ, ഒരു തലവേദന വന്നു, ആ തലവേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ അത് ക്രോണിക് പെയിനായി മാറി, ഡോക്ടർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വേദനയായി മാറി. ഈ ഇപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന വേദനകളെ ശമിപ്പിക്കാൻ നമുക്ക് ശ്രോതാക്കളോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പറ്റുക?
3: നമുക്കിപ്പോൾ പാരസെറ്റമോൾ നമ്മുടെ നാട്ടിൽ ഓവർ ദ കൗണ്ടർ കിട്ടുന്നതാണ്, ഇപ്പോൾ ഈവൻ നമുക്ക് ഗൾഫ് നാടുകളിലാണെങ്കിലും കിട്ടാറുണ്ട്. അവിടെ എല്ലാവരും അറിയാം ഗൾഫിൽ പാരസെറ്റമോൾ എന്ന് പറയില്ല, അവരൊരു ബ്രാൻഡ് നെയിമാണ് പറയുക, പെനഡോൾ എന്നാണ് പറയുക. അപ്പം പെനഡോൾ ചോദിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഉംറക്ക് വജിനും പോകുന്നവർ വരെ ചോദിച്ചാൽ നമ്മൾ വേദനയുടെ മരുന്നൊക്കെ ഇവിടുന്ന് എഴുതി കൊടുത്താലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് തീർന്ന എന്ത് ചെയ്യുന്നൊരു ചോദ്യം വരും. നമ്മൾ പറയും സൂപ്പർ മാർക്കറ്റിൽ വരെ ഇത് അവൈലബിൾ ആണ്. അപ്പം പാരസെറ്റമോൾ ലിവർ ഫങ്ഷൻ നോർമൽ ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലം വരെ സേഫായിട്ട് കഴിക്കാവുന്ന സംഗതിയാണ്, അതിനിപ്പോൾ കിഡ്നിക്ക് കേട് അങ്ങനത്തെ സംഗതികളില്ല. പക്ഷേ പാരസെറ്റമോൾ നമ്മൾ പനിക്കുള്ള ഡോസല്ല, നമ്മളൊരു വേദനയ്ക്കുള്ള ഡോസായിട്ട് പറയാം. അപ്പം സാധാരണ ഇപ്പോൾ ഒരു 650 ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു 60 kilos മേലെ വെയിറ്റ് ഉള്ള ആളുകൾക്ക് നമ്മൾ പനിക്കൊക്കെ കൊടുക്കുന്നത്. പക്ഷേ വേദനകൾക്ക്, അത് തലവേദന ആയാലും ഇനിയിപ്പം മറ്റ് വേദനകൾ, ഇപ്പം മസിൽ പെയിൻ ആയാലും അല്ലെങ്കിൽ ഒരു മുറിവ് പറ്റിയിട്ടുള്ള വേദന ആയാലും നമുക്ക് പാരസെറ്റമോൾ വേദനയ്ക്ക് ഉപയോഗിക്കാം. അത് നമ്മൾ കൊടുക്കേണ്ട ഡോസ് ശരിക്കും 1000 mg, അതായത് 1 gram ആണ് ഒരു നേരത്തെ ഡോസ്. അത് ഒരു ദിവസം ഒരു സാധാരണ അഡൽട്ട് ആൾ ആണെങ്കിൽ, ഒരു 60-70 kilos വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് 4 gram വരെ പോകാമെന്നാണ് പറയണേ. പക്ഷേ ഒരു സേഫർ സൈഡ് പറയുകയാണെങ്കിൽ 3 gram വരെ പോകും. അപ്പം 1 gram മൂന്ന് തവണ വേണമെങ്കിൽ ഒരു ദിവസം കഴിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പം 1000 gram പാരസെറ്റമോൾ വാങ്ങാൻ കിട്ടും. അല്ല എങ്കിൽ 500 പാരസെറ്റമോൾ 2 കഴിച്ചാൽ മതി. സാധാരണഗതിയിൽ 500 പാരസെറ്റമോൾ എപ്പോഴും ഒരു വട്ടത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് 2 കഴിച്ചാൽ മതി. 650 പാരസെറ്റമോൾ സാധാരണ ഒരു ഓവൽ ഷേപ്പ്, കോഴിമുട്ട ഷേപ്പിലായിരിക്കും. അതാണെങ്കിൽ 1.5 കഴിച്ചാൽ 1000 ഒരു 975 ആ ഒരു ഡോസ് കിട്ടും. അപ്പം അത് ഒരു പെയിൻ കില്ലർ ഡോസാണ് ശരിക്കും.
2: മറ്റുള്ള വേദനാ സംഹാരികളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു ഏറ്റവും സേഫായ ഒരു വേദനാ സംഹാരി തന്നെയാണ് പാരസെറ്റാമോൾ.
3: തീർച്ചയായിട്ടും ഇപ്പം യു കെ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ പാരസെറ്റമോൾ അവർക്ക് കൊടുക്കുക. അപ്പോൾ അവിടെയൊക്കെ ഉള്ള പലരും ചിലപ്പോൾ മെസ്സേജ് അയക്കും ഇവിടെ പാരസെറ്റമോളേ തരുള്ളൂ. അവർ ഫാമിലി ഡോക്ടർ എപ്പോഴും പാരസെറ്റമോളൊക്കെ കൊടുക്കുക. മറ്റ് വേദന സംഹാരികൾ അവിടെ പ്രോട്ടോകോൾ വൈസ് അവരൊക്കെ പോവുകയുള്ളൂ. അപ്പോൾ അവർ അതിലേക്ക് പെട്ടെന്ന് കടക്കൂല. പിന്നെ അവർ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അടുത്ത സ്പെഷ്യാലിറ്റിയിൽ പോയിട്ടേ അവിടെ ചെയ്യുള്ളൂ. അപ്പം അതാണ് ഒരു പ്രാഥമികമായിട്ട് അത് കുറേ ദിവസം വരെ പോയാലും കുഴപ്പമില്ലാത്തൊരു സംഗതി.
2: ഇതിപ്പം ഒരു ഡോക്ടർ ഡോക്ടർ എന്ന നിലയ്ക്ക് നിങ്ങൾ പറഞ്ഞു, പക്ഷേ പേഷ്യൻസിന് പൊതുവേ വെറും പാരസെറ്റാമോളാണോ എഴുതിയിട്ടുള്ളത്, നല്ല വേദന ഉണ്ടല്ലോ എന്നുള്ള നിലക്ക് കുറച്ച് നല്ല വേദനക്ക് കഴിക്കണ മരുന്നുകൾ കഴിക്കാനാണ് പൊതുവേ അസിക്ലോഫിനാക്ക് പോലത്തെ സാധനങ്ങളിലേക്ക് പോകാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഏതായാലും നല്ലൊരു തിരിച്ചറിവാണ് അൽഹംദുലില്ല ആ ഒരു വിഷയത്തിലുള്ളത്. ഡോക്ടറെ, നമ്മളിപ്പം വേദന സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന വേദനകൾക്കുള്ള പരിഹാരങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. നമ്മളിപ്പോൾ തലവേദന വരുമ്പോൾ കൈകൊണ്ട് ഒരു മസാജിങ് ഇങ്ങനെയൊക്കെ ഒരു ചെറിയ മസാജിങ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇതിലൊക്കെ എന്തെങ്കിലും സാധാരണ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെയിൻ വരുന്ന ഏരിയയിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുള്ള വല്ല കുറുക്കു വഴികൾ ഉണ്ടോ എന്നാണ്?
3: തീർച്ചയായിട്ടും, കാരണം ഈ ചൂട് തണുപ്പ് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേദനയിൽ വ്യത്യാസം വരും, മസാജിങ് വേദന വ്യത്യാസം വരും. അപ്പം അതിൽ ഇപ്പം ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഗേറ്റ് കൺട്രോൾ തിയറി എന്ന് പറയുന്ന ഒരു തിയറി തന്നെ ഉണ്ട് അതിൻ്റെ പിന്നെ. അതായത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മൾ തടവി കഴിഞ്ഞാൽ വേദന കുറഞ്ഞ് അനുഭവപ്പെടും. തൊടലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ തൊടൽ നമ്മൾ വേദനനെ കുറച്ച് ബ്രെയിനിനെ സെൻസ് ചെയ്യുന്നതാണ്. ആ പ്രശ്നം അവിടെ ഉണ്ടെങ്കിലും അങ്ങനെ ഒരു സംഗതി. അപ്പം അതിൽ നമുക്കിപ്പം തലവേദനയിൽ തന്നെ ഇപ്പം നമുക്ക് പലതും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ വൈബ്രേഷൻ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പി അവരെ കയ്യിലൊക്കെ ഉണ്ടാകുന്ന ടെൻസ് എന്ന് പറഞ്ഞ മെഷീൻ, അത് ഓൺലൈനിൽ അതിൻ്റെ ചെറിയ രൂപങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഈ മൈഗ്രെയിൻ ഹെഡ് ഏക്കാണ് ഒരു വലിയൊരു വിഷയം. ഈ തലവേദനയിൽ നമ്മൾ അതാണ് പറയേണ്ട ഒരു വലിയ കാര്യം. അപ്പോൾ അതനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഈ വെളിച്ചം ശബ്ദം ഈ പ്രശ്നം കൂട്ടും. അപ്പം ദേഷ്യം വരും അവർക്ക് പെട്ടെന്ന്. പലരും അത് തിരിച്ചറിയില്ല എൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം എന്താണെന്നുള്ളത്. ഇപ്പോൾ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെന്താ വെച്ചാൽ അവരോട് പറയുന്ന ഒരു സംഗതിയാണ്, ഒന്ന് കണ്ണടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഒരു റൂമിൽ കിടക്കാൻ പറ്റിയാൽ അവർക്ക് ചിലപ്പം അതന്നെ വലിയൊരു മരുന്നിൻ്റെ കൂടെ തന്നെ അത് ചെയ്താൽ വലിയൊരു ആശ്വാസമായിരിക്കും. ഇപ്പം ചൂട് അതുപോലെ തന്നെ തടവി കൊടുക്കുക അങ്ങനത്തെ കാര്യം. ഇപ്പം ഈ ടൈഗർ ബാം, യൂക്കാലിപ്സിൻ്റെ ആക്സ് ഓയിൽ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് ഈ ഗേറ്റ് കൺട്രോൾ തിയറിയും കൂടി അതിൽ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ക്യാപ്സാസിൻ എന്ന് പറഞ്ഞൊരു പുതിയ ഒരു മോളിക്യൂളും അതിൻ്റെ പാച്ചൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഈ മുളക് ഉണ്ടല്ലോ, മുളകിൻ്റെ മോളിക്യൂളാണ് അത് ശരിക്കും. ക്യാപ്സിക്കം എന്നുള്ള ക്യാപ്സാസിൻ എന്ന് പറയുന്നത് അത് പല കോൺസെൻട്രേഷനും കിട്ടുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ കോൺസെൻട്രേഷനാണ്. ആ പാച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ പെയിൻ ഇല്ലാതാവുന്നുണ്ട്. അതിപ്പോൾ ഈ മറ്റേ ഈ മെൻസ്ട്രൽ പെയിൻ, ഈ മറ്റേ ആർത്തവകാലത്തെ വേദനക്കൊക്കെ അത്തരം കുറേ പല പാച്ചസും ഇപ്പം അവൈലബിൾ ആവുന്നുണ്ട്. അപ്പം അതൊക്കെ ഇതുപോലെ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ്.
2: ഓക്കെ, നമ്മൾ ഇതുവരെ സംസാരിച്ചത് സാധാരണ ഉണ്ടാകുന്ന നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന വേദനകളെ കുറിച്ചാണ്. എന്നാൽ ഈ വേദന നീണ്ടു നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു തലവേദന വരുമ്പോൾ നമ്മളിപ്പം മൈഗ്രെയിൻ ടൈപ്പ് വേദനകളാണെങ്കിൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡൊക്കെ ഡോക്ടർ പറഞ്ഞു. എന്നാൽ വേദന കുറച്ച് നീണ്ടു നിൽക്കുന്ന വേദനകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ വേദനകൾ നമ്മൾ പിന്നെ സാധാരണ കാണാറുള്ള വേദനകൾ ഏതൊക്കെയാണെന്ന് ഡോക്ടർ ജനറലായിട്ടൊന്ന് പറയാൻ പറ്റുമോ? പൊതുവേ നീണ്ടു നിൽക്കുന്ന വേദനകൾ ജനറലായിട്ട് ഏതൊക്കെയാണ്?
3: പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളൊരു ഒ പിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരിക ഇപ്പം പ്രായമുള്ളൊരു വേദനയായിട്ട് വരിക. അവർ മുട്ടുവേദനയാണ് പൊതുവേ പറയുന്നൊരു സംഗതി. പിന്നെ കഴുത്ത് വേദന, നടുവേദന, അത് പ്രായമുള്ളവരിൽ കൂടുതൽ നടുവേദന ചിലപ്പം എനിക്ക് തോന്നുന്നത് ചെറുപ്പക്കാരായ ചെറുപ്പക്കാരെന്ന് പറയാൻ വയ്യ, അവർ 40 കഴിഞ്ഞിട്ടുള്ള ആളുകളിലായിരിക്കും, മധ്യവയസ്കരിലായിരിക്കും കാണുന്നുണ്ടാവുക, ചെറുപ്പക്കാരിലും കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് പിന്നെ ഈ സ്ത്രീകളിലെ ഒരുപാട് വേദനകളുണ്ട്. അവർക്ക് ഇങ്ങനെ ദേഹം മൊത്തം വേദന വരിക, വാദം പോലത്തെ, വാദം എന്നുള്ളൊരു വലിയൊരു മേഖല, അത് അത്തരം വേദനകൾ അനുഭവപ്പെടുന്ന ആളുകൾ, മൈഗ്രെയിൻ നേരത്തെ പറഞ്ഞ ചെന്നിക്കുത്ത് മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന, അത് ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതൊക്കെയാണ് പൊതുവിൽ കണ്ടുവരുന്ന വേദനകൾ.
2: കുട്ടികളിൽ വേദന അനുഭവപ്പെടാറുള്ളത് സാധാരണ നമ്മളിപ്പം ഒരു ഉമ്മ പറയും ഇന്ന് ഓടി നടന്നോ, നന്നായി കളിച്ചു നടന്നോ, രാത്രി കാല് വേദന എന്ന് പറഞ്ഞിരിക്കാനുള്ളതാണെന്ന് പറയും. അപ്പോൾ നന്നായി പകൽ സമയത്ത് ഒരുപാട് ഓടി കളിച്ച് നടക്കുന്ന കുട്ടിക്ക് രാത്രി ഒരുപക്ഷെ വേദന ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുട്ടികളിൽ പ്രത്യേകമായിട്ട് വേദനകൾ കാണാറുണ്ടോ?
3: കുട്ടികളിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റി കൂടിയാൽ വേദന വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഈ ലാക്ടിക് അസിഡോസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മസിൽ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉണ്ടാവുക. അതിപ്പം നമ്മൾ സ്പോർട്സിന് പോയി പിറ്റത്തെ ദിവസം കുട്ടികൾ വേദനയായിട്ട് അങ്ങനെയും വരാം. അപ്പം അതിന് ഡീഹൈഡ്രേഷൻ ഒക്കെ ഒരു കാരണമാണ്. വെള്ളം കുടിക്കുക, പൊട്ടാസ്യത്തിൻ്റെ കുറവ് ഒക്കെ കാരണമായിട്ട് വേണമെങ്കിൽ പറയാം. വെള്ളമാണ് പ്രധാനം. പക്ഷെ അതിലല്ലാതെ ചില കുട്ടികൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സൈക്കിൾ ഒട്ടിയ വേദന അങ്ങനെ ഒരു പ്രശ്നം പറയും, അസാധാരണമായിട്ട് ഉള്ള അത് നമ്മൾ ചിലപ്പോൾ കാൽഷ്യത്തിൻ്റെ കുറവുകൊണ്ട് അവരിൽ ഈ പറഞ്ഞ പോലെ ആദ്യ ലക്ഷണമായിട്ട് ചിലപ്പോൾ വേദനകൾ കാണാറുണ്ട്. അത് കുട്ടികളെ സ്പെഷ്യലിസ്റ്റുകൾ പൊതുവെ അത് ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. അവരത് കാൽഷ്യത്തിൻ്റെ മരുന്ന് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നം കുറഞ്ഞിട്ടൊക്കെ അങ്ങനെ കാണാറുണ്ട്.
2: ഓക്കെ ഡോക്ടറെ, നമ്മളിപ്പം വേദനകളുടെ രൂപത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. സാധാരണ ഉണ്ടാവുന്നത് ആരിലൊക്കെ ഉണ്ടാവുന്നുള്ളത് പറഞ്ഞു. നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഏതൊക്കെ തരം വേദനകളാണ്, ഏതൊക്കെ പ്രായം, ഏതൊക്കെ കാറ്റഗറിയിലാണ് വേദന എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാല്ലാ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും
3: വറഹ്മത്തുള്ളാഹി.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം എന്ന പ്രോഗ്രാമായിരുന്നു. ഡോക്ടർ ജസീൽ, അതുപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട് എന്നിവരാണ് നമ്മോടൊപ്പം ചേർന്നത്. വേദനകൾ തിരിച്ചറിയാം, ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കാമെന്ന നാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും നല്ല ഒരു മെസ്സേജാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നു പ്രാർത്ഥനാ പഠനം.
1: ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനാ ഭാഗം 2 അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ സഫീർ അൽഹിക്കമി. അദ്ദേഹത്തിൻ്റെ സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
4: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ പഠിച്ചു വരുന്നത്. പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫി വഅഫു അൻഹു. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. ബാക്കി അതിൻ്റെ അടുത്ത ബാക്കി ഭാഗം ഇപ്രകാരമാണ്: വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു വഅക്രിം നുസുലഹു വവസ്സിഅ മദ്ഖലഹു. ഇതും ഉച്ചാരണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില അക്ഷരങ്ങളുണ്ട്. വഅക്രിം നുസുലഹു, അവിടെ നമ്മൾ സാധാരണ ആരും തെറ്റിക്കുന്ന അക്ഷരങ്ങളൊന്നുമില്ല, കാഫാണ്, പുള്ളിയില്ലാത്ത സാധാരണ കാഫാണ്. മലയാളത്തിലൊക്കെ സമാനമായ ഉച്ചാരണമുള്ള അക്ഷരമാണ്. നുസുലഹു എന്ന സായാണ് ശ്രദ്ധിക്കേണ്ടത്. അതും സെഡ് ഇംഗ്ലീഷിൽ സെഡിന് സമാനമായ ഉച്ചാരണമാണ്. അവിടെയും ആളുകൾ തെറ്റിക്കാറില്ല. വവസ്യ വവസ്യ മദ്ഖലഹു, അവിടെ രണ്ടക്ഷരങ്ങളുണ്ട്. വവസ്യ എന്നിടത്ത് ഐനാണ്, സീനിന് ഷദ്ദുള്ള സീനാണ്. ഷദ്ദും അതേപോലെ കസ്രത്തുമാണ്. വസ്സി വസ്സി എന്നാണ്, വസ്യ എന്നല്ല, ഷദ്ദുള്ള വസ്യ എന്നാണ്. ഐനിന് സുക്കൂനാണ്. അപ്പോൾ വസ്യ എന്ന് ഐന് ഉച്ചരിച്ച് തന്നെ ഉച്ചരിക്കണം. വസ്സി എന്ന് മാത്രം ഉച്ചരിച്ചാൽ അത് യാ ആയിട്ടുള്ള ഉച്ചാരണമാകും, വസീനാകും. അപ്പോൾ വസ്യ എന്ന ഐന് ഉച്ചരിക്കുന്ന രൂപത്തിൽ, വെളിവാകുന്ന രൂപത്തിൽ തന്നെ സുക്കൂനിട്ടുകൊണ്ട് ഉച്ചരിക്കണം. വസ്യ മദ്ഖലഹു മദ്ഖലഹു എന്നിടത്ത് ഖ, അത് ഹുറൂഫുൽ ഹൽഖിൽപ്പെട്ട അക്ഷരം തന്നെയാണ്. ഐന് പോലെ തന്നെ ഐന് തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണെങ്കിൽ ഖ എന്ന അക്ഷരം തൊണ്ടയുടെ ഏറ്റവും മുകളിൽ നിന്നാണ് പുറപ്പെടേണ്ടത്. ഖ എന്നുച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്തൊരു ജെർക്കിങ് നമുക്ക് അനുഭവപ്പെടും. മദ്ഖലഹു മദ്ഖലഹു. അപ്പോൾ വവസ്യ മദ്ഖലഹു എന്നാണ്. വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു. എന്താണതിൻ്റെ അർത്ഥം? വഅക്രിം നുസുലഹു വഅക്രിം നുസുലഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന് നീ ആദരവ് നൽകണമേ. നുസുലഹു, നുസുല എന്ന് പറഞ്ഞാൽ പരലോകത്ത് അദ്ദേഹത്തിന് പരലോകത്തേക്കുള്ള പ്രവേശനമാണ്. അതേപോലെ തന്നെ വിരുന്ന് എന്നും നുസുലിന് അർത്ഥമുണ്ട്. അപ്പോൾ പരലോകത്ത് അദ്ദേഹത്തിൻ്റെ പ്രവേശനം, അല്ലെങ്കിൽ പരലോകത്ത് അദ്ദേഹത്തിന് ലഭിക്കുന്ന വിരുന്ന്, അത് അല്ലാഹുവേ നീ ആദരപൂർവമാക്കണമേ. വവസ്യ മദ്ഖലഹു, അതേപോലെ തന്നെ ഇദ്ദേഹം പ്രവേശിക്കുന്ന ഈ ഖബർ, മദ്ഖൽ എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്ന സ്ഥലമാണ്, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവേശന സ്ഥലമായ ഖബർ, വസ്യ നീ വിശാലമാക്കിയണമേ, അത് ഇടുങ്ങിയതാണെങ്കിൽ ഖബറിൽ ഖബർ ജീവിതം പ്രയാസമാകും, പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ നമ്മൾ കിടക്കേണ്ട സ്ഥലമാണ് ഖബർ, അതുകൊണ്ടത് വിശാലമാക്കി നൽകണമേ എന്നാണ്. അള്ളാഹുവേ ഇദ്ദേഹത്തിന് വഅക്രിം നുസുലഹു, ഇദ്ദേഹത്തിൻ്റെ പരലോകം, ഇദ്ദേഹത്തിൻ്റെ പരലോകത്തെ വിരുന്ന് അള്ളാഹുവേ നീ ആദരപൂർവമാക്കിയണമേ. അതേപോലെ വവസ്യ മദ്ഖലഹു, അദ്ദേഹത്തിൻ്റെ മദ്ഖൽ ഖബർ, പ്രവേശന സ്ഥലമായ ഖബർ നീ വിശാല പൂർണ്ണമാക്കിയണമേ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പരലോക പ്രവേശനം ആദരപൂർവമാക്കുകയും ഇദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം നീ വിശാലമാക്കുകയും ചെയ്യണമേ എന്നാണ് ഈ ഭാഗത്തിൻ്റെ അർത്ഥം. വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു എന്നാണ്. വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു. ഒരിക്കൽ കൂടി ഞാൻ പറയാം, എൻ്റെ കൂടെ നിങ്ങൾ കേട്ട് ഏറ്റു പറയണം. വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു. വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞു. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു വഅക്രിം നുസുലഹു വവസ്യ മദ്ഖലഹു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ ബാറകല്ലാഹു ഫീക്കും. മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സഫീർ അൽഹിക്കമിയായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്. ഇനി നാം പ്രവേശിക്കുന്നു പൂമരത്തണലിൽ.
1: ഇന്നത്തെ പൂമരത്തണലിൽ ജൗഹർ ഒഴുകൂർ, ഇഷ്ടം തോന്നാൻ ഒന്നാം ഭാഗം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നതിലേക്ക് ഇനി നമുക്ക് കേൾവിക്കാരാവാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പീസ് റേഡിയോ പൂമരത്തണലിൽ ഇന്ന് കൂട്ടുകാരോടൊപ്പം ചേരുന്നത് നിങ്ങൾക്ക് മുൻപ് പരിചയമുള്ള ജൗഹർ ഒഴുകൂരാണ്. എല്ലാ കൂട്ടുകാർക്കും പൂമരത്തണലിലേക്ക് സ്വാഗതം. ഇന്നത്തെ പൂമരത്തണലിൽ ഞാൻ കൂട്ടുകാരുമായി പങ്കുവെക്കുന്നത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടാകും, എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആളുകൾക്ക് നമ്മളോടൊക്കെ ഒരു ഇഷ്ടം തോന്നാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും, ഇല്ലേ കൂട്ടുകാരെ? തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ അതിന് ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ എന്നും ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയോ? അതല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ ജീവിതം എല്ലാവരും നയിക്കുന്നത് പോലെ ജീവിച്ചാൽ മതിയോ എന്നുള്ളത് നമ്മൾ ഇടക്കൊന്ന് ആലോചിക്കണം. നമ്മോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ചില ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളായ നമ്മളോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും. അതിന് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് നമ്മൾ ഒരു പാട്ടിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. ഈ പാട്ട് നമ്മൾ കാണാതെ പഠിക്കുകയും വേണം, അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടം തോന്നും നന്മകൾ നമ്മിൽ.

കൂട്ടുകാരെ ഒന്നുകൂടെ പാടാൻ പോവുകയാണ്. എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടം

എല്ലാവർക്കും നമ്മോട് ഇഷ്ടം തോന്നാൻ ചില ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതിൽ ഈ പാട്ടിൽ ചെറിയ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് വന്നത്. ഒന്നെന്താ, നല്ലത് ചെയ്യണം, നല്ലവരാവണം അല്ലേ. നല്ലത് ചെയ്യണം, നല്ലവരാകേണം, നന്മയ്ക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വച്ച് ചെയ്യുമ്പോഴായാലും അതല്ലെങ്കിൽ ആരും കാണാത്ത സന്ദർഭത്തിലായാലും ഏതൊക്കെയാണ് നല്ല കാര്യങ്ങൾ, ഏതൊക്കെയാണ് ചീത്ത കാര്യങ്ങൾ എന്നൊക്കെ കുറച്ചൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മളൊരു പക്ഷേ ആരും കാണാത്തൊരു സന്ദർഭത്തിൽ പടച്ച റബ്ബിന് ഇഷ്ടമില്ലാത്ത ചില സംഗതികൾ ചെയ്താൽ ഒരു പക്ഷേ അതാരെങ്കിലും കണ്ടാലോ? അള്ളാഹു കാണുമെന്നുള്ളതിന് പുറമേ നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ കണ്ടാലോ? അത് നമുക്ക് മോശമാണ് അല്ലേ. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? നല്ലത് ചെയ്യണം, നല്ലവരാവണം. അത് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലായാലും നമ്മുടെ പരസ്യ ജീവിതത്തിലായാലും നല്ലത് ചെയ്യണം, നല്ലവരാവണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ മാത്രമാണ് ഉണ്ടാവേണ്ടത്. നമ്മോട് മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നാൻ ഒന്നാമത്തെ കാര്യം നമ്മൾ നല്ലത് ചെയ്യണം, നല്ലവരാവണം. ഇനി ഈ പാട്ടിൻ്റെ അടുത്ത ഒരു വരിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. കൂട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.

ചെയ്യണം. കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു വരിയിൽ നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തലയുടെ ഏറ്റവും മുകൾ ഭാഗം മുതൽ നമ്മുടെ കാലിൻ്റെ വിരലിൻ്റെ ഏറ്റവും അറ്റം വരെ അത്ഭുതങ്ങളുടെ ഒരു കലവറയാണ്. ഇത് നമ്മളോടൊന്നും ചോദിക്കാതെ, നമ്മോട് അനുവാദം വാങ്ങാതെ, നമുക്ക് എല്ലാം ഫ്രീ ആയിട്ട് തന്ന നമ്മുടെ ഒരു പടച്ച തമ്പുരാണ്ട് അള്ളാഹു. ആദ്യമായിട്ട് നമ്മളോട് മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ അള്ളാഹുവിനെ അറിയണമെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നമുക്ക് ഭക്ഷണം നൽകുന്നത് അവനാണ്, നമുക്ക് വേണ്ട ഉപജീവനം എല്ലാം നൽകുന്നവൻ, ഭക്ഷണം തന്നു, പാർപ്പിടം തന്നു, എല്ലാം തന്ന് നമ്മെ പോറ്റുന്ന നമ്മുടെ രക്ഷിതാവാണ് അള്ളാഹു എന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം. പ്രത്യേകിച്ച് പീസ് റേഡിയോയുടെ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഈ ഒരു പീസ് റേഡിയോ പ്രോഗ്രാമിലൂടെ അള്ളാഹുവിനെ അറിയുന്നു, പ്രവാചകനെ അറിയുന്നു, നന്മകൾ അറിയുന്നു, തിന്മകളെ വേർതിരിച്ചറിയുന്നു, എല്ലാം അറിയുന്ന നല്ല കൂട്ടുകാർ എന്തായാലും അള്ളാഹുവിനെ അറിയാമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അത്ഭുതമേറുന്ന ഒരു ഹൃദയം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ കുറച്ചൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം അല്ലേ. നമ്മുടെ ഹൃദയം കുറച്ച് സമയത്തേക്കൊന്ന് നിശ്ചലമായി പോയാലോ, നമ്മൾ ഈ ലോകത്ത് നിന്ന് ചെയ്യും വിട പറഞ്ഞു പോവേണ്ടി വരും. നമ്മുടെ ഹൃദയം നിന്നാൽ, നമ്മുടെ ഹൃദയം സ്തംഭിച്ചാൽ നമ്മൾ മരണപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമെത്തിക്കുന്ന, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്ന ഹൃദയം എന്നുള്ള അത്ഭുതമേറുന്ന ഒരു അവയവം തന്ന അള്ളാഹു. അത് മാത്രമാണോ തന്നത്? അല്ല. നമുക്ക് കാണാൻ കണ്ണ് തന്നിട്ടുണ്ട്, കേൾക്കാൻ കാത് തന്നിട്ടുണ്ട്, സംസാരിക്കാൻ വായ നൽകിയിട്ടുണ്ട്, നടക്കാനും ഓടാനും ചാടാനുമൊക്കെ നമുക്ക് കാലുകൾ നൽകിയിട്ടുണ്ട്, പിടിക്കാൻ കൈകൾ തന്നിട്ടുണ്ട്, ശ്വസിക്കാൻ മൂക്ക് തന്നിട്ടുണ്ട്. എല്ലാം നൽകിയ നമ്മുടെ അള്ളാഹു, അവനെ അറിയണമെന്നാണ് ഈ ഒരു പാട്ടിൻ്റെ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. നമ്മോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ഒന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഈ വരി ഒന്നുകൂടെ പാടാണ്. അൽ

അപ്പോൾ അത്ഭുതമേറും ഹൃദയം തന്നൊരു നാഥൻ, അതോടൊപ്പം തന്നെ ക്യാമറ വെല്ലും കണ്ണുകൾ. എന്താ അങ്ങനെ പറഞ്ഞാൽ കൂട്ടുകാരെ, നമ്മുടെ കണ്ണുകളൊന്ന് പരിശോധിച്ച് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള മൊബൈൽ നമ്മൾ എടുക്കുക, എന്നിട്ട് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്തിട്ട് ആ ക്യാമറയിലൂടെ കാണുന്ന ക്ലാരിറ്റിയും നമ്മുടെ കണ്ണിലൂടെ നമ്മൾ ക്യാമറയിലൂടെ അല്ലാതെ നമ്മൾ നോക്കുമ്പോഴുള്ള ക്ലാരിറ്റിയും ഒന്ന് പരിശോധിച്ച് നോക്കുക, ഏതായിരിക്കും കൂടുതൽ? തീർച്ചയായും നമ്മുടെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്ന കാഴ്ചയായിരിക്കും ഈ ക്യാമറയേക്കാൾ വലിയ ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇന്ന് ഈ ലോകത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും സൂപ്പർ ക്യാമറകളെക്കാളും ഇരട്ടി ക്വാളിറ്റിയുള്ള കണ്ണുകൾ നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിനെ അറിഞ്ഞാൽ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ എല്ലാവർക്കും നമ്മളോട് ഇഷ്ടം തോന്നും.

നന്മക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഹൃദയം തന്ന അള്ളാഹു, അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ നൽകിയ അള്ളാഹു. ഈ സ്രഷ്ടാവിനെ നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടന്നാൽ തീർച്ചയായും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് നമ്മോട് സ്വാഭാവികമായിട്ടും ഇഷ്ടം തോന്നും. നമ്മുടെ പാട്ടിൻ്റെ അടുത്ത വരിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പീസ് റേഡിയോ കേൾക്കുന്ന, പീസ് റേഡിയോയുടെ പൂമരത്തണൽ കേൾക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഞാൻ ഈ പാടുന്ന പാട്ടുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഈ ഒരു പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. അടുത്ത വരി നമ്മൾ തുടങ്ങാൻ പോവുകയാണ്.

ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിലായിരിക്കുമ്പോൾ ഒരു തിന്മ കണ്ടാൽ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ വെറുതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, അതല്ലെങ്കിൽ ഒരു കുട്ടി മാതാപിതാക്കൾ പറയുന്നത് ഒന്നും ശ്രദ്ധിക്കാതെ അവന് തോന്നിയതുപോലെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അവനോട് എന്ത് പറയണം? നമ്മൾ അവനോട് നന്മ പറഞ്ഞ് ഉപദേശിക്കണം. തീർച്ചയായിട്ടും നമുക്കതിന് പറ്റും, കാരണം നമ്മൾ സ്ഥിരമായിട്ട് പീസ് റേഡിയോ കേൾക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാമിലെ നന്മകൾ മാത്രം എടുത്ത് നല്ല കുട്ടികളായി ജീവിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവിക എന്തായാലും നമുക്ക് അവനോട് പറഞ്ഞ് ഉപദേശിക്കാൻ പറ്റും. അതാണ് നന്മ പറഞ്ഞ് തിന്മ വേടിയണം. നമ്മൾ നന്മ പറയുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന ചില തിന്മകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ട് വന്നു പോകും. പക്ഷേ ആ തിന്മകൾ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ തിന്മ ചെയ്യുകയും അതോടൊപ്പം നന്മ ഉപദേശിക്കാൻ പോയാലോ, നമ്മുടെ ഉപദേശം ആരും സ്വീകരിക്കൂല. കാരണം എന്താ, അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവൻ എന്നെ ഉപദേശിക്കാൻ വരികയെന്ന് പറയും. അപ്പോൾ നമ്മൾ നന്മ പറയണം, അതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന തിന്മകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെടിയണം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റുമുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ വീട്ടിലുള്ള മറ്റ് ആളുകൾക്ക്, നമ്മുടെ അയൽവാസികൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. എന്താ, നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞാൽ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നന്മക്കൊപ്പം ഉറച്ചു നിൽക്കാൻ പറ്റും. നമുക്ക് നന്മയുടെ കൂടെ ഉറച്ചു നിൽക്കാൻ പറ്റും. എന്താ പാട്, ഒന്നുകൂടെ പാടാ. നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം, നന്മക്കൊപ്പം ഉറച്ചു നിൽക്കാൻ നമ്മൾ കാവേണം. ഏത് സന്ദർഭത്തിലും നന്മയുടെ കൂടെ മാത്രം നിൽക്കാൻ നമുക്കാവണം, നമുക്ക് പറ്റണം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ, നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്മയുടെ കൂടെ മാത്രം നിന്നുകൊണ്ട് നമ്മൾ ധീരത കാട്ടണം. ഒരു പക്ഷേ നന്മയുടെ കൂടെ നിൽക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്നാലും നമ്മൾ തിന്മ ചെയ്യാതെ, കളവ് പറയാതെ, നന്മയുടെ കൂടെ മാത്രം നിന്നുകൊണ്ട് നമ്മുടെ ധീരത പുറത്ത് കാട്ടണം. കാരണം നമ്മൾക്ക് അതിന് പറ്റുന്നുള്ളൂ. കാരണം നമ്മളാണ് പീസ് റേഡിയോ കേൾക്കുന്നവർ, നമ്മളാണ് പീസ് റേഡിയോയുടെ പൂമരത്തനം ശ്രദ്ധിക്കുന്നവർ. അതിൽ നമ്മൾ ഒരുപാട് നന്മകൾ പഠിക്കുന്നു, തിന്മ വിരോധിക്കണമെന്ന് പഠിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന നമ്മൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടം

ഇരുവരും ചേർന്നൊരു പടയണി തീർക്കേണം. നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ അറിയണം, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അറിയണം, നന്മ പറയണം, തിന്മ വെടിയണം, എന്നിട്ട് നമ്മൾ ധീരത കാട്ടണം. ഈ ഒരു പാട്ടിൻ്റെ അടുത്തൊരു വരിയിലേക്ക് പോകാമെന്ന് തോന്നുന്നു. അതിനു മുമ്പ് ചില കുട്ടികളൊക്കെ ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. വേദനയായി വരുന്നതെല്ലാം നാം ക്ഷമിക്കണം.

നന്മക്കൊപ്പം കൂട്ടം ചേർന്നൊരു പടയണി തീർക്കേണം. വേദനയായിട്ട് വരുന്ന കാര്യങ്ങൾ എന്താന്ന് വിചാരിച്ചാൽ, നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നന്മയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മെ കളിയാക്കാനും നമ്മെ പരിഹസിക്കാനും ഒക്കെ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടാകും. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നും. ആ സമയത്ത് നമ്മളെന്ത് ചെയ്യണം? വേദനയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നതെല്ലാം, അത് നമ്മുടെ കൂട്ടുകാർ നമ്മെ കളിയാക്കിയാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും എല്ലാം നമ്മളെന്ത് ചെയ്യണം? അത് എനിക്ക് പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലമായിട്ട് കിട്ടാനുള്ളതാണ് എന്ന് വിചാരിച്ച് ക്ഷമിച്ചു നിൽക്കണം. നമുക്ക് പടച്ച റബ്ബ് നമ്മുടെ വേദനകൾക്ക് പകരമായിട്ട് സ്വർഗം തരും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്നാണ് പറഞ്ഞത്. പടച്ച റബ്ബ് നമുക്ക്

സ്വർഗം തരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അങ്ങനെയായാൽ അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകും. അപ്പോ നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം, നന്മക്കൊപ്പം ഉറച്ച് നിൽക്കാൻ നമ്മൾ കാവേണം, വേദനയായി വരുന്നതെല്ലാം നാം ക്ഷമിക്കേണം, വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ കാത്തിരിക്കേണം. നമ്മൾ നമ്മുടെ വേദനകളെല്ലാം മറന്ന് അത് സഹിച്ച് ക്ഷമിച്ച് നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ സഹപാഠികൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നും. അപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ ഒന്നാമത്തെ വരി മറക്കാൻ പാടില്ല. നമ്മുടെ ലക്ഷ്യമെന്താ? നമ്മളോട് എല്ലാവർക്കും ഇഷ്ടം തോന്നണം.

നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മുടെ ചുറ്റുപാടിലുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണം. അതിന് ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, വേദന വരുമ്പോൾ ക്ഷമിക്കണം, പ്രതീക്ഷയോടെ കാത്തിരിക്കണം, നന്മ പറയണം, തിന്മ വെടിയണം, അള്ളാഹുവിനെ അറിയണം. ഇനി അടുത്ത ഒരു നന്മ ചെയ്യാൻ നമ്മൾ പോവുകയാണ്. എന്താണെന്നറിയോ, നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചൊരു കാര്യമാണ്. എല്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്, എന്നാൽ നിർബന്ധമായിട്ടും ചെയ്യണമെന്ന് കൽപ്പിച്ചൊരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പീസ് റേഡിയോ കേൾക്കുന്ന കുട്ടികൾ, സുഹൃത്തുക്കൾ എല്ലാവരും ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇഷ്ടംപോലെ കേട്ടതാണ് നമ്മുടെ അഞ്ചു നേരം നമസ്കാരം അല്ലേ. ഒരുപാട് തവണ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ രാവിലെ സുബഹ് മുതൽ ഇഷാ വരെയുള്ള അഞ്ച് വക്ത് നമസ്കാരവും പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുകയാണെങ്കിൽ അത് കാണുന്ന നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളോടൊരു മതിപ്പ് തോന്നും. കാരണമെന്താ, ഈ കുട്ടി സമയമായാൽ, ബാങ്ക് വിളിച്ചാൽ അവൻ്റെ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന കുട്ടിയാണ്. അത് നമ്മൾ ഒരു പാട്ടിലൂടെ അവതരിപ്പിക്കാൻ പോവാണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം, കഷ്ടതയേറും ജനത്തിനൊന്നും സേവകരാകണം. കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം, കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാകണം. നമ്മൾ കൃത്യതയോടെ അഞ്ച് സമയത്തും അഞ്ച് വക്തിലും നമസ്കരിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ള തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ, നമ്മുടെ അഞ്ച് വക്ത് നമസ്കാരം നമ്മെ മറ്റുള്ള തെറ്റുകളിൽ നിന്ന് തടയും. അപ്പോൾ നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമ്മെ അതിൽ നിന്ന് തടയാനുള്ള ഒരു പരിചയമാണ് നമ്മുടെ നമസ്കാരം. നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ വീട്ടിൽ മറ്റുള്ള ആളുകളൊക്കെ സിനിമയും ടേബിൾ ഗെയിമും വെറുതെ സമയം കളഞ്ഞിരിക്കുമ്പോൾ, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ പൂമരത്തണിൽ കേൾക്കുന്ന നമ്മളെന്ത് ചെയ്യുന്നു, ചാടി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുന്നു. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കുന്നു, സ്വർഗം നേടുന്നു. അപ്പോൾ കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം. അടുത്ത വരി എന്താണെന്നറിയോ, കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാകണം. അത് നമ്മളൊക്കെ ചെയ്യലുണ്ടോ? ശരിക്കും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഭിക്ഷയാചിച്ച് വരുന്നത് കാണാൻ പറ്റും. എന്നാലോ ഭിക്ഷയാചിക്കാനൊന്നും കൂട്ടി നിൽക്കാതെ ഉള്ളത് സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്ന ചില ആളുകളെയും കാണാൻ പറ്റും അല്ലേ. നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടറിഞ്ഞ് സഹായിക്കാൻ നമ്മളെന്ത് ചെയ്യണം, മുന്നോട്ട് വരണം. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും പ്രയാസപ്പെടുന്ന ആളുകൾ. ഒരു പക്ഷേ നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ, നമ്മുടെ സ്കൂളിൽ ചെല്ലുമ്പോൾ നോട്ട് ബുക്ക് വാങ്ങാനും പേന വാങ്ങാനും കുട വാങ്ങാനും ബാഗ് വാങ്ങാനൊക്കെ പ്രയാസപ്പെടുന്ന ചില കുട്ടികളെയൊക്കെ നമുക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാകും. അതല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് സ്വകാര്യമായിട്ട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഉപ്പയുടെയും ഉമ്മയുടെയും അടുക്കൽ പോയിട്ട്, ഉമ്മ ഉപ്പച്ചി, എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനൊരു കുട്ടിയുണ്ട്, അവന് ബാഗ് വാങ്ങാൻ അവൻ്റെ ഉപ്പയില്ല, അവൻ്റെ ഉമ്മയില്ല, പാവപ്പെട്ടൊരു കുട്ടിയാണ്, അവന് കുട വാങ്ങണം, ബാഗ് വാങ്ങണം, നോട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങണം, അവന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് നമുക്ക് സഹായിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉമ്മക്ക് സന്തോഷമാകും, ഉപ്പച്ചിക്ക് സന്തോഷമാകും. നമുക്ക് അവർ എന്ത് തന്നെയായാലും അത് വാങ്ങാനുള്ള പൈസയോ അതല്ലെങ്കിൽ ആ ഒരു സാധനം വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ അവരെ ഏൽപ്പിക്കും. അങ്ങനെ നമ്മുടെ പ്രായത്തിലുള്ള നമ്മുടെ കുരുന്നും കുട്ടികൾക്ക് നമ്മളെന്ത് ചെയ്യണം, കഷ്ടത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അതോടൊപ്പം തന്നെ വലിയ ആളുകളും ഉണ്ടാകും, രോഗം കൊണ്ടും അതുപോലെ തന്നെ കടം കൊണ്ടുമൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും. അവർക്ക് വേണ്ടി നമ്മളെന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് നമ്മളാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കണം, കഷ്ടതയെ

തീർക്കേണം. കൂട്ടുകാരെ, നമ്മളോട് എല്ലാവർക്കും ഇഷ്ടം തോന്നാൻ ചില ചെറിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്, ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാനുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ ഒരു പാട്ടിൻ്റെ ആദ്യം മുതൽ അവസാന ഭാഗം വരെ നമ്മൾ പാടാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം, കൂടെ പാടാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർക്കാൻ പോവുകയാണ്. എല്ലാവർക്കും നമ്മോടിഷ്ടം തോന്നാൻ എന്തൊരു വഴിയുണ്ട്. എല്ലാവർക്കും ഇഷ്ടം തോന്നും നന്മകൾ നമ്മിൽ

0: മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനെ അറിയണം. നമ്മെ എപ്പോഴും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന അള്ളാഹുവിനെ അറിയണം. പിന്നെയോ, നന്മ പറഞ്ഞ് തിന്മ വെടിഞ്ഞ് ധീരത കാട്ടേണം. നന്മക്കൊപ്പം ഉറച്ച് നിൽക്കാൻ നമ്മൾ കാവേണം. നന്മ പറയണം, തിന്മ വെടിയണം, നന്മക്കൊപ്പം ഉറച്ചു നിൽക്കണം. പിന്നെയോ,
1: വേദനയായി വരുന്നതെല്ലാം നാം ക്ഷമിക്കേണം. വീണ്ടും വീണ്ടും പ്രതീക്ഷയോടെ നാം കാത്തിരിക്കേണം.
0: വേദനയായി വരുന്നതൊക്കെ ക്ഷമിക്കണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് കാത്തിരിക്കണം.
1: കൃത്യതയോടെ നേരം അഞ്ചും നമസ്കരിക്കേണം. കഷ്ടതയേറും ജനത്തിനെന്നും സേവകരാവേണം.
0: അഞ്ചു നേരം നമസ്കരിക്കണം, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് തണലാവണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടം കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത്. ചെറിയ ചില കാര്യങ്ങളോട് നമുക്ക് പരിചയപ്പെടാനുണ്ട്. ഇൻഷാ അല്ലാ അത് അടുത്ത ആഴ്ചയിലെ നമ്മുടെ എപ്പിസോഡിൽ വീണ്ടും കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പീസ് റേഡിയോയുടെ പൂമരത്തണൽ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പഠിച്ച കാര്യങ്ങൾ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമിലായിരുന്നു. ഇഷ്ടം തോന്നാൻ എന്ന എപ്പിസോഡിന്റെ ഒന്നാം ഭാഗമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് ജൗഹർ ഒഴുകൂറായിരുന്നു. ഇനി നാം പ്രവേശിക്കുന്നു നുറുങ്ങുകൾ.
3: ഇന്നത്തെ നുറുങ്ങുകളിൽ അനിഷേധ്യമായ യാഥാർത്ഥ്യം എന്ന ഇബിനു അലി എടത്തനാട്ടുകാരിയുടെ രചനക്ക് ശബ്ദം നൽകിയത് സിദ്ദീഖ് സ്വലാഹി നിലമ്പൂർ. അദ്ദേഹത്തിന്റെ സംസാരം ഇനി നമുക്ക് കേട്ടുനോക്കാം.
4: അനിഷേധ്യമായ യാഥാർത്ഥ്യം, രചന ഇബ്നു അലി എടത്തനാട്ടുകര. മകന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കോളേജ് ഓഫീസിന്റെ മുമ്പിലെ കാത്തിരിപ്പ് നീണ്ടപ്പോൾ അടുത്തിരുന്ന മാന്യദേഹത്തോട് കുശലം പറഞ്ഞ് പരിചയപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ഡോക്ടറാണെന്ന് പറഞ്ഞപ്പോൾ സംസാരം ആ വഴിക്കായി. മകളെ മെഡിസിന് ചേർക്കാനാണ് അദ്ദേഹവും സർക്കാർ ജീവനക്കാരിയായ ഭാര്യയും വന്നിരിക്കുന്നത്. എത്ര മക്കളുണ്ട് എന്ന ചോദ്യത്തിന് ഈ മകൾ മാത്രമേയുള്ളൂ എന്നായിരുന്നു മറുപടി. ഒറ്റ സന്താനം മതിയെന്ന ആധുനിക സെൻസിൽ അദ്ദേഹം പെട്ടുപോയോ എന്ന എന്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നെ ഏറെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിനൊരു ഇളയ മകൾ കൂടിയുണ്ടായിരുന്നു. 14-കാരിയായ ആ കൊച്ചു മിടുക്കുക്ക് രക്താർബുദം പിടിപെട്ടു. രോഗം കണ്ടെത്താൻ വൈകിപ്പോയി. കാര്യമായി ഒന്നും ചെയ്യാനായില്ല. രോഗം തിരിച്ചറിഞ്ഞ് ഒരു മാസത്തിനകം ആ കുട്ടിയെ മരണം കീഴടക്കി. ഇക്കാര്യം വിശദീകരിക്കവേ ഡോക്ടറുടെ മുഖത്ത് വേദനയുടെ അടരുകൾ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്റെ ചോദ്യത്തിന് അദ്ദേഹത്തോട് ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിച്ചു. നല്ല സാമ്പത്തിക നില, മിടുക്കിയായ ചേച്ചി സദാ കൂട്ടിന്, വിദ്യാസമ്പന്നയും ഉദ്യോഗസ്ഥയുമായ മാതാവ്, എപ്പോഴും ഡോക്ടറായ പിതാവിന്റെ വൈദ്യശാസ്ത്രത്തിന്റെ സാന്നിധ്യം, ഇതൊന്നും ആ കുഞ്ഞിന് രക്ഷയായില്ല. ഡോക്ടറായ പിതാവിന് പോലും മകളുടെ രോഗലക്ഷണങ്ങളും രോഗവും കണ്ടെത്താനായില്ല. രോഗമെന്തെന്ന് അറിഞ്ഞതിനു ശേഷം പരിചിത വലയത്തിൽപ്പെട്ട കഴിവുറ്റ ഡോക്ടർമാരും അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളുമുണ്ടായിട്ടും ഏറെ സമ്പത്തുണ്ടായിട്ടും ആ കുട്ടിയുടെ ജീവനെ ഒരു മാസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കാൻ സാധ്യമായില്ല. അത്രയേയുള്ളൂ മനുഷ്യന്റെ കാര്യം. ആരുടെയൊക്കെയുള്ളിൽ ഏതൊക്കെ മാറോരോഗങ്ങൾ മറഞ്ഞിരിക്കുന്നു, പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. എല്ലാം അറിയുന്ന അള്ളാഹുവിനല്ലാതെ നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. മരണം എന്നത് യാഥാർത്ഥ്യമാണ്. ആർക്കുമതിനെ തട്ടിമാറ്റാനാകില്ല. അതിൽ നിന്ന് ഓടിയൊളിക്കാനുമാവില്ല. നമുക്ക് ചെയ്യാനുള്ളത് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും കൊണ്ട് നാം അതിനൊരുങ്ങുക. നബിയെ പറയുക, തീർച്ചയായും ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടി അകലുന്നുവോ അത് തീർച്ചയായും നിങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. പിന്നീട് അദൃശ്യവും ദൃശ്യവും അറിയുന്നവന്റെ അടുക്കലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെപ്പറ്റി അവൻ നിങ്ങളെ വിവരമറിയിക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ 62:8.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ നുറുങ്ങുകളായിരുന്നു നാം ഇതുവരെ കേട്ടത്. സിദ്ദിഖ് സലാഹി ആയിരുന്നു ശബ്ദം നൽകിയത്. ഇബ്നു അലി അടത്തനാട്ടുകാരുടെ രചന, അദ്ദേഹത്തിൻ്റെ രചന അനിഷേധ്യമായ യാഥാർത്ഥ്യം എന്നായിരുന്നു. ഇനി നാം പ്രവേശിക്കുന്നത് അസ്മാഉൽ ഹുസ്നയിലേക്കാണ്.
3: ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അസ്സമീഉ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട് ഷമീർ മദീനി നടത്തുന്ന വിശദീകരണമാണ് കേൾക്കാൻ പോകുന്നത്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നമുക്കൊക്കെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതേപോലെ തന്നെ സങ്കടങ്ങളും വേദനകളുമൊക്കെയുണ്ട്. അത് മറ്റൊരാളോട് പങ്കുവെക്കാൻ നമുക്കൊരു തുണയെ, ഒരു ഇണയെ, ഒരാശ്രയത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയ സമാധാനവും ആശ്വാസവുമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയ പല നാമങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറയാനും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കുവാനുമൊക്കെയുള്ള ഒരു അത്താണിയായി, ആശ്രയമായി നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഓരോന്നും നമ്മൾ പഠിക്കുമ്പോൾ, അവൻ്റെ വിശേഷണങ്ങൾ ഓരോന്നും നമ്മൾ അറിയുമ്പോൾ, തീർച്ചയായും അത്തരത്തിലുള്ള ഗുണഫലങ്ങൾ നമ്മൾ നേടിയെടുക്കാനും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുവാനും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 34-ാമത്തെ നാമമായി നമ്മൾ പഠിക്കുന്നത് അസ്സമീഉ എന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ ഒരു നാമമാണ്. എല്ലാം കേൾക്കുന്നവൻ എന്നാണ് ആ നാമത്തിൻ്റെ അർത്ഥം. രഹസ്യമായിരുന്നാലും പരസ്യമായിരുന്നാലും നാം ചെയ്യുന്ന അല്ലെങ്കിൽ നാം പറയുന്ന എല്ലാ വാക്കുകളും എല്ലാ പ്രവൃത്തികളും അറിയുന്നവനും കേൾക്കുന്നവനുമാണ് അള്ളാഹു. അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കാതെ പോകുന്ന ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതീവ രഹസ്യമായി, ആരും കേൾക്കാതെ സ്വകാര്യമായി പറയുന്ന കാര്യം പോലും അള്ളാഹു കേൾക്കും എന്നറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാകേണ്ടതുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. സൂറത്ത് ഖാഫിൽ അള്ളാഹു പറഞ്ഞതുപോലെ, മനുഷ്യർ ഒരുവിടുന്ന ഒരു വാക്കുപോലും അത് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാം ഏറ്റെടുക്കുന്ന പടച്ചറബിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ, അള്ളാഹു അറിയാതെ, മലക്കുകൾ രേഖപ്പെടുത്താതെ മനുഷ്യനൊരു വാക്കുപോലും ഉരിയാടുന്നില്ല എന്നാണ്. അതേപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാൻ അള്ളാഹു സന്നദ്ധനാണ്. അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ അള്ളാഹു ഒരുക്കമാണ്. നമ്മുടെ ചോദ്യങ്ങളായിരുന്നാലും തേട്ടങ്ങളായിരുന്നാലും എല്ലാം അള്ളാഹു കേൾക്കും, അള്ളാഹു കേൾക്കാൻ ഒരുക്കമാണ്. ചോദിച്ചോളൂ, തരാമെന്നാണ് അള്ളാഹുവിൻ്റെ സമീപനങ്ങളും വാക്കുകളുമുള്ളത്. പടച്ചറബിനെ സ്തുതി കീർത്തനങ്ങൾ നടത്തുമ്പോൾ, അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹു അത് കേൾക്കുന്നുണ്ട്. നമസ്കാരത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട്, സമി അല്ലാഹു ലിമൻ ഹമീദ. അള്ളാഹു അവനെ സ്തുതിച്ച ആളുകളെ കേട്ട് ഉത്തരം ചെയ്തിരിക്കുന്നു, ഉത്തരം ചെയ്യുന്നവനാണെന്നാണ്. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുമ്പോൾ, അവനെ കീർത്തനങ്ങൾ അർപ്പിക്കുമ്പോൾ, തഹ്ലീലുകളും തഹ്മീദുകളും തസ്ബീഹുകളുമായി, സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അക്ബർ എന്നൊക്കെയുള്ള സ്തുതികീർത്തനങ്ങൾ അള്ളാഹുവിന് നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും പറഞ്ഞാൽ അള്ളാഹു അത് കേൾക്കാൻ സന്നദ്ധനാണ്. ഉദ്ഊനി അസ്തജിബു ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം എന്നല്ലാഹു അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി അല്ലദീ വഹബ ലീ അലൽ കിബരി ഇസ്മായീല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉ ദുആ. സൂറത്ത് ഇബ്രാഹിമിൽ 39-ാമത്തെ വചനത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. എൻ്റെ വാർദ്ധക്യത്തിൻ്റെ സന്ദർഭത്തിൽ, അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആ ഘട്ടത്തിൽ, എനിക്ക് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും സന്താനമായി നൽകിയ, ദാനമായി നൽകിയ പടച്ചറബ്ബ്, അവനാകുന്നു സർവസ്തുതിയും. ഇന്ന റബ്ബീല സമീഉ ദുആ, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളും ആവലാതികളും വേവലാതികളും എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞാൻ മനസ്സിൽ തട്ടിപ്പറയുമ്പോൾ കേൾക്കാനൊരുക്കമുള്ളവനാണ് എൻ്റെ റബ്ബ്. അതെത്ര വലിയ ആശ്വാസമാണ് ഒരു വിശ്വാസിക്ക് നൽകുന്നത്. ഞാൻ മനസ്സ് തകർന്ന് എൻ്റെ നിയന്ത്രണങ്ങൾ വിട്ട് ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ തകർന്ന് തരിപ്പണമായി പോകുമെന്ന് വിചാരിക്കുന്ന ഘട്ടത്തിൽ എല്ലാറ്റിനും കഴിവുള്ള സർവശക്തനായ അള്ളാഹു ചോദിച്ചോളൂ, തരാം, പറഞ്ഞോളൂ, കേൾക്കാം എന്ന രീതിയിൽ എന്നോട് സമീപിക്കുമ്പോൾ അതൊരു വിശ്വാസിക്ക് നൽകുന്ന കരുത്തും ആവേശവും നിർഭയത്വവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതേപോലെ ചെറുതും വലുതുമായ എല്ലാം അള്ളാഹു കേൾക്കും എന്നറിയുമ്പോൾ അലമുറയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. കാത് കേൾക്കാത്തവനെയല്ല നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് കാത് കേൾക്കാത്ത ആളുകൾക്ക് ചെവിക്ക് പദമുള്ള ആളുകളോട് ഒച്ചയിൽ സംസാരിക്കുന്നത് പോലെ അലമുറയിട്ട് വിളിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയുമായി പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അദബ് പഠിപ്പിക്കുമ്പോൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്നക്കും ലാ തദഊന അസമ്മ വലാ ഗായിബ, ഇവിടെ ഇല്ലാത്തവനെയോ ബദിരനോ ആയ ഒരാളെയല്ല നിങ്ങൾ വിളിക്കുന്നത്. വലാക്കിൻ തദഊന സമീഅം ബസീറ, എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന സമീഉം ബസീറുമായ പടച്ചറബിനെയാണ് നിങ്ങൾ വിളിച്ചു തേടുന്നത്. അതുകൊണ്ട് വളരെ മാന്യമായി നല്ല രൂപത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര കണ്ട് കാര്യങ്ങൾ കേൾക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം മഹദി ആയിഷ റളിയല്ലാഹു അൻഹ നമ്മെ അറിയിക്കുന്നുണ്ട്. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഅഹു അസ്സമാവാത്ത് അൽ അസ്വാത്ത്. അൽഹംദുലില്ലാഹില്ലദി വസിഅ സംഅഹുൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളെയും ഉൾക്കൊള്ളുവാൻ മാത്രം വിശാലമായ എല്ലാം കേൾക്കുന്ന പടച്ചറബ്ബ്, അവനാകുന്നു സർവസ്തുതിയും എന്ന് പറഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ തുടരുന്നത്. ലഖദ് ജാഅത്തിൽ മുജാദില ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംഭാഷണം നടത്തുന്ന ആ ഒരു സ്ത്രീ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. സൂറത്ത് മുജാദില അവതരിക്കുന്നതിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ആയിഷ റളിയല്ലാഹു അൻഹ അവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നതാണ്. വ അന ഫീ നാഹിയത്തിൽ ബൈത്ത്, ഞാൻ ആ വീടിൻ്റെ ഒരു മൂലയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വലിയ വലിപ്പവും വിശാലതയും ഒന്നുള്ള വീടല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ഒറ്റമുറിയിൽ, ആ ചെറിയ ഒരു ഭവനത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ വന്നുകൊണ്ട് തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള ചില പരാതികളും പല പ്രയാസങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. തഷ്കു സൗജഹ വമാ അസ്മഉ മാ തഖൂൽ, അവർ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് അത് ഞാൻ വാസ്തവത്തിൽ കേൾക്കുന്നില്ല. അത്രക്ക് ശബ്ദം കുറച്ച് വളരെ മാന്യമായി അദബും മര്യാദകളുമൊക്കെ പാലിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സ്ത്രീ വന്ന് ഒരു സങ്കടമായി പറയുകയാണ്. ഫഅൻസലല്ലാഹു തആല, അപ്പോൾ അള്ളാഹു തആല ഇറക്കി ആയത്ത് അവതരിപ്പിച്ചു. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ താങ്കളുമായി സംവദിക്കുന്നവളുടെ വാക്കുകൾ അള്ളാഹു കേട്ടിരിക്കുന്നു. അപ്പോൾ സ്വന്തം ഭർത്താവിനോട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തൻ്റെ വീട്ടിൽ വെച്ച് ഒരു സ്ത്രീ വന്ന് പറയുന്ന ആ വാക്ക്, വളരെ പതുക്കെ മാന്യമായി സംസാരിക്കുന്ന ആ ശബ്ദം, അത് കട്ടുകേൾക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടും ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടില്ല. അത്രക്ക് ചെറിയ ശബ്ദം, ഏഴാകാശങ്ങൾക്കപ്പുറത്തുള്ള പടച്ചറബ്ബ് അത് കേൾക്കുകയും അതുമായി ബന്ധപ്പെട്ട് വിധിവിലക്കുകൾ ആയത്തായി അവതരിപ്പിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഇത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ അസ്സം എന്ന വിശേഷണം, അള്ളാഹു അസ്സമീ എല്ലാം കേൾക്കുന്നവനാണ് എന്ന ആ നാമവും അർത്ഥവും നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു തരുന്നത്. അള്ളാഹു കേൾക്കും എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് നമ്മൾ പറയുന്ന ഭാഷ പ്രശ്നമല്ല. നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാതികളും എന്തുമാകട്ടെ, അള്ളാഹുവിനെ നമ്മൾ പ്രശംസിക്കുന്നതും പ്രകീർത്തിക്കുന്നതും ഭാഷകൾ പ്രശ്നമല്ലാതെ, ദൂരം ഒരു തടസ്സമല്ലാതെ, ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നാലും എല്ലാം അള്ളാഹു കൃത്യമായി അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, വലജീജു അസ്വാത്തിൽ ഇബാദി ബിസംഇഹി വലദൈഹി ലാ യതശാബഹു സൗതാനി. അള്ളാഹുവിൻ്റെ അടിയാറുകൾ കോടിക്കണക്കിന് മനുഷ്യന്മാർ വിവിധങ്ങളായ ഭാഷകളിലൂടെ അനേകായിരം ആവശ്യങ്ങളുമായി പടച്ചറബിനോട് ധാരാളക്കണക്കിന് ആവശ്യങ്ങളായി അലമുറയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവരുടെ ശബ്ദങ്ങളോ അവരുടെ ആവശ്യങ്ങളോ അവരുടെ ഭാഷാ വൈജാത്യങ്ങളോ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു അസ്വസ്ഥതയും ആശയക്കുഴപ്പങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നില്ല എന്നാണ്. സൃഷ്ടികളുടെ കേൾവിയാണെങ്കിലോ, നമുക്ക് ഒരേ സമയത്ത് രണ്ടോ മൂന്നോ ആളുകൾ ഒരുമിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ ഓരോന്നും വേർതിരിച്ചറിയാൻ നമുക്ക് വിഷമമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരാൾ പറയും ഒരു സമയത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നിയന്ത്രിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിനാൽ സൃഷ്ടികളോട് ആരെങ്കിലും സങ്കടങ്ങൾ ബോധിപ്പിച്ച് ദുആ ചെയ്യുന്നുവെങ്കിൽ, അള്ളാഹുവല്ലാത്ത ഒരാളോട് ഒരു സഹായാർത്ഥന നടത്തുന്നുവെങ്കിൽ, ഒരു പ്രാർത്ഥന സമർപ്പിക്കുന്നുവെങ്കിൽ, അത് ആരുമാകട്ടെ, അവർ അള്ളാഹുവല്ലാത്തവരോട് തങ്ങളുടെ ആവലാതികളും വേവലാതികളും ബോധിപ്പിച്ചുകൊണ്ട് മറഞ്ഞ രൂപത്തിലൊരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന അർത്ഥനകളും തേട്ടങ്ങളും അത് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ് എന്നല്ല, ഒന്നിലധികം തരത്തിലുള്ള പങ്കുചേർക്കലിൽ അതിൽ വരുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. വലിയ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതായത് ദൂരപരിധിയില്ലാതെ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിക്കുക എന്നത്, കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ഷെയ്ഖിനെയോ ഒരു വലിയനെയോ ഒരു തങ്ങളെയോ ഒക്കെ ഒരാൾ വിളിച്ചാൽ, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിളിക്കുമ്പോഴും ദൂരപരിധികളില്ലാതെ എൻ്റെ ഈ വിളി അദ്ദേഹം കേൾക്കും എന്ന് പറയുമ്പോൾ, ദൂരപരിധികളില്ലാതെ കേൾക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അതേപോലെ വ്യത്യസ്തങ്ങളായ ഭാഷകളിലൂടെയാണ് ആളുകൾ അവരുടെ സങ്കടങ്ങൾ പറയുന്നത്. തമിഴ്നാട്ടുകാരൻ തമിഴിൽ പറയുന്നു, മലയാളി മലയാളത്തിൽ പറയുന്നു, കർണാടകക്കാരൻ കർണാടക ഭാഷയിൽ പറയുന്നു, ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിൽ, അറബിക്കാരൻ അറബിയിൽ എന്ന് വേണ്ട. ലോകത്ത് ഏതെല്ലാം വ്യത്യസ്തങ്ങളായ ഭാഷകളുണ്ടോ ആ ഭാഷാ വൈവിധ്യങ്ങളിലൂടെയാണ് മനുഷ്യൻ അവരുടെ സങ്കടങ്ങളും വികാരങ്ങളും ആവശ്യങ്ങളും ഒക്കെ സമർപ്പിക്കുന്നത്. അപ്പോൾ ഭാഷകളുടെ വ്യത്യാസം ഒരു തടസ്സമല്ലാതെ അതെല്ലാം ഗ്രഹിക്കാൻ ഇന്നയാൾക്ക് കഴിയും എന്ന് പറയുമ്പോൾ, അത് പടച്ചറബിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ രണ്ട് ഷിർക്കായി അവിടെ. ഇനി നമ്മൾ പറയുന്ന കാര്യം അയാൾ കേട്ടാൽ മാത്രം പോരാ, ആവശ്യങ്ങൾ വേർതിരിച്ച് അറിയണം. എൻ്റെ സങ്കടം അയാൾക്ക് അറിയണം. എനിക്ക് എൻ്റെ മക്കളുടെ കാര്യമായിരിക്കും പറയാനുള്ളത്, വേറൊരാൾക്ക് അയാളുടെ സാമ്പത്തിക വിഷമതകളായിരിക്കും പറയാനുള്ളത്, മറ്റൊരാൾക്ക് അയാളുടെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളായിരിക്കും, അതല്ലെങ്കിൽ ബന്ധുക്കളുടെ രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ ആയിരിക്കും. ഇങ്ങനെ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങളുമായി ആളുകൾ സമർപ്പിക്കുമ്പോൾ പറയുമ്പോൾ, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കുക എന്നത് ഒരു മഖ്ലൂക്കിന്, ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന് സാധിക്കുന്ന സംഗതിയല്ല. അപ്പോൾ മുഹിദ്ദീൻ ഷെയ്ഖിനോടോ മമ്പുറത്ത് തങ്ങളോടോ ബദരീങ്ങളോടോ ഒക്കെ ഇങ്ങനെ സങ്കടങ്ങൾ പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, ഈ പ്രത്യേകതകൾ അള്ളാഹുവിന് മാത്രമുള്ള സവിശേഷതയാണ്. അവൻ്റെ ഈ കഴിവിലും അവൻ്റെ ഈ ഗുണങ്ങളിലും മഹത്വങ്ങളിലുമൊക്കെ മറ്റുള്ളവരെ പങ്കുചേർക്കലാണ് അവരോട് ഈ സങ്കടം ബോധിപ്പിക്കുമ്പോൾ. അതേപോലെ ഇതെല്ലാം കേട്ട് മനസ്സിലാക്കിയാലും പോരല്ലോ, നമുക്ക് സഹായിക്കാൻ, നമ്മെ സഹായിക്കാൻ അവർക്ക് കഴിയുമെന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ വിളിക്കുന്നത്. അങ്ങനെ ആവശ്യങ്ങൾ നിർവഹിച്ച് നമ്മെ സഹായിക്കാൻ കഴിയുക എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ അള്ളാഹു അസ്സമീ, എല്ലാം കേൾക്കുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അള്ളാഹുവിനോടായിരിക്കണം നമ്മുടെ സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കേണ്ടത്. എല്ലാം കേൾക്കും, എല്ലാം അറിയും അള്ളാഹു എന്ന ബോധം അള്ളാഹുവിൻ്റെ മുറാക്കബത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച്, സദാസമയത്തും അവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകണം. വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമു സിർറ വഅഖ്ഫ, നിങ്ങൾ വാക്കുകൾ പരസ്യപ്പെടുത്തിയാലും രഹസ്യമാക്കി മറച്ചു വെച്ചാലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും. നിങ്ങൾ പറയുന്ന വാക്ക്, രഹസ്യമായി പറയുന്ന വാക്ക്, പറയാതെ മനസ്സിൽ മാത്രം ഒതുക്കിവെക്കുന്ന അതീവ രഹസ്യങ്ങൾ, നാവ് ഉരിയാടുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം അള്ളാഹു അറിയും. അതുകൊണ്ട് അള്ളാഹു അസ്സമീ ആണ് എന്ന് നമ്മൾ അറിയുമ്പോൾ ആ നാമം വെച്ചുകൊണ്ട് ദുആ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നബിമാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിലെ 127-ാമത്തെ ആയത്തിൽ, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ്സമീ ഉൽ അലീം. അള്ളാഹുവെ, ഞങ്ങൾ ചെയ്ത ഈ കർമ്മം, കഅബാലയം പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ, ഇന്നക അൻതസ്സമീ ഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നല്ല സന്താനത്തെ കിട്ടാൻ വേണ്ടി പടച്ചറബിനോട് നടത്തുന്ന പ്രാർത്ഥന സൂറത്ത് ആലി ഇംറാനിലെ 38-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയ്യതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവെ, വിശിഷ്ടമായ നല്ലൊരു സന്താനത്തെ നീ എനിക്ക് ദാനമായി തരേണമേ, നീ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവനാണ്, കേൾക്കുന്നവനാണ്. അപ്പോൾ പ്രാർത്ഥന കേൾക്കുക എന്നത് മനസ്സിൻ്റെ അകത്തട്ടിൽ നിന്ന് പുറത്തു വരുന്ന ആ വിധേയത്വത്തിൻ്റെ ആ നിഷ്കളങ്കമായ തേട്ടവും പ്രാർത്ഥനയും കൃത്യമായി അറിയാൻ, അത് നിർവഹിക്കാൻ, അത് മനസ്സിലാക്കി അതിന് പ്രതിവിധി നമുക്ക് നിർവഹിച്ചു തരാനൊക്കെ കഴിയുന്ന അസ്സമീ, എല്ലാം കേൾക്കുന്ന, ആ കേൾവിയുടെ പരിപൂർണാർത്ഥത്തിൽ അത് തിരിച്ചറിഞ്ഞ് സഹായിക്കാൻ സന്നദ്ധനായ അള്ളാഹു, അവനെ നമ്മൾ അറിയുക, അവനോട് നമ്മുടെ സങ്കടങ്ങളും വേവലാതികളും ആവശ്യങ്ങളും പറയുക, അവൻ സന്തോഷിക്കുന്ന, അവൻ തൃപ്തിപ്പെടുന്ന നന്മയുടെ വാക്കുകൾ നമ്മുടെ നാവിലൂടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക, ദിക്റുകളായി, ഖുർആൻ പാരായണങ്ങളായി, ദുആകളായി, അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, ആ നാമം നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
2: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നമ്മോട് ഇതുവരെ സംസാരിച്ചത് ബഹുമാന്യനായ പണ്ഡിതൻ ഷമീർ മദീനിയായിരുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട അസ്സമിയ എന്ന നാമത്തെക്കുറിച്ച് വളരെ മനോഹരമായി, കൃത്യമായി അദ്ദേഹം വിവരിച്ചു തന്നു. ഇനി നാം പ്രവേശിക്കുന്നത് കഥ പറയാം പ്രോഗ്രാമിലേക്കാണ്. കഥ അവതരിപ്പിക്കുന്നത് വീട്ടി അബ്ദുൽ സലാം ആണ്. പുതുലോകത്തേക്ക് ഗൾഫിൽ നിന്നൊരു വിമാനത്തിൻ്റെ 8-ാം ഭാഗമാണ്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രമുഖ ബാലസാഹിത്യകാരൻ ഇ കെ എം പന്നൂർ രചിച്ചിട്ടുള്ള നോവൽ ഗൾഫിൽ നിന്ന് ഒരു വിമാനം, അധ്യായം 8, പുതുലോകത്തേക്ക്. പുതിയ യൂണിഫോം അണിഞ്ഞ് തോളിൽ ബാഗ് തൂക്കി റുഷ്ദയും ജാഫറും സലാം പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ സുമയ്യ അള്ളാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാ. അവരെ യാത്രയേക്കാൻ തന്നോടൊപ്പം ബാപ്പയും ഉമ്മയും വരാന്തയിലേക്ക് വന്നതിൽ സുമയ്യയുടെ മനസ്സു കുളിർത്തു. കുട്ടികൾ നടന്നു നീങ്ങുമ്പോൾ 6 കണ്ണുകൾ അവരെ പിന്തുടർന്നു. വളരെ പ്രയാസപ്പെട്ടാണ് അവരുടെ യാത്രയ്ക്ക് പണം ഒപ്പിച്ചത്. ഇടമഴയും വെയിലില്ലാത്ത അന്തരീക്ഷവും കാരണം കൊപ്രപ്പണി വേണ്ടത്ര നടന്നില്ല. ഒരു ചേവ് കിട്ടിയാൽ മഴക്കാലത്തും കൊപ്രപ്പണിയുണ്ടാകുമായിരുന്നു, പക്ഷേ അതിന് പണിക്കൂലി കുറേ വേണം. യൂണിഫോമിന് ഉപ്പ പെൻഷനിൽ നിന്ന് കുറച്ച് പണം തന്നെങ്കിലും ഇത്തവണ സ്വന്തം കാശുകൊണ്ട് വാങ്ങണമെന്ന ആഗ്രഹമായിരുന്നു അവൾക്ക്. ആ ആശയം മനസ്സിലിട്ട് തന്നത് റുഷ്ദയാണ്. ഉമ്മാ, ഇക്കുറി വല്ലിപ്പാനെ ബുദ്ധിമുട്ടിക്കാതെ ബാഗും ഉടുപ്പും വാങ്ങണം. ഞമ്മൾ കൊപ്രപ്പണിയെടുത്ത് പൈസ ഉണ്ടാക്കണം. തേങ്ങ കുറേ അധികം വാങ്ങാം. മകൾ പറഞ്ഞ പോലെ 3 വീടുകളിൽ നിന്ന് തേങ്ങ വാങ്ങി കൊപ്പരയാക്കി കൊടുത്തു. ചിരട്ട കഴിക്കുമ്പോൾ ഉള്ളംകൈ പൊട്ടി. റുഷ്ദയും നന്നായി പണിയെടുത്തു. പക്ഷേ ആ ജോലിയുണ്ടാക്കിയ ആത്മവിശ്വാസം വലുതാണ്. ഇനി എങ്ങനെ വൈകുന്നേരം ആക്ക സുമിയെ? 2 മാസം കുട്ടികൾ പെരയിലുണ്ടായതുകൊണ്ട് നേരം പോയതറിഞ്ഞില്ല. ഇനിയൊന്ന് ഓലില്ലാതെ ചേലാവാനുണ്ട്. മക്കളുടെ അസാന്നിധ്യം ഉമ്മക്ക് മാനസിക പ്രയാസമുണ്ടാക്കുന്നു എന്നറിഞ്ഞ് സുമയ്യ സന്തോഷിച്ചു. ഭക്ഷണവും പണവും കുറഞ്ഞാലും പേരക്കുട്ടികളെ സ്നേഹിക്കുന്ന അമ്മായിയമ്മയും അമ്മോച്ചനുമാണല്ലോ തനിക്കുള്ളത്. ആ മനസ്സല്ല അവർക്കെങ്കിൽ എന്തായിരിക്കും വേദന. ബാപ്പാ, ഇനി നമ്മൾ ചായ കുടിക്കുക, വരീ. സുമയ്യ അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കാൻ കൈനീട്ടി. വേണ്ട, കൈപിടിക്കുകയൊന്നും വേണ്ട, പടച്ചോൻ സഹായിച്ചിട്ടിപ്പം സ്വന്തം എണീക്കാൻ കഴിയുന്നുണ്ട്, അയാൾ പറഞ്ഞു. അവർ അകത്തേക്ക് പോയി. ചായ കുടിക്കുമ്പോൾ സുമയ്യ പറഞ്ഞു, ബാപ്പാൻ്റെ ഇന്നലത്തെ ക്ലാസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മനസ്സിന് അതുകൊണ്ടൊരു പുതിയ ശക്തി കിട്ടി. അതിൻ്റെ കഴിവുകൊണ്ടല്ല മോളെ, ഞാൻ ഓതിയ ഖുർആനായത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അറിയുക, അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ടാണ് മനസ്സുകൾ ശാന്തമാകുന്നത് എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. ചായ കുടിക്കാൻ സമയം കുറേ അധികം എടുത്തു. കുടികഴിഞ്ഞ് അതേ ഇരിപ്പിൽ കുറേ നേരമിരുന്നു. കറി പുരണ്ട കൈ വരണ്ടുപോയി. ബാപ്പയുടെയും ഉമ്മയുടെയും വർത്തമാനമാണ് കാരണം. ഇടക്ക് ബാപ്പ തൻ്റെ കൈവെള്ളകൾ ഒന്ന് തടവി. അവിടെ തേങ്ങാപ്പണിയെടുത്ത തഴമ്പുകൾ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം മങ്ങുന്നത് സുമയെ ശ്രദ്ധിച്ചു. ആ ഭാവമാറ്റം ഒരു നെടുവീർപ്പായി പുറത്തു വന്നു. ബാപ്പയുടെ ദുഃഖം മാറ്റാൻ സുമയ്യൊരു തമാശ പറഞ്ഞു. ഭക്ഷണം കഴിച്ച ഏമ്പക്കമാണ് എല്ലാവർക്കും വരിക, ഉപ്പാക്കിത് നെടുവീർപ്പാ. അദ്ദേഹം ചിരിച്ചു. മോൾ മദ്രസയിൽ നിന്ന് വിധിയെക്കുറിച്ച് പഠിച്ചത് മറന്നിട്ടില്ലല്ലോ. ഇല്ലുപ്പാ, എല്ലാവരും വിധിക്ക് കീഴടങ്ങണം. നമ്മുടെ മനസ്സമാധാനത്തിന് കൂടിയുള്ളതാ വിധിവിശ്വാസം. എന്നാൽ വിധി പോലെ വരുമെന്ന് വിചാരിച്ച് പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യരുത്. അധ്വാനിക്കണം, പ്രാർത്ഥിക്കണം, എന്നാൽ പടച്ചോൻ ഹയർ തരും. മോളുടെ കൈവെള്ളം മേലെ തഴമ്പ് കണ്ടപ്പോൾ ഞാനൊരു ഹദീസ് ഓർത്തുപോയി. അധ്വാനിച്ച് നേടുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ജോലിയെടുക്കുന്നതിൽ നിന്ന് തടയാത്തത്. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് ജീവിക്കണമല്ലോ, വല്യപ്പ പറഞ്ഞു. അതൊക്കെ ശരിയാണ് ബാപ്പാ, പക്ഷേ എടുത്ത പണി നിന്നമട്ടാ. മഴ കൂടി, ഇനി കൊപ്രപ്പണി വലിയ ബുദ്ധിമുട്ടാ. അതൊന്നും മോള് പ്രശ്നമാക്കണ്ട, അവസരം ഒത്തുവരുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഇൻ്റെ പെൻഷനോണ്ട് ഞെരുങ്ങിക്കഴിയാം. ഇത് കേട്ട് ഉമ്മ പറഞ്ഞു, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം, ഞാനും കൂടി ഒരു പണിയിലേർപ്പെടാം. ഉമ്മ ഇത് പറഞ്ഞപ്പോൾ സുമി ആശ്ചര്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഈ വയസ്സുകാലത്ത് എന്ത് പണി ഉമ്മ എടുക്കുക? ഇങ്ങക്ക് രണ്ടാക്കും മാത്രമല്ല ബുദ്ധിയും കൗശലവും ഉള്ളത്, എനിക്കുണ്ടത്. നമുക്ക് രണ്ടാക്കും കൂടി ചെയ്യാവുന്ന ബുദ്ധിമുട്ട് കുറഞ്ഞൊരു പണിയുണ്ട്. വേനലും മഴയും വ്യത്യാസമില്ലാതെ ഏത് കാലത്തും ചെയ്യാവുന്നതാ അത്. സുമി പച്ചരി ഇടിക്കുക, ഞാൻ ശർക്കര കനിക്കുക. സുമി ഞാൻ പറയുന്ന മാതിരി മാവ് കൂട്ടുക, ഞാൻ ചുടുക. എന്ത് ചുടുക? ഉണ്ണിയപ്പവും കായപ്പവും നെയ്യപ്പവും എല്ലാം. എന്നിട്ട് റുഷ്ടമോളത് ചായ പീടിയക്കാർക്ക് കൊണ്ടുകൊടുക്കുക. എങ്ങനെയുണ്ട്? സുമയ്ക്ക് ഉമ്മ പറഞ്ഞത് ഒരു നല്ല ആശയമാണെന്ന് തോന്നി. കൊപ്രപ്പണിയേക്കാൾ ലാഭമുള്ളതും അധ്വാനം കുറഞ്ഞതും. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ബാപ്പ തലയാട്ടുന്നത് കണ്ടു. അദ്ദേഹത്തിനും ഇത് നല്ല ആശയമാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. ഉമ്മാ, നമുക്ക് നാളെ തന്നെ ഒരു കിലോ അരി കൊണ്ട് പരീക്ഷിച്ചു നോക്കാം. അത് വിജയിച്ചാൽ കൂടുതൽ സാധനം വാങ്ങി പലഹാരമുണ്ടാക്കാം. അവൾ ഗ്ലാസും പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് പോയി.
2: ബാർക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാമിൽ വീട്ടി അബ്ദുൽസലാമാണ് പുതുലോകത്തേക്ക് ഗൾഫിൽ നിന്നൊരു വിമാനം എന്ന കഥ നമ്മോട് അവതരിപ്പിച്ചത്. ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
3: ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ ഇൻകം ടാക്സ്, പുതിയ നിർദ്ദേശങ്ങൾ കാർഷികാദായം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് നജ്മുദ്ദീൻ എം എച്ചും ഇൻകം ടാക്സ് പ്രാക്ടീഷണർ MD MH അസോസിയേറ്റ്സ് പെരിന്തൽമണ്ണ അവരും അതേപോലെ തന്നെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലിയ ഇടത്തനാട്ടുകരയെ നടത്തുന്ന സംസാരമാണ് ഇനി നമ്മൾ കാതോർക്കുന്നത്.
7: പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇൻകം ടാക്സിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഇൻകം ടാക്സ്, ആരൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്, ബന്ധപ്പെട്ട രേഖകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സർക്കാർ മെഷീനറി ഓരോരുത്തരുടെയും കമ്പനികളുടെയും ട്രാൻസാക്ഷൻ നിരീക്ഷിക്കുന്നത്, എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങി വിശദമായി നമ്മൾ ചർച്ച ചെയ്തു. നമുക്കറിയാം ബജറ്റുകൾ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്നതിൻ്റെ തുടക്കമാണത്. ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടും ബജറ്റിൽ ഇക്കഴിഞ്ഞ ബജറ്റിൽ അടുത്ത ഏപ്രിൽ 1 തൊട്ട് പ്രാബല്യത്തിൽ വരുന്ന ബജറ്റിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കിന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. കൂടെയുള്ളത് നജ്മുദ്ദീൻ എം എച്ച് ആൻഡ് അസോസിയേറ്റ്സിൻ്റെ സ്ഥാപകനും മറ്റുമാണ്. 15 വർഷത്തോളമായി ഇൻകം ടാക്സിൻ്റെ മേഖലയിൽ അദ്ദേഹം വ്യാപൃതനാണ്. നമുക്ക് ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം.
8: തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി 1st കേന്ദ്ര ഗവൺമെൻറ് 2023-24 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ബഡ്ജറ്റ് പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞ് അതൊരു ആക്റ്റായി ഇതൊക്കെ പാസ്സായി വരണമെങ്കിലും പ്രധാനപ്പെട്ട അതിൽ വരുന്ന ഹൈലൈറ്റുകൾ, നമ്മൾ സാധാരണ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 700,000 രൂപ വരെ ഇൻകം ടാക്സ് അടക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണയാണ്. അപ്പോൾ അത് ഒരു പരിധിവരെ അത് ശരിയാണെങ്കിലും അതിൽ 2 വശങ്ങളുണ്ട്. അതാണ് ഞാൻ പ്രധാനമായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.
7: സ്കീമുകൾ
8: 2020 ബഡ്ജറ്റിൽ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു 150 BSE എന്ന് പറയുന്ന ഒരു പുതിയ റെജീം, ഒരു സ്കീം കൊണ്ടുവന്നു. ആ ഒരു സ്കീമിൽ കുറച്ച് ബെനഫിറ്റുകളൊക്കെ ഗവൺമെൻറ് കൊടുത്ത് അതൊരു ഓപ്ഷണൽ സ്കീമായിട്ടാണ് കൊണ്ടുവന്നത്. പഴയ നേരത്തെ മുമ്പുണ്ടായിരുന്ന ആ ഒരു സ്കീമിൽ വേണ്ടവർക്ക് ഫയൽ ചെയ്യാം, പുതിയ സ്കീം ഒപ്റ്റ് ചെയ്യാം വേണമെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ ഈ 2 വർഷങ്ങളിലും വേണ്ടത്ര പരിഗണന ജനങ്ങൾ ഈ പുതിയ സ്കീമിന് കൊടുത്തില്ല എന്നുള്ളതാണ് പറയാം. ഒരു 10% ആളുകൾ പോലും ഈ പുതിയ സ്കീം ഒപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ബഡ്ജറ്റിൽ, ഈ വരാനിരിക്കുന്ന 2023 ഏപ്രിൽ 1st തുടങ്ങുന്ന സാമ്പത്തിക വർഷം മുതൽ ഉള്ള ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഗവൺമെൻറ് പുതിയ സ്കീമിനെ ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ള നിലക്ക് ആ പുതിയ സ്കീമിലുള്ള സ്ലാബിലാണ് ഈ 700,000 രൂപ വരെ നമുക്ക് ടാക്സ് ഫ്രീ റിബേറ്റ് 89 ഇതിൽ റിബേറ്റായിട്ട് ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. 87. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരുടെ എല്ലാവരുടെയും ധാരണ 700,000 രൂപ വരെ ടാക്സ് വേണ്ട എന്നുള്ളതാണ്. പക്ഷേ അതിലൊരു തിരുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ സ്കീം ഒപ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ് 700,000. പഴയ സ്കീമിലുള്ള സ്കീം റേറ്റ് അതുപോലെ തന്നെ 500,000 രൂപ വരെയുള്ളവർക്ക് ആണ് 12,500 ടാക്സ് റിബേറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ രണ്ട് പ്രധാനമായിട്ടും വ്യത്യാസങ്ങളുണ്ട്. ആ രണ്ട് സ്കീമിലെ കുറിച്ചൊന്ന് ഞാൻ പറയാം. പഴയ സ്കീമിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളായുള്ള LIC PF മറ്റ് എല്ലാം കൂടെ ചാപ്റ്റർ ഓഫ് സിക്സയിൽ വരുന്ന അടക്കം 150,000 രൂപ വരെ നമുക്ക് ഡിഡക്ഷൻസ് കിട്ടിയിരുന്നു, ഹൗസിംഗ് ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയിട്ട്. പക്ഷേ പുതിയ സ്കീമിൽ അങ്ങനെ ഒരു 87 ഈ പറയുന്ന ചാപ്റ്റർ 150,000 രൂപ വരെ കിട്ടുന്ന ഈ ഡിഡക്ഷൻസ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തന്നെയല്ല അതിലൊരു സ്ലാബിൽ വ്യത്യാസമുണ്ട്. 300,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ്, 3 മുതൽ 6 ലക്ഷം രൂപ വരെ 5%. അതോടൊപ്പം തന്നെ 6 മുതൽ 9 എല്ലാ 3 ലക്ഷം രൂപയുടെ ഓരോ സ്ലാബുകളാക്കി 15,000 രൂപയ്ക്ക് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ 30% ടാക്സ് കൊടുത്താൽ മതി എന്നുള്ളൊരു സ്ലാബിലേക്ക് വന്നു. പഴയ സ്കീമിൽ നമുക്ക് ATC ക്ലെയിം ചെയ്യുക, 1.5 lakhs ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്തിട്ട് നമുക്ക് പഴയ സ്കീമിൽ ഒപ്റ്റ് ചെയ്യാം. പക്ഷേ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ സ്കീമിനെ അവർ മെയിൻ സ്കീമായിട്ട് കൊണ്ടുവരികയും പഴയ സ്കീമിനെ ഓപ്ഷണലായിട്ട് കഴിഞ്ഞ വർഷത്തെ നേരെ തിരിച്ച് ആക്കി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം.
7: പ്രഷറൈസേഷൻ
8: ഗവൺമെൻറ് കാണുന്നത് ഒരു ടാക്സ് സേവിങ്ങിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കുറക്കുന്ന ഒരു രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതപ്പോൾ പൊതുവേ നമ്മുടെ പ്രൊഫഷണൽ സർക്കിളിൽ തന്നെ ഒരു 1-2 വർഷമായിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇനി പഴയ സ്കീം പതിയെ പ്രാധാന്യമില്ലാതെ പോവും, പുതിയ സ്കീമിലേക്ക് എല്ലാവരും മാറുന്ന ഒരു കാര്യമാണ്. പിന്നെ മറിച്ച് മുമ്പ് ഉണ്ടായിരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഈ പുതിയ സ്കീം വേണോ പഴയ സ്കീം വേണോ എന്ന് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത്, ഈ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണോ ഫീസിബിൾ എങ്കിൽ നമുക്ക് ഗുണമെങ്കിൽ അത് ഒപ്റ്റ് ചെയ്യാമായിരുന്നു ആ സമയത്ത്. പക്ഷേ അവർ ഇപ്പോൾ പറയുന്നത് ഈ പുതിയ വർഷം നമ്മൾ നേരത്തെ തന്നെ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം ഫയൽ ചെയ്യണം, നമ്മൾ ഏതാണ് ഫയൽ ചെയ്യുന്നത് പുതിയ, അതായത് ഈ പുതിയ സ്കീം ഡീഫാൾട്ട് സ്കീമായിട്ട് നിലനിർത്തുകയും പഴയത് ഓപ്ഷനിലാണ്, പഴയ സ്കീം വേണമെങ്കിൽ നമ്മൾ ഈ ഫോം ഫയൽ ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ ആ ഫോം ഇപ്പോൾ അത് അവർ അവൈലബിൾ ആക്കും, ആ സമയത്ത് ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ അത് അവൈലബിൾ ആക്കും. നേരത്തെ തന്നെ നമ്മൾ ഈ ഫോം ഒപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഫയൽ ചെയ്തിരിക്കണം പഴയ സ്കീം വേണം ഉള്ളവർക്ക്. ഇനി അങ്ങനെ ഫോം ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയ സ്കീമിലായിരിക്കും നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ അപ്ഡേഷൻ. അപ്പോൾ അത് നമ്മൾ എല്ലാവരും ഒരു തെറ്റിദ്ധാരണ, 700,000 രൂപ വരെ ടാക്സ് ഫ്രീ ആണ് എന്ന് പറയുന്നതിൽ പുതിയ സ്കീമിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. പുതിയ സ്കീമിൽ നമുക്ക് 700,000 രൂപ വരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഒരു 25,000 രൂപ വരെ നമുക്ക് റിബേറ്റ് കിട്ടും. അതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബിസിനസ്സുള്ള ഒരാൾ ഈ പുതിയ സ്കീം ഓപ്റ്റ് ചെയ്തിട്ട് ഒരു പ്രാവശ്യം അങ്ങോട്ട് മാറാം, പിന്നെ ഇങ്ങോട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാലത്ത് നമ്മൾ ഒറ്റ പ്രാവശ്യം ചേഞ്ച് ചെയ്യാം, പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിസിനസ് അല്ലാത്തവർക്ക് ഓരോ വർഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് സൗകര്യപ്രദമായിട്ട് മാറാം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം അവരതിൽ കൊണ്ടുവന്ന ബഡ്ജറ്റിൽ. പിന്നെ അതേപോലെ നമ്മൾ പ്രധാനമായിട്ടും അതിൽ ഈ ലീവ് എൻകാഷ്മെൻറ്റിന് ഗവൺമെൻറ് എംപ്ലോയീസിനൊക്കെയാണ് റിട്ടയർമെൻറ്റ് കൂടി ലീവ് എൻകാഷ്മെൻറ്റ് 3 lakhs
7: അതെ
8: ലീവ് എൻകാഷ്മെൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ ലീവ് സറണ്ടർ എൻകാഷ് വരുന്നത് 3 lakhs ആയിരുന്നു. 25 lakhs അവർ സോറി അത് 15 lakhs ആയിരുന്നു, അത് 30 lakhs അവർ എക്സ്റ്റെൻഡ് ചെയ്തു, അത്രയും എക്സെംപ്റ്റഡ് ടാക്സ് ഫ്രീ ആയിട്ട് കാണിച്ചു. അങ്ങനെ കുറേ കുറച്ച് നല്ല കാര്യങ്ങൾ അതിലൊരു ഇട മീഡിയം വരുമാനമുള്ള ആളുകൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളും വന്നു. അതുപോലെ EPF വിഡ്രോവലിൽ പിന്നെ 30% TDS ആയിരുന്നു പാൻ ഇല്ലാത്തവർക്ക് അവർ കട്ട് ചെയ്തിരുന്നത്, അതവർ 20% മതി എന്നുള്ളതിലേക്ക് കുറച്ച് TDS വരുന്നത്. അപ്പോൾ ഈ EPF വിഡ്രോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് കുറച്ചും കൂടെ ഗുണമായിട്ട് വരും. അതുപോലെ സഹായം നേരത്തെ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു 44 AD 44 AE 44 AD 40 മെത്തേഡിൽ വരുന്ന സ്കീമിൽ 2 crore വരെ നമുക്ക് പിന്നെ 8% കാണിച്ചിട്ട് നോൺ ഓഡിറ്റ് ചെയ്യാത്ത രീതിയിൽ ഫയൽ ചെയ്യാം, IT റിട്ടേൺ ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. അത് അവരെന്ത് ചെയ്തു, 3 crore എക്സ്റ്റെൻഡ് ചെയ്തു. 2 crore എന്നുള്ള 3 crore വരെയുള്ള ബിസിനസ് നമുക്ക് ഓഡിറ്റ് ചെയ്യാതെ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അതേപോലെ പ്രൊഫഷണൽ ഇൻകം 50 lakh എന്നുള്ളത് 75 lakh അവർ എക്സ്റ്റെൻഡ് ചെയ്തു. പക്ഷെ ഒരു കണ്ടീഷൻ വെച്ചു ഇതിൽ രണ്ടിലും, 95% ഇൻകവും ബാങ്ക് ത്രൂ റിസീവ് ചെയ്തിരിക്കണം എന്നുള്ള കണ്ടീഷൻ. അതായത് നോട്ട് മോർ ദാൻ 5% ഓഫ് ഇൻകം ഷുഡ് നോട്ട് ബി റിസീവ്ഡ് ത്രൂ ക്യാഷ് എന്നുള്ള ഒരു കണ്ടി, അതായത് 5% കൂടുതൽ ഇൻകം ക്യാഷായിട്ട് സ്വീകരിക്കാത്ത ആളുകൾക്ക് അഥവാ 95% കൂടുതൽ ഇൻകം ബാങ്ക് ത്രൂ റിസീവ് ചെയ്ത ആളുകൾക്ക് മാത്രമേ ഈ 3 crore 75 lakh പ്രൊഫഷണൽ ഇൻകത്തിൻ്റെയും ബെനിഫിറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ പ്രൊഫഷണൽ ഇൻകത്തിനൊക്കെ പ്രധാനമായിട്ടും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടേഴ്സിൻ്റെയും അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ ഇടയിൽ ആകെ മാക്സിമം ഒരു 15-20% ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വരുള്ളൂ. പക്ഷേ ഗവൺമെൻറ് ഒരു എൻജോയ് അവർക്ക് കൊടുത്ത ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ എക്സ്പെൻഡിച്ചർ നോക്കേണ്ടതില്ല, 50% നിങ്ങൾക്ക് അത് എക്സ്പെൻഡിച്ചർ ക്ലെയിം ചെയ്ത് ബാക്കി 50% ടാക്സ് അടച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റാണ് വന്നത്. അപ്പോൾ അതിന് ഓഡിറ്റ് ചെയ്യുകയും വേണ്ട, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്നൊക്കെയാണ് വളരെ പ്രധാനമായിട്ടും ആക്റ്റിൽ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില കേസ് ലോസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്രയും എമൗണ്ടിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത്രയും എക്സ്പെൻഡിച്ചർ മാത്രമേ ക്ലെയിം ചെയ്യുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ള 1-2 കേസ് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കീപ്പ് ചെയ്യുന്ന ആളുകൾ പരമാവധി എക്സ്പെൻഡിച്ചർ ബാങ്ക് ത്രൂ വിഡ്രോവൽ കാണിച്ചോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ്സ് കൊടുത്തോ ചെയ്യാൻ 50% വരെ ഉണ്ടെങ്കിൽ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് അതിൽ പറയാനുള്ള ഒരു കാര്യം. അതുപോലെ കോപ്പറേറ്റീവ് സഹകരണ സൊസൈറ്റികൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു TDS പിടിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു, ബാങ്കുകളിൽ നിന്ന് വിഡ്രോ ചെയ്തതിലും ഒരു 1 crore മുകളിലായിരുന്നു, അത് 3 crore വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബജറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രധാനമായിട്ടും നമ്മുടെ 7 lakh ഇതിൻ്റെയൊക്കെയാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഫോം ഫയൽ ചെയ്താൽ മാത്രമേ നമുക്കത് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
7: നേരത്തെ പോലെ അവസാനം തീരുമാനിക്കാൻ,
8: അതെ അതെ അതെ, മുമ്പ് നമ്മൾ ഫയൽ ചെയ്യുന്ന സമയത്ത് തീരുമാനിക്കാമായിരുന്നു വേണോ വേണ്ടേ, അത് നമുക്ക് അപ്പോൾ ഡിക്ലറേഷൻ കൊടുക്കാം ഏത് വേണം എന്നുള്ളത്, അത് നമുക്ക് ഏതാണ് ബെനിഫിറ്റ്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നേരത്തെ തന്നെ ആ ഫോം ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ഡിഫാൾട്ട് റെജീമായിട്ടുള്ള പുതിയ 115 BSC എന്ന് പറയുന്ന പുതിയ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഗുണം വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ 50,000 ഉണ്ടായിരുന്നത് മുമ്പ് ഈ പുതിയ സ്കീമിൽ അവർ അലോ ചെയ്തിരുന്നില്ല. ഈ അടുത്ത ഈ ഫിനാൻഷ്യൽ ഇയർ മുതൽ ആ 50,000 കൂടെ സ്റ്റാൻഡേർഡ് ഡിറക്ഷൻ പുതിയ സ്കീമിലും ഡിഫോൾട്ട് സ്കീമിലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഗുണം. അപ്പോൾ ഒരു 15 ലക്ഷം രൂപ വരെയുള്ള ആളുകൾക്ക് മാത്രമാണ് സാലറിയുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അലോയുള്ളൂ. അതിന് മുകളിലവർക്ക് അത് ആ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുകയില്ല. അതാണ് പ്രധാനമായിട്ടും വന്നിട്ടുള്ള മാറ്റം.
7: ഒരുപാട് സംശയം വരുന്നൊരു മേഖലയാണ് കാർഷിക വരുമാനത്തിന് ആദായ നികുതി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിനെ കുറിച്ചൊന്ന് പറയണം.
8: അത് സത്യത്തിലൊരു ആളുകളുടെ ഇടയിൽ എളുപ്പത്തിൽ ഒരു ധാരണയുണ്ട്, കാർഷിക അഗ്രികൾച്ചർ ഇൻകത്തിന് ടാക്സ് വേണ്ട, അത് എത്രയാണെങ്കിലും അത് കാണിക്കാം. പലരും കൂടുതൽ ബാങ്കിലൂടെയൊക്കെ വരുന്ന വരുമാനം അതിൻ്റെ അഗ്രികൾച്ചർ ഇൻകാണെന്നൊക്കെ പറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് കാണാം. സത്യത്തിൽ അഗ്രികൾച്ചർ ഇൻകം സെക്ഷൻ 10 പ്രകാരം എക്സംപ്റ്റഡ് ആണെങ്കിലും അത് അഗ്രികൾച്ചർ ഇൻകം ആണോ എന്നുള്ളത് പലരും അത് അതിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ കച്ചവടക്കാർ തന്നെ അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് പറഞ്ഞു കണ്ടത് കാണിക്കുന്ന കേസുകൾ വരുന്ന അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആയിരിക്കാം, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആയിരിക്കാം, പക്ഷെ അവരത് കൃഷിക്കാരിൽ നിന്ന് വാങ്ങിയിട്ട് രണ്ടാമത് വേറൊരാൾക്ക് വെക്കുമ്പോൾ അത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അല്ല. യഥാർത്ഥത്തിൽ കൃഷി എന്ന് പറയുന്നത് അഗ്രികൾച്ചറിസ്റ്റിൻ്റെ ഇൻകം മാത്രമാണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് മാറുള്ളൂ. ആള് പലപ്പോഴും അത് വിറ്റിട്ട് പിന്നെ വേറൊരാൾക്ക് സെക്കൻഡ് സെയിൽ ചെയ്യുമ്പോഴും അത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണെന്നൊക്കെ പറഞ്ഞ ജനങ്ങളുടെ ഒരു ധാരണ കുറവാണത്. അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന വരുമാനം ഗവൺമെൻറ് പറയുന്നുണ്ട് ഏതൊക്കെ അഗ്രികൾച്ചർ എത്രയൊക്കെയാണ് ചെയ്യേണ്ടത്, എത്രയൊക്കെ പെർസെൻറ്റേജ് ആണ് അഗ്രികൾച്ചർ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നൊക്കെ പല കാര്യങ്ങളും അത് പറയുന്നുണ്ട്. അത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ചുണ്ട്. അത് നമുക്ക് അഗ്രികൾച്ചർ ഇൻകം എക്സംപ്റ്റഡ് ആണ്. പക്ഷേ മറ്റ് വരുമാനങ്ങളുള്ള ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ അയാളുടെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് അഗ്രികൾച്ചർ ഇൻകം പരിഗണിച്ചിട്ട് മാത്രമേ എക്സംപ്റ്റ് ചെയ്യുള്ളൂ എന്നർത്ഥം. അത് പലർക്കും ഒരു തെറ്റായ സ്ലാബ് വ്യത്യാസം വരും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു 4.5 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾ യഥാർത്ഥത്തിൽ പഴയ സ്കീമിലാണ്, 5 ലക്ഷം രൂപ വരെ എക്സംപ്റ്റഡ് ആണ്. അയാൾക്ക് 1 ലക്ഷം രൂപ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ 5.5 ലക്ഷം രൂപയ്ക്ക് ടോട്ടൽ ഇൻകം വന്നു. അതിൽ 1 ലക്ഷം അഗ്രികൾച്ചർ ഇൻകം ആണ്. പക്ഷേ അദ്ദേഹം അപ്പോഴും ടാക്സ് അവരുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് 5.5 ലക്ഷം രൂപ പരിഗണിച്ചിട്ട് ആ എക്സ്ട്രാ വന്ന അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതൊരു ചെറിയ കമ്പ്യൂട്ടേഷനാണ്. അപ്പോൾ അത് നമ്മൾ സ്ലാബ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ അഗ്രികൾച്ചർ ഇൻകം വരും. അത് ഫുള്ളി എക്സംപ്റ്റഡ് ആവും എന്ന് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം മാത്രമുള്ള ഒരാളെ സംബന്ധിച്ചേ പറ്റുള്ളൂ എന്നർത്ഥം. അതൊരു ചെറിയ കാൽക്കുലേഷൻസ്, അത് ജനങ്ങളുടെ ഒരു തെറ്റായ ധാരണയുണ്ട്, എനിക്ക് 4 ലക്ഷം ഉള്ളൂ ബാക്കി അഗ്രികൾച്ചർ ഇൻകം അല്ലേ ഞാൻ ടാക്സ് അടക്കണ്ടല്ലോ എന്നൊരു കൺസെപ്റ്റ് വരുന്ന ധാരണയുണ്ട്. പക്ഷെ അത് ഗവൺമെൻറ് ഫോർ കാൽക്കുലേഷൻ പർപ്പസിന് അഗ്രികൾച്ചർ ഇൻകം കൂടിയും ടോട്ടൽ ഗ്രോസ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് അഗ്രികൾച്ചർ ഇൻകം ആ സ്ലാബിൻ്റെ പോർഷൻ്റെ പ്രൊപ്പോർഷനായിട്ട് മാത്രമേ എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടുള്ളൂ എന്നർത്ഥം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
7: കൃഷി വരുമാനം മാത്രമാണെങ്കിൽ എക്സംപ്റ്റഡ് എന്ന് പറയാം.
8: തീർച്ചയായും
7: ഇതര വരുമാനത്തിൻ്റെ കൂടെ കൃഷിയുടെ വരുമാനം കൂടി ഉണ്ടെങ്കിൽ മൊത്തം നികുതിയുടെ സ്ലാബ് കണക്കാക്കുമ്പോൾ
8: എല്ലാത്തോടും
7: ചേർത്തിട്ട് ആ സ്ലാബിന്റെ ആണ് കണക്കൂട്ടേണ്ടത്. പിന്നീട് അതിന്റെ ഇളവ്
8: കിട്ടും, എത്രയാണോ അഗ്രികൾച്ചർ ഇൻകം അതിൽ സ്ലാബ് എത്രയാണോ പെർസെൻറ്റേജ് അഗ്രികൾച്ചറിൻ്റെ ടാക്സ് എത്രയാണോ അത് കുറച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ അടയ്ക്കേണ്ടി വരും. ചിലർക്കും അങ്ങനെ ചില ആളുകളുടെ ഇടയിലൊക്കെ അങ്ങനെ ഒരു ചെറിയ പിന്നെ തെറ്റായ ധാരണ എന്ന് നമ്മളിത് പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സംഗതി അഗ്രികൾച്ചർ ഇൻകം അല്ലേ ബാക്കി മാത്രമല്ലേ വരുന്നുള്ളൂ എന്ന്. പക്ഷേ നിയമം പറയുന്നത് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഇൻകം അതർ ഇൻകം കൂടെ ഉണ്ടെങ്കിൽ പരിഗണിക്കണം എന്നുള്ളതാണ്.
7: അഗ്രികൾച്ചർ ഇൻകം പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക്
8: സാധാരണ കേസിൽ ഒരു അഗ്രികൾച്ചർ ഇൻകം ഒരു അഗ്രികൾച്ചറിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം. അദ്ദേഹം ചെയ്യുന്ന സാധാരണ കേസിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അഗ്രികൾച്ചർ ഇൻകം ആണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല. നമ്മൾ കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് സ്ഥലവും അഗ്രികൾച്ചർ ലാൻഡും ഉണ്ടായിരിക്കുക, അതുപോലെ അതിൽ കൃഷി നടന്നിരിക്കണം. ഒരു അഗ്രികൾച്ചർ ലാൻഡുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ കൃഷി നടന്നിരിക്കണം. ഇപ്പോൾ സമാനമായി ഞാൻ സന്ദർഭികമായിട്ടൊരു ഒരു കേസിലോ ഞാൻ പറയാം. ഒരാൾ അഗ്രികൾച്ചർ ലാൻഡ് വിട്ടു, അർബൺ ഏരിയയിലാണെങ്കിൽ മാത്രമാണ് റൂറൽ ഏരിയയിലുള്ള ഒരു അഗ്രികൾച്ചർ ലാൻഡ് വിട്ടു, അത് ശരിക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുന്നില്ല അഗ്രികൾച്ചർ ലാൻഡിന്. റൂറൽ ഏരിയയിൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെന്ന് പറഞ്ഞ് ഡോക്യുമെൻറ്റ്സിലും അഗ്രികൾച്ചർ ലാൻഡാണ്, ഒരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ ഗവൺമെൻറ്റിന് റവന്യൂ ലോസ് വന്ന കേസ് മുന്നോട്ട് പോയി. അവസാനം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ബാംഗ്ലൂർ ISROയുമായി ബന്ധപ്പെട്ട് സാറ്റലൈറ്റ് സംവിധാനത്തിൽ ഇയാൾ തൊട്ടടുത്ത അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇത് വെക്കുന്നതിൻ്റെ തൊട്ട് 2 വർഷത്തിൻ്റെ ഉള്ളിൽ മിനിമം 2 വർഷം എങ്കിലും അതിൽ അഗ്രികൾച്ചർ കൾട്ടിവേഷൻ നടന്നിട്ടുണ്ടാവണം എന്നുള്ളതാണ്. പക്ഷേ സാറ്റലൈറ്റ് വഴി തൊട്ട് 2 വർഷത്തെ ബാക്കിലേക്കുള്ള സർവേ അവർ സാറ്റലൈറ്റ് വഴി നോക്കുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ലാൻഡാണ്, അവിടെ ഒരു അഗ്രികൾച്ചറും നടക്കുന്നില്ല. അപ്പോൾ റെക്കോർഡിക്കലി നമ്മളുടെ ഡോക്യുമെൻ്റിൽ അഗ്രികൾച്ചർ ലാൻഡ് ആയിട്ടും അവിടെ അഗ്രികൾച്ചർ ലാൻഡ് അഗ്രികൾച്ചർ കൾട്ടിവേഷനോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ നടക്കുന്നില്ലെങ്കിൽ അത് അഗ്രികൾച്ചർ ലാൻഡായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതിയിലൊരു വിധി വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു അഗ്രികൾച്ചർ ലാൻഡാണെന്ന പേരിൽ അതിൻ്റെ മറവിൽ മറ്റുള്ള ഇങ്കൊക്കെ അഗ്രികൾച്ചർ ലാൻഡായിട്ട് ഇങ്കായിട്ട് കാണിച്ചാൽ ഇങ്ങനെയുള്ള ഗവൺമെൻറ്റിൻ്റെ മെഷീനറി ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളാരും ചിന്തിക്കാത്തൊരു സംഗതിയാണ് സാറ്റലൈറ്റ് വഴിയൊക്കെ 2 വർഷത്തെ ഡാറ്റ ഇവിടുന്ന് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആധികാരികമായിട്ട്
7: മാറും.
8: അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു 4-5 വർഷത്തിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള ഒരു സ്ക്രൂട്ടിനിക്ക് വരുന്നതെങ്കിൽ അന്ന് അടക്കേണ്ട ടാക്സ് പ്ലസ് അതിന് അന്ന് ഇന്ന് വരേക്കുള്ള ഇൻട്രസ്റ്റും അതിൻ്റെ പെനാൽറ്റിയൊക്കെ അന്ന് നമ്മൾ അടക്കേണ്ടിയിരുന്ന എമൗണ്ടിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് 10 times നമ്മൾ അടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അറിഞ്ഞിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസൊക്കെ നമ്മൾ ഒഴിവാക്കി വളരെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ ഇക്കാര്യത്തിൽ പറയാനുള്ള ഒരു സംഗതി. അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറയുമ്പോൾ അതുപോലെ അഗ്രികൾച്ചർ ഇൻകം എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആ രീതിയിൽ കൺസിഡർ ചെയ്യാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചിലർ കുറച്ച് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ റബ്ബർ വിറ്റാണെന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മളെടുത്ത് വരാറുണ്ട്. ആക്ച്വലി ആ സംഭവം അവിടെ നടന്നിട്ടുണ്ടാവില്ല. നമ്മളിത് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്ത് ഫൈനലി അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഇൻകം കാണുന്നത്. സ്വാഭാവികമായിട്ടും അവരൊറ്റടിക്ക് പറയുന്നതാണ് അത് എൻ്റെ അഗ്രികൾച്ചർ ലാൻഡാണ്. പക്ഷേ ഇയാളുടെ പേരിൽ ഒരു റബ്ബറോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അഗ്രികൾച്ചറോ അഗ്രികൾച്ചർ ലാൻഡോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് അഗ്രികൾച്ചർ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെയുള്ള ഒരു പ്രാക്ടീസിന് നിൽക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്.
7: പിടിവീണാൽ
8: തീർച്ചയായിട്ടും വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അത് നമുക്ക് റീഫണ്ട് കിട്ടാനുള്ള കേസുകളാണെങ്കിലും എളുപ്പമാണ്, ഗവൺമെൻറ്റിലേക്ക് വാങ്ങാനുള്ളതും വളരെ സ്പെസിഫൈ ചെയ്ത് അത്. പിന്നെ നമ്മളുടെയൊക്കെ ഒരു ധാരണയുണ്ട്, ആരെങ്കിലും ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കടകളൊക്കെ കയറി റെയ്ഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനം, അതൊരു തെറ്റായ ഒരു ധാരണയാണ്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളുടെ കടയിലേക്ക് കയറി വരുന്നതും അതുപോലെ നമ്മുടെ ഇൻസ്പെക്ഷൻ നടത്തുന്നതും നേരത്തെ സാറ് പറഞ്ഞ പോലെയുള്ള ഒരു 1-2 ദിവസം നമ്മുടെ എല്ലാം സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഡേറ്റകളെല്ലാം അവർ വെൽ സ്റ്റഡീഡ് ആയിട്ട് കുറേ വർഷത്തെ ഡേറ്റകൾ അനലൈസ് ചെയ്ത് നമ്മുടെ ബാങ്കിങ് ട്രാൻസാക്ഷൻസും നമ്മുടെ റിയൽ എസ്റ്റേറ്റ് പർച്ചേസും നമ്മുടെ ഹ്യൂജ് എമൗണ്ടിലെ മെഷീനറി പർച്ചേസും അതുപോലെയുള്ള മറ്റു സോഴ്സുകളുടെ നമ്മുടെ റിസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ഒക്കെ ഒരു അവർ ഡേറ്റ അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് അവർ കയറി വരുന്നതും ചെക്ക് ചെയ്യുന്നതും. ഒരു സുപ്രഭാതത്തിൽ ആരെങ്കിലും ഒരു ഫോൺ കോൾ, പലരുടെ ഒരു ധാരണയുണ്ട്, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ് സാറേ, അത് അവർ വിളിച്ച്
7: പറഞ്ഞിട്ട്
8: പിടിപ്പിക്കുന്നൊക്കെ അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. ഒരു ഐ ടി ഒരു ഓഫീസർക്കും ഇല്ലീഗലായിട്ട് നമ്മുടെ കടയിൽ വന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ആ ഓഫീസർക്കെതിരെ നമുക്ക് കേസിന് പോകാം. അപ്പോൾ ആ ഓഫീസർ അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ

0: ഇൻവോയ്സും ഇല്ല. നമ്മളുടെ അക്കൗണ്ടിലൂടെ കയറി ഇറങ്ങുന്ന ഡെപ്പോസിറ്റ് ആണെങ്കിലും ട്രാൻസ്ഫർ ആണെങ്കിലും അതിന് ഉത്തരം നമ്മൾ പറയേണ്ടി വരും. ഇനിയുള്ള കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അക്കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടേതല്ലാത്തൊരു ഫണ്ട് നമ്മൾ ആരെടുത്തൊന്നും മേടിച്ച് അതിനൊരു നമുക്ക് പറയാനുള്ള ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു ഫണ്ട് നമ്മൾ കൈകാര്യം ചെയ്യരുതെന്നാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്.
1: ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട നീണ്ട ചർച്ചയാണ് നമ്മൾ നടത്തിയത്. ഈ എപ്പിസോഡിൽ പുതിയ ബജറ്റിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും അതേപോലെ കാർഷിക വരുമാനത്തിന് നികുതിയില്ല എന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് വിശദമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പൊതുവെ ഇൻകം ടാക്സിനെക്കുറിച്ചും റിട്ടേണുകളെക്കുറിച്ചും ടി സി എസ് പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കാശായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ ബാങ്കിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അങ്ങനെ നാനാമുഖമായ വിവിധ തലങ്ങളിലൂടെ നീണ്ട 4 എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ ഇൻകം ടാക്സ് കാര്യങ്ങളുമായി കടന്നുപോയത്. നമ്മുടെ കൂടെയുള്ളത് നജിമുദ്ദീൻ MH ആണ്. MH അസോസിയേറ്റ്സിൻ്റെ പ്രൊപ്രൈറ്ററും മറ്റുമാണ് അദ്ദേഹം. പെരിന്തൽമണ്ണയിലും അതേപോലെ അലനല്ലൂരിലും അദ്ദേഹത്തിന് സ്ഥാപനങ്ങളുണ്ട്. 15 വർഷങ്ങളായി അദ്ദേഹം ഇൻകം ടാക്സ് പ്രാക്ടീഷണറായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. ഈ സബ്ജക്റ്റ് നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ അദ്ദേഹം സംവദിച്ചത്. പൊതുവെ ഇൻകം ടാക്സ് നികുതി എന്നൊക്കെ പറയുമ്പോൾ ഈ ചട്ടവും റൂളും ഒക്കെ ആയി ഒരു കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ്. പക്ഷെ വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം നമുക്ക് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ടീം പീസ് റേഡിയോ അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടുതൽ ഈ മേഖലയിൽ തിളങ്ങാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ, കൂടുതൽ സേവനങ്ങൾ നൽകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു സർ.
2: പ്രിയ ശ്രോതാക്കളെ, ജനക്ഷേമ പ്രോഗ്രാം നാം കേട്ടു. ഇൻകം ടാക്സ് പുതിയ നിർദ്ദേശങ്ങൾ, കാർഷികാദായം എന്ന വിഷയത്തിൽ നജിമുദ്ദീൻ MH ആയിരുന്നു നമ്മോട് കൂടെ ചേർന്നത്. കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയും ചേരുകയുണ്ടായി.

0: ഇനി പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് പ്രവേശിക്കും.
1: ഇന്നത്തെ സ്നേഹക്കൂടിൽ അവിഹിത ജീവിതം നാം സുരക്ഷിതരോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഹാരിസ് ബിൻ സലീമും കൂടെ താജുദ്ദീൻ സ്വലാഹിയും നടത്തുന്ന സംസാരമാണ് നമ്മൾ കാതോർക്കുന്നത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ ലൈവ് ഡിസ്കഷനിലേക്ക് ലോകത്തിൻ്റെ നാനാദിക്കിലുള്ള പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ സന്ദർഭത്തിൽ ഹൃദ്യമായ സ്വാഗതമോതുകയാണ്. പലപ്പോഴും സ്നേഹക്കൂടിൻ്റെ എപ്പിസോഡുകളെ വളരെ മനോഹരമാക്കിയ ഒരുപാട് ആളുകൾക്ക് ജീവിതവും തിരിച്ചറിവും സമ്മാനിച്ച കുറേ നല്ല അനുഭവങ്ങൾ ഈയൊരു ചർച്ച വഴി, ഈയൊരു സെഷൻ വഴി ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അത് കൂടുതൽ മികവറ്റ രീതിയിൽ നിലനിർത്തിത്തരുമാറാകട്ടെ. ഉജ്ബും റിയാവുമില്ലാതെ ഈയൊരു പ്രബോധന മേഖലയിൽ പ്രവർത്തിക്കാൻ ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് അള്ളാഹു സാഹചര്യവും സന്ദർഭവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പലപ്പോഴും നമ്മുടെ സാമൂഹിക ഘടനയുടെ, സമൂഹ മനസ്സിൻ്റെ അത് നോക്കിക്കാണാനുള്ളൊരു ബൈനോക്കുലറാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അത്രമാത്രം തുറന്നെഴുത്തുകളും തുറന്നു പറച്ചിലുകളുമാണ് പേര് വെച്ചും വെക്കാതെയുമൊക്കെ ആളുകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പേര് വെക്കാതെ തന്നെ കാര്യങ്ങൾ പറയുക എന്നതാണ് ഏറ്റവും ശരിയായ അതിൻ്റെ ഇസ്ലാമിക വശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ അത്തരം ഫീഡ്ബാക്കുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ഈയൊരു എപ്പിസോഡ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. ആദരണീയനായ ഹാരിസ് മൗലവി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ ഈ സന്ദർഭത്തിൽ നമ്മളോട് സംസാരിക്കാനിരിക്കുകയാണ്. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് കുറേ ദിവസങ്ങളായി

0: കുറേ കാലഘട്ടങ്ങളായി പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ ഓരോ നോട്ടിഫിക്കേഷൻ ട്യൂണുകളും വരുമ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളിലും ഞെട്ടലോടുകൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് പ്രണയത്തിൻ്റെയും ആൽമരത്തിൻ്റെ അരികിലിരുന്നുള്ള സംഭാഷണത്തിൻ്റെയും ഒക്കെ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ, അതിൻ്റെ എത്രയോ ഇരട്ടി എണ്ണം ഇന്ന് ഒളിച്ചോട്ടങ്ങളും അവിഹിതങ്ങളുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം ഭർത്താവുമായുള്ള കുടുംബജീവിതം 10-15 വർഷം പിന്നിട്ടപ്പോൾ ഒരിക്കലും ഭർത്താവോ ഭാര്യയോ ഈ ദിവസം വരെ തുറക്കാത്ത ഒരു ഷെൽഫിൻ്റെ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഭർത്താവിൻ്റെ പഴയ പ്രണയലേഖനങ്ങൾ മനോഹരമായി സൂക്ഷിക്കപ്പെട്ടത് ഒരു പെണ്ണിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികാഘാതങ്ങൾ, 15 കൊല്ലത്തെ ജീവിതം മുഴുവൻ തകർന്നടിയുന്ന ചിത്രങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമുക്കിതിൽ പറയാൻ സാധിക്കും. ഏത് പറഞ്ഞാലും ഈ പറഞ്ഞത് എന്നെക്കുറിച്ചാണോ എന്ന് ചിന്തിക്കാനും അത് ഒരുപക്ഷെ ചില കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും വരെ കാര്യമാകുമെന്നതുകൊണ്ട് എല്ലാം ചില അവ്യക്തമായ സൂചനകളായി മാത്രം പറയുകയാണ് ഇവിടെ. ഇന്നത്തെ ആദ്യത്തെ ഒരു പോയിന്റായി ആരിസ്മോലിയുടെ മുന്നിൽ നമ്മൾ വെക്കുന്നത്, എന്തുകൊണ്ടാണ് പണ്ടത്തതിലധികം ഇത് ഇത്ര വ്യാപകമായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാനുള്ള കാരണം? ഇത് പ്രായവും വയസ്സും നാടും കുടുംബഘടനയും ഒന്നും ഇതിൽ വിഷയമേ അല്ല, എല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു വല്ലാത്ത ദുരന്തങ്ങളാണ് സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിഹിതങ്ങൾ ഇത്ര വ്യാപകമാകാനുള്ള കാരണമെന്താണ് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ബാക്കി അതിൻ്റെ തുടർച്ചകളിലേക്ക് നമുക്ക് ക്രമേണ വരാം. ആരിസ്മോലിയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മറ്റേത് തെറ്റുകളെക്കാളും മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും അധികം താല്പര്യപ്പെടുത്തൊരു തെറ്റായിട്ടാണ് ഖുർആൻ വ്യാഖ്യാതാക്കളും ഈ ഒരു അവിഹിതങ്ങൾക്കുള്ള, അല്ലെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ വ്യഭിചാരത്തിനുള്ള അവസരങ്ങളെയും സന്ദർഭങ്ങളെയും ആഗ്രഹിക്കുകയും തേടുകയും അത്തരം വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുവാനുള്ള ഒരു മനസ്സിൻ്റെ താല്പര്യം, ഒരു ത്വര, അത് പൊതുവെ മറ്റു തെറ്റുകളോടുള്ളതിനേക്കാളും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആ തെറ്റിലേക്ക് എത്താവുന്ന വഴികളെ തന്നെ വലാ തഖറബു സിന, വ്യഭിചാരത്തോട് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറയുന്ന പ്രയോഗം, നോട്ടമായാലും അതേപോലെ തന്നെ പരസ്പരം ആശയ കൈമാറ്റങ്ങളായിരുന്നാലും ഏത് രൂപത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അത്തരം ബന്ധങ്ങൾക്കുള്ള അവസരങ്ങളെ തന്നെ അതിശക്തമായി നിരുത്സാഹപ്പെടുത്തുവാനുള്ള കാരണം അതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒന്നാമത്തെ ഒരു കാരണമായി നമ്മൾ കാണുന്നത്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എത്ര വിശുദ്ധരായിരുന്നാലും എത്ര നല്ലവരായിരുന്നാലും ഇത്തരം വൈകാരികമായ ഒരു തെറ്റിലേക്ക് പോകുവാനുള്ള ശക്തമായ ഒരു പ്രചോദനം, ഒരു പ്രവണത നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്ന തിരിച്ചറിവ്, അതുതന്നെയാണ് ഈ തെറ്റിൻ്റെ വർധനവിനുള്ള അടിസ്ഥാനപരമായ ഒരു കാരണവും. രണ്ടാമത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇതൊരു രഹസ്യമായി നടക്കുന്നൊരു കാര്യമാണ് അവിഹിതങ്ങൾ, മറ്റു തെറ്റുകളെ പോലെയല്ല. അതായത് ഒരിക്കലും ഇത് പുറത്തറിയുകയോ കണ്ടുപിടിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ മാന്യന്മാരാണ്. അതുകൊണ്ട് ഒരു മാന്യതയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതീവ രഹസ്യമായിക്കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. രണ്ടാമത്തൊരു കാര്യം, രണ്ടുപേരും പ്രതികളാകുന്നത് കൊണ്ട്, ഒരു സ്ത്രീയും പുരുഷനും അവിഹിത ബന്ധമുണ്ടാകുമ്പോൾ രണ്ടുപേരും പ്രതികളാകുന്നത് കൊണ്ട് തങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തെറ്റുകൾ രണ്ടുപേരും മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് ഇത്തരം തെറ്റുകൾ പുറത്തു വരാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണവും. അപ്പം ഇതും, ഈ തെറ്റ് ഒരല്പം മാന്യതയുണ്ടെന്ന് പറയുന്നവരിൽ പോലും ഇത് വ്യാപകമാകുവാനുള്ള രണ്ടാമത്തെ കാരണം അതാണ്. മറ്റൊന്ന്, കുടുംബജീവിതത്തിൽ ഇത്തരം ഒരു അവിഹിതങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നിടത്ത് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, വിവാഹപൂർവ്വ ബന്ധങ്ങളാണ്. ചില ആളുകൾ വിവാഹത്തിന് മുമ്പുണ്ടാകുന്ന ചില അവിഹിതങ്ങളെ വിവാഹം കഴിഞ്ഞാലും തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഭാര്യയോടൊപ്പം അയാൾ വേറൊരു സ്ത്രീയെക്കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായ ഒരു സംഭവം. ഇത് ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ, ഒരു പക്ഷേ മരണം വരെ ഇത്തരം അവിഹിതങ്ങൾ, അയാൾ ബന്ധപ്പെടുന്ന സ്ത്രീ വിവാഹിതയായിട്ടുണ്ടാവും, അവർക്ക് കുടുംബമുണ്ടാവും, കുട്ടികളുണ്ടാവും, എന്നാലും ആ ബന്ധം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നു. ഇങ്ങനത്തെ വ്യത്യസ്തമായ കാരണങ്ങളെക്കൊണ്ട് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് പിന്നെ നമുക്കറിയാം, ബന്ധപ്പെടാൻ ചില പരിമിതികളുണ്ടായിരുന്നു. ഒരു ആണും പെണ്ണും ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കുകയോ ആശയവിനിമയം നടത്തുകയോ ചെയ്യുമ്പോൾ എന്താ ഇവിടെ എന്നൊരു ചോദ്യമുണ്ട്. എന്നാൽ ഇന്ന് നേരിട്ട് കാണുമ്പോൾ ഒരാണിനും പെണ്ണിനും അവർക്ക് ആശയ കൈമാറ്റം നടത്തുമ്പോൾ അവിടെ ലജ്ജ പലതും പറയാൻ തടസ്സമാണ്, പലതും ചെയ്യാൻ തടസ്സമാണ്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചാറ്റ് പോലുള്ള സംവിധാനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അടുത്തുനിന്ന് ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇന്ന് എന്ത് ചെയ്യുന്നു, അവസരങ്ങളുണ്ടാകുന്നു എന്നതും ഇത് വ്യാപിക്കുവാനും ഇത് കൂടുതൽ പ്രചരിക്കുവാനും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ഒരു കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരാതികൾ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിന്മ രണ്ട് ലോകത്തെയും നഷ്ടപ്പെടുത്തുമെന്ന തിരിച്ചറിവ് വളരെ പ്രധാനമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. വ്യഭിചാരത്തിൽ അടുത്തു പോകരുത് എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകത്തിൽ ഇന്നഹു കാന ഫാഹിഷത്തം വസബീലാന്നാണ്. അത് ഏറ്റവും ദുഷിച്ച ഒരു കാര്യമാകുന്നു, ഏറ്റവും തെറ്റായ ഒരു കാര്യമാകുന്നു എന്ന് ഖുർആൻ ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും ഒരു തലമുറയെയും നശിപ്പിക്കാവുന്ന എല്ലാം ഇതിലുണ്ട്. നമ്മൾ തന്നെ ചിന്തിക്കും, ഒരു വ്യക്തിയെ എറിഞ്ഞു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എറിഞ്ഞു കൊന്ന ചില മാതൃകകളുടെ രംഗങ്ങളെ നമ്മളിങ്ങനെ നമ്മുടെ കണ്ണിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതെത്ര ക്രൂരമാണ്, എത്രമാത്രം ശക്തമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചിലപ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ ഇന്ന് സമൂഹത്തിലുണ്ട്. അള്ളാഹുവും റസൂലും നിശ്ചയിച്ചൊരു കാര്യത്തിൽ നമുക്കങ്ങനൊരു ശങ്ക പോലും പാടില്ല. എന്തുകൊണ്ടാണ് അത് എന്ന് ചോദിച്ചാൽ അത്രമാത്രം ഗുരുതരമായ പ്രത്യാഘാതം അത് കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തിയിലും ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അന്യസ്ത്രീയെ തൊട്ടാൽ അതൊരു ഇരുമ്പിൻ്റെ ആണി തലയിൽ അടിച്ചു താഴ്ത്തുന്ന പോലെ എന്ന് പറയാനുള്ള കാരണം അത്രയും ഗുരുതരമാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ. അത് ആ വ്യക്തിയുടെ വിശുദ്ധമായ ജീവിതത്തെ ബാധിക്കുന്നു, അതേപോലെ തന്നെ കുടുംബത്തെ ബാധിക്കുന്നു, അയാളുടെ പരലോകത്തെ ബാധിക്കുന്നു, എല്ലാ ആളുടെ അഭിമാനത്തെ ബാധിക്കുന്നു. വ്യത്യസ്തമായി മാത്രമല്ല ഇഖ്തിലാത്തുൽ അൻസാബ്, ഈ തലമുറകൾ പരസ്പരം കൂടി, ഒരു അവിഹിതമായ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരു തലമുറ തന്നെ തെറ്റിക്കപ്പെടും. ആ കുഞ്ഞിൽ നിന്ന് പിന്നുണ്ടാകുന്ന എല്ലാ സന്താന പരമ്പരകളിലും എന്താണ് ഒരു വംശം തന്നെ എന്താണ് അവിഹിതമായി ഇവിടെ ജനിക്കപ്പെടുകയാണ്. അപ്പോൾ ഇത്രമാത്രം ഗൗരവപരമായ ഒരു തെറ്റാണ്, ഏറ്റവും വലിയൊരു പാപമാണ് വ്യഭിചാരം. പരലോകത്ത് ശിക്ഷയുണ്ടെന്ന് ഉറപ്പിച്ച് പറയപ്പെട്ട കാര്യമാണ്. ഖബറിലെ ശിക്ഷകൾ വിശദീകരിക്കുമ്പോഴും വ്യഭിചാരത്തിൻ്റെ ശിക്ഷകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തിന്മയാണ് എന്ന് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ചും കൂടെ നമ്മൾ ആ കൂടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: വളരെ കൃത്യമായ ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഒരു വളരെ ചുരുങ്ങിയ മിനിറ്റുകളിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അവിഹിതങ്ങൾ സംഭവിക്കുന്നു എന്നത് ആരിസ്മോലിയുടെ പറഞ്ഞു. നിങ്ങളൊന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേട്ടാൽ വളരെ കൃത്യമായ കാരണങ്ങൾ കിട്ടും. ഇതിൽ ഏത് കാരണമാണ് ഞാൻ അകപ്പെടാൻ കാരണമായിട്ടുള്ളത് എന്നത് നമ്മളൊന്ന് ഈ ഒരു രോഗത്തിൻ്റെ കാരണത്തെ, ഈ ഒരു കേസിനെ കൃത്യമായി മനസ്സിലാക്കുകയും ആ വഴി നമ്മൾ അടക്കുകയും ചെയ്യുക എന്നത് നമ്മൾ രക്ഷപ്പെടുന്നിടത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രണ്ട്, ഇവിടെ ആരിസ്മോലി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉയർത്തിവിട്ടിട്ടുള്ളത് ഇതിൻ്റെ അവിഹിതത്തിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ്, അതിൻ്റെ ആഴത്തെ സംബന്ധിച്ചാണ്. പലപ്പോഴും നമ്മളിത് വേണ്ടെന്ന് വെക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അസ്വസ്ഥമാകുന്നതോ ഒക്കെ ഇത്തരം കാരണങ്ങൾ കൊണ്ടാണോ? മതം അതിന് നിശ്ചയിച്ച ശിക്ഷയുടെ, പടച്ചതമ്പുരാൻ പരലോകത്ത് അതിന് നിശ്ചയിച്ച അതിൻ്റെ പിന്നെ ആത്യന്തികമായ പരിണിതികളുടെ ഒക്കെ ഗൗരവം കൊണ്ടാണോ? ഒരവിഹിതത്തിൽ ഏർപ്പെടുന്ന വ്യക്തി, അയാൾ അവിഹിതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കട്ടിലിൻ്റെ ചുവട്ടുന്ന ഒരു പൂച്ച പാഞ്ഞാൽ അയാൾ പേടിക്കുന്നു. പക്ഷേ ഇതൊക്കെ എന്തെല്ലാം ജനലുകളും വാതിലുകളും കൊട്ടിയടച്ചാലും എൻ്റെ പടച്ചവൻ ഇത് കാണുന്നുണ്ടല്ലോ എന്ന അസ്വസ്ഥത എന്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ മതിക്കുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ ആ ഒരു മേഖല തന്നെയാണ് ആരിസ്മലിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കുന്നത്. അവിഹിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കുന്നിടത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും? ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഭർത്താവിനെ പേടിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യയെ പേടിക്കുന്നു, അല്ലെങ്കിൽ കുടുംബത്തെ പേടിക്കുന്നു, ഫോണിന് ലോക്കിടുന്നു, ഇതൊക്കെ ഭൗതികമായ ചില സാഹചര്യങ്ങളെ മാത്രം പേടിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് മനസ്സ് തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സുരക്ഷിതത്വം ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകൾ ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്നു. ചെറുതോ വലുതോ ആയ തലത്തിൽ അവരെ നമുക്ക് എങ്ങനെ അത്തരമൊരു ആത്മീയ ഉപദേശം കൊണ്ട് സഹായിക്കാൻ സാധിക്കും? ആ ഒരു ചർച്ചയുടെ തുടർച്ചയായി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം.
1: നമ്മൾ ചില രംഗങ്ങളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള ഓർമ്മ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ പലപ്പോഴും പിന്നെ ഈ ഇന്നത്തെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏറ്റവും അധികം ഉപയോഗിക്കുന്നതാണ് CCTV സംവിധാനങ്ങൾ. അപ്പോൾ നമ്മളതിലേതെങ്കിലും ഒരു പിന്നെ മോഷണത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു തിന്മയുടെയോ ഒരു തെളിവായി കാണിക്കപ്പെടുന്ന ഒരു CCTV ദൃശ്യം നമ്മൾ കാണുമ്പോൾ, ഒരു പാതിരാവിൽ ഒരു മറഞ്ഞ് വളരെ സ്വകാര്യമായി പരിസരങ്ങളെ ശ്രദ്ധിച്ച് നടന്നു പോകുന്ന ഒരു കുറ്റവാളിയുടെ ആ ഒരു നടത്തമുണ്ടല്ലോ, ഇതേപോലെ എന്താണ് അന്യ വീടുകളെ തേടി, അന്യ സ്ത്രീകളെ തേടി, അവിഹിതങ്ങളെ തേടി, ഒറ്റക്കും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഇത്തരം അവിഹിതമായ സഞ്ചാരങ്ങളും കാഴ്ചകളുമെല്ലാം വജതുമാ അമിലു ഹാദിറൻ, നമ്മുടെ മുന്നിൽ നാം ഒറ്റക്ക് പോകുന്ന അത്തരം രംഗങ്ങൾ നേർക്ക് നേരെ കാണിച്ചു തന്ന് ഇത് നീ വായിക്ക്, ഇത് നിന്റെ ജീവിതം എന്ന് പറഞ്ഞ് ഇഖ്റ കിതാബക് എന്ന് പറഞ്ഞ് നാളെ കാണിച്ചു തരുന്ന ഒരു രംഗം, അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത്തരം ചില അഭിനയങ്ങൾ, അത്തരം ചില സന്ദർഭങ്ങൾ തൻ്റെ ജീവിതരേഖയിലേക്ക് പകർത്തുന്നതിനെക്കുറിച്ച് ഉള്ള ഭയം തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ സൂറത്തുൽ ഖിയാമയിൽ വല ഉഖസിമു ബിൻ നഫ്സിൽ ലവ്വാമ, ആക്ഷേപിക്കുന്ന മനസ്സിനെക്കുറിച്ച് സത്യം ചെയ്തു പറയുക എന്നുള്ളിടത്ത് ഇമാം സഅദി റഹ്മുള്ള പറയുന്നൊരു വാചകമുണ്ട്, ഏതൊരു മനുഷ്യനെയും ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചു പോകരുതേ എന്ന് ആത്മാർത്ഥമായവൻ പ്രാർത്ഥിച്ചു പോകും അദ്ദേഹത്തിൻ്റെ വാചകം. അദ്ദേഹം പറയുന്നത് ആക്ഷേപിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ ആ ആക്ഷേപം ഒരു തിന്മയുടെ സന്ദർഭത്തിൽ മാത്രമല്ല, അതായത് ചെയ്തു പോയ ഒരു കുറ്റം അത് അവൻ്റെ ജീവിത പരിസമാപ്തിയിലേക്കും മരണത്തിലേക്കും അടുക്കും തോറും ആ വേദനയുടെ കുറ്റപ്പെടുത്തലിൻ്റെ തീവ്രത അവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്നെ കഫൻ ചെയ്ത് കബറിലേക്ക് ഇറക്കുമ്പോൾ ഞാനാര്, ഒരു വ്യഭിചാരി, ഒരു അവിഹിത ബന്ധം സ്ഥാപിച്ചവൻ, അല്ലെങ്കിൽ ഇന്നൊരു പ്രവൃത്തി അന്നു ചെയ്തവൻ എന്നുള്ള ഒരു ബോധത്തോടുകൂടെ നാം മരണത്തിലേക്ക് നീങ്ങുമ്പോൾ ഉണ്ടാകുന്നൊരു തീഷ്ണത അള്ളാഹു പുറത്തു തന്നേക്കാം, പക്ഷെ നമുക്ക് അറിയില്ലല്ലോ പടച്ചവും പുറത്തുമല്ലേ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ ആ ഒരു പിന്നെ വേദന, മനസ്സിൻ്റെ വേദന, ആ വേദന ജീവിതത്തിൽ ഉടനീളം ഒരു നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനും അനുഭവിക്കുന്ന വേദന, അതെന്തുമാത്രം ഭയാനകമാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആർക്കാണ് അത്തരമൊരു തിന്മയിലേക്ക് എത്താൻ പറ്റുക? നമ്മൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ വിശുദ്ധിയുടെ ആത്മാർത്ഥതയെ, രഹസ്യങ്ങൾ അറിയുന്ന അള്ളാഹുവിനെ എങ്ങനെ ബോധ്യപ്പെടുത്തും? നമ്മളൊരു നല്ലവനാണെന്ന് നമ്മുടെ മനസ്സാക്ഷി പറയണമെങ്കിൽ നമ്മുടെ സ്വകാര്യ ജീവിതം നന്നായിരിക്കുക തന്നെ വേണം. അതുകൊണ്ട് ഇത്തരം മഹാപാതകങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാത്ത ഒരാൾക്ക് മാത്രമേ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും വിചാരണയെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒരു മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിഹിതങ്ങൾ ഏതു സന്ദർഭങ്ങളിലും സംഭവിക്കാം. ആ ഒരു 10 മിനിറ്റോ ഒരു 5 മിനിറ്റോ ഇഹലോക ജീവിതത്തെയും പരലോക ജീവിതത്തെയും ഏറ്റവും അധികം പ്രയാസകരമാക്കി തീർക്കും എന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മളെ മാറ്റിയെടുക്കേണ്ടത്. ആ ഒരു ബോധത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഈ തെറ്റെന്നല്ല ഏത് തെറ്റിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് കഴിയും.
0: ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ, മതത്തെക്കുറിച്ചുള്ള വിജ്ഞാനങ്ങൾ, വിവരങ്ങൾ ഉള്ളവർക്കായിരിക്കും അള്ളാഹുവിനെ ഭയമുണ്ടാവുക എന്നാണ്. അതുകൊണ്ട് ഇവിടെ ആരിസ്മോളി പറഞ്ഞ ആ ഒരു മേഖല, പരലോകത്ത് എനിക്ക് വരാനുള്ള കാര്യങ്ങൾ, ഞാൻ ഒറ്റക്ക് യാത്ര ആരംഭിക്കുന്ന എൻ്റെ ആത്മാവിൻ്റെ യാത്രയുടെ വഴികളിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ട ഘട്ടങ്ങൾ, ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഇത് എത്രത്തോളം അറിയും? ഒന്നാനാകാശത്തേക്ക് എൻ്റെ ആത്മാവെത്തും, അവിടെ നിന്ന് സ്വീകരിക്കപ്പെടുമോ, അതല്ല അവിടെ നിന്ന് താഴേക്ക് വലിച്ചെറിയപ്പെടുമോ, ഇങ്ങനത്തെ ഒരുപാട് മേഖലയുണ്ട്. നമ്മളെ നമ്മുടെ ഭൗതിക തിരക്കുകൾക്കിടയിൽ ഇതൊന്നും പഠിക്കുന്നില്ല. ഇതൊക്കെ ഒരു ബാലരമ കഥകളിലെ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ അപ്പുറത്ത് നമ്മളെ സൃഷ്ടിച്ച റബ്ബ് യാഥാർത്ഥ്യമായി കൊണ്ടുവരാൻ പോകുന്നതാണ് എന്ന ബോധ്യം മനസ്സിന് കൈമാറുക എന്നത് ഇതിൽ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പോയിന്റിൽ തന്നെ ഒന്നുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു, ഒന്നുകൂടി അതിൽ തന്നെ ക്രമീകരിക്കുന്നു. ഒരു വലിയ വെളിച്ചം ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ആ വെളിച്ചം പൂർണ്ണമായി നമുക്ക് പകർന്നു കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എത്തുന്നൊരു മാനസികാവസ്ഥ ഉണ്ട്. ഞാൻ അവിഹിതങ്ങൾ ചെറുതോ വലുതോ ആയ അളവിൽ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ അരികിൽ നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം അത് അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി. കാരണങ്ങളിലൂടെ ആരിസ്മോളി പറഞ്ഞു, റിവൈൻഡ് ചെയ്തപ്പോൾ റേഡിയോ വീണ്ടും റിവൈൻഡ് ചെയ്ത് കേട്ടപ്പോൾ ഞാൻ കാരണം കണ്ടെത്തി. ആ കാരണത്തിൻ്റെ ചികിത്സ മനസ്സിനെ പരലോകത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതിന് പഠനമാണ് വഴി എന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പലപ്പോഴും ആരിസ്മോളിൻ്റെ സംസാരങ്ങളിൽ സ്ഥിരം വരുന്നൊരു പോയിൻ്റ് ഈ ചർച്ചയിൽ വരണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഉന്നയിക്കുന്നു. അധികാരികൾക്ക് എത്രത്തോളം ഇതിൽ സാധ്യതകളുണ്ട്, മനസ്സിനെ ഒരു നനവുള്ള അവസ്ഥയിൽ നിർത്താൻ? അങ്ങനെയുള്ള ചില പ്രത്യേക പ്രാർത്ഥനകളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഈയൊരു ഇതിന് കാതോർക്കുന്ന, ഇതിൻ്റെ പരിഹാരം തേടുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ?
1: ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ, സത്യത്തിൽ ഇതൊക്കെ എത്ര കണ്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളവും അതൊന്നും അങ്ങനെ തെറ്റ് ചെയ്ത് നരകത്തിൽ പോകണം, ഞാനൊരു തെറ്റുകാരനാവണം, പരലോകത്ത് എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, ഈ സുഖങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് കിട്ടണം എന്ന് വിചാരിച്ചൊന്നും ഒരു വിശ്വാസത്തിൻ്റെ ഒരു നനവ് പറ്റിയ ഒരാളും ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സത്യത്തിൽ ജീവിത സാഹചര്യങ്ങളാണ് അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം തെറ്റുകളിൽ ഇപ്പോൾ പെട്ടുപോകുന്നവരെല്ലാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പ്രതിജ്ഞ ചെയ്യുന്നു, എനിക്ക് തിരിച്ചു വരണം, എനിക്ക് നന്നാവണം, ഇനി ഞാൻ ആവർത്തിക്കില്ല, ഇനി ഞാനില്ല എന്ന് പറയുന്നുണ്ട്. അവർക്ക് സാധിക്കാതെ വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി അതാണ്, എനിക്ക് സാധിക്കുന്നില്ല എന്നാണ്. അവിടെ നമ്മൾ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം, സത്യത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താ വെച്ചാൽ, നമ്മളുടെ ഒരു വിവാഹിതനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തൊന്നും ഒരവിഹിത ബന്ധത്തിൽ എന്തില്ല, പ്രതീക്ഷിക്കാനില്ല. നമ്മൾ ഒരു വളരെ ഒരു ശുദ്ധമായ മാനസികാവസ്ഥയിൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വലിയ വിഡ്ഢിത്തമാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു വേള, എത്ര ചീപ്പ്, എത്ര മോശമായൊരു, എനിക്കെങ്ങനെ അങ്ങനെ തോന്നി, എനിക്കങ്ങനെ ഇത്രയും ഉയർന്ന നിലവാരവും ഇതൊക്കെ ഉള്ളൊരാൾക്ക് എങ്ങനെ എനിക്കൊരു സ്ത്രീയോട് അങ്ങനെ പെരുമാറാൻ തോന്നി എന്നത് അയാളിൽ ചില സന്ദർഭങ്ങളിൽ ഭയങ്കരമായ അപകർഷതയും ഭയങ്കരമായ അപമാനബോധവും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയുമോ? അത്തരമൊരു സന്ദർഭത്തിൽ അയാളെ അയാളല്ലാതാക്കുന്ന എന്തോ ഒന്ന് അയാളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് പിശാജ്, അതാണ് പിശാജ്. പിശാജിന് നമ്മൾ എല്ലാ തിന്മകളുടെയും പ്രചോദന ശക്തിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ തിന്മയ്ക്ക് പിശാജ് കൂടുതലാതിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, പിശാജ് മാറി നിൽക്കുന്നതോടുകൂടെ നമ്മളെന്ത് ചെയ്യാണ്, ആ മനസ്സിൻ്റെ ഒരു സാധാരണയായ അവസ്ഥ നമുക്ക് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, പിശാജ് മാറി നിന്നാൽ നമ്മൾ നോർമലായിരിക്കും, നമുക്കൊരിക്കലും ഇങ്ങനത്തത് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും തിന്മ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലാന്ന് തോന്നാനുള്ള കാരണം എന്താണ്, തിന്മ ചെയ്യിക്കുവോളം പിശാജ് കൂടെ നിൽക്കും. തിന്മ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കുറ്റബോധത്തെ സമാശ്വസിപ്പിക്കാൻ ആരില്ല, പിശാജില്ല. കാരണം ഇനി പിശാചിനെന്തില്ല, നമ്മളെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഒരു തെറ്റിലേക്ക് എത്തിച്ച് എന്ത് ചെയ്യും, ഹന്നാസ് പിൻവാങ്ങി പോവുകയാണ് പിശാജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആ പൈശാചികതയിൽ നിന്ന് രക്ഷപ്പെടാൻ പിശാജിനെ പ്രതിരോധിക്കാവുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ അധികാരികളെക്കുറിച്ച് പറയാം, ഹിസ്സുനുൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ പരിചയ എന്ന് ഒരു കോട്ട എന്നാണ്. അതായത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദിക്റുകളെന്ന് പറഞ്ഞാൽ. ആ ദിക്റുകളിൽ അധികവും നമ്മൾ അധികാര സബാഹുൽ മസാ, രാവിലെയും വൈകുന്നേരം ദിക്റുകൾ നമ്മൾ പരിശോധിച്ചാൽ മിക്കവാറും ദിക്റുകളെല്ലാം നമ്മൾക്ക് എല്ലാ അർത്ഥത്തിലും സുരക്ഷ നൽകാനാണ്. അതിലേറ്റവും പ്രധാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് സത്യത്തിൽ എന്താ വെച്ചാൽ, ഈ ദിക്റിൻ്റെയൊക്കെ മഹത്വങ്ങൾ, ഇത് പ്രയോഗവൽക്കരിക്കുന്ന ഓരോ വ്യക്തികൾ നമ്മളോട് അതിൻ്റെ അനുഭവങ്ങൾ പറയുമ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ ഒരു മഹത്വം മനസ്സിലാകുക. നമ്മുടെ സുഹൃത്ത്, ഞാൻ ചില സംസാരങ്ങൾ പറഞ്ഞു, നമ്മുടെ സുഹൃത്ത് എന്ത് ചെയ്തു വെച്ചാൽ, അവന് ഈ പോൺ സൈറ്റുകൾ സ്ഥിരമായി കാണുന്ന ആളാണ്. അപ്പോൾ അവനോട് പറഞ്ഞത്, ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലും ഇത് നിർത്താൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാന്നാണ്, കാരണം അത്രയും അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഈ അധികാര സ്വഭാവ രാവിലെയുള്ള ദിക്റുകൾ കേട്ട് അതിൽ ഞാൻ മുടങ്ങാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 100 പ്രാവശ്യം ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് വരെ, അയാൾ എനിക്ക് പറഞ്ഞത് ഞാൻ ഓർക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 വർഷമായി ഇന്ന് വരെ എനിക്ക് ആ സൈറ്റ് നോക്കാനേ എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ തന്നെ കഴിയുമെന്നാണ്. അന്ന് ശരിക്കും ആ ദിക്റുകൾ ചെല്ലുന്ന ആളുകൾക്ക് രാവിലെ കുറച്ച് സമയം ഖുർആൻ ഓതുക, അതേപോലെ തന്നെ രാത്രി നമസ്കാരം, അത് പാപങ്ങളെ തടയുന്ന കാര്യമാകുന്നു. അതേപോലെ രാവിലെയുള്ള അധികാരികൾ, ഇത്തരം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പച്ചപ്പ് പോവാതിരിക്കാൻ എപ്പോഴും ഉത്ബോധനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും പിശാജ് ആ പ്രചോദനം നമ്മുടെ മനസ്സിലുണ്ടാക്കൂല. അതുണ്ടാക്കാത്തിടത്തോളം കാലം നമുക്ക് ആ തിന്മയ്ക്കുള്ള ആഗ്രഹമോ ഒരു വാസനയോ നമുക്കുണ്ടാവാതെ നമ്മളെ സുരക്ഷിതരാക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
0: മനസ്സിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള പ്രവാചക പാഠങ്ങളിൽ അത് ഒരു ശ്മശാന തുല്യമാണ്. പ്രാർത്ഥനയും ദിക്റൊന്നുമില്ലാത്ത മനസ്സൊരു മൂകമായ ഒരു പള്ളിക്കാട് പോലെയാണ്, മയ്യത്ത് അടക്കപ്പെട്ടൊരു സ്ഥലം പോലെയാണ് എന്ന ഒരവസ്ഥ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അതിന് വളരെ പച്ചപ്പുള്ള റബിയ കൽബി, അതൊരു വസന്തം പോലെയാണ്, ഒരു പൂന്തോട്ടം പോലെയാണ് എന്ന അവസ്ഥയും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നത് വിലയിരുത്തുമ്പോൾ നമുക്ക് അതിൽ മുന്നോട്ട് പോകാനുള്ള വഴികളുണ്ടാകും. ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട തീരുമാനം, നാളെ രാവിലെ അദ്കാറു സബാഹ് ഞാൻ ചൊല്ലും, വൈകുന്നേരം അദ്കാറു സബാഹ് ഞാൻ ചൊല്ലും. ഒരു 10-20 മിനിറ്റ് മാത്രമാണ്. ആ സമയത്ത് ഒരു അലാം ക്ലോക്ക് വെച്ചാൽ അലാം ക്ലോക്ക് അടിക്കും. നമ്മളൊന്ന് ജസ്റ്റ് മാറിയിരുന്ന് അത് ചൊല്ലുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം എന്ന് ഓർപ്പിക്കുന്നു. കുറേ തവണ കേൾക്കുമ്പോൾ പിന്നീടത് മനഃപ്പാഠമാകും. ഇനി പ്ലേ സ്റ്റോറിലും ഐ സ്റ്റോറിലും എല്ലാം ആപ്പിൾ സ്റ്റോറിലും എല്ലാം ഹിസ്നുൽ മുസ്ലിം എന്ന് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കതിൻ്റെ ആപ്പ് ലഭിക്കും. ആ ആപ്പ് ഓൺ ചെയ്ത് പൂർണ്ണമായും അതിലെ അദ്കാറുകളിൽ അദ്കാർ സ്വഭാവം അദ്കാറുൽ മസാബ് എടുക്കാൻ സാധിക്കുമെന്ന് കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഇത് അനുഭവിക്കുന്ന ഈയൊരു പ്രശ്നം ഉള്ള ആളുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ചർച്ചയുടെ മറ്റൊരു മേഖലയിലേക്ക് പോകുന്നു. നമ്മൾ ഓക്കെയാണ്, പക്ഷേ നമ്മുടെ ഇണ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവർ അവിഹിതങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഇന്ന് പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട ഏരിയ തന്നെയാണ്. ഭർത്താവ് അവിഹിത ബന്ധമുള്ളവനാണ് എന്നറിയുമ്പോൾ ഭാര്യ ചെയ്യേണ്ടത് എന്താണ്? ഭാര്യ മൗനം പാലിക്കുകയാണോ വേണ്ടത്? പ്രശ്നമുണ്ടാക്കുകയാണോ വേണ്ടത്? ബഹളം വെക്കുകയാണോ വേണ്ടത്? സഹിക്കുകയാണോ വേണ്ടത്? ഇതിലൊരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് ഇന്നത്തെ ഏറ്റവും വലിയൊരു സാമൂഹിക പ്രശ്നമായി തോന്നുന്നു. ഈ ഒരു മേഖലയിലേക്ക് നമ്മുടെ ചർച്ച ഇനി പ്രവേശിക്കട്ടെ.
1: നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും ഇത്തരം പ്രശ്നങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും റേഡിയോ അയക്കുകയും പരിഹാരം തേടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പൊതുവായിട്ട് ഇത്തരം ഭർത്താക്കന്മാരെക്കുറിച്ച് ഇങ്ങനത്തെ ചില അറിവുകളോ വിവരങ്ങളോ വ്യക്തമായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി തന്നെ എങ്ങനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കും എന്ന ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് പോകാൻ ഇൻഷാല്ലാ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തൊരു കാര്യം പറയാനുള്ളത്, ഒരാളുടെ വ്യക്തി ജീവിതത്തിൻ്റെ അതീവ രഹസ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വെറുതെ കടന്നു ചെല്ലേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെന്താ ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് കണ്ണ് ചിമ്പി വിടണം. അതായത് അതുമാത്രം പ്രശ്നങ്ങളോ അത്രമാത്രം തെളിവുകളോ ബുദ്ധിമുട്ടുകളോ നമുക്ക് വരാത്തിടത്തോളം കാലം ഒരു വ്യക്തിയുടെ അതീവ രഹസ്യ ജീവിതങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കടന്നു പോകരുത്. ഇപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും, അള്ളാഹു തന്നെ പറയുന്നുണ്ട് നാളെ പരലോകത്ത് അടിമകൾ വരുമ്പോൾ ഒരടിമനെ അള്ളാഹു ഒറ്റയ്ക്ക് വിളിച്ചിട്ട് വിചാരണ ചെയ്യും, അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ചോദിക്കും. അവൻ ചെയ്ത ഓരോ തെറ്റുകളും അവനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇനി എന്തായാലും എനിക്ക് രക്ഷയില്ലെന്ന് അവൻ ആഗ്രഹിക്കും, വിചാരിക്കും. അപ്പോൾ അള്ളാഹു പറയണത് ഈ തെറ്റുകളൊക്കെ ഞാൻ നിനക്ക് ഇവിടെ മറച്ചു വെച്ച് തന്നതാണ്, അത് ഞാൻ ഇവിടെയും നിനക്ക് മറച്ചു വെച്ച് തരുന്നു എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ തെറ്റിനെ മറച്ചു വെക്കുന്നതിന് ഇസ്ലാമിൽ വളരെ പ്രധാനമുണ്ട്. ഒരാളെ തെറ്റ് നമ്മൾ മറച്ചു വെച്ചാൽ പരലോകത്ത് അള്ളാഹു നമ്മളെ തെറ്റിനെ മറച്ചു വെക്കുന്നതാണ്. ഇത് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത, ആരെന്ത് തമ്മാടത്തും ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, അത് കാണാത്ത പോലെ ജീവിക്കണം എന്നൊന്നും ഇതിനർത്ഥമില്ല. നമ്മളൊരു ഒരു ചാരപ്പണി പോലെ അല്ലെങ്കിൽ അതീവമായുള്ള രഹസ്യരുടെ സൂക്ഷ്മ ജീവിതത്തിലേക്ക് എന്താണ് കടന്നു ചെന്ന് നിങ്ങൾ അങ്ങനെയല്ലേ, നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ ഒരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. നമുക്കതിനെന്തെങ്കിലും പ്രത്യക്ഷമായ ഒരു തെളിവോ പ്രത്യക്ഷമായി നമുക്കതിൻ്റെ ചില ബുദ്ധിമുട്ടുകളോ വരുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടതെന്നാണ് സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം. കഴിഞ്ഞ പല ചർച്ചകളിലും നമ്മൾ പറഞ്ഞൊരു കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴെങ്കിലും ഭർത്താവ് ഭാര്യയെക്കുറിച്ചോ ഭാര്യ ഭർത്താവിനെക്കുറിച്ചോ ഒരു അവിഹിതമായ ഒരു വിചാരമോ സംശയമോ സൂചനയോ വന്നാൽ അങ്ങനെ ഒരു ആശയ കൈമാറ്റം നടത്തുന്ന ആദ്യ നിമിഷം, നിങ്ങൾക്ക് ഇങ്ങനൊരു പരിപാടിയില്ലേ എന്ന് ചോദിക്കുന്ന ആദ്യ ചോദ്യം നമ്മൾ പരസ്പരമുള്ള വിശ്വാസ്യതയെ അറുത്തുകളയുകയാണെന്നുള്ള പൂർണ്ണ ബോധ്യം ആദ്യത്തെ പ്രസ്താവന നടത്തുക വേണം. കാരണം അതുവരെ എന്നെ ഇവൾ അവിശ്വസിക്കുന്നു അല്ലെങ്കിൽ ഇവൻ അവിശ്വസിക്കുന്നു എന്നൊരു വിചാരം അവരെ മനസ്സിലില്ല. ചിലപ്പോൾ അറിയുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചാലും അത് പ്രസ്താവനയായി വരുന്നതോടുകൂടെ എന്ത് ചെയ്തു, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ആ ഒരു പ്രസ്താവന തികഞ്ഞ ബോധ്യത്തോടെയും തെളിവിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ പറയാൻ പാടുള്ളൂ. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ ഈ ഒരു വേറെയുള്ള കാര്യങ്ങളൊന്നും ക്ഷമിക്കുന്ന പോലെ ഒരു സ്ത്രീക്കും പുരുഷൻ്റെ അവിഹിത ബന്ധത്തെ ക്ഷമിക്കാൻ പറ്റൂ. അതുകൊണ്ടെന്ന് വെച്ചാൽ തികച്ചും ഒരു സമനില വിട്ടുകൊണ്ടാണ് പല സ്ത്രീകളും ഇതിൻ്റെ ആദ്യ തുടക്കത്തിൽ എന്താണ് തുടക്കത്തിൽ ഇത് കൈകാര്യം ചെയ്യാനുള്ള സാധ്യത, അതിൽ സംഭവിക്കാൻ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് എന്ത്, മൂന്നാമത്തൊരു ചെവി ഇത് അറിയരുത്. അതാണ് അത് നമ്മൾ പലർക്കും വൈകാരികമാകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് പറയും, വാപ്പയോട് പറയും, അനുജത്തിയോട് പറയും, അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മൾ അടുത്ത് അത് പറഞ്ഞു കഴിയുന്നതോടുകൂടെ മറ്റൊരു കാതിൽ അത് എത്തിക്കഴിഞ്ഞു, പിന്നെ നമുക്കത് നിയന്ത്രിക്കാൻ കഴിയൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വേറൊരാളോട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇവരെ ഉപദേശിക്കാനോ ഇവരെ മാറ്റാനോ ശ്രമിച്ചാൽ എന്ത് ചെയ്യും, ഏതായാലും ഇപ്പോൾ നാട്ടിൽ അറിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നീ ഇതിലൊന്നും പറയണ്ട എന്ന് പറയുന്നിടത്തേക്കാണ് കാര്യങ്ങൾ എത്തുക. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഇത് പുറത്തറിയാതിരിക്കാൻ എന്ത് ചെയ്യണം, നല്ലവണ്ണം ശ്രദ്ധിക്കണം. അത് നമ്മുടെ ഒരു ബാധ്യത കൂടെയാണ്. ഒരു തെറ്റ് പരിഹരിക്കപ്പെടാൻ പുറത്തറിഞ്ഞേ പറ്റൂ എന്ന ഒരു ഘട്ടം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തറിയിക്കേണ്ടി വരാം. അതെങ്ങനെ വേണമെന്നത് നമ്മൾ ആലോചിച്ചും ശ്രദ്ധിച്ചുമാണ് പറയേണ്ടത്. എന്നാൽ അത് പെട്ടെന്ന് തന്നെ പുറത്തറിയിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഗൗരവപരം. ഇവിടെ പല സ്ത്രീകൾക്കും പറ്റിയൊരു അബദ്ധമാണ്, അത് നാട്ടിൽ മുഴുവനും പാട്ടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ഒന്നിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടായി പോകുന്നൊരവസ്ഥയുണ്ടായിരിക്കും. പിന്നെ അഥവാ ഇതങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പല സഹോദരിമാരും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതവരെങ്ങനെ കുറ്റപ്പെടുത്തി അവരെങ്ങനെ വല്ലാതെ നിരന്തരം ഇയാളെ ഇതന്നെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ, എപ്പോൾ വീട്ടിലേക്ക് വന്നാലും ഭക്ഷണം കഴിക്കുകയാണെങ്കിലും എന്ത് പറയുകയാണെങ്കിലും, കാരണം മനസ്സിന് അത്രമാത്രം ഷോക്കും മുറിവും വൈകാരികതയും അതേപോലെ തന്നെ ഈർഷ്യതയും ഉണ്ടാക്കിയത് കൊണ്ട് ഇത് തന്നെയാകും പിന്നെ സംസാരം. സത്യത്തിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ, അതോടുകൂടെ എന്താണെന്ന് വെച്ചാൽ ഇയാൾക്ക് ഇവളുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഈ ഭാര്യൻ്റെ ഇവളുടെ കൂടെ ജീവിക്കുക എന്നുള്ള തന്നെ ബുദ്ധിമുട്ടാണ്, ഇനി ഇത് മുന്നോട്ട് പോകില്ല. അതായത് അതിന് മാത്രം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, നിരന്തരം എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ഇതിക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വിചാരിച്ചാൽ സ്മൂത്തായ സംസാരങ്ങൾ ഉണ്ടാവില്ല, കുടുംബപരമായിട്ടുള്ള പരസ്പര സ്നേഹ സംഭാഷണങ്ങളോ വിനിമയങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കലാപകലുഷിതമായ ഒരു പിന്നെ കുടുംബാവസ്ഥയാണ് പിന്നീട് സൃഷ്ടിക്കപ്പെട്ട്. അപ്പം അതുകൊണ്ട് ഇത് കണ്ടു ഇതിനെ പറ്റി പരമാവധി സംസാരം കുറക്കുക. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ സ്ത്രീകൾ കുറച്ചും കൂടി ബുദ്ധിയോടെ ചിന്തിക്കുകയാണ് എനിക്ക് പറ്റുന്നത്. സത്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വ്യക്തമായിട്ട് നമുക്ക് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കോ വ്യക്തമായൊരു തെളിവ്, അത് അയാൾ അംഗീകരിക്കുന്ന തെളിവ്, അയാൾ നിഷേധിക്കാത്ത തെളിവ്, അങ്ങനത്തെ ഒരു തെളിവിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളോട് പറയാം. സ്വാഭാവികമായും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ചിന്തകളും വിചാരങ്ങളും നിർവഹിക്കപ്പെടേണ്ടത് എന്നിലൂടെയല്ലേ. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എന്നിൽ സംതൃപ്തനാവാഞ്ഞിട്ടായിരിക്കാം നിങ്ങളിത് ചെയ്തത്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളോട് പരമാവധി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരതുകൊണ്ടാണെന്ന് നമ്മൾ പറയണില്ല, പക്ഷേ നമ്മൾ സ്വാഭാവികമായും പറയുന്നു, നിങ്ങൾ ഇത്രയും നല്ല നിസ്കാരവും പരിപാടികളൊക്കെ ഉള്ള ഒരാൾ ഇതിനു വേണ്ടി പുറത്തു പോവുക, അത് നരകം കിട്ടുന്ന ഒരു പരിപാടി, ഏറ്റവും വലിയൊരു തെറ്റ്. അപ്പോൾ അതിലേക്ക് പോകുന്ന കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ടോ ഇല്ലല്ല ഞാൻ ആദ്യം പരിശോധിക്കാൻ തീരുമാനിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെങ്കിലും ഒരു ബാധ്യത വരുമോ? അങ്ങനെ ഒരു സ്ത്രീ കൂടുതൽ അയാളോട് അടുക്കുകയും അയാൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങുകയും അയാളോട് സംസാരിക്കുകയും അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു അവിഹിതത്തിലൊരു പെണ്ണ് ഏത് രൂപത്തിൽ സംസാരിക്കുന്നു അതിനേക്കാളും സ്വാതന്ത്ര്യത്തിൽ നമുക്ക് സംസാരിക്കാമല്ലോ. സംസാരിച്ച് അദ്ദേഹത്തിന് ഇത്തരമൊരു ചിന്ത പുറത്തു പോകുന്നതിന് കൂടുതൽ സ്നേഹവും നന്മയും, ഇതിപ്പോൾ വില്ലത്തിക ആസനാണല്ലോ, ഏറ്റവും അധികം നന്മയിലൂടെ സമീപിച്ചിട്ട് അയാളെ അങ്ങോട്ട് കീഴ്പ്പെടുത്തുക, തോൽപ്പിക്കുക എന്നറിയില്ലേ, നമ്മൾ ശരിക്കാണ് തോൽപ്പിക്കുക. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് പല സ്ത്രീകൾക്കും അത് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫോൺ വഴി പല സഹോദരിമാരും എന്തു ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പ്രായോഗികമായി പറഞ്ഞെടുക്കുന്ന മറുപടിയാണ്, ഇനി അയാൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടമ നിർവഹണം പോലും നിർത്തിവെക്കുകയല്ല, വീട്ടിൽ മുഴുവനും കലാപാകല്ല, എക്സ്ട്രാ നിങ്ങൾ പുറത്തു പോകാൻ കാരണം എൻ്റെ വീഴ്ചയാണോ, അത് ഞാനൊന്ന് പരിശോധിക്കട്ടെ, അത് ഞാൻ നിങ്ങളോട് സഹകരിച്ച് നിന്നിട്ട് പിന്നെ നിങ്ങൾ പോവുകയാണെങ്കിലാണല്ലോ എനിക്ക് നിങ്ങളോട് ഇതിനെപ്പറ്റി പറയാൻ അവകാശം എന്നത് രണ്ടാമത്തെ ഒരു കാര്യം. നമ്മളുമായ സമീപനങ്ങൾ നന്നാക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഇതെന്താ ഒരു തെറ്റാണ്, അയാൾ ചെയ്യാൻ ആഗ്രഹിച്ചൊരു തെറ്റല്ല, അയാൾക്ക് സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, എന്തുകൊണ്ടാണിത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ഒരു ചികിത്സ, ഒരു രോഗമെന്ന് കണ്ട് ഒരു ചികിത്സ വേണം. ആ ചികിത്സക്ക് പല മാർഗങ്ങളുണ്ട്, നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിന് മതപരമായ ഉത്ബോധനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കാം, നമ്മളും അയാളെ നമുക്ക് രണ്ടാക്കി രാത്രി നിസ്കരിക്കാം, നമുക്ക് കുറച്ച് രാവിലത്തെ അധികാരികൾ ഈ പറഞ്ഞ പോലെ അധികാരികൾ ചെല്ലാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ഇതിനെ കേന്ദ്രീകരിച്ചിട്ടല്ല, നമ്മളൊന്നും കൂടെ ദീനിയായിട്ട് എനിക്കും നിങ്ങൾക്കും ഒന്നും കൂടെ മെച്ചപ്പെട്ട് ജീവിക്കാം എന്ന് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പരസ്പരമുള്ള ദീനീ സഹകരണങ്ങൾ മെച്ചപ്പെടുത്തി ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് അയാളെ, ആ ഒരു അപകർഷതയിൽ നിന്ന് അയാളെ എന്ത് ചെയ്യുക, ഒരു ദീനിയായ താല്പര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഏതൊരു തെറ്റിന് പിന്നിലും ടെൻഷനൊരു പങ്കുണ്ട്, ഏതൊരു തെറ്റിനും ടെൻഷനൊരു പങ്ക്. അപ്പൊ ആ ടെൻഷൻ എന്താണ്, ജീവിതത്തിലുള്ള പ്രയാസം, അസ്വസ്ഥത, അത് മനസ്സിലാക്കാനും അത് പരിഹരിക്കാനുമുള്ള ഒരു ശ്രമം കൂടെ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ദാമ്പത്യം കുറച്ചും കൂടെ ബന്ധമുള്ളതാവും. കാരണം അയാളുടെ ഒരു ജീവിത പ്രയാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അതുകൂടെ പരിഹരിക്കുവാനുള്ള ഒരു അവസരം കൂടെ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായും ആ തെറ്റിൽ നിന്ന് അദ്ദേഹത്തെ എന്ത് ചെയ്യും, തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതേപോലെ ഉത്ബോധനങ്ങളും ദീനിയായ കാര്യങ്ങളും കേൾക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക, ഇങ്ങനെ സ്വന്തം നിലക്കുള്ള ചില ശ്രമങ്ങൾ, അത് ഒരു പക്ഷേ ഒരു സഹോദരി, ഒരു ഭാര്യ നടത്തിയാൽ ഇത് ഒരു പരിധിവരെ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ചില അനുഭവങ്ങൾ തെളിയിക്കുന്നത്.
0: ഒരു ഒരു തവണ കൂടി ആവർത്തിച്ച് ഈ ഉത്തരങ്ങൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കടലാസിലേക്ക് നമ്പറിട്ട് എഴുതാൻ മാത്രം കൃത്യതയിൽ ആരിസ് മൗലവി പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരിമാർക്ക് തീർച്ചയായും മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ആ ഭാഗം കൺക്ലൂഡ് ചെയ്ത് ചുരുക്കി പറയുന്നില്ല, നമുക്കൊരു വേറൊരു മേഖല കൂടി പ്രവേശിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈയൊരു ഡിസ്കഷൻ ക്ലോസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈയൊരു പരിഹാരങ്ങൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടിത് സംഭവിക്കുന്നു, ഭർത്താക്കന്മാരടുത്ത് നിന്ന് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിൻ്റെ ചില സാധ്യതകളും കാരണങ്ങളുമുണ്ട്. അതുകൂടി അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു രോഗത്തെ പൂർണ്ണമായി ചികിത്സിക്കാൻ കഴിയുകയുള്ളൂ. അതിലേക്കാണ് ഇനി ആരിസ് മൗലവി വരുന്നത്.
1: നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അതായത് വിവാഹത്തിന് മുമ്പുള്ള ചില ബന്ധങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഈ ഒരു സുഹൃത്തിനെ അടുത്ത് പരിചയപ്പെട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് വലിയ മതിപ്പ് തോന്നി. കാരണം അദ്ദേഹം സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ്. ആ സ്ത്രീ പിന്നെ വിവാഹം കഴിച്ചു, അവർക്ക് വേറെ കുട്ടികളായി ഒക്കെ ആയി. പക്ഷേ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ സ്ത്രീ ഇപ്പോഴും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഭർത്താവായി ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇയാളെ വിളി. അപ്പോൾ ഇയാൾ എന്താച്ചാൽ, ഇങ്ങനെ ഈ സ്ത്രീ എന്നെ വിളിക്കുന്നു, ഞാൻ അവളുമായി ബന്ധപ്പെടുന്നു എന്നുള്ള ഈ ഫോൺ ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അയാളെ ഭാര്യ അറിയും. പക്ഷേ അതിനെ ഡീൽ ചെയ്യുന്നതിൻ്റെ ആ ഭാര്യ അവളോട് പറഞ്ഞെന്താച്ചാൽ, നിങ്ങൾ ഇനി അവളെങ്ങനെ ചാറ്റ് ചെയ്യല്ല, നിങ്ങൾക്ക് അങ്ങനെ ഇപ്പോൾ ഞാനും എന്നെ വിവാഹം കഴിച്ച് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അവളെ മനസ്സെന്ന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവളെ നിങ്ങൾ വിവാഹം കഴിച്ചു, ലീഗലായി നിങ്ങൾ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളൊന്നിച്ച് ജീവിച്ചോളും, ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അവൾക്ക് വിട്ടുതരാനും എനിക്കതിനൊരു വിഷമവും ആ കാര്യത്തില്ല. പക്ഷേ അവിഹിതമായി പോയി നിങ്ങളുടെ പരലോകം നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞു കൊടുത്തരും. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ, ആ ഒരു അവിഹിത ബന്ധത്തിൻ്റെ ആദ്യകാലത്തെ പ്രേമത്തിൻ്റെ ചില ബാക്കി പത്രങ്ങൾ എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നതാണ്. ഇതൊരു പരിധിവരെ ഇപ്പം മിക്കവാറും സഹോദരിമാരൊക്കെ ഭർത്താക്കന്മാരുടെ അവിഹിത ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഒരു വ്യക്തിയോട് മാത്രമായി നിലനിൽക്കുന്ന ബന്ധങ്ങളാണെങ്കിൽ അധികവും അത് മുൻകാല പരിചയമോ മറ്റോയിട്ടാണ് കാണുന്നത്. എന്നാൽ ഒന്നിലധികം സ്ത്രീകളുമായിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യഭിചാരത്തിൻ്റെയും അവിഹിത ബന്ധത്തിൻ്റെയും പ്രവണതയായിട്ടാണ് പലപ്പോഴും കാണുന്നത്. കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു കാരണം കാണുന്നത് പുറത്ത് താമസിക്കുക. ഇപ്പം എന്താ വെച്ചാൽ, ഭാര്യമാരെ വിട്ട് ഗൾഫിൽ പ്രവാസ ജീവിതം നയിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ചില ആളുകൾ ആഴ്ചക്ക് പോകുന്ന ആളുകളുണ്ടാവും. ആഴ്ചക്ക് ഒരു ദിവസത്ത് വരും, രണ്ട് ദിവസത്തൊക്കെ വരും. അങ്ങനെ ഞാൻ ഇങ്ങനത്തെ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, സംശയിക്കാൻ വേണ്ടി പറയല്ല. സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഒന്നിച്ചാവാൻ നമ്മൾ പരമാവധി പരിശ്രമം. നമ്മളെന്ത് ചെയ്യണം, നിങ്ങളെൻ്റെ കൂടെ അല്ലാതെ പറ്റൂല, എനിക്ക് നിങ്ങളെൻ്റെ കൂടെ വേണം എന്ന് നമ്മൾ താല്പര്യപ്പെടുമ്പോൾ ആ താല്പര്യത്തെ പലപ്പോഴും അവഗണിക്കാൻ നമ്മുടെ ഭർത്താക്കൾക്ക് പറ്റൂല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്നിച്ച് താമസം. ഇതൊരു പ്രധാന പരിഹാരം. കാരണം ഒന്നിച്ചല്ലാതിരിക്കുന്നു എന്നുള്ളത് ഈ തെറ്റിന് വിവാഹിതനായ ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പരമാവധി എന്ത് ചെയ്യാച്ചാൽ, വളരെ അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ പ്രവാസിയാണെങ്കിൽ അവിടെ പോയി ജീവിക്കാൻ പറ്റുക, അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ കൂടെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ. അതേമാതിരി ജോലി സ്ഥലങ്ങൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ പല പല ജോലി സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ കുറച്ചാണെങ്കിൽ, ഇപ്പോൾ നബി സ്വലാസ്മയുടെയും സഹാബത്തിനൊക്കെ ചേർത്തും പരിശോധിക്കുമ്പോൾ ഓരോ യാത്രകളിലും അവർ ഭാര്യമാരെ കൂടെ കൊണ്ടുവരുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് ഭാര്യമാരെ വിട്ട് പിരിഞ്ഞ് നിന്നിരുന്ന സന്ദർഭങ്ങൾ വളരെ കുറവായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് അതൊരു വിഷയമായിട്ട് ആളുകൾ എടുക്കുന്നില്ല. ആഴ്ചക്കൊരു ദിവസം പോവുക, രണ്ടാഴ്ച കൂടുമ്പോൾ മാസത്തിലൊരിക്കൽ കൂടെ താമസിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കൂടെ ഇല്ലാതെക്കുമ്പോൾ എന്താ വെച്ചാൽ, തെറ്റുകൾ ചെയ്യുന്ന നമ്മൾ പരസ്പരം അറിയാത്തൊരവസ്ഥയൊക്കെ വരും. അതേപോലെ തന്നെ സ്ത്രീകളെ സ്വാധീനം, ഇത് വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ, ചില സ്ത്രീകൾ ജോലി സ്ഥലത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ പുരുഷന്മാരെ സ്വാധീനിക്കാൻ അവർ അഗ്രഗണ്യകളായി. അപ്പോൾ അങ്ങനത്തെ ചില സ്വാധീന വലയങ്ങളിൽ ചില പുരുഷന്മാർ വളരെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ആൾക്കാർ പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ചുള്ള നല്ലൊരു ജാഗ്രത അത്തരം പുരുഷന്മാർക്കുണ്ടാവണം, അത് ഓർമ്മപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട, സംശയിക്കണമെന്നല്ല ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം. അതുമാതിരി കൂട്ടുകെട്ടുകൾ, ചില കൂട്ടുകാർ അവർ ഇത്തരം സ്വഭാവങ്ങളിലെ ആളുകളാണെങ്കിൽ വേഗം കണക്ട് ചെയ്ത് കൊടുക്കും. ഇന്ന സ്ഥലത്ത് ഒരു സ്ത്രീലിൻ്റെ വിളിക്കാം, ഇന്ന നമ്പറിൽ വിളിക്കാം എന്ന് പറഞ്ഞ് ബന്ധപ്പെടുത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഇന്നുണ്ട്. പല ഫോൺ ബൂത്തുകളിൽ നിന്നും അതേപോലെ തന്നെ സെയിൽസ് സെൻ്ററുകളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും, അവിടെ റീചാർജ് ചെയ്യാൻ വരുന്ന പല സ്ത്രീകളുടെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കി നമ്പർ ശേഖരിച്ചിട്ട് ആ നമ്പറുകൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന പല ഏജൻറ്റുകളും പല ഏജൻസികളും ഇന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ചില ശ്രദ്ധകളും സൂക്ഷ്മതകളും പുരുഷന്മാർക്ക് ഉണ്ടാവണം. സാന്ദർഭികമായി അത്തരം കാര്യങ്ങളെ സംശയിക്കുന്നു എന്ന് തോന്നാത്ത രൂപത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ ആവശ്യമാണ് എന്നാണ് തോന്നുന്നത്. ചില കാരണങ്ങളാണ് ഇതിലേക്ക് എത്തിക്കുന്നത്. കാരണങ്ങൾ ഇല്ലാതെയാക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദീനിയായിട്ട് മുന്നോട്ട് പോവുക, സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ അന്വേഷിക്കുക.
0: പ്രാർത്ഥനകൾ നിലനിർത്തുക, സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക, വിശ്വാസത്തെ കൂടുതൽ ശാക്തീകരിക്കാൻ വേണ്ട പഠനങ്ങൾ നടത്തുക, കൂടുതൽ ബുദ്ധിയോടുകൂടെ വിവേകത്തോടുകൂടെ ചിന്തയോടുകൂടെ കാര്യങ്ങളെ വിലയിരുത്തി മുന്നോട്ട് പോവുക തുടങ്ങി വളരെ വലിയ പരിഹാരങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതിയാൽ നമ്പറിട്ട് നമുക്ക് കുറിച്ചെടുക്കാൻ മാത്രം പോകുന്ന നിരവധി മേഖലകൾ ഇവിടെ ഇന്ന് ഈ ചർച്ചയിൽ വന്നിരിക്കുകയാണ്. അൽഹംദുലില്ല, ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടമെത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാനും ചോദിക്കാനും മനസ്സിലാക്കാനുമൊക്കെയുള്ള സൗകര്യം ഇനിയും പറയേണ്ടതില്ല. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സ്നേഹക്കൂട് എന്ന വിൻഡോ സെലക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ എഴുതാൻ അറിയിക്കാം. സാധ്യമാകുന്നത്ര പരിഹരിക്കാൻ തീർച്ചയായും ശ്രമിക്കും. നേരത്തെയൊക്കെയുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇൻഷാ അല്ലാ എന്നാണ് പറയാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി റേഡിയോ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെത്തുന്ന കേസുകളും എണ്ണവുമൊക്കെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്ര വലുതാകുമ്പോൾ സാധ്യമാകുന്നത്ര പരിഹാരങ്ങൾക്ക് ശ്രമിക്കാം ഇൻഷാ അല്ലാ എന്ന ഒരു ചിന്തയിലേക്കും വാചകത്തിലേക്കും പോകേണ്ടി വന്നിരിക്കുകയാണ്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. സാങ്കേതിക സഹകരണങ്ങൾ തന്ന ഈ ഒരു സ്റ്റുഡിയോ റൂമിൻ്റെ പരിമിതിയിൽ നിന്ന് ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇടപെട്ട എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും തീർച്ചയായും എല്ലാവരോടും വിട ചോദിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. പ്രിയ ശ്രോതാക്കളെ, സ്നേഹക്കൂടിൽ അവിഹിത ജീവിതം നാം സുരക്ഷിതരോ എന്ന വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് ഹാരിസ് ബിൻ സലീം അതുപോലെ തന്നെ താജുദ്ദീൻ സലാഹി നമ്മോട് സംവദിച്ചത്. ഇനി നാം മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്.
3: അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ അബ്ദുൽ മാലിക് സലഫി ഹദീസ് പഠനം ഒന്നാം ഭാഗം നമുക്ക് കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ ക്ലാസുകളിൽ നാം പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ ഖുർആനും ആ ഖുർആനിൻ്റെ വിശദീകരണങ്ങളായിട്ടുള്ള തഫ്സീറുകളും എങ്ങനെയാണ് നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു. ഇങ്ങനെ ഒരു ചർച്ച നാം നടത്താനുണ്ടായ അതിൻ്റെ പശ്ചാത്തലം ഉസൂലുൽ ഫിഖ്ഹിൽ അദില്ലത്തുകളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അഥവാ പ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിലാണ് നമ്മൾ ഒന്നാമതായി വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള ചർച്ച ആരംഭിച്ചത്. അതിൻ്റെ വിശദമായ കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രമാണമായ വിശുദ്ധ ഹദീസുകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാ ഇനിയുള്ള ക്ലാസുകളിൽ നാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും ഇസ്ലാമിൽ പ്രമാണമാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അഥവാ ഹദീസുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖുർആനും സുന്നത്തും എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. സുന്നത്ത് എന്നുള്ളതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ അതിൻ്റെ അർത്ഥം ഫഇന്നമാ യുറാദു ബിഹ, സുന്നത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മ അമറ ബിഹി അർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ അൻഹു വനദബ ഇലൈഹി ഖൗലം വഫിഅലൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചതോ വിരോധിച്ചതോ പ്രേരണ നൽകിയതോ അത് വാക്കാലോ പ്രവൃത്തിയാലോ, ഇതിനാണ് നമ്മൾ സാധാരണയായി സുന്നത്തുകൾ എന്ന് പറയാറുള്ളത്. സുന്നത്തിൻ്റെ തഅരീഫുകൾ, അതിൻ്റെ നിർവചനത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഥവാ ഓരോ വിജ്ഞാന ശാഖയുമായി ബന്ധപ്പെടുന്ന പണ്ഡിതന്മാർക്കിടയിൽ സ്വാഭാവികമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഹദീസിൻ്റെ പണ്ഡിതന്മാർ അവർ ഹദീസുകളെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകൾ നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഇമാമാണ്, ഒരു ഹാദിയാണ്, ഒരു നാസിഹാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട്, കൊതുവത്തുകളുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെങ്കിൽ പ്രവാചകരിലേക്ക് എത്തപ്പെടുന്ന റസൂലുള്ളാഹിൻ്റെ സീറത്തുകൾ ഏതൊക്കെയാണ്, പ്രവാചകൻ്റെ സ്വഭാവ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷമായിലുകൾ, പ്രവാചകൻ്റെ സൃഷ്ടി രൂപങ്ങൾ എങ്ങനെയായിരുന്നു, പ്രവാചകൻ്റെ അഖ്വാലുകൾ എന്താണ്, അഫ്ആലുകൾ എന്താണ്, പ്രവർത്തനങ്ങൾ എന്താണ്, വാക്കുകൾ എന്താണ്, ഇതൊക്കെയാണ് മുഹദ്ദിസുകൾ ചർച്ച ചെയ്യുക. അതുകൊണ്ട് തന്നെ അവരുടെ നിർവചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട മുഹദ്ദിസുകളുടെ നിർവചനം ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ പരിമിതമായിരിക്കും, അല്ലെങ്കിൽ അതുമായി കൊണ്ട് ബന്ധപ്പെട്ടതായിരിക്കും. എന്നാൽ ശരീഅത്തിൻ്റെ ഉസൂലുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഉസൂലികൾ അഥവാ നിയമവിശാരദന്മാർ, അവരുടെ നിർവചനം ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെക്കുറിച്ച് അവർ ചർച്ച നടത്തുന്നത്, അവർ ഗവേഷണം നടത്തുന്നത്, ഈ ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അതൊരു ദസ്തൂറുൽ ഹയാത്ത്, ഒരു ജീവിതത്തിൻ്റെ ഒരു കാനൂൻ, ഒരു നിയമവ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യവസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് ലഭിക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ ഏതൊക്കെ നിയമങ്ങളാണ് നമുക്ക് അടിസ്ഥാനമായി ലഭിക്കുക എന്ന മേഖലയായിരിക്കും. അതേസമയം ഒരു ഫഖീഹ്, ഒരു കർമ്മശാസ്ത്ര പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ബഹ്സുകളും അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ചർച്ചകളും പഠനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ളതിൻ്റെ ഹുക്കുമകളെക്കുറിച്ചായിരിക്കും, അതിൻ്റെ വിധികളെക്കുറിച്ച്. അത് ഹറാമാണോ, അത് ഹലാലാണോ, അത് വാജിബാണോ, സുന്നത്താണോ എന്നിങ്ങനെയുള്ള മേഖലകളാണ് ഒരു ഫഖീഹിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ചർച്ച. അതുകൊണ്ടുതന്നെ എന്താണ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് നിർവചനങ്ങൾ, മൂന്ന് തരത്തിലുള്ള മൂന്ന് വിഭാഗം പണ്ഡിതന്മാരുടെയും അവരുടെ ഫന്ന്, അവരുടെ മേഖല അനുസരിച്ചുകൊണ്ട് അവർ നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹദ്ദിസുകളുടെ അടുക്കൽ സുന്നത്ത് എന്നതിൻ്റെ നിർവചനമായി കൊണ്ട് പറയപ്പെട്ട കാര്യങ്ങൾ, ഹിയ കുല്ലുമ ഉസ്റാലിൽ അനിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖൗലിൻ ഔ ഫിഇലിൻ ഔ തഖ്രീറിൻ ഔ സിഫത്തിൻ ഖൽഖിയ ഔ ഖുൽഖിയ ഔ സീറ سواء أكان ذلك قبل البعثة كتحنثه في غار حراء أم بعدها محدث قلت عدك السنة نورنال كل ما أثر عن رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم لن أدريك بطا ألغل پرواجغن لن آثر جي بطيت الله من قول واقق لاغام پرورتنن لاغام أنگيگارن لاغام پرواجغن دي صبابا വിശേഷണങ്ങളാവാം, സൃഷ്ടി വിശേഷണങ്ങളാവാം, റസൂലുള്ളാഹിൻ്റെ സീറത്താകാം, ജീവിതചര്യയാകാം, ജീവചരിത്രമാകാം. അത് പ്രവാചകൻ്റെ ബിഅസത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും, ബിഅസത്തിന് മുമ്പെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം ഗാറു ഹിറ ഗുഹയിൽ പോയിക്കൊണ്ട് ഒറ്റയ്ക്ക് ആരാധനാ കർമ്മങ്ങൾ നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ മുഹദ്ദിസുകളുടെ അടുക്കൽ സുന്നത്ത് അല്ലെങ്കിൽ ഹദീസിൻ്റെ ഗണത്തിൽപ്പെടും. ഇവിടെ സുന്നത്തെന്ന് പറയുമ്പോൾ ഫുഖഹാക്കളുടെ അടുക്കലുള്ള സുന്നത്തല്ല, യാനി അസ്സുന്നത്തു ബിഹാദൽ മഅന മുറാദിഫത്തുൻ ലിൽ ഹദീസ് നബവി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് എന്ന അർത്ഥത്തിലാണ്. അപ്പം അതൊക്കെ ഹദീസാണ്, പ്രവാചകൻ പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യങ്ങൾ അടക്കമുള്ള സംഗതികൾ മുഹദ്ദിസുകളുടെ അടുക്കൽ ഹദീസാണ്. എന്നാൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അതല്ലെങ്കിൽ ഉസൂലിൻ്റെ പണ്ഡിതന്മാർ എന്താണ് സുന്നത്തുകളെന്ന് പറഞ്ഞാൽ അവരുടെ നിർവചനം, ഹിയ കുല്ലുമ സദർ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുൽ ഖുർആനിൽ കരീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിയ കുല്ലു മാ സദർ അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറുൽ ഖുർആനിൽ കരീം, ഖുർആൻ അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ളയെല്ലാം, മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്ദീർ, അംഗീകാരം പ്രവർത്തനം വാക്കുകൾ, ഇതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന പേരാണ് സുന്നത്തുകൾ. ഇതാണ് ഉസൂലിൻ്റെ പണ്ഡിതന്മാരുടെ നിർവചനം. എന്നാൽ ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അവർ സുന്നത്തുകൾക്ക് കൊടുക്കുന്ന നിർവചനം, ഹിയ കുല്ലു മാ സബത അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യക്കും മിൻ ബാബിൽ ഫർളി വലൽ വാജിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നതെല്ലാം സുന്നത്താണ്, അത് നിർബന്ധമല്ലാത്ത, ഫർളല്ലാത്ത അല്ലെങ്കിൽ വാജിബല്ലാത്ത എല്ലാം സുന്നത്താണ്. ഇതാണ് ഫുഖഹാക്കളുടെ അടുക്കലുള്ള നിർവചനം. ഏതായിരുന്നാലും മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ജീവചരിത്രം, അത് പ്രവാചകൻ പ്രവാചകനാകുന്നതിന് മുമ്പുള്ള കാര്യമാകട്ടെ ശേഷമുള്ളതാകട്ടെ, ഇതിനെല്ലാം മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് സുന്നത്ത് അല്ലെങ്കിൽ ഹദീസുകൾ എന്ന് പറയുന്നത്. അതിലൊന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളാണ്. പ്രവാചകൻ്റെ വാക്കുകൾ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾക്കു വേണ്ടി വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണം പറയൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇമ്രിഇൻ മാ നവ. അത് പ്രവാചകന്റെ ഒരു വാക്കിനുള്ള തെളിവാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഗനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരാൾ ഒഴിവാക്കുക എന്നുള്ളത് അവൻ്റെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാകുന്നു. ലാ ളററ വലാ ളിറാർ, സ്വയം ഉപദ്രവിക്കുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ ചെയ്യരുത്, അത് പാടില്ലാത്ത സംഗതിയാണ്. ഹുവ തഹൂറു മാഉഹു അൽഹല്ലു മൈത്തത്തുഹു, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ വാക്കാലുള്ള തെളിവാണ്. കടലിനെക്കുറിച്ച്, അതിലെ വെള്ളം ശുദ്ധമാണ്, അതിലെ ശവം നിങ്ങൾക്ക് ഹലാലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വാക്കുകൾക്കുള്ള ഉദാഹരണമാണ് ഇത്രയും നാം പറഞ്ഞത്. ഇനി പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്ആലുകൾ, സഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള വുളു, നമസ്കാരം, അഞ്ചു നേരത്തുമുള്ള നമസ്കാരങ്ങൾ, മനാസിക്കുൽ ഹജ്ജ്, ഹജ്ജ് കർമ്മങ്ങൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നല്ല നല്ല കാര്യങ്ങൾ വലത് കൈകൊണ്ട് ചെയ്തത്, ശുദ്ധിയാക്കുന്ന കാര്യങ്ങൾ ഇടത് കൈകൊണ്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഫക്കുല്ലുമ അഖറഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകാരം കൊടുത്തത് അതെങ്ങനെയാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ നിന്ന് വന്നിട്ടുള്ള വാക്കുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു, പ്രവാചകൻ അതിനെക്കുറിച്ച് മൗനം ദീക്ഷിക്കുന്നു. ഒരു ഉദാഹരണം, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഖറജ റജുലാനി ഫീ സഫരിൻ വലൈസ മഅഹുമ മാഉൻ, രണ്ട് ആളുകൾ, രണ്ട് സഹാബികൾ യാത്ര പോയി, അവരുടെ യാത്രയിൽ അവരുടെ കൂടെ വെള്ളമുണ്ടായിരുന്നില്ല, നമസ്കാരത്തിന് സമയമായി. ഫതയമ്മമ സഈദൻ തയ്യിബ, ഒരു ശുദ്ധമായ പൊടിമണ്ണിൽ അവർ തയമ്മം ചെയ്തു. ഫസല്ലയ, ഇത് രണ്ടുപേരും നമസ്കരിച്ചു. സുമ്മ വജദ അൽമ ഫിൽ വഖ്തി, ആ നമസ്കാരത്തിൻ്റെ സമയത്തിൽ തന്നെ അഥവാ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വെള്ളം കിട്ടി. അതിൽ ഒരാൾ, ഫആദ അഹദുഹുമ അസ്വല, ഒരാൾ നമസ്കാരം മടക്കി നമസ്കരിച്ചു. വൽ വുളു, വുളുവും രണ്ടാമത് എടുത്തുകൊണ്ട് അയാൾ നമസ്കാരവും വുളുവും രണ്ടാമത് ചെയ്തു. വലം യുഇദ് ലാഹർ, രണ്ടാമത്തെ വ്യക്തി ഇത് രണ്ടും ചെയ്തില്ല, അയാൾ വുളു എടുത്തതുമില്ല, നമസ്കരിച്ചതുമില്ല. രണ്ട് ആളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെന്നു, വിഷയം പറഞ്ഞു. ഫഖാല അല്ലദി ലം യുഇദ്, മടക്കി നമസ്കരിക്കാത്ത വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസബ്ത സുന്ന, നീ സുന്നത്തിനെ നേടിയിരിക്കുന്നു, കരസ്ഥമാക്കിയിരിക്കുന്നു. മടക്കി നമസ്കരിച്ചവനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക്കൽ അജ്റു മറത്തൈൻ, നിനക്ക് രണ്ട് പ്രാവശ്യം പ്രതിഫലമുണ്ട് എന്ന്. രണ്ട് സഹാബിമാരുടെ പ്രവർത്തനങ്ങളെയും പ്രവാചകൻ അംഗീകരിക്കുകയാണ്. ആരുടെ പ്രവർത്തനത്തെയും പ്രവാചകൻ അധിക്ഷേപിച്ചില്ല, ആക്ഷേപിച്ചില്ല. അതുപോലെ തന്നെ ബനു ഖുറൈള, യുദ്ധവേളയിൽ അസ്ർ നമസ്കാരം, ലാ യുസല്ലി അൻ അഹദുൻ അൽ അസ്ർ ഇല്ലാ ഫീ ബനീ ഖുറൈള, എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ബനു ഖുറൈല ഇവിടെ അടുക്കൽ വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ അസർ നമസ്കരിക്കരുത്. ഈ ഹദീസിനെ ചില ആളുകൾ അതിൻ്റെ ഹഖീഖത്ത് ബാഹ്യമായിക്കൊണ്ട് എടുത്തു. അവർ അസർ നമസ്കാരത്തെ മഗ്‌രിബിലേക്ക് പിന്തിച്ചു. അവർ പറഞ്ഞു, ലാ നുസല്ലി ഹത്താ നഅതിയാ, നമ്മൾ അവിടെ എത്തുന്നവരേക്ക് നമ്മൾ നമസ്കരിക്കുകയില്ല. ലാ നുസല്ലി ഹത്താ നഅതിയാ, ബനു ഖുറൈലയിലെത്തുന്നതുവരെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞു. ചില സഹാബിമാർ അതിനെ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വേഗത്തിൽ പോവുക എന്നതായിരിക്കാം, അതുകൊണ്ട് അസർ നമസ്കാരം നമുക്കിവിടെ വെച്ചുകൊണ്ട് തന്നെ നിർവഹിക്കാം എന്ന അർത്ഥത്തിൽ അവർ മനസ്സിലാക്കി. അവർ അവിടെ വഴിയിൽ വെച്ച് അസർ നമസ്കരിച്ചു. ഒരു വിഭാഗം ബനു ഖുറൈലിൽ എത്തിയതിന് ശേഷം അസർ നമസ്കരിച്ചു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ അറിഞ്ഞു. പ്രവാചകൻ രണ്ട് വിഭാഗത്തെയും അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രവാചകന്റെ സഹാബത്തിന്റെ അടുക്കൽ നിന്ന് വരുന്ന പ്രവർത്തനങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഗീകരിച്ചു കൊടുക്കും. ഇതും സുന്നത്തായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ വിശദമായ കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഘട്ടം ഘട്ടമായി സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പ്രിയ ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് ഹദീസ് ഒരു പഠനം, അതിന്റെ ഒന്നാം ഭാഗമാണ്. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുൽ മാലിക് സലഫി ആയിരുന്നു.
3: മാഷാ അല്ലാഹ്, ഇതോടുകൂടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മോർണിംഗ് വൈബ്സ് അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഹനീഫ വണ്ടൂരിൻ്റെ കൂടെ ഞാൻ ഹസ്സൻ അൻസാരി. ഇൻഷാല്ലാ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു പ്രോഗ്രാമിൽ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
1: മാതാവിന്റെ ശരീരത്തിലെ അണ്ടാശയം. ബദാം പരിപ്പിന്റെ വലുപ്പം 4 സെന്റിമീറ്റർ നീളം, 2 സെന്റിമീറ്റർ വീതി, 0.5 സെന്റിമീറ്റർ മാത്രം കനം. അതിനുള്ളിൽ നിന്ന് 0.15 മില്ലിമീറ്റർ മാത്രം വലുപ്പമുള്ള ഒരണ്ട ബിന്ദു പുറത്തേക്ക് വരുന്നു. പിതാവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജഗണങ്ങളിൽ ഏറ്റവും വേഗത്തിലെത്തുന്ന ബീജഗണം ഈ കൊച്ചുവസ്തുവുമായി ചേരുന്നു. അണ്ടവാഹിനിക്കുഴലിലെ ഇന്ദ്രിയ ബിന്ദുവായി അത് യാത്രയാരംഭിക്കുന്നു. അങ്ങനെ മനുഷ്യനെന്ന ഒരു പുതിയ ജന്മത്തിന്റെ സമാരംഭമുണ്ടാകുന്നു. ഇത്രയും നിസ്സാരനായ മനുഷ്യൻ അത്ഭുതകരമായി അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കൽ പ്രയാസമാണോ എന്ന ഖുർആനിന്റെ ചോദ്യം. അലൈസദാലിക ബിഖാദിരിൻ അലാ യുഹയ്യൽ മൗത്ത, മരിച്ചവരെ ജീവിപ്പിക്കൽ അവന് പ്രയാസകരമാണോ എന്ന ചോദ്യം. ആ ഒരൊറ്റ ചോദ്യം മതി മനുഷ്യന്റെ ഉള്ളിലെ എല്ലാത്തരം അങ്കലാപ്പുകളെയും എല്ലാത്തരം അശ്രദ്ധകളെയും മായ്ച്ച് മരണത്തിനും മരണാനന്തര ജീവിതത്തിനും വേണ്ടി ഒരുങ്ങാൻ.

0: ആദ്യമായി നമുക്ക് മധുരം ഖുർആനിലേക്ക് പ്രവേശിക്കാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: വലാ തഖറബൂ മാലൽ യതീമി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സനു ഹത്താ യബ്ലുഗ അശുദ്ദഹ് വഔഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊല.
0: അബൂബക്കർ അഷ്ഷാത്തുരി ഹഫിളഹുല്ല, സമകാലീന ലോകത്ത് ഏറ്റവും കൂടുതലായി കേൾക്കപ്പെടുന്ന ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അബൂബക്കർ ഷാത്തുരി. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിലെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ തജ്വീദ് ഖിറാഅത്ത് ശാസ്ത്രങ്ങളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠനം നടത്തി.
3: അതുപോലെ തന്നെ ശരീഅത്ത് വിഷയത്തിൽ ബിരുദം, ഖുർആൻ ശാസ്ത്രത്തിലും തജ്വീദിലും വിവിധ ഉയർന്ന തല പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇമാമത്ത്, ദഅ്‌വാ പഠന രീതികൾ എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രത്യേക പരിശീലനം സിദ്ധിച്ച ഒരു വ്യക്തിയാണ്.
0: ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ട ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറ നിസായിലെ 135-ാമത്തെ ആയത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിമുറ അതിനുവേണ്ടി നിലകൊള്ളുന്നവരായി നിങ്ങൾ നിലകൊള്ളണം. ഖിസ്ത് എന്ന് പറഞ്ഞാൽ നീതിയുടെ ആ ഒരു അവസ്ഥ, നീതിയോടൊപ്പം നിങ്ങൾ നിലകൊള്ളണം. എന്തിനു വേണ്ടി? ശുഹദ അലില്ലാഹി, അള്ളാഹുവിനുള്ള സാക്ഷികളായിട്ട്. നിങ്ങൾ അള്ളാഹുവിൻ്റെ സാക്ഷികളാണ്. വല വല അൻഫുസിക്കും, അത് നിങ്ങൾക്കെതിരായിരുന്നാൽ പോലും, നീതി നിങ്ങൾക്കെതിരായിരുന്നാൽ പോലും. അവിൽ വാലിദേനി, അതല്ല നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരായിരുന്നാൽ പോലും. വല്ല അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്കെതിരായിരുന്നാൽ പോലും. ഈ യക്കുൻ ഗനിയൻ ഔ ഫക്കീറൻ, അയാൾ ധനികനോ ദരിദ്രനോ ആയിരുന്നാൽ, രണ്ടായിരുന്നാലും, ഫല്ലാഹു ഔലാബിഹിമ, അള്ളാഹുവാണ് ആ രണ്ടാളുമായും അധികം ബന്ധപ്പെട്ടവൻ. ഫലാ തത്തബിഉ അൽ ഹവാ, ഫലാ തത്തബിഉ അൽ ഹവാ അൻ തഅദിലു, അതിനാൽ നിങ്ങൾ എന്തു ചെയ്യരുത്? അതില് കാണിക്കുന്നതിന് നിങ്ങളുടെ ദേഹേച്ഛ, നിങ്ങളുടെ തന്നിഷ്ടങ്ങൾ, അതിനെ നിങ്ങൾ പിന്തുടരരുത്. വ ഇൻ തൽവു ഔ തുഅരിദു, നിങ്ങൾ വളച്ചുതിരിക്കുകയോ തിരിഞ്ഞുകളയുകയോ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ഓർക്കണം. ഫ ഇന്നല്ലാഹ ഖാന ബിമാ തഅമലൂന ഖബീറ, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്ന് നിങ്ങൾ അറിയണമെന്ന് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈനാണ് അല്ലാഹു നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത്. നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ സാക്ഷ്യങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ഇടപാടുകൾ മുതലായ എല്ലാ വിഷയങ്ങളിലും നീതി, അത് തെറ്റാതെ അത് നിങ്ങൾ നിലനിർത്തിപ്പോരണം. അത് സ്വന്തം ദേഹത്തിനോ മാതാപിതാക്കൾക്കോ കുടുംബങ്ങൾക്കോ ആർക്കും തന്നെ ദോഷമായിരുന്നാലും സത്യവും കൃത്യവും പാലിക്കണം. അതിൽ ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമുണ്ടായിക്കൂടാ. ധനികനായതുകൊണ്ട് അവന് ദോഷം വരുത്താം, അല്ലെങ്കിൽ അവന് ഭയപ്പെടേണ്ടതാണെന്നും, ദരിദ്രനായതുകൊണ്ട് അവന് ഗുണം വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അവനെ ഗൗനിക്കേണ്ടതില്ല എന്ന് കരുതി

0: നീതികേട് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് അല്ലാഹു ഈ വചനമുഖേന നമ്മളോട് പറയുന്നത്. മാത്രമല്ല, സാക്ഷ്യം വഹിക്കുന്നതിലോ സത്യത്തെ തിരിച്ചുമറിച്ച് അവതരിപ്പിക്കുകയോ സത്യം തുറന്നു പറയാതെ ഒഴിഞ്ഞുമാറുകയോ ചെയ്താൽ അല്ലാഹു അതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നതാണ്, അതിനെപ്പറ്റി തക്ക നടപടി എടുക്കുക തന്നെ ചെയ്യുമെന്ന താക്കീതും അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലൂടെ നൽകുന്നു. ഈ ഒരു ആയത്തുമായി ചേർത്ത് വെച്ച് മുഫസ്സറുകൾ ചേർത്ത് വെക്കുന്ന ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിതിൻ്റെ വിശദീകരണം അവസാനിപ്പിക്കാം. ഖൈബർ യുദ്ധത്തെ തുടർന്ന് യഹൂദികളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുവകകളുടെ ആദായം പിരിച്ചെടുക്കാൻ വേണ്ടി അബ്ദുല്ലാഹിബിൻ റവാഹത്ത് റളിയല്ലാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചപ്പോൾ തങ്ങൾ നൽകേണ്ടിയിരുന്ന തുകയിൽ ഇളവ് നൽകാൻ വേണ്ടി അവർ അദ്ദേഹത്തിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിക്കുകയുണ്ടായി. അപ്പോൾ ആ മഹാൻ ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തന്നെയാണ് സൃഷ്ടികളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് വന്നത്. നിങ്ങളാകട്ടെ എൻ്റെ അടുക്കൽ കുരങ്ങുകളെയും പന്നികളെയേക്കാൾ അധികം വെറുക്കപ്പെട്ടവരുമാകുന്നു. എന്നാലും അദ്ദേഹത്തോടുള്ള സ്നേഹവും നിങ്ങളോടുള്ള വെറുപ്പും നിങ്ങളിൽ നീതി പാലിക്കാതിരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുകയില്ല എന്ന് ആ മഹാൻ പറഞ്ഞതായി ഇതുമായി ബന്ധപ്പെട്ട് മുഫസ്സറുകൾ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
2: പീസ് റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം സലഫി ദുറൂസ്, നുബുവത്തിന്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത, ഭാഗം 2. അവതരിപ്പിക്കുന്നത് അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനെപ്പറ്റി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഈജത്തായ പരിശുദ്ധ ഖുർആനെപ്പറ്റി ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ ഹദീസുകളിൽ വന്നത്, അതിൽ ആയത്തുൽ കുർസിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലെ. നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിനെപ്പറ്റി അല്പം പറഞ്ഞു, അതിൻ്റെ മഹത്വങ്ങളെപ്പറ്റി. ഒട്ടേറെ മഹത്വങ്ങൾ വിവരിക്കപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിൽ മറ്റൊരു ഹദീസ് വിശുദ്ധ ഖുർആന്റെ 3/1 സമമാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്, അന്ന റജുലൻ സമിയ റജുലൻ യഖ്റഉ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു മനുഷ്യൻ വേറൊരുത്തൻ ഓതുന്നത് കേട്ടു. അദ്ദേഹം ഖുൽ ഹുവല്ലാഹു അഹദാണ് ഓതുന്നത്, പക്ഷെ യുറദ്ദി അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണ്. ഫലമ അസ്ബഹ ജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം നേരം വെളുത്തപ്പോൾ കേട്ട വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ, ഇന്നലെ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, അതെന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വക്കാനർ റജുൽ ഒക്കെ അന്നർ റജുൽ ഇത്തക്കാലുഹ എന്ന് പറഞ്ഞാൽ അതൊന്ന് നിസ്സാരമാക്കിയിട്ടാണ് അയാൾ പറയുന്നത്. അദ്ദേഹം ഖുർആൻ അതെന്നെ ഓതിക്കൊണ്ടിരിക്കുകയാണ്, അതെന്തിനാ അങ്ങനെ, എന്താ അതിൻ്റെ ആവശ്യം എന്ന രൂപത്തിൽ അല്പം നിസ്സാരമാക്കിയിട്ടാണ് പറയുന്നത്. ഈ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്സാരമാക്കിയെന്ന് തോന്നിയ വ്യക്തിയോട് പറയാൻ, വല്ലദി നഫ്സി ബിയദിഹി, അള്ളാഹുവാണ് സത്യം, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അങ്ങനെയുള്ള റബ്ബുണ്ടല്ലോ അവനാണ് സത്യം. ഇന്നഹല താഴ്ദിലു സുലുസൽ ഖുർആൻ, തീർച്ചയായും ഈ സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 3/1 പകരമാകുന്നതാണ്. അത്ര വലിയ മഹത്വമാണ് അതിനുള്ളത്, അത് വല്ലാത്തൊരു അനുഗ്രഹവുമാണ്. പിന്നെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വിഷയമാണ് തൗഹീദ്. അപ്പോൾ ആ തൗഹീദ് ഇവിടെ ചുരുക്കി എല്ലാം ഉൾപ്പെടുത്തി റബ്ബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മൂന്ന് പ്രാവശ്യം നമ്മൾ വേണ്ട വിധം പാരായണം ചെയ്താൽ കൂലിയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്ത പ്രതിഫലം നമുക്ക് കിട്ടും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എത്രയും ആവർത്തിച്ചോദാം, അതിന് ഒരു വിരോധവുമില്ല, നല്ല കാര്യമാണ് എന്ന് ആ വന്ന സഹാബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുകയാണ്. മറ്റൊന്ന് ഇതിൻ്റെ മഹത്വം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹ്ഷുദു ഫഇന്നീ സഖറു അലൈക്കും സുലുസൽ ഖുർആൻ, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക, ഞാൻ നിങ്ങൾക്ക് ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതിത്തരാൻ പോവുകയാണ്. ഫഹശദ മൻ ഹശദ്, പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞു, എല്ലാവരും പള്ളിയിൽ സമ്മേളിച്ചു. അവരെന്തിനാ വന്നത്? റസൂലിൻ്റെ വിളി കേട്ടിട്ടാണ്. റസൂല് കണ്ടവരെ ഏൽപ്പിച്ചു, ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരൂ, ഇന്ന് ഞാൻ ഖുർആനിൻ്റെ മൂന്നിലൊന്ന് ഓതാൻ പോവാണ്. അങ്ങനെ ജനങ്ങളൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു, എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി സുമ ദഖല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീട്ടിൽ പ്രവേശം ചെയ്തു. അപ്പോൾ ഫഖാല ബാദുനാൽ ഇബാദ്, ഞങ്ങളിൽ ചിലർ പറഞ്ഞു ചിലരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതിത്തരാം. പക്ഷേ പിന്നെ അദ്ദേഹം പോയി, അവിടുന്ന് പോയി, എന്തെങ്കിലും വിവരം കിട്ടിയത് കൊണ്ട് പോയതാവും, വല്ല വഹീം വന്നിട്ടാവാം, ഇതൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യണം അവർ. അപ്പോൾ അവർക്ക് ഇത് ഖുർആൻ്റെ മൂന്നിലൊന്ന് നബി തിരുമേനി ഓതിയത് അവർക്ക് ബോധ്യമായിട്ടുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയും ചെയ്തു അദ്ധ്യായം, എന്നിട്ടാണ് പോയത്. പക്ഷെ അവർ അപ്പോഴും അവരുടെ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, ഖുർആൻ്റെ മൂന്നിലൊന്ന് എവിടെ, ഓതാന്ന് പറഞ്ഞിട്ട് ഓതിയിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. അതുകൊണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്നീസ് അഖ്റു അലൈക്കും സുലുസൽ ഖുർആൻ, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതുകയാണ്. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ഞാനിത് ഓതും, അത് ഞാൻ ഓതി, വീണ്ടും ഓതിയിട്ട് പറയാം, ഇന്നഹ താഴ്ദിൽ സുലുസൽ ഖുർആൻ, ഇത് ഖുർആൻ്റെ മൂന്നിലൊന്നിന് സമമാകുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ അത്ര വലിയ മഹത്വമുള്ള അധ്യായം, അപ്പോൾ അതെന്താണ് അതിലടങ്ങിയത് എന്ന് അറിയേണ്ടതാണ്, നമ്മളത് പഠിച്ചിരിക്കേണ്ടതാണ്. റബ്ബിന് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരധ്യായം അതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, എന്ത്? സഹാബികളോട് അവിടുന്ന് ചോദിക്കുകയാണ്, അബുദർദ റളിയല്ലാഹു അൻഹുവാണ് പറയുന്നത്, ആ യാജിസ് അഹദുക്കും അൻ യഖ്റാ കുല്ലയോം സുലുസൽ ഖുർആൻ, നിത്യവും ഖുർആൻ്റെ മൂന്നിലൊന്ന് ഓതുക എന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയമാണോ? അപ്പോൾ അവർ അതേ എന്ന് പറഞ്ഞു, ബുദ്ധിമുട്ടാണ്, ഖുർആൻ്റെ മൂന്നിലൊന്ന് നിത്യം അതൊരു പ്രശ്നമാണ്, പത്ത് ജ്യൂസ് നിത്യം ഉണ്ടേ, എപ്പോഴെങ്കിലും ഓതുന്ന വിഷയമാവില്ല, എന്നാലും നിത്യം പതിവാക്കുമ്പോൾ ചിലപ്പോൾ തിരക്കുള്ള സമയത്തൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പത്ത് ജ്യൂസ് ഒരു ദിവസം ഓതി തീർക്കുക എന്നുള്ളത്. അവർ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നല്ലാ ജസ്സ അൽ ഖുർആൻ, അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആനെ ഭാഗിച്ചിട്ടുണ്ട്, സലാസത്ത് അജ്സ, മൂന്ന് ഭാഗമാക്കിയിട്ടുണ്ട്. ഫഖുൽ ഹുവല്ലാഹു അഹദ് സുലുസുൽ ഖുർആൻ, എന്നാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അധ്യായം ഖുർആൻ്റെ മൂന്നിൽ ഒന്നാണ്. അപ്പോൾ മൂന്ന് ഭാഗത്തിൽ ഒരു ഭാഗത്തിന് സമമാണ് എന്ത്? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന അധ്യായം എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മഹത്വമാണ് ഇപ്പോൾ അവിടെയും സൂചിപ്പിച്ചത്. ഇതുപോലെ അനേകം വചനങ്ങളിൽ ഈ സൂറത്തിൻ്റെ ഫളൽ ശ്രേഷ്ഠത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അതിൽ പെട്ടതാണ് മനുഷ്യനെ ബാധിക്കുന്ന ശിർറിൽ നിന്ന് അത് തടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടന്നാൽ എന്തേയും, ഇദാ അവാ ഇലാ ഫിറാശി ഖറാഅഹ മാൽ മുഅവ്വിദത്തൈൻ, മുഅവ്വിദത്തൈൻ്റെ കൂടെ ഇതും ഓതും അവിടുന്ന്. മുഅവ്വിദത്തൈൻ എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഫലഖും സൂറത്തുൽ നാസുമാണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ റസൂൽ തിരുമി എന്ത് ചെയ്യും? ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും, പിന്നെ ഫലഖ് ഓതും, പിന്നെ നാസ്, മൂന്ന് പ്രാവശ്യം ഓതും. എന്നിട്ട് മസ്തതാമിൻ ജസദിഹി, ശരീരത്തിൽ പറ്റുന്നിടത്തൊക്കെ തടവുകയും ചെയ്യും. അപ്പോൾ കയ്യിൽ ഓതും, എന്നിട്ട് ശരീരമാ സകലം തടവും. അതെന്തിനാണ്? നമ്മളെ ബാധിക്കുന്ന ശിർറിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നതും നമ്മോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉഖബത്ത് ബിൻ ആമിറിനോട് പറയണം. അദ്ദേഹം പറഞ്ഞു, ഉഖബത്ത് ബിൻ ആമിർ പറഞ്ഞു, ഖാല അലി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വാല്ലിമുക്ക ഖൈറ സലാസ് സുബർ ഉൻസിലത്ത് ഫി തൗറാത്തി വൽ ഇഞ്ചീൽ വൽ സബൂർ വൽ ഖുർആൻ. സബൂറിലും ഖുർആനിലും ഇഞ്ചീലിലും തൗറാത്തിലൊക്കെ ഇറങ്ങിയ അധ്യായങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള മൂന്ന് അധ്യായങ്ങൾ അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത മറുപടി ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ സഹായി പറഞ്ഞു, അതെ, എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതി തന്നത് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. ഇത് ഓതിയതിന് ശേഷം അവിടുന്ന് എന്നോട് പറഞ്ഞു, യാ ഉഖബ, ഉഖബത്തെ, ലാ തൻസഹുന്നത്, നീ മറക്കരുത്. ഈ മൂന്ന് അധ്യായം ഒരിക്കലും നമ്മുടെ നിത്യജീവിതത്തിൽ മറക്കരുത് എന്നാണ് ഈ പറയുന്നത്. ഓർമ്മപ്പെടണം, ഇത് ഓതാത്തൊരു ദിവസം, ദിനരാത്രങ്ങൾ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അത്രയേറെ അവന് സുരക്ഷ നൽകുന്ന അധ്യായങ്ങളാണ് ഈ മൂന്ന് അധ്യായങ്ങളും. അതിലാദ്യമുള്ളത് സൂറത്തുൽ ഇഖ്ലാസാണ്. വലാ തബിത് ലൈലത്തൻ ഹത്താ തഖ്റഉന്ന, ഒരൊറ്റ രാത്രിയും അത് ഓതാതെ പോകരുത്. രാത്രി കിടക്കുമ്പോഴത് ഓതണം, അത് മറന്നു പോകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. ഇനി ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാൻ കഴിയും. അതിലെന്താണ്? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല മസ്ജിദ്, നബി തിരുമേനി പള്ളി പ്രവേശിച്ചു. ഫൈദാവ ബി റജുൽ, ആ നേരം ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം? നമസ്കാരത്തിൽ അദ്ദേഹം തശഹുദിലിരിക്കുമ്പോൾ പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്. എന്താണത്? അല്ലാഹുമ്മ അസ്അലുക ബി അന്നക അൻതല്ലാ അൽ വാഹിദ് അൽ അഹദ് അസ്സമദ് അല്ലദി ലം യലിദ് വലം യുലദ് വലം യകുല്ലു കുഫുവൻ അഹദ് അൻ തഗ്ഫിർ ലി അൻ തഗ്ഫിർ ലി ദുനൂബി ഇന്നക അൻതൽ ഗഫൂർ റഹീം. ഇത് ഒരുത്തൻ നമസ്കാരത്തിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എന്താ പറഞ്ഞത്? മൂന്ന് പ്രാവശ്യം പറഞ്ഞു, ഖദ് ഗഫിർ ലഹു, ഖദ് ഗഫിർ ലഹു, ഖദ് ഗഫിർ ലഹു. അവന് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറയണം. അപ്പോൾ ഇതിലെന്താണ്? ഈ പ്രാർത്ഥനയുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് തന്നെയാണ്. ഇന്നി അസ്അലുക ബി അന്നക അൻതല്ലാ അൽ വാഹിദ് അൽ അഹദ്, അതാണ് ഖുൽ ഹുവല്ലാഹു വാഹിദ്. പിന്നെ സമദ് അല്ലദി ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് അൻ തഗ്ഫിർ ലി ദുനൂബി. അപ്പോൾ അള്ളാഹുവിനോട്, അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പ് എന്ത് ചെയ്യാണ്? ഒരു തവസ്സുൽ, റബ്ബിൻ്റെ നാമങ്ങളൊക്കെ വെച്ചിട്ട്, ഈ സൂറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട്, നീ വാഹിദാണ്, അഹദാണ്, നീ സ്വമദാണ്, നീ ഒരാളെയും ജനിപ്പിച്ചിട്ടില്ല, നീ ആ ഒരാളുടെയും മകനായി ജനിച്ചവനുമല്ല, നിനക്ക് കുഫുവത്ത ഒരുത്തനുമില്ല, അങ്ങനെയുള്ള റബ്ബെ ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൻ തഗ്ഫിർ ലി ദുനൂബി, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണമേ. അപ്പോൾ ഇത് വെച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മാത്രം ഇതിൽ അൽ ഇസ്മുൽ അഅളം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ മഹത്വത്തെപ്പറ്റി ചില പണ്ഡിതന്മാർ പറയാ, ഫി ഹറദ് അലൽ യഹൂദ്, ഇതിൽ യഹൂദികൾക്ക് മറുപടിയുണ്ട്. വൻ നസാറ, നിസ്രാനികൾക്കുമുണ്ട്. വൽ മുശ്രിഖീൻ, മുശ്രിഖുകൾക്കുമുണ്ട്. വയ്യ ഹുജ്ജത്തുള്ള അല ഖൽഖി, ഇത് തൻ്റെ സൃഷ്ടികൾക്ക് അള്ളാഹു തെളിവായിട്ട് നൽകിയതാണ്. അതുകൊണ്ട് ഇത് കിട്ടിയവർക്ക് പിന്നെ ഈ ജൂതന്മാരുടെ, ക്രൈസ്തവരുടെ, മുശ്രിഖുകളുടെ ആദർശവുമായി നടക്കാൻ പറ്റില്ല. ഇമാം സുയൂത്തി ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ലിഖിലീൽ എന്ന ഗ്രന്ഥത്തിൽ, ഫി ഹറദ് വലൽ യഹൂദ്, ഇതിൽ യഹൂദികൾക്ക് മറുപടിയുണ്ട്. വൻ നസാറ വൽ മജൂസ്, നിസ്രാണികൾക്കും മജൂസികൾക്കും, അഗ്നി ആരാധകർക്കും. വൽ മുശ്രിഖീന വൽ മുജസ്സിമ വൽ മുഷബ്ബിഹ, മുജസ്സിമകൾക്ക്, റബ്ബിന് ശരീരമുണ്ട്, പ്രത്യേക നമ്മളെപ്പോലുള്ള ശരീരം അവർ പ്രത്യേകം സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നൊരു കൂട്ടരാണ്. അതുപോലെ റബ്ബിനെ സാദൃശ്യപ്പെടുത്തുന്ന മുഷബ്ബിഹാക്കളെ, അതുപോലെ വൽ ഹുലൂലിയ വൽ ഇത്തിഹാദിയ, അള്ളാഹു എല്ലാ സ്ഥലത്തുമുണ്ട്, അദ്വൈതവാദക്കാർ, ഇങ്ങനെയൊക്കെയുള്ള. വ ജമീൽ അദിയാൻ അൽ ബാത്തില, ബാത്തിലായ എല്ലാ മതത്തിൻ്റെ ആൾക്കാർക്കും ഇതിൽ മറുപടിയുണ്ട്. എന്നിട്ട് എതില്ലു അല ദാലിക്കമ്മ റവാഹുൽ ബുഖാരി, അതിൻ്റെ തെളിവാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. അതിലാണ് തന്നെ നബി ഹുറൈറ, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ റബ്ബിഹി, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ് തൻ്റെ റബ്ബിൽ നിന്ന് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസാണ്. അതിലെന്താ റബ്ബ് പറയണേ, ഖസബനി ഇബ്നു ആദം, ആദമിൻ്റെ മകൻ എന്നെ കളവാക്കി, ഒലം യക്കുല്ലഹു ദാലിക്, അതവൻ ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. ഓ ശത്തമനി, അവൻ എന്നെ ചീത്ത പറഞ്ഞു, ഒലം യക്കുല്ലഹു ദാലിഖ്, അതവൻ ചെയ്യാൻ പാടില്ല. ഫമ തക്ദീബുയ്യായ ഫഖൗലുഹുലം യുഈദനി കമാ ബദൈനി, അവൻ എന്നെ കളവാക്കിയ എന്താണ്, അവനെ ഞാൻ വീണ്ടും ആവർത്തിക്കും, അവൻ്റെ സൃഷ്ടിപ്പ് ആവർത്തിക്കും മരിച്ചതിന് ശേഷം എന്ന് പറഞ്ഞിട്ടും അവൻ അത് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നത് എന്നെ എങ്ങനെയാണ് ഞാൻ നുരുമ്പിയതിന് ശേഷം എല്ലും ശരീരമൊക്കെ മണ്ണായിട്ട് പിന്നെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞവൻ കളവാക്കുന്നു. എന്നാൽ വലൈസ അവ്വലൽ ഖൽക്കി ബഹവനലയ മിനിയാദത്തി, എന്നാൽ ആദ്യം സൃഷ്ടിച്ച ഒരുത്തനെ ആവർത്തിക്കുക എന്നുള്ളത് എനിക്കൊരു ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. ഇനി അമ്മ ശത്തുമു ഈ ആയ, ഇനി അവൻ എന്താണ് എന്നെ ചീത്ത പറയുന്നത്, ഫഖൗലുഹു ഇത്തഹദല്ലാഹു വലദ, അവൻ പറയുന്നു അള്ളാഹു ഒരു മകനെ സ്വീകരിച്ചിട്ടുണ്ട്, അള്ള സന്താനങ്ങളെ സ്വീകരിച്ചു എന്നാണ് അവൻ പറയുന്നത്. അതാണ് ചീത്ത പറയുക. വ അനൽ അഹദ്, ഞാൻ അൽ അഹദാണ്, അസ്വമദാണ്, ലം അലിത്, ഞാൻ ഒരുത്തനെ ജനിപ്പിച്ചിട്ടില്ല, വലം ഊല, ഞാൻ മകനായി ജനിച്ചവനുമല്ല, വലം യക്കുല്ലു കുഫു അൻ അഹദ്, ലം യക്കുല്ലി കുഫു അൻ അഹദ്, എനിക്ക് കുഫുവത്ത് ഒരുത്തനുമില്ല. അപ്പം ഇവിടെയും സൂറത്ത് അൽ ഇഖ്ലാസിൻ്റെ വചനങ്ങൾ തന്നെയാണുള്ളത്. അപ്പം ഇത് ഈ ജാതി ചുരുക്കുള്ള ബഹുദൈവ വിശ്വാസവുമായി നടക്കുന്ന എല്ലാവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഈ ഹദീസിലും ഈ സൂറത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അത്ര വലിയ മഹത്വമുള്ളത്. വേറെയും ചില ഫളുകൾ, മഹത്വങ്ങൾ ഇതിനെപ്പറ്റി വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലൂടെയും നമുക്ക് അല്പം സഞ്ചരിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത, ഭാഗം 2. ക്ലാസ് എടുത്തത് അബൂബക്കർ സലഫി.
4: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യൻ്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇൻ്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: സാധാരണ റേഡിയോയിൽ നമ്മൾ ആങ്കറിങ്ങിന് വരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ വിചാരിച്ച ചില പുസ്തകങ്ങളൊക്കെ പരതി വായിക്കും. അപ്പോൾ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് സ്പർശിച്ചു പോയൊരു സംഭവം പറയാം. വായനയുടെ വരികൾക്കിടയിൽ കിട്ടിയിട്ടുള്ള ഒരു കാര്യം, ഒരു പിതാവിനെ കുറിച്ചാണ് പറയുന്നത്. ആ വാപ്പ പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തും. വീട്ടിലെത്തി മറ്റു കാര്യങ്ങളിലേക്ക് മുഴുകുന്നത് പോലെ തന്നെ അങ്ങനെ കടന്നുപോകും. അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ വളരെ വലിയ ജോലി ഭാരങ്ങളും തിരക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ മനസ്സിലേറിക്കൊണ്ടാണ് കടന്നു വരുന്നത്. സ്വാഭാവികമായും ജോലിസ്ഥലത്തുള്ളതും മറ്റാളുകളുമായ ഇടപഴക്കങ്ങളിലൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഭാരം പേറിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖം മ്ലാനമാണ്, മനസ്സ് ഭാരമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പിന്നെ ഭാര്യ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്താണ് ഇങ്ങനെ ഒരു മൂഡ് നഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽക്കൽ തന്നെ 5 വയസ്സുകാരൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഉപ്പാനെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മകനെ പരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, പതിപോലെ വരുന്ന സമയത്തും അല്ല അന്ന് വന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം മോൻ ചോദിച്ചു, ഉപ്പാക്ക് 1 മണിക്കൂറിന് ശരിക്കും എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഇപ്പം എൻ്റെ പൈസൻ്റെ കണക്കെടുക്കാൻ വേണ്ടി വരികയാണ്, പോടുന്ന് പറഞ്ഞിട്ട് മോനും ചീത്ത പറഞ്ഞു. അല്ല പറയപ്പോ, എങ്ങനെയെങ്കിലും ഒന്ന് പറയും, 1 മണിക്കൂറിന് എത്ര പൈസ കിട്ടും പറയാൻ പറ്റുമോ, ഒന്ന് പറഞ്ഞ നാളെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നാലെ കൂടി. അപ്പോൾ അദ്ദേഹം ദേഷ്യം അമർഷമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ അവസാനം അയാൾ പറഞ്ഞു, 20 രൂപ കിട്ടും, എന്താ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അവനങ്ങ് പോയി. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ വന്നിട്ട് ചോദിച്ചു, ഉപ്പ എനിക്കൊരു 10 രൂപ തരൂ. 10 രൂപ തരൂ ചോദിച്ചപ്പോൾ, ആ ഇതിനാണോ നീ എന്നോട് ചോദിച്ചിരുന്നത്? 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് നീ ചോദിച്ചത്? അപ്പം അവസാനം ദേഷ്യത്തിലാണെങ്കിലും ആ 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനതുമായിട്ട് പോയി. അപ്പോൾ അവൻ പോയിട്ട് അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ അടുത്ത് നിന്ന്, അപ്പം പിതാവ് അദ്ദേഹം കുറച്ചൊന്ന് തണുത്തപ്പം മനസ്സൊന്ന് കുറച്ച് കൂളായപ്പം മോൻ എന്തിനോ 10 രൂപ ചോദിച്ച്, ഏതായാലും എന്തിനാണെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പോയി നോക്കി. പോയി നോക്കുമ്പോൾ അവൻ്റെ പുസ്തകങ്ങൾക്കിടയിൽ അവൻ സൈഡിൽ വെച്ച് അതിനിടയിൽ നിന്ന് വേറൊരു പൈസൻ്റെ കൂട്ടത്തിലാണത് കൊണ്ടുപോയി വെക്കുന്നത്. ആഹാ, അപ്പോൾ നീ പൈസ വാങ്ങി ഇതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് എൻ്റെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ചൂഷണം ചെയ്യുക അല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് ആകെ 10 രൂപ എൻ്റെ അടുത്ത് ആകെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 10 രൂപ കൂടിയും കിട്ടി. ആ അതിന് എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും ഭാര്യ ചായമായിട്ട് വന്നു. ഭാര്യയും കാര്യങ്ങളൊന്നും പിന്നീട് സംസാരിച്ചില്ല, കുറച്ച് ചൂടിലാണെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. ഇദ്ദേഹം വീണ്ടും ആകാംക്ഷയിൽ മകനോട് ചോദിച്ചു, അല്ല എന്തിനാ നിനക്ക് 10 രൂപ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു 10 രൂപയും ഈ 10 രൂപയും കൂട്ടിയിട്ട് വാപ്പാൻ്റെ അടുത്ത് വന്നിട്ട് 20 രൂപ കൊടുത്തിട്ട് ബാപ്പ കൊടുത്തിട്ട് അവൻ പറയാണ്, ബാപ്പാൻ്റെ 1 മണിക്കൂർ എനിക്ക് തരൂ എന്ന് ചോദിക്കാണ്. അതിലാണ് അദ്ദേഹം മേലോട്ട് കണ്ണ് ഇങ്ങനെ ഇങ്ങനെ നിന്ന് നോക്കിയത് മോനെ. അപ്പം മോനെ വാരി പുണരുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാണ്. ഇതൊരു കഥയായിട്ട് പറഞ്ഞതാണ്, പക്ഷെ അത് വായിച്ച സമയത്ത് ഞാൻ കുറേ ഇങ്ങനെ ചിന്തിച്ചു നോക്കി. നമ്മൾ പലപ്പോഴും വാപ്പമാർ, ഉമ്മമാർക്ക് മക്കളുണ്ട്
6: കയ്യിലെപ്പോഴും
5: കയ്യിലാണ്, പക്ഷെ വാപ്പമാരെ സമയം പ്രതീക്ഷിക്കുന്ന മക്കളുണ്ട്. നമ്മൾ തിരക്കുകൾക്കിടയിൽ പല സ്ഥലത്ത് ഓടിക്കഴിയുമ്പോൾ, ഇത് വായിച്ചു കഴിഞ്ഞ ഉടനെയാണ് മോൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിച്ചി കിടക്കല്ലേ, അപ്പോൾ ഞാൻ വന്നിട്ട് വേണം അവന് കിടക്കാൻ. സാധാരണ പോയി എടുത്തിരുന്നിട്ട് എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിട്ടാണ് കിടക്കാം. അപ്പോൾ ഒന്ന് സമയത്തൊരു ഒരു 5 മിനിറ്റെങ്കിലും കിടക്കാൻ സമയത്തൊന്ന് കൂടെ വേണം. അപ്പോൾ അവന് അവനിപ്പം ഒന്ന് 5-ാം ക്ലാസ്സിലാണ്, എന്നാലും ആ പതിവ് ശീലങ്ങളുണ്ട്. ഇല്ലാത്ത സമയത്തുണ്ടാവില്ല. അപ്പം ഉള്ള സമയത്ത് അവനിങ്ങനെ വന്ന് ഉറക്കം വന്ന് തൂങ്ങിക്കഴിഞ്ഞാലോ? അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് എല്ലാ മക്കളും ഇങ്ങനെ തന്നെ ആയിരിക്കും, വാപ്പയുടെ കിടക്കുമ്പോഴാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവരുടെ കൂടെ അവരുടെ വാപ്പ സമയം ചിലവഴിക്കുക എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലാണത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്നും നമുക്ക് കൊടുക്കാൻ പറ്റും? തിരക്കുകൾക്കിടയിൽ മക്കളോടുള്ള സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുന്ന വാപ്പമാരെ ഒന്ന് മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു സന്ദേശം.
4: ഓ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: നമ്മൾ പ്രവേശിക്കുന്നത് മധുരം ഖുർആനിലേക്കാണ്. സൂറത്തു റഅദിന്റെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഖലീഫ അത്തുനൈജിയാണ് കാര്യം.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: الكتاب.
1: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്തു റഅദിൻ്റെ അതിലെ 28-29 വചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഖുർആൻ പാരായണത്തിൻ്റെ ആ ഭംഗിയെക്കുറിച്ചും അതിൻ്റെ ശൈലിയെക്കുറിച്ചും പ്രത്യേകിച്ച് ഖലീഫ മുഹമ്മദ് അത്തുനൈജി എന്ന പ്രസിദ്ധനായ കാരിയൻ്റെ ശബ്ദങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഓരോ പാരായണങ്ങളും നമുക്ക് വ്യത്യസ്തമാണ്. അത് നമുക്ക് ഏറെ കേട്ടുകൊണ്ടിരിക്കാനുള്ള അങ്ങേയറ്റത്തെ പ്രചോദനമാണ്. ഒരുപാട് ദിനങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് പീസ് റേഡിയോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഏതായിരുന്നാലും ഇന്നത്തെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബഹും ബിദിക്രില്ലാ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അതായത് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് തങ്ങളുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി തൂബാലഹും വഹുസ്നു മആബ്, യാതൊരു കൂട്ടർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തുവോ അവർക്കാണ് മംഗളവും നല്ല മടക്കസ്ഥാനവും. ഇവിടെ ഈ രണ്ട് വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏറെ ആശ്വാസകരമായ ഓർമ്മപ്പെടുത്തലുകളാണ് നമുക്ക് നൽകുന്നത്. കാരണം വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നൊരു സമാധാനവും സ്വസ്ഥതയും അതിലൊരു ഉപരി പരിഹാരങ്ങളും നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായും അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. കാരണം പരിഹാരം നൽകുവാൻ ഏറ്റവും യോഗ്യനും അർഹനും പരിഹരിക്കുന്നവനുമായ ആ റബ്ബിൽ നിന്നുള്ള പ്രതീക്ഷകളെ കൈവിടാതെ അവിടുത്തെ ആ ഒരു സ്മരണകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനസ്സിന് ശാന്തത നമുക്ക് ലഭിക്കുന്നത്. ആ ശാന്തതകൾക്കപ്പുറത്തൊരു ശാന്തതയെ തേടി പോകുമ്പോഴാണ് പ്രശ്നങ്ങളുടെ പ്രയാസങ്ങൾ ഗുരുതരമായി നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. താൽക്കാലികമായി ചില സുഖങ്ങളും പരിഹാരങ്ങളും നമുക്ക് അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുക്കുമ്പോൾ ലഭിക്കുമെങ്കിലും ശാശ്വതമായ നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾക്കും ശാന്തിയും സമാധാനവും ലഭിക്കുവാൻ ഏറ്റവും നമുക്ക് സാധ്യമാകുക അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകളിലൂടെ അവനിലേക്ക് അടുത്തുകൊണ്ട് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുമ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് തൂബ, അവർക്ക് മംഗളമുണ്ട്. കാരണം അവർക്ക് എത്തിച്ചേരേണ്ട മടക്കസ്ഥാനം അത്രയും ഹൈറായിട്ടുള്ളതാണ്. ഒരിക്കലും പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരാത്ത, ആരുടെയും കുത്തുവാക്കുകൾക്ക് കേൾക്കേണ്ടി വരാത്ത, കേൾക്കേണ്ടതില്ലാത്ത അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് മടങ്ങിച്ചെല്ലാനുള്ള ആ ഒരു സമാധാനവും അങ്ങനെയുള്ള ആളുകൾക്കുള്ള മംഗളവുമാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനങ്ങളിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ, താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യും.
3: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. വിശ്വാസിക്ക് ദുനിയാവ് പരീക്ഷ തന്നെ. നമ്മോടൊപ്പം ചേരുന്നത് സഹൽ അരിപ്ര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅ്ദഹു വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅ്ദ്. ഏറെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന ആയത്തുകളും ഹദീസുകളും മനസ്സിലാക്കുമ്പോൾ സത്യവിശ്വാസികളെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ധാരാളം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൽ കാണാം, അദ്ദുനിയ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ എന്നാണ്. ഈ ദുനിയാവ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിലെന്നോണമാണ്. എന്നാൽ കാഫിറിന് സത്യം നിഷേധിക്കുകയാണെങ്കിലോ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പം എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നമ്മൾ ഈമാനും ഇഖ്ലാസും തൗഹീദും അഥവാ വിശ്വാസവും ആത്മാർത്ഥതയും ഏകദൈവ സിദ്ധാന്തവും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായ ആദർശത്തിലും നിലപാടിലും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഒരുപാട് റിസ്കുകൾ, പല സാഹചര്യങ്ങളിലും നമുക്ക് മനസ്സിന് പ്രയാസം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. അത് നമ്മുടെ ഭൗതികമായി മക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോഴ്സുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ അഡ്മിഷൻ, മറ്റ് സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പല ആക്സിഡൻ്റ്, അപകടങ്ങൾ, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നമ്മുടെ എല്ലാം ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകും ഈ ലൗകിക ജീവിതത്തിൽ നിന്ന്, ഈ ദുനിയാവിലെ ജീവിതത്തിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആ സമയത്ത് ഇത് എൻ്റെ റബ്ബിൽ നിന്നുള്ള വിധിപ്രകാരം സംഭവിച്ചതാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഉൾക്കൊള്ളുകയും അത് എല്ലാം തവക്കൽ തുടങ്ങ അള്ളാഹുവിൽ ഞാൻ ബലമേൽപ്പിച്ചിരിക്കുന്നു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ലമാഷ അള്ളാഹു ഖദറ, അള്ളാഹു ഉദ്ദേശിച്ചത് അത് അവൻ്റെ വിധിപ്രകാരമാണ് അവൻ ചെയ്തത് എന്നുള്ള ഒരു ബോധ്യവും ബോധവും നമുക്കുണ്ടാകുമ്പോഴാണ് നമുക്ക് അൽഹംദുലില്ല എന്ന് ആ സമയത്ത് പോലും പറയാനും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനും റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്ക് സാധിക്കുക. ആ നിലയ്ക്ക് ജീവിക്കുമ്പോഴാണ് ഒരു വിശ്വാസപരമായ ഒരു ദാർഢ്യത, ഒരു ദൃഢത, യഖീൻ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് വളരെ ശ്രദ്ധേയമാണ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. അതിൽ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹൽ തദറൂൻ അവ്വല മൻ യദ്ഖുലുൽ ജന്നത മിൻ ഖൽഖില്ലാഹി അസവജൽ. ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി സ്വർഗത്ത് പ്രവേശിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഖാലു സ്വഹാബകൾ പറഞ്ഞു, അള്ളാഹു വറസൂലുഹു ആലം, അള്ളാഹുവും അവൻ്റെ റസൂലുമാണ് അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ എന്ന് പറഞ്ഞു. അവിടുന്ന് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യം ചോദിച്ച് സ്വഹാബത്ത് അവർക്കറിയില്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരുടെ ശ്രദ്ധ ക്ഷണിച്ച് ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു. അൽ ഫുഖറാ ഉൽ മുഹാജിറൂൻ, മുഹാജിറുകളായ ഫുഖറാക്കളാണ് അഥവാ മക്കയിൽ നിന്നും ആദ്യമായി മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന മുഹാജിറൂൻ എന്ന് പറഞ്ഞാൽ പലായനം ചെയ്തവർ എന്നാണ്. ആ നിലക്ക് മുഹാജിരീങ്ങളായ, മുഹാജിറുകളായ, ദരിദ്രന്മാരായ, പാവപ്പെട്ടവരായ ആളുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ അത് മാത്രം പറഞ്ഞ് നിർത്തിയില്ല. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തുകൊണ്ടാണ് ആ നിലക്ക് അവർക്കൊരു സ്ഥാനം, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കാനുള്ള കാരണം വിശദീകരിച്ചു കൊടുക്കണം. ആ ഹദീസിൽ തന്നെ കാണാം, വയമൂതു അഹദുഹും വഹാജതുഹു ഫീ സദരിഹി ലാ യസ്തതീഉ ലഹ ഖദാ. അവരിൽ ഓരോരുത്തരും അവർ മരിച്ചു പോകുന്നത് അവരുടെ ഹൃദയത്തിൽ, അവരുടെ നെഞ്ചകത്തിൽ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അവർക്കുള്ള ഒരുപാട് ആവശ്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ്. ആ ഭൗതികമായ പല അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ, പൂതികൾ അത് പൂർണ്ണമായും നിറവേറ്റാൻ, നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ള ഭൗതികമായ പല ആവശ്യങ്ങളും ഉള്ള അവസ്ഥയിലാണ് അവർ മരിക്കുന്നത്. അതുകൊണ്ട് ആ നിലക്കുള്ള പാവപ്പെട്ടവരായ മുഹാജിറുകളാണ് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് പഠിപ്പിച്ചു. മാത്രമല്ല അവർ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന ആ നിലക്കുള്ള ദരിദ്രരായ ഫുഖറാക്കളായ ആളുകൾ എന്ന് പറയുമ്പോൾ ആ സാഹചര്യം നമ്മൾ ഓർക്കണം. അല്ലേ, അവർ പിന്നെ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച്, ഒരുപക്ഷെ സ്വന്തം മക്കളെ വരെ ഉപേക്ഷിച്ച്, ഒരുപാട് സമ്പത്തുകളുണ്ട്, സ്വത്തുക്കളുണ്ട്, വീടുണ്ട്, എല്ലാം വിട്ടേച്ച് നിർബന്ധിതരായ ആ സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിൽ മാത്രം അർപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? മദീനയിലെ അൻസാറുകളായ, അല്ലേ, ആ മദീനയിലെ പ്രദേശത്തേക്ക് ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രം പലായനം ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പറ്റി പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല പറയാണ്, ഫയഖൂലുല്ലാഹ്, അള്ളാഹു പറയും എന്നാണ്. യുതൂഹും ഫഹയ്യൂഹും എന്ന് അള്ളാഹു മലക്കുകളെ വിളിച്ച് പറയും, നിങ്ങൾ അവരുടെ അടുത്ത് ചെല്ലൂ. ഫഹയ്യൂഹും, നിങ്ങൾ അവരെ അഭിവാദ്യം ചെയ്യൂ, സ്വാഗതം ചെയ്യൂ, വെൽക്കം ചെയ്യൂ എന്ന് പറയും എന്നാണ്. അപ്പൊ ഫതഖൂലുൽ മലായികത്തു റബ്ബനാ നഹ്നു സുക്കാനു സമാഇക്. അപ്പൊ അള്ളാഹുവിന്റെ മലക്കുകൾ പറയും, അള്ളാഹു ഇത് പറയുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കുമെന്നാണ്, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ നിന്റെ ആകാശത്തിലെ താമസക്കാരാണ്, നിവാസികളാണ്. വഖീറതുക മിൻ ഖൽഖിക്, നിന്റെ സൃഷ്ടികൾ കൂടുതൽ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അല്ലേ. എന്നിട്ട് ചോദിക്കുകയാണ് മലക്കുകൾ അള്ളാഹുവിനോട്, റബ്ബിനോട് ചോദിക്കുകയാണ്, അഫതഅ്മുറുന അന്നതിയഹ ഉലൈ ഫനുസല്ലിമു അലൈഹിം അല്ലേ. ഞങ്ങൾ ഇവരുടെ അടുത്തേക്ക്, ഈ പാവപ്പെട്ടവരായ മുഹാജിറുടെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലണമെന്നും അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യണമെന്നും സലാം പറയണമെന്നും ഞങ്ങളോട് കൽപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറയുന്ന മറുപടി നമ്മൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. ഇന്നഹും കാനു ഇബാദൻ യഅബ്ദൂനി വലാ യുശ്രികൂന ബി ഷൈഅ. അല്ലാഹു പറയണം അവരെ പറ്റി, ഇങ്ങനെ പറയാനുള്ള കാരണം, ആ അടിമകൾ, ആ പാവപ്പെട്ടവരായ മുഹാജിറുകളായ ആളുകളെന്ന് പറഞ്ഞാൽ, അവർ എന്നെ മാത്രം ആരാധിച്ച് ജീവിച്ചവരാണ്, ജീവിച്ചവരായ അടിമകളാണ്, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാത്തവരുമാണ് അവർ. എന്നിട്ട് പറയണം, അള്ളാഹു പറയണം മലക്കുകളോട്, മനസ്സിലാക്കി കൊടുക്കണം, ബോധ്യപ്പെടുത്തണം, മലക്കുകളോട് ബോധ്യപ്പെടുത്തണം. വയമൂത്തു അഹദുഹും വഹാജതുഹു ഫീ സദ്രിഹി ലാ യസ്തതീഉ ലഹ ഖദാഅ. എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? അവരുടെ മനസ്സിൽ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരുപാട് അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. അത് പൂർണ്ണമായി ദുനിയാവിൽ അവർക്ക് കിട്ടിയിട്ടില്ല, നേടാൻ കഴിഞ്ഞിട്ടില്ല. അവർ നിർബന്ധരായ അവസ്ഥയിൽ പലായനം ചെയ്ത് പോകേണ്ടി വന്നവരാണ് മക്കയിൽ നിന്നും മദീനയിലേക്ക്. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ നിങ്ങൾ ഈ നിലക്ക്, പിന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ആണ് പറയുന്നത്, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖബദ്ദാർ. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ, നിങ്ങൾ ക്ഷമിച്ചതിനാലാണ് ദുനിയാവിൽ ആ നിലക്കുള്ള റിസ്ക്കും അള്ളാഹുവിന് വേണ്ടി അർപ്പിച്ച് എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ച് നിങ്ങൾ പോയതുകൊണ്ട്, ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു സ്വർഗീയമായ പര്യവസാനം നിങ്ങൾക്കുണ്ട്. അത് എത്ര നല്ല പര്യവസാനമാണ് എന്ന് ചോദിക്കാൻ വരെ പരിശുദ്ധ ഖുർആനിൽ അവരെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ. ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നിലക്കുള്ള ജീവിതത്തിൽ പ്രയാസമനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയായി ദുനിയാവിൽ, ഇനി സമ്പത്തുള്ളവരാവട്ടെ ഇല്ലാത്തവരാവട്ടെ, ജീവിക്കുമ്പോൾ സമ്പത്തില്ലാത്തവരാവും പ്രയാസം ഒന്നുകൂടി ആ ഒരു പരീക്ഷണം വർദ്ധിച്ച അവസ്ഥയിൽ അനുഭവപ്പെടും. എന്താവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പഠിപ്പിച്ച നിയമങ്ങളും നിർദ്ദേശങ്ങളും ആദർശങ്ങളും, ആ നിലക്കുള്ള കാര്യങ്ങൾ ഈമാനും ഇഖ്ലാസും തൗഹീദും ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ ഉറച്ചു നിന്നുകൊണ്ട്, ആദർശം ആരുടെ മുന്നിലും പണയം വെക്കാതെ ആത്മാർത്ഥമായി ജീവിക്കുകയാണ് എങ്കിൽ, റബ്ബ് നമുക്കെന്ത് ചെയ്യും? നല്ല ഒരു വിജയം നൽകും. ഈ ദുനിയാവ് പരീക്ഷണത്തിൻ്റെ ഒരു ലോകമാണ് എന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹുവിൻ്റെ വിധികൾ വരുമ്പോൾ, അപകടങ്ങൾ വരുമ്പോൾ, സന്നിഗ്ധ ഘട്ടങ്ങൾ വരുമ്പോൾ, വിശ്വാസിയായി ജീവിച്ചതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ, അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് പ്രതിഫലവും പുണ്യവും പരലോകത്ത് അള്ളാഹു വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് നൽകുന്ന, ഗുണപാഠം നൽകുന്ന ഒരു ഹദീസാണ് ഈ ഒരു നബിവചനം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഒരു വചനത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശരിക്കും നമ്മളെന്ത് ചെയ്യുക, ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാനും യഥാർത്ഥ വിശ്വാസിയായി മരിക്കാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം വിശ്വാസിക്ക് ദുനിയാവ് പരീക്ഷ തന്നെ. നമ്മോടൊപ്പം ചേർന്നത് സഹൽ അരിപ്ര.
0: പീസ് റേഡിയോ, tuned to reality, to reality, to reality, to reality, to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
3: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്, തൂഫാനും വീര്യം കുറഞ്ഞ മദ്യവും, ഭാഗം രണ്ട്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുമുള്ള പ്രസക്തമായ ഭാഗം. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് മുജീബ് ഒട്ടുമൽ, ഷമീൽ മഞ്ചേരി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.
5: എന്താണ് ഈ വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുള്ള മുജീബ്?
6: ഓപ്പറേഷൻ തൂഫാൻ, അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഏറ്റവും വളരെ ഗംഭീരമായി എല്ലാവർക്കും ആശയും പ്രതീക്ഷയും ഒക്കെ നൽകുന്ന ഒരു വലിയൊരു സംവിധാനമാണ്. മാത്രമല്ല, ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ലഹരി, അതിനെ തടയിടാൻ ഇതിന് സാധിക്കും എന്നതിൻ്റെ തെളിവ് ധാരാളം അറസ്റ്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നടന്നു. മാത്രമല്ല ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ വലച്ചിട്ടുണ്ട് എന്ന് പിന്നീട് ഇത് എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത്. ഇതിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. ഡിജിറ്റൽ പ്രതിരോധം വരെ ഇതിലുണ്ട്. ഇതിൻ്റെ വ്യാപനം തടയാൻ വേണ്ടി ഡിജിറ്റൽ പ്രതിരോധം വരെ ഇത് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വകുപ്പുകൾ അതിൻ്റെയൊക്കെ ഒരു ഏകീകരണവും അവർ പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു പ്രൊജക്റ്റായിട്ടും, പിന്നെ വിദ്യാർത്ഥികളെ തന്നെ ഇപ്പോൾ പിന്നെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇതിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളും ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായി നിലകൊള്ളാനുള്ള സംവിധാനം ഇതിലുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ വളരെ ക്ലാരിറ്റിയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടി UDF ശ്രമിക്കുമ്പോഴും, ഇപ്പോൾ പിടിക്കപ്പെട്ട അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെക്കുറിച്ച് പറയുന്നത് അവരേറ്റവും താഴെക്കിടയിലുള്ള ആളുകളാണെന്നാണ്. ഇതിൻ്റെ ശരിയായ കണ്ണികൾ ഇപ്പോഴും വലച്ചുകൊണ്ടിരിക്കുന്നു, അവരെ പിടിക്കപ്പെട്ടിട്ടില്ല. സാമ്പത്തികമായ എല്ലാ നിലക്കുള്ള മേന്മയുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഇതിൻ്റെ വിതരണക്കാരായിട്ടും കച്ചവടക്കാരായിട്ടും സമൂഹത്തിലുണ്ട് എന്നത് വലിയ ഒരു കാര്യമായിട്ട് തന്നെ കാണുകയും ഗവൺമെൻറ് അത്ര ഗൗരവത്തിലെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് നേരത്തെ മാഷ് വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ ഇതിലെ പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് ഇപ്പോൾ GST പിന്നെ അത് അന്വേഷണം കാരണമായിട്ടുള്ളൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ക്രമീകരണം മാത്രമാണ് എന്നാണ് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.
7: അതേപോലെ സർക്കാരിന് നേരിട്ട് കിട്ടുന്നൊരു ഫണ്ട് ഇപ്പോഴാണ്.
6: ആ അതേപോലെ തന്നെ പിന്നെ LDFൻ്റെ ഒരു മദ്യനയത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്നുള്ളത് കൊണ്ടുള്ള ഒരു പ്രയാസം അവർ പറയുന്നുണ്ട്. അതുപോലെ പുതിയൊരു അബ്കാരി ചട്ടം കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ ഈ ലഹരി അത് പിന്നെ അത് സിന്തറ്റിക് ലഹരികളൊക്കെ കുറയ്ക്കാൻ വേണ്ടി അത് കാരണമാണെന്ന് പറഞ്ഞു. പിന്നെ വരുമാന വർധനവ് പറയുന്നുണ്ട്. അതുപോലെ ആരോഗ്യകരമായിട്ടുള്ള അതിൻ്റെ ഒരു ഒരു
7: ക്ഷേമം
6: പറയുന്നുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിലും വലിയ ഫലം ലഭിക്കുന്ന സംവിധാനമാണ് ശരിക്ക് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്നത് എന്നുള്ള ഒരു ദുർന്യായം. കഴിഞ്ഞ കാലങ്ങളിൽ മദ്യനയത്തിനെതിരെ ശക്തമായി സംസാരിക്കുന്ന, മദ്യവിരുദ്ധമായി നിൽക്കുന്ന എല്ലാ ആളുകളും, മാനവികതയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ ന്യായം കേട്ട് മടുത്തതാണ്. എന്നിട്ട് അത് പിന്നെ UDF ഗവൺമെൻറ് തന്നെ അത് മുന്നോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ, മദ്യത്തിനെതിരെ ശബ്ദിച്ചതാണ് യഥാർത്ഥത്തിൽ ആളുകളുടെ പിന്തുണ കിട്ടാൻ ഒരു കാരണമെന്നുള്ളത് ഇവർ മനസ്സിലാക്കാതെ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആരോഗ്യരംഗത്തുള്ള പ്രശ്നം എന്താണ്? ആരോഗ്യം പിന്നെ വീര്യം കുറഞ്ഞത് കുടിക്കുമ്പോൾ വീര്യം കൂടിയത് കുടിച്ചാലുണ്ടാകുന്ന ആ പ്രത്യാഘാതം കുറയ്ക്കുന്നതാണ്. അപ്പോൾ നേരത്തെ ആ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ വീര്യം കുറഞ്ഞത് ഇപ്പോൾ കുടിക്കാൻ വേണ്ടി പോകുന്നതും ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതും പുതിയ ആളുകളാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം നിലവിലുള്ള വീര്യം ഉപയോഗിച്ചുകൊണ്ട് വീര്യമുള്ള കള്ള് കുടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താഴോട്ട് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാലോ കഴിഞ്ഞ കാലങ്ങളിലുള്ള ഇതിൻ്റെ അപകടങ്ങളെയും അതുപോലെ വ്യാജമദ്യ ദുരന്തങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണവും പഠനമൊക്കെ നടത്തി കഴിഞ്ഞാൽ അവർ കുടിക്കുന്ന മദ്യത്തിൽ വീര്യമില്ല എന്ന് കാണുമ്പോഴാണ് തേളും അതേപോലെ തന്നെ വിഷപ്പാമ്പൊക്കെ ഇട്ടുകൊണ്ട് വീര്യം കൂട്ടിയിട്ട് കുടിച്ച് അങ്ങനെ കുടല് നാശമായി അങ്ങനെ മരിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ് ശുദ്ധമായ കള്ള് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചതെന്ന് ഒരു ഗവൺമെൻറ് ഗൗരിയമ്മയെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ അനുഭവവേദ്യമായി നമുക്ക് തോന്നിയിട്ടും ഇപ്പോഴും ആ ഒരു ദുർന്യായം പറയുന്നതിലെ വളരെ വലിയ ഒരു പിന്നെ ഒരു പ്രയാസം ശരിക്ക് ആളുകൾക്ക് അനുഭവപ്പെടുന്നു എന്നതാണ് ഇതിലുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഭരണരംഗത്തുള്ള ആളുകൾ ഇത്തരം ദുർന്യായങ്ങൾ ഒഴിവാക്കി പരിപൂർണമായ മദ്യനിരോധനം അത് യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ശരി. ഇപ്പോൾ സുധീരൻ്റെ വിഷയം പറഞ്ഞല്ലോ, സുധീരൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, മുഖ്യമന്ത്രിക്ക് ലെറ്റർ കൊടുത്തു കഴിഞ്ഞു, ഇതിനെതിരെ ഈ നയത്തിനെതിരെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു. പിന്നെ മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ആ നികുതി സംവിധാനം 250% നികുതിയാണ് ചുമത്തിയിട്ടുള്ളത് വിദേശ മദ്യങ്ങൾക്കൊക്കെ. അതിപ്പോൾ UDF 120%, അത് പിന്നെ 10 മുതൽ 20% വരെ വീര്യമുള്ളതിന് അതിൽ 170% ആയിട്ടാണ് അവർ നികുതി നിശ്ചയിച്ചിട്ടുള്ളത്. 251% നികുതി നിശ്ചയിച്ച അത്തരം മദ്യം കമ്പനികളൊക്കെ ഇവിടെ വിൽപ്പന നടത്താതെ അവർ പൂട്ടിപ്പോവാണ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ. ഇപ്പോൾ അത് നേരെ 120 ലേക്ക് 170 ലേക്ക് മാറുമ്പോൾ വ്യാപകമാകും ഈ മദ്യം. അതിനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിലിത്. അതുകൊണ്ട് ശക്തമായി സ്പോട്ട്ലൈറ്റിൻ്റെ ഒരു ആവശ്യമായി തന്നെ നമുക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന് പിന്തിരിയുകയും പാടെ നിരോധിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ്.
7: അതിലൊരു ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാം. ചില നമ്മുടെ എക്സൈസ് മന്ത്രിയും പോലീസ് മന്ത്രിയൊക്കെ അറിയുന്നതിനു കൊണ്ട് വേണ്ടിയാണ് പറയുന്നത്. ഞാൻ ഈ അടുത്തൊരു ദിവസം ഒരു പോലീസ് ഓഫീസറോട് അദ്ദേഹം ഈ കേസുകൾ തന്നെ പിടിക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യവും അത്തരത്തിൽ പലപ്പോഴും അന്വേഷണങ്ങൾക്ക് നിശ്ചയിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, യഥാർത്ഥത്തിൽ ഈ ലഹരി പിടിക്കുന്നത്, പ്രത്യേകിച്ച് MDMA പോലുള്ള സാധനങ്ങൾ പിടിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രമേൽ ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ്. കാരണം ഇത് വളരെ നമുക്കറിയാം മൈന്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഇത് അത് കൃത്യമായിട്ടുമുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമാണ് പലപ്പോഴും പിടിക്കാൻ കഴിയുക. ഇത് പിടിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ വെച്ച് മാസ്റ്റർ തയ്യാറാക്കണം. അപ്പോൾ അവിടെ ഈ പ്രതിയെ ആലോചിച്ച് നോക്കും, ഈ പ്രതിയെ ഇവിടുന്ന് കിട്ടിച്ചാൽ പ്രതി അവിടെ വെച്ചുകൊണ്ട് ഇത് മാസ്റ്റർ തയ്യാറാക്കണം എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ഒന്നുകിൽ മജിസ്ട്രേറ്റിൻ്റെ അല്ലെങ്കിൽ CI ഒക്കെ സാന്നിധ്യം വേണം. അപ്പോൾ വിളിച്ചു വരുത്തണം. ഇവർ വരുന്നവരെ ആദ്യം ഇത് കാത്തു നിൽക്കണം. അത് കഴിഞ്ഞ് അതിവിശദമായിട്ടുള്ളൊരു റിപ്പോർട്ടാണത് ഈ മാസ്റ്റർ എന്ന് പറഞ്ഞതിൽ. അതിലെന്തെങ്കിലും പാകപ്പിഴവുകൾ വന്നാൽ കേസ് തള്ളി പോകും. അതുകൊണ്ട് തന്നെ രണ്ട് നിലയ്ക്ക് ഈ കേസുകൾ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഒന്ന്, ഏതെങ്കിലും പിടിക്കുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചോളം ഇത് അത്ര എവിടെയെങ്കിലും ലൂപ്പുകൾ സംഭവിച്ചുള്ളത്. രണ്ട്, ഇതിനായിട്ടുള്ള വക്കീലന്മാരാണുള്ളത്. ആ വക്കീലന്മാരത് കലക്കി കുടിച്ച ആളുകളാണ്. അവരെ സംബന്ധിച്ചോളം ആ ലൂപ്പോൾസ് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അവരത് വെച്ചുകൊണ്ട് വാദിക്കുകയും പ്രതികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. മറ്റൊന്ന് എന്താ വെച്ചാൽ, ഈ സാധനങ്ങൾ ഇങ്ങനെ കിട്ടുന്നതും ഞങ്ങൾ MDMA ഒന്നും കൊണ്ടു കൊടുത്ത കാര്യമില്ല. അത് ലാബിലേക്ക് അയക്കണം. ഏത് ഹൈദരാബാദിലൊക്കെയുള്ള ലാബിലേക്ക് അയച്ച് ഈ സാധനത്തിൻ്റെ റിസൾട്ട് വരണം. ഒരു 5-6 മാസം കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ വീര്യം പോയി. ഇത് പലപ്പോഴും ഇത് MDMA ആണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാബിലെ റിപ്പോർട്ടെന്ന് പറയുന്നത് ഇത് കെമിക്കലാണെന്ന് വ്യക്തമല്ല എന്നാക്കാനും. ഈ സ്റ്റാമ്പിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ വെയിലത്ത് കാണിച്ചാൽ എന്ത് ചെയ്യും ഇത്? അപ്പോൾ ഇത് പലപ്പോഴും പ്രതികൾക്കും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. ഇതിനെ വളരെ പെട്ടെന്ന് വീര്യ നശിപ്പിച്ച് കളയാൻ അതുകൊണ്ട് തന്നെ അവർക്ക് കഴിയുന്ന പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഈ പറയുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും എക്സൈസ് ഇത് ആത്മാർത്ഥതയുള്ളവർക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ എന്തൊക്കെയാണോ ചെയ്യാൻ കഴിയുക എന്നുള്ളത് സർക്കാർ അല്ലെങ്കിൽ മന്ത്രിമാർ നിർബന്ധമായും ശ്രദ്ധിക്കണം. അതിനെ ലഘൂകരിക്കുകയും തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ ലഭിക്കാൻ വേണ്ട പഴുതുകളില്ലാത്തൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇനി വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ പിടിക്കപ്പെട്ടു നിൽക്കുക, ഈ പിടിക്കപ്പെട്ടവനെ സംബന്ധിച്ചോളം പിന്നെ രക്ഷപ്പെടാനുള്ള ഒരേ വഴി ഈ വക്കീലിനെ സമീപിക്കണം. ഈ വക്കീലന്മാർ വലിയ ഫീസാണ് ഹാജരാക്കുക, അല്ല മറ്റേ അവർ പിന്നെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇത് കിട്ടണം, ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചോളം വഴി എന്ത് മാത്രമുള്ളൂ, ജാമ്യം കെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേ രംഗത്തേക്ക് ഇറങ്ങുക. കാരണം ഇത്രയും വേഗത്തിൽ പൈസ കിട്ടുന്ന ഒരു മാർഗവുമില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു തരം വല്ലാത്തൊരു ട്രാപ്പാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം കൂടെ സർക്കാർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട്.
5: തീർച്ചയായിട്ടും വ്യക്തമായ വളരെ ക്ലിയറായ മദ്യനിരോധനത്തിലേക്ക് തന്നെ സർക്കാർ പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സ്പോട്ടിലേറ്റ് ആവശ്യപ്പെടുന്നത്.
3: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നും എടുത്ത പ്രസക്തമായ ഭാഗം, തൂഫാനും വീര്യം കുറഞ്ഞ മദ്യവും, ഭാഗം 2. ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്തത് മുജീബ് ഒട്ടുമൽ, ഷമീൽ മഞ്ചേരി, അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ.

0: പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. മരുന്നില്ലാതെ വേദനകൾക്ക് പരിഹാരമുണ്ടോ? അതിനൂതന ചികിത്സാ രീതികൾ, ഭാഗം രണ്ട്. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മളൊക്കെ പരസ്പരം വേദനകൾ പങ്കുവെക്കാറുണ്ട്. എന്നാൽ ഒരു 40 വയസ്സ് 50 വയസ്സ് ആ ഒരു പ്രായമുള്ള ആളുകളാണ് വേദന പങ്കുവെക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ വേദന ഒക്കെ ഉണ്ടാവും, അത് സഹിച്ചേ പറ്റൂ, അങ്ങനൊരു മാനസികാവസ്ഥയിലേക്കാണ് പ്രായമായ ആളുകളും അവരെ ആശ്വസിപ്പിക്കുന്ന ആളുകളും ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ വേദന സഹിച്ച് നമ്മുടെ ആയുസ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അള്ളാഹു തന്ന ആ ഒരു ആയുസ്സിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കേണ്ടതില്ല, മറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വേദനകൾക്ക് ആശ്വാസം എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഡോക്ടർ ജസീൽ കെ തന്നെയാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇൻ്റർവെൻഷണൽ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്, കോഴിക്കോടാണ്, കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു എപ്പിസോഡ് നമ്മുടെ പീസ് റേഡിയോയിൽ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ഹോസ്പിറ്റൽ സിറ്റി എന്നൊക്കെ പെരിന്തൽമണ്ണയെ വിശേഷിക്കാറുണ്ട്. അപ്പം എല്ലാവരും മരുന്നിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ ഒരു പ്രായമായ ആളുകളിലേക്ക് ഇത്തരം ഒരു ചിന്ത ഉണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാൻ മരുന്ന് കഴിച്ചങ്ങനെ തള്ളിപ്പോണ്ടി വരും. അവിടെ നിന്ന് മരുന്ന് കഴിക്കാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് റിക്കവറൻസ് സാധ്യതയുള്ള കുറേ അനുഗ്രഹങ്ങൾ പഠിച്ചു നമുക്ക് തന്നിട്ടുണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് വേദനകളെ അകറ്റാൻ സാധിക്കും എന്നുള്ള നിലക്ക് നമ്മുടെ ശ്രോതാക്കളോട് ഡോക്ടർക്ക് എന്ത് പ്രതീക്ഷയാണ് കൊടുക്കാനുള്ളത്?
2: യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആയുസ് നമ്മളെ കയ്യിലിരിക്കുന്ന സംഗതിയല്ല, പക്ഷേ ഉള്ള ആയുസ് ഭംഗിയായിട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമുക്കും ശ്രമിക്കാവുന്നൊരു സംഗതിയാണ്. അപ്പം അവിടെ ഇപ്പം ഒരു കോൺസെപ്റ്റ് തന്നെ മാറി. അപ്പോൾ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഹെൽത്ത് കെയർ കോൺസെപ്റ്റ്, ഒരു ആരോഗ്യ ചിന്ത അല്ല ഇപ്പോൾ ഉള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ചിവിറ്റി എന്നുള്ളൊരു വാക്ക് അവിടെ വന്നു. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടിക്കൊണ്ടുപോകാമെന്ന് തെറ്റിദ്ധരിക്കപ്പെടാം, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആയുസിനെ ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെ ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ അസുഖങ്ങളെ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാന ഘടകം. അല്ലെങ്കിൽ ഇന്ന ഇതിൽ അസുഖം വരാൻ സാധ്യത ഉണ്ടെന്ന് നേരത്തെ മനസ്സിലാക്കി, അത് പ്രമേഹം മുതൽ എല്ലാ അസുഖങ്ങളും നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ റീജനറേറ്റീവ് മെഡിസിനും ഉപയോഗപ്പെടുന്നുണ്ട്. അത് ഇപ്പോൾ അസുഖങ്ങൾ വന്നിട്ടും ചികിത്സിക്കുന്ന ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പരിക്ക് കൂടുതൽ പറ്റാൻ സാധ്യതയുള്ള ഇപ്പം ഓരോ പ്രൊഫഷനും അല്ലെങ്കിൽ ഓരോ ജോലികൾ ചെയ്യുന്ന ആളുകളിലും ചില അവയവങ്ങൾ ഇപ്പോൾ കൂടുതൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, ഡ്രൈവർമാർ, അവർക്കൊക്കെ ചിലപ്പം നടുവേദനയ്ക്ക് സാധ്യത കൂടും. അപ്പോൾ അവർ നേരത്തെ അസസ്മെൻറ്റിലേക്ക് പോകുന്നു. നടുവേദന വരുന്നതിൻ്റെ മുമ്പേ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അവിടെ ആ കേട് വന്ന കോശങ്ങളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റീജനറേറ്റീവ് മെഡിസിൻ അതിൽ ഉപയോഗപ്പെടുത്തുന്നു. അവർ വെയിറ്റ് റിഡക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അവരെ അതിന് കൊണ്ടുപോകുന്നു. അവരെ ഇപ്പം ബാക്കിൻ്റെ മസിൽസ്, ഇപ്പം നടുവേദന വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ബാക്ക് മസിൽസ് സ്ട്രെങ്തനിങ് ചെയ്യുന്നു. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് അസസ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ വേദന അനുഭവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചിന്താഗതി ഒരു പക്ഷേ ഇനിയുള്ള കാലത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനൊരു സമാശ്വസിപ്പിക്കലായിരിക്കില്ല. നേരത്തെ മനസ്സിലാക്കി നേരത്തെ ചികിത്സിക്കുക, കൂടാതെ നോക്കുക, ഇതാണ് അതിലെ ഒരു പ്രധാന ഉദ്ദേശം. വേദനൻ്റെ ഒരു പ്രശ്നം അങ്ങനെ കൂടിയുണ്ട്. വേദന അനുഭവിച്ച് കഴിഞ്ഞാൽ അത് കുറയല്ല ചെയ്യുക, കൂടുക ചെയ്യുക. അപ്പം അതിൽ അധികം വരാതെ അതിൻ്റെ മുന്നേ അതിന് വേണ്ട ഇടപെടലുകൾ നടത്താൻ നോക്കുക എന്നുള്ളത്.
1: ജോലിയുള്ളവരാവട്ടെ, ജോലിയില്ലാത്ത

0: ഇതുവരാവട്ടെ സാധാരണ സ്റ്റെപ്പ് കയറുന്നൊരവസ്ഥ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്, ജോലിക്കിടയിലാവട്ടെ അതല്ലെങ്കിൽ വീട്ടിലാവട്ടെ. അപ്പോൾ സ്റ്റെപ്പ് കൂടുതൽ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വേദന നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതെന്തിൻ്റെയും സിഗ്നലാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ ഒരു സ്ഥിരമായ ആ ഒരു വേദനയിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും?
1: യഥാർത്ഥത്തിൽ ഈ സ്റ്റെപ്പ് കയറുന്നതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുന്ന ആളുകളുമുണ്ട്. ഇപ്പം ഈ ഷുഗർ കുറയാനൊക്കെ സ്റ്റെപ്പ് കയറിയാൽ മതി എന്നുള്ള. സ്റ്റെപ്പ് കയറുന്നതിൽ കുഴപ്പം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിന് പ്രിപ്പയർഡ് ആവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ മസിൽസ് പലതും സ്ട്രെങ്തനിങ് ചെയ്യണം. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തൊടൻ്റെ മസിൽസ്, അപ്പോൾ നമുക്ക് അത് ഒന്ന്. രണ്ടാമത്തെ ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഗതിയാണ് നമ്മളെ ഈ ബട്ടക്സ്, ഈ ബാക്കിലുള്ള മസിൽസ്. ആ രണ്ട് മസിൽസും വളരെയധികം ഉപയോഗപ്പെടുത്തി സ്ട്രെങ്തനിങ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറലൊക്കെ ഒരു പരിധിവരെ ആയാസമായി മാറും. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമ്മളൊരു 70 കിലോ ഉള്ള ഒരാൾ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സ്പീഡിലാണ് കയറുന്നതെങ്കിൽ അത് 80-90 ആയിട്ടാണ് കാലിൻ്റെ മുട്ടിൽ വരും. അപ്പോൾ അതധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നൊരു സംഗതിയല്ല. മറ്റ് എക്സസൈസുകളൊക്കെയാണ് കൂടുതൽ നല്ലത്. അതോടൊപ്പം തന്നെ ഈ സ്ട്രെങ്തനിങ് ചെയ്യാന്നുള്ളത് ചെയ്തു കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് മുട്ടുവേദന ചെറിയ തോതിലുണ്ടെങ്കിൽ അവർ യഥാർത്ഥത്തിൽ ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് അവർ ശ്രദ്ധിക്കണത് കാര്യം ചിലപ്പോൾ മുട്ട് തേയ്മാനത്തിൻ്റെ ഒരു തുടക്കമായേക്കാം. അപ്പോൾ അത് അവർ ആ എന്താ പറയുക, ഡോക്ടറെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് അസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിവേഴ്സിബിലിറ്റി സാധ്യത ആണെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. അത് സാധ്യമാവുന്ന ആളുകൾ അത് ചെയ്യുക. പിന്നെ ഇനിയിപ്പം ചില ആളുകളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, ചില പരിക്കുകളൊക്കെ പറ്റിയ ആളുകളോട് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ചെരിഞ്ഞ് കയറാൻ പറയും. അതായത് മുന്നോട്ട് കാല് വെച്ച് കയറുന്നതിന് പകരം സൈഡിലോട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് സ്റ്റെപ്പ് കയറുന്ന രീതിയുണ്ട്. അപ്പോൾ സൈഡിലെ മസിൽസാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അനിവാര്യ ഘട്ടത്തിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം, പക്ഷേ സ്റ്റെപ്പ് കയറുന്ന അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
0: വീട്ടുജോലികൾ ചെയ്യുന്ന ഉമ്മമാരോട്, അതല്ലെങ്കിൽ ഒരേ ഒരു പൊസിഷനിൽ നിന്നിട്ട് ജോലി ചെയ്യുന്ന, സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട്, അവർക്ക് വേദന കുറച്ച് അതേ പൊസിഷനിൽ നിന്ന വേദന വരുമല്ലോ, വേദന വരുന്ന സമയത്ത് നമ്മൾ ആ ജോലി നിർത്തി മറ്റെന്തെങ്കിലും ഒരു എക്സസൈസിലേക്ക് പോയി തിരിച്ചു വന്നാൽ അത് നമുക്കത് വേദന ഒഴിവാക്കാൻ സാധിക്കുമോ, അതിനെക്കുറിച്ചൊന്ന് പറയുമോ?
1: ഈ ഒരേപോലെ നിൽക്കുക എന്നുള്ളതും ഒരേപോലെ കുറേ സമയം ഇരിക്കുക എന്നുള്ളതും ഒരു നല്ലൊരു സംഗതിയായിട്ട് പറയാറില്ല. കാര്യം ഒരേപോലെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ബോഡീൻ്റെ വെയിറ്റ് മൊത്തം വരുന്നത് നടു, അതായത് നട്ടെല്ലിലേക്കും കാലിൻ്റെ മുട്ടിലേക്കും ഉപ്പൂറ്റിയിലേക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഈ കുറച്ച് ഡൈനാമിക്കായി നിൽക്കാന്ന് അറിയാം. അതിങ്ങനെ നടന്ന് പോകുന്ന സമയത്ത് ഈ പ്രശ്നം വരുന്നില്ല, ഒരു ഒരു സ്ഥലത്തേക്ക് വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഒരേപോലെ ഇരിക്കുക, ഒരേപോലെ കുറേ സമയം ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ നട്ടെല്ലിൽ ചില ഭാഗങ്ങളിൽ രക്തോട്ടം കുറഞ്ഞ് നിൽക്കുകയാണ് ആ സമയത്ത്. അപ്പം നമ്മളിങ്ങനെ മൂവ് ചെയ്ത് നിൽക്കലാണ് എപ്പോഴും നല്ലൊരു സംഗതി. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് അവർക്ക് അത് കുറയും. പക്ഷേ അത് സ്ഥിരമായിട്ട് അങ്ങനെ കണ്ടുവരുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇപ്പോൾ നടുവേദന ആണ് അവർക്ക് വരുന്നതെങ്കിൽ അവരെ ഈ ഡിസ്കിന് ചെറിയ പ്രശ്നം വന്നു തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ കാണപ്പെടാറുള്ളത്. ഒരു 40 മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ ഒരേപോലെ നിൽക്കുക ഇരിക്കുക ചെയ്യുന്ന സമയത്ത് അവർക്ക് നടുവേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക് വേദന ഭാവിയിൽ അത് വഷളാവാം. ഭാവിയിൽ അത് ഡിസ്ക് തള്ളലായിട്ട് കാലിലേക്ക് വേദന അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളിലേക്ക് എത്തും. അപ്പോൾ അത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് റിക്കവറി സാധ്യമാണ്.
0: ഒരു നല്ല വെയിറ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, നമ്മൾ പോട്ടർമാർ, അതേപോലെ തന്നെ മരം കൊണ്ട് കിടക്കുന്ന ജോലിക്കാർ, പിന്നെ അതേപോലെ കരിങ്കൽ കോറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, നല്ല വെയിറ്റുള്ള സാധനങ്ങൾ മാറ്റി എടുത്തു വെക്കേണ്ടി വരും. അങ്ങനത്തെ ആളുകൾക്ക് ഒരു ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ, അതല്ലെങ്കിൽ ഒരു സർജറിയിലേക്കൊക്കെ നീങ്ങും. അപ്പോൾ ഇതിന് ഇപ്പോൾ തന്നെ അവർ ശ്രദ്ധിക്കേണ്ട, അവർക്കൊക്കെ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്?
1: അല്ല, അവർ ഉണ്ടെങ്കിൽ സാധാരണ നേരത്തെ ഈ പറഞ്ഞ പോലെ അവർക്കാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ നമ്മളൊരു പക്ഷേ കണ്ടുവരുന്നത്. അപ്പോൾ അവർ അത് നേരത്തെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ഉപയോഗപ്പെടുന്ന ആ മസിൽസ് ഉണ്ടല്ലോ അത് കൂടുതൽ സ്ട്രെങ്തനിങ് ചെയ്ത അതിൻ്റെ അകത്തുള്ള ആ ബാക്കി ഭാഗങ്ങളിലേക്കുള്ള പരിക്ക് കുറയുന്നുള്ളതാണ്. മസിൽ സ്ട്രെങ്തനിങ് ഉള്ളും വഴി മറ്റതുള്ളതൊക്കെ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ ഇവർ അത് അങ്ങനത്തെ ആക്ടിവിറ്റി, പിന്നെ അങ്ങനെ പ്രശ്നമുള്ളവരോട് അങ്ങനത്തെ ആക്ടിവിറ്റി കുറയ്ക്കാൻ പറയാറുണ്ട്. അതിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ അടക്കം അങ്ങനെ ഒരു പ്രശ്നം പറയും. നമ്മൾ അവരും വലിയൊരു വെയിറ്റൊക്കെ വലിച്ചു കയറ്റുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും അവർക്ക് നടുവേദന, കൈവേദന ഒക്കെ ചിലപ്പോൾ അവർ നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് അവർ ഭയങ്കര മസ്കുലറായിരിക്കും, ഭയങ്കര. പിന്നെ ഇനി അവരോട് സ്ട്രെങ്തനിങ് എങ്ങനെ പറയുന്നൊക്കെ നമുക്ക് സംശയം തോന്നും. പക്ഷേ ഒരു പരിധി വരെയൊക്കെ പിന്നെ അവർ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യാറുള്ളത്. അതല്ലാതെ വേറൊരു വഴിയില്ല. പിന്നെ അവരോട് ആ തൊഴിൽ നിർത്താൻ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രായോഗിക പ്രശ്നം.
0: നമ്മൾ സ്ത്രീകളൊക്കെ പൊതുവെ വീട്ടിൽ ചെയ്യുന്നൊരു പിന്നെ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നല്ല വെയിറ്റുള്ളൊരു ബക്കറ്റ് ഒരു കയ്യിൽ പിടിച്ചിങ്ങനെ പോകുന്നതാണ്. എന്നിട്ട് ആ ഒരു വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ചെരിഞ്ഞതും കാണാം. അതിൻ്റെ ഒരു സയൻസ് എന്താ?
1: അത് ബോഡിൻ്റെ ഒരു ബയോമെക്കാനിക്സ് ആണ്. അത് നമ്മൾ എന്താ പറയുക, വെയിറ്റ് ബാലൻസിങ് ചെയ്യുന്നതെന്നുള്ളു.
0: അതുകൊണ്ടാണോ ഇവർക്ക് വേദന, ബാക്ക് പെയിൻ നന്നായിട്ട്?
1: അങ്ങനെ പറയാൻ വയ്യ. വെയിറ്റ് ഇപ്പോൾ ഈ ബാക്ക് പെയിൻ ഉള്ളവരോട് നമ്മൾ വെയിറ്റ് എടുക്കുന്നതൊക്കെ കുറക്കാൻ പറയും. വെയിറ്റ് അതുപോലെ തന്നെ അത് എടുക്കുന്ന ആ ഡൈനാമിക്സ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം. അവർ കറക്റ്റ് കുനിയുന്നതും, അല്ലെങ്കിൽ ചില സമയത്ത് ചില വെയിറ്റ് നമ്മൾ കുനിയാൻ പാടില്ല, ഇരുന്നിട്ട് എടുത്ത് പൊന്തിക്കൊക്കെ വേണ്ടത്. അപ്പോൾ ചില സമയത്ത് അവരത് ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ കയ്യിൽ തീരെ ബലം പ്രയോഗിക്കാതെ കൈ ഇങ്ങനെ തൂങ്ങിക്കെടുക്കായിരിക്കും ആ ബക്കറ്റ് വെള്ളം കൊണ്ട്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു ആരോഗ്യപരമായിട്ടുള്ള കാര്യമായിരിക്കില്ല.
0: കുട്ടികളെടുക്കുന്ന സമയത്ത്
1: കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു അത്ര പ്രശ്നം വരാറില്ല ആൾക്കാർക്ക്. ഒന്നാമതെന്ന് വെച്ചാൽ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 5 കിലോ അങ്ങനെയൊക്കെയല്ലേ മാക്സിമം വെയിറ്റ് വരാറുള്ളൂ. പിന്നെ രണ്ട് സൈഡിലും പിടിച്ചെടുക്കുക. ബക്കറ്റ് പോലല്ലേ, ബക്കറ്റ് നമ്മളൊരു നേർത്തൊരു വടിക്കഷ്ണത്തിലാണ് ഈ 5 കിലോ അല്ലെങ്കിൽ 10 കിലോ ഒക്കെ വെയിറ്റ് പോരുന്നത്. അപ്പോൾ അതൊരു ഇതാണ്. കയ്യിലും മസിൽസൊക്കെ പെയിൻ ആവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്.
0: സ്വാഭാവികമായും വേദന അനുഭവിച്ച് സഹിച്ച് നടക്കുന്നതിലേറെ ആ വേദനയുടെ കാരണം കണ്ടെത്തി ആ ഏത് ഭാഗത്തേക്കാണോ പ്രശ്നമുള്ളത് ആ പ്രശ്ന ഉള്ള ഭാഗത്തിന് കുറച്ചുകൂടി ഒന്ന് ഉഷാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, ഡീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
1: ശ്രമിക്കുക,
0: റീജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. സാധാരണ IT പ്രൊഫഷണൽസ്, അതേപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞു താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടേഴ്സ്, അതേപോലെ പല്ല് ഡോക്ടർമാർ, ഇവർക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പറഞ്ഞു. അങ്ങനത്തെ ആളുകൾക്ക് എന്താണ് ഡോക്ടറെ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്?
1: അല്ല, അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റർ കറക്ഷൻസ്, ഇപ്പം മറ്റേ താക്കോൽദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നവരെ കാര്യത്തിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ചില സമയത്ത് ചിലപ്പോൾ അവരൊരു ഉയരത്തിൽ കയറി നിന്നിട്ട് ചെയ്യാം, അങ്ങനെ കുറേ. പക്ഷേ അതിലൊരു വിഷയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ശസ്ത്രക്രിയേൻ്റെ ഇപ്പോൾ നമ്മളെന്നും കാണുന്ന ആൾക്കാരായതുകൊണ്ട് കൂടെയുള്ള ആൾക്കാരും കൂടി അതുപോലെ ആവണം, എല്ലാവരും ഒരേ ഹൈറ്റ് ആയിരിക്കില്ല. അപ്പോൾ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി റോബോട്ടിക്കൊക്കെ ആയി. ഇപ്പോൾ റോബോട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അവരൊരു സൈഡിൽ നിന്ന് ബട്ടൺ അമർത്തിയാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലൊക്കെ പോകുന്നുണ്ട്. കാര്യങ്ങൾ എളുപ്പമാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം ഈ IT പ്രൊഫഷണൽസിൻ്റെ കാര്യം അതാണ്. അവർ ആ സീറ്റിംഗ് പൊസിഷനാണ് മെയിൻ ഫാക്ടർ. അവർ ഇരിക്കുന്നത് കറക്റ്റ് ആവണം, പിന്നെ അവരൊരു നിശ്ചിത സമയത്ത് എണീറ്റ് നടക്കണം. ഇപ്പോൾ സ്റ്റാൻഡിങ് ചെയേഴ്സും അല്ല സ്റ്റാൻഡിങ് മറ്റേ ടേബിൾസൊക്കെ അവൈലബിൾ ആണ്. ഇങ്ങനെ നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിന്ന് നടന്ന് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവർ ഈ സ്ക്രീന് എപ്പോഴും അവരെ ഒരു കണ്ണിൻ്റെ ലെവലിൽ വെക്കണം എന്നുള്ള പറയുക. ഈ കഴുത്ത്, അവർ കഴുത്ത് വേദനയാണ് അവർക്ക് വലിയൊരു പ്രശ്നം വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ നമ്മളെ ഈ ബാക്ക് മസിൽസും അതുപോലെ തന്നെ ഈ ബട്ടക്സിൻ്റെ അവിടുത്തെ മസിൽസും അത് വീക്കാവും നമ്മൾ ഈ കുറേ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ, അല്ലെങ്കിൽ അത് വേണ്ടത്ര ഉപയോഗിക്കാൻ പറ്റാറില്ല. അപ്പം അതിന് സ്പെഷ്യലായിട്ട് എക്സസൈസും കാര്യങ്ങളും അവർ കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഇനിയിപ്പോൾ അവരാ മറ്റേ വർക്ക് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ മറ്റ് സമയങ്ങൾ ഉപയോഗിച്ചിട്ട് അത് സ്ട്രെങ്തൻ ചെയ്യുക, അതൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ളത്. ആ എർഗണോമിക്സ് കറക്റ്റ് ആക്കുക എന്ന് പറയും. അത് അവരിരിക്കുന്നത് ഈ കൈയിൻ്റെ മുട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് വേണം അവർ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുന്നതൊക്കെ. ചിലവരിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ അവർക്കൊക്കെ ഇവിടെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിൽ പെയിൻ വരിക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഇവിടെ കൈയിൻ്റെ റിസ്റ്റിൽ പെയിൻ വരും ചിലവർക്ക്. അപ്പം അത് കൈ ഇത് കറക്റ്റ് ആയിരിക്കണം, കണ്ണിൻ്റെ ഇത് കറക്റ്റ് ആയിരിക്കണം. ഈവൻ സ്ക്രീന് മുന്നിൽ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീൻ ഇത്ര ദൂരത്തിലായിരിക്കണം ഉണ്ടാവുക. പിന്നെ ഒരേപോലെ കുറേ സമയം ഇരിക്കരുത് എന്നാണ്. മുന്നേ നമ്മൾ പറയില്ല ഇങ്ങനെ നീണ്ടു നിവർന്ന് ഒരേപോലെ ഇരിക്കുക, ആ ഒരു സാധനം ഇപ്പം പറയുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വല്ലാണ്ടിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കാൻ പാടില്ല. പക്ഷേ കുറച്ചുകൂടി ബാക്കിലേക്കായിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നാൽ പോലും അങ്ങനെയും കുറേ സമയം ഇരിക്കരുത്. ഇങ്ങനെ ശരിക്കും എണീറ്റ് നടക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്ന പൊസിഷൻ തന്നെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറയും. അങ്ങനെ ഒരു അരമണിക്കൂർ കൂടുമ്പോൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് സപ്ലൈ കിട്ടാൻ, നമ്മൾ നട്ടലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് സപ്ലൈ എത്തണമെങ്കിൽ അതൊക്കെ ആവശ്യമായിട്ടുള്ളത്.
0: ഡോക്ടർ പറഞ്ഞത് നമുക്ക് സ്വാഭാവികമായിട്ടും മെഡിസിൻ ഇല്ലാതെ തന്നെ ഇതൊക്കെ ഒരുപാട് ചില ശ്രമങ്ങൾ നടത്തിയാൽ, ശ്രമങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഹാർഡ് വർക്ക് എന്ന് പറയാം, കഠിന ശ്രമങ്ങൾ നടന്നാൽ തന്നെ നമുക്കത് മെഡിസിൻ ഇല്ലാതെയോ അല്ലെങ്കിൽ സർജറി ഒന്നുമില്ലാതെ തന്നെ ഒരു ശ്രമം നടത്താം എന്നുള്ളതാണ് പറഞ്ഞത്.
1: മെഡിസിൻ ചില ഘട്ടത്തിൽ നമുക്ക് വേണ്ടി വരും. ഒരു പ്രയാസം കൂടുമ്പോൾ ഒന്ന് മെഡിസിൻ ഒഴിവാക്കി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേദന സഹിച്ചേ കൂടുകയേ ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പഴയ പോലെ വേദന സംഹാരി കൊടുക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്ന് മാറി. ഇപ്പോൾ നമ്മൾ ഈ പെയിൻ സ്പെഷ്യാലിറ്റിയൊക്കെ വന്നതുകൊണ്ട് വേദനനെ തന്നെ നമ്മൾ മുറിച്ച് മുറിച്ചാണ് കാണുന്നത്. അതിൽ ചിലത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവിടെ അങ്ങനത്തെ മരുന്നിൻ്റെ ചെറിയ ഡോസ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അത് അപൂർവമാണ്. പക്ഷെ അതല്ലാത്ത മരുന്നുകളൊക്കെ ഉണ്ട് ഞരമ്പുമായി ബന്ധപ്പെട്ട്. അവിടെ വേദന സംഹാരി കുറച്ചിട്ടുള്ള മറ്റ് മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്. പക്ഷേ ഈ പറഞ്ഞ പോലെയാണ്, ഇപ്പോൾ നമ്മൾ റീഹാബിലിറ്റേഷൻ ഇങ്ങനത്തെ സംഗതികൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ തുടക്കത്തിലെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സർജറിയൊക്കെ ഒഴിവാക്കാം. ഈ സർജറിയൊക്കെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ അതല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഘട്ടത്തിലെത്തിയ ആളുകൾക്ക് അതേ ഉള്ളൂ നമുക്ക് പരിഹാരമായിട്ട് പറഞ്ഞു കൊടുക്കാനുണ്ടാവുക.
0: ഉപ്പൂറ്റി വേദനയെക്കുറിച്ച് ഡോക്ടറെ നമുക്ക് ശ്രോതാക്കളോട് എന്താ പറയാനുള്ളത്?
1: ഉപ്പൂറ്റി വേദന പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടാറ്. പുരുഷന്മാരിൽ വരാറുണ്ട്, അപൂർവമാണ്. അപ്പോൾ ഈ ഉപ്പൂറ്റി വേദന ചിലപ്പോൾ അത് വാദവുമായിട്ടൊക്കെ ബന്ധപ്പെടും. വാദം എന്ന് പറയുമ്പോൾ രക്തവാദം ആവണമെന്നില്ല. ഈ സീറോ നെഗറ്റീവ് ആർത്രോപതി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഫൈബ്രോമയാൾജി എന്നൊക്കെ പറഞ്ഞിട്ട് പല കാറ്റഗറി. അപ്പോൾ അതിൽ മുന്നത്തെ കോൺസെപ്റ്റ് ഒന്ന് മാറി. മുന്നേ നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറേ മരുന്ന് കൊടുക്കും, ചൂട് തണുപ്പൊക്കെ അപ്ലൈ ചെയ്യും, അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതിനുള്ള സ്പെഷ്യൽ സോഫ്റ്റ് ആയിട്ടുള്ള ഷൂസോ ചെരുപ്പോ ഉപയോഗിക്കാനൊക്കെ പറയും. ഇപ്പോഴും അതൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ള അതിനുള്ള മറ്റേ എക്സസൈസുകളും കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ മസിൽസ് എല്ലാം ഒരു യൂണിറ്റാന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കൊക്കെ ഇപ്പോൾ പോയി തുടങ്ങി. നമ്മൾ മറ്റേത് 300 ചില്ലാ മസിൽസ് ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് ഇതെല്ലാം ഒരു മറ്റേ എല്ലാം ഒറ്റ യൂണിറ്റാണ്, ഓരോന്നും തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളത്. അപ്പം അതിൽ പല മസിൽസും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് സ്ട്രെങ്തനിങ് ചെയ്യുന്ന സമയത്ത് ഈ ഉപ്പൂറ്റി വേദന എൻ്റെ വേദന മാറാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ചില ഘട്ടത്തിൽ നമുക്ക് നല്ല നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഈ ഉപ്പൂറ്റിയിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ അൾട്രാസൗണ്ട് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. നോക്കിയിട്ട് നമ്മളതിലേക്ക് ഈ പറഞ്ഞ പോലെ റീജനറേറ്റീവ് മെഡിസിൻ തെറാപ്പി കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് സമയമെടുക്കും, 2 മാസം ഒക്കെ എടുക്കാറുണ്ട് അതിൻ്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്താൻ. ഈ ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട്.
0: ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ടെന്നീസ് എൽബോ. അത് പല ആളുകളും പറയപ്പെടാറുള്ള ഒരു വേദനയാണ്. അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്?
1: ടെന്നീസ് എൽബോ വളരെ സാധാരണമായിട്ട് കാണുന്നുണ്ട്. അത് പുരുഷന്മാരിലെ സ്ത്രീകളിലും ജോലി ചെയ്യുന്നവരിലും എല്ലാം കാണുന്നുണ്ട്. അത് കൂടുതലും നമ്മളിപ്പോൾ ഈ കൈയിൻ്റെ ആക്ഷൻ ഇങ്ങനെ വരുന്ന സമയത്ത് ഉള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഡ്രൈവർമാരിൽ ഇങ്ങനെ അലക്കി വസ്ത്രം പിഴിയുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത്, സ്കൂട്ടർ ഓടിക്കുന്ന ആളുകളിൽ, അങ്ങനെയൊക്കെ പല രീതിയിലും കാണും, കളിക്കാരിൽ കാണും. അപ്പം അത് നമ്മൾ ഈ കൈമുട്ടിൻ്റെ ഈ ഭാഗത്ത് വേദന വരുന്ന ഒരു സംഗതി. അതേപോലെ ഇപ്പുറത്തും വരാറുണ്ട്, ഇങ്ങനെ ഗോൾഫേഴ്സ് എൽബോ എന്നാണ് പറയുക. അപ്പോൾ ഈ സംഗതിയിൽ നമ്മൾ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ അതിനുവേണ്ടി മരുന്ന് കൊടുക്കും. അതിന് ചില എക്സസൈസുകളുണ്ട് കേട്ടോ, അതിനും എക്സസൈസും അതുപോലെ തന്നെ ഐസ് അപ്ലൈ ചെയ്യുക. പിന്നെ അതിന് കെട്ടുന്ന ഒരു ബ്രേസ് ഉണ്ട്, കയ്യിൽ കെട്ടുന്ന ഒരു ബ്രേസ് ഉണ്ട്, ആ ബ്രേസ് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചികിത്സിക്കാറുള്ളത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ചിലവർക്ക് വരും, അതിങ്ങനെ ക്രോണിക്കായിട്ട് കുറേ കാലമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുന്ന ആളുകളിൽ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യേണ്ടി വരാറുണ്ട്. അത് മിക്കവാറും ഒരു തവണ ചെയ്താൽ തന്നെ അത് ഫലപ്രാപ്തി കാണാറുണ്ട്. ചില ആളുകളിൽ അത് ഒന്നുകൂടി 2 തവണ ചെയ്യേണ്ടി വരാറുണ്ട്. പക്ഷേ കുറച്ച് സമയം അതിനുവേണ്ടി കൊടുക്കണം, അതിൻ്റെ ഒരു ഫലപ്രാപ്തി കിട്ടുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ അത് മാറിക്കിട്ടാറുണ്ട്. മുന്നത് സർജറിയൊക്കെ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ട്, ഇപ്പോൾ അത് പൊതുവേ വേണ്ടി വരാറില്ല. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ പോലും ഈ റീജനറേറ്റീവ് മെഡിസിനാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. മുപ്പരക്ക് ടെന്നീസ് എൽബോ വന്നപ്പോഴാണ് പൊതുവെ ആളുകൾക്ക് അത് ടെന്നീസ് കളിക്കുന്നവരെക്കാളും അത് നമ്മളെ നാട്ടിലുള്ളവർ അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു.
0: അസുഖത്തിന്റെ പേര് ടെന്നീസ് ആണെങ്കിലും അനുഭവിക്കുന്നത് എല്ലാം
1: സാധാരണക്കാരനും അനുഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്.
0: ഒരുപാട് സാധ്യതകളുള്ള ഒരു ചികിത്സ, എന്നാൽ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മനസ്സ് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചികിത്സയെക്കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ ആരോഗ്യ വിചാരത്തിൽ ചർച്ച ചെയ്തത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ ജസീൽ കെ. അദ്ദേഹം കോഴിക്കോട് ബഡ്ഡീസ് ഹെൽത്ത് കെയർ ക്ലിനിക്കിലെ പെയിൻ സ്പെഷ്യലിസ്റ്റാണ്. വളരെ സാധ്യതകളേറെയുള്ള ഈ ഒരു ചികിത്സ സംവിധാനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം.
1: ഈ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഇപ്പം അതിൽ കുറേ ഘടകങ്ങളുണ്ട്. പല ഘടകങ്ങളും പുതുതായിട്ട് അതിലിങ്ങനെ ആഡ് ചെയ്ത് വരുന്നുണ്ട്. പലതിപ്പോൾ നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്തിട്ട് പോലും ഇല്ലാത്ത സംഗതികളുണ്ട്. ഇപ്പം എളുപ്പമാണോന്ന് വെച്ചാൽ ആണ്, പക്ഷെ അതിൻ്റെതായ എന്താ പറയുക ചിലവുകൾ വരുന്ന സംഗതികളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ദീർഘകാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു സംഗതിയല്ല പലതും പുതിയതായി വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഫലപ്രാപ്തി ദീർഘകാലത്തേക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ളത് വരും കാലങ്ങളിൽ നമ്മൾ കണ്ടറിയണം. പക്ഷേ ഇതിലിപ്പം പല ഇപ്പോൾ സ്റ്റെം സെല്ല് എന്ന് പറയുന്ന ഒരു സംഗതി വല്ല അധികമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ദീർഘകാലത്തെ ഫലപ്രാപ്തി ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഒപ്പം തന്നെയുള്ളത്. പക്ഷേ സ്റ്റെം സെല്ല് ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കര വ്യത്യാസം കാണുന്നുണ്ട്. പക്ഷേ ചിലവ് ഭയങ്കരമായിട്ട് കൂടുന്നൊരു പ്രശ്നം നിലവിലുണ്ട്. അതുപോലെ തന്നെ സ്റ്റെം സെല്ല് എടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു സംഗതിയാണ് രോഗിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പരമാവധി നമ്മൾ ഒഴിവാക്കുക ചെയ്യുക. പിന്നെ ഇപ്പോൾ PRP എന്ന് എക്സോസോംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ഇതുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഭാവിയിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, അതായത് നമ്മൾ ഓരോ ചെറിയ വേദന വരുമ്പോഴേക്കിനും എന്താണ് പരിക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മളെ മറ്റ് ഇമേജിങ് ടെക്നിക്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആപ്പുകളും അൾട്രാസൗണ്ടും MRI CT ഒക്കെ അത് വളരെ സാധാരണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് നേരത്തെ മനസ്സിലാക്കി, അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടാനേ സാധ്യതയുള്ളൂ. അപ്പം ഇനിയുള്ള കാലത്ത് ഇപ്പം ഈ കോടികൾ വരുമാനമുള്ള കളിക്കാർ ചെയ്യുന്ന ചികിത്സയാണ് ഇപ്പം അതെങ്കിൽ, ഇനിയുള്ള കാലത്ത് അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, പണ്ട് നമ്മളിങ്ങനെ ഒരു ഇത് കഴിയുമ്പോൾ കർക്കിടക മറ്റേ ഇത് പദ്യം എന്നൊക്കെ പറയുന്ന പോലെ ചെയ്യുന്ന രീതിയിലേക്ക് ഇത് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കുന്നത് നമ്മൾ.
0: ഓക്കെ, ഇത്തരം ചികിത്സാ രീതികൾ പുതിയ കാലത്ത് ഒരുപാട് സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജസീൽ ഡോക്ടർ അദ്ദേഹം ഈ ഒരു എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്കിരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ആരോഗ്യ വിചാരം. മരുന്നില്ലാതെ വേദനകൾക്ക് പരിഹാരമുണ്ടോ? അതിനൂതന ചികിത്സാ രീതികൾ, ഭാഗം 2. ആരോഗ്യ വിചാരത്തിൽ ഡോക്ടർ ജസീൽ കെ, പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ഡിക്കാടുമായിരുന്നു ആരോഗ്യ വിചാരത്തിൽ ഇതുവരെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ആരോഗ്യ വിചാരം ഇവിടെ സമാപിക്കുന്നു.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ്സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഏറ്റവും മഹത്തായ പ്രതിഫലം. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ 189-ാമത്തെ ബാബ് അധ്യായം, ബാബ് ഫളിൽ മഷീൽ അൽ മസാജിദ്, മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1057-ാമത്തെ ഹദീസ്. വഅൻ അബി മൂസ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഅളമ അന്നാസി അജ്റൻ ഫി സ്സലാത്തി അബഅദുഹും ഇലൈഹാ മംഷ അബഅദുഹും ഇലൈഹാ മംഷൻ ഫഅബഅദുഹും വല്ലദി യൻതദിറു സ്സലാത്ത ഹത്താ യുസല്ലിഹാ حتى يصليها مع الإمام أعظم أجرا من الذي يصليها ثم ينام متفق عليه مهانا يا صحابي أبو موسى الأشعري رضي الله عنه لن رواية چينا حديث أدهم برينو قال رسول الله صلى الله عليه وسلم الله عند رسول صلى الله عليه وسلم برينو إن أعظم الناس أجرا في الصلاة نمسكارة ജനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയ പ്രതിഫലം ലഭിക്കുന്നത്. അബഅദുഹും ഇലൈഹ മംഷ, നമസ്കാരത്തിലേക്ക് ഏറ്റവും ദൂരെ നിന്നും നടന്നു വരുന്നവർക്കാണ്. വല്ലദി യൻതദിറു സ്സലാത്ത ഹത്താ യുസല്ലിയഹ, അതുപോലെ നമസ്കാരം കാത്തിരിക്കുകയും നമസ്കരിക്കുന്നത് വരെ മഅൽ ഇമാമി ഇമാമിൻ്റെ കൂടെ. അഅളമു അജ്റം മിനല്ലദി യുസല്ലിയഹ സുമ്മ യനാമു, നമസ്കരിച്ചുകൊണ്ട് ഉറങ്ങുന്നവനേക്കാളും ഏറ്റവും മഹത്വമേറിയ പ്രതിഫലമുള്ളത്. സഹോദരങ്ങളെ, ഇബാദത്തുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നത് മുർത്തബിതുൻ ബിൽ ഇഖ്ലാസി വൽ മശഖത്തിൽ ഹാസിലത്തി ഫീഹ, അതിലെത്രത്തോളം പ്രയാസവും ആത്മാർത്ഥതയും ബന്ധപ്പെട്ട് കിടക്കുന്നു അതിനനുസരിച്ചാണ്. കുല്ലമ സാദത്തിൽ മഷക്ക വസാദൽ ഇഖ്ലാസ് സാദൽ അജർ, എത്രത്തോളം കൂടുതൽ ആത്മാർത്ഥതയും ഇഖ്ലാസും സിൻസിയറിറ്റി പ്രയാസവും അതിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടോ അതിനനുസരിച്ച് പ്രതിഫലം വർദ്ധിക്കും. അതാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത്. വിദൂരതയിൽ നിന്ന്, വിദൂരസ്ഥലത്ത് നിന്ന് മസ്ജിദിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, അതുപോലെ തന്നെ ഇമാമിൻ്റെ കൂടെ നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, ജനങ്ങളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം നേടിയെടുക്കുന്നവർ അത്തരത്തിലുള്ള ആളുകളാണ്. വിദൂരതയിൽ നിന്ന് നടന്നു വരുന്ന ആളുകൾ, അതേപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്നവർ. എന്തുകൊണ്ടാണ് ഇത്ര മഹത്വവും പ്രതിഫലവും ലഭിക്കാൻ കാരണം? അന്ന സബബ അഅലമിയത്തിൽ അജ്രി ഫി സ്വലാത്തി ഹുവ ബുഅദുൽ മംഷ, ഇത്ര പ്രതിഫലം ലഭിക്കാനുള്ള കാരണം നമസ്കാരത്തിൽ എത്രയോ ദൂരത്ത് നിന്ന് നടന്നു വരുന്നു എന്നുള്ളതാണ്. ബുഅദുൽ മസാഫ വകസറത്തുൽ ഖുത, എത്രത്തോളം ദൂരെയാവുമോ അത്രത്തോളം കാലടികൾ വർദ്ധിക്കുമല്ലോ. ധാരാളം കാലടികൾ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് അവൻ എടുത്തുവെക്കുന്നു. അതൊരു പ്രയാസത്തിൻ്റെ വഴിയാണ്. മസ്ജിദിൻ്റെ അടുത്തുള്ളവനേക്കാളും ദൂരെ നിന്ന് വരുന്നത് അങ്ങേറ്റത്തെ സബറ് വേണം. അള്ളാഹുവിനെ വഴിപ്പെടാൻ, ഇബാദത്ത് നിർവഹിക്കുവാനുള്ള സ്വബർ, അസ്വബറു അലാ ത്വാഅത്തില്ല എന്ന് പറയുന്ന ആ ഒരു ക്ഷമക്കും. ഫകുല്ലു സലാത്തിൻ തൂജദു ഫീഹൽ മഷഖ മിൻ ഹൈസ് ബഅദുൽ മംഷ ഫഹിയ അഅലമു അജർ, എത്ര വിദൂരത്ത് നിന്ന് ഓരോ നമസ്കാരത്തിനും വേണ്ടി വരുന്നോ അതിനുള്ള പ്രയാസം സഹിക്കുന്നോ അനുഭവിക്കുന്നോ അവർ മഹത്തായ പ്രതിഫലമാണുള്ളത് അത്തരക്കാരായ ആളുകൾക്ക്. വഫുദലു മിന സ്വലാത്തില്ലത്തി ലാ യുജദു ഫീഹ ദാലിക, അതില്ലാത്തവരെക്കാളും ഇങ്ങനെയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർക്ക് കൂടുതലുണ്ട്. വഫി ഹാദ, അതോടൊപ്പം തന്നെ ഇതിൽ തർഗീബും മസ്ജിദിൻ്റെ വിദൂരത്താണെങ്കിലും ജമാഅത്തിന് വേണ്ടി വരണമെന്നത് പ്രോത്സാഹിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് അവരുടെ മനസ്സിൽ അതിനോടുള്ള ഇഷ്ടമുണ്ടാക്കുകയും ചെയ്യണം. കാരണം സ്വഹാബത്ത് അപ്രകാരമാണ് അങ്ങനെ ചെയ്തിരുന്നത്. നമ്മൾ ബനൂ സലമയുടെ ചരിത്രം മനസ്സിലാക്കി അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൻ്റെ അടുത്തേക്ക്, അതിൻ്റെ തൊട്ടടുത്തേക്ക്, മസ്ജിദ് നബവിയുടെ അരികിലേക്ക് താമസം മാറാൻ ഉദ്ദേശിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കൽപ്പിച്ചതും ആ കാലടികൾക്ക് അവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് ഉണർത്തിയതും നാം മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഈ ഹദീസുകൾ നമ്മളെ ഉണർത്തുന്നത്, സഹോദരങ്ങളെ, ഒരാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടുകയും അതേപോലെ തന്നെ നമസ്കാരം കാത്തിരിക്കുകയും ചെയ്യുന്നതിന് ഏറെ മഹത്വമുണ്ട്, പ്രതിഫലമുണ്ട്, ശ്രേഷ്ഠതയുണ്ട് എന്നറിയിക്കാനാണ്. വലാ തസാലുൽ മലായികത്തു തുസല്ലി അലൈഹി മാദാമ ഫീ മുസല്ലാഹു. ഒരാൾ നമസ്കാരം നിർവഹിച്ച് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമത്രയും മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ വൈദാക്കാന ബൈചുക ബഈദൻ അനിൽ മസ്ജിദ്, നിന്റെ വീട് മസ്ജിദിൽ നിന്ന് വിദൂരത്താണ്, പക്ഷേ വലം യംനഉകൽ ബുഅദ്, ആ ദൂരമെന്നുള്ളത് നിനക്ക് തടസ്സമാകുന്നില്ല, മിൻ ഹുദൂരിൽ ജമാഅ, ജമാഅത്തിന് വരാൻ വേണ്ടി നിനക്ക് തടസ്സമല്ല. വൈന്നക അഅളമു അജ്റൻ മിനൽ ഖരീബ്, അടുത്തുള്ളവനേക്കാളും നിനക്ക് അതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലഭിക്കും. കാരണം ലി അന്നൽ ഖരീബ ലൈസ ലഹു ഉദ്റുൻ, അടുത്തുള്ളവന് യാതൊരുവിധ ഒഴിവ് കഴിവുമില്ല. ഖരീബുൻ യസ്ഹുലു, അടുത്തുള്ളവന് എളുപ്പമാണ്. അലൈഹിൽ വുസൂലു ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എത്താൻ വേണ്ടി. എന്നാൽ വൽ ബഈദു ഖദ് യകൂനു ലഹു ഷൈഉ മിനൽ ഉദ്റി ലിബഅദിഹി, ഒരുപക്ഷേ ദൂരത്തുള്ളവന് ഒഴിവ് കഴിവുകൾ ഉണ്ടായേക്കാം, ദൂരമാണ് എന്നതുകൊണ്ട് പ്രയാസമുണ്ടാകും, അതുപോലെ തന്നെ ജമാഅത്ത് ലഭിക്കാൻ എത്തിക്കൊള്ളണമെന്നില്ല, ഇങ്ങനെ തുടങ്ങി പല കാരണങ്ങളും ഉണ്ടാവാം. പള്ളിയിലെത്താൻ വേണ്ടി, ജമാഅത്തിൻ്റെ കൂടെ നമസ്കരിക്കാൻ വേണ്ടി അവന് ഒഴിവ് കഴിവ് കിട്ടിയേക്കാം. പക്ഷേ വൈസല്ലി മഅൽ ജമാഅത്തി ഫക്കാ നഹാദ അഫ്ദൽ, അവൻ ദൂരത്തെ പരിഗണിക്കാതെ മസ്ജിദിൽ ഹാദിറായി നമസ്കാരം നിർവഹിക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ, ശ്രേഷ്ഠം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നല്ലദീ യൻതളിറു സ്വലാഹത്ത യുസല്ലിയാഹ, ഒരാൾ നമസ്കാരം കാത്തിരിക്കുന്നു, പ്രതീക്ഷിച്ചിരിക്കുന്നു, എന്നിട്ട് ഇമാമിൻ്റെ കൂടെ നമസ്കരിക്കുന്നു, അതാണ് അഫ്ദൽ മിനല്ലദീ യുസല്ലി സുമയനാമു, നമസ്കരിച്ച് ഉറങ്ങുന്നവനേക്കാളും ശ്രേഷ്ഠതയുള്ളത് ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നമസ്കരിക്കുക എന്നുള്ളത്. വഹാദ ഫി സ്വലാത്തിൽ ഇഷ, ഇതിവിടെ ഇഷ നമസ്കാരത്തിലാണ് ഉദ്ദേശിച്ചത്. ഫൈനൽ മഷ്റൂ ഫി സ്വലാത്തിൽ ഇഷ അൻ തുഅഖ്ഖറ ഇലാ സുലുസിൽ ലൈൽ, ഇഷ നമസ്കാരം കുറച്ചുകൂടി വൈകിപ്പിക്കുക എന്നത് സുലുസുൽ ലൈലിലേക്ക് വൈകിപ്പിക്കുക എന്നുള്ളത് ഷറയിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേ സമയം കഴിഞ്ഞിട്ടായിരുന്നു ഇഷ നമസ്കാരം നിർവഹിച്ചിരുന്നത്. ഇന്നഹു ലവഖ്തുഹ ലൗല അന്ന ശുഖാല ഉമ്മത്തി, എന്നിട്ട് പറയുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഇതായിരുന്നു അതിൻ്റെ സമയം. അപ്പോൾ ഇഷ നമസ്കാരം അത് വൈകിപ്പിച്ച് നിസ്കരിക്കുക എന്നുള്ളതാണ് അതിൽ ഫളായിട്ടുള്ളത്. അപ്പോൾ ഫഹാദല്ലദീ സല്ല വഹ്ദഹു വനാമ, ഒറ്റക്ക് നമസ്കരിച്ച് ഉറങ്ങുന്നവനേക്കാളും ഖൈർ, ശ്രേഷ്ഠത, മഹത്വം, അവൻ ജമാഅത്തിനു വേണ്ടി കാത്തിരുന്നു, ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നമസ്കരിച്ച് ഉറങ്ങുന്നതാണ്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം കാത്തിരിക്കുക എന്നുള്ളത് അതിന് ക്ഷമ വേണം. അതിന് അങ്ങേയറ്റത്തെ ഇഖ്ലാസും ആത്മാർത്ഥതയും നന്മയോടുള്ള താല്പര്യവും ആവശ്യമാണ്. അപ്പം അത്രത്തോളം അവൻ്റെ ആ ഒരു പരിശ്രമത്തിന് പ്രതിഫലം ലഭിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ, ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് ഓരോ മുസ്ലിമിൻ്റെ മേലിലും. അതാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഖദ് ഹമംതു അൻ ആമുറ ബിസ്സലാത്തി ഫതുഖാമ സുമ്മ ആമുറ റജുലൻ ഫയുസല്ലി ബിന്നാസ്, ഞാൻ വിചാരിച്ചുപോയി ഒരാളോട് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി കൽപ്പിച്ചു, ഇഖാമത്ത് വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചു, എന്നിട്ട് ഒരാളോട് ജനങ്ങളെയും കൊണ്ട് നിസ്കരിക്കാൻ പറഞ്ഞു. സുമ്മ അൻതലഖ ബിരിജാലിൻ മഅഹും ഹുസമു മിൻ ഹത്തബിൻ ലാ യഷ്ഹദൂന സ്വലാത ഫഉഹരിഖ അലൈഹിം ബുയൂതുഹും ബിന്നാർ, എന്നിട്ട് കുറച്ച് ആളുകളെ വിറകും കൊണ്ടുപോയിട്ട് നമസ്കരിക്കാൻ വേണ്ടി വരാത്ത ആളുകളുടെ വീടുകൾ അവരെ കൊണ്ട് കത്തിച്ചു കളയാൻ പോലും എനിക്ക് തോന്നിപ്പോയി എന്ന്. നോക്കൂ സഹോദരങ്ങളെ, അത്രത്തോളം ഗൗരവമാണ് ജമാഅത്ത് നമസ്കാരത്തിന്. അപ്പോൾ നമ്മൾ നമസ്കരിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ കിടന്നുറങ്ങുക, വീട്ടിൽ തന്നെ നമസ്കരിച്ചു കിടക്കുക എന്നതല്ല. ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി അതെത്ര ദൂരത്താണെങ്കിലും അതിന് പോയി ഇഷാവും കൂടി കഴിഞ്ഞ് വരിക. ആ ഒരു മനസ്സ് നന്മയോടുള്ള ആഗ്രഹവും നമസ്കാരത്തോടുള്ള ആ ഒരു ഇഷ്ടവും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്, ഖുർറത്തു ഐനി ബിസ്സല, എൻ്റെ കൺകുളിർമ എനിക്ക് സന്തോഷം ലഭിക്കുന്നത് നമസ്കാരത്തിലാണ്. ദീർഘമായി നമസ്കാരം നിർവഹിക്കുവാൻ, സുന്നത്ത് നമസ്കാരം നിർവഹിക്കുവാൻ, രാത്രി നമസ്കാരം നിർവഹിക്കുവാൻ, ദുഹാ നമസ്കാരം, മറ്റു ഏതെല്ലാം നിലക്കുള്ള റവാത്തിബ് സുന്നത്തുകളും എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും ഫർള് നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള ഇഷ്ടം ആ മനസ്സിൻ്റെ ഒരു നന്മയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇൻതിളാറു സ്വലാ ബഅദ സ്വലാ, ഒരു നമസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ക്ഷമയുള്ള, ആത്മാർത്ഥതയുള്ള, പ്രതിഫലം ആഗ്രഹിക്കുന്ന റബ്ബിൻ്റെ ദീനിനോടും ആഖിറത്തോടും സ്വന്തത്തെക്കുറിച്ചുള്ള ചിന്തയും പരലോകത്തെക്കുറിച്ചുള്ള ബോധവുമൊക്കെ ഉള്ളവർക്കേ തൻ്റെ സമയവും തൻ്റെ ആരോഗ്യവും തൻ്റെ സമ്പത്തുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ അത് സാധ്യമാവുകയുള്ളൂ. അതാണ് എത്രയോ ആളുകൾ മഗ്രിബ് കഴിഞ്ഞ് ഇഷാ കൂടി കഴിഞ്ഞിട്ട് വരാം, അത്ര ആ പ്രതിഫലം ലഭിക്കട്ടെ എന്ന ഉദ്ദേശത്തിൽ മസ്ജിദിൽ കഴിച്ചു കൂട്ടുന്നവരുണ്ട്. നേരത്തെ തന്നെ പ്രയാസങ്ങൾ അനുഭവിച്ച് എത്രയെത്ര ആളുകളാണ് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നടക്കാൻ പോലും കഴിയാത്ത ആളുകൾ പള്ളിയിലേക്കെത്തി അവർ നമസ്കാരം നിർവഹിക്കുന്നത് കാണുമ്പോൾ, സഹോദരങ്ങളെ, സിഹത്തും ആഫിയത്തുമുള്ളവരായ നമ്മൾ എത്രത്തോളം ഈ വിഷയങ്ങളിൽ, ഈ പുണ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മത്സരിക്കേണ്ടതുണ്ട് എന്നത് നാം ആലോചിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഈ ഒരു ഹദീസിൽ നിന്നുള്ള ഗുണപാഠം, എത്ര വിദൂരത്താണെങ്കിലും നടന്നു പോകാൻ സാധിച്ചാൽ അപ്രകാരം കഴിയുന്നവർ അത് ചെയ്യുക, ജമാഅത്ത് നഷ്ടപ്പെടുത്താതിരിക്കുക, ഒരു നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം കൂടി കാത്തിരിക്കുക എന്നതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ അഫ്ളായ ശ്രേഷ്ഠമായ ജനങ്ങളിൽ മഹത്വമേറിയ ജനങ്ങളിൽ ഉന്നതനായ വ്യക്തിയായിത്തീരാൻ, സ്ഥാനം ലഭിക്കുന്നവനായിത്തീരാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായിത്തീരാൻ ചെയ്യേണ്ട കാര്യമാണ്. സമ്പത്തുള്ളവനോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുള്ളവനോ അല്ല ആലമുന്നാസ് ജനങ്ങളിൽ മഹത്വമേറിയവൻ, ജനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയവൻ അവനെ നമസ്കാരത്തിന് വേണ്ടി നടന്നു പോവുക. മറ്റുള്ളവൻ്റെ ദുനിയാവിന് വേണ്ടി സ്വന്തം ആഹ്റത്തെ നഷ്ടപ്പെടുത്തുന്ന ആളുകളല്ല അങ്ങനെയുള്ള ആളുകളായി തീരരുത് നമ്മൾ. നമ്മുടെ നടത്തം അതിന് പ്രയോജനപ്പെടണം, നമ്മുടെ നടത്തം അത് നന്മക്കായിരിക്കണം, അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസ് നമുക്ക് പ്രചോദനമാണ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് നടക്കാനും നമസ്കാരം കാത്തിരിക്കാനും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് ഏറ്റവും മഹത്തായ പ്രതിഫലം ലഭിക്കുന്ന കർമ്മം വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലമാണ് നമുക്കൊപ്പം ചേർന്നത്.

0: പീസ് റേഡിയോ സ്വരം. വിശ്വാസികൾ അയൽവാസികൾക്ക് കരുതലിൻ്റെയും സഹായത്തിൻ്റെയും ഭവനങ്ങളാവണം. അവർ തമ്മിൽ ആത്മബന്ധത്തിൻ്റെ നൂലിഴകൾ ചേർക്കണമെന്ന് പ്രവാചക വചനം.
1: ഇ കെ എം പന്നൂരിൻ്റെ വരികൾക്ക് കെ വി അബൂട്ടിമാഷിൻ്റെ ഈണം. ആലാപനം ഹാഷിം പൂക്കോട്ടോർ, പ്രണവ് മഞ്ചേരി, ജുവൈദ്.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60ലധികം പ്രോഗ്രാമുകൾ, 50ലധികം അവതാരകർ, 1000 കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഉദ്ഘോഷിക്കുന്ന ഇൻസൈറ്റ് എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ ഇൻസൈറ്റ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മാന്യരായ ശ്രോതാക്കളെ, ഒരു പുതിയ എന്നാൽ എല്ലാവർക്കും ഗുണമുള്ളതും ആകർഷണീയമായതുമായ ഒരു സംഗതി ഒരാൾ ക്രിയേറ്റ് ചെയ്തു എന്നറിയുമ്പോൾ ആ ക്രിയേറ്റ് ചെയ്ത വ്യക്തിയെ നമ്മൾ ആദ്യം കണ്ടെത്താൻ ശ്രമിക്കും. ഇപ്പോൾ വാർത്തകളിലൊക്കെ ട്രെൻഡായി വരുന്നത് എന്തെങ്കിലും ഒരു പ്രത്യേകമായൊരു സംഭവം, സംഗതി നടന്നു കഴിഞ്ഞാൽ അത് ആരിലൂടെയാണ് സംഭവിച്ചത് എന്ന് കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന വീഡിയോകൾ നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. ഒരു കുഞ്ഞു പൈതൽ സെൻസൈഡിൽ നിന്ന് വീഴുമ്പോൾ രക്ഷിക്കാൻ വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി പോയ മലയാളിയെ മീഡിയക്കാർ കണ്ടെത്തി അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുത്തു. അടുത്ത ദിവസം ഒരു ഫുട്ബോൾ താരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ സെൽഫി എടുക്കാൻ നിന്ന ഒരു മലയാളി പെൺകുട്ടിയെ നമ്മുടെ മീഡിയക്കാർ കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിസ്സാരമായ ഇത്തരം ചെറിയ ചില വിഷയങ്ങളിൽ പോലും അതിൻ്റെ ഒറിജിനൽ വക്താവിനെ കണ്ടെത്തുവാനും അവരിൽ നിന്ന് അവരുടെ അനുഭവങ്ങൾ തേടുവാനും ആളുകൾ വ്യഗ്രത കൊള്ളുമ്പോൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്, ഒരു മുട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവൂല എന്നാണ് നമ്മളെ വിശ്വാസം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ പല കാര്യങ്ങളും, പല ആളുകളും, പല മെഷീൻസുകളും വേണം. എന്നാൽ ഈ ലോകത്തിൻ്റെ പല വിഷയങ്ങളിലും മനുഷ്യൻ്റെ ശാസ്ത്രം, കൈകടത്തലുകൾ ഇന്ന് ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ പോലും എല്ലായിടത്തും എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. സമുദ്രത്തിൽ 11 കിലോമീറ്ററോളം ആഴമേറിയ ഒരു ഭാഗമുണ്ട്. അതിൻ്റെ 20% മാത്രമാണ് മനുഷ്യർക്ക് എത്തിപ്പെടാൻ, ഈ ആധുനിക സംവിധാനങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും അതിൻ്റെ 20% മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ലോകത്ത് ആമസോൺ കാർഡിനെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ വിരളമായിരിക്കാം. എന്നാൽ ആമസോൺ കാർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് മനുഷ്യൻ്റെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ പരിമിതമായ അറിവുകൾ മാത്രമേ നേടിയിട്ടുള്ളൂ. ഓരോ വർഷവും 100-ലധികം പുതിയ പുതിയ സ്പീഷ്യസുകളെ അവിടെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സയൻസ് നമുക്ക് റിപ്പോർട്ടുകൾ നൽകുന്നത്. ഇനി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും എല്ലാം വ്യത്യസ്തമായ അത്ഭുതങ്ങൾ മനുഷ്യൻ ഓരോ ദിവസവും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശ യാത്ര നടത്താൻ ഓരോ ദിവസവും അതിൻ്റെ പണികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ, അതിൻ്റെ ശരിയായ കോണിൽ അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയെ ഇന്നും മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല? ഈയൊരു പ്രപഞ്ചലോകം, ഈ അത്ഭുതങ്ങളുടെ കലവറ ചില ആളുകൾ പറഞ്ഞത് വെറുതെ ഉണ്ടായിരുന്നാണ്, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായിരുന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവൂല എന്നാണെങ്കിൽ ഈ ലോകം വെറുതെ ഉണ്ടാവൂല എന്നുള്ളത് നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയും. മാത്രമല്ല, ഇത് വെറുതെ ഉണ്ടായത് മാത്രം എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മാത്രം അവിടെ അവസാനിക്കുന്നില്ല. അങ്ങനെ വാദിക്കുന്നവർ പറയേണ്ടത്, ആ പൊട്ടിത്തെറിയിലൂടെ, ഒരു സാധനം പൊട്ടിത്തെറിച്ചാൽ അത് ചിന്നിച്ചിതറി ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഇവിടെ നിങ്ങൾ വാദിക്കുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകം ഉണ്ടായത് എന്ന് വാദിക്കുമ്പോൾ സൂര്യൻ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാലക്സികൾ, ഗോളങ്ങൾ എല്ലാം അതിൻ്റെ കൃത്യമായ സഞ്ചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കുല്ലും ഫി ഫലക്കിൻ യസ്ബഹൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പൊട്ടിത്തെറിച്ച സാധനങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായി അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ മൂവ്മെൻറ്റ് വളരെ വ്യക്തവും കൃത്യവുമാണ്. ഒരു നിലയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ വളരെ ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ലോകത്തിൻ്റെ, പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പൊട്ടിത്തെറിയിലൂടെ മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ആര് സംവിധാനിച്ചു എന്നതും മറ്റൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഒന്നും പൊട്ടിത്തെറിയിലൂടെ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ആ പൊട്ടിത്തെറിക്കാൻ തന്നെ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? അവിടെയും നിങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒരു സാധനം പൊട്ടിത്തെറിക്കണമെങ്കിൽ പോലും ആ പൊട്ടിത്തെറിക്കാൻ ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടല്ലോ, അതെവിടെ, അതാര് സൃഷ്ടിച്ചു എന്നതും മറ്റൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പറഞ്ഞു വരുമ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവുണ്ട് എന്നത് തന്നെയാണ് ഓരോ പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. ആമസോൺ കാടിലേക്കോ, അല്ലെങ്കിൽ കടലിൻ്റെ ആഴത്തിലേക്കോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീഷ്യസിലേക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർവ്വതത്തിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഓരോ ആന്തരിക അവയവങ്ങളും അത്ഭുതങ്ങളുടെ കലവറയാണ് എന്നത് സയൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം നമ്മൾ ഉറങ്ങിയാലും ഉണർന്നിരുന്നുവാലും, നമ്മൾ സന്തോഷത്തിലാണെങ്കിലും സങ്കടത്തിലാണെങ്കിലും ശരി, നമ്മുടെ ഹൃദയം ഇടിച്ചുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം 100,000 പ്രാവശ്യമെങ്കിലും ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. നമ്മുടെ കരൾ, കിഡ്നി, ഇതെല്ലാം അതിൻ്റെ കൃത്യമായ പ്രവർത്തനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് ഒരു വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 വർഷത്തിനിടയിൽ അത് 4 പ്രാവശ്യം കേടായിട്ടുണ്ടാകും, അല്ലെങ്കിൽ അതിൻ്റെ ഫിൽട്ടർ ചെയ്യുന്ന ആ ഭാഗം മാറ്റിവെച്ചിട്ടുണ്ടാകും. എന്നാൽ ജനിച്ചിന്നേ വരെ സ്രഷ്ടാവായ അള്ളാഹുവിൻ്റെ സംവിധാനം നമ്മുടെ ഉള്ളിൽ ഫിൽട്ടർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, രക്തത്തെ ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 200 ലിറ്റർ വരെ ഫിൽട്ടർ ചെയ്യുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. നമ്മുടെ കണ്ണുകളെ നോക്കൂ. ഈ ലോകത്ത് സംവിധാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടുപിടിച്ചിട്ടുള്ള ക്യാമറകൾക്ക് തുലനം ചെയ്യാൻ സാധിക്കാത്തത്രയും വളരെ മനോഹരമായും ഏറ്റവും നല്ല പ്രവർത്തനങ്ങളും സംവിധാനിച്ചിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ് എന്നുള്ളത്. പ്രകാശം വരുമ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ സൈസ് കുറയും. പ്രകാശം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ കൃഷ്ണമണിയുടെ സൈസ് അതിൽ വ്യത്യാസപ്പെടും. നമ്മൾ നമ്മുടെ ലെൻസിലിങ്ങനെ കറക്കി തിരിക്കുന്നത് പോലെ തിരിക്കുന്നതിനനുസരിച്ച് വലിപ്പം കൂടുകയും കുറയുകയും അല്ലെങ്കിൽ സൂം ചെയ്യുകയും കുറയുകയും ചെയ്യുന്നു. അതിന് പിന്നിൽ പ്രവർത്തിക്കാൻ ഒരാൾ വേണം. പക്ഷേ നമ്മുടെ കണ്ണുകൾ ലൈറ്റിനനുസരിച്ച്, പ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഏറ്റ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്നെല്ലാം വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ റബ്ബിനെ അറിയുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സംഗതി നടന്നപ്പോൾ ആ വ്യക്തിയെ കണ്ടെത്താനും ആ വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യാനും നമ്മൾ കാണിക്കുന്ന വ്യഗ്രത എത്രമാത്രമുണ്ടോ അതിനേക്കാൾ വലിയ ആഗ്രഹവും താൽപ്പര്യവുമാണ് നമ്മെ ഈ രൂപത്തിൽ ഏറ്റവും മനോഹരമായി അനുഗ്രഹങ്ങൾ നൽകി ഏറ്റവും നല്ല സംവിധാനത്തിലൂടെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ റബ്ബിനെ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ റബ്ബിനെ അറിയുക, ആ റബ്ബിനെ കണ്ടെത്തുക, ആ റബ്ബ് പറഞ്ഞത് നമ്മൾ കേൾക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ്. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. മഹാനായ മൂസ അലൈഹിസ്സലാം ഫിറഔനിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാണ്. മൂസയോട് ഫിറഔൻ പറഞ്ഞത്, അന റബ്ബുക്കുമുല്ലാല, ഞാൻ വലിയ ലോകത്തിൻ്റെ രക്ഷിതാവാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു അഹങ്കാരിയായ ഫിറഔൻ അന്ന് വാഴ്ന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അധികാരം കാരണം അഹങ്കാരം മൂക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഞാനാണ് ലോകത്തിൻ്റെ രക്ഷിതാവ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നിട്ട് ചില ന്യായങ്ങളും വാദങ്ങളും പറഞ്ഞു വച്ചു. അവിടെ കൂടെ ഒഴുകുന്ന നദി അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് ഇതെൻ്റെ കാൽക്കീഴിൽ കൂടെയാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞു. ഞാനാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രണ്ടാൾക്കാരെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് ഒരാളെ കൊല്ലുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തിട്ട് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ ജീവിപ്പിച്ചു ഒരാളെ, മറ്റൊരാളെ കൊന്നുകളഞ്ഞു, അതായത് മരിപ്പിച്ചു. ഇങ്ങനെ ദുർന്യായങ്ങൾ വച്ചുകൊണ്ടും അതിനെ വിജയിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടും ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ അവരുടെ വാദങ്ങൾ ജയിക്കാനുള്ള ചില നുണകളും പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും മാത്രമായിരുന്നു അവർ ചെയ്തിരുന്നത്. എന്നാൽ ഈയൊരു വസ്തുതയിൽ നിന്ന് യഥാർത്ഥ സ്രഷ്ടാവ് ആരാണ് എന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുന്നുണ്ട്, ഫമാ റബ്ബുക്കുമായ മൂസ, നിങ്ങളുടെ റബ്ബ് ആരാണ് മൂസ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസയും ഹാറൂണും അലൈഹിസ്സലാം അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും റബ്ബ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി മനോഹരമായ ഒരു മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദ. നമ്മുടെ റബ്ബ് ആരാണെന്നറിയോ? നമ്മുടെ റബ്ബ് എന്നത് എല്ലാത്തിനും അതിൻ്റേതായ രൂപകൽപ്പന നടത്തി കൃത്യമായ രൂപങ്ങൾ നൽകി എല്ലാത്തിനെയും സൃഷ്ടിച്ച് മാത്രമല്ല അതിനുവേണ്ട മാർഗദർശനവും കൂടി തന്നവനാകുന്നു നമ്മുടെ റബ്ബ് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാം ശരീരപ്രകൃതികൾ അതെല്ലാം വ്യത്യസ്തമാണ്. നമ്മുടെ വിരൽത്തുമ്പ് പോലും വ്യത്യസ്തമാണ്. ലോകത്തിന്നേ വരെ ജനിച്ചു മരിച്ച എല്ലാവരുടെയും വിരൽത്തുമ്പ് വ്യത്യസ്തമാണ്. നമ്മുടെ കണ്ണുകളുടെ അതിൻ്റെ രശ്മികൾ അല്ലെങ്കിൽ അതിൻ്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിനെയും കൂടി സ്കാൻ ചെയ്യുന്നത്. എല്ലാം വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ രൂപത്തിൽ അതിന് രൂപകൽപ്പന ചെയ്തുകൊണ്ട് സൃഷ്ടിച്ച് മാർഗദർശനം ചെയ്യുകയും ചെയ്ത നമ്മുടെ സൃഷ്ടാവ് അവനാണ് നമ്മുടെ റബ്ബ് എന്ന് പറയുകയുണ്ടായി. എത്ര മനോഹരമായ മറുപടിയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ കണ്ടെത്തേണ്ടത്, നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്തേണ്ടത് ആ രൂപത്തിലാണ്. ഏതെങ്കിലും ഒരു ഗോത്ര ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലെ ദൈവത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കല്ലിനെയോ മുള്ളിനെയോ മുരടിനെയോ മൂർഖൻ പാമ്പിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്. മറിച്ച് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനായ നമ്മുടെ റബ്ബിനെയാണ് നാം ആരാധിക്കേണ്ടത്. എല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണല്ലോ ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അതിൽ തടസ്സമുണ്ടാവോ? അതേസമയം ഇന്ന ഗോത്രത്തിലെ ആളുകളെ നിങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ദൈവത്തെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു ഗോത്രക്കാരൊരു പക്ഷേ സമ്മതിക്കില്ല. അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ രാജാവിനെയോ അല്ലെങ്കിൽ ഇന്ന രാജ്യത്തിലെ ദൈവമായി സങ്കല്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെയോ ശക്തിയെയോ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യക്കാർ സമ്മതിക്കില്ല. അതേസമയം എല്ലാവർക്കും എല്ലാ രാജ്യക്കാർക്കും ഗോത്രക്കാർക്കും എല്ലാ മനുഷ്യരായി ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ലോകത്തെ സൃഷ്ടിച്ച, ആകാശത്തെ സൃഷ്ടിച്ച, ഭൂമിയെ സൃഷ്ടിച്ച, ഇതിനിടയിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച, സൃഷ്ടിക്കുക മാത്രമല്ല അതിന് കൃത്യമായ ദിശാബോധം നൽകുകയും അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന, റിസ്ക് നൽകുന്ന, ഉപജീവനം നൽകുന്ന, അങ്ങനെ ലോകത്തിൻ്റെ സർവ്വ നിയന്ത്രണവും നടത്തിക്കൊണ്ടിരിക്കുന്നവനായ റബ്ബിനെ, സ്രഷ്ടാവിനെ, അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അതിലാർക്കും ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതൊരിക്കലും ഒരു തീവ്രവാദവുമല്ല. ചില ആളുകൾ അതിനെ ആ തീവ്രവാദമായി ചിത്രീകരിക്കാറുണ്ട്. അതൊരിക്കലും അത് തീവ്രവാദവുമല്ല, മറിച്ച് എല്ലാവർക്കും സമമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആദർശത്തിലേക്കാണ് ഇസ്ലാം ക്ഷണിക്കുന്നത്. അതുകൊണ്ട് ആ റബ്ബിനെ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.

പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു?

0: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മള് വെള്ളിയാഴ്ചക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. പക്ഷേ പരലോകത്ത് വെള്ളിയാഴ്ചയെ കാത്തിരിക്കുന്ന വിശ്വാസികൾ, ഈ വിഷയത്തിലാണ് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമാ ബഅദ്. പ്രിയ ശ്രോതാക്കളെ, സഹീഹ് തർഗീബിൽ വന്നിട്ടുള്ള അല്പം സുദീർഘമായ ഒരു ഹദീസിൻ്റെ അവസാന ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചില മേഖലകളാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ദിവസം തിരുമൊഴികളിൽ നാം പഠി മനസ്സിലാക്കിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ഭാഗത്തിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്. അള്ളാഹുൻ റസൂൽ പറയുന്നുണ്ട്, എൻ്റെ അടുക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കയ്യിൽ ഒരു വെളുത്ത കണ്ണാടിയുണ്ടായിരുന്നു, അതിലൊരു കറുത്ത പുള്ളിയുമുണ്ട്. അപ്പോൾ കറുത്ത പുള്ളിയുള്ള ഒരു വെളുത്ത കണ്ണാടിയുമായിട്ട് എൻ്റെ അടുക്കൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ജിബ്രീൽ എന്താണ് ഇത്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞത്, ഇത് ജുമുഅയാണ്, ഈ കണ്ണാടി ജുമുഅ ദിവസമാണ്. നിന്റെ റബ്ബ് അലി താങ്കളുടെ റബ്ബ് താങ്കൾക്ക് ആ ജുമുഅ ദിവസത്തെ പ്രദർശിപ്പിച്ചു തരികയാണ്. താങ്കൾക്കും താങ്കളുടെ ശേഷമുള്ളവർക്കും ഒരു ഈദാണ്, ഒരു ആഘോഷ ദിവസമാണ്, യഥാർത്ഥത്തിൽ ഒരു പെരുന്നാളിനെ പോലെ കാണേണ്ട ദിവസമാണ്. നിസ്സലാഹുഹു ചോദിക്കുന്നുണ്ട്, ഈ ദിവസത്തിൽ ഞങ്ങൾക്കുള്ള പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിലെന്താണ് പ്രത്യേകിച്ചിട്ടുള്ളത്? നിങ്ങൾക്കതിൽ ധാരാളം നന്മകളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട നന്മ, അതിലൊരു സമയമുണ്ട് വെള്ളിയാഴ്ചയിൽ. ആ വെള്ളിയാഴ്ചയിൽ ആ സമയത്ത് ആരെങ്കിലും അള്ളാഹുവിനോട് ഒരു ഖൈർ ചോദിച്ചാൽ അത് അവനുള്ള ഓഹരിയാണെങ്കിൽ അള്ളാഹു നൽകാതിരിക്കില്ല. ഇനി അതല്ലെങ്കിലോ, അതിനേക്കാൾ വലിയൊരു നന്മ നാളെ പരലോകത്തേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും പറയുന്നുണ്ട്, ഒരു ഷെറിൽ നിന്ന് ആ സമയത്ത് ആരെങ്കിലും കാവൽ ചോദിച്ചാൽ അള്ളാഹു അതവനിൽ രേഖപ്പെടുത്താണെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു അവന് കാവൽ നൽകും. അതല്ലെങ്കിൽ അതിലും വലിയൊരു ഷെറിൽ നിന്ന് അള്ളാഹു അവനെ കാത്തുരക്ഷിക്കുമെന്ന്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു, കുൽത്തു, ഞാൻ ചോദിച്ചു ജിബ്രീലിനോട് വീണ്ടും, ഞാൻ ചോദിച്ചു, മാ ഹാദിഹി നുക്തതു സൗദ ഉഫിഹ, ജിബ്രീൽ എന്താണ് വെളുത്ത കണ്ണാടിയിലെ കറുത്ത പുള്ളി, അതെന്താണ്? കാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഹാദിഹിസ്സാ, ഇത് അന്ത്യ സമയമാണ്. തഖൂമു യൗമൽ ജുമുഅ, യൗമൽ ജുമുഅത്ത്, അത് അന്ത്യദിനത്തിലാണ്, വെള്ളിയാഴ്ചയിലാണ് അത് സംഭവിക്കുക. വെള്ളിയാഴ്ചയിൽ സംഭവിക്കുന്ന അന്ത്യദിനത്തെക്കുറിച്ചാണ് ആ കുത്ത് അല്ലെങ്കിൽ ആ പുള്ളി സൂചിപ്പിക്കുന്നത്. തുടർന്ന് റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹുവ സയ്യിദുൽ അയ്യാമു ഇന്ദന, ഞങ്ങളുടെ അടുക്കൽ ദിവസങ്ങളിലെ സയ്യിദാണ്, നേതാവാണ് വെള്ളിയാഴ്ച. വനഹനു നദുഉഹു ഫിൽ ആഖിറതി യൗമൽ മസീദ് ഫിൽ ആഖിറ, ഞങ്ങൾ അന്ത്യദിനത്തിൽ ആ ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങളതിനെ വിളിക്കാറുള്ളത് യൗമുൽ മസീദ് എന്നാണ്. യൗമുൽ മസീദ്, വർദ്ധനവ് ലഭിക്കുന്ന, കൂടുതൽ ലഭിക്കുന്ന ദിവസം എന്ന് വെള്ളിയാഴ്ചയെ ഞങ്ങൾ വിളിക്കാറുമുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുൽത്തു, ഞാൻ ചോദിച്ചു ജിബ്രീലിനോട്, ലിമതദുഉനഹു യൗമുൽ മസീദ്, എന്തുകൊണ്ടാണ് നിങ്ങൾ യൗമുൽ മസീദ് എന്ന് വെള്ളിയാഴ്ചയെ വിളിക്കുന്നത്? കാലപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഇന്ന റബ്ബക അസ്സ വജല്ല ഇത്തഖദ ഫിൽ ജന്നത്തി വാദിയൻ, തീർച്ചയായിട്ടും താങ്കളുടെ റബ്ബ് ഇത്തഖദ ഫിൽ ജന്ന വാദിയൻ, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ താഴ്വര സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേകമായ താഴ്വര അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തിട്ടുണ്ട്. ആ താഴ്വരയുടെ പ്രത്യേകത, അഫിയ ഹമിൻ മിസ്കിൻ അബിയത്ത്, വെളുത്ത കസ്തൂരിയേക്കാൾ അത് വിശാലമാണ്, അല്ലെങ്കിൽ പ്രഭ പരത്തുന്നതാണ്, സമൃദ്ധമാണ്. അഫിയഹ് എന്ന് പറഞ്ഞ സമൃദ്ധമായത് എന്ന് പറയാം. അപ്പോൾ വെളുത്ത കസ്തൂരിയേക്കാൾ സമൃദ്ധമായ, അല്ലെങ്കിൽ വെളുത്ത കസ്തൂരിയാൽ നിറ സമൃദ്ധമായ, വെളുത്ത കസ്തൂരിയാൽ സമൃദ്ധമായ അതിസുന്ദരമായ ഒരു വാദിയാണ് അള്ളാഹു സ്വർഗത്ത് പ്രത്യേകമായി സ്വീകരിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ചയിൽ. അപ്പോൾ ഇദാക്കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ചയായാൽ, നസല തബാറക വ തആല മിൻ അലിയീൻ, ഇല്ലിയീനിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇറങ്ങി വരും. യജ്ലിസു അലാ കുർസിയിഹി, അവൻ തൻ്റെ കുർസിയിൽ അവിടെ ഇരിക്കുകയും ചെയ്യുമെന്നാണ്. തുടർന്ന് ആ അവിടുത്തെ വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ആ അള്ളാഹുവിൻ്റെ കുർസിക്ക് ചുറ്റും പ്രകാശ മെമ്പറുകൾ കുറേ വരും, അതിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ വരും, അവിടെ സ്വർണ്ണക്കസേരകൾ കൊണ്ടുവരും.

0: സ്വർഗക്കാരത്വം റബ്ബ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അള്ളാഹു പറയുമെന്നാണ് ഞാൻ എന്റെ വാഗ്ദാനം പാലിച്ചു. നിങ്ങൾക്ക് തരാനുള്ള ഞാൻ തരുന്നുണ്ട്, ചോദിച്ചോളൂ, ഇനിയും ചോദിച്ചോളൂ. അങ്ങനെ അവർ വിശ്വാസികൾ റബ്ബിന്റെ തൃപ്തി ചോദിക്കും, അള്ളാഹു അത് നൽകും. കൊതിതീരുന്നതുവരെ വിശ്വാസികൾ ചോദിച്ചുകൊണ്ടിരിക്കും, അത് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരാളും മനസ്സിൽ വിഭാവനം ചെയ്യാത്തതുപോലും അവിടെ ലഭിക്കുമെന്നാണ് ജിബിർ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സന്തോഷം അറിയിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്നാണ് ഫലൈസു. തുടർന്ന് ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹു റസൂൽ പറയുന്നു, ഫലൈസു ഇല ഷൈഇൻ അഹവ ജമിൻ ഹുമിലാ യൗമിൽ ജുമുഅ. അവർക്ക് ഏറ്റവും ആവശ്യമായത് അവർ കാത്തിരിക്കുന്നതും ജുമുഅ ദിവസത്തേക്കാൾ മറ്റൊന്നുമല്ല എന്നാണ്. കാരണം ജുമുഅ ദിവസമാണ് അള്ളാഹുവിനെ നേരിട്ട് വിശ്വാസികൾക്ക് അടുത്ത് കാണാനാവുക. ആ പ്രത്യേക താഴ്വരയിൽ, ആ പ്രത്യേക കുർസിയിൽ അള്ളാഹുബേഷ്ടനായി ജനങ്ങൾക്ക് മുമ്പിൽ, വിശ്വാസികൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമെന്നതുകൊണ്ട് തന്നെ മലക്കുകൾക്ക് മുമ്പിലും പ്രത്യക്ഷപ്പെടും. വിശ്വാസികൾക്ക് മുമ്പിൽ, പ്രവാചകന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ വെള്ളിയാഴ്ചയെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചയ്ക്ക് യൗമുൽ മസീദ് എന്ന് പേര് ലഭിച്ചത് എന്ന് ജിബിർ അലൈഹി സ്വലാം നബിയെ അറിയിക്കുമെന്നാണ്. പ്രിയമുള്ളവരെ, എന്തുമാത്രം അത്ഭുതമാണ്, സന്തോഷകരമാണ് ഒരു വിശ്വാസിക്ക് നാളത്തെ പരലോകത്തെ ഈ ധന്യമുഹൂർത്തങ്ങൾ. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പരലോകത്തിനു വേണ്ടി, ആ നാൾക്കു വേണ്ടി അധ്വാനിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. വെള്ളിയാഴ്ചയിലാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. സയ്യിദുലയ്യാം ദിവസങ്ങളിലെ നേതാവാണ് വെള്ളിയാഴ്ച എന്ന സന്ദേശം നൽകുന്നു. മലക്കുകൾ പ്രത്യേകം ആ ദിവസത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മെ അറിയിക്കുന്നു. അന്നാണ് മസീദിൻ്റെ ദിവസം, വലദൈന മസീദ് എന്ന് അള്ളാഹു പറഞ്ഞതുപോലെ. ഏറ്റവും കൂടുതലുണ്ട് അത് അള്ളാഹുവിനെ നേരിട്ട് കാണലും അള്ളാഹുമായിട്ടുള്ള സംഭാഷണവുമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാനാകും. അതും വെള്ളിയാഴ്ചയിലാണ്. അപ്പോൾ റബ്ബ് പ്രത്യേകവാദിയിൽ ഇല്ലിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് ആ ദിവസത്തിനെ കാത്തിരിക്കുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ വിശ്വാസികളും വെള്ളിയാഴ്ചയെ കാത്തിരിക്കാനും വെള്ളിയാഴ്ചയെ അനുകൂലമാക്കാനും വെള്ളിയാഴ്ചയിലും അതല്ലാത്ത ദിവസങ്ങളിലും റബ്ബിൻ്റെ ഈ നാളത്തെ പരലോകത്തെ റബ്ബിനെ നേർക്കുനേരെ കാണാൻ അള്ളാഹുവിൻ്റെ ദൃശ്യത്തിനു വേണ്ടി നന്നായി പ്രാർത്ഥിക്കാനും അധ്വാനിക്കാനും തയ്യാറാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ. ചില പ്രാർത്ഥനകൾക്കൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കും. അത് പരലോകത്തിൻ്റെ വിഷയമാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും വല്ലാതെ മനസ്സിൽ തട്ടും. അള്ളാഹു ഇത്തരം ഹദീസുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിന്റെ പഠനം സരസവും എളുപ്പവുമാക്കി തീർക്കാൻ പീസ് റേഡിയോ മുന്നോട്ട് വെക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമാണ് ഇൻഷാല്ല ഇനി നമ്മൾ കേൾക്കുന്നത്.
1: ഇൻഷാല്ല ഇന്ന് സൂറത്തു റാദ് ആണല്ലോ നമ്മൾ തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് സൂറത്തു റാദിൽ നിന്നും 6-7 ആയത്തുകളാണ് ഇൻഷാല്ല പഠിക്കുന്നത്.
0: അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ശിക്ഷകൾ ചോദിച്ചു വാങ്ങുന്ന മുശ്രിക്കുകളുടെ ദുരവസ്ഥയാണ്. വളരെ കൃത്യമായ തഫ്സീറുകളും അതോടൊപ്പം തന്നെ പണ്ഡിത വചനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഇൻഷാല്ല ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ബഹുമാനനായ ഹസൻ അൻസാരി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ടു മാത്രം പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ കേൾവിയും ദീനിനോടുള്ള താൽപ്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറ റഅദിലെ 6 മുതലുള്ള ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. പഠിക്കാനുള്ള ആയത്ത് ആദ്യമായിട്ട് നമുക്കൊന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസന വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസ്ലാത് وَإِنَّ رَبَّكَ لَذُو مَغْفِرَةٍ لِّلنَّاسِ عَلَى ظُلْمِهِمْ وَإِنَّ رَبَّكَ لَشَدِيدُ الْعِقَابِ. എന്താ പറഞ്ഞത്? ഇവിടെ ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്, ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ ആയത്ത് എന്താണ് എന്ന് പരിശോധിച്ചാൽ വളരെ വേഗത്തിൽ നമുക്കിത് വ്യക്തമാകും. അപ്പം കഴിഞ്ഞ ക്ലാസ്സിലെ 5-ാമത്തായത്ത്, ഇന്ന് നമ്മൾ ഓതി വെച്ചത് 6-ാമത്തായത്താണ്. കഴിഞ്ഞ ക്ലാസ്സിലെ 5-ാമത്തായത്തിൽ അള്ളാഹു എന്തു പറയുന്നു നോക്കൂ. വൈൻ താജബ് ഫാജബുൻ കൗലുഹും, നീ അത്ഭുതപ്പെടുന്നുവെങ്കിൽ, അത്ഭുതം എത്രേ അവരുടെ വാക്ക്, അഇദാ കുന്ന തുറാബൻ അഇന്നാ ലഫി ഖൽഖിൻ ജദീദ്, ഞങ്ങൾ മണ്ണായിട്ടാണോ ഞങ്ങൾ വീണ്ടും ഒരു പുതിയ സൃഷ്ടിപ്പിലായിത്തീരുന്നത്. ഉലായിക്കല്ലദീന കഫറൂബ് റബ്ബിഹിം, അവരാരാണ്? തങ്ങളുടെ റബ്ബിൽ കാഫിറുകളാണവർ, അവിശ്വസിച്ചവരാണവർ. വ ഉലായിക്കല്ല അഗ്ലാലു ഫീ ഐനാഖിഹിം, അവരുടെ കഴുത്തുകളിൽ എന്തുണ്ട്? വിലങ്ങുകളുണ്ട്. വ ഉലായിക്ക അസ്ഹാബുന്നാർ, അവരാരാണ്? അവർ നരകത്തിൻ്റെ ആൾക്കാരുമാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ നിത്യവാസികളുമായിരിക്കും. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ ധാരാളം ദൃഷ്ടാന്തങ്ങളുടെ നേരെ കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ മരിച്ച് മണ്ണായിട്ട് പിന്നെയും പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ എന്ന് പരിഹാസരൂപത്തിൽ നബിയോട് അവർ ചോദിക്കുകയാണ്. അപ്പം അള്ളാഹുവിൻ്റെ മറുപടി എന്താണ്? വല്ല വിഷയത്തിലും അത്ഭുതപ്പെടാമെങ്കിൽ ഈ ചോദ്യത്തിലല്ലേ അത്ഭുതപ്പെടേണ്ടത്? സത്യനിഷേധികളായ അവിശ്വാസികളാണ് ഈ ചോദ്യം ചോദിക്കുന്നവർ. മാത്രമല്ല, അവർ സ്വതന്ത്രരായി കഴിയുന്നുവെങ്കിലും നരകത്തിൽ വെച്ച് അവരുടെ കഴുത്തുകളിൽ വിലങ്ങുകളിട്ട് ബന്ധിക്കപ്പെടുക തന്നെ ചെയ്യും. അവർ നരകത്തിൽ നിത്യവാസികളുമായിരിക്കും. ഇതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഇന്ന് ക്ലാസിൻ്റെ തുടക്കത്തിൽ ഓതി വെച്ച 6-ാമത്തെ ആയത്തിൽ എന്തു പറഞ്ഞു? വയസ്തഅജിലൂനക ബിസ്സയ്യിഅതി ഖബ്ലൽ ഹസനതി وَقَدْ خَلَتْ مِنْ قَبْلِهِمُ الْمَثُلَاتُ وَإِنَّ رَبَّكَ لَذُو مَغْفِرَةٍ لِلنَّاسِ عَلَى ظُلْمِهِمْ وَإِنَّ رَبَّكَ لَشَدِيدُ الْعِقَابِ. എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ കാര്യം എന്താണ്? വയസ്തഅജിലൂനക, അവർ നിന്നോട് ധൃതി കൂട്ടുന്നു അല്ലേ. അവരെന്ത് ചെയ്യുന്നു? നബിയെ, നിന്നോടവർ തിരക്ക് കൂട്ടി വരികയാണ്. എന്തിന്? ബിസ്സയ്യിഅതി, സയ്യിഅത്ത് മാന തിന്മക്ക്. അപ്പോൾ തിന്മയെപ്പറ്റി അവർ നിന്നോട് ധൃതി കൂട്ടുകയാണ്. ഖബ്ലൽ ഹസനത്തി, ഖബ്ലൽ ഹസനത്തി മാന നന്മയുടെ മുമ്പ്. അപ്പോൾ നന്മക്ക് മുമ്പായി നബിയെ അവർ നിന്നോട് തിന്മക്ക് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടോ വഖദ് ഖലത്ത്, വഖദ് ഖലത്ത് മാന കഴിഞ്ഞുപോയിട്ടുണ്ട് താനും, വഖദ് ഖലത്ത് മാന കഴിഞ്ഞുപോയിട്ടുണ്ട്. മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ്, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അൽ മസുലാത്ത്, മസുലാത്ത് മാന മാതൃകാ ശിക്ഷകൾ. അപ്പം അവർക്ക് മുമ്പ് നബിയെ മാതൃകാ ശിക്ഷകൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നിട്ടോ വഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ രക്ഷിതാവ്, ലദു മഗ്ഫിറത്തിൻ അങ്ങനെ പറഞ്ഞാൽ മഗ്ഫിറത്തുള്ളവനാണ്, പാപമോചനം നൽകുന്നവനാണ്, പൊറുക്കുന്നവൻ തന്നെയാണ്. ആർക്ക്? ലിന്നാസി അലാ ദുൽമിഹിം, ജനങ്ങൾക്ക് അവരുടെ ദുൽമിൻ്റെ മേൽ, ജനങ്ങൾ ചെയ്യുന്ന മനുഷ്യരുടെ അക്രമത്തോട് അല്ലാഹു മഗ്ഫിറത്തുള്ളവനാകുന്നു, അല്ലാഹു പാപമോചനം നൽകുന്നവനാകുന്നു. തീർന്നില്ല, വഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്, ലശദീദുൽ ഇഖാബ്, കഠിനമായ ശിക്ഷ. ശദീദുൽ ഇഖാബ് എന്ന് പറഞ്ഞാൽ കഠിനമായ ശിക്ഷ എടുക്കുന്നവൻ തന്നെയാകുന്നു എന്നതാണ്. അപ്പോൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, വയസ്തഅജിലൂനക നബിയേ, അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു, ബിസ്സയ്യിഅത്തി, തിന്മക്ക്, ഖബ്ലൽ ഹസന, നന്മക്ക് മുമ്പായി, പിന്നെയോ വഖദ് ഖലത്ത്, കഴിഞ്ഞുപോയിട്ടുണ്ട് താനും, മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പ്, അൽ മസുലാത്തു, മാതൃകാ ശിക്ഷകൾ. വഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്, ലദു മഗ്ഫിറത്തിൻ മഅന, ലദു മഗ്ഫിറത്തിൻ പാപമോചനം നൽകുന്നവൻ തന്നെയാണ്. ലിന്നാസി, മനുഷ്യർക്ക്, അലാ ദുൽമിഹിം, അവരുടെ അക്രമത്തിന്. വഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ലശദീദുൽ ഇഖാബ്, കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവൻ തന്നെയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് വളരെ വ്യക്തമായി വിശദീകരിച്ചു കഴിഞ്ഞു. എന്താണ്? രക്ഷക്കും സമാധാനത്തിനും, അതാണ് ഹസനത്ത് എന്ന് പറഞ്ഞാൽ, രക്ഷക്കും സമാധാനത്തിനും ആഗ്രഹിക്കുകയോ സത്യവിശ്വാസം വഴി അതിനുള്ള മാർഗം അവലംബിക്കുകയോ ചെയ്യാതെ അതിനു മുമ്പായി തന്നെ തങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്ന ആ ശിക്ഷ ഇങ്ങോട്ട് വരട്ടെ എന്ന് മുശ്രിക്കുകൾ ധൃതി കൂട്ടിയിരുന്നതിനെ പറ്റിയാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. ഇവരെപ്പോലെയുള്ള നിഷേധികൾക്ക് അല്ലാഹുവിങ്കിൽ നിന്നുള്ള കടുത്ത ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുപോലെ വല്ല ശിക്ഷയും ഇവർക്കും വരാമെന്ന് ഇവർ ധരിച്ചിരിക്കട്ടെ, പെട്ടെന്ന് നടപടി എതിർക്കാതിരിക്കുന്നത് അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. മനുഷ്യരുടെ അക്രമങ്ങൾ പരിഗണിക്കുമ്പോൾ അപ്പപ്പോൾ നടപടി എടുക്കാവുന്നതാണെങ്കിലും അല്ലാഹു അവരോട് വിട്ടുവീഴ്ച കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ശിക്ഷാ നടപടി എടുക്കുമ്പോഴാകട്ടെ അത് കഠിനതരമായിരിക്കും എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറയുന്നത്. അപ്പോൾ വയസ്തഅജിലൂനക ബിസ്സയ്യിഅത്തി ഖബ്ലൽ ഹസന വഖദ് ഖലത് മിൻ ഖബ്ലിഹിമുൽ മസ്ലാത് വഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ദുൽമിഹിം വഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്. ഇനി ഏഴാമത്തെ ആയത്ത് നോക്കൂ. ഏഴാമത്തെ ആയത്ത്, ആ ആയത്ത് നമുക്ക് ആദ്യമായിട്ടൊന്ന് ഓതി നോക്കാം. വയഖൂലുൽ ലദീന കഫറു ലൗലാ ഉൻസില അലൈഹി ആയതും മിർ റബ്ബി ഇന്നമാ അൻത മുൻദിർ വലികുല്ലി ഖൗമിൻ ഹാദ്. വയഖൂലു മഅന പറയുന്നു. ആര് പറയുന്നു? അല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയുന്നു. എന്തു പറയുന്നു? ലൗല ഉൻസില, അവതരിപ്പിക്കപ്പെടാത്തതെന്താണ്? ലൗല ഉൻസില, അവതരിപ്പിക്കപ്പെടാത്തതെന്താണ്? അലൈഹി, ഇവൻ്റെ മേൽ, അതായത് മുഹമ്മദ് നബിയുടെ മേൽ എന്തുകൊണ്ട് ഇറക്കപ്പെടുന്നില്ല? എന്തിറക്കപ്പെടുന്നില്ല? ആയത്തും മിർ റബ്ബിഹി, അവൻ്റെ റബ്ബിങ്കിൽ നിന്നൊരു ദൃഷ്ടാന്തം എന്താണ് അവതരിപ്പിക്കപ്പെടാത്തത്? ഇന്നമാ അൻത മുൻദിർ, എന്താണ്? തീർച്ചയായും നബിയെ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. വലി കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഒരു വഴികാട്ടി, ഇവരുടെ വഴികാട്ടി എത്രേ നീ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയണം. അപ്പോ അവിശ്വസിച്ചവർ പറയുകയാണ്, വയഖൂലുല്ലദീന കഫറു, അവിശ്വസിച്ചവർ പറയുന്നു, എന്താ പറയുന്നത്? ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബി, ഇവന്റെ റബ്ബിങ്കിൽ നിന്നൊരു പ്രത്യേക ദൃഷ്ടാന്തം ഇവന് അവതരിപ്പിക്കപ്പെടാത്തതെന്ത്? ഇന്നമാ അൻത മുൻദിർ, നബിയേ, നീ ഒരു മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ജനങ്ങൾക്കുമുണ്ട് വഴികാട്ടി, ഇവരുടെ വഴികാട്ടി എത്രേ നീ. അപ്പം ഇവിടെ അള്ളാഹു വളരെ കൃത്യമായിട്ട് പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യത്തെ തെളിയിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും വകവെക്കാതെ അവർ പിന്നെയും പിന്നെയും ദൃഷ്ടാന്തങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മറുപടി എന്താണ്? ദൃഷ്ടാന്തങ്ങൾ കാട്ടിക്കൊടുക്കാനുള്ള കഴിവോ ചുമതലയോ നബിക്കില്ല. അവരെ ഉപദേശിക്കലും താക്കീത് ചെയ്യലും മാത്രമാണ് അവിടുന്ന് ചെയ്യേണ്ടത്. ഓരോ സമുദായത്തിനും സന്മാർഗദർശനം നൽകുവാൻ അള്ളാഹു പ്രത്യേകം ദൂതന്മാരയക്കുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ ഈ സമുദായത്തിൻ്റെ വഴികാട്ടിയായി അയക്കപ്പെട്ട ഒരാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും എന്നാണ് അതിൻ്റെ മറുപടിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കൊടുക്കുന്നത്. ചുരുക്കത്തിൽ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സത്യപ്രകാശത്തെ, അതിൻ്റെ വെളിച്ചത്തെ, അതിൻ്റെ ശോഭയെ കെടുത്താൻ പരിശ്രമിച്ചിട്ടുണ്ടോ? അതെല്ലാം വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ, നമ്മളുടെ ചിന്തയുടെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് മറുപടി രൂപത്തിൽ പറഞ്ഞു തരുന്നതാണ് ആയത്തിലൂടെ നമ്മൾ കണ്ടത്. റഹ്മാനായ റബ്ബിന് വഴിപ്പെടുക, അവന് കീഴൊതുങ്ങുക, അവനെ അനുസരിക്കുക. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ജസാക്കല്ലാഹു ഖൈറാ, ബാറക്കല്ലാഹു ഫീക്ക്. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനിലെ രണ്ടായത്തുകൾ അതിൻ്റെ ആശയവും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ?
0: അതെ. മുശ്രിക്കുകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ദുരവസ്ഥകളെക്കുറിച്ച് ഇത്രയും വിശദമായി പറഞ്ഞു തന്നിട്ടും, അല്ലെങ്കിൽ ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടും വീണ്ടും ശിർക്ക് ഖുറാഫാത്തുകളിലേക്ക് പോകുന്നവരുടെ അവസ്ഥ അതിദയനീയം എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. ശിക്ഷകൾ ചോദിച്ചു വാങ്ങുന്ന മുശ്രിക്കുകളുടെ ദുരവസ്ഥ, സൂറ റായദിന്റെ 6-7 വചനങ്ങളാണിപ്പോൾ നമ്മൾ പഠിച്ചത്.
1: നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹസൻ അൻസാരി.
3: മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, അദ്ദേഹം ഇസ്ലാമിക ഖിലാഫത്തിൽ ബനു ഉമയ്യ ഭരണകർത്താക്കളിൽ 8-ാം ഭരണാധികാരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള ഖുലഫാ ഉറാഷിദീങ്ങൾ മുതൽ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം 12-ാം സ്ഥാനക്കാരനോ 13-ാം സ്ഥാനക്കാരനോ മറ്റുമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹം 2-ാം ഉമർ എന്ന പേരിൽ കൂടിയാണ് അറിയപ്പെടുന്നത്. 2-ാം ഉമർ എന്ന് അദ്ദേഹം അറിയപ്പെടാനുള്ള കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച തഖ്വയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സൂക്ഷ്മതയും സഹദ്, ആ ഒരു ദുനിയാവിനോടുള്ള വിരക്തിയും മറ്റുമൊക്കെയായിരുന്നു. ഈ ദുനിയാവിനോടുള്ള വിരക്തി എത്രത്തോളം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രത്തിന്റെ ഭാഗം ഞാൻ ഓർത്തു പോവുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ ഒരിക്കൽ പള്ളിയിൽ തൻ്റെ അനുയായികളോടൊപ്പം ഇരിക്കുകയാണ്. ബൈത്തുൽ മാലിൻ്റെ അരികിലാണ്. ബൈത്തുൽ മാലിലേക്ക് സകാത്തിൻ്റെ വിഹിതങ്ങൾ ഓരോന്ന് ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സകാത്തിൻ്റെ വിഹിതങ്ങൾ എന്ന് പറയുമ്പോൾ അന്ന് കൂടുതലും പഴങ്ങളാണ്, ആപ്പിളുകൾ, അതുപോലെ തന്നെ മുന്തിരികൾ. ഈ മുന്തിരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പാട്ട് പോലും ഉണ്ട്, ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിയിടുവാനായി. അപ്പൊ ആ പാട്ട് ഉൾക്കൊള്ളുന്നത് നാലണയില്ല യാചകനയാ ആയിപ്പോയല്ലോ എന്ന് പറയുന്ന വരികൾ, ഒരണ പോലും എടുക്കാൻ കഴിയാത്ത വണ്ണം യാചകത്വത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് എൻ്റെ ഭർത്താവ് എത്തിയിട്ടുണ്ടോ എന്ന് ഒരു മുന്തിരി വാങ്ങാൻ പോലും കഴിയില്ല എന്ന തൻ്റെ പരാതി പറഞ്ഞപ്പോഴാണ് ആ മറുപടി വരുന്നത്. അപ്പം അത്രയും സഹദിൽ ദുനിയാവിനോടുള്ള വിരക്തിയിൽ ജീവിക്കുകയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്
1: റഹിമഹുള്ള.
3: ഒരിക്കൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ മുന്തിരിയും ആപ്പിളും ഈത്തപ്പഴങ്ങളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടപ്പെട്ട സകാത്തിൻ്റെ ശേഖരണത്തിൽ അദ്ദേഹം തൻ്റെ ചെറിയ മകൻ്റെ കൂടെ എത്തിയെത്തി. ആ മകൻ ചെറിയ കുട്ടിയാണ്, അവൻ സ്വാഭാവികമാണ് പഴം കണ്ടാൽ എടുക്കും. അപ്പോൾ ഒരാപ്പിൾ എടുത്തു കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള തൻ്റെ മകൻ്റെ വായിലേക്ക് വിരലിട്ട് ആ ആപ്പിളിൻ്റെ കഷ്ണം പുറത്തേക്കെടുത്തു. അപ്പോൾ ഉമ്മ ചോദിച്ചു വന്നിട്ട്, അല്ല എന്തായാലും മോനത് തിന്നില്ലേ, അത് വായന്നെടുക്കണ്ടായിരുന്നു, കയ്യിലുള്ളത് മാറ്റി വെച്ചാൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകൻ ലഖദ് അഖദ തുഫാഹത്തു മിൻ മാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സമ്പത്തിൽ നിന്നുള്ള ഒരാപ്പിളാണ് എൻ്റെ മകൻ എടുത്തത്. ലഖദ് ഇൻതസഅഹ മിൻ ഇബ്നീ വകഅന്നമാ നസഅഅ അൻ ഖൽബി, എൻ്റെ കുഞ്ഞിൻ്റെ വായിൽ നിന്നും ഞാനത് എടുത്ത് മാറ്റിയത്, അതിനപ്പുറം എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് പറിച്ചു കളയുന്നത് പോലെയാണ്. എന്നിട്ടും ഞാനത് വലാക്കിൻ, പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്തത് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് അവിഹിതമായി അനർഹമായി അവന് ഉപകാരപ്പെട്ടതല്ലാത്ത അല്ലെങ്കിൽ അവൻ അർഹതപ്പെട്ടതല്ലാത്ത ഒന്നും കഴിച്ചു പോകരുതവൻ എന്ന ഒരു പാഠമാണ് അവിടെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള നൽകുന്നത്. അതൊരു അവിഹിതമാണ്,
4: അതെ,
3: ഒരു കണക്ക്
4: ഒരു വിഹിതമല്ലാത്ത അല്ലേ, അങ്ങാര് എന്നറിയില്ലേ അല്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനാണെന്നോ. ആ മറുപടി എന്താണ്? പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എൻ്റേതായൊരു ദിർഹവുമില്ല പ്രിയേ അല്ലേ. അപ്പം നമ്മളെ പിന്നെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്നൊരു ഒരു ഒരു വ്യക്തിവിശുദ്ധി അല്ലേ. അപ്പം അതാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിലൂടെ കിട്ടുന്ന ഒരു സംഗതി എന്നുള്ളതാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറള്ളാ അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ, ഹിജ്റ വർഷം 1447 ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് നമ്മുടെ ഹാജിമാർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സർക്കാരും ഹജ്ജ് ഡിപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം പുതിയ ഹജ്ജിനുള്ള ഒരുക്കം നടത്തുകയും അപേക്ഷ കൊടുക്കാനുള്ള അവസരം ആയി എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഹജ്ജ് കഴിവുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. പഴയ കാലങ്ങളിൽ ജീവിതത്തിൻ്റെ അവസാന കാലത്ത്, വാർദ്ധക്യകാലത്തായിരുന്നു ഹജ്ജിന് പോയിരുന്നതെങ്കിൽ അത് ഇന്ന് കുറെ കൂടി മാറ്റം വന്നിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ ബാധകമാകുന്നതെന്നാണ്? പ്രായപൂർത്തിയാകുമ്പോഴാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞ ഏതൊരാൾക്കും കഴിവും സാമ്പത്തിക ശേഷിയും ശാരീരിക ശേഷിയും മറ്റു സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. അത് വാർദ്ധക്യകാലത്തേക്ക് നീട്ടിവെക്കേണ്ടതല്ല. സഹോദരങ്ങളെ, നാം ഹജ്ജിനു വേണ്ടി അത് നിർവഹിക്കാത്ത, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കാത്ത ആളുകൾ, ഒരുങ്ങാൻ സമയമായിരിക്കുന്നു. അള്ളാഹുവിനോട് നാം കൊടുക്കേണ്ട ഒരു ബാധ്യതയാണ് ഹജ്ജ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്താഴിലഹി സബീല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന് നമ്മിൽ നിന്ന് കിട്ടേണ്ട ഒരു കടമയാണ് ഹജ്ജ്. സാമ്പത്തികമായി കഴിവുണ്ടായിട്ടും പല കാരണങ്ങളും പല തടസ്സങ്ങളും മുന്നിൽ പറഞ്ഞുണ്ടാക്കി ഹജ്ജിന് പോകാതെ നീട്ടിവെക്കുന്നത് ഒരിക്കലും അഭികാമ്യമല്ല, വലിയ ആപത്തിലേക്ക് വഴിവെക്കും എന്ന് നാം ശ്രദ്ധിക്കണം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം, തഅജ്ജലു ഇലൽ ഹജ്ജ്, ഫർളായ ഹജ്ജിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടുക, ഫൈന്ന അഹദക്കും ലാ യദ്രീ മാ യഅരുലോ, എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടാ. മലയാളികളും കുടുംബ പ്രാരാബ്ദങ്ങൾ കഴിഞ്ഞ്, ജോലിയുടെ തിരക്കുകൾ കഴിഞ്ഞ് ഹജ്ജിന് വേണ്ടി നീക്കിവെക്കാറുണ്ട്. ഒരിക്കലും അത് പാടില്ല. നിലമറിച്ച് രോഗമാവാം, ചിലപ്പോൾ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളാവാം. ബൈത്തുൽ ഹറാമിലേക്ക് എത്താനുള്ള സാമ്പത്തിക ശേഷിയും അതുപോലെ ശാരീരിക ആരോഗ്യവുമുണ്ടാകുകയും എന്നിട്ട് ഹജ്ജ് നിർവഹിക്കാതെ മരിക്കുകയും ചെയ്താൽ അവൻ യഹൂദിയോ നസ്രാണിയോ ആയി മരിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഇമാം തുർമൂദി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം. പ്രാമാണികരായ മുഹദ്ദിസുകൾ ഈ ഹദീസ് സഹിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, നന്മകളിലേക്ക് നിങ്ങൾ ധൃതി കൂട്ടണം. വസാരിയു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വറഹ്മ എന്ന ഖുർആനിൻ്റെ വചനം, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് ധൃതി കൂട്ടണം. ആ ധൃതിയിൽപ്പെട്ടതാണ് ഹജ്ജിന് പോകുക എന്നത്. ഹജ്ജ് ചെയ്ത ഒരാൾക്ക് ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ മാറുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. പ്രവാചകൻ പറഞ്ഞത് കാണാം, ബാദിറു ഇലൽ അഴ്മാൽ, സൽക്കർമ്മങ്ങൾ അതേതായിരുന്നാലും അത് വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടത് ചെയ്തു തീർക്കണം. കാരണം നിങ്ങൾ എന്തിനെയാണ് പ്രതീക്ഷിക്കുന്നത്? ദാരിദ്ര്യമാണോ? അതല്ല, എല്ലാം മറന്നു കളയുന്ന ദാരിദ്ര്യമോ? അല്ലെങ്കിൽ നമ്മളെ മനസ്സിൻ്റെ സമനില തെറ്റിച്ച് ധിക്കാരിയാക്കുന്ന ധനികനായി മാറുമെന്നതാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതല്ല, നമ്മളെയെല്ലാം തളർത്തുന്ന രോഗമാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതല്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വാർദ്ധക്യമാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതുമല്ലെങ്കിൽ ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? ലോകാവസാനത്തിന്, അതല്ലെങ്കിൽ ഖിയാമത്ത് നാള് വരുന്നതിനെയാണോ നമ്മൾ കാത്തിരിക്കുന്നത് എന്നൊക്കെ നബി ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം, ജീവിതത്തിൽ ഊക്കും ഉഷാറും കഴിവുമുള്ള സമയത്ത് ഹജ്ജിന് വേണ്ടി നാം തയ്യാറായി ഒരുങ്ങി പുറപ്പെടണം. കാലം മാറുന്തോറും ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടുന്നുണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ വർദ്ധിക്കുകയാണ്. ആൾത്തിരക്ക് കൊണ്ടും മറ്റു തരത്തിലുള്ള പല കാരണങ്ങളാലും ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്ന് കിട്ടണമെങ്കിൽ നല്ല ആരോഗ്യം വേണം എന്നിടത്തേക്കാണ് നമ്മുടെ സാഹചര്യങ്ങളുള്ളത്. കാലാവസ്ഥയുടെ മാറ്റങ്ങൾ, മനുഷ്യ ശരീരത്തിൻ്റെ ഘടനാ മാറ്റങ്ങൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല യുവത്വവും നല്ല ശാരീരിക ശേഷിയും ഉണ്ടാകുമ്പോൾ വേണം പോകാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നീട്ടിവെക്കാതിരിക്കുക. ഹജ്ജിനൊരുങ്ങാനുള്ള അറിയിപ്പ് സർക്കാരുകൾ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞ ഹാജിമാർ എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബന്ധപ്പെട്ട സർക്കാരുകൾ അത് നൽകി എന്നത് അതിൻ്റെ പ്രാധാന്യത്തെയും അത് ഒരുങ്ങേണ്ട ആവശ്യകതയെയും നമ്മൾ അറിയിക്കുന്നു. അള്ളാഹു ആ കർമ്മം കൃത്യമായി നിർവഹിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ നമുക്കെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി.
3: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.